അനുഭവവുമായി മാറി. അതുപോലെ ഈ യാത്രയുടെ മറ്റൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ പേരുകേട്ട തുരങ്കത്തിലൂടെയുള്ള യാത്ര. ഏകദേശം 9.5 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കമാണ്. ഈ തുരങ്കം DR ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ തുരങ്കം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രഥമ മന്ത്രിസഭയിൽ വ്യവസായ വിതരണ മന്ത്രിയായി പ്രവർത്തിക്കുകയും പിന്നീട് ഭാരതീയ ജനസംഘം സ്ഥാപിക്കുകയും ചെയ്ത ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. ഇത് ജമ്മുവും ശ്രീനഗറും തമ്മിലുള്ള ദൂരം 30 കിലോമീറ്റർ കുറയ്ക്കുന്നതിനാൽ 2 മണിക്കൂർ യാത്രാസമയത്തിൽ ലാഭിക്കാനാവും. ഈ തുരങ്കം 2011 നിർമ്മാണം ആരംഭിച്ച് 2017 പൂർത്തിയായത്. അങ്ങനെ ഞങ്ങൾ കൃത്യം 4:45 ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ശ്രീനഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പ്രവേശിക്കുകയും ചെയ്തു. ട്രെയിൻ കൃത്യം 5 മണിക്ക് നീങ്ങി തുടങ്ങി. ഓരോ ബോഗിയിലും CRPF ഭടന്മാരുടെ സുരക്ഷ ഉണ്ടായിരുന്നു. ഏതു നിമിഷവും ഏറ്റുമുട്ടലുകൾ ഉണ്ടായേക്കാം, കാരണം ജമ്മു കശ്മീരിൻ്റെ തലസ്ഥാന നഗരിയിലേക്കാണല്ലോ യാത്ര. നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തകളാണല്ലോ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട്. ജമ്മു കശ്മീരിന് 2 തലസ്ഥാനമാണുള്ളത്. ഇത് സീസണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജമ്മു കശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. മറ്റു സമയങ്ങളിൽ മെയ് മുതൽ ഒക്ടോബർ വരെ. എന്നാൽ ജമ്മു കശ്മീരിൻ്റെ നവംബർ മുതൽ ഏപ്രിൽ വരെ തലസ്ഥാനം ജമ്മു കശ്മീരിൻ്റെ ജമ്മുവാണ്. കശ്മീർ താഴ്വരയിൽ ധലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം 6:15 ആയി കാണും ശ്രീനഗർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പാക്കേജ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മംത ചൌക്ക് ടാക്സി വിളിച്ചു. 500 രൂപയാണ് ചാർജ്. ഏകദേശം 1.5 മണിക്കൂറിനകം ഞങ്ങൾ 21 സെപ്റ്റംബർ 2023 വൈകിട്ട് 7 മണിക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം തൊട്ട്, അതായത് 22 സെപ്റ്റംബർ മുതൽ 25 സെപ്റ്റംബർ രാവിലെ വരെയാണ് ഞങ്ങൾക്ക് കശ്മീരിലുള്ള സമയം. 3 ദിവസത്തിനുള്ളിൽ കശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതിൽ പഹൽഗാം, ഗുൽമർഗ്, സോനാമർഗ്, ദാൽ തടാകം, പിന്നെ ശ്രീനഗറിലുള്ള ഏറ്റവും പ്രസിദ്ധമായ പള്ളി ഹസ്രത് ബൽ മസ്ജിദ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യം പോയത് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമടങ്ങിയ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചെറുപട്ടണമായ പഹൽഗാമിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മംത ചൌക്കിൽ നിന്ന് ഏകദേശം 86 കിലോമീറ്റർ ദൂരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. ഇവിടേക്ക് പോകുന്ന വഴിയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കശ്മീർ ആപ്പിൾ തോട്ടങ്ങൾ. ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടതുമാണ്. വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ആ തോട്ടം ചുറ്റിക്കണ്ടു. എത്ര മനോഹരമാണ് ആ കാഴ്ച! കയ്യെത്തും ദൂരത്ത് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളുകൾ, അധികം ഉയരമില്ലാത്ത വൃക്ഷം. സത്യത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ വികാരം. നേരിട്ട് പറിക്കാൻ നമുക്ക് അനുവാദമില്ല. ചുവടെ ചാടിക്കിടക്കുന്നത് എടുത്ത് രുചിയറിയാം. ഞങ്ങളെല്ലാവരും ആ രുചി നുകർന്നു. ഏറെ സ്വാദേറിയ വേറിട്ട അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ കാണാൻ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് വിചാരിച്ച ആ സംഭവം ഇന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഹൽഗാം നമുക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയ കാഴ്ചകളാണ്. പച്ച പുൽമേടും ഇടതൂർന്നു നിൽക്കുന്ന പൈൻമരങ്ങളും മേച്ചിൽപ്പുറങ്ങളും മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു താഴ്വരയാണ് ബൈസാൻ വാലി. ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിലൂടെ മാത്രമേ പോവാൻ കഴിയൂ. വളരെ അപകടം നിറഞ്ഞ എന്നാൽ അനുഭവിച്ചറിയേണ്ട കുത്തനെയുള്ള ഈ സ്ഥലം ഞങ്ങളും പരീക്ഷിച്ചു. 5 പേരിൽ 2 പേർ ഒഴിവായി. ഞാനടക്കമുള്ള 3 പേരും പിന്നെ അവിടുന്ന് പരിചയപ്പെട്ട നാസർ എന്ന മലയാളിയും കൂടി 4 പേർ സവാരിക്കൊരുങ്ങി. എല്ലാവരും ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഭയം ഇല്ലാതില്ല. 5 കിലോമീറ്റർ ഉരുളം കല്ലുകളും മറ്റും നിറഞ്ഞ ദുർഘടപാത കുതിരയുടെ കുളമ്പ് ഒരടി തെറ്റിയാൽ നാല് കുതിരകൾക്ക് കാവൽക്കാരനായി ഒരാൾ മാത്രം. കുതിരയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. സാധാരണഗതിയിൽ ഈ ട്രക്കിങ്ങിന് നല്ല ചാർജാണ് അവർ ഈടാക്കുന്നത്. ഒരാൾക്ക് 3000 രൂപ മുതൽ പറയും. പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരൽ നമ്മുടെ ഒരു മിടുക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ സംഖ്യയിൽ അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ആ പ്രശാന്ത സുന്ദര കാഴ്ച ബാഴ്സറൻ താഴ്വര കൺകുളിർക്കെ കണ്ടാസ്വദിച്ചു. പച്ചപ്പ് നിറഞ്ഞ ഈ പുൽമേടിന് ചുറ്റുഭാഗവും പൈൻമരങ്ങൾ അവയുടെ യശസ്സുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്.
ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് ഈ ട്രക്കിംഗ്. ഈയിടെ നിരവധി സിനിമാ ചിത്രീകരണത്തിന് ഇവിടം വേദിയായിട്ടുണ്ട്. ശൈത്യകാലത്ത് വെള്ളയാൽ മൂടിപ്പുതച്ചിരിക്കുന്നത് കാണാം. രണ്ടു കാലാവസ്ഥയിലും വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ പര്യടനം അവസാനിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇന്ന്, അതായത് സെപ്റ്റംബർ 23, ഞങ്ങൾ പോകുന്നത് ഗുർമർഗ് എന്ന സ്ഥലത്തേക്കാണ്. രാവിലെ 8 മണിയായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പോവാനായി റെഡിയായി. ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. താമസ സ്ഥലമായ മംത ചൌക്കിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ ദൂരമുണ്ട് പൂക്കളുടെ നാടായ ഗുൽമർഗിലേക്ക്. വേനൽക്കാലത്ത് 15 മുതൽ 25 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ താപനില. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറുള്ള സ്ഥലം കൂടിയാണ് ഗുൽമർഗ്. വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഗുൽമർഗിൽ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ മഹാരാജാസ് പാലസും മഹാരാജാസ് അമ്പലവുമാണ്. 8,700 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാരം മഹാരാജ ഹാരിസ് സിംഗ് നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജമ്മു കശ്മീരിലെ മുൻ നാട്ടുരാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്നു അദ്ദേഹം. മഹാരാജ ഭരണകാലത്തെ ചില മാസ്റ്റർ പീസ് കലാരൂപങ്ങൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം നമ്മെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. ഗുൽമർഗിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് പാലസിൽ എത്തിപ്പെടാം. കുതിര സവാരിയും ഉണ്ട്. ഞങ്ങൾ നടന്നാണ് പോയത്, കാരണം കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോ എടുത്തും ദൂരം അറിഞ്ഞതേയില്ല. മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടൻ കൂട്ടവും വ്യൂ പോയിന്റും വിശാലമായ പുൽമേടുകളും ഗുൽമർഗിൻ്റെ ശോഭ ഇരട്ടിയാക്കുന്നു. ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നും മടങ്ങി. സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം ഒരിടം കൂടി സന്ദർശിച്ചു. ശ്രീനഗറിലുള്ള ഏറ്റവും ഭംഗിയുള്ളതും നിരവധി ഫിലിം ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളതുമായ, പേരുകൊണ്ടും ഭംഗി കൊണ്ടും ആസ്വാദനം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ദാൽ തടാകം. ആ തടാകത്തിലൂടെയുള്ള ഷിക്കാർ റൈഡിംഗ് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയാണ് നൽകുക. 7.44 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകം കാഴ്ചയിൽ നമ്മെ വിസ്മയിപ്പിക്കും. പല നിറത്തിലുള്ള ബോട്ടുകളിൽ ടൂറിസ്റ്റുകളെ വഹിച്ച് തുഴഞ്ഞ് പോകുന്നത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. തുഴഞ്ഞു പോകുന്ന അത്ര ദൂരം പിറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ നിറചാരുത അപാര ഭംഗിയാണ്. ബോട്ടിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ അപകടമാണ്. നേരം ഇരുട്ടോടടുക്കുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ബോട്ട് കരയ്ക്കെടുത്തു. ഞങ്ങൾ ഇനി റൂമിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 24 കശ്മീരിലെ അവസാന ദിവസമാണ്. നാളെ രാവിലെ ഞങ്ങളുടെ ഇവിടം വിടും. ഇന്ന് സന്ദർശിക്കാനുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന സോനാമർഗാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റോഡിൽ റെഡിയായിരുന്നു. അല്പസമയത്തിന് ശേഷം ഡ്രൈവർ എത്തിച്ചേർന്നു. ഞങ്ങൾ യാത്രയായി. ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് സോനാമർഗിലെത്താൻ. കശ്മീരിലെ സ്വർണ്ണ പുൽത്തകിടി എന്നാണ് സോനാമർഗിനെ വിശേഷിപ്പിക്കുന്നത്. ആ സ്വർണ്ണ പുൽത്തകിടിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. അഗാധ നീലിമയാർന്ന ആകാശങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകൾക്കിടയിലെ ഈ അതിസുന്ദരമായൊരു സ്ഥലം ഇങ്ങനെയാണ്. ഇതിനെ സോനാമർഗെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കും? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2,740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമർഗ് ഒരു അവിസ്മരണീയ കാഴ്ച തന്നെയാണ്. വേനൽക്കാലത്ത് അതിസുന്ദരമായൊരു കാലാവസ്ഥ. പുൽത്തകിടിലൂടെ നടന്ന് നടന്ന് കുന്നിൻമുകളിലെത്തുമ്പോഴും കിതപ്പറിയുന്നില്ല. കുന്നിൻമുകളിൽ നിന്നുള്ള കാഴ്ച പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അത്രയേറെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ കാശ്മീർ കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശ്രീനഗറിലെത്തിയാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് അവിടെ, ഹസ്രത് ബാൽ മസ്ജിദ്. പ്രവാചകന്റെ ദേഹത്തിൻ്റെ ഒരു കേശമാണ് ഇവിടെ വലിയ പരിഗണനയോടെ നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു പോരുന്നത്. ആദരണീയം എന്നർത്ഥമുള്ള ഹസ്രത്ത്, കേശം എന്നർത്ഥമുള്ള ബാൽ എന്നീ ഉറുദു പദങ്ങൾ ചേർത്താണ് ഈ പള്ളിയെ ഹസ്രത് ബാൽ മസ്ജിദ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം വിനോദകേന്ദ്രം എന്നതിലപ്പുറം ലോകവിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹനീയ കേന്ദ്രമാണിതെന്നും വ്യക്തമാക്കുന്നു. ഹസ്രത് ബാൽ എന്നതിന് പുറമേ ആസാറെ ഷെരീഫ്, തിരുശേഷിപ്പ്, അൽ മദീനത്തുസ്സാനിയ, രണ്ടാം മദീന എന്നീ പേരുകളിലും ഈ പള്ളി അറിയപ്പെടാറുണ്ട്. തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാൽ മസ്ജിദ് 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വാദിഖ് ഖാൻ 1623 ഇവിടെ ഭംഗിയുള്ള പൂന്തോട്ടവും നടുവിൽ മനോഹരമായ വിശ്രമ കേന്ദ്രവും പണിതു.
1634 ൽ

0: ഡ്രൈവർ പറഞ്ഞു, നമുക്ക് മുഗൾ ഗാർഡൻ കൂടി സന്ദർശിച്ചു മടങ്ങാം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതവിടെ അടച്ചിരുന്നു. പിന്നെ നേരെ റൂം നിൽക്കുന്ന മംത ചൗക്കിലേക്ക്. അവിടെ നിന്ന് കുറച്ച് കശ്മീർ സ്വീറ്റ്സും വാങ്ങി റൂമിലേക്ക് നീങ്ങി. ഇന്ന് സെപ്റ്റംബർ 25, ഇത്രയും വലിയ മനോഹര കാഴ്ചകൾ കണ്ട നിർവൃതിയിൽ ഞങ്ങൾ കശ്മീരിനോട് വിട പറയുകയാണ്. രാത്രി 12 മണിക്കാണ് ട്രെയിൻ. ജമ്മു തവിയിൽ നിന്ന് നേരിട്ട് പാലക്കാട്ടിലേക്ക് ഹിംസാഗർ എക്സ്പ്രസ്. ദൂരം 3,257 കിലോമീറ്റർ. ഏകദേശം 2.5 ദിവസത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ 28-ന് ഉച്ചയ്ക്ക് പാലക്കാട് എത്തിച്ചേർന്നു.
1: ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിൻ്റെ യാത്രാവിവരണത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: أعوذ بالله من الشيطان الرجيم.

ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പം അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ

0: ഇരിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവരത്ര മെയിൻ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിലുണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അള്ളാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10-ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10-ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്നും ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു, അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിച്ചോക്കി, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. റസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാഅത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പോൾ ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
1: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോഴല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല എന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടിപ്പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
0: അതൊരു തൗഫീഖാണ്
1: ശരിക്കല്ലേ? തീർച്ചയായും.
0: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിടക്കുകയാണ്, ഓരോന്ന് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
1: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും ഇപ്പോൾ നാട്ടിൽ നിന്ന് ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്ത് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
1: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അള്ളാഹുമ്മഅഇന്നിയാലാദിക്കരിക്ക വശുക്കരിക്ക വഹസ്നി ഇബാദത്തിക്, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണേന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന ബോധത്തോടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവരുടെ തൃപ്തിയും കരഗതമാവാൻ കഴിയുന്ന ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ പ്രഭാതവും ഇൻഷാ അല്ലാ തുടക്കം കുറിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2026 ഒക്ടോബർ 5 തീയതി, ഹിജ്റ വർഷം 1448 റബിയുൽ ആഖർ 23, കൊല്ലവർഷം 1202 കന്നി 19 തിങ്കളാഴ്ച. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി. എന്നോടൊപ്പം ഇൻഷാല്ലാ അല്പസമയത്തിനകം വിറ്റി അബ്ദുസലാം സലാഹി ചേരും. ലോകത്തെ മുഴുവൻ മലയാളി ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ലൈവ് മോർണിംഗ് ലൈവിൻ്റെ ഈയൊരു പ്രോഗ്രാമുകളിലേക്ക് ഹാർദമായി സ്വാഗതമോദുകയാണ്.

0: അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നോണം വളരെ വലിയ, ശരിക്കും നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ട കാലമാണെങ്കിലും കാലവർഷം അള്ളാഹുവിൻ്റെ ഖദറിനാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇന്നലെ രാത്രി വളരെ ശക്തമായ രൂപത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും മഴ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ വരുന്ന വഴികളിലൊക്കെ മഴ തന്നെയാണ്. ഏകദേശം ഒരു 3-3.5 സമയം വരെ, പുലർച്ച 3.5 മണി വരെ സമയം വരെ നമുക്ക് മഴ ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട്. ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിന് നന്ദിയുള്ളവരാകേണ്ടതുണ്ട്, ശുക്ർ ചെയ്യേണ്ടവരുണ്ട്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാല അതിലുള്ള ഖൈർ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എന്തായാലും നമ്മുടെ ശ്രോതാക്കളെല്ലാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മധുരം ഖുർആൻ കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ മധുരമനോഹരമായ ശബ്ദത്തെ നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കേട്ടു പോകുമ്പോൾ അതിൻ്റെ ആശയം കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകാറുള്ളത്. അതെ, ഇന്നിപ്പോൾ മധുരം ഖുർആനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ ശബ്ദമാണ് കേട്ടത്. ഫുസ്സിലത്തിലെ 53 മുതൽ 54 വരെയുള്ള വചനം. നാനാഭാഗങ്ങളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് അടുത്ത് കാട്ടിക്കൊടുക്കുന്നതാണ്. അങ്ങനെ ഖുർആൻ യാഥാർത്ഥ്യം തന്നെയാണെന്ന് അവർക്ക് സ്പഷ്ടമായി തീരുന്നതാണ്. നിന്റെ രക്ഷിതാവ്, അതായത് അവൻ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാണെന്നുള്ളത് തന്നെ മതിയാകില്ലേ? എന്നിരിക്കെ വല്ല തെളിവിൻ്റെയും ആവശ്യമുണ്ടോ? അറിയുക, നിശ്ചയമായും അവർ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് സന്ദേഹത്തിലാണ്. അല്ല, അറിയുക, നിശ്ചയമായും അവൻ എല്ലാ വസ്തുവേയും വലയം ചെയ്തവനാകുന്നു. ഈ പ്രപഞ്ചം മുഴുക്കെയും അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങൾ. വഫി അൻഫുസിഹിം, നമ്മുടെ ശരീരത്തിലും ഓരോ പരമാണു മുതൽ പരകോടി ജന്തുജീവജാലങ്ങൾ വരെ പടച്ചവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ പോരുമ്പോഴേ, ഓടി ഇങ്ങനെ പോരുന്ന പെട്ടെന്ന് നമ്മുടെ അങ്ങാടിപ്പുറം പാലുണ്ടല്ലോ, പാലത്തുമ്പോൾ എത്തുമ്പോൾ ഇങ്ങനെ ദൂരേക്ക് നമുക്കിങ്ങനെ കാണുമല്ലോ സൈറ്റും, കിഴക്ക് ഭാഗത്തേക്ക് കാണുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ് ആകാശത്ത്. അപ്പോൾ ഓരോ ദിവസവും ഈ വർണ്ണ വിസ്മയങ്ങൾ ഓരോ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ സായാഹ്നം കുറച്ചുകൂടി മനോഹരമായതാണ്. അപ്പോൾ ഇതിപ്പോൾ പ്രഭാതത്തിൻ്റെ പുല്ലരിയുടേതാണ് സായാഹ്നം, സൂര്യനെ കുറച്ചുകൂടിയും അസ്തമയം കുറച്ചുകൂടിയും. അപ്പോൾ ഓരോന്നിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ അത് ആർട്ട് ഗാലറിയിൽ പോയിട്ട് അതന്നെ എന്നും കാണാനുള്ളൂ. ഇവിടെ ഈ പ്രപഞ്ചമെന്ന ആർട്ട് ഗാലറിയിൽ ഓരോ ദിനവും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്.
1: ഓരോ സമയവും പ്രത്യേകിച്ച് പ്രഭാതവും പ്രദോഷവും.
2: ഒരു കലാകാരൻ്റെ ക്യാൻവാസിലേക്ക് അത് പകർത്തണമെങ്കിലേ, അതായത് അത് ഒറ്റയടിക്കൊരു അയാളൊരു ക്ലിക്ക് ഫോട്ടോ എടുക്കുന്നു, പിന്നെ അയാളൊരു അയാളുടെ ക്യാൻവാസിലേക്ക് അത് പകർത്തണമെങ്കിൽ എത്ര സമയം എടുക്കേണ്ടി വരും. അത് ശരിയാണ്. സമയങ്ങളിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മിനിറ്റുകൾ വെച്ച് അതിൻ്റെ കളറ് മാറുന്നതും അതിൻ്റെ രൂപം മാറുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ അല്പം ഒരു നീ പറഞ്ഞ പോലെ കടപ്പുറത്തൊക്കെ പോയി സായാഹ്നത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിലേ ഓരോ മിനിറ്റുകൾക്ക് വെച്ച് അതിൻ്റെ രൂപവും
0: അതന്നെ അങ്ങനെ മാറി മാറി വരികയാണല്ലോ. ഓരോന്ന്
2: അത്ഭുതങ്ങളാണ്
0: നമ്മൾ പിന്നെ. പക്ഷേ ശരിക്കേ നമ്മളെന്താ അള്ള ഖുർആനിലെ ഗഫലത്ത് എന്ന് പറയുന്ന പദം എത്രമാത്രം ആപ്റ്റാണ്, വഹും ഗാഫിലു എന്ന് പറഞ്ഞത്. ഇത് ഈ അശ്രദ്ധ എന്ന് പറയുന്നത് മനുഷ്യന് ശ്രദ്ധിക്കാവുന്ന എല്ലാ ഇടങ്ങളും ഈ ലോകത്തള്ള തന്നിട്ട് അതിൽ നിന്നൊക്കെ അശ്രദ്ധമായി കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഓരോ കണക്റ്റിംഗ് പോയിന്റുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യനെ, അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിപ്പോൾ എവിടുന്ന് ഇന്നിങ്ങനെയിരുന്നു ഈ മേഘങ്ങളും അതിൻ്റെ ഇടയിൽ സൂര്യകിരണങ്ങൾ വന്നിട്ടുള്ള ഒരു ചെമ്പ് വരുന്നതും
2: ആകാശഭൂമികളിലും
0: രാപ്പകലുകളുടെ
2: മാറി മറിഞ്ഞു വരുന്നതിലും ഇനി അതിൽ കഴിയുന്നവർ ശ്രദ്ധിക്കാൻ കഴിയാത്തവർക്ക് ഓരോന്നോരോന്ന് വഫി അൻഫുസിഹിം അഫലാത്തു ബസീറൂൻ. ഒന്നിലും നോക്കാൻ കഴിയാത്തവന് ഏതെങ്കിലും ഒന്നിനും ഒരു ക്ലിക്കാവാൻ വേണ്ടിയിട്ടതാണ് ചില പിന്നെ പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇപ്പം പാശ്ചാത്യരായിട്ടുള്ള ഇപ്പോൾ ബിലാൽ ഫിലിപ്സിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അവർ അവരുടെ ജന്മം കൊണ്ടെന്തല്ല ഇസ്ലാമല്ല, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. ബിലാൽ ഫിലിപ്സ് ഡോക്ടർ, പിന്നെ അതുപോലെ തന്നെ യൂസഫ് എസ്റ്റസ് പോലുള്ള അവരൊന്നും ശരിക്കും ജന്മം കൊണ്ട് ഇസ്ലാമിലല്ല. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു ഒരു ഒരു കോൺസെപ്റ്റിൽ അതവർക്ക് ക്ലിയർ ചെയ്ത് ക്ലിക്കായി
0: അവരാണ് പിടിച്ചത്.
2: അതെ അതെ, അവിടെ ആ ഒന്നുകിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ ഓഫലത്തിലായിരിക്കും.
0: അതെ അതെ അതെ.
2: അതല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും അള്ളാഹുവിനെ കാണാൻ
0: ശ്രദ്ധ വരുന്നതോടുകൂടി മാറുകയാണ് അല്ലേ.
2: അപ്പോൾ അള്ളാഹുവിനെ കാണാൻ ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ടും അതിൽ രണ്ട് ഭാഗമുണ്ട്, തീരെ ഓഫലത്തിലായിട്ട് നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ജന്മം മുതൽ മരണം വരെ. നേരെ മറിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുന്നോട്ട് പോയി അവസാനം ആ ഒരു ഇസ്ലാമിൻ്റെ ചൈതന്യമില്ലാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അവിടെയാണ് ശരിക്കും നമ്മൾ ഓഫലത്തിൻ്റെ ഇത് കാണേണ്ടത്. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ഇസ്ലാമായിട്ട് ജനിച്ച് മുസ്ലിമായിട്ട് ജീവിച്ച് അവസാനം ഇസ്ലാമൊന്നും നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ആ നമ്മൾ ഇത്രയൊന്നും ആയാൽ പോരാ, കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക പിന്നെ അള്ളാഹുവിലേക്കാണ് ഒരു വിലയം പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം ഒരു സൂഫി ചിന്തകളിലേക്ക് പോകുന്ന ആ ഒരാൾ അത്രയും ആളുകളുണ്ടല്ലോ. അതും ഒരു ഗഫ്ലത്താണ് ശരിക്ക്.
0: മറ്റുള്ള പലതിൽ നിന്നുള്ള ഗഫ്ലത്ത്, അതായത് നിർവഹിക്കേണ്ട പല ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിലയം പ്രാപിക്കാന്ന് പറയുന്നത് അതൊരു ഒരു ഉത്തരവാദിത്തങ്ങളാണ് ഒരു മനുഷ്യനെ അല്ല ഏൽപ്പിച്ച മസൂലിയത്തിൽ. ഈ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറണല്ല എളുപ്പമുള്ള പണിയാണ്, ഒന്നും ചെയ്യണ്ടല്ലോ, അങ്ങനെ ഇരിക്കാൻ വിലയം പ്രാപിക്കുക ചിന്തകൾ. പക്ഷേ മനുഷ്യനെ പല്ല പടച്ചെന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് പോവാം.
2: തീർച്ചയായിട്ടും.
0: പിന്നെ ഒഫി അംഫുസി എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും ചിന്തിക്കാൻ പറ്റിയ കാര്യം മനുഷ്യന്റെ ഈ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, രക്തക്കുഴലുകൾ. അപ്പോൾ അതിൽ പിന്നെ ശരിക്കും ഈ ധമനി, സിര, കേശികകൾ എന്നൊക്കെ പറയുന്ന ഇതിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നീളം പറയുന്നുണ്ട്. അതായത് പിന്നെ എത്ര ഏകദേശം എത്ര നീളമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ രണ്ട് തവണ ചുറ്റാൻ കഴിയുന്ന അത്ര നീളം ഒരു മനുഷ്യൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ അത്ര നീളമുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു അത്രയും അത്ഭുതകരമായി മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കും ഒഫി ആംഫുസി എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗം.
2: അതെ അതെ.
0: ഈ ഭൂമി ആ ബ്ലഡ് വെസൽസും കൊണ്ട് ഭൂമിയെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് അമേരിക്ക, ആർട്ടിക്, അന്റാർട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് കറങ്ങി
2: അങ്ങനെ
0: നടക്കുകയാണെങ്കിൽ രണ്ട് തവണ തിരിച്ചു വരാൻ മാത്രം വലിപ്പമുണ്ട് നീളമുണ്ട് ഒരു മനുഷ്യന്റെ ബ്ലഡ് വെസൽസിന്. അതേപോലെ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുന്ന പോലെ എത്രയുള്ള 300 ഗ്രാമേ തൂക്കുള്ളൂ. ഈ ഹൃദയം ശരീരത്തിൽ അടക്ക ബ്ലഡ് ഇങ്ങനെ ഓടിച്ചു പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതൊരു ടാങ്ക് പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇത്രയും ചെറിയ സാധനത്തെ അതിൻ്റെ പവർ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പൊട്ടുകയാണെങ്കിൽ രണ്ടാളെ ഉയരത്തിലേക്ക് ബ്ലഡ് പവറായിട്ട് പുറത്തേക്ക് പോകും. അത്രയും പവറിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മിടിച്ച അന്ന് മുതൽ മരിക്കണത് വരെ അതിന് അള്ളാഹുവിൻ്റെ ഏറ്റെടുത്തതാണ്. അതിന് ഉത്തരവാദിത്വം നമുക്കില്ല,
2: നമ്മളതിൻ്റെ അനക്കം പോലും
0: അറിയുന്നില്ല. ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങുന്നു, ചാടുന്നു, ഓടുന്നു.
2: അതാണ് ഹഫിയം ഫുസീം. ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസ് ആവട്ടെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാവട്ടെ, ഇനി കണ്ണിൻ്റെതായിട്ടുള്ള കണ്ണൊക്കെ ഭയങ്കരമായ ഒരു ലോകമാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തെ പോലും പഠിച്ച് ഇസ്ലാമിലേക്ക് വരികയും അവർ ഖുർആൻ്റെ തഫ്സീർ എഴുതുന്ന അവസ്ഥ വരെ എത്തിയ പണ്ഡിതന്മാരൊക്കെ ലോകത്തുണ്ട്. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കി അശ്രദ്ധയായി ജീവിക്കുന്നവരുമുണ്ട്. അതോടൊപ്പം ഇതൊന്നും പോരാ, അള്ളാഹുവിലേക്കെത്താൻ ഇനിയും ഒരുപാട് സംഭവങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വിലയം പ്രാപിക്കുന്ന ആ സൂഫി തരീഖത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നവരുമുണ്ട് ലോകത്തൊരുപാട് ആളുകൾ. എന്തായാലും ഇന്നത്തെ പ്രഭാതം ഇൻഷാല്ലാ നമുക്ക്
0: ഇന്ന് പ്രഭാതം ഒന്ന് പുറത്തിറങ്ങി വീട്ടിൻ്റെ ജാലകത്തിലോ എവിടെയെങ്കിലും അടുക്കളയുടെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക്
2: നോക്കണം.
0: കാരണം ഇന്നലെ മഴ പെയ്ത് തണുത്ത ദിവസത്തെ പ്രഭാതം, ആ നനുത്ത പ്രഭാതം എന്നൊക്കെ പറയും, മനോഹരമായൊരു പ്രഭാതത്തെ നമുക്ക് കാണാൻ പറ്റും
2: ഇൻഷാല്ലാ. എന്തായാലും ഒരുപാട് ആളുകൾ നമുക്ക് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് കുറച്ച് ആളുകളുടെ പേര് ഇൻഷാല്ലാ ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. ഷഹന റഷീദ്, മേലാറ്റൂർ, സഫിയ കെ, തിരുവരങ്ങാടി, സമീറ കെ എം, താനൂർ, പടിഞ്ഞാട്ടുമുക്ക്, സജീന എം, കാഞ്ഞിരമറ്റം, എറണാകുളം, ഷെറീന അത്താണിക്കൽ, സുഹറ നടുവണ്ണൂർ, ജമീല സലാം, അബ്ദുൽ കരീം പടപ്പനാൽ, സുലേഹ തിരുവാലി, അതുപോലെ സൗദാമുട്ടം, ഷാജിദ വി ടി വല്ലപ്പുഴ, ജമീല വി പി കാളികാവ്, റജീന കൂട്ടുമല, അതുപോലെ തന്നെ ഷമീറ ബുഖാരി അത്താണിക്കൽ, ഖദീജ തൊടുപുഴ, സീനത്ത് പാലക്കാട്, സഫീറ കല്ലാച്ചി, ഉമൈബ, ഉമേറ തൃശൂർ വള്ളറക്കാട്, സംഷാദ് തലശ്ശേരി, ഷെറീന വി പി വളാഞ്ചേരി, ജുമൈലത്ത് തുറക്കൽ, നബീസ ഒറ്റപ്പാലം, റംല എടത്തനാട്ടുകര, താഹിറ ടി കെ കാസർഗോഡ്, സഫിയ എടപ്പാൾ, ആവിദ കാര തുടങ്ങിയൊക്കെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: എന്നത്തെയും പോലെ ഇന്നും ഖുർആനിലെ മധുരം നിറഞ്ഞ വചനം നമ്മിലേക്ക് എത്തിച്ചെന്ന് അണിയറ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് റുക്സാന ബാലുശ്ശേരി പറഞ്ഞത്.
2: രാത്രിയുടെ ഇരുട്ടിനു ശേഷം പുലരി പെരുമ തീർക്കുന്നത് പോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കും ശേഷം ആശ്വാസത്തിൻ്റെ വെളിച്ചം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അമീർ ടി ഇടത്തനാട്ട്.
0: നല്ല നല്ലൊരു ഭാവന കഴിവുള്ള ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ടെസ്റ്റാണിത്. നിങ്ങളെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തു നിന്ന് ജാലകം തുറന്ന് അല്ലെങ്കിൽ പുറത്ത് കിച്ചൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് കാണുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഏതാണ്?
2: ഇപ്പോൾ
0: കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് രണ്ട് വരികളിലൂടെ മൂന്ന് വരികളിലൂടെ ഇടാം. നമുക്കത് വായിക്കാൻ നോക്കാലോ.
2: തീർച്ചയായിട്ടും. ഖദീജ സ്വാലിഹ് കൊപ്പം, ഷിംന വയനാട്, സാജിദ ശംസു കാസർഗോഡ്. ഇവിടെ ഇപ്പോൾ നല്ല ഇടിയും മഴയുമുണ്ട്. ഫസീല അനസ് മുളവൂർ, അതുപോലെ തന്നെ മൈമൂന തെക്കേ പൊയിൽ കരിക്കുളം, അൻവർ എം ടി മുട്ടിൽ, സഫ്ന മുഹമ്മദ് പാണക്കാട്, ജംഷീർ മുട്ടിൽ, അമ്ര ബിൻതി യാസിർ, ആമിർ ബിൻതി യാസിർ രണ്ടാളുണ്ട്. ഉമ്മകുൽസു ചിറമംഗലം, ജാസ്മിനൈക്കെ പുള്ളിപ്പാടം, റഫീഖ് കെ പി നിലമ്പൂർ. മഴ കിട്ടിയില്ല, നമുക്ക് മഴ കിട്ടിയില്ല എന്നുള്ളത് നിലമ്പൂരാണ്. അത് ഞാൻ ഇന്നലെ ഞാൻ ആ ഒരു സംഭവം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് രാവിലെ അങ്ങനെ പോയിരുന്നത്. സുബൈക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു 3-4 മണി 4:10 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം മഴ തോർന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പിന്നെ മമ്പാട് വെച്ചിട്ട് നല്ല പ്രോഗ്രാമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ മഷാല്ല ഏകദേശം ഒരു 5-10 വരെ പ്രോഗ്രാം നീണ്ടു. ഒരു എന്താ പറയുക, സ്വരസ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അതായത് ആ ഒരു പുറത്തുള്ള നല്ല ചൂടായിരുന്നു പുറത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. എങ്കിലും അത്യാവശ്യം ആളുകൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ആളുകൾ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞുതരാന്നതല്ല, പിന്നെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് നല്ല ആ ചൂട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും നല്ല മഴയാണ് അവിടെ. എപ്പോൾ ആദ്യം മുതലേ
0: തുടങ്ങിയിട്ടുണ്ട്.
2: അപ്പം ആ ഒരു മഴ നമുക്ക് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ സംഭവം ചൂട് മാറി ഒരു ആശ്വാസം തണുപ്പ് കിട്ടുമായിരുന്നെങ്കിലും പരിപാടിക്ക് ചെറിയ സമയം തടസ്സം സാധ്യത ഉണ്ടായിരുന്നു. കാരണം പുറത്തേക്കൊക്കെ പന്തലിട്ട് അവിടെ LED ഒക്കെ വെച്ച് അവിടെയൊക്കെ ആളുകളൊക്കെ കസേരയൊക്കെ ഇട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ ആദ്യം നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷെ മഴക്ക് തടസ്സം അല്ലെ മഴയെ തടുക്കുന്ന രൂപത്തിലൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ മഴ പെയ്തിരുന്നെങ്കിൽ പ്രയാസമായിരുന്നു. അപ്പം മഴ അനുഗ്രഹവും അതോടൊപ്പം തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഒരു പ്രയാസം നമുക്കങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ ആ ഒരു താൽക്കാലിക ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ, അതുമാകാൻ സാധ്യത. പക്ഷെ അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. നിലമ്പൂർ മഴ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയണത്. അപ്പം ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ മഴ അപ്പം പെയ്യരുത് എന്നാണല്ലോ
0: നമ്മൾ ആഗ്രഹിക്കുക.
2: അതെ അതെ,
0: ഇവിടെ ചെറിയൊരു തീരുമാനം ഉണ്ടാവുമല്ലോ അല്ലേ. യെസ്, ഫൈസൽ എടുത്തനാട്ടുകാരെ പറഞ്ഞ ഒരു ആയുസ് മുഴുവൻ സ്തുതിച്ചാലും റബ്ബ് തന്ന അനുഗ്രഹത്തിന് പകരമാവില്ല. അൽഹംദുലില്ല, ഞാൻ ഇന്ന് ആ പ്രഭാതം കണ്ടു. അപ്പം ആ പ്രഭാതം കണ്ട ആളുകൾ ആ കാഴ്ചകളെ വരികളിലേക്ക് ഒപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ അയക്കുക. ചിലപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര ഇരുട്ട് മൂടി മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ സൂര്യൻ കാണാത്തുണ്ടാവും, ചില സമയത്ത് അതൊക്കെ ഉണ്ടാവാം.
2: ശരിയാണ്. സഫിയ സംനാദ്, സഫിയ സമദ് മാംഗ്ലൂർ, ഹക്കീന മാങ്കാവ് ഉണ്ട്. അവർ പ്രത്യേകം പറഞ്ഞിരിക്കും ഞങ്ങൾ യാത്രയിലാണ് റേഡിയോ കേൾക്കുന്നത്.
0: ജാസ്മിൻ പറളി പറഞ്ഞെന്തോ, കിച്ചൺ ജനൽ തുറന്നു നോക്കി, ഏകദേശം 6 മണി, കിഴക്കൻ ചക്രവാളം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോ 95% വെളുത്ത് കഴിഞ്ഞു, നേരെ പരപരാ വെളുത്തു.
2: നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ശരിക്ക്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നല്ലൊരു കാഴ്ച കാണാൻ.
0: അതെ അതെ,
2: കാരണം സൂര്യൻ ഉദിച്ച് ആ ഒരു സൂര്യനുദിക്കുന്ന നാട് ഞങ്ങൾ പറയാറുള്ളത്.
0: ഇങ്ങോട്ടാണ് നമുക്ക് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം.
2: ഫസീല വൈലത്തൂര്, അതുപോലെ തന്നെ ഫൈസൽ തുണേരി. മഷാല്ല, ഫൈസൽ തുണേരിക്ക് എൻ്റെ പ്രത്യേക സലാം അങ്ങോട്ടുണ്ട്. നമ്മളൊരു നസീമ പി കെ പാറക്കടവ്, നസീമ കൊക്കാക്കടവ്. കൊക്കാക്കടവ് എവിടെ സ്ഥലം? അതായിട്ടാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ശ്രോതാവ് കൊക്കാക്കടവ്
0: കൊക്കാക്കടവ് നേരത്തെ വന്നിരുന്നു, ഇന്ന് അതേറ്റല്ല, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥലം
2: അവർക്കും സുഖമല്ലേ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല, ഖൈറാണ്. മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. സജന കെ ഇടത്തനാട്ടുകാരെ, കുട്ടി അഹമ്മദ് പേരശ്നൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഐഷ തോട്ടശ്ശേരിയറ, എല്ലാവരും നമ്മോടൊപ്പം സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. മധുരം ഖുർആനും അതിൻ്റെ വിശദീകരണവും കേട്ടുകൊണ്ട് രാവിലെ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് എന്ന് ജമീല വി കെ പൂനൂർ.
0: രാത്രി നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു ജസീന തിരുവമ്പാടി. ഇതെല്ലാം ഏകദേശം അധിക സ്ഥലങ്ങളിലും ആണല്ലോ അല്ലേ?
2: അതെ അതെ അതെ.
0: നസീമ അഷ്റഫ് തിരുവേഗപ്പുറം പറഞ്ഞു, മാഷാല്ല ഇന്ന് ചെറിയൊരു യാത്രയിലായിരുന്നു, ഇന്നത്തെ പ്രഭാതത്തെ കുറിച്ച് പറയുകയായിരുന്നു. ആകാശമൊക്കെ നല്ല ഭംഗിയായിരുന്നു, എന്തെന്നില്ലാത്ത വല്ലാത്ത സൗന്ദര്യം എന്ന് അത് പറയുമ്പോഴാണ് പ്രഭാതത്തെ കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടത്.
2: അഹമ്മദ് വയനാട് അല്ലേ? അഹമ്മദ് വയനാട് എന്നും ഞാൻ പ്രഭാതം കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സ്തുതിക്കും. റഫീഖ് നിലമ്പൂർ, നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, റബ്ബർ തോട്ടത്തിൽ നടക്കുകയാണ്, അതുകൊണ്ട് ആകാശം കാണില്ല. അപ്പോൾ ജോലി നടക്കട്ടെ.
0: അല്ല, ഉഫഖ് ഖുർആനിൽ പല സ്ഥലത്തത് പ്രഭാതത്തിൻ്റെ റബ്ബിനെ കൊണ്ട് സത്യം
2: പറയണല്ലോ.
0: അതെ അതെ, ഫലഖ് ഒരു വേറെ തന്നെയാണ്.
2: അതെ, മാഷാല്ലാ.
0: ശരി, പീസ് ടൈമിലെ വാചകം ഒന്ന് വായിക്കാം അല്ലേ?
2: ഇൻഷാല്ലാ.
0: പീസ് ടൈമിൽ മറ്റുള്ളവർക്ക് ഞാൻ പീസ് റേഡിയോ ശുപാർശ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഉള്ളടക്കമാണ്. കേൾക്കുന്ന സമയത്തിന് വിലയുണ്ട്. ഒരു നല്ല റേഡിയോ എന്തായിരിക്കണമെന്നതിന് എൻ്റെ മനസ്സിലുള്ള ഉത്തരമാണ് പീസ് റേഡിയോ. തിരക്കേറിയ ജീവിതത്തിനിടയിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പീസ് റേഡിയോ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ശ്രോതാവ് അയച്ച മെസ്സേജാണ്. സമാനമായ ചിന്താഗതിയിലുള്ള ശ്രോതാക്കൾ തന്നെയാണ് ബാക്കിയെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ മധുര മനോഹരമായ പുലരിയിൽ പുലരിവട്ടത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം.
2: പ്രിയ ശ്രോതാക്കളെ, പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് വേർപിരിയാതിരിക്കാൻ എന്ന ടൈറ്റിലാണ്. ഇൻഷാല്ലാ സംസാരം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ധാരാളം സഹോദരിമാർ ചോദ്യമായിട്ടും പരാതിയായിട്ടും വിഷമമായിട്ടും പറയണത് ഭർത്താവ് തീരെ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവതരമായി നമ്മൾ പരിഗണിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അതായത്, എല്ലാ വീടുകളിലും നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ പെൺമക്കൾ അവരെ നമ്മൾ അത്രയധികം സ്നേഹത്തോടുകൂടെയും വാത്സല്യത്തോടുകൂടെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നില്ല, അവരുടെ വിഷമങ്ങൾ അവരെ കൂടെ നിൽക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട പരിഗണന എല്ലാം, അവരുടെ സ്വന്തം വീട് എന്നുള്ളവർക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യം. ഇങ്ങനെ വളരുന്ന ഒരു പെൺകുട്ടിയെ ഒരു 10ഓ 18ഓ 19ഓ വയസ്സിൽ വളരെ വലിയ ഒരു ഷിഫ്റ്റിങ്ങിനാണ്, വളരെ വലിയൊരു മാറ്റത്തിനാണ് അവൾ വിധേയമാകുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ വീട് തന്നെ ചേഞ്ചാവാണ് എന്ന് പറഞ്ഞാൽ, അവളുടെ വീട്ടിൽ അവളൊരു വിരുന്നുകാരിയാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ വിവാഹ സമ്പ്രദായം നിലനിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ അനുമതി, ഭർത്തൃ വീട്ടിലത്തെ അനുമതി ഒക്കെ വേണ്ടി വരുന്നു. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് പാരൻസിൻ്റെ പരിമിതികളുണ്ടാകുന്നു, ഭർത്താവിന് പൂർണ്ണമായ അധികാരമുണ്ടാകുന്നു, ഭർത്തൃ വീട്ടുകാരവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ടാകുന്നു. ഇങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ഒരു കുട്ടിയുടെ ലൈഫ് അങ്ങോട്ട് മാറ്റപ്പെടുകയാണ് വിവാഹത്തോടു കൂടെ. അതുകൊണ്ടാണ് വിവാഹം വേണ്ടെന്നും പിന്നീട് മതിയെന്നും പിന്നീടാവാമെന്നും ഒക്കെ കുട്ടികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സത്യത്തിൽ ഉള്ള സൗകര്യങ്ങളെയും ഉള്ള സമാധാനത്തെയും ഉള്ള സ്വാതന്ത്ര്യത്തെയും നഷ്ടപ്പെടുത്തുന്നതല്ല വിവാഹം എന്നത് വിവാഹിതരായ ദമ്പതികൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു കാര്യം. അതായത്, അവളുടെ താമസം, ഭക്ഷണം, സ്വാതന്ത്ര്യം എല്ലാം വർദ്ധിക്കുകയാണ് വിവാഹത്തോടുകൂടെ ഉണ്ടാകുന്നത് എന്നതാണല്ലോ യാഥാർത്ഥ്യം. ഇപ്പോൾ 2ഓ 3ഓ ഒക്കെ കുട്ടികളുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിനെ കൊണ്ടടക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ അവൾക്ക് എവിടെക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ കുറേ കൂടൊപ്പാക്ക് പോകാൻ ഒഴിവ് കിട്ടണം, ബ്രദറിന് പോകാൻ ഒഴിവ് കിട്ടണം, അപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സമയത്ത് ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആ വിവാഹം കഴിഞ്ഞാൽ അവർ പിന്നെ എല്ലാ സമയത്തും സജീവമാണ്. അവരെവിടെയും പോകുന്നു, എങ്ങോട്ടും പോകുന്നു, അവർക്കൊന്നിച്ച് പോവാൻ അവർക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, അതിന് അവസരം കാത്തു നിൽക്കുകയാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം എവിടെയെങ്കിലുമൊക്കെ റിസോർട്ട് പോയി താമസിക്കുന്നു, ഹണിമൂൺ ട്രിപ്പുകൾ നടക്കുന്നു ഒക്കെ. അപ്പോൾ സത്യത്തിൽ അവിടെ അവളുടെ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭർത്തൃ വീട്ടിലേക്ക് അവൾ എത്തുമ്പോൾ അവിടെ എന്താ ഉണ്ടാവേണ്ടത്? എൻ്റെ സ്വാഭാവികമായി ഉണ്ടാവേണ്ടത് അവിടെ ഭർത്തൃ വീടിനെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഗസ്റ്റാണ്. അവൾ ഒരു പുതിയ വീട് പരിചയപ്പെടാൻ വരികയാണ്. പെൺകുട്ടികളില്ലാത്ത ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പുതിയ അംഗം വരികയാണ്. അപ്പോൾ ഭയങ്കരമായ സന്തോഷവും അവളുമായി ഭയങ്കര ബന്ധവും, അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത്, അവൾക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു വിരുന്നുകാരനായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഭയങ്കര സ്വീകരണങ്ങൾ ലഭിക്കുമ്പോഴും അവിടെ തന്നെ കുറച്ച് താമസിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന പോലെ ഭർത്തൃ വീട് അവൾക്ക് പ്രിയപ്പെട്ടതായി മാറുകയാണ് സ്വാഭാവികമായി വേണ്ടത്. പിന്നെ ഭക്ഷണവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാനും അതനുഭവിക്കാനും ഒക്കെ ഉള്ള അവളുടെ ടേസ്റ്റ് അനുസരിച്ച് ഭക്ഷണം കിട്ടാനൊക്കെ ഉള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാകുന്നു. അവൾക്ക് പുതിയ പ്രതീക്ഷകളുണ്ടാകുന്നു, മക്കളുണ്ടാകുന്നു, ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങളുണ്ടാകുന്നു, അവൾക്ക് സ്വന്തം വീടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വിവാഹ കഴിഞ്ഞ് ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോഴും അവൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതെല്ലാം അവൾക്ക് വർദ്ധിക്കുകയാണ്. അവൾക്ക് സുരക്ഷിതത്വം വർദ്ധിക്കുകയാണ്, അവൾക്ക് കൂടെ ആളുണ്ടാവുകയാണ്, അവളുടെ വിഷമങ്ങൾ അവൾക്ക് പാരൻസിനേക്കാളും ഷെയർ ചെയ്യാൻ ഭർത്താവ് ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വരേണ്ട ഒരു കുട്ടിക്ക് നേരെ വിപരീത അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് ഈ വിവാഹം കഴിച്ച ഭർത്താവ് എന്താണ്, ആ വിവാഹം കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി പ്രത്യേക സമയമോ കാര്യമോ ഒന്നുമില്ല. അവൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ നാട്ടിൽ അവൻ്റെ കാര്യം, അവൻ ഇതുവരെ ജീവിച്ച അതേ സ്റ്റൈലിൽ അവൻ മുന്നോട്ട് പോകുന്നു. ഭർത്തൃ വീട്ടുകാർക്ക് അവളൊരു കേവലം അവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നൊരു സർവൻ്റ് അത്രയേ ഉള്ളൂ. അവളെപ്പോഴും വീട്ടിലുണ്ടാവണം, അവളെവിടെയും പോകാൻ പറ്റില്ല, ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഭർത്താവ് താമസിക്കുന്നിടത്ത് പോകാൻ പറ്റില്ല, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ ഭയങ്കരമായ നിയന്ത്രണങ്ങളും ഭയങ്കരമായ വരിഞ്ഞു മുറുക്കലുകളും അങ്ങനെ വരുമ്പോൾ ആരാണ് ഇതിലൊക്കെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക? അപ്പോൾ ഇവിടെ ഭർത്താവ് ഭയങ്കര ഉത്തരവാദിത്വം നിർവഹിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നില്ലെങ്കിൽ അയാൾക്ക് ദാമ്പത്യ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. ഇനി ഇങ്ങനത്തെ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വരുമ്പോൾ അവന് ശരിയായി ഉത്തരവാദിത്വബോധമുള്ളവനാക്കാൻ എന്തു പറ്റും? അതിന് പെൺകുട്ടികൾക്ക് പറ്റും, ഒരു 100% പറ്റില്ലെങ്കിലും പറ്റും. കാരണം ഒരു സ്ത്രീയുടെ ആശ്രയത്വത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ, കാരണം വൈഫ് എന്നുള്ളത് എൻ്റെ ലൈഫിൻ്റെ എന്ത് കാര്യത്തിനും എനിക്ക് അനിവാര്യമാണ്, അവളില്ലാതെ എനിക്ക് പറ്റില്ലെന്നാണ്. അതിന് അവനെല്ലാം അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ, അവൻ്റെ പാരൻസിൻ്റെ കാര്യത്തിൽ എല്ലാറ്റിലും അവനോട് ഗൈഡൻസ് കൊടുത്ത്, അവന് നല്ല ആത്മവിശ്വാസം കൊടുത്ത്, നല്ല സ്നേഹം കൊടുത്ത്, അങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റിയാൽ തീർത്തും കുടുംബം അവിടെ കൺട്രോളിൽ വരും. അവന് കൺട്രോൾ വരാന്നാൽ അവന് ഭർത്താവിലേക്കുള്ള അവൻ്റെ അധികാരം നഷ്ടപ്പെടുത്താനുള്ള അതിൻ്റെ അർത്ഥം എല്ലാ കാര്യത്തിലും അവളെ അവളില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്കാവും വരും. അപ്പോൾ സ്വാഭാവികമായും അവനെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും അവൾക്ക് പറ്റും, അവളെക്കൊണ്ടുള്ള എല്ലാ പ്രയോജനങ്ങളും അവന് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഭർത്താക്കന്മാരെ തിരിച്ച് കൊണ്ടുവരാനും അവരെ ശരിയായ വഴിക്ക് നയിക്കാനും പെൺകുട്ടികൾ വിചാരിച്ചാൽ പരിധിവരെ പറ്റും. ആൺകുട്ടികൾ ഈ സന്ദർഭത്തിൽ ഉത്തരവാദിത്തമുള്ളവരാവാൻ അവൻ്റെ വീട്ടുകാരും അവനും ശ്രദ്ധിക്കുക എന്നുള്ളതും വിവാഹം മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഒരു പെൺകുട്ടിനെ ഏറ്റെടുത്ത് നിലവിലുള്ള ജീവിതത്തിനേക്കാളും മെച്ചപ്പെട്ടൊരു ജീവിതം അവൾക്ക് കൊടുക്കാൻ വിവാഹത്തിലൂടെ പറ്റുമെങ്കിൽ മാത്രമേ ഇനിയുള്ള വിവാഹങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും.
0: മഷാല്ലാ, സമകാലിക ലോകത്ത് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് പുലരിവട്ടത്തിലൂടെ നമ്മൾ ലഭിച്ചത്.

0: അത് അവസാനിക്കരുത് എന്ന് ഞാൻ തോന്നി. പിന്നെ
1: ഏത്
0: നമ്മൾ ഇപ്പം ഈ ഈ ഒരു ഗാനം
1: പാട്ടിലെ
0: പാട്ട്, കാരണം വെച്ചാൽ നമ്മൾ രാവിലെ നമ്മൾ പ്രഭാതത്തിൽ ഒരു മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആ ഒരു അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്നൊരു വാക്യത്തിലാണ് നമ്മൾ തുടങ്ങിയത്.
1: പക്ഷേ
0: നമ്മൾ പുലരിവട്ടം കേട്ടത് ഒരു കുടുംബിനികളും അതുപോലെ തന്നെ കുടുംബജീവിതം മുന്നോട്ട് പോകാനുള്ള ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ആ രണ്ടിനെയും യോജിപ്പിച്ചാണ് ആ വരി, രണ്ട് മൂന്ന് വരികൾ നമ്മൾ കേട്ടത്.
1: പിന്നെ ചിലതൊക്കെ അങ്ങനെയാണ്, ചില ചെറിയ ചെറിയ മജാസി ആയിട്ട് വരുന്ന കുറേ സംഗതികൾ നമുക്ക് ഇൻകോണ്ട് അവസാനിക്കരുതേ എന്ന് തോന്നുന്നതൊന്നും അവസാനിക്കാതിരിക്കാറില്ല.
0: അതെ അതെ,
1: അതൊക്കെ വേഗം അവസാനിച്ചു പോകും.
0: മധുരമൂറും വാക്യങ്ങളുമായി ഇന്നത്തെ പ്രഭാതത്തിലും ആശയ സമ്പുഷ്ടമായ ആയത്തുകൾ മധുരം ഖുർആനിലൂടെ കേൾക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ. പുലരിയിൽ പുതുപ്രതീക്ഷയുമായി വളരെ നല്ലൊരു സന്ദേശം ഹാരിസ് മൗലവി അറിയിച്ചു തന്നു. മൗലവിക്കും അണിയറ പ്രവർത്തകർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഷുഹൈബ വളവട്ടണം.
1: ഈ കാലത്തിന് യോജിച്ച ഏറ്റവും നല്ല ഉപദേശം നിർദ്ദേശങ്ങൾ, ഇന്നത്തെ കാലത്ത് ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പുലരിവട്ടം ഓർമ്മപ്പെടുത്തിയെന്നാണ് മൈമുന ചിക്കലോട്.
0: മുഹമ്മദ് ഷരീഫ് തളങ്കര പറഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല മഴ കിട്ടി മുതിർന്ന മിൻ ഫളിലില്ലാഹി വറഹ്മത്തിഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാത്തിമ നസീറും സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. കൂടൂർ, ഈസ്റ്റ് കൂടൂർ.
1: തങ്ങൾക്ക് കിട്ടാത്ത സുഖം അവർക്ക് കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന പാരൻസ് ഉള്ള വീട്ടിലാണ് കുട്ടികൾ ബുദ്ധിമുട്ടുക. അല്ലാത്ത വീട്ടിൽ അവർക്ക് സുഖം തന്നെയാണ്. പിന്നെ അവരുടെ ഭരണമായാൽ മാതാപിതാക്കളാണ് പിന്നീട് അതിന് പകരമായും ബുദ്ധിമുട്ടേണ്ടി വരിക. നഫീസ പി എ താമരശ്ശേരി.
0: ഐഷാ കരുമ്പിലും അതുപോലെ തന്നെ ഖദീജ പി കെ മാത്തോട്ടുതാഴും ഖൈറുന്നീസ ചെർപ്പുളശ്ശേരി, ഹക്കീന മാങ്കാവ് എന്നിവരെല്ലാം സലാം പറഞ്ഞ് കൂടെയുണ്ട്. യാത്രയിൽ സൂര്യോദയം അതിമനോഹരം, സുബ്ഹാനല്ലാ. എൻ്റെ പേരക്കുട്ടി മയസ് ബറാമി സൺറൈസിൻ്റെ ത്രില്ലിലാണ്.
1: മയസ് ബറാമി മീൻസ് നമ്മളെ നമ്മളെ ഈവനിങ് ലൈവിൽ സ്ഥിരമായിട്ട് മയസ് ബറാമി
0: വരാറുണ്ട് അല്ലേ?
1: പിന്നെ അത് നമ്മളെ സഫോം ബറാമിയുടെ മോനാണ്.
0: അതെ അതെ അതെ അതെ,
1: മഷാല്ലാ. മയസ് ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. മയസ് ബറാമി ത്രില്ല് എങ്ങനെയാണ്? ത്രില്ലടിച്ച് അങ്ങനെ പോകണ്ടാവും
0: പ്രഭാതത്തിലെ. റുഖ്സാന ബാലുശ്ശേരി, അടുക്കളയിൽ നിൽക്കുമ്പോൾ മാഷാല്ലാ പുറത്ത് നല്ല കാഴ്ചയാണ്. ആകാശം മഴവിൽ കളറിപ്പോൾ വെള്ളനിറമാകുന്നു എന്നാണ്.
1: നമുക്ക് സന്തോഷം കണ്ടെത്താനേ അടുത്ത വലിയൊരുനാൾ വരാൻ കാത്തിരിക്കുന്നു. ഓരോ അനുനിമിഷങ്ങളിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊണ്ട് ചേർത്ത് വെച്ചതാണ് നമ്മുടെ ജീവിതം.
0: യെസ്.
1: അപ്പം അത് എന്തിലുണ്ടാവും? ഈ പ്രകൃതിയിൽ സന്തോഷിക്കേണ്ടതുണ്ട്, വ്യക്തികളിൽ സന്തോഷിക്കേണ്ടതുണ്ട്, ബന്ധങ്ങളിലുണ്ട്. എങ്ങനെ നമ്മൾ കണ്ണും കാതും നമ്മുടെ കൽബൊക്കെ എന്തിനോടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടോ, എവിടെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്
0: തന്നെ. നിങ്ങളിന്ന് പ്രഭാതത്തിൻ്റെ ആ ഒരു വിഷയത്തെടുത്തതേ, കുറേ ആളുകൾ പ്രഭാതവുമായി ബന്ധപ്പെട്ട് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ട്. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം ഞാൻ ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നേരെ കിഴക്കോട്ട് നോക്കിയാൽ പോകുന്നത്,
1: ഞാൻ കിഴക്കോട്ട് നോക്കിയിട്ടായിരുന്നു.
0: എനിക്ക് നേരെ തെക്കാണ് സഞ്ചാരം, അതുകൊണ്ട് എനിക്കത് രണ്ട് സൈഡും കാണാൻ പറ്റിയിട്ടില്ല.
1: പിന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം, ഈ ും വടക്കും തെക്കോ, അത് നമുക്ക് മാനത്തൊക്കെ നോക്കുമ്പോൾ ഒരു വിധത്തിരി അല്ല, അത് അറിയുന്ന കറക്റ്റ് അറിയുന്ന ശ്രോതാക്കളുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കാം. അതായത് നേരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം വടക്കോട്ട് പോകണം, എന്നിട്ട് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് തെക്കോട്ട് പോകും.
0: ലെഫ്റ്റ് തിരിയല്ല,
1: അല്ല
0: കിഴക്കോട്ട്,
1: കിഴക്കോട്ട് തിരിഞ്ഞിട്ട് പിന്നെ വടക്കാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയാനും പറഞ്ഞത് അനുസരിക്കാനും കേൾക്കാനും കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്കത് എവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയൊരു സംഗതി.
0: കൊല്ലത്തുകാരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചതല്ലേ? ശ്രോതാക്കളിൽ കൊല്ലത്തുകാരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം.
1: പണ്ട് വല്യമ്മ പറയാറുണ്ട്, പണ്ടത്തെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് പറയണത് എനിക്ക് തോന്നുന്നു.
0: ഇപ്പോഴും പറയുന്ന ആളുകളെ
1: പറയുന്ന ആൾക്കാരുണ്ട് കറക്റ്റ് ആയിട്ട്.
0: അത് എങ്ങോട്ടാണ്? തെക്കോട്ടുള്ളവരാണ്, തെക്കോട്ടുള്ളവരിൽ കൊല്ലത്തുകാരാണ് കൂടുതലും പറയുന്നവർ.
1: നമ്മളെ ഷിയാബ് എനിക്കൊന്നും ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ ഇന്ത്യ, ബീച്ച് സൈഡിലുള്ള ആളുകൾക്ക് ആ കഴിവ് പ്രത്യേകം ഉണ്ടെന്ന് പറഞ്ഞു.
0: അതുണ്ട് തോന്നണം, കാരണം ശാസ്താംകോട്ട, ഞാൻ കൊല്ലം പറഞ്ഞല്ലോ, ശാസ്താംകോട്ടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനൊരിക്കൽ ശാസ്താംകോട്ടയിലൊരു പ്രോഗ്രാമിന് പോയി, ഒരു വൈകുന്നേരത്തെ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞാൻ കുറച്ച് വൈകി, അല്ലെങ്കിലും നമ്മളങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിന് എത്തുന്നവരാണല്ലോ നമ്മൾ,
1: വൈകി വൈകി വൈകാതായവരാവണം.
0: അതെ അതെ. അപ്പം ഞാൻ ഏകദേശം ശാസ്താംകോട്ട ഒരു ജംഗ്ഷൻ, ഏതാ ജംഗ്ഷൻ്റെ കറക്റ്റ് അറിയില്ല, പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു വഴിയിലൂടെ പോയവിടെ എത്തിയതാണ്. അപ്പോൾ ഞാനൊരു ഒരിക്കലോട് ചോദിച്ചു, ഇങ്ങനെ സ്ഥലപ്പേര് ചോദിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എല്ലോട് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലേ ഇത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടേ, അവിടെ നിന്ന് വടക്കോട്ട് തിരിയണം, വടക്കോട്ട് തന്നെ നേരെ ഒത്തിരി കൊണ്ട് മാറി കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് നേരെ തിരിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കൊണ്ട് നേരെ ഇങ്ങോട്ട് തെക്കോട്ട് തിരിയാം, തെക്കോട്ട് തിരിഞ്ഞ് നേരെ പടിഞ്ഞാറോട്ട് പിടിച്ചാൽ നിങ്ങളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. എനിക്ക് ഈ തെക്കും വടക്കും പടിഞ്ഞാറ് എന്നറിയാൻ വേണ്ടി പിന്നെ നമ്മൾ ഈ സാധനം കൈപ്പിടിച്ചിടക്കുണ്ട്. അപ്പോൾ നേരെ വെച്ച് വലത്തുനിന്ന് കുറച്ച് അടുത്തേക്ക് പിന്നെ അത് പറഞ്ഞെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ,
1: വലകടം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
0: അപ്പോൾ ഏതായാലും നിങ്ങളത് കൊല്ലത്തുകാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇപ്പോൾ നല്ല മഞ്ഞ് മൂടി കാശ്മീർ കാണുന്ന അനുഭവം, മഴയില്ലാത്തപ്പോൾ സൂപ്പറായ മനോഹരമായ ദൃശ്യമാണ്
1: എവിടെ
0: ഇപ്പോൾ കാണുന്നത്?
1: എവിടെ
0: എവിടെ എന്ന് പറയേണ്ട, സുബൈദ ഇസ്മായിൽ മടിക്കേരി.
1: മടിക്കേരി എവിടെയാ?
0: മടിക്കേരി നമ്മൾ കൊടക്
1: കൊടകലല്ലേ, അപ്പം അടിപൊളിയല്ലേ അല്ലേ,
0: അവിടെ പ്രത്യേകം പറയേണ്ടതില്ല.
1: പിന്നെ അവർ വേറെന്നുണ്ട്, സുബൈദ ഇസ്മായിൽ മടിക്കേരി എപ്പോഴും നമുക്കൊരു മഞ്ഞ് മൂടി തരലുണ്ട് എന്തെന്നോ ഈ മംഗ്ലീഷിൽ എഴുതിയിട്ട്,
0: അങ്ങനെ
1: നമുക്ക് വായിക്കുമ്പോൾ ഒരു മഞ്ഞ് മൂടലാണ്
0: കൃത്യമായിട്ട് കിട്ടാതെ.
1: പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർ മലയാളം ഇതാ കഴിയത്തോണ്ട് മഷം മഷാല നമ്മളത് മാക്സിമം അവർക്ക് മാത്രമല്ല ഇളവാണ്, ബാക്കിയുള്ളവരങ്ങനെ ചെയ്യരുത്. ഖദീജ തൊടുപുഴ പറഞ്ഞത് ഇവിടെ പ്രകൃതി ഭംഗിയില്ല, മൊത്തം മൂടലാണ്.
0: അതൊരു ഭംഗിയാണ്,
1: അതൊരു ഭംഗിയാണ്. ആ അത് പറഞ്ഞപ്പോഴും നമ്മൾ ഫുൾ വ്യൂ കാണുന്നതും എന്നാൽ മൂടി കാണുന്നതിനും അതിനൊരു ഭംഗി, അത് കാണാൻ വേണ്ടി പ്രത്യേകം പോകല്ലേ
0: അല്ലേ. ഇന്നലെ മിനിഞ്ഞാൽ ഞങ്ങൾ ഊട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പം പോകുന്ന സമയത്ത് മേട്ടുപാളയത്തൊരു ഒരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ കൂട്ടത്തിലൊരാൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമല്ലോ, അപ്പോൾ ഈ പറഞ്ഞ സൗന്ദര്യമാണ് അവിടെ കൂടുതലും, മഞ്ഞ് മൂടി മൂടി കിടക്കുകയാണ്. ഇതെങ്കിലും മാറി കിട്ടിയിട്ടുണ്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ, താഴെയുള്ള കാഴ്ച കിട്ടാനാണ് അപ്പോൾ ഈ വ്യൂ പോയിന്റ് വരേണ്ടത്. അപ്പോൾ അതും ഒരു കാഴ്ചയാണ്. ഡിപ്രഷൻ അകറ്റാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പീസ് റേഡിയോ എന്നാണ് അൻവർ പി അൻവർ വി എടത്തനാട്ട് കരക്കാപ്പ് പറമ്പ് പറഞ്ഞിരിക്കുന്നത്.
1: എൻ്റെ ഇക്കാടെ ഫാമിലി എല്ലാവരും അങ്ങനെയാണ് പറയൽ, തെക്കേ മൂത്തമ്മ വടക്കേ എളാമ എന്നൊക്കെയാണ്. അപ്പോൾ ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂരിൽ നിന്നും
0: അങ്ങോട്ടുണ്ടല്ലേ,
1: ആ തെക്ക് വടക്ക് അല്ലേ. ഷബന ചെറുകോട് കൂടെ വന്നിട്ടുണ്ട്. ജമീല വി കെ പുനൂർ ഇന്നത്തെ ക്യൂസ് മറന്നോന്ന് ചോദിക്കുന്നു. യെസ്, ക്യൂസിലേക്ക് തന്നെയാണ് നമ്മൾ പോണത്.
0: ഇൻഷാല്ലാ. പുലരിയുടെ വെട്ടം ഇന്ന് കുറവാണ്. ഞാൻ വിചാരിച്ചു പുലരി വെട്ടം കുറവാണെന്ന് കേട്ടെ. നല്ല മഴയുണ്ടായിരുന്നു, ഇരുണ്ട കാർമേഘത്താൽ മൂടിയ ഗഗനം, അതും ഒരു സുഖം നൽകുന്നു. മാഷാല്ലാ മൈമൂന ചീക്കിലൂടെ
1: അടിപൊളി.
0: എങ്കിൽ
1: നമുക്ക് ലൈവ് ക്യൂസിലേക്ക് പോയാലോ?
0: ലൈവ് ക്യൂസിലേക്ക് പോവാം ഇൻഷാല്ലാ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് ലൈവ് ക്യൂസ് നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാവരും ഒരു ഒരു ഒരു 30 സെക്കൻഡ് കൊണ്ട് വേഗം തയ്യാറാവുക. നമ്മൾ 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കും. ആരെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എ ബി സി ഡി 4 ഡിജിറ്റാണ് നമ്മൾ ഉത്തരത്തിനുള്ള ഓപ്ഷനായിട്ട് പറയുക. ആ ഓപ്ഷൻ കേൾക്കുമ്പോൾ ആ ഉത്തരമല്ല നമ്മൾ ടൈപ്പ് ചെയ്തയക്കേണ്ടത്, എ ബി സി ഡി ഡിജിറ്റാണ് ചെയ്യേണ്ടത്. നമ്മുടെ പിസ് റേഡിയോ പ്ലേ ബട്ടൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് എന്നൊരു ബട്ടൺ കാണാം. ആ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. 1st പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ആ വിൻഡോ ആയിരിക്കും. അതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് ലൈവ് ക്വിസിൽ പങ്കെടുക്കാനുള്ള വിൻഡോ തുറക്കാനുള്ള ബിറ്റുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
1: ഓക്കെ, ഖുർആനിലെ സൂറത്തുൽ ഖമർ എന്നതിലെ ഖമർ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സൂര്യൻ, ബി നക്ഷത്രം, സി മേഘം, ഡി ചന്ദ്രൻ.
0: ആകാശവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചർച്ചകളിൽ ഈയൊരു ക്വിസിൻ്റെ ചോദ്യവും അത് തന്നെയാണ്. ഖുർആനിലെ സൂറത്തുൽ ഖമർ എന്നതിലെ ഖമർ എന്നാൽ എന്ത്? എ സൂര്യൻ, ബി നക്ഷത്രം, സി മേഘം, ഡി ചന്ദ്രൻ.
1: ഒരിക്കൽ കൂടി വായിക്കാം. ഖുർആനിലെ സൂറത്തുൽ ഖമർ എന്നതിലെ ഖമർ എന്നാൽ എന്ത്? ഓപ്ഷൻ എ സൂര്യൻ, ബി നക്ഷത്രം, സി മേഘം, ഡി ചന്ദ്രൻ.
0: 20 സെക്കൻഡാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അതിനുള്ള ബീപ് സൗണ്ട് ഇപ്പോൾ തുടങ്ങും. ബീപ് സൗണ്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഉത്തരം അയക്കാനുള്ള സമയവും
1: മാറി അയക്കണ്ട. അതെ, പ്രോഗ്രാം സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കണം.

0: മഷാല്ലാ, നമ്മുടെ ശബ്ദം, ബീപ് ശബ്ദം അവസാനിച്ചു കഴിഞ്ഞു. ചില ആളുകളെങ്കിലും ഇപ്പോഴും ഇങ്ങോട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലേക്ക് അവരുടെ ഉത്തരം അയച്ചിട്ടുണ്ട്. അയച്ചവരെല്ലാം ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അബ്ദുൽ മജീദ് പട്ല, ഇവിടെ രാത്രി മഴയായിരുന്നു. ഹാരിസ് മൗലവിയുടേത് കാലത്തിന് പറ്റിയ ഓർമ്മപ്പെടുത്തലായി, അൽഹംദുലില്ലാ എന്നാണ്.
0: ജസീന തിരുവമ്പാടി നേരം പുലർന്നപ്പോൾ അടുക്കളവാതിൽ തുറന്നപ്പോൾ മുന്നിൽ തെളിഞ്ഞത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ഭംഗിയുള്ള ഒരു പുലർക്കാലമായിരുന്നു. രാത്രി മുഴുവൻ തിമിർത്ത് പെയ്ത മഴയുടെ ക്ഷീണം തീർത്ത് ഇലത്തുമ്പുകളിൽ നിന്ന് പതുക്കെ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന ആ നിമിഷം തന്നെ ഒരു തണുത്ത ഒരു കുളിർക്കാറ്റ് വന്ന് തൊട്ടു വിളിച്ച പോലെ. ഒപ്പം നനഞ്ഞു കുതിർന്ന മണ്ണിൻ്റെ മണവും നല്ലൊരു ചായ കുടിക്കാൻ തോന്നുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ ചായ കുടിക്കാറില്ല, മോന മദ്രസയിലേക്ക് പറഞ്ഞയക്കാനും ഉണ്ട്. പ്രകൃതി ഭംഗി നോക്കിയിരിക്കാൻ സമയമില്ല. സമയമുള്ള കാര്യം പീസ് റേഡിയോ കേൾക്കുക എന്നാണ്.
1: മാഷാല്ലാ, ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നന്നായി എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല രൂപത്തിലേക്ക് വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? യു പി പി ഹാരിസ് ബഹ്റൈനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കൊല്ലം കൊയിലാണ്ടി കൊല്ലും.
0: ആ, ഞങ്ങൾക്കൊരു കൊയിലാണ്ടിയിലൊരു കൊല്ലമുണ്ട്. ആ കൊല്ലമല്ല ഞാൻ നമ്മൾ പറഞ്ഞ കൊല്ലം. ഓക്കെ, ഇങ്ങനെ പോയാൽ ശരിയാകുമോ? ക്വിസ് എവിടെയെന്ന് ചോദിച്ചു. നേരത്തെ അദ്ദേഹം ചോദിച്ചിട്ടതാണ്. എന്തായാലും ക്വിസ് കഴിഞ്ഞായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും.
1: വീടിന്റെ മുഖം കിഴക്കോട്ടാണ്. ഞാൻ രാവിലെ വാതിൽ തുറന്ന് കോലായിൽ ഇരുന്നാൽ പീസ് റേഡിയോ ഇരുന്നാണ് പീസ് റേഡിയോ കേൾക്കാറുള്ളത്. കാര്യം എന്താണ്? വെയിലും ആ കാര്യമുണ്ട്, വെയിലും കൊള്ളാം, റേഡിയോയും കേൾക്കാം.
0: ആ, നല്ല ഐഡിയ ആണ്,
1: നല്ല ഐഡിയ.
0: വരുന്ന വെയിലും പോക്ക് വരും അല്ലേ? ഓക്കെയാണ്.
1: പ്രഭാതവേളയിൽ ആകാശം പോയി ചെഞ്ചായം പൂശി നിന്നിരുന്നു, ക്രമേണ വെള്ള നിറത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അടിപൊളി, നമ്മൾ ഓരോരുത്തർ അവരുടെ സ്കില്ലിന് അവസരം കിട്ടി.

0: പാദം കൂടി കാണാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. മേട്ടുപാളയത്ത്
1: നിന്ന്
0: ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ അറിഞ്ഞില്ല കേട്ടോ, പിന്നെ ഞാൻ
1: അന്ന് വിളിക്കായിരുന്നു,
0: വിളിക്കാമായിരുന്നു
1: അല്ലേ. കിഴക്കൻ ചക്രവാളത്തിന്റെ തെളിമയിൽ നിന്നും ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങളേറ്റ് ഇളം കാറ്റിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞിന്റെയും മഴയുടെയും ജാലക കണത്തിൽ തട്ടി ആയിരം തുള്ളികളായി പ്രതിഫലിക്കുന്നു. ശാന്തവും സുന്ദരവും മനോഹരമായ പ്രഭാതത്തിൽ അതിനേക്കാളൊക്കെ മനോഹരമായ പീസ് റേഡിയോയുടെ കൂടെ വയനാടിന്റെ നനുത്ത തണുപ്പിൽ നിന്നും സ്നേഹത്തോടെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
0: ഷിംന വയനാടും പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ നല്ല ക്ലൈമറ്റാണ് വയനാട്ടിൽ നിന്ന്. മാഷാല്ലാ യാത്രയിലാണ് കൂടെ പീസ് റേഡിയോയും നല്ലൊരു പുലരി. നാഥൻ്റെ അനുഗ്രഹവും കരുണയും വർഷിക്കുമാറാവട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
1: മൂടിക്കെട്ടിയ ആകാശം കണ്ട് റേഡിയോ കേൾക്കുന്നവരുമുണ്ട്. മുസ്തഫ വള്ളിത്തോടാണ് പറഞ്ഞത്, ചെറിയ തോതിൽ മഴയുണ്ട്. പിന്നെ സജന അടത്തനാട്ടുകാരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദിശ നോക്കാൻ വളരെ എളുപ്പമാണ്. സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ മുന്നിൽ കിഴക്കും പിന്നിൽ പടിഞ്ഞാറും. അതൊക്കെ
0: ഉച്ചക്കാണെങ്കിലോ?
1: അല്ല, അതിന് ഓപ്ഷൻ അവർ പറയട്ടെ. വലതുഭാഗം വടക്കും ഇടതുഭാഗം തെക്കുമായിരിക്കും. ഈത്തപ്പം പാലിച്ചാൽ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ ഏത് ദിശയിലും നടക്കാം എന്ന് പറഞ്ഞാൽ ഈത്തപ്പം പാലിക്കാം. വിശദീകരണം ആവശ്യമാണ്.
0: അതെ, കൊല്ലത്ത് നിന്ന് വേറൊരാള് നമ്മളൊപ്പമുണ്ട്, ഷീബ എ. അവർ പറഞ്ഞൊക്കെ എനിക്ക് ഒട്ടും അറിയില്ല, ലെഫ്റ്റും റൈറ്റും അറിയാം,
1: ബാക്കി
0: കിഴക്ക് പടിഞ്ഞാറ് അറിയില്ല.
1: കിഴക്ക് പടിഞ്ഞാറ് അല്ല, പടിഞ്ഞാറും കിഴക്കും നമുക്ക് പ്രശ്നമല്ല.
0: അതല്ല
1: ഈ പറഞ്ഞ സൂര്യന്റെ ഈ രാവിലെയും വൈകുന്നേരം,
0: രാവിലെയും വൈകുന്നേരം അല്ല, അതിപ്പോ ഈ പോകുന്ന സമയത്ത് വഴി ചോദിച്ചാലേ, ഒരു ബൈക്കിൽ ഇങ്ങനെ പോകുന്ന ഒരാളോട്
1: ആദ്യം നോക്കേണ്ട നന്നേക്ക് വടക്ക
0: സൂര്യനെ എവിടെ നോക്കിയെടുക്കാൻ പറ്റുമോ? മുസ്തഫ വള്ളിത്തോട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ചെറിയ തോതിൽ മഴയുണ്ട്, ആകാശം കാർമേഘം മൂടിയിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആകാശത്തേക്ക് നോക്കാൻ പറയണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, സജന കേടത്തിനാട്ടുകര ആ അത് പറഞ്ഞല്ലേ. ഓക്കെ, യു പി പി ഹാരിസ് ബഹ്റൈൻ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഹാരിസ് ബിൻ സലീം മൗലവി നല്ല ഒരു ഉപദേശമാണ് നൽകിയത് എന്ന്.
1: ഈ ഖുർആനിലെ ഗഫ്ലത്ത് എന്ന വാക്കേ പണ്ടത്തെ ആൾക്കാർ ഓഫ്ലത്ത് എന്ന് പറയാറുണ്ട്.
0: അതെ അതെ,
1: ഓഫ്ലത്ത്. അതെ, ഷുഹൈബായം വളപട്ടനാണ് മെസ്സേജ് അയച്ചത്. ഓക്കെ, നമുക്ക് ഇനി ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ വാക്കുകളിലൂടെ വരികളിലൂടെ പകർത്തി അയച്ചുകൊണ്ടിരിക്കുക, നമുക്ക് വായിക്കാം. ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ എന്താണ് ഇനി അടുത്ത പ്രോഗ്രാം? പുലിയൊരുവട്ടൊക്കെ
0: കഴിഞ്ഞു നമ്മൾ.

0: നമുക്ക് നമ്മൾ നേരത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോരാണല്ലോ. ചില കാര്യങ്ങൾ പറയാൻ കുറച്ച് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ ഒരു കമൻറ്റ് ചിലപ്പോൾ നമുക്കൊന്നാൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കിട്ടാൻ വിശദീകരിക്കേണ്ടതുണ്ടാവും. എന്നാൽ ചിലതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 30-40 സെക്കൻഡ് കൊണ്ട് നമുക്ക് പല അറിവുകൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇൻഷാല്ലാ അത്തരം ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കാം. 1 മിനിറ്റ് ടോക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഖ്യാത സ്വഹാബിയായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തൻ്റെ കൂട്ടാളികളുമൊത്ത് യാത്ര ചെയ്യുകയാണ്. ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി. ആട്ടിടയനോട് ഒരു ആടിനെ തൻ്റെ ആട്ടിൻപറ്റിൽ നിന്ന് തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇല്ല, തരാൻ കഴിയില്ല, അത് എൻ്റെ യജമാനൻ്റെതാണ്. ഒന്നിനെയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അതിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകുമല്ലോ, നിനക്ക് അതിൻ്റെ വിലയും നമ്മൾ നൽകാം. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആട്ടിടയൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് പോവുകയും പോകുന്ന വഴിയിൽ ഫൈനല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോകുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും, ഫൈനല്ലാ, അള്ളാഹു അപ്പോൾ എവിടെയാണ്? അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം? അള്ളാഹു എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: വലിയൊരു സന്ദേശമാണ്. ഒരു ചെറിയ വാക്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റിൽ, ഒരു മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് നമുക്കൊരു വലിയൊരു അറിവ് ലഭിക്കുന്നു. അതിൽ തന്നെ ഒരൊറ്റ വാക്കിലാണ് അദ്ദേഹം ആ ഒരു ചിന്തയെ ഇട്ടുകൊടുത്തത്. ആടിനെ ചോദിക്കുന്നു, അതിൻ്റെ ക്യാഷ് തരാമെന്ന് പറയുന്നു, അതിനുള്ള പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു. അഥവാ മുതലാളി ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ

0: ിയല്ലോ എന്ന പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു. ശരിയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആടുകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആടുകളെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാമല്ലോ അവരുടെ ജീവിതമൊക്കെ. അപ്പോൾ ചെന്നായ്ക്കളും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളൊക്കെ മരുഭൂമിയിലോ മറ്റോ ആണെങ്കിൽ പോലും അവരെ എന്തു ചെയ്യാം, വേട്ടയാടി പിടിക്കുകയോ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ ഫൈനല്ലാ, ഒറ്റ വാക്കിലാണ് അവിടെ ഒരു ഒരു ഒരു ചിന്തയെ ഇട്ടുകൊടുക്കുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകി എന്നുള്ളതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു കട്ടിലെ അല്ലെങ്കിൽ കട്ടറബി എന്ന് നമ്മളൊക്കെ പറയുന്ന ഒരു ഒരു പിന്നെ അധികമൊന്നും തന്നെ വിജ്ഞാനങ്ങളോ വിജ്ഞാനമുള്ളവരെ കാണുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യന് പോലും അത്തരം ഒരു പ്രകൃതിയിലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു കഴിവ് കൊടുത്തത് ആര് എന്നുള്ളതും അവിടെ ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഒരു മിനിറ്റ് ടോക്കിൽ നമുക്ക് കിട്ടിയത് വലിയൊരു അറിവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനുള്ള ഒരു തോന്നലും അതിൻ്റെ താല്പര്യവുമൊക്കെ നമുക്കുണ്ടാകണമെന്ന് കൂടെയാണ് ആ ഒരൊറ്റ വാക്കിൽ നമുക്ക് മനസ്സിലായത്. പ്രോഗ്രാമുകളുടെ തള്ളിച്ചകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ ഒഴുക്കിൽ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ഷെഡ്യൂളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്.
1: അതെ,
0: ഐഷ നാദാപുരം അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തിരിക്കുന്ന മാഷാല്ലാ നല്ലൊരു സന്ദേശം എന്നാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എവിടെയാ? ഡൽഹിയിൽ കെട്ടിടങ്ങൾക്ക് നടുവിൽ ചെറുതായി ആകാശം കാണുന്നുണ്ട്. മഴ ഇനി എന്ന് കാണുമോ എന്നറിയില്ല.
1: സഫിയൊക്കെ തിരങ്ങാടി പറഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് എന്നും ഒരു വലിയ അറിവാണ് കിട്ടാറുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സൂര്യന് നേരെ ഉദിക്കുന്ന സമയത്ത് നോക്കിയാൽ മുൻഭാഗം കിഴക്ക്, ബാക്ക് പടിഞ്ഞാറ്, ഇടത് ഭാഗം വടക്ക്, വലത് ഭാഗം തെക്കും.
0: ശരിയാ, അതിലൊന്നും നമ്മൾ എതിര് പറയണല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഉച്ചക്ക് ചെന്നിട്ട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ തെക്കും വടക്കും അറിയില്ല. എനിക്കറിയില്ല, പറയണവരൊക്കെ പറയട്ടെ, അറിയുന്നവർക്ക് അറിയട്ടെ. എന്തായാലും നമുക്കതിലേക്കൊരു ഇത് കിട്ടും. നാസിഹ മുട്ടിൽ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. ആകാശത്തിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ മലപ്പുറത്ത് പോകണമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ചും പാണക്കാട് ജാമിയയിൽ.
1: മൈമുനച്ചിക്കലോടല്ലേ?
0: ആ, മലപ്പുറത്ത് തന്നെ, മലപ്പുറം ജില്ലയല്ല, മലപ്പുറം ടൗണുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു.
1: അവിടെ വെച്ചാണ് കോടമഞ്ഞിൻ്റെ ഭംഗിയും മഴവിൽ ചാരുതയും കണ്ട് ആസ്വദിച്ചത് എന്നാണ് പറഞ്ഞത്.
0: ആ, അവിടുത്തെ അല്ലേ അലി അക്ബർ ടി പി വലപുറം സഹോദരി ഉദ്ദേശിച്ചത് സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദിശ കണ്ടുപിടിക്കാൻ ഇനി പ്രയാസം വേണ്ട. ജമീൽ ആപ്പ് തുറന്ന് ഖിബ്ല ഫൈൻഡർ നോക്കി സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് അറിയാം. ഇനി സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അറിയില്ല എന്ന് പറയരുത്. അല്ല, നമ്മൾ ഈ ഒരു ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ പഴയകാല ചിന്തയുടെ കാര്യമാണ് പറഞ്ഞത്.
1: അതെ,
0: അതല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ സൗത്തും നോർത്തും ആളുകളോട് വഴി ചോദിക്കൊന്നും വേണ്ട, ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താൽ
1: നേരത്തും.
0: അതെ, അല്ല, അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ അവിടെ പോയിട്ട് ചിലപ്പോൾ കൊല്ലത്തുകാരാണോ പറഞ്ഞതെന്ന് അതറിയില്ല.
1: ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇന്ന് കമന്റ് വന്നത് കാണുന്നില്ലെങ്കിൽ ഇന്നത്തെ ആങ്കേഴ്സിനോട് തെറ്റിയിരിക്കുകയാണ്. താഴെ വന്നിരിക്കുന്നു ഷുവർ മെസ്സേജ് ഇട്ടിട്ട് കാണുന്നില്ലെങ്കിൽ എന്നാണ് ജമീല വിപ്പി കാളിക്കാം.
0: അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വായിച്ചു വായിച്ചു വായിച്ചു നേരത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ നേരത്തെ അവരുടെ കമന്റ് നമ്മൾ വായിച്ചിരുന്നു. ചിലപ്പോൾ അത് കേൾക്കാൻ പോയ സമയത്ത് നിങ്ങൾ ആകാശം നോക്കാൻ പറഞ്ഞല്ലോ,
1: അവിടെ ആകാശം നോക്കാൻ
0: പോയിട്ടുണ്ടാവും. ചിലപ്പോൾ
1: പെൺമക്കൾ കൂടെ ഉള്ളപ്പോൾ തന്നെ നന്നായി അവരെ നോക്കുക, അവരുടെ ചെറിയ ആഗ്രഹം പോലും കഴിയുന്ന രീതിയിൽ സാധ്യമാക്കണം. കാരണം ചിലപ്പോൾ മക്കൾ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും നിന്റെ കെട്ടിയവൻ്റെ കൂടെ പോയിക്കോ എന്ന്. കെട്ടിയവൻ വരാൻ കാത്തു നിൽക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. സൽമ ഫറൂഖ്.
0: അൻവർ ടി മുട്ടിൽ പറഞ്ഞു, എൻ ടി മുട്ടിൽ പറഞ്ഞതറിയോ, പുള്ളി നേരത്തെ നല്ലൊരു കേൾവിക്കാരൻ അല്ലായിരുന്നു, എന്നിൽ നല്ലൊരു കേൾവിക്കാരനുണ്ടെന്ന് കണ്ടെത്തി തന്നു പീസ് റേഡിയോ എന്ന് പറഞ്ഞു. ആ, നേരത്തെ നിങ്ങൾക്കൊരു ഒരു ഒരു തിരുത്തിന് വിശദീകരണം ആവശ്യപ്പെട്ടതിൽ ഈ തത്വം പാലിച്ചാൽ എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്.
1: ആണോ?
0: ആ, നേരത്തെ ഈ പിത്തം എന്ന് വായിച്ചില്ല നിങ്ങൾ?
1: ആ,
0: അവിടെ ചെറിയൊരു
1: എന്താ മനസ്സിലായില്ല, ഈ
0: ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഇന്നലെ തൊട്ട് വല്ലാത്തൊരു ഷോക്കിലാണ്. സുബഹിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയതാണ് ബഷീർ. നേരെ പോയത് സൈറ്റിലേക്കാണ്. അധികം ഹൈറ്റില്ലാത്ത ഹൈറ്റിലല്ലാതെ കയറി
1: അവിടെ നിന്ന് വീണു.
0: അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതം ഏറ്റവും നല്ല ഖൈറിലാക്കി കൊടുക്കുമാറാവട്ടെ.
1: നമുക്ക് പെട്ടെന്ന് കൺമുന്നിൽ നിന്ന് മറയുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലേ. അള്ളാഹു അങ്ങനെയുള്ള ഒരു പൊടുന്നനെ അപ്രത്യക്ഷമാവുന്ന അത്തരം ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
0: പിന്നെ അവിടെയൊക്കെ നമ്മളെ ഒരു ആശ്വാസം എന്താണെന്നറിയോ, അപ്പം ഈ ഒരു ഹൈറിലൂടെ നടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് എപ്പോഴും ആശ്വാസം. അവനെക്കുറിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പോയി, അപ്പോൾ യാ മരണപ്പെട്ടുന്നവർ അള്ളാഹുവിൻ്റെ, അത് അള്ളാഹു അവർക്ക് കൊടുത്ത അവധിയാണല്ലോ, അജലും മുസമ്മയാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, അവിടെ പോകും. പക്ഷെ നമ്മൾ പിന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതുവരെ നമ്മൾ പ്രാർത്ഥിക്കാത്തവർ പോലും എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കിട്ടും. ആ പ്രാർത്ഥനകൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അല്ല എന്തായാലും നമുക്കൊരു അവധി വെച്ചിട്ടുണ്ടല്ലോ, അവരുടെ അവധി എത്തിയപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു, നമുക്കും ഒരു അവധി ഉണ്ട്, അത് അള്ളാഹുവിൻ്റെ ഖദറാണ്, ഖളയാണെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ. അതാണ് അതാണ് ശരിക്കും നമുക്കൊരു ആശ്വാസവും അല്ലേ. അവർക്ക് ഉള്ള പ്രതിഫലനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി അവർ യാത്രയായി എന്ന് മാത്രം വിചാരിക്കുക, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാല്ലാ. അവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, പെട്ടെന്നുള്ള മരണം. അത് എന്തുകൊണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ തത്വങ്ങളും കാര്യങ്ങളും ഹിക്മത്തും ഒക്കെ കൂടുതൽ അറിയുന്ന റസൂലാണല്ലോ. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത് അല്ലേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സജിദ ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നു, വർഷങ്ങളായി റേഡിയോ കൂടെയുണ്ട്, മനസ്സിന് സമാധാനവും അറിവും പകരുന്നതാണ് റേഡിയോ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്. നല്ലൊരു പുലരിയിൽ നല്ല പീസ് റേഡിയോ കേട്ട് തുടങ്ങിയെന്ന് സക്കീർ. ഓരോ പ്രദേശത്തും ഓരോ വിധത്തിലുള്ള പ്രകൃതി ഭംഗി സൃഷ്ടിച്ചവൻ എത്ര പരിശുദ്ധൻ എന്ന് ഖദീജ തൊടുപുഴ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വഹീദ അത്തിക്കോട്ട്.

0: ശ്രോ, ഒരു കുഞ്ഞു കഥ പറയാം.
1: യെസ്.
0: ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് പഠിക്കാൻ, അപ്പോൾ സ്പിരിച്വാലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്, ആത്മീയത എന്താണെന്ന് പഠിക്കാം. അപ്പം അങ്ങനെ കുറേ ദിവസം നിന്നിട്ട് ശിഷ്യൻ ഇങ്ങനെ ചോദിക്കുന്നത്, ആത്മീയത എവിടെ, ഇതുവരെ ആത്മീയത ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇതെന്താന്ന്, കുറേ ദിവസം ഞാൻ വന്നിരിക്കണ്, ആത്മീയതയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു പാത്രം എടുത്ത് ഇങ്ങനെ മൂടി, പാത്രം മൂടിയിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയില്ല, അത് കഴിഞ്ഞിട്ട് ഇന്ന ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ കയ്യിലൊന്ന് കൊടുത്തു, അപ്പോഴേക്കും നമുക്ക് നോക്കാം. അപ്പം ശിഷ്യൻ ഈ പാത്രം എടുത്ത് പോയി. പാത്രം കൊണ്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയൊരു
1: ശബ്ദം
0: മൈരൊക്കെ കേൾക്കുന്നുണ്ട്. വഴിയിലെത്തിയിട്ടപ്പോൾ പിന്നെ അവന് ഒരാകാംക്ഷത്തെ എന്താ അതിൻ്റെ ഉള്ളിൽ. അപ്പം പിന്നെ ഒന്നും നോക്കാതെ വല്ല അത് പൊളിച്ചു
1: നോക്കിയല്ലോ,
0: തുറന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചുണ്ടലിയാണ് ചാടിപ്പോയി.
1: എലി,
0: എലി ചുണ്ടലി, ചെറിയ എലി. അതിലവൻ ആമർഷവും ദേഷ്യവും സങ്കടം, ഇതിനെ കൊടുത്തേക്കാൻ എൻ്റെ ആകെ ദേഷ്യായി. അപ്പം അവനത് ആ പാത്ര കഴിയില്ല തിരിച്ചും കട്ടനെ വന്നു. ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു എലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് തന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു ചെറിയ ചുണ്ടലിയെ പോലും തന്നെ ഏൽപ്പിച്ചിട്ട് സൂക്ഷിക്കാൻ കഴിയാത്ത നീ എങ്ങനെയൊരു
1: ആത്മീയതപടിക്കും
0: എന്നവന് പറഞ്ഞു കൊടുത്തു. അപ്പം അതിൽ പറയുന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൊടുത്തേൽപ്പിക്കുന്ന വസ്തുവിൻ്റെ നിസ്സാരതയല്ല, അതെത്ര നിസ്സാരമായിട്ടുള്ള കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കഥയില്ല നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കാം, ആ കാത്തു സൂക്ഷിക്കേണ്ട വസ്തുവിൻ്റെ വിലയേക്കാൾ കാത്തു സൂക്ഷിക്കുക എന്ന പ്രവൃത്തിയാണ്
1: മനസ്സ്
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് ഒരു ആത്മീയതയുള്ളത്.
1: യെസ്,
0: ആ പ്രവൃത്തി ഉണ്ടല്ലോ. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പറയാം. ഒരാളെ ഏൽപ്പിച്ചൊരു വിശ്വാസത, ഒരു അമാനത്ത്, അതുപോലെ കുഴപ്പമൊന്നുണ്ടോ അല്ലെ, ചെറിയ കാര്യമില്ല, അതൊന്നും പറയാം. നമ്മളല്ല അത് തീരുമാനിക്കേണ്ടത്, ആ പ്രവൃത്തിയിലാണ് നമ്മുടെ, അല്ലാതെ വസ്തു നോക്കിയിട്ടല്ല അതിൻ്റെ മൂല്യം അളക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ഒരു പോയിന്റ്. മറ്റൊന്ന്, മനുഷ്യന് പലപ്പോഴും ചിലതിന് ഈ അനാവശ്യമായ ആകാംക്ഷ ഉണ്ടാവും.
1: എന്താ പേരുണ്ടാകും
0: അത് ആവശ്യമില്ലാത്ത ആകാംക്ഷ. ഈ അനാവശ്യമായ ആകാംക്ഷകൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലനിർത്തേണ്ട ജിജ്ഞാസക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് അതിൻ്റെ ഫലം കാണാതെ പരാജയപ്പെടും.
1: യെസ്,
0: വെറുതെ ഇങ്ങനെ ഒരു ചെടി നട്ടിട്ട് വെറുതെ പോയിട്ട് ഇങ്ങനെ മാന്തി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം,
1: പേര് പിടിച്ച്
0: നോക്കാൻ ഇടയ്ക്ക് എടുത്ത് വലിച്ചു നോക്കി കഴിഞ്ഞാൽ പോയില്ല കാര്യം.
1: യെസ്.
0: അപ്പം ഏതൊരു വിഷയത്തിലും ഇതുപോലെ അതൊരു ഏൽപ്പിക്കപ്പെട്ടൊരു സംഗതിയാണെങ്കിൽ അത് അടന്നോട്ടെ, എന്തിനാ ധൃതി, എന്തിനാ അങ്ങനെ ധൃതി കാണിച്ച് തുറന്നു നോക്കുന്നതും പാളി നോക്കുന്നതും? ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഫലം കാണാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ചില കാര്യങ്ങൾ അടഞ്ഞിരിക്കേണ്ടത് അടഞ്ഞെന്നെ ഇരുന്നോട്ടെ. അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മറിഞ്ഞിരുന്നുണ്ടായിരിക്കും. എല്ലാം കാണണം അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. എനിക്കെല്ലാം കാണണം, എനിക്കെല്ലാം അറിയണം, അതെന്താ അതൊന്നും അറിയണമല്ലോ. ചിലതും നമ്മൾ അറിയണ്ട,
1: അതെ നമ്മൾ അറിയേണ്ടതല്ല,
0: അറിയേണ്ടതല്ല. എന്തിനാണ് അറിയാതിരിക്കലാണ് നമുക്ക് ഹയർ. അപ്പം ഇങ്ങനെ ചകഞ്ഞ് നോക്കുക, വെറുതെ ചോദിക്കുക, എന്നാലും എന്താ,
1: മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്.
0: അതെ അതെ, എന്നാലും എന്താ. അപ്പം ആ എന്നാലും കൊണ്ട് അവസാനം അവൻ അറിയുന്നതോടുകൂടി അവൻ്റെ കാര്യം
1: പോയിട്ടുണ്ടാവും, കഷ്ടപ്പെടും, ഇതാപ്പോ എന്ന് കേൾക്കുന്ന.
0: അതെ അതെ അതെ,
1: അവധാനതാപൂർവം കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കഴിവ് കുറേ ആളുകൾ കുറവാണ്. ഒരു 100-ൽ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമാണ് അവധാനത ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഒരുപാട് പ്രശ്നം നമുക്ക് വരികയും ചെയ്യും സത്യത്തിൽ. അപ്പം നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് കുറച്ച് വിലയുള്ളതെന്ന് പെരിക്ക് വിലയുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വിലയുള്ളത് ആയിരിക്കണമല്ല അല്ലേ. അപ്പം ഞാനത് എൻ്റെതായൊരു പിന്നെ ഒരു വാക്കാണെങ്കിലും അതൊരു സാധനമാണെങ്കിലും അത് നീ വേറെ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഇതാപ്പോൾ വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് തന്നത്, ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. അപ്പം അതിൻ്റെ അകത്ത് മറ്റൊന്നും അവൻ്റെ അടുത്തുണ്ട്, ഈ ഞാൻ എന്താണ് അതുകൊണ്ട് വിചാരിച്ചതെന്ന് എനിക്കാണല്ലോ അറിയാം. അപ്പം നിങ്ങൾ വിശ്വസിച്ചാണ് ഞാനത് എന്ത് ചെയ്യണത്,
0: പറയുന്നത്
1: എന്ന് പറയണത്. അപ്പം ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണല്ലേ, ഓനത് വേറെ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞായിരിക്കും. അതേപോലെയാണ് ഈ ചുണ്ടലിയെ കൊടുത്തത് എന്നാണ് അല്ലേ. ചുണ്ടലി സംഭവം ചുണ്ടലി ആയിരിക്കാം, അത് അവനെ പരീക്ഷിക്കാനോ മറ്റോ ആയിരിക്കാം, അത് മറ്റൊരു വിഷയം. കഥയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വിഷയങ്ങളല്ല, മറിച്ച് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കുറേ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ തുറന്നു നോക്കുകയോ അല്ലെങ്കിൽ എടുത്തു നോക്കുകയോ ചെയ്യും, ഇതാപ്പം എനിക്ക് തന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം കിട്ടിയ സാധനത്തിലല്ല, മറിച്ച് ആ ഒരു സംഭവം കാത്തു സൂക്ഷിക്കുന്നതിലാണ് സത്യത്തിൽ നമ്മുടെ ആത്മീയത ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം.
0: യെസ്,
1: എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ത് വരുന്നു ഈ ഒരു കുഞ്ഞലിയുടെ ഈ ഒരു കുഞ്ഞു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു കഥ കേട്ടപ്പോൾ എന്ത് വരുന്നു എന്ന് നിങ്ങൾ പറയട്ടെ. നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു ഷെഡ്യൂളിലേക്ക് നീങ്ങാൻ തോന്നുന്നു. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് കേൾക്കേണ്ടതുണ്ട്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാല്ലാ, നല്ലൊരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ നസ്രോ, അതിലൊരു വാചകമുണ്ട്, ഫഅയ്നതദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാ പോണത്? അതൊരു ചോദ്യമാണല്ലോ.
1: അതെ, ഫഅയ്നതദ്ഹബൂൻ, അവിടെ ഫ കൂട്ടി പറയുമ്പോഴേ,
0: അതെ,
1: എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാ പോണ,
0: അത്രയ്ക്ക് പറഞ്ഞിട്ടില്ലേ.
1: ഫഅയ്നതദ്ഹബൂൻ,
0: യെസ്, മഷാല്ലാ. അപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അത് നമ്മളെ ഒന്നുകൂടി നമ്മുടെ കർണപുടങ്ങളിൽ മനോഹരമാക്കിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മഷാല്ലാ,
1: മുനീർ ശംനാട്, ഇനിയും നമ്മളിത് വായിക്കാതിരുന്നാൽ പുള്ളി ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരും,
0: ഇട്ട് വരും, അവസരം കൊടുക്കണ്ട,
1: ശ്രദ്ധിക്കുക,
0: ജാഗ്രത.
1: ഞാൻ കുറേ മെസ്സേജ് അയച്ചിരുന്നു, കിട്ടിയില്ലേ, ഒന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ കാണിച്ചാണ് പറയുന്നത്. കാസർഗോഡ് ജില്ലാ ആദർശ സമ്മേളനം ഇന്നലെ കഴിഞ്ഞു, നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു.
0: അൽഹംദുലില്ലാ,
1: അബ്ദുൽ മാലിക് സലഫി, മുനവർ സലാഹി, മൂസ സലാഹി, കാര മുജാഹിദ് അൽ ഹൈക്കമി എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു, അതുകൊണ്ട് കണ്ടില്ല, നിങ്ങൾ
0: ഓക്കെ. ഇനി ആ പരിഭവം തീർന്നിട്ടുണ്ടാവും.
1: അതെ,
0: ഞാൻ ആദ്യമൊക്കെ ആകാശവാണി റേഡിയോ ആയിരുന്നു ഇങ്ങനെ കേൾക്കാറുള്ളത്. പീസ് റേഡിയോ വന്നതിന് ശേഷം, അതും ലൈവ് വന്നതിന് ശേഷം, തീരെ പിന്നെ ആകാശവാണിയല്ല, ഫുള്ള് ആകാശവാണി ഇപ്പോൾ പീസ് റേഡിയോ ആയി എന്ന് അന്നഫീസ അബിയെ താമരശ്ശേരി പറഞ്ഞു. കൂടെയുണ്ട് എന്ന് അബുവിയെ പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കണം എന്ന്
1: പറഞ്ഞു. അതാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു, കൂടെയുണ്ട്. ഞാനല്ല, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴേ ഈ ഇതേപോലെ ഞാൻ ഒരു കമന്റ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ജോലിയിലാണ്,
0: ജോലി സാഹചര്യങ്ങളായിരിക്കും,
1: എങ്കിലും കൂടെ ഉണ്ടല്ലോ. മഷാല്ലാ, അൽഹംദുലില്ലാ, ഇന്നത്തെ കഥ എനിക്കുള്ള ഒരു പാഠമാണോ, ആയിരിക്കാം, ആണ് എന്ന് ചിന്തിച്ചു പോയി എന്നാണൊരു ശ്രോതാവ്. രാവിലെ കുടിച്ച ചായയേക്കാൾ മധുരമുള്ള സ്വരങ്ങൾ, സക്കീർ.
0: പെട്ടെന്ന് തീരരുതേ എന്ന് ആഗ്രഹിച്ചു പോയ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, മൈമുനാച്ചിക്കലോട്
1: ഫൈസ മെഹബൂബ് പടന്ന സലാം പറഞ്ഞു. നമ്മൾ പോകണ്ട, വലൈക്കും സലാം. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയും എന്നാൽ വളരെ ചെറിയ കാര്യങ്ങളെ അശ്രദ്ധമായി തള്ളിക്കളയുകയും ചെയ്യാറുള്ളവരാണ് നമ്മിൽ പലരും. എന്നാൽ സത്യത്തിൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവവും ഉത്തരവാദിത്വവും പ്രകടമാകുന്നത് വലിയ കാര്യങ്ങളല്ല, മറിച്ച് നിസ്സാരമെന്ന് തോന്നുന്ന കൊച്ചു കാര്യങ്ങളിലാണ്. ചെറിയ തുടക്കങ്ങൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ അടിത്തറയിലെ ചെറിയ കല്ലുകൾ പോലെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും അവ കൃത്യതയോടെ ചെയ്യുമ്പോഴാണ് ആ കെട്ടിടം സുരക്ഷിതമാകുന്നത്. ആരായിരിക്കും?
0: ആരായിരിക്കും?
1: അമീർ ടി അടുത്തിനട്ട്.
0: മാഷാല്ലാ, ചെറു കഥയാണെങ്കിലും അതിലുള്ള ഗുണപാഠങ്ങളും അർത്ഥവത്തായ മൂല്യങ്ങളും വലിയതാണ്. അല്ലെങ്കിലും ചിലർക്ക് ജിജ്ഞാസ അല്പം കൂടുതലാണ്. എന്നിട്ടൊരു ചെറിയ ജിജ്ഞാസ, ഈ കഥയുടെ ഒക്കെ ഉറവിടം എവിടെയാണ്?
1: എനിക്കൊടക്കെ തോന്നാറുണ്ടത് ഞാൻ തൊട്ട് ഡെസ്കിൽ മുമ്പിൽ ഇരിക്കുമ്പോഴേ. നാം എല്ലാം അള്ളാഹുവിലേക്ക് യാത്ര പോകേണ്ടവരാണ്. ആ യാത്രക്ക് പോകുമ്പോൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ പാഥേയമായിട്ടുള്ളത്? സ്വർഗത്തിലേക്കുള്ള ആദ്യ പടിയാവട്ടെ നമുക്ക് നമ്മുടെ മരണം, മരണപ്പെട്ട ആ സഹോദരൻ്റെ ഖബറിടം അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. കുടുംബത്തിന് ക്ഷമയും സഹനവും അള്ളാഹു നൽകട്ടെ. അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന്.
0: നസ്രോ, ഇന്നലെ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ കുറേ ലാഗായി പോയപ്പോഴാണ് തിരുമൊഴി വന്നത്. അപ്പം നമുക്ക് അത്ര ലാഗാവാതെ തിരുമൊഴി കൊണ്ടുവരാൻ തോന്നും
1: ഇൻഷാല്ലാ
0: അല്ലേ. തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ,
4: പീസ് റേഡിയോ,
3: തിരുമൊഴികൾ,
4: തിരുമൊഴികൾ,
3: തിരുമൊഴികൾ.
1: പ്രിയ ശ്രോതാക്കളെ, ബഹുമാനനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നത് ഇന്നത്തെ തിരുമൊഴിയിൽ. പരലോകത്ത് വീണ്ടും കാണാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശ്വാസ വാക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖദ് ഹളറ മിൻ അബീക മാ ലൈസ അല്ലാഹു തആല ബിതാരിക മിൻഹു അഹദൻ ലിമുവാഫാത യൗമിൽ ഖിയാമ. പ്രമുഖരെ സഹീഹുൽ ജാമിഇൽ നമുക്ക് വായിക്കാനാകുന്ന ഈ ഹദീസ്, ഇത് സുദീർഘമായ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അനസ് ബിൻ മാലിക് അന്നജാരി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പലതവണ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ കുംഭ 10 അദ്ദേഹത്തിൻ്റെ ജനനം. ഹിജ്റ 93 മരണം. 90-ന് 91 എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. മുസ്ലിം ബിന്ദ് മൽഹാൻ എന്ന പ്രസിദ്ധയായ സഹാബി വനിതയാണ് അനസ് റളിയല്ലാഹുവിന്റെ മാതാവ്. ബറ ഇബ്നു മാലിക് എന്ന സഹോദരൻ അദ്ദേഹത്തിനുണ്ട്. ഖാദിമു റസൂലില്ലാ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലെത്തിയ നാൾ മുതൽ 10 വയസ്സുകാരനായ വളരെ ചെറുപ്പക്കാരനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗം വരെയും നബിയോടൊപ്പം നബിയുടെ സഹായിയായി സേവകനായി നബിയുടെ കുടുംബത്തിൻ്റെ അംഗമായി തന്നെ ജീവിക്കുകയും അനവധി ഹദീസുകൾ നിവേദനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തു എന്നതാണ് വായിക്കാനാകുന്നത്. ബസറിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്ന ഹദീസിലാണിതുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസത്തിലായ സമയം, മരണത്തോടടുത്ത സമയമാണ്, കഠിനമായ രോഗമാണ്, കഠിനമായ വേദനയാണ്, വസ്ത്രം കൊണ്ട് ശരീരം മൂടുകയും വസ്ത്രം പുറത്തേക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ അസ്വസ്ഥമായ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ വരികയും ലാ ഖർബ ലാ എന്തൊരു വാ ഖർബ അബാഹ്, എൻ്റെ ഉപ്പയുടെ വേദന എന്തുമാത്രമാണ് എന്ന രൂപത്തിൽ അവരുപയോഗിക്കുന്ന ആ ഒരു വാക്ക് നല്ലൊരാർത്തനാദമോ വിളിച്ചുപോലൊന്നും ആയിരുന്നില്ല. സദാ നിലക്ക സങ്കടം അവർ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയും സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുകയുമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നഹു ഖദ് ഹദറ മിൻ അബീക്, മോളെ നിന്റെ ഉപ്പക്ക് മരണം ആസന്നമായിട്ടുണ്ട്, മരണമെത്തിയിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. അതാകട്ടെ, മാലൈ സല്ലാഹു താല ബിതാരിഖ് മിൻഹു അഹദൻ, ഒരാൾക്കും അള്ളാഹു ഒഴിവാക്കാത്തതാണ്, ജനിച്ച എല്ലാവർക്കും അനിവാര്യമായതൊന്നാണ് മരണം. അത് നിന്റെ ഉപ്പക്കും ഇതാ ആസന്നമായിരിക്കുന്നു. ലിമുവാഫാത്തിയോമിൽ ഖിയാമ, ഇങ്ങനെ കൂടെ റസൂലുള്ള പറയുന്നു, അന്ത്യനാളിൽ നമുക്ക് നേരിട്ട് കാണാം, അന്ത്യനാളിൽ നമുക്ക് നേരിൽ കാണാം, നേരിൽ കണ്ടുമുട്ടാം എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ലാ ഖർബ ലാ ബീക്ക് ബാദല്യവും, മോളെ ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്കിനി വേദനയില്ല, ദുഃഖമില്ല, പ്രയാസമില്ല. ഇന്നഹു ഖദ് ഹദറ മിൻ അബീക്, നിന്റെ പിതാവിന് നിന്റെ ഉപ്പാക്ക് മരണം തീർച്ചയായിട്ടും വന്നെത്തിയിട്ടുണ്ട് എന്ന നിരക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി വയസ്സിന് ഉയർത്തെഴുന്നേൽപ്പിനും അതേപോലെ തന്നെ ഹഷറിനൊക്കെ ശേഷം നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുന്ന രംഗമാണ് ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണം ആർക്കുമുണ്ടെന്നും മരണത്തിൽ നിന്ന് ഒഴിവാകാനാകുമായിരുന്നെങ്കിൽ അഷറഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒഴിവാകാമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ പോലെ വലിയൊരു നഷ്ടം ലോകത്തിനുണ്ടായിട്ടില്ലല്ലോ. അപ്പം നബിക്ക് പോലും മരണമുണ്ട്, നബിക്ക് പോലും മരണവേദനയുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് അനിവാര്യതയാണ് എന്ന് നാം തിരിച്ചറിയുക, അതിനുവേണ്ടി ഒരുങ്ങുക എന്നതാണ് ആ മരണത്തിന് വേണ്ടിയുള്ള ശരിയായ ഒരുക്കമുണ്ടാവുക എന്നതാണ് ഓരോ വിശ്വാസിയും ഈ ഹദീസും ഇതേപോലെയുള്ള കാര്യങ്ങളും ഓർത്തുകൊണ്ട് വായിച്ച് ഉൾക്കൊള്ളേണ്ടത്. ഒപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവാണ്. മക്കളുടെ പ്രയാസം അത് ഏതൊരു പിതാവിനും വേദന തന്നെയാണ്. ആ മരണവേളയിലും മകളെ ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന റസൂലിനെ നമുക്ക് കാണാം. എന്നാൽ ആ സാന്ത്വനം ഒരിക്കലും തന്നെ കേവലം ഇല്ലാത്ത വാക്കുകളല്ല, യാഥാർത്ഥ്യമാണ് ഉറപ്പെടുത്തുന്നത്. ഇന്നത്തെ ദിവസത്തെ വേദനയ്ക്ക് ശേഷം ഒരു വേദനയില്ല, നാളെ നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറയുമ്പോൾ ആ പ്രയാസം അതൊരാശ്വാസമായി ഒരു പ്രതീക്ഷയായി മാറുന്ന അവസ്ഥ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലും നാം കാണുന്നുണ്ട്. മരണത്തെ മുൻകൂട്ടി അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ യാത്രയാകുന്നതും ആ യാത്രയ്ക്ക് മുമ്പുള്ള ഒരുക്കങ്ങളുമൊക്കെ മറ്റ് പല സന്ദർഭങ്ങളിലും പല ഹദീസുകളിലും വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് ആലോചിക്കാനും നല്ല മരണത്തിനു വേണ്ടി ഒരുങ്ങാനും മരണം വരെ നന്മകൾ ചെയ്യാനും ചെയ്ത നന്മകൾ നഷ്ടപ്പെടാതിരിക്കാനുമൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മരണശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, നേരിട്ട് കാണാനുള്ള ആഗ്രഹവും അതിനുള്ള ശ്രമവും അധ്വാനവും പ്രാർത്ഥനയും കൂടി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അള്ളാഹു അതിനെ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മാഷാല്ലാ, ജീവിതത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മരണത്തിന് ശേഷം അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നതും, അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, റസൂലിൻ്റെ സ്വഹാബാക്കളോടൊപ്പം, അവരുടെ കൂടെ സ്വർഗത്തിലൊക്കെ ആനന്ദം കൊണ്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, നമ്മൾ ആ ഒരാഗ്രഹം മാത്രം പോരാ, നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും ഉണ്ടായിരിക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വർഗം ചോദിക്കുക. സ്വർഗം ചോദിക്കുമ്പോഴേ തന്നെ ഫിർദൗസ് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള പ്രാർത്ഥന പോലും റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൗസ മിനൽ ജന്ന എന്നുള്ളത്. അപ്പം സ്വർഗത്തിലെ ഫിർദൗസുൽ അഅല തന്നെ, ഫിർദൗസ് തന്നെ എനിക്ക് ലഭിക്കണം എന്ന ആത്മാർത്ഥത, ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ഇൻഷാ അള്ളാഹ്.

0: അസ്സലാമു അലൈക്കും. ഖുർആൻ പാരായണം കേട്ടു, അർത്ഥസഹിതം പഠിക്കുവാൻ കഴിയാറുണ്ട് അൽഹംദുലില്ലാ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് സഫിയ കെ തിരുവങ്ങാടി. എന്താണെന്ന് അറിഞ്ഞില്ല, എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല, എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല. ആ വാ എഴുത്തിൽ തന്നെ ഒരു താളാത്മകതയുണ്ട്.
1: അത് മറ്റൊരു പാട്ടിന്റെ പാരഡേറ്റ് എനിക്ക് തോന്നി, പുട്ടിന് ആവി വന്നില്ല.
0: അതെ അതെ അതെ അതെ അതെ, ആമിന കാരക്കുന്ന് മാളികപ്പറമ്പാണ് പറഞ്ഞിരിക്കുന്നത്. കഥ സൂപ്പറാണ്, മഷാല്ലാ. ജീവിതത്തിൽ പാലിക്കേണ്ട നല്ലൊരു ഉപദേശമുള്ള കഥയാണെന്ന് സാഹിറ ബിൻത്ത് അബ്ദുൽ കരീം.
1: എവിടെ പോയി ഒളിച്ചാലും, ഏത് വലിയ കോട്ടക്കകത്ത് പോയിരുന്നാലും, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് ഒരു രാവിലോ ഒരു പകലിലോ അത് നമ്മെ തേടിയെത്തും.
0: ഒരു പ്രാർത്ഥനാ വസിയത്തുണ്ട്, ഇംതിയാസ് തിരുവം പാടിയാണ്. സലീം സുല്ലമിയുടെ വൈഫിനൊരു ഓപ്പറേഷൻ നടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു ഓപ്പറേഷൻ വിജയിപ്പിച്ചു മാറട്ടെ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്.
1: ഇന്നത്തെ തിരുമൊഴി എന്നത്തെയും പോലെ നല്ല മനോഹരമായിരുന്നു എന്നാണ് മുനീർ ചെമ്മനാട്. മൗലവി കാഫിയത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു.
0: അതെ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയെ കുറിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാഷാല്ലാ പെട്ടെന്ന് തീർന്നത് പോലെ തീരരുതേ എന്ന് ആഗ്രഹിച്ചു പോയി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്ന് മൈമുന ചിക്കിലോട്. ജമീല വി പി കളിക്കാവ്, ലാസ്റ്റ് ആയത്ത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓതാറുണ്ട് എന്ന് നേരത്തെ സ്റ്റാറ്റസ് വീഡിയോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
1: ഇന്നലത്തെ മമ്പാട് പ്രോഗ്രാമിനെ കുറിച്ചും മനോഹരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷഹല കരുവാരക്കുണ്ടല്ലെന്ന്.
0: കഥ ചെറുതാണെങ്കിലും അതിലുള്ള ഗുണപാഠങ്ങളും അർത്ഥവത്തായ മൂല്യങ്ങളും എത്ര വലുതാണ്. അല്ലെങ്കിലും ചിലർക്ക് ജിജ്ഞാസ അല്പം കൂടുതലാണ്.
1: അല്ലാഹു നേരത്തെ മരണപ്പെട്ട ഒരു സഹോദരൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് ക്ഷമ കൈകൊള്ളാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് സഫിയ കിത്തരങ്ങാടി.
0: 11 മക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അതിൽ ഞാൻ മാത്രമേ സലഫി ആദർശത്തിൽപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ആണല്ലോ എനിക്ക് പീസ് റേഡിയോ കേൾക്കാൻ കഴിഞ്ഞത് എന്ന്.
1: ആമീൻ. അത് അത് നിലനിർത്തി തരട്ടെ.
0: ആദർശ കാര്യത്തിൽ അവർക്ക് എന്നോട് വെറുപ്പാണ്, എന്നാലും എനിക്ക് സന്തോഷമാണ് എന്നാണ് അവർ ആത്മകഥം കൊണ്ടിട്ടുള്ളത്.
1: അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് അയച്ചത്. കഥ സൂപ്പറാണ്, ജീവിതത്തിൽ പാലിക്കേണ്ട ഉദ്ദേശം. ഇത് വായിച്ചോ. എൻ്റെ ഉപ്പ സ്ട്രോക്ക് ബാധിതനല്ല. എൻ്റെ ഉപ്പ സ്ട്രോക്ക് ബാധിതനായി ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഉപ്പയുടെ ആഫിയത്തിനായി പി ആർ ഫാമിലി എല്ലാവരും ദുആ ചെയ്യണേ എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: സലാം പറഞ്ഞു, സലാം പറഞ്ഞു. കുറേ മെസ്സേജ് ഒന്നും വായിച്ചിട്ടില്ല. എന്നാലും കഥ സൂപ്പറായിരുന്നു,
1: അതാരാ
0: ചിന്തിക്കാനുള്ളതായിരുന്നു എന്ന് സെറീന വി പി കൂരാട്.
1: ഓക്കെ,
0: കുറേ സലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. 6 മണിക്ക് മുമ്പേ സലാം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല,
1: ശ്രദ്ധിച്ചിട്ടില്ല, അത് നോക്കിയിട്ടില്ല.
0: നമ്മൾ ഓഫലത്തിനെ കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ നമ്മുടെ ഓഫലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല.
1: പിന്നെ വെച്ചാൽ നമ്മൾ 6 മണിക്ക് ശേഷമാണ്, ഞാൻ 6 മണി കഴിഞ്ഞിട്ടാണല്ലോ എത്തുന്നത്, നിങ്ങൾ 6 മണിക്ക്
0: അല്ല. നമ്മുടെ ഓഫലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പക്ഷേ നമ്മളെ ഓഫലത്ത്
1: അവർ ശ്രദ്ധിക്കുന്നുണ്ട്.
0: അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് ഓഫലത്തായിട്ട് നിങ്ങൾ പരിഗണിക്കരുത്, കാരണം അതിനേക്കാൾ കൂടുതൽ ബോർഡ് പിന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ് മെസ്സേജുകൾ. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. എൻ്റെ മെസ്സേജ് വായിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് അയക്കാം അല്ലേ.
1: അതെ അതെ അതെ. രാവിലെ കുടിച്ച ചായയേക്കാൾ മധുരമുള്ള സ്വരങ്ങളാണ് പീസ് റേഡിയോയിലൂടെ കിട്ടുന്നത്. സക്കീർ മണ്ണിൽ തൊടിയിൽ നിന്നും. ഇതൊക്കെ നേരത്തെ നമ്മളെ ഓഫലത്തിൽ പെട്ടുപോയ മെസ്സേജുകളാണ്.
0: അതെ അതെ
1: അല്ലേ, കുറച്ച് ബാക്കിലേക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് വലിയതെന്ന് വെച്ചാൽ അത്രയും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് വായിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഓരോ ദിവസത്തെയും ഇങ്ങനെ ഇത്രയും മെസ്സേജുകൾ ഒന്നിച്ചു വരുന്ന സമയത്ത് സാന്ദർഭികവശാൽ വായിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ റീപോസ്റ്റ് ചെയ്യാമെന്നാണ് അറിയിക്കുന്നത്.
0: അതെ അതെ അതെ.
1: ശരി,
0: റഫീഖ് കെ പി നിലമ്പൂർ റബ്ബർ തോട്ടത്തിൽ നിന്നൊരു മെസ്സേജ് അയച്ചതിൽ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാണ്, കാരണം നാസ ഇല്ലെങ്കിൽ തല വരെ പോകും.
1: ആരെന്ത് തന്നാലും തുറന്നു നോക്കില്ലെങ്കിൽ
0: തല പോകും. അത് ഈ കഥയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പുള്ളി പറഞ്ഞതായിരിക്കാം.
1: ആരെങ്കിലും എന്തെങ്കിലും തന്ന് തുറന്നു, അത് ഉണ്ട്, ഔചിത്യബോധം ഉണ്ടായിരിക്കും.
0: അതെ അതെ.
1: ഇപ്പോ എയർപോർട്ടിക്ക് പോകാൻ നിൽക്കും, ഗൾഫിക്ക് പോകാൻ നിൽക്കുമ്പോ പൊതി തന്നിട്ട് ജിജ്ഞാസ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പൊതി കൊണ്ട് പോയി കഴിഞ്ഞാൽ പോകും.
0: റേഡിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ.
1: അത് പിന്നെ അതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അത് ചേർത്ത് പറയുന്നത്.
0: ഓരോരോ സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് തുറന്നു നോക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്.
1: അതൊരു തുറന്നു നോക്കണതിന്റെ അപ്പുറത്തെ അതൊരു വസ്തു ഒബ്ജക്റ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിലൂടെ നമ്മൾ ഒരു ഐഡിയ ആണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആ ഒബ്ജക്റ്റിന്റെ കാര്യത്തിൽ എന്നുള്ളത് ഒരു കഥയിലുള്ള ഭാഗമാണ്. മറ്റുള്ളത് എന്താണ്, മനുഷ്യന്റെ ഹൃദയത്തിലേക്കും അന്യരുടെ രഹസ്യങ്ങളിലേക്കും അവരുടെ വർത്തമാനങ്ങളിലേക്കും അമിതമായ ആകാംക്ഷയൊന്നും നമുക്ക് വേണ്ട.
0: യെസ്,
1: അത് അവർക്ക് വിട്ടുകൊടുക്കാം. അത് ഗീബത്ത് നമീമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഈ ഒരു ആകാംക്ഷ അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ,
0: ഇവിടെ നദീറ പുളിക്കൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ ഇക്ക ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ഇന്ന് ഈ ഒന്നാം തീയതിക്ക് രണ്ട് വർഷമായി. ഇക്ക ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു, ഞാൻ നല്ലൊരു കേൾവിക്കാരിയും. ഇന്ന് ഇക്കാക്ക് പകരം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പീസ് റേഡിയോ ആണ്.
1: അല്ലാഹ് അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പിരിഞ്ഞുപോയ ആളുകളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവർക്ക് നൽകുന്ന പ്രാർത്ഥന
0: തീർച്ചയായിട്ടും. ഇന്നത്തെ ചിന്ത വളരെ ചിന്തിപ്പിച്ചു പോയി. മരണം എല്ലാവർക്കും ആ കടമ്പ കടന്നു പോകണമല്ലോ. എല്ലാവർക്കും ഈമാനോട് കൂടി മരണം എല്ലാവർക്കും ആ കടമ്പ കടന്നു പോകണം. എല്ലാവർക്കും ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമിന. കാരക്കുന്ന്
1: നമുക്ക്
0: എൻ്റെ മെസ്സേജും വായിച്ചു കണ്ടില്ല. ഹലീമ കേപ്പാങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാചക ചരിത്രത്തിൽ കണ്ണു നനയിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും ഹൃദയം നുറങ്ങുന്ന വേദന സമ്മാനിക്കുന്ന നിമിഷമാണ് പ്രവാചകൻ്റെ വിയോഗം. കണ്ണീരോടെയല്ലാതെ കേട്ട് തീർക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി അത് ഓർക്കാൻ സഹായിച്ച കെ വിക്ക് അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് സഫ്ന മുഹമ്മദ്.

0: നോക്കൂ പ്രിയമുള്ളവരെ, നമുക്ക് ചില അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് ഉണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. അതിൽ പങ്കെടുത്ത ആളുകളായിരിക്കും മഹാഭൂരിഭാഗം ആളുകളും. അതിൽ ജോയിൻ ചെയ്ത് അത് കേട്ട് പഠിച്ചൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. നമുക്ക് നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സെപ്റ്റംബർ 1 നമ്മൾ ആ കോഴ്സ് ആരംഭിച്ചറിയാലോ. ചൊവ്വ വ്യാഴം ദിവസങ്ങൾ രാത്രി 10 ക്ലാസ് നടക്കാറുള്ളത്. പുതുതായി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നത്. ക്ലാസ് ഇനി നാളെ രാത്രി 10 പുതിയ ക്ലാസ്. അപ്പോൾ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്കത് എൻറോൾ ചെയ്യാൻ പറ്റും. ഈ സമയത്തും അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അത് പഠിക്കാനും ഇതാക്കാനൊക്കെ കഴിയുന്നൊരു അവസരം, ഒരു ഓപ്പൺ ചാൻസ് റേഡിയോ കോഴ്സിൽ ഉണ്ട്. അതുപോലെ അറബി ഭാഷാ പഠന കോഴ്സും മൊഡ്യൂൾ 2 സലീം സുലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 ജൂലൈ 25 ആരംഭിച്ചു. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണെന്ന് നമുക്കറിയാം. ക്ലാസ് 21-22 ഈ വരുന്ന ശനി ഞായറും രാത്രി 10 സലീം സുലമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ മെസ്സേജ് അയച്ച്. അദ്ദേഹത്തിൻ്റെ വൈഫിനൊരു ഓപ്പറേഷനുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാം.
1: ഞാൻ ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു തൊപ്പിയിട്ട ഇസ്ലാമിക രൂപത്തിൽ വേഷം ധരിച്ച ഒരാൾ വന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് ബദാം എടുത്ത് കഴിക്കുന്നത് കണ്ടു. അത് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു എന്നാണ്. ചേലക്കാട് നിന്നും അബ്ബാസ്.
0: ഒരു ശരിക്കൊരു വേഷം കൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കാൻ ഇറങ്ങിയ പോലെ തോന്നുന്നു അല്ലേ? ഒരു ഒട്ടും
1: സാധാരണക്കാർക്ക് വളരെ ഉപകാരമുള്ള വിഷയമാണ് പീസ് റേഡിയോ പുറപ്പെടുവിക്കുന്നത് എന്നാണ് സക്കീർ പറഞ്ഞത്. കണ്ട്
0: നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരമുണ്ടാവും ഇതെന്തെന്നൊന്ന് പൂർത്തിയായിട്ട് കേൾക്കാൻ പറ്റാത്തത്. പണ്ട് കാസറ്റും പീഡിയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു.
1: കുറച്ചും കൂടി കേൾപ്പിച്ചു
0: കുറച്ചും കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ കാലം പണ്ട ഓർമ്മയില്ലേ. പക്ഷെ റേഡിയോ ഇപ്പം നമ്മൾ കുറച്ചുകൂടിയും ആ ഒരു മ്യൂസിക്കിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ആ ഒരു റേഡിയോ എന്താ പറയുക, പാട്ടുകളിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ആകർഷിക്കുന്ന രൂപത്തിലൊക്കെ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇതുപോലെ സ്വരങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ സ്വരം പൂർണ്ണമായി കേൾക്കാൻ പറ്റിയൊരു അവസരമുണ്ട്. ഇപ്പോഴതാണ് സ്വരം.

0: മഷാല്ല. അപ്പോൾ സ്വരം കേട്ടുമല്ലോ അല്ലേ, അർത്ഥവത്തായ ഗാനം പാടി അതിനെ കുറിച്ചുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മഷാല്ല നല്ല സൂപ്പർ സോങ് ആയിരുന്നു, പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. ബഷേരി അബൂ തലശ്ശേരി, നല്ല പാട്ടായിരുന്നു എന്ന് ഹലീമാക്കിയ മുഹമ്മദ് പാങ്ങു. പ്രാർത്ഥനയോടെയുള്ള പാട്ട് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ.
1: സുഹൈബ വളപട്ടണവും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, റബ്ബിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേഴുന്ന നല്ലൊരു ഗാനമെന്ന്.
0: ഒരു പരിഭവ വിശേഷവുമായിട്ടാണ് സുലൈഖ തിരുവാലി. ഞാനിപ്പം മെസ്സേജ് ഒന്നും അയക്കാറില്ല, കാരണം എന്താ, വായിക്കാറുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, പീസ് റേഡിയോ ഞാൻ ഒഴിവാക്കൂല, എൻ്റെ സമാധാനമാണ് പീസ് റേഡിയോ. മെസ്സേജ് അയക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം.
1: പക്ഷെ അത് വായിക്കാതെ പോകുമ്പോഴേ അപ്പം ആർക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു മനസ്സിലാക്കി.
0: നമ്മളിത് അല്ല, ഇതിപ്പോ ബോധപൂർവം നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് വായിക്കാതെ പോകുന്നത് അല്ല എന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ.
1: അതെ,
0: അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഉളിയിൽ പ്രദേശത്ത് തൗഹീദിന്റെ വെളിച്ചം കൊണ്ടുവരാൻ പരിശ്രമിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണവരും എന്റെ ഭർത്താവിന്റെ സഹോദരൻ റിട്ടയർഡ് മാഷുമായ എൻ വി ഖാദർ കുട്ടി, അവർ ഇന്നലെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപേക്ഷയാണ്. ഹസ്ബൻഡിന്റെ അടുത്ത സുഹൃത്തും തൊട്ടയൽവാസിയും ഒന്നിച്ച് തിരുങ്ങാടി എത്തി ഖാനയിൽ പഠിച്ച് ഒരുമിച്ച് റിട്ടയർഡ് ആയവർ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് 13 വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്തു എന്നാണ് സെമിയ ഉളിയിൽ കണ്ണൂരിൽ നിന്നും. അള്ളാഹുവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാമേ.
1: മഷാല്ലാ, സ്വരം സൂപ്പറായിരുന്നു, നല്ല സൗണ്ട്, നന്നായി പാടി എന്ന് ഹലീമ കെ മുഹമ്മദ് ബാങ്ക്. മെഹനാസ് ഗഫൂർ പോ പാലത്തിങ്കൽ നേരത്തെ വായിച്ചല്ലോ. സക്കീർ അർത്ഥവട്ടായ പാട്ട് അടിപൊളി എന്ന് പറഞ്ഞിരിക്കുന്നു. മുംതാസ് പാലപ്പുഴ കക്കേങ്ങാട്, സ്വരം സൂപ്പറായിട്ടുണ്ട്.
0: സ്വരം സൂപ്പറായി കേട്ടിട്ട് തീരരുതേ എന്ന് ആശിച്ചു പോവുകയാണ് ജി എം ഇ ലവി കെ പൂനൂർ. അപ്പോൾ നമ്മളിനി നമുക്ക്
1: ഇന്നലെ അമ്പാട് വെച്ച് നടന്ന ഈ മലപ്പുറം ഈസ്റ്റ് ആദർശ പ്രോഗ്രാം ഉഷാറായി. പീസ് റേഡിയോ രാവിലെ തുറക്കുമ്പോൾ രാത്രി ഇവിടെ പെയ്ത പോലെ മനസ്സിൽ കുളിര്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നൽകുന്ന ഇന്നത്തെ സ്റ്റാറ്റസ് ഉഷാറായി. യാ ഇബാദുള്ള, യാ ഇബാദി അല്ലദീന ആമനു, സ്റ്റാറ്റസ് നിർദ്ദേശിക്കാമോ? നമുക്കിടയിൽ മരണപ്പെട്ട പോയ എല്ലാവരുടെയും എല്ലാവരെയും പരമകാരുണ്യവനായ സൃഷ്ടാവ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ജസാകുമുല്ലാഹു ഖൈറൻ മുഹമ്മദ്.
0: ഓക്കെ, അപ്പോൾ നമുക്കിനിയൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടത് സവിശേഷം പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് പരിപാടികൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, സവിശേഷം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സവിശേഷം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ ഞായറാഴ്ച രാത്രി 9:25 പിന്നീട് 24 മണിക്കൂർ റിവൈൻറ്റിലും കേൾക്കുന്ന പ്രോഗ്രാമാണ് സവിശേഷം. വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങി വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സവിശേഷം. ചുറ്റുപാടിനെക്കുറിച്ചും വ്യത്യസ്ത ഏരിയകളിലുള്ള സ്കില്ഡ് പേഴ്സൺസ് അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ, അവരുമായിട്ടുള്ള സംഭാഷണം, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇന്ന് ഇപ്പം നമ്മൾ സംപ്രേക്ഷണം ചെയ്യുന്നത് ഷിഹാബ് മാഷ് കൂടരഞ്ഞി. അദ്ദേഹം കാഴ്ചയില്ലാത്തവരുടെ ലോകം എത്ര മനോഹരമാണ് എന്നതിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ആങ്കറിംഗ് ഡെസ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണ് ഉള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കും എന്നത് ആദ്യമേ ഉറപ്പു നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാൽ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷേ,
3: അസ്സലാമു അലൈക്കും.
2: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
2: ഇന്നിപ്പോ ഈ ഒരു പീസ് റേഡിയോ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലേ വീട്ടിൽ?
3: അതെ അതെ അതെ.
2: ഓക്കെ, എന്നാലും മാഷ് ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം, ശ്രോതാക്കൾക്ക് മാഷ് അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
3: തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്, കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980-82 90 അങ്ങനത്തെ ഉള്ള ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളത് എന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ചയില്ലാന്ന് ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 മാസമായ സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഉമ്മയൊക്കെ പറയണത് കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ പിന്നെ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ അവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ.
1: അപ്പൊ
3: അങ്ങനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു സാധ്യതയില്ല കാഴ്ച തിരിച്ചു കിട്ടാനും, ഞരമ്പിന്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
1: മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും.
3: ആ അതെ അതെ അതെ അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 വയസ്സ് 3 വയസ്സായ സമയത്ത് അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ്. ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്.
1: ചികിത്സ നടത്തിയില്ല അല്ലേ?
3: അല്ല, ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാൻ ഒരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
1: പക്ഷേ വീട്ടില് വാപ്പ ഉമ്മ,
3: ആ വാപ്പ മരിച്ചു 3 വർഷമായി, ഉമ്മയുണ്ട്, വൈഫ്, 2 മക്കള്.
1: വൈഫിന്റെ പേര്?
3: വൈഫിന്റെ പേര് ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ, അവരുടെ കൂടെ SSC ചെയ്യാണ് കോഴിക്കോട്.
1: വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി?
3: ഇപ്പം 18 വർഷമായി. ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8ാം ക്ലാസ്സിലാണ്.
1: കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ്?
3: മുഴുവൻ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ എന്റെ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്, അത് ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല, അപ്പൊ ഞാൻ വെറുതെ പോകും സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും എന്നൊന്നും പഠിപ്പിക്കില്ല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറെ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് ചേരും. എന്നിട്ട് ടീച്ചർമാരൊന്നിനോട് ചോദിക്കൂല, എന്താ ഒരു ഉച്ചയ്ക്ക് ശേഷം വരാത്തെ സ്കൂളിൽ വരുന്നത്, അന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു വീട്ടിനോട് ചേർന്ന്.
1: അപ്പൊ
3: അവിടെ യാദൃശ്ചികമായിട്ട് ഒരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ കാണുന്നു. അപ്പൊ അദ്ദേഹം ഈ കോഴിക്കോട് കുളത്ര സ്വദേശിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയാണ്, കാഴ്ച ഇല്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനം ഉണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടുപോയിടണം.
1: എവിടെയായിരുന്നു?
3: അത് കുളത്ര കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, CSH കുളത്ര എന്ന് പറയും, കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എന്റെ ഉമ്മയും ഉപ്പയും അവിടെ കൊണ്ടിട്ട്, നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം. കാരണം ഹോസ്റ്റലാക്കി, അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിലൊന്നും വരാൻ വന്ന് പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് തന്നെ വീടിനടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും അവരെ ആ സ്കൂളിൽ പഠിക്കും.
1: ഇത്രയും പരിമിതമുള്ള ആൾക്ക് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും.
3: ആ അതെ അതെ,
1: തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്.
3: തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട്, അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇൻകും പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല കണ്ണ് കാണാത്തത് കൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല, എന്താണ് നമ്മളിങ്ങനെ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷെ
1: ചോദിക്കട്ടെ, നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് പക്ഷേ പറഞ്ഞു, ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
3: അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല, വികലാംഗ
1: വിദ്യാലയം. ആണല്ലോ അല്ലേ?
3: ആ അതെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗം എന്നുള്ള പദമൊക്കെ ഇപ്പൊ മാറി,
1: ഇപ്പൊ
3: ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര്
1: ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാള്,
3: ഭിന്നശേഷി,
1: ഭിന്നശേഷി,
3: വ്യത്യസ്ത ശേഷിയുള്ള ആളുകള്, ഡിഫറൻഷ്യലി
1: ചലഞ്ചഡ്,
3: അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ പക്ഷേ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ഒറ്റൊരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കി എന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിലെ കൊണ്ടേ വിടുമ്പോൾ ഈ ഉമ്മ ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്ര അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇയാളെ അങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ
1: കണ്ടെത്തി. ആ അതെ
3: അതെ അതെ, അങ്ങനെ കഴിച്ച, അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയ ലോകത്ത് ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും, ഇങ്ങനെ കുറെ കാഴ്ച ഇല്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന് ആ ഒരു.
1: പക്ഷെ കുടുംബത്തിലെ ആർക്കും ഈ പരിമിതികളില്ല?
3: ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ 7ാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10-ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്, പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പോൾ പിന്നെ ഞാൻ PDC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ഫറോക്കിൽ പോയി,
4: സബ്ജക്ട്
3: സോഷ്യോളജി പഠിച്ചു, BEd ചെയ്തു. ഞാൻ അത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ 2024 എന്നെ ജോലി കിട്ടി. 2007 February 1 സർവീസിൽ കയറി. 2007 February 1
4: സർവീസ്, 18 വർഷം.
3: അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആയി.
4: എന്നിട്ട് പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെ?
3: സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്,
4: എല്ലാം
3: സപ്പോർട്ടാണ്. ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറെയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണൂല. അപ്പൊ അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുവിധങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്, പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി
4: എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ?
3: ആ ഉണ്ടാവും,
4: പേഴ്സണൽ കാര്യങ്ങളടക്കം സപ്പോർട്ട് ചെയ്യാം.
3: ആ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവും, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരെ മനസ്സിലാക്കും.
4: ഒരു പരിമിതിയുള്ള കുട്ടി നമ്മൾ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അത് പലപ്പോഴും ഭയങ്കരമായിട്ട് മാഷ് പറഞ്ഞാലും മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, അവരെങ്ങനെയാണ് കൂട്ടി ഇണക്കുക എന്നുള്ളൊരു കാര്യം.
3: ആ തീർച്ചയായിട്ടും, ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിലുള്ള പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതല്ല പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാവും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വളർന്ന് വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും, ആദ്യം തന്നെ കാഴ്ച പരിമിതി ഇങ്ങനെ കേൾവി പരിമിതിയുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വേവയുടെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും, രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട്,
4: സ്പെഷ്യൽ സ്കൂൾ ഏതാണെന്ന്
3: അത് പറഞ്ഞു കൊടുക്കും, അവിടെ കൊണ്ടേ വിടണം.
4: നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണമല്ലോ.
3: ആ ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് അവരിങ്ങനെ ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, നമ്മൾ രണ്ടാളും കണ്ടു, നമ്മൾ അറിയാലോ നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷന്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ
4: കാണുന്നത്.
3: അതെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു, സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാത്ര ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും
4: കണ്ടുപിടിച്ചു,
3: ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു വിടുത്തോ, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു ഇതും കിട്ടി. നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങൾ PhD ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ നിങ്ങൾ
4: ഡോക്ടറാണെന്ന്
3: പറഞ്ഞു, സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നു, നമ്മളങ്ങനെ കാഴ്ചയിലില്ല, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് അതാ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ
4: പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
3: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
4: അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ.
3: അതെ,
4: അറിയാം.
3: അപ്പം ഞാൻ അങ്ങനെ മനസ്സില് നിങ്ങൾ ഇറങ്ങിയതിനു ശേഷം കുറെ ചിന്തിച്ചു, ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നുള്ള. സിമ്പിളായ സിമ്പിളായ ഡോക്ടർമാർ കുറെ ഉണ്ട് കേട്ടോ, ഞാൻ നമ്മൾ കുറെ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്.
4: പക്ഷേ പറഞ്ഞ ശരിക്കും ഡോക്ടർമാർക്കൊരു ശരിക്കൊരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പൊതുവേ ആളുകൾക്ക് ഉണ്ട്, ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥാണെങ്കിലൊക്കെ അവരൊരു, പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അതും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ.
3: തീർച്ചയായിട്ടും. ഞാൻ നിങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്നത് സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷെ ആളുകൾക്ക് ആരും കണ്ടാലും ഡോക്ടറാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ, ഞാൻ അങ്ങനെ തന്നെ കണക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മൾ അതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മളെടുത്ത് വരുള്ളൂ. അതെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തു, എൻ്റെ ഞങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻ മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടാവാം അല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയാന്നുള്ള കാര്യങ്ങൾ, നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി.
1: മഷാല്ലാ, നമുക്ക് സമയത്തിൻ്റെ പരിമിതി തീർച്ചയായും ഈ ലൈവിൻ്റെ സെക്ഷനിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് മുഴുവനായിട്ടും പ്ലേ ചെയ്യിപ്പിക്കാൻ കഴിയാത്തത്. ഇൻഷാല്ലാ അതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഇവിടെ ഈ ഡെസ്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് മുഴുവൻ കേട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ആ ഒരു അർത്ഥം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിവാഞ്ച, അവരോടുള്ള ആ ഒരു കൗതുകം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ടൈം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അല്പസമയം അത് കേൾപ്പിച്ചു. ഇൻഷാല്ലാ ഇത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു എൻവിഷൻ, ഒരു ഒരു ഒരു മാർഗം നമുക്ക് തെളിച്ചു തരാണ്. കാഴ്ചകളും കാര്യങ്ങളും ആരോഗ്യവും നടക്കാനും പിടിക്കാനും എല്ലാ കഴിവും നമുക്കുണ്ടായിട്ടും നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഒപ്പം ആ ഒരു ലോറി ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മാർഗദർശി അല്ലെങ്കിൽ ഒരു വഴികാട്ടി എന്ന് വേണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ എന്നെന്നും ഓർക്കാനും ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ട്. പക്ഷേ അദ്ദേഹം എവിടെ, എവിടുത്തുകാരൻ, ആര് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇപ്പോഴും അവർക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രാർത്ഥനകൾ എത്രയാണ് അല്ലേ? ഒരാൾക്ക് ഒരു വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരുപാട് ഈ സംസാരങ്ങളിൽ ഇപ്പോൾ

സവിശേഷകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ രൂപത്തിലുള്ള വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ ആ ഒരു പ്രയാസത്തെ മറികടന്നുകൊണ്ട് ജീവിതത്തെ വിജയിച്ച് കാണിച്ചു തന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവാം. അങ്ങനെ പരിചയമുള്ള ആളുകൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരിലുണ്ടാവാം, കുടുംബങ്ങളിലുണ്ടാവാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവിത നമുക്ക് ഇടയിൽ ജീവിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവരൊക്കെ നാട്ടുകാരറിയണം, അല്ലെങ്കിൽ ആളുകൾ അവരെക്കുറിച്ച് മനസ്സിലാക്കണം. അത് പല ആളുകൾക്കും ഒരു മോട്ടീവായിരിക്കും. അപ്പം അത്തരം പരിചയപ്പെടുത്താൻ മറ്റുള്ളവർ കൂടി അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്തരം സവിശേഷമുള്ള സവിശേഷ വ്യക്തികളെ, കഴിവുള്ള അനുഭവങ്ങളുള്ള ആളുകളെ റേഡിയോ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കാഴ്ചക്കാർക്കുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ ഒരു വിളി മതിയാകും, നമ്മുടെ ഒരു ശ്രമം മതിയാകും. അത് വ്യത്യസ്ത ആളുകൾക്ക് കാഴ്ചപ്പാടുണ്ടാക്കും. ആയതുകൊണ്ട് നമ്മൾ ഈ കേൾവിക്കാരായിട്ട് നമ്മോടൊപ്പമുള്ള നമ്മുടെ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ റേഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പരിചയപ്പെടുത്താം. അവരെ എത്തിക്കാനുള്ള വഴികൾ നമുക്ക് അന്വേഷിക്കാം. റേഡിയോയിലൂടെ ലോകം അവരെ കാണട്ടെ, മലയാളികൾ അവരെ കേൾക്കട്ടെ, വ്യത്യസ്തരായിട്ടുള്ള ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊരു വെളിച്ചമായി മാറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ട് ലഭിക്കുന്ന ഗുണം വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പോൾ മാഷൻ്റെ ജീവിതം പല ആളുകൾക്കും വിളക്കായി മാറിയിട്ടുണ്ടാകും. കാരണം ഒരു ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടിയെയോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയോ കാണുമ്പോഴേക്ക് അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ച് ഇങ്ങനെയുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടാവുന്ന, ഇവിടെയും പരലോകത്തും ഒരുപാട് ഗുണം കിട്ടാവുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടി ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മെസ്സേജുകൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ സ്വരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ അയച്ചിട്ടുണ്ട്. ഞാനും മെസ്സേജുകൾ അയച്ചിരുന്നു. ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന് സഫിയ എടപ്പാള്.

സക്കീന കോതമംഗലം പറഞ്ഞിരിക്കുന്നത് സുബ്ഹാനല്ലാഹ്, നമുക്കെല്ലാം അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഈ സവിശേഷം പ്രോഗ്രാം കേട്ടതിൻ്റെ ഒരു മെസ്സേജായിട്ട്. ഫസീൽ അനസ് മുളവൂർ, മുഴുവൻ വേണമായിരുന്നു, മനുഷ്യൻ ആത്മവിശ്വാസമാണ് അവൻ്റെ തനതായ നിലയിൽ എത്തിക്കുന്നത് എന്നാണ്. തീർച്ചയായിട്ടും നമുക്കുള്ള ആത്മവിശ്വാസം നമ്മളെത്തും എന്ന് നമ്മൾ വിചാരിച്ചാൽ അള്ളാഹു അതിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളത് തീർച്ചയാണല്ലോ. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന് കൃത്യമായും വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ പരിധിയില്ല, പരിമിതികളില്ല. അള്ളാഹു നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുമെന്ന് പറഞ്ഞെടുത്ത് പരിധികളോ പരിമിതികളോ ഇല്ല. ലോകത്ത് ഒരുപാട് ആളുകളെ നമുക്കതിന് കാണുകയും ചെയ്യാം. ജാസ്മിൻ പറളി പറഞ്ഞു, സവിശേഷത്തിൽ ലയിച്ചു, ലൈവിലാണെന്ന് പോലും മറന്നുപോയി എന്നുള്ളതാണ്. വളരെ യാഥാർത്ഥ്യമായിരിക്കാം അത് പറഞ്ഞത്. കാരണം നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ തന്നെ അത് മുഴുവൻ കേട്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നി. നിഷിയ പെരുമണ്ണ പറഞ്ഞിരിക്കുന്നു, ഷിഹാബ് മാസ്റ്റർ ഉപ്പയുടെ സുഹൃത്താണ് എന്നുള്ളതാണ്, നേരിട്ട് അറിയാവുന്ന ആളാണ് എന്നുള്ളത്. വെരി ബെസ്റ്റ് ആയിപ്പോയി അദ്ദേഹത്തിൻ്റെ തോട്ട്, റബ്ബ് തുണയാക്കട്ടെ എന്നാണ് ജമീല വി പി പറഞ്ഞിരിക്കുന്നത്. കാഴ്ചക്കുറവുള്ള സഹോദരൻ്റെ അനുഭവം കേട്ടു, സങ്കടം വന്നെങ്കിലും സന്തോഷവും ഉണ്ട്. കാരണം ആ സഹോദരൻ ഒരു ടീച്ചറാണല്ലോ. കാഴ്ചയുള്ള ആളുകൾ എത്ര കഴിവുള്ളവരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഓർത്തുപോയി. സഹോദരൻ അള്ളാഹു ഇനിയും ഉയർച്ചയിലെത്തിക്കട്ടെ, ആമീൻ എന്ന് ജമീല വി കെ. അതിൽ സങ്കടം എന്നത് നമുക്ക് അവരുടേതായിരിക്കുന്ന ആ ഒരു കാഴ്ച പരിമിതിയുടെ അല്ലെങ്കിൽ അവരുടെ ഭിന്നശേഷിയുടെ അല്ലെങ്കിൽ അവർക്കുള്ളൊരു കുറവിൻ്റെ പ്രശ്നമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ അവരെ ഭിന്നശേഷിക്കാരെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. നമുക്കില്ലാത്ത ഒരുപാട് വിഷൻസ് അവർക്ക് അവരുടെ മനക്കണ്ടുകൊണ്ട് അവർ കാണുന്നുണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയമല്ല. അള്ളാഹു അത്തരം ആളുകളെ അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് മുമ്പിൽ

ജീവിപ്പിച്ച് കാണിച്ചു തരുന്നത്. നമുക്കും കൂടെയുള്ള ഒരു പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന നമുക്ക് കൂടെയുള്ള ഒരു ദിക്റായിട്ടാണ്, ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതവും നമ്മുടെ മുന്നോട്ടുള്ള പോക്കും നമുക്കും ഏറ്റവും നല്ലതാക്കി തീർക്കാൻ സാധിക്കുമെന്നുള്ള സംശയമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു വിഷയമാണ് സവിശേഷം. ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അൽഹംദുലില്ലാഹ്. ഈ പരിപാടിയും ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായമായിട്ടാണ് സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞിരിക്കുന്നത്. ജംഷീർ മാങ്കാവ്, എൻവിഷൻ ഫാമിലി മീറ്റ് ഈ വരുന്ന ഒക്ടോബർ 18 ഹോട്ടൽ സ്പാനിൽ വെച്ച് നടക്കുന്നു എന്നൊരു അറിയിപ്പ് തന്നിട്ടുണ്ട്. ഡേറ്റ് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കുള്ള നമ്മുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ ചുറ്റുപാടിലോ ഉള്ള കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾക്ക് എൻവിഷൻ പ്രോഗ്രാം ഫാമിലി മീറ്റ് എന്ന നമ്മുടെ സംഘടന നടത്തുന്ന പ്രോഗ്രാമാണ്. വളരെ കരുതലോടും അതോടൊപ്പം തന്നെ ക്രിയാത്മകമായിട്ടും ഓരോരുത്തർക്ക് വേണ്ട സാന്ദർഭികമായിട്ട് നൽകേണ്ടുന്ന ഉപദേശങ്ങളെ, പ്രവർത്തനങ്ങളെ, പരിപാടികളെയൊക്കെ വളരെ ഏകോപിപ്പിച്ചുകൊണ്ട്, കൃത്യമായ രൂപത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് വിസ്ഡം അതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻവിഷൻ ഫാമിലി മീറ്റ് അതിൽപ്പെട്ടൊരു പ്രോഗ്രാമാണ്. കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഈ 18 ഹോട്ടൽ സ്പാനിൽ വെച്ച് അവർക്കുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ പങ്കെടുപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തൊട്ടടുത്തുള്ള നിങ്ങൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിനുള്ള മാർഗനിർദ്ദേശം നൽകുമെന്നുള്ളതിൽ സംശയമില്ല. ഒരാളെങ്കിലും നമുക്കൊണ്ട് അവിടെ എത്തിയാൽ അത് അവരുടെ കുടുംബത്തിനും അവർക്കും വലിയ ആശ്വാസമാകും. അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാറക്കല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നും അഷ്റഫ് മാഷനും ഫാമിലിക്കും ഖൈറുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചിരിക്കുന്നു നമ്മുടെ ശ്രോതാവ്. റുഖ്സാന ബാലുശ്ശേരി, മമ്പാട് പ്രോഗ്രാം ലൈവായി കേട്ടു എന്ന് പറയുന്നു. സ്വരം കാതിന് പകരുന്ന മാധുര്യം, അതിലുപരി ഹൃദയത്തിന് നൽകുന്ന ഉൾക്കാഴ്ച, അതിനേക്കാൾ മനോഹരമാണ്. കേൾവിക്കും ചിന്തക്കുമൊക്കെ റബ്ബിൻ്റെ കൂലിയുണ്ട്. നിയത് നന്നാവുക എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സ്വരത്തിൻ്റെ ജഡ്ജ് റുഷ്ദ കാളികാവിനെ കണ്ടില്ല. സഫ്ന മുഹമ്മദ് പാണക്കാട്, ശരിയാണെന്ന്. റുഷ്ദയുടെ മെസ്സേജൊന്നും നമ്മൾ കണ്ടില്ല എന്ന് തോന്നുന്നു. മെസ്സേജ് വായിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. റുഷ്ദ വരായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നറിയില്ല. ഇനി മെസ്സേജ് അയച്ചിട്ട് വായിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് മെസ്സേജ് അയക്കാത്തതാണോ എന്നും അറിയില്ല. ഹാരിഫ എം പി വെട്ടത്തൂർ, അസ്സലാമു അലൈക്കും. സ്വരം പ്രാർത്ഥനാ ഗാനം തന്നെ എല്ലാവർക്കും കേൾക്കുമ്പോൾ റബ്ബിനോട് പറയാനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വരം സൂപ്പർ, പ്രാർത്ഥനയോടുകൂടെയുള്ള പാട്ട്. തീരരുതേ എന്ന് വിചാരിച്ചു, അത്രക്കും നല്ല പാട്ട്. ഐഷ നാദാപുരം, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന നല്ലൊരു ഗാനം കേൾക്കാൻ സാധിച്ചു എന്നാണ് ഐഷ നാദാപുരം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ലൈവ് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ലൈവിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഷെഡ്യൂളിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച്, അധികം വൈകാതെ നമുക്ക് തിരിച്ച് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് തൊട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്, അതുപോലെ പിന്നെ നമ്മുടെ അറബി ഭാഷാ പഠനം, ഇതൊക്കെ നമ്മൾ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ റേഡിയോയിൽ അപ്ഡേഷൻ അതിൽ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി ഭാഷാ പഠനത്തിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവുമുണ്ട് അറിയാം നമുക്ക് അതിനെക്കുറിച്ച്. പീസ് റേഡിയോ അലിജാബയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ സംശയങ്ങളുടെയൊക്കെ ക്രോഡീകരണം, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കേൾക്കുവാനുള്ള അവസരമാണ് ഈ ലൈവിൽ അവസാന സമയങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഇത്തരം ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ സംശയങ്ങളായിരിക്കാം പലപ്പോഴും, എങ്കിലും അത് ചെറുതാണെന്ന് വിചാരിക്കേണ്ടതില്ല. പലരും അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഒരു ചോദ്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരുടെ കൂടി സംശയങ്ങൾ അതിന് മറുപടി കണ്ടെത്താൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ചോദിക്കാം ഫീഡ്ബാക്കിൽ, റേഡിയോ ഫീഡ്ബാക്കിൽ ചോദ്യം ചോദിക്കാനുള്ള പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയോ അതല്ലെങ്കിൽ പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അത് പരിഗണിക്കപ്പെടും.
പരിഗണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ അറിയിപ്പുണ്ടാകും എന്നാണ് അതിൻ്റെ ഉത്തരം. റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ഡയറക്റ്റ് അത് അറിയിച്ചു തരും. ഒപ്പം ബാക്കിയുള്ളവർക്കും അത് കേൾക്കാനുള്ള അവസരം കിട്ടുമല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ സംശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതെ റേഡിയോയിൽ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഇപ്പോൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ വിജയികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഖമർ എന്നതിലെ ഖമർ എന്നാൽ എന്താണ് എന്നായിരുന്നു ഇന്നത്തെ ചോദ്യമുണ്ടായിരുന്നത്. നമുക്കതിൻ്റെ ഉത്തരം പറയേണ്ടതുണ്ട് അല്ലേ. ചന്ദ്രൻ അഥവാ ഡി ആണ് ഖമർ എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ശരിക്കും ഈ ചോദ്യം തന്നെ അത്ര ഈസിയാണ്. അതുകൊണ്ട് തന്നെ 418 ആളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ 13 ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ചോദ്യവും ചോദ്യത്തിൻ്റെ ഉത്തരവും ആ ഒരു ആവേശത്തിൻ്റെ പേരിൽ എ എന്നൊക്കെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയാതെ വന്നതായിരിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ഡി ഉത്തരം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആവേശത്തിൽ എന്തിട്ടുണ്ട്. പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട ആ ഒരു വോളിൽ വന്നിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, നമ്മുടെ ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്നവർ ലൈവ് ക്വിസ് എന്ന മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ആ ഒരു പിന്നെ വിൻഡോ തന്നെ അവിടെ തന്നെയാണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടത്. ഉത്തരത്തിനുള്ള ഓപ്ഷന് അതല്ലാത്തത് പരിഗണിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാലും മാറി വരാറുണ്ട് പലപ്പോഴും. എന്തായാലും സൂറത്തുൽ ഖമറിൽ ഖമർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഖമർ എന്നാൽ എന്താണ് എന്നതിന് ചോദ്യം. ഡി ചന്ദ്രൻ എന്നാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ചിരിക്കുന്നവരിൽ 13 ആളുകളുടെ പേര്: ഒന്ന് സാബിറ പന്തളം, സുനീറ നാസർ, ഖദീജ പി കെ, ഖദീജ പി കെ മാത്തോട്ടു താഴും, മുഹമ്മദ് ഇക്ബാൽ കൽപ്പറ്റ, ഐഷ, ഹന, ഹാത്തിക എടത്തനാട്ടുകര, മുംതാസ് ബീഗം എം സി സി തിരൂർ, താഹിറ ടി കെ കാസർഗോഡ്, ഷാഹിദ എടത്തനാട്ടുകര, ഉമ്മു ഹബീബ പുത്തനത്താണി, സാജിദ പാടൂർ, സൈനബ എന്നിവർ. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. ശരിയുത്തരം അയച്ചവർ സാബിറ പന്തളം, സുനീറ നാസർ, ഖദീജ പി കെ മാത്തോട്ടുതാഴം, മുഹമ്മദ് ഇക്ബാൽ കൽപ്പറ്റ, ഐഷ, ഹന, ഹാത്തിക എടത്തനാട്ടുകര, മുംതാസ് ബീഗം എം സി സി തിരൂർ, താഹിറ ടി കെ കാസർഗോഡ്, ഷാഹിദ എടത്തനാട്ടുകര, ഉമ്മു ഹബീബ പുത്തനത്താണി, സാജിദ പാടൂർ, സൈനബ. ഇത്രയും ആളുകളാണ് ഇന്നത്തെ ശരിയുത്തരം അയച്ചതിൽ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഏതായാലും പീസ് റേഡിയോ ഇന്നത്തെ ലൈവിൽ ഈ ഒരു സമയവും സന്ദർഭവുമൊക്കെ അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കാൻ വേണ്ടി നമ്മളോരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടപെടലുകളും അതോടൊപ്പം തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ റേഡിയോയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തീർച്ചയായിട്ടും ആശ്വാസമുണ്ടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മെസ്സേജുകളുമായി ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. പല ആളുകളുടേതും വായിച്ചിട്ടുണ്ടാവുകയില്ല എന്ന പരിഭവമുണ്ട്. അത് കരുതി കൂട്ടിയുള്ളതല്ല. നമ്മുടെ സമയം അവസാനിക്കുമ്പോഴേക്കും കുറേ പ്രോഗ്രാമുകൾ തീരേണ്ടതുണ്ടല്ലോ. തീർച്ചയായും അതാ ഒരു കാഴ്ചപ്പാടിൽ തന്നെ കാണണം എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കുറേ ആളുകൾ പ്രാർത്ഥന വസ്യത്തോടുകൂടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു അവരുടെ ആഖിറും അവരുടെ ബർസഖി ജീവിതം ഏറ്റവും ഖൈറിലാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ നമുക്കൊക്കെയും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഇവിടെ സമാപിക്കുമ്പോൾ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ബഹുമാനായ വി ടി അബ്ദുസലാം മാസ്റ്റർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കല്ലേ.
1: ഇൻഷാല്ലാ. അപ്പോൾ മോർണിംഗ് ലൈവ് ഒക്കെ കേട്ടിങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഒരു പീസ് റേഡിയോ വൈബ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്.
0: വൈബ്സിന് ചില സമയത്തൊക്കെ ഭയങ്കര വൈബായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കേഴ്സ് കൂടി എന്നെ വൈബാക്കണം എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ മഷാല്ല നമുക്ക്, പക്ഷെ അതിൻ്റെ ആ പ്രോഗ്രാമുകൾ നമുക്ക് എന്തായിരുന്നാലും ആ ഒരു കാതൽ നമുക്ക് കിട്ടാൻ, അത് ഏറ്റവും മനോഹരമായി പൊതിഞ്ഞു തരിക എന്നുള്ളതാണ്.
1: അതെ.
0: അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസൈറ്റിലൂടെയാണ് നമ്മളത് തുടങ്ങുന്നത്.
1: ഇന്നത്തെ വൈബ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസൈറ്റിലൂടെയാണ് അല്ലേ. ഇൻഷാല്ല. അപ്പോൾ ഇൻസൈറ്റിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ലെന്നോ എന്നുള്ളതിൻ്റെ ഭാഗം രണ്ടാണ്. അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ ബുദ്ധിയിലുണ്ട് എന്നും നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അതിനാവശ്യമായത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതല്ലാതെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ നിരീക്ഷിച്ചാലും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നതും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്നതുമാണ്. ചെറിയ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പുഴയുടെ അരികിൽ ഒരു കോഴിയുടെ മുട്ടയും താറാവിൻ്റെ മുട്ടയും നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തേക്കിറങ്ങും, താറാവിൻ്റെ കുഞ്ഞും പുറത്തേക്കിറങ്ങിയാൽ താറാവിൻ്റെ കുഞ്ഞെന്ത് ചെയ്യും? ആ പുഴയിലേക്ക് എടുത്തു ചാടി അത് നീന്തിപ്പോകും. എന്നാൽ കോഴിയുടെ കുഞ്ഞ് അതിലേക്ക് എടുത്തു ചാടുമോ? ഒരിക്കലുമില്ല. അത് പിറകിലോട്ട് തിരിച്ചു പോരും. അപ്പോൾ താറാവിൻ്റെ കുഞ്ഞിന് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഇതാ ഈ വെള്ളത്തിലേക്ക് ചാടിയാലും എനിക്ക് നീന്താൻ സാധിക്കും, ഞാൻ മുങ്ങുകയില്ല, എനിക്ക് നീന്താൻ കഴിയുമെന്ന് താറാവിൻ്റെ മസ്തിഷ്കത്തിൽ ആരാണ് പറഞ്ഞുകൊടുത്തത്? എന്തുകൊണ്ടാണ് കോഴിക്കുഞ്ഞ് തിരിഞ്ഞു പോയത്? അതിനറിയാം വെള്ളത്തിലേക്ക് ചാടിയാൽ എനിക്ക് നീന്താൻ കഴിയുകയില്ല, എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ആ കോഴിക്കുഞ്ഞിനറിയാം. എന്നാൽ ആരാണ് ആ കോഴിക്കുഞ്ഞിന് അത് പറഞ്ഞുകൊടുത്തത്? ഈ വിവരം അതിൻ്റെ മസ്തിഷ്കത്തിൽ വെച്ചത് ആരാണ്? ഒരു പശു അതിനെ നമ്മൾ മേയാൻ വേണ്ടി മേച്ചിൽ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ, നമ്മളതിനെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റപ്പ എന്ന ആ ഒരു പച്ച നിറത്തിലുള്ള ഇലയുണ്ടല്ലോ, അതൊരിക്കലും പശു തിന്നുകയില്ല. എല്ലാ ഇലകളും പച്ച നിറത്തിലാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റപ്പ എന്ന ഈയൊരു ഇല മാത്രം പശു ഭക്ഷിക്കുന്നില്ല. അതതിന് അപകടമുള്ളതാണ്. അത് കഴിച്ചാൽ തൻ്റെ ശരീരത്തിന് അപകടം.

അവയുടെ മാളത്തിലേക്ക് ധാന്യമണി കൊണ്ടുപോയി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പൊട്ടിച്ച് കഷ്ണമാക്കിയാണ് ഉറുമ്പിൻ്റെ മാളത്തിലേക്ക് ധാന്യമണി ഉറുമ്പ് കൊണ്ടുപോയി വെക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? അതിനേക്കാൾ ഭാരമുള്ളത് അത് വഹിക്കാറുണ്ട്, പക്ഷേ ധാന്യമണി കഷ്ണമാക്കി എന്തിനു കൊണ്ടുപോയി വെക്കുന്നു? അതിനുള്ള ഉത്തരം, ധാന്യമണി അത് പൂർണ്ണമായ അളവിൽ ശരിയായ രൂപത്തിൽ അതിൻ്റെ മാളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ഉറുമ്പിൻ്റെ മാളം അത് മണ്ണിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ ധാന്യം ഒരുപക്ഷെ അവിടെ കിടന്ന് മുളച്ചേക്കാം. മുളച്ചു കഴിഞ്ഞാൽ കുഞ്ഞുറുമ്പിൻ്റെ മാളം അത് തകർന്ന് തരിപ്പണമാകും. ഈ ഒരറിവ് ആരാണ് ഉറുമ്പിൻ്റെ മസ്തിഷ്കത്തിൽ വെച്ചത്? പുതിയതായി ശാസ്ത്രം കണ്ടുപിടിച്ചു, ഉറുമ്പുകൾ ശസ്ത്രക്രിയ നടത്താറുണ്ട്. ഉറുമ്പുകൾ ശസ്ത്രക്രിയ നടത്താറുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉറുമ്പിന് അതിൻ്റെ കാലിൽ ചെറിയ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പാടെ ആ ഉറുമ്പിനെ ഏറ്റിയെടുത്ത് മാളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് 3 മണിക്കൂറോളം സമയം വരുന്ന ശസ്ത്രക്രിയ നടത്തി ആ കാല് മുറിച്ചു കളയാറുണ്ട് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കൂ, അവർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള ആ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാണ്? അല്ലെ, അതുപോലെ തന്നെ ബീവറുകൾ, അവരുടെ വീടുകൾ അത്ഭുതമാണ്. ശീതീകരിച്ച കൂടുകളാണ്, വീടുകളാണ് ബീവറുകൾ നിർമ്മിക്കുന്നത്. അതിനാരാണ് ആവശ്യമായ എഞ്ചിനീയറിംഗ് അവർക്ക് പറഞ്ഞു കൊടുത്തത്? തേനീച്ചകൾ, തേനീച്ചകളുടെ കൂടുകൾ അത്ഭുതമാണ്. അല്ലെ, ഹെക്സഗൺ ഷേപ്പിലുള്ള തേനീച്ചയുടെ കൂടുകൾ, അവരുടെ കൂടിൽ ആ ഹെക്സഗൺ ഷേപ്പിലുള്ള എത്ര അറകളുണ്ട്! നമ്മളൊരു കോമ്പസും ഒരു സ്കെയിലും പെൻസിലും എടുത്ത് വരച്ചാലും എങ്ങനെ വരച്ചാലും നമ്മൾ വിചാരിക്കുന്ന ഡിഗ്രിയിലേക്ക് അത് എത്തിക്കൊള്ളണമെന്നില്ല. അതിൽ ചെറിയ വളവുകൾ എന്നാലും ഉണ്ടാകും. എന്നാൽ തേനീച്ചയ്ക്ക് ഇത്രയും അളവ് തെറ്റാതെ ആ രൂപത്തിൽ അറകളുണ്ടാക്കുവാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് തേനീച്ച അത് പഠിച്ചത്? ദേശാടന പക്ഷികൾ, ചില ദേശാടന പക്ഷികൾ അവയെ പരിശോധിച്ചാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുന്ന ദേശാടന പക്ഷികളുണ്ട്. നമുക്കിവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ അപ്പുറത്തുള്ള, ഒരു 400 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ആവശ്യമാണ്, സൈൻ ബോർഡുകൾ ആവശ്യമാണ്, ആളുകളോട് ചോദിച്ച് ചോദിച്ച് പോകണം. എന്നാലും യാത്രക്കിടയിൽ 1-2 തവണ വഴി തെറ്റാതിരിക്കുകയില്ല. എന്നാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വഴി തെറ്റാതെ യാത്ര ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുന്ന ദേശാടന പക്ഷികൾ, അവർക്കാരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത്? അവർക്കാരാണ് ഈ വഴി കാണിച്ചു കൊടുത്തത്? അതുപോലെ തന്നെ കടൽ തീരത്ത് വിരിഞ്ഞിറങ്ങുന്ന ആമക്കുട്ടികൾ, അവ ദിശ തെറ്റാതെ കടലിൽ എത്ര ദൂരത്തേക്കും അവർ സഞ്ചരിക്കുന്നു, എത്ര കിലോമീറ്ററുകൾ അവർ പോയാലും എവിടെയാണോ അവ പ്രസവിച്ചത് അവിടേക്ക് തന്നെ, അവയുടെ മുട്ടയിട്ടത് അവിടേക്ക് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ആമകൾക്ക് ഇത്ര കിലോമീറ്ററുകൾ പോയാലും വഴി തെറ്റാതെ തിരിച്ചു വരാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ കാനഡയിൽ ആർട്ടിക് സമുദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിടാറുണ്ട്. ഈ സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവയുടെ സഞ്ചാരം ആരംഭിക്കുകയാണ്. അവർ പസഫിക് സമുദ്രം വഴി, പിന്നീട് അവർ സൗത്ത് അമേരിക്കയുടെ ആ ഭാഗത്തേക്ക് കടന്ന്, പിന്നീട് അവർ ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് പോയി, അങ്ങനെ മൈലുകളോളം, 1000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച്, മൈലുകളോളം അവർ സഞ്ചരിച്ച് ഇതൊന്നും വഴി തെറ്റാതെ തിരിച്ച് അവരവരുടെ എവിടെയാണോ മുട്ടയിട്ടത് ആ കാനഡയുടെ ഭാഗത്തേക്ക് തന്നെ അവ തിരിച്ചു വരുന്നു. അവർക്കാരാണ് വഴി കാണിച്ചു കൊടുത്തത്? അവർക്കാരാണ് വഴി തെറ്റാതെ ഇവിടേക്ക് എത്താനുള്ള ആ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്? പ്രിയമുള്ളവരെ, ഇതിന് പിന്നിലെല്ലാം ഒരു ദൈവീക അംശം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്, അഫ്ലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അവർ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക്? കൈഫ ഖുലിഖത്, എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഒട്ടകത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്? അത്ഭുതമാണ്. ഒട്ടകമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായ ഒരു ജീവിയാണ് അല്ലെ. ഒട്ടകത്തിൻ്റെ ചുണ്ടുകൾ, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ നാവുകൾ, ഒട്ടകത്തിൻ്റെ പല്ലുകൾ, ഇത് മരുഭൂമിയിലെ കള്ളിമുൾച്ചെടികൾ, മുള്ളുള്ള ആ ചെടികൾ പോലും തിന്നുവാൻ അതിന് സഹായകമായ ഒന്നാണ്. അതുപോലെ തന്നെ

0: ഒട്ടകത്തിൻ്റെ നടത്തം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുന്നിലത്തെ കാലും പിന്നിലത്തെ കാലും രണ്ടും ഒരേ വശത്തുള്ളതാണത് എടുത്തു വയ്ക്കുക. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇടത്തേ കൈയാണ് വീശുന്നത് എങ്കിൽ വലത്തേ കാലെടുത്ത് വയ്ക്കും, ഇടത്തേ കാലെടുത്ത് വയ്ക്കുമ്പോൾ വലത്തേ കൈ വീശും. അങ്ങനെ എതിർദിശയിലുള്ളതാണ് എല്ലാ ജീവികളും അങ്ങനെയാണ് ചലിപ്പിക്കാറുള്ളത്. എന്നാൽ ഒട്ടകം അതിൻ്റെ സഞ്ചാരം എങ്ങനെയാണ്? അതിൻ്റെ കാലും കൈയും എടുത്തു വയ്ക്കുമ്പോൾ രണ്ടും ഒരേ ദിശയിലത് എടുത്തു വയ്ക്കും. അതുപോലെ തന്നെ എത്ര ഭാരം അതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോഴും അത് ഇരുന്നു കൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് വെക്കാറുള്ളത്. മറ്റൊരു ജീവിക്കും അതിന് സാധിക്കുകയില്ല. ഏത് ജീവിയുടെ പുറത്തേക്ക് നമ്മൾ ഭാരം വെക്കുമ്പോൾ, അത് ആനയാണെങ്കിൽ പോലും അതിൻ്റെ പുറത്തേക്ക് ഭാരം വെക്കുമ്പോൾ അത് നിന്നുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെക്കാറുള്ളത്. എന്നാൽ ഒട്ടകം അത് മുട്ടുകുത്തി ഇരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഭാരമെടുത്തു വെക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ ഭാരം പേറിക്കൊണ്ട് ഒട്ടകത്തിന് എഴുന്നേൽക്കുവാനും സാധിക്കും. 18 മണിക്കൂർ തുടർച്ചയായി ഒട്ടകത്തിന് നടക്കുവാൻ സാധിക്കുന്നു. അതും 500 കിലോഗ്രാം പേറി. 500 കിലോഗ്രാം പേറി 18 മണിക്കൂറോളം ഒട്ടകത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണ ജീവികളിൽ 20% വെള്ളം നഷ്ടപ്പെട്ടാൽ അവയെല്ലാം മരണപ്പെട്ടു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഒട്ടകത്തിൽ 40% വെള്ളം നഷ്ടപ്പെട്ടാലും ഒട്ടകത്തിന് ജീവിച്ചിരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മൂക്ക്, അതിൻ്റെ ഇഷ്ടാനുസരണം അതിനെ അടക്കാനും തുറക്കാനും സാധിക്കും. അതെന്തിനാണ്? ഒട്ടകം സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയാണ്. മരുഭൂമിയിലാണ്, അവിടെ ശക്തമായ മണൽക്കാറ്റുകളുണ്ടാകും. ആ മണൽക്കാറ്റുകളുണ്ടാകുന്ന സമയത്തും തൻ്റെ മൂക്കിലേക്ക് പൊടി കയറാതിരിക്കുവാൻ, ആ മണൽ പ്രവേശിക്കാതിരിക്കാൻ അതിനിഷ്ടമുള്ള സമയത്ത് അതിൻ മൂക്ക് തുറക്കുവാനും ഇഷ്ടമുള്ള സമയത്ത് മൂക്ക് അടക്കുവാനും അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾ, നീല നിറത്തിലുള്ള ഒട്ടകത്തിൻ്റെ കട്ടിയുള്ള പുരികങ്ങൾ, അതെന്തിനു സഹായിക്കുന്നു? മണൽക്കാറ്റടിക്കുമ്പോൾ കണ്ണിലേക്ക് മണലുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഒട്ടകത്തിൽ തന്നെ നമുക്ക് കാണാം. അതല്ലാതെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ജീവികൾ, അതിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ കാണാം. പ്രിയമുള്ളവരെ, ഇവയുടെ ഈ ബുദ്ധികളിൽ, മസ്തിഷ്കങ്ങളിൽ ഇതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇവയിൽ നമ്മൾ കാണുന്ന ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളത്? അതിന് പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. അവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. ഇതെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണ്. ഈ ഒട്ടകങ്ങളിൽ സംഭവിക്കുന്നതും ഉറുമ്പിലുള്ളതും തേനീച്ചയുള്ളതുമായ ഈ കാര്യങ്ങളെല്ലാം യാദൃശ്ചികമാണ് എന്ന് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഓരോ വസ്തുവിലുള്ള അത്ഭുതങ്ങളും വിളിച്ചോതുന്ന കാര്യം പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെക്കുറിച്ചാണ്. അവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കുവാനും അവനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇൻസൈറ്റ് ആണല്ലോ. ഓരോ ജീവജാലങ്ങളിലും അതിൻ്റെ മസ്തിഷ്കത്തിൽ പ്രപഞ്ച സൃഷ്ടാവച്ച ജനിതക കോശങ്ങളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്ന വളരെ മനോഹരമായൊരു സംസാരമാണ് ഇൻസൈറ്റിൽ നമ്മൾ കേട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം, ഞായറാഴ്ച ദിവസത്തിൻ്റെ അവധി ആലസ്യങ്ങളൊക്കെ കഴിഞ്ഞ്, ആലസ്യം എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവധി വളരെ മനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ കേൾവിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇൻസൈറ്റിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ
2: സ്വരം കേൾക്കാം. വളരെ മനോഹരമായ ഒരു സ്വരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഉലകിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നത് നൂഹ ബിൻത് മുഹ്സിൻ.

0: മഷാല്ലാ, അടിപൊളി സ്വരം കേട്ട് കഴിഞ്ഞു. ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരമാണ്.
1: ഓക്കെ, ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഓട്ടിസം ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിലുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. പങ്കെടുക്കുന്നവർ ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജഫർ പകര.
0: പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ, എനിക്ക് തോന്നുന്നത് നാദിറ ഷാഫി വെന്നിയൂർ ആണ് ഒരു ശ്രോതാവിൻ്റെ, രണ്ട് പല തവണയായിട്ട് കേട്ടിട്ടില്ല. അവരുടെ മക്കളൊക്കെ ഡോക്ടറാണ്, അതിലൊരു മോള് ഓട്ടിസം ബാധിച്ച മോളോ മോനോ, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു റിസർച്ച് നടത്തി മകൾ ഒബ്സർവ് ചെയ്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ അവസ്ഥകൾ, അതിൻ്റെ ആ ഗുണങ്ങൾ, അവർ കാണിക്കുന്ന അത്ഭുതകരമായ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു മെസ്സേജ് എടുത്ത് ലൈവിൽ വന്നതായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും തിരിച്ചറിയാതെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ കണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനത്തെ കുറേ പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു തിരിച്ചറിവിന് കൂടിയുള്ളൊരു സന്ദേശമാണ് ശരിക്ക് ആരോഗ്യ വിചാരത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലേ?
1: അതാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓട്ടിസത്തെ കുറിച്ചാണ്. വേൾഡ് ഓട്ടിസം ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനനായ സി പി അബൂബക്കർ സാറാണ്. ഓട്ടിസത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും അതിനുവേണ്ടി ഓട്ടിസം ഓട്ടിസ്റ്റുകൾക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യമായി ഇത് ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 2 ഓരോ വർഷവും ഓട്ടിസം ഡേ ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തീം വെച്ചാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ ഒരു തീമിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ?
3: 2018 ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം ഡേയുടെ തീം എന്ന് പറയുന്നത് എംപവർമെൻ്റ് ഓഫ് ഗേൾസ് ആൻഡ് വിമൻ വിത്ത് ഓട്ടിസം. ഓട്ടിസമുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണം എന്നുള്ളതാണ്. നമുക്കറിയാം ഓട്ടിസം എന്ന് പറയുന്നത് 80% ആൺകുട്ടികളെ അല്ലെ ആണുങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വെറും 20% പെൺകുട്ടികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇക്കൊല്ലത്തെ ഈ ഒരു പ്രത്യേക തീം ആഗോളതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്.
2: ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗേൾസ് ആൻഡ് വിമൻസ് എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 20% മാത്രമുള്ള ഈ ഒരു വിഭാഗത്തെ പ്രത്യേകം ഫോക്കസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും?
3: സാറിന് അതിൽ ഓട്ടിസത്തേക്കുള്ള ചർച്ചകൾ മുഴുവനും ഇവർ ഭൂരിപക്ഷമായതുകൊണ്ട്, ആൺകുട്ടികൾ ഭൂരിപക്ഷമായതുകൊണ്ട് ആൺകുട്ടികളെ കുറിച്ചാണ് പലപ്പോഴും ചർച്ചകൾ വരാറുള്ളത്. മുതിർന്ന ഓട്ടിസമുള്ള ആണുങ്ങളെ കുറിച്ചാണ് പലപ്പോഴും, അവരുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഇവരൊരു ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത്ര ഒരു ഫോക്കസ് ആഗോളതലത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരെ കുറിച്ച് ഈ കൊല്ലം ചർച്ച ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം വന്നത്.
2: ഈ പിന്നെ ഗേൾസ് ഇപ്പോൾ ബോയ്സിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. ഗേൾസിനെ കുറിച്ചും നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ, നല്ല പ്രത്യേകമായ അവർ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ എന്താ?
3: ചെറിയ കുട്ടികളാകുമ്പോൾ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളും ഓട്ടിസത്തിൻ്റെ പ്രശ്നങ്ങൾ, ഓട്ടിസത്തിലുള്ള ഇഷ്യൂസ്, ഇതിലൊന്നും ആണും പെണ്ണും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഒരു വേർതിരിവ് വരുന്നത് അവർക്ക് മാസമുറ ആരംഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 8, 10, 12 വയസ്സാകുമ്പോഴാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടുതൽ പ്രകടമാവുന്നത്. ആ പ്രായം മുതൽ തന്നെ ഇവരെ, ഈ പെൺകുട്ടികളെ ഈ മാസമുറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരെ ശാക്തീകരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ മാസമുറ വരുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു മാസമുറ എന്ന് പറഞ്ഞൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു മുൻധാരണ എല്ലാ അമ്മമാരും പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. ഇത് സാധാരണഗതിയിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ പെൺകുട്ടികളിൽ നിന്ന് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മുടെ സാധാ കുട്ടികൾക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഓട്ടിസമുള്ള കുട്ടികൾ അവർക്ക് സോഷ്യലൈസേഷൻ കുറവായതുകൊണ്ട്, ഫ്രണ്ട്സ് കുറവായതുകൊണ്ട്, ഇത്തരം പലർക്കും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ കിട്ടാതെയാണ് ഇവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാർ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്.
2: അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഓട്ടിസം ഇല്ലാത്ത സാധാ നമ്മൾ നോർമൽ എന്ന് പറയുന്ന കുട്ടികളോട് സംസാരിക്കാനോ അവരോട് അവർ ഈ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനൊക്കെ ഒരു രീതിയുണ്ട് നമുക്ക്, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ. ഇത്തരം കുട്ടികളെ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കും?
3: ഇത് പിന്നെ പല വിധത്തിൽ ചെയ്ത പാരൻസ് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഒരു ഒരു അമ്മ പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. സാറിനതിൽ നമ്മൾ പിന്നെ കത്തി കൊണ്ടും മറ്റൊക്കെ നമ്മുടെ കൈകളൊക്കെ മുറിയാറുണ്ട്. ഒക്കെ മുറിയുന്നതൊക്കെ പല കുട്ടികളും കാണാറുമുണ്ട്. ഇനി അവർക്കും ചിലപ്പം മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ മുറിവുകൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു ചെറിയ ഒരു പ്രായോഗിക പരിശീലനം. പിന്നെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി രക്തം വരും. രക്തം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അമർത്തി പിടിച്ചിട്ട് അതിന് ചുറ്റും ഒരു ബാൻഡേജ് ഇടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രക്തപ്രവാഹം നിലക്കും. ഇങ്ങനെ ഒരു കയ്യിൽ മുറിവുണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള മാനേജ്മെൻറ്റിലൂടെ അമ്മ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ മകൾക്ക് ഈ മൂത്രമൊഴിക്കുന്ന ഭാഗത്തൂടി ഇതേപോലെ രക്തം വരാൻ സാധ്യത ഉണ്ട്. ആ അങ്ങനെ രക്തം കാണുകയാണെങ്കിൽ കുട്ടി ഭയപ്പെടാതെ ഇതേമാതിരി ശീല കൊണ്ടൊരു ഡയപ്പർ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് കെട്ടുകയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ഇൻഫർമേഷൻ പെൺകുട്ടികൾക്ക് അമ്മമാർ കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഇതിന് പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ മാസമുറ ആരംഭിക്കുന്നതോട് ആരംഭിക്കുമ്പോൾ കുട്ടിക്ക് അതിൻ്റെ ഭയപ്പാടും ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലെ അമ്മ എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് മുൻകൂട്ടി ലഭിക്കും എന്നുള്ളതാണ് അനുഭവം.
2: ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുട്ടികളുടെ ഭയവും അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ട്. അത് ഇങ്ങനെ മാനേജ് ചെയ്താൽ തന്നെ ശരിയാകും എന്നാണ് സാർ പറയുന്നത്?
3: അതെ, അങ്ങനെയാണ് അമ്മമാരെല്ലാം ഇവിടെ മാനേജ് ചെയ്യുന്നത്.
2: ഇത് മാത്രമാണോ നമ്മൾ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രം ഉള്ള ഒരു കാര്യം എന്നുള്ള നിലക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബോയ് ഗേള് വേർതിരിയുന്ന ഒരു കുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാകുന്ന ഒരു ഏരിയ അതാണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്താ അവയർനെസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും?
3: കൗമാരത്തിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഓട്ടിസമുള്ള പെൺകുട്ടികൾക്കും ഉണ്ടാവും. കാരണം അവരുടെ ശരീരത്തിൽ ഹോർമോൺ സാധാരണഗതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്ത്രീ ഹോർമോൺ ഈസ്ട്രോജൻ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ ബോഡി ചേഞ്ചസ് ഉണ്ടാവും. ഉദാഹരണത്തിന് അവർക്ക് പിന്നെ അവരുടെ ബ്രസ്റ്റ് വലുതാവും, അവർക്ക് പിന്നെ അവർക്ക് മുഖക്കുരു പ്രത്യക്ഷപ്പെടാം, അവർ പിന്നെ ശരീരത്തിൽ പിന്നെ കക്ഷത്ത് മറ്റേ ഗുഹ്യ സ്ഥലങ്ങളിലെല്ലാം രോമങ്ങൾ വരാം. ഇത്തരം ചേഞ്ചസിനെ കുറിച്ച്, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചും അവർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ഇതൊന്ന്. രണ്ട്, അവരുടെ സ്വഭാവങ്ങളിലും വ്യത്യാസങ്ങൾ വരും. വെച്ചാൽ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പെൺകുട്ടിക്ക് ആൺകുട്ടികളോട് പ്രത്യേക ഒരു മമത ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മമത അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയുകയും അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു കുട്ടിയെ അതിൻ്റെ അതിർവരമ്പുകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയാണ് പേരൻ്റ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് ഒരു അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള നിലക്ക് കടുത്ത ശിക്ഷ രീതിയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് കുട്ടിക്ക് എത്രമാത്രം ബോയ്സുമായിട്ട് ഒത്തുചേരാം അല്ലെങ്കിൽ അടുപ്പം കാണിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അതിർവരമ്പുകൾ വളരെ കൃത്യമായിട്ട് പെൺകുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്.
2: നമ്മളുടെ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലും ഒക്കെ ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലല്ലോ നമ്മളുടെ ഒരു പിന്നെ സംസ്കാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷ പിന്നെ ഈ ഒരു മിംഗ്ലിങ്ങിൻ്റെ ഒക്കെ ഒരു പരിധി, ഇസ്ലാമികമായിട്ടും നമുക്കതിൻ്റെ ഒരു പരിധി കാണാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നമ്മുടെ സാംസ്കാരികമായിട്ടുമുള്ള ഒരു പരിധി മറ്റ് സ്ഥലങ്ങളിലുള്ളത് പോലെയല്ല നമ്മളതിനെ കാണുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും?
3: എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഇസ്ലാമികമായിട്ട് ചിന്തിക്കുമ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ബന്ധപ്പെടുന്നതിന് എത്രമാത്രം അടുത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടേതായ നിയമങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങൾ ഇതിനൊക്കെയുണ്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ നീഡുള്ള കുട്ടി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേക പരിഗണന ഉള്ള കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി നമുക്കൊരു നിയമങ്ങളുടെ പിന്നെ അതിരൊന്ന് കുറക്കണം എന്ന് ഒരു ലഘൂകരിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതെ അതെ, അത് അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണും പെണ്ണും ഇടപഴകാനുള്ള അവസരങ്ങൾ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും മേൽനോട്ടത്തിൽ സൂപ്പർവിഷനിൽ നമുക്ക് അനുവദിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
2: അങ്ങനെ അനുവദിച്ചാൽ മാത്രമേ ഈ ഒരു ഇപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് മാനസികമായി ഉണ്ടാകുന്ന പല വളർച്ചയും ഉണ്ടാകണമെങ്കിൽ ഇത്തരം മിംഗ്ലിങ് നിർബന്ധമാണ് എന്നുള്ളിടത്താണ് ഈ ഓട്ടിസം പിന്നെ കുട്ടികൾ ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്ക് രക്ഷിതാക്കൾ അവർ മാത്രമായി ഒരു ഇനീഷ്യേഷൻ എടുത്ത് ഈ കാര്യങ്ങൾക്ക് ഇറങ്ങുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടി സ്വന്തമായിട്ട് ഒരിക്കലും ഇത്തരം ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ആകർഷിക്കാനോ അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ആകർഷിക്കുന്ന രൂപത്തിൽ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ടാണോ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്?
3: സാധാരണ ഇതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കൗമാരപ്രായത്തിൽ ലൈംഗികമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ കാണും, അവന് ഏതെങ്കിലും ഒരു അഡ്വഞ്ചർ അവൻ്റെ ജീവിതത്തിൽ എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. അത് പരസ്പരം ഷെയർ ചെയ്യുക, അത് മറ്റുള്ളവരുന്ന് കേട്ടിട്ടാണ് ഈ ലൈംഗികതയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളിൽ ലഭിക്കുന്നത്. അല്ലാതെ ക്ലാസ്സിൽ നിന്ന് ഒരു ടീച്ചർ പഠിപ്പിച്ചു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പാരൻറ്റും ഇത്തരം വിദ്യാഭ്യാസങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്കാർക്കും കൊടുക്കണില്ല. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവർക്ക് സോഷ്യലൈസേഷൻ കുറവാണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ആശയവിനിമയത്തിനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഈ പിയർ ഗ്രൂപ്പ് എഡ്യൂക്കേഷന് സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സായാലും ഇത്തരം ഒരു എഡ്യൂക്കേഷൻ ഇവർക്ക് ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്.
2: അപ്പോൾ ഈ വിഷയത്തിൽ അപ്പോൾ ഇങ്ങനെ ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓട്ടിസം വളരെ കൃത്യമായിട്ട് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ചിലപ്പോഴും ഇവർ കാണിക്കുന്ന പല പ്രകൃതങ്ങളും ഇപ്പോൾ പല രീതികളും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഇത് ആൺകുട്ടിയിൽ സംഭവിച്ചതുകൊണ്ടാണ്, ആൺകുട്ടി മണത്തോട് പ്രത്യേകിച്ച് ഭയങ്കര ആഭിമുഖ്യം ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളും ഇവന് മണത്ത് വെക്കും, അവനിഷ്ടപ്പെട്ട മണം ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ആൺകുട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന 7-ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി എന്ന് വെച്ചാൽ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ദേഹത്ത് മണത്തു എന്നുള്ളതാണ് സ്കൂളിൽ വിഷയമായത്. അപ്പോൾ അത് ഈ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അവനെ അച്ചടക്കത്തിന് വിധേയമാക്കാനും ഉള്ള ശ്രമമുണ്ടായി. ഇത് ഓട്ടിസത്തിൻ്റെ ഒരു സെൻസറി ഇഷ്യൂ ആണ് എന്ന് അവരെ അധികാരികളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയത്തിന് സൊല്യൂഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ഈ ഓട്ടിസമുള്ള കുട്ടികൾ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണം. ഏതൊരു കുട്ടിയെപ്പോലെ അഡോളസെൻസിൽ കൗമാരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം വിവരങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് പേരൻസിന് ഉണ്ടാവേണ്ടതാണ്. ആ അവരുടെ സെൻസറി ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ മാനേജിങ്ങും വളരെ കൃത്യമായിട്ട് നമുക്കുണ്ടത്. പിന്നെ കൗമാരത്തിൻ്റെ പ്രശ്നങ്ങൾ അതിര് വിടുന്ന ഒരു ഘട്ടത്തിൽ അതിന് ഏതാണ് അതിർ വരമ്പ് എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
2: ഓ, കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ രക്ഷിതാക്കൾ ഇടപെട്ട് എന്താണോ ഒരു നോർമൽ കുട്ടി, ഒരു സാധാരണ ഒരു കുട്ടി ചെയ്യേണ്ടത്, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഓട്ടിസം കുട്ടിയെയും ആ രൂപത്തിലേക്ക് എത്തിക്കണം. ശരി, അപ്പോൾ അങ്ങനെ മുതിർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു വൈവാഹിക ജീവിതം, കുടുംബജീവിതം എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ പലരെയും കണ്ടിട്ടുണ്ട്. ഇത്തരം അവസ്ഥയിലുള്ള ആളുകൾ, പുരുഷന്മാർ പലപ്പോഴും വിവാഹ ജീവിതം, കുടുംബജീവിതം ആഗ്രഹിച്ചിട്ട് പോലും കുടുംബങ്ങൾ, കുടുംബക്കാരും പിന്നെ മറ്റ് ഉപദേശിക്കുന്ന ആളുകളും അത് വേണ്ടതില്ല, പിന്നീടും ഇത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്, ഷണ്ഡീകരിക്കുന്നതാണ് നല്ലത് എന്ന അവസ്ഥയിലേക്ക് വരെ ചിന്തിക്കുന്ന ഒരു രൂപമുണ്ട്. ഓട്ടിസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭയത്തിന്റെ ഒരു ഇത് അവസ്ഥ എന്തായിരിക്കും?
3: ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ രക്ഷിതാക്കൾ ഉള്ളിടത്തോളം കാലം നല്ലപോലെ പൊന്നുപോലെ വളർത്തും. ഞങ്ങളെ മരണശേഷം കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏതൊരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദി. പ്രത്യേകിച്ച് പെൺകുട്ടികളാവുന്ന സമയത്ത് പെൺകുട്ടികൾ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുക, അവിഹിതമായിട്ട് അവർ ഗർഭം ധരിക്കേണ്ടി വരും, അവർക്കുണ്ടാകുന്ന കുട്ടികൾ നോക്കാൻ ആരും ഉണ്ടാവില്ല, സമൂഹത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും എന്നുള്ള ഭയമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പണ്ട് കാലങ്ങളിലൊക്കെ അവരുടെ ഗർഭപാത്രം എടുത്തു കളയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ന് അത് അപൂർവമാണെങ്കിൽ പോലും ഒരു വിവാഹ ജീവിതത്തിന് ഈ കുട്ടികളെ സജ്ജരാക്കാനുള്ള ഒരു ചിന്താഗതി പല രക്ഷിതാക്കളിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഡോക്ടർമാരടക്കമുള്ള പ്രൊഫഷണൽസാണ്. സാറിന് അതിൽ പിന്നെ പെൺകുട്ടികളെ പറ്റി പിന്നെ ഡോക്ടറോടോ മറ്റുള്ള ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണം പോസിബിളാണോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി, അവർ കല്യാണം കഴിക്കാൻ പറ്റില്ല, വിവാഹ ജീവിതം പിന്നെ ഫെയിലിയർ ആയിരിക്കും, ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ ഓട്ടിസം ആവാൻ സാധ്യത ഉണ്ട് എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഈ രക്ഷിതാക്കൾക്ക് വളരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മുടെ പ്രൊഫഷൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതം എന്നുള്ള ഒരു ചാപ്റ്റർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പോകുന്നില്ല, അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നേയില്ല. അങ്ങ് ഈ ഒരു പ്രസ്താവന ശരിയല്ല. ഓട്ടിസം ഉള്ള ആൾക്കാർക്ക് അവരുടെ തലച്ചോറിൽ അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, അവരുടെ രീതികൾ വ്യത്യസ്തമാണ് എന്നല്ലാതെ അത് അവരുടെ വിവാഹ ജീവിതത്തെയോ അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഓട്ടിസം ഒരിക്കലും ഒരു ജനിതകമായിട്ട് വരുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഓട്ടിസമുള്ള യുവതിക്ക് ഉണ്ടാവുന്ന കുട്ടികൾ ഓട്ടിസം ഇല്ലാത്ത കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് പിയർ ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് ആശയങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ പിന്നെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ മുൻധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിക്ക് കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ തന്നെ കല്യാണത്തെക്കുറിച്ച് അവരോട് പറയണം. കല്യാണ സദസ്സുകളിൽ പെൺകുട്ടികളെ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. എന്താണ് കല്യാണം, കല്യാണം കഴിക്കുന്നതോടുകൂടി എന്താണ് ഫാമിലി ലൈഫ്, എന്താണ് ഫാമിലി ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് അവരോട് പറഞ്ഞിട്ട് അവരെയും കൂടി ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതാണ്.
2: അപ്പോൾ പിന്നെ ഇത്തരം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന കുട്ടികൾ, പിന്നെ യുവാക്കൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള, അത് രണ്ടുപേരും ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഒരു അന്ധനായ ഒരു വ്യക്തിയുടെ വിവാഹത്തിന് ആലോചിക്കുക ഒരു അതേ ഒരു അവസ്ഥയുള്ള ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കേൾവിക്കുറവുള്ള, ഇപ്പോൾ പിന്നെ നമ്മൾ അനുഭവങ്ങൾ, നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ അങ്ങനെയാണ്. എന്ത് ഒരു വൈകല്യമാണോ ഒരാൾക്കുള്ളത്, അതേ വൈകല്യമുള്ള ഇണയെ തേടുന്ന ഒരു പിന്നെ സാഹചര്യം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിലുണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ ഒത്തുപോകുമല്ലോ, ആർക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വിമർശനമോ അല്ലെങ്കിൽ അങ്ങനത്തെ കുടുംബജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ന നിലക്ക്. പക്ഷെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളിനും അതേപോലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുരുഷനൊരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രയാസം കൂടുകയാണ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഈ രണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നവും ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാത്ത ഒരാൾ ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ, അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ നമുക്ക് ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും.
3: ഓട്ടിസം ഉള്ള ആൾക്കാർ മറ്റൊരു ഓട്ടിസമുള്ള ഒരു യുവതി മറ്റൊരു ഓട്ടിസമുള്ള പുരുഷനെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് ജനിതകമല്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടിസം ഉള്ള ഇവർക്കുണ്ടാകുന്ന ജനിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഓട്ടിസം ആവേണ്ടതില്ല. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഓട്ടിസമുള്ള യുവതിയായാലും യുവാവായാലും അവർ പ്രത്യേക ചിന്താഗതികൾ ഉള്ള ആൾക്കാരായതുകൊണ്ട് പ്രത്യേക രീതികളുള്ള ആയതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ സാധാ പോലെ സാധാരണ മറ്റുള്ളവരെ പോലെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഈ ഈ പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റ് അതിനനുസരിച്ചൊക്കെ പിന്നെ അവർക്ക് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നേരെ മറിച്ച് രണ്ടുപേരും ഓട്ടിസക്കാരായി കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം കൂടുതൽ കൂടും എന്നല്ലാതെ പാടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിൽ ഓട്ടിസമുള്ള യുവതിയും യുവാക്കളും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരുണ്ട്. ഓട്ടിസമുള്ള ആളും ഓട്ടിസമില്ലാത്ത ആളും തമ്മിൽ കല്യാണം കഴിച്ച രീതികളുമുണ്ട്. അപ്പം രണ്ടുപേർ ഓട്ടിസ്റ്റിക് ആണെങ്കിൽ അവരുടെ ഒരു സൂപ്പർഷൻ കൂടുതൽ ആവശ്യം വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത.
2: എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം വിവാഹത്തിന് ശേഷം പിന്നെയും വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലാതെ പിന്നെ മറ്റു ജനറ്റിക് ആയിട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആ വിഷയത്തെ ബാധിക്കുന്നില്ല. രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തം കുറയ്ക്കാനാണ് നമ്മളൊരു വൈവാഹിക ജീവിതം ഫാമിലി ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണമെങ്കിൽ മറ്റേതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താ, വെല്ലുവിളി എന്തൊക്കെയാണ്?
3: നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും പിന്നെ ഓട്ടിസത്തെ കല്യാണം തീരുമാനമായി കഴിഞ്ഞാൽ അല്ലെ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ ഓട്ടിസത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് നമ്മൾ കൊടുക്കും. പ്രത്യേകിച്ച് അയാൾ ഓട്ടിസക്കാരനല്ലെങ്കിൽ ഓട്ടിസത്തെക്കുറിച്ച് പിന്നെ വിവരമില്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവർക്ക് ആലോചിക്കാൻ രണ്ട് മാസമോ മൂന്ന് മാസമോ കൊടുക്കും. പല പ്രാവശ്യം നമ്മൾ അവരുമായിട്ട് കാണും. കണ്ടു കഴിഞ്ഞിട്ട് ഓട്ടിസം എന്താണെന്നുള്ളത് എനിക്കറിയാം, ഓട്ടിസമുള്ള ഒരാളുമായിട്ട് ഒത്തുപോകാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് ഒരു ദൃഢനിശ്ചയമുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഓട്ടിസമുള്ള യുവതിയെ നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് കാരണം വെച്ചാൽ അത്ര സ്മൂത്തായിരിക്കില്ല കല്യാണ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് പിന്നെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയില്ലല്ലോ, ഇത് എൻ്റെ അടുത്ത് നിന്ന് അവർ മറച്ചു വെച്ചല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഓട്ടിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ ഏതായാലും ഇടപെടുന്നില്ല. സെക്കൻഡ് ഡേ മുതൽ തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവിനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചറിയും. ആണും പെണ്ണും തമ്മിൽ ബന്ധം നടന്നില്ലെങ്കിൽ, ലൈംഗിക ബന്ധം നടന്നിട്ടില്ലെങ്കിൽ അതിന് എന്താണ് കാരണം, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓട്ടിസം ഇല്ലാത്ത ആളോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. പറയേണ്ടത് അവർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്പർ റോള് ഇവർക്കുണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് ഈ ഇദ്ദേഹമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടയ്ക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പുരോഗതി നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കണം.
2: ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ ഇടപെടലിലാണല്ലോ ഇത്രയും കാലം ജീവിച്ചത്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഈ പിന്നെ യുവാക്കൾക്കും യുവതികൾക്കും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇതുവരെ രക്ഷിതാക്കളുടെ കൂടെ ജീവിച്ച ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പിന്നെ വേറൊരു ആള് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവരൊന്നിച്ചുള്ളൊരു ജീവിതവും മറ്റ് അപ്പുറത്ത് അതേ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കള് പാരൻസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രയാസവും ഇവരെ അനുഭവിക്കുന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ എന്തൊരു പരിഹാരമാണ് നമുക്ക് ഇത്തരം രക്ഷിതാക്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
3: ഈ ഓട്ടിസമുള്ള ആൾക്കാരെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുന്നത് കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരണം, അവർ സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ജീവിതമാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. ഈ പഠനത്തിൻ്റെ ഒരു സമ്മറി എന്താണ് എന്ന് ചോദിച്ചാൽ, ഓട്ടിസമുള്ള കുട്ടികൾ മുതിർന്ന് അല്ലെങ്കിൽ യുവാവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം അവരൊരിക്കലും ഇൻഡിപെൻഡൻ്റ് ആവില്ല. രണ്ടാമത്തത്, അവർ മുതിർന്ന് കല്യാണം കഴിച്ച് വീണ്ടും രക്ഷിതാക്കളുടെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവർ വീണ്ടും ഇൻഡിപെൻഡൻ്റ് ആവില്ല,
2: പിന്നെയും രക്ഷിതാക്കളെ തന്നെ
3: ആശ്രയിക്കും. മൂന്ന്, അവർ കല്യാണം കഴിക്കുക, ചിലപ്പോൾ ഒരു കുട്ടിയാവുന്നവരെ രക്ഷിതാവിൻ്റെ സൂപ്പർവിഷനിൽ ജീവിക്കുക, അത് കഴിഞ്ഞാൽ അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക. ആ മാറി താമസിച്ചെങ്കിൽ മാത്രമേ വളരെ കൃത്യമായിട്ടുള്ള നിഷ്ഠയോടുകൂടി ഈ ആളെ, ഓട്ടിസമുള്ള ആളെ കൊണ്ടു നടക്കാൻ മറ്റേ പറ്റും എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, കുറേ കാലമായിട്ട് അച്ഛനമ്മയുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മതി എന്നുള്ളൊരു അലസത നമ്മുടെ ഓട്ടിസമുള്ള ആൾക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കുട്ടി ആവുന്നത് വരെ പിന്നെ അച്ഛനമ്മയുടെ കൂടെ നിൽക്കുക, അത് കഴിഞ്ഞാൽ അവർ മാറി താമസിക്കുക, എങ്കിൽ മാത്രമേ അവരുടെ ഇൻഡിപെൻഡൻസിലേക്ക് അവർ വരികയുള്ളൂ.
2: അങ്ങനെ ഇപ്പോൾ കുടുംബജീവിതത്തിൽ ഇവര് ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും അവരുടെ മക്കൾ വളർന്ന് വന്നാൽ ഉണ്ടാകുന്ന മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞാലും ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ മകനെ അല്ലെ എൻ്റെ മകളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും വലിയ പ്രയാസങ്ങളില്ലാതെ എന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പിന്നെ അവസ്ഥ ശരിക്ക് എംപവർമെന്റ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇതിലൊരു ശാക്തീകരണം കിട്ടണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാനാണ് എന്നതാണ് ഇന്നത്തെ ഒരു ഈ ഒരു ചർച്ചയുടെ ഏപ്രിൽ 2, 2018 ഈ തീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ഒരു പിന്നെ എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയുടെ അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രയാസം, ഓട്ടിസം ഉള്ള ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലെ ഭാവി ജീവിതം അവൻ്റെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ മരണപ്പെട്ടാലും അവർക്ക് ശേഷം ഒരു ശക്തമായ താങ്ങ് ഇവർക്ക് ജീവിതത്തിലുണ്ട് എന്നൊരു ആത്മവിശ്വാസം ലഭിക്കുന്ന ചർച്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നടന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, അപ്പം നമ്മൾ കേട്ടു കഴിഞ്ഞത് ആരോഗ്യ വിചാരം, ഓട്ടിസം ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരമാണ് നമ്മൾ കേട്ടത്. പങ്കെടുത്തവർ ഡോക്ടർ CP അബൂബക്കർ, പി സ്റ്റുഡിയോ പ്രതിനിധി ജാഫർ പകര.
0: പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി യാത്രക്കാരന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിക്കാറുണ്ട്. ഇന്ന് യാത്രക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സാധാരണയായി ചൊല്ലാറുള്ള പ്രാർത്ഥനയോട് പുറമെ മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. ആ പ്രാർത്ഥന ഒന്ന് ഓർമ്മിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉള്ളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളുലിമ ഔ ഉള്ളുലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ എന്നീ ഈ ഒരു പ്രാർത്ഥനയാണ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ അവരെ യാത്ര അയക്കുന്ന ആളുകൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരാണോ യാത്രയ്ക്ക് പോകുന്നത് അവനക്ക് വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന. വളരെ ചെറിയ രണ്ട് പ്രാർത്ഥനകളാണ്. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. പ്രാർത്ഥനയുടെ അർത്ഥം താങ്കളുടെ ദീനും അമാനത്തുകളും, അതായത് സമ്പത്തും കുടുംബവും കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. അസ്തൗദിയ അല്ലാഹ ദീനക. അസ്തൗദിയ അല്ലാഹ. അസ്തൗദിയ അല്ലാഹ ദീനക. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. വഖവാതീമ അമലിക. വഖവാതീമ അമലിക. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വഖവാതീമ അമലിക. അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വഖവാതീമ അമലിക. ഈ പ്രാർത്ഥന നാം നിർബന്ധമായും പഠിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് പോകുന്നവരെ യാത്ര അയക്കുമ്പോൾ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന നടത്താൻ നമുക്കുണ്ട് സാധിക്കണം. അതുപോലെ മറ്റൊരു പ്രാർത്ഥന സവദകല്ലാഹു അത്തഖ്വ വഗഫറ ദംബക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്തു. പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹു താങ്കളിൽ തഖ്വ നൽകുകയും താങ്കളുടെ പാപം പൊറുക്കുകയും താങ്കൾ എവിടെയാണെങ്കിലും അള്ളാഹു താങ്കൾക്ക് എല്ലാ നന്മകളും എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ എന്നതാണ് പ്രാർത്ഥന. നല്ലൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പഠിക്കണം. പ്രാർത്ഥന ആവർത്തിക്കാം. സവദകല്ലാഹു അത്തഖ്വ സവദകല്ലാഹു അത്തഖ്വ സവദകല്ലാഹു അത്തഖ്വ സവദകല്ലാഹു അത്തഖ്വ വഗഫറ ദംബക വഗഫറ ദംബക. പുള്ളിയുള്ള ഐനാണ് വഗഫറ ദംബക. വയസ്സറ ലക വയസ്സറ ലക വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. വയസ്സറ ലക അൽഖൈറ ഹൈസുമാ കുന്ത. ويسر لك الخير حيث ما كنت زودك الله التقوى وغفر ذنبك ويسر لك الخير حيث ما كنت. ഈ രണ്ട് പ്രാർത്ഥനയും നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആദ്യം പറഞ്ഞത് അസ്തൗദിയ അല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. അതുപോലെ زودك الله التقوى وغفر ذنبك ويسر لك الخير ഹൈസുമാ കുന്ത. ഈ രണ്ട് പ്രാർത്ഥനയും പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് വളരെ
0: നുറുങ്ങുകളിലെ ശരിക്ക് മസ്തിഷ്കമെന്ന വിസ്മയം എന്ന ഒരു ടൈറ്റിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ എഴുതിയിട്ടുള്ള രചനയുടെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്.
1: അപ്പോൾ നമുക്കത് കേൾക്കാം.
5: മസ്തിഷ്കം എന്ന വിസ്മയം. രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. വിവിധയിനം ഘടനകളും ധർമ്മങ്ങളുമുള്ള നിരവധി ശരീര കലകളും അവയവങ്ങളും ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയാണ് മനുഷ്യ ശരീരം. ശരീരത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിനു വേണ്ടി ഇവയെല്ലാം ഒരുമിച്ച് സുഗമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഇതിനുവേണ്ട സകല മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണവും നൽകുന്നത് നാഡീവ്യൂഹമാണ്. കേന്ദ്ര നാഡീവ്യൂഹത്തിലെ പ്രധാന അംഗമാണ് മസ്തിഷ്കം അഥവാ തലച്ചോർ. കട്ടിയുള്ള തലയോട്ടിക്കകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഏതാണ്ട് 1.5 kg തൂക്കം വരുന്ന വളരെ ലോലവും മൃദുലവുമായ അവയവമാണ് മസ്തിഷ്കം. ശരീരത്തിൻ്റെ ഇൻഫർമേഷൻ കേന്ദ്രം കൺട്രോൾ റൂം, കോർഡിനേഷൻ കേന്ദ്രം ഡാറ്റ സെൻറ്റർ, ആജ്ഞാ കേന്ദ്രം, ഇതെല്ലാമാണ് തലച്ചോർ. സദാ സജ്ജവും സന്നദ്ധവും ജാഗരൂകവുമായി പ്രവർത്തിക്കുന്ന ബൃഹത് കേന്ദ്രം, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. തലയോട്ടിക്കകത്ത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മറ്റൊരു സുതാര്യമായ ആവരണം കൂടിയുണ്ട്, മെനിഞ്ചസ്. ഇതിനെ ബാധിക്കുന്ന അണുബാധയെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. തലച്ചോറിന് ഇടതും വലതും എന്നു രണ്ട് ഭാഗങ്ങളുണ്ട്. ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും വലതുഭാഗം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷാഘാതം സംഭവിച്ച രോഗിയുടെ വലതുവശം തളരുമ്പോൾ ഇടതു തലച്ചോറിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ വലത്തെ കയ്യന്മാരുടെ സംസാരം നിയന്ത്രിക്കുന്ന കേന്ദ്രം ഇടതു തലച്ചോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം ഇത്തരം രോഗികളുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നോർക്കണം. തലച്ചോറിൻ്റെ ഇടതുഭാഗം വിശകലനം, അപഗ്രഥനം, കാര്യകാരണ വ്യവച്ഛേദം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുമ്പോൾ വലതുഭാഗമാകട്ടെ യുക്തിക്കതീതമായ ചിന്തകൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, കലാപരമായ മേന്മകൾ ഇവയുടെയെല്ലാം ഇരിപ്പിടമാകുന്നു. ഈ രണ്ടു ഭാഗങ്ങളെയും ഇടതിനെയും വലതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയുണ്ട്, കോർപ്പസ് കലോസം. തലച്ചോറിൻ്റെ ഉപരിതല ഭാഗങ്ങൾക്ക് ഇളം ചുവപ്പ് കലർന്ന ചാരനിറവും അന്തർഭാഗങ്ങൾക്ക് വെളുപ്പ് നിറവുമാണ്. ഇവയെ ഗ്രേ മേറ്റർ, വൈറ്റ് മേറ്റർ എന്നിങ്ങനെ യഥാക്രമം വിളിക്കുന്നു. മാത്രമല്ല തലച്ചോറിൻ്റെ ഉപരിതലം ഏറെ മടക്കുകളും ചുളിവുകളുമുള്ള രീതിയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉപരിതല വിസ്തീർണം കൂടുന്നതിനുള്ള ഒരു ഉപാധിയായി നമുക്കിതിനെ കാണാം. കുറഞ്ഞ സ്ഥലത്തിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. തലച്ചോറിനെ കുറച്ചുകൂടി സുരക്ഷിതമാക്കുവാനും അതിൻ്റെ ഭാരം ലഘൂകരിക്കുവാനുമായി മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. അതാണ് സെലിബ്രോസ് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന നേർത്ത ദ്രാവകം. അതിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് തലച്ചോറിനെ സംവിധാനിച്ചിരിക്കുന്നത്. നോക്കണേ, എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മുടെ രക്ഷിതാവ് ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടുപോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് നാം വരുത്തിവെക്കുന്നത്. ഹെൽമെറ്റിടാതെ അപകടങ്ങൾ സംഭവിച്ച് തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്നത് ഉദാഹരണം.
0: തലച്ചോറ് ഒരു മനുഷ്യനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന കാര്യമാണ്. ബ്രെയിനിൻ്റെ ഏതെങ്കിലും കോടാനുകോടി ഞരമ്പുകൾക്കിടയിൽ ഏതെങ്കിലും ഒന്നിനൊക്കെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പുറത്തുകണ് കാണുന്നത്. അപ്പോൾ ആ അത്ഭുതം, ആ വിസ്മയം നമ്മളെ പടച്ചവനിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം.

0: നുറുങ്ങുകളാണ് കേട്ടത്. മഷാല്ലാ. ഇനി റേഡിയോ വൈബ്സിൽ അസ്മാ ഉൽ ഹുസ്ന.
1: അൽ ഖാഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊപ്പം ചേരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി.
0: ഓക്കെ, അപ്പോൾ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരാറുള്ളത് അല്ലേ. അപ്പോൾ പഠിച്ചവൻ്റെ പേരുകൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്തോറും, ഇത് പഠിച്ച ഒരാൾക്ക് നമ്മൾ അള്ളാഹിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ നാമങ്ങളിലൂടെ ഒരു ആശയലോകം നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ഇപ്പോൾ അൽ ഖാഹിർ, അൽ ഖഹാർ, അൽ ഖാഹിർ എന്താണ് ഈ ആശയം നമുക്ക് കിട്ടുന്നു. അർ റഹ്മാൻ, അർ റഹീം, അള്ളാഹു ഏറ്റവും കൂടുതൽ മുന്തിച്ച് പറഞ്ഞ കാര്യമാണ് റഹ്മാൻ റഹീം. അതിലൂടെ പോയാൽ മതി അല്ലേ ബാക്കിയുള്ള ഇടത്തൊക്കെ എത്താൻ പറ്റുന്ന.
1: നാമങ്ങൾ പഠിക്കുമ്പോൾ അതേ തലത്തിലേക്ക് നമ്മൾ എത്തും ആശയം.
0: അപ്പം നമുക്ക് അസ്മാ ഉൽ ഹുസ്ന കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിമഹത്തരമായ വിജ്ഞാനത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായ വിജ്ഞാനമെന്നത് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അതിൽ തന്നെയും അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമാണ് എന്നത് നാം സദാ ഓർക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ചുള്ള തേട്ടത്തിൽ നമ്മൾ വിധേയപ്പെടാനും റബ്ബിനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖാഹിർ അതുപോലെ തന്നെ അൽ ഖഹാർ എന്ന രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. അൽ ഖാഹിർ, അൽ ഖഹാർ ഏകദേശം ഒരേ അർത്ഥം വരുന്ന രണ്ട് നാമങ്ങളാണ്. എന്നാൽ ഖാഹിർ എന്നതിനേക്കാൾ ഏറ്റവും ഉന്നതിയിലാണ് അൽ ഖഹാർ എന്ന നാമം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖാഹിർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ രണ്ടു തവണയാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഖഹാർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ആറു തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഖാഹിർ എന്ന നാമം വിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായം സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ വചനവും 61-ാമത്തെ വചനവുമാണ്. അവിടെയൊക്കെ വന്നത് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ഉപരിയിലാണ് എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ ഖാഹിർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മോട് ആ വിഷയം പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൗഖ ഇബാദിഹി അടിമകൾക്ക് ഉപരിയിലാണ് എന്ന് പറയുമ്പോൾ എല്ലാ അടിമകളെയും അതിജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതിയിലാകുന്നു എന്ന അർത്ഥമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാസന്മാരെ, സൃഷ്ടികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിനെ അതിജയിച്ചുകൊണ്ട് സ്വയം പര്യാപ്തനായിക്കൊണ്ട് നിലകൊള്ളുന്നവൻ എന്ന അർത്ഥമാണ് അൽ ഖാഹിർ എന്ന നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ അൽ ഖാഹിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെയും ആശ്രയമില്ലാതെ തന്നെ എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അവൻ സ്വമേധയാൽ നിലകൊള്ളുന്നവൻ, ഉന്നതിയിലായവൻ എന്ന അർത്ഥമാണ് അൽ ഖാഹിർ എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര വലിയ സമ്പത്തോ അധികാരമോ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും എല്ലാവരും അള്ളാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടവനും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയല്ല. അള്ളാഹു മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ആശ്രയമുക്തനാണ് എന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നു. എന്നാൽ ദുനിയാവിൽ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചും കീഴ്പ്പെടുത്തിയും നിൽക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നാട്ടിലെ ഏറ്റവും വലിയ ഭരണാധികാരിക്ക് കീഴിൽ പല പ്രജകളും ഉണ്ടാകും. അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടായിരിക്കും ഏറ്റവും വലിയ ഭരണാധികാരി ആ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ കീഴിലായിരിക്കും, മക്കൾ ഉമ്മയുടെയും ഉപ്പയുടെയും കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഒരു നാട്, ആ നാടിൽ ജില്ലാ ഭരണകൂടങ്ങളുണ്ടാകും. ആ നാട്ടിൻ്റെ സംസ്ഥാനത്തിന് സംസ്ഥാന ഭരണകൂടമുണ്ടാകും. ആ സംസ്ഥാന ഭരണകൂടത്തിന് കീഴിലായിരിക്കും യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ. ഇങ്ങനെ പരസ്പരം സൃഷ്ടികൾ തമ്മിൽ കീഴ്പ്പെടുത്തിയും അതിന് മുകളിലായിക്കൊണ്ടും ഉന്നതിയിലായിക്കൊണ്ടും പല സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാകട്ടെ ഈ എല്ലാ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഉന്നതിയിലായ ആളുകളെക്കാളും അവരെ എല്ലാം അതിജയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ഉന്നതിയിലായവനാണ് അൽ ഖാഹിർ എന്ന ഈ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും കീഴ്പ്പെടുത്തി സ്വമേധയാൽ ഉന്നതിയിലായവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നത് നാം മനസ്സിലാക്കുക. എന്നാൽ എല്ലാ അധികാരികളുടെയും ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ ലോകത്ത് പല രൂപത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടാകും, പല രൂപത്തിൽ തങ്ങളുടെ താഴെയുള്ളവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും, രാജാക്കന്മാരുണ്ടാകും, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഈ രണ്ട് നാമങ്ങളും, ഖാഹിർ എന്നതും ഖഹാർ എന്നതുമായ ഈ രണ്ട് നാമങ്ങളും ഉൾത്തിരിഞ്ഞു വരുന്നത് ഖഹറ എന്ന ഒരു ക്രിയയിൽ നിന്നാണ്. ഖഹറ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത് അതിൻ്റെ അർത്ഥം ഉലൂവ്, അതായത് ഉന്നതിയിലായി. അതുപോലെ തന്നെ ഗലബത്, കീഴ്പ്പെടുത്തുക, തദ്ലീൽ, താഴ്ത്തുക, ഇങ്ങനെ മൂന്ന് ക്രിയകളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാഹിർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഖഹാർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു സൃഷ്ടികളെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും മറ്റു സൃഷ്ടികളിൽ നിന്ന് ഉന്നതിയാവുകയും ചെയ്തവനാണ് അള്ളാഹു എന്നതാണ് അൽ ഖാഹിർ അൽ ഖഹാർ എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇനി ചെറിയ നേരിയ വ്യത്യാസം എന്ത് എന്ന് വച്ചാൽ, അൽ ഖാഹിർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അതിജയിച്ചു ഉന്നതിയിലായവൻ എന്ന ഒരു അർത്ഥത്തിലാണ് അൽ ഖാഹിർ എന്ന നാമം. നേരിയ വ്യത്യാസം എന്ന് അൽ ഖഹാർ എന്നതിന് എന്ത് എന്ന് ചോദിച്ചാൽ, ചെറുതും വലുതുമായ എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് അള്ളാഹു ഒരാളുടെയും ആശ്രയമില്ലാതെ തന്നെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി റബ്ബു സുബ്ഹാനഹു വതആല ഉന്നതിയിലായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ ഖാഹിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി എന്ന ആയത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഫൗക ഇബാദിഹി എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞത്, അള്ളാഹു അടിമകളുടെ ഉപരിയിലാകുന്നു. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയും പല വിശ്വാസങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും കാണാൻ സാധിക്കുന്നത്. പലരും വിചാരിക്കുന്നത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന വിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്നവരുണ്ട്. ചിലരൊക്കെയും സ്വയം അള്ളാഹു ആണ് എന്ന് വാദിക്കുന്ന, അതായത് ദിക്കറുകളിലൂടെ ചില ഭജനമിരിപ്പിലൂടെ സ്വയം അള്ളാഹുവായി മാറും, അള്ളാഹു തന്നിലേക്ക് ഇറങ്ങി വന്ന് ലയിച്ചു ചേറും എന്ന ചില വിശ്വാസങ്ങൾ വരെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വഹു അൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അള്ളാഹു അടിമകളുടെ ഉപരിയിലാണ്, എല്ലാവരെയും കീഴ്പ്പെടുത്തി ഉപരിയിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ്, ഉന്നതിയിലാണ്, എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം. തൂണിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം അത് നിരർത്ഥകമായ വിശ്വാസമാണ്. അതൊരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, എല്ലാത്തിനെയും അതിജയിച്ച് ഉന്നതിയിലായി നിൽക്കുന്നവനാണ് അൽ ഖാഹിറായ അള്ളാഹു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അൽ ഖഹാർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 6 തവണ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ 6 തവണ വന്നപ്പോഴും ഒരു പ്രത്യേകത അതിലുണ്ട്. ആ 6 തവണ വന്നതിനും തൊട്ടു മുമ്പായിക്കൊണ്ട്, അൽ ഖഹാർ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് അൽ വാഹിദ് എന്ന അള്ളാഹുവിന്റെ നാമം കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. നമുക്കത് ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിന്റെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അതായത് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു, ആ അടക്കപ്പെട്ട സമയത്ത്

നിജയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഏറ്റവും അടിവരയിടേണ്ടത് അതിന്റെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഖഹാർ എന്ന നാമം പറഞ്ഞതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് വാഹിദ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? കാരണം ഖഹാറായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഈ ലോകത്ത് പല ആളുകളും ഖഹാറാണ് എന്ന, അതായത് ഞാൻ എല്ലാത്തിനെയും അതിജയിച്ച് ജീവിക്കുന്നവനാണ്, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനാണ് എന്നൊക്കെയുള്ള പല ന്യായങ്ങളും പറഞ്ഞ് അഹങ്കാരം നടിച്ച ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു സൃഷ്ടിക്ക് കഴിയുകയില്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ഏകനാണ്, അവനാണ് ഖഹാർ എന്നതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ആയത്ത് നോക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. നബിയെ പറഞ്ഞു കൊടുക്ക്, അല്ലാഹു ആരാണ്? അവൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ്. എല്ലാ ചെറുതും വലുതുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹു സുബ്ഹാനഹു തആല വഹുവൽ വാഹിദുൽ ഖഹാർ, അവനാകുന്നു ഏകനും ഖഹാർ, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനും എന്നത് വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു. അവിടെയും ഖഹാർ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പായി അൽ വാഹിദ് എന്ന നാമം കൂടി പരിചയപ്പെടുത്തി. കാരണം അവന് പങ്കുകാരില്ല, അവന്റെ സൃഷ്ടിപ്പിൽ പങ്കുകാരില്ല, അവന്റെ നിയന്ത്രണത്തിൽ പങ്കുകാരില്ല, അവൻ കീഴ്പ്പെടുത്തിയ വിഷയത്തിൽ പങ്കുകാരില്ല, അവൻ ഏകനാണ്. അവൻ മറ്റുള്ള ആശ്രയങ്ങളൊന്നും സ്വീകരിക്കാതെ തന്നെ ഉന്നതിയിലായവനാണ്. അതാണ് അൽ ഖഹാർ. വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, സൂറത്തു ഇബ്രാഹീമിലെ 48-ാമത്തെ ആയത്ത്, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർലി വസ്സമാവാത്തു വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഈ ഭൂമിയെ മാറ്റി, ഈ ലോകത്തെ മാറ്റി, മറ്റൊരു ഭൂമിയും മറ്റൊരു ലോകവും ആകാശവുമാക്കി മാറ്റുന്ന സന്ദർഭം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അള്ളാഹു ആരാണ്? അവൻ അൽ വാഹിദുൽ ഖഹാർ. ആ ഭൂമിയെ മാറ്റിമറിക്കുന്നതിൽ പോലും ഒരു പങ്കുകാരില്ല. ഈ ഭൂമി, ഇന്ന് കാണുന്ന ഭൂമി, അന്ത്യനാളിൽ മറ്റൊരു ലോകമായി മാറും. അന്ന് അള്ളാഹു, അന്നും പങ്കുകാരില്ല അള്ളാഹുവിന്, എന്നും പങ്കുകാരില്ല. സൃഷ്ടിപ്പ് മുതൽ ഈ ലോകത്തിന്റെ അന്ത്യം വരെ ഒന്നിലും പങ്കുകാരില്ല. അങ്ങനെ പരാശ്രയമുക്തനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വാഹിദ്, അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല ഒരു വിഷയത്തിലും. ഉടമപ്പെടുത്തുന്ന വിഷയത്തിലോ, സൃഷ്ടിപ്പിന്റെ വിഷയത്തിലോ, ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന വിഷയത്തിലോ ഒന്നിലും ഒരു പങ്കുകാരില്ലാതെ തന്നെ അവൻ ഖഹാറാണ് എന്നതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ സൂറത്തു സഅദിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അന മുൻദിറുൻ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹാർ. അള്ളാഹു പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ അന മുൻദിറുൻ, ഞാൻ വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, നിങ്ങൾക്കൊരു ഇലാഹില്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നുണ്ട്. അവിടെയും ഖഹാർ എന്ന നാമം പറഞ്ഞപ്പോൾ അൽ വാഹിദ് എന്നത് ചേർത്തു പറഞ്ഞു. കാരണം എന്താ? ആ കാരണം, അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. സൃഷ്ടിപ്പിലില്ല, ആരാധന വിഷയങ്ങളിലില്ല, അതുപോലെ തന്നെ തദ്ബീർ, ലോകം നിയന്ത്രിക്കുന്ന വിഷയത്തിലില്ല. അത് ചില വ്യക്തികൾക്ക് ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു വിഭാഗം ആളുകൾ. ഒരിക്കലും ഒരു അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു പങ്കുകാരുമില്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 4-ാമത്തെ വചനം, സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ വചനം, അവിടെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അള്ളാഹു. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ്, അതായത് അന്ത്യദിനത്തിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി, ഈ ദുനിയാവിൽ അധികാരം കൊണ്ട് അഹങ്കാരം നടിച്ചവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുമെന്നാണ്, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരമുള്ളത്, ആരാണ് എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്നത് എന്നിട്ട് പറയാണ്, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ആർക്കാണുള്ളത്? അത് അള്ളാഹുവിനാണ്. അവൻ ഏകനാണ്, അവൻ ഖഹാറാണ്. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി എല്ലാത്തിൻ്റെയും ഉപരിയിലായി ആരുടെയും ആശ്രയമില്ലാതെ നിലനിൽക്കുന്നവൻ അവൻ അൽ ഖഹാറാകുന്നു, അവൻ ഏകനാകുന്നു. ഇതാണ് ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഴുവൻ സ്ഥലത്തും

0: അതായത് അൽ ഖഹാർ എന്ന് പറഞ്ഞ മുഴുവൻ സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ചേർത്തു പറഞ്ഞത് അൽ വാഹിദ് എന്നാണ്. കാരണം അവന് ഒരു പങ്കുകാരുമില്ല, അവൻ്റെ കീഴ്പ്പെടുത്തലിൽ ഒരു പങ്കുകാരുമില്ല. നമ്മുടെ നാടിലുള്ള ഭരണാധികാരികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പല രൂപത്തിലുള്ള സഹായികളായിക്കൊണ്ട്, മന്ത്രിമാരായിക്കൊണ്ട്, പി എകളായിക്കൊണ്ടും പല രൂപത്തിലുള്ള സഹായികളുണ്ട്. മാത്രമല്ല അവരുടെ കീഴ്പ്പെടുത്തൽ പൂർണവുമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കീഴ്പ്പെടുത്തലും അള്ളാഹുവിൻ്റെ അധികാരവും അള്ളാഹുവിൻ്റെ ഉന്നതിയുമെല്ലാം അത് പരിപൂർണമാണ് എന്നതാണ് പ്രത്യേകം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഹദീസിലും സമാനമായ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇദാ ബുദ്ദിലത്തിൽ അർദു ഗൈറൽ അർളി വസ്സമാവാത്തു വബർസൂലില്ലാഹി അൽ വാഹിദുൽ ഖഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, യാ റസൂലെ, ഈ ദുനിയാവ്, ഈ ഭൂമി അതിനെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ആ മാറ്റിമറിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഐനന്നാസു യൗമ ഇദിൻ, അന്നേ ദിവസം ജനങ്ങളൊക്കെ എവിടെ പോകും? ഈ ഭൂമിയൊന്ന് മാറ്റിമറിച്ച് വേറൊരവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോ ജനങ്ങളൊക്കെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല സിറാത്ത്, അന്ന് സിറാത്തിലായിരിക്കും ജനങ്ങൾ മുഴുവൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്നുള്ളത്, ഇവിടെ ആയിഷ ഉമ്മ ചോദിച്ചപ്പോഴും ഈ ദുനിയാവ് മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഗൈറൽ അർദി വസ്സമാവാത്തു വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അവിടെയും അൽ വാഹിദ് അൽ ഖഹാർ എന്ന നാമം ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങുകയും അതിനിടയിൽ ഞെട്ടി എണീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാത്തി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവിടെയും തുടക്കത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹാർ, ഏകനായ അല്ലാഹു, അവന് പുറമെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് അൽ വാഹിദുൽ ഖഹാർ എന്ന അല്ലാഹുവിന്റെ രണ്ട് വിശിഷ്ടമായ നാമങ്ങളെ എടുത്തു പറയുന്നുണ്ട്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഖഹാർ എന്ന നാമത്തിനോട് ചേർത്തുകൊണ്ട് അൽ വാഹിദ് എന്ന നാമത്തെ പഠിപ്പിച്ചു എന്നതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഖാഹിർ അൽ ഖഹാർ എന്ന ഈ രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ അടിമകളെയും അടക്കി വാഴുന്നവൻ, അവൻ ഏകനാണ് എന്നതാണ്. അവനു യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. അവൻ അടക്കി വാഴുന്ന വിഷയത്തിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതിയിലാണ്. അതാണ് നേരത്തെ പറഞ്ഞത് അർ റഹ്മാനു അലൽ അർഷിസ്തവ, അവൻ ഉന്നതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ അടിമകൾക്ക് ഉപരിയിലാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ്, എല്ലായിടത്തും ഉണ്ട് എന്നാണോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെയും ഉപരിയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യായമായി ആരെയും കീഴ്പ്പെടുത്താൻ പാടില്ല. ഇത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് അധികാരങ്ങൾ കിട്ടുമ്പോൾ, നമുക്ക് ഭരണം കിട്ടുമ്പോൾ, നമുക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ തൻ്റെ താഴെയുള്ള ആളുകളെ അന്യായമായി പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. നാലാമത്തത്, ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അൽ ഖഹാർ എന്നത് അള്ളാഹുവിനു മാത്രം ആയതുകൊണ്ട്, അതുകൊണ്ടാണ് അവിടെ അൽ വാഹിദ് എന്നത് ചേർത്തു വന്നതും എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ഖഹാർ എന്ന നാമം അള്ളാഹുവിനു മാത്രമാണ്. അൽ ഖഹാർ ആയിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇവിടെ പല ആളുകളും ലോകത്ത് വന്ന് ഖഹാർ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫിർഔൻ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഫിർഔൻ പറഞ്ഞതെന്താ, എൻ്റെ കീഴിലാണ് ഈ നദി വരെ ഒഴുകുന്നത്, ഞാനാണ് ഇതെല്ലാം ഉടമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവസാനം എന്താ സംഭവിച്ചത്? ആ ഒരു കടലിലേക്ക് മുങ്ങി നശിക്കുന്ന ഒരവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ അവനിലൂടെ ലോകത്തെ അറിയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഹ്ഹാറാണ്, ഞാനെല്ലാം കീഴ്പ്പെടുത്തിയവനാണ് എന്നൊരു അഹങ്കാരം ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, അസ്മാഉൽ ഹുസ്നയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അൽ ഖാഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നാം പഠിച്ചു. നമ്മോട് ക്ലാസ് എടുത്തത് അബ്ദുർ റൗഫ് അൽ ഹിക്കമി.

0: ഇനി കഥ പറയാം എന്നൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ, കഥ നമുക്കറിയാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ് കഥ എന്നുള്ളത്. അപ്പം ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ യഥാർത്ഥ കൂട്ടുകാരൻ പ്രതിഫലം എന്ന രണ്ട് ടൈറ്റിലുകൾ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കഥ പറയുന്നത് അബ്ദുസലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കഥ പറയാം പരിപാടി കഴിഞ്ഞ തവണത്തെ പരിപാടികളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വ്യത്യസ്തമായ കുറേ കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. ഒരുപാട് ഗുണപാഠമുള്ള കഥകളാണ്. ഇന്നും നമുക്ക് രണ്ട് കഥകൾ കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥയുടെ പേര് യഥാർത്ഥ കൂട്ടുകാരൻ. നമുക്ക് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന കഥയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേൾക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കഥയാണ് പ്രതിഫലം. ഒന്നാമത്തെ കഥയിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ? ഈ കഥയിലെ ഗുണപാഠം ശരിക്കും ഉൾക്കൊള്ളണം കേട്ടോ. നമുക്ക് തുടങ്ങാം. സ്കൂളിലെ ഏറ്റവും വികൃതിയായ കുട്ടിയായിരുന്നു മുനീബ്. കൊച്ചുകുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കും. അവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കും. അവരുടെ പുസ്തകങ്ങൾ സ്ഥലം മാറ്റിവെച്ച് പ്രയാസപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ, സ്കൂളിൽ എല്ലാവരും അവന് വെറുത്തു. എന്നിട്ടും അവൻ വികൃതി അവസാനിപ്പിച്ചില്ല. പഠിക്കുന്ന കാര്യത്തിൽ അവന് ഒരു ഉത്സാഹവുമില്ല. എന്നും നേരം വൈകിയേ സ്കൂളിലെത്തൂ. മിക്ക ദിവസവും അധ്യാപകരിൽ നിന്ന് അടിവാങ്ങും. മുനീബിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അഹമ്മദ്. അത്യുത്സാഹശാലിയാണ്. പാഠമെല്ലാം നന്നായി പഠിക്കും. എല്ലാ പരീക്ഷകളിലും അവൻ ഉയർന്ന മാർക്ക് വാങ്ങും. സ്പോർട്സിലും മെടുമെടുക്കൻ. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ക്ലാസ് ടീച്ചർ അഹമ്മദിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ക്ലാസ്സിൽ സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും പഠനത്തിൽ താൽപ്പര്യമുണ്ടാക്കലായിരുന്നു ടീച്ചറുടെ ലക്ഷ്യം. അഹമ്മദിൻ്റെ കഴുത്തിൽ ടീച്ചർ തന്നെ ഒരു മെഡൽ ചാർത്തി കൊടുത്തു. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അവൻ അതിന് നന്ദിയും പറഞ്ഞു. എന്നാൽ ഇത് കണ്ടുനിന്ന മുനീബിന് അതൊട്ടും ഇഷ്ടമായില്ല. അവൻ്റെ മനസ്സിൽ വല്ലാത്ത അസൂയ നിറഞ്ഞു. അഹമ്മദിൻ്റെ മെഡൽ തട്ടിയെടുക്കണമെന്ന് മുനീബ് തീരുമാനിച്ചു. അഹമ്മദ് വീട്ടിലേക്ക് മെഡലുമായി മടങ്ങവേ മുനീബ് അവനെ വഴിയിൽ തടഞ്ഞു. അവനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് മെഡൽ ആവശ്യപ്പെട്ടു. ഇത് എനിക്കെൻ്റെ ടീച്ചർ സമ്മാനിച്ചതാണ്, അത് ഞാൻ തരില്ല എന്ന് അഹമ്മദ് ഉറക്കെ പറഞ്ഞു. പക്ഷേ മുനീബ് അവൻ്റെ മേൽ ചാടി വീണ് മെഡൽ തട്ടിപ്പറിച്ചെടുത്തു. അഹമ്മദ് ദുഃഖിതനായി വീട്ടിലേക്ക് മടങ്ങി. അവൻ ആരോടും ഈ സംഭവം പറഞ്ഞതില്ല. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. മുനീബ് സ്കൂളിൽ വന്നു കണ്ടില്ല. കുട്ടികൾ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. അവൻ്റെ ഉപദ്രവമില്ലാതെ പഠിക്കാമല്ലോ. അവൻ ഒരിക്കലും സ്കൂളിലേക്ക് മടങ്ങി വരരുതെന്ന് കുട്ടികളൊക്കെ ആഗ്രഹിച്ചുപോയി. എന്നാൽ അവനെ കാണാത്തതിൽ അഹമ്മദിന് അസ്വസ്ഥതയായി. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കെന്തായാലും അവൻ്റെ വീട്ടിലൊന്ന് പോകണം. ചിലപ്പോൾ അവന് വല്ല രോഗവും പിടിപെട്ടിട്ടുണ്ടാകും. അഹമ്മദ്, നാം അതിനൊരുങ്ങേണ്ട. അവന് എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോയതായിരിക്കാം. അവൻ പഠനം നിർത്തിയിട്ടുണ്ടായിരിക്കും, കൂട്ടുകാരൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ തനിയെ പോയിക്കോളാം, അഹമ്മദ് ഉറപ്പിച്ചു പറഞ്ഞു. ഓ, എന്നാൽ നിന്റെ കൂടെ ഞാൻ വരാം, അഹമ്മദിൻ്റെ അടുത്ത കൂട്ടുകാരനായ ആമിർ പറഞ്ഞു. രണ്ടുപേരും മുനീബിൻ്റെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മുനീബിൻ്റെ ഉമ്മ പുഞ്ചിരിയോടെ കതക് തുറന്നു. അഹമ്മദ് സലാം പറഞ്ഞു. ഉമ്മ സലാം അടക്കിക്കൊണ്ട് അവരകത്തേക്ക് ക്ഷണിച്ചു. എന്താണ് മുനീബിനെ സ്കൂളിലേക്ക് കാണാത്തത്? ആമിർ ചോദിച്ചു. ഉമ്മ ദുഃഖത്തോടെ പറഞ്ഞു, കടുത്ത പനിയായിരുന്നു. ഇപ്പോ ശരീരവേദന കാരണം അവൻ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുകയാണ്. മരുന്ന് കുടിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഭേദമായിക്കോളും. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. കുറച്ചു ദിവസം പിടിക്കും. അഹമ്മദും ആമിറും മുനീബ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അഹമ്മദിനെ കണ്ടപ്പോ മുനീബ് ദുഃഖത്തോടെ തല താഴ്ത്തി. സാരമില്ല മുനീബ്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. നിന്റെ അസുഖം അള്ളാഹു വേഗം സുഖമാക്കി തരട്ടെ, അഹമ്മദ് മുനീബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന് മാപ്പ് നൽകൽ നമ്മുടെ കടമയല്ലേ, ആമിർ കൂട്ടിച്ചേർത്തു. അവർ പരസ്പരം സന്തോഷത്താൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മുനീബ് അഹമ്മദിന്റെ മെഡൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി. വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ സൗഹൃദത്തിന്റെ അടയാളമായി നീ തന്നെ അത് സൂക്ഷിക്കുക, അഹമ്മദ് പറഞ്ഞു. കൂട്ടുകാർ തിരിച്ചു പോകും മുമ്പ് ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയായി മാറുമെന്ന് മുനീബ് അവർക്കൊക്കെ വാക്കുകൊടുത്തു. കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. രണ്ടാമത്തെ കഥ പ്രതിഫലം. ഉമ്മ രാത്രി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിനാൻ ഒരു കടലാസുമായി അടുക്കളയിലേക്ക് ചെന്നത്. ഒന്നും പറയാതെ അവൻ ആ കടലാസ് ഉമ്മയുടെ നേർക്ക് നീട്ടി. എന്താണ് മുനീബ്? ഉമ്മ തൻ്റെ ജോലി ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു. വായിച്ചു നോക്കൂ, അദ്നാൻ പറഞ്ഞു. ഉമ്മ തൻ്റെ നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കടലസ് കഷ്ണം വാങ്ങി വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ആടിന് പുല്ലെറിഞ്ഞതിന് 35 രൂപ, എൻ്റെ ബെഡ്റൂം വൃത്തിയാക്കിയതിന് 25 രൂപ, കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ പോയതിന് 20 രൂപ, ഉമ്മ പുറത്തു പോയപ്പോ കുഞ്ഞനുജനെ നോക്കിയ വകയിൽ 20 രൂപ, മുറ്റത്തെ പുല്ല് പറിച്ചതിന് 10 രൂപ, ആകെ 110 രൂപ. ഇത് നാളെ എനിക്ക് തരണം. ഇത് വായിച്ച ഉമ്മ അല്പനേരം ആശ്ചര്യത്തോടെ മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അന്നേരം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഭൂതകാല സംഭവങ്ങൾ അതൊന്നും അവനറിയില്ലല്ലോ. അവർ ഉടനെ ആ കടലാസിന്റെ മറുവശത്തൊരു പേനയെടുത്ത് ഇപ്രകാരം എഴുതി: നീ എന്റെ വയറ്റിൽ വളർന്ന 9 മാസക്കാലം നിന്നെ ഞാൻ വഹിച്ചതിന് കാശൊന്നും വേണ്ട. മരണസമാനമായ വേദന അനുഭവിച്ച് നിന്നെ പ്രസവിച്ചതിന് കാശൊന്നും വേണ്ട. രാത്രികളിൽ നിന്റെ കൂടെ കിടന്ന് പരിചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് കാശൊന്നും വേണ്ട. വർഷങ്ങളോളം നിനക്കു വേണ്ടി കഷ്ടപ്പെട്ടതിനും നീ കാരണം ഒഴുക്കേണ്ടി വന്ന കണ്ണുനീരിനും കാശൊന്നും വേണ്ട. നിനക്ക് കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങിത്തന്നതിനും ഭക്ഷണം നൽകിയതിനും എന്തിനേറെ നിന്റെ ശരീരത്തിൽ നിന്നും വിസർജ്യങ്ങൾ കഴുകിയതിനും കാശൊന്നും വേണ്ട. ഇതെല്ലാമൊന്ന് നീ കൂട്ടിയപോലെ കൂട്ടിനോക്കൂ. എന്റെ സ്നേഹത്തിന്റെ വിലക്കും കാശൊന്നും വേണ്ട. ഉമ്മ എഴുതിയത് വായിച്ചു തീർന്നപ്പോഴേക്കും അതിനാൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിത്തുടങ്ങിയിരുന്നു. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു: ഉമ്മ, തീർച്ചയായും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് പേനയെടുത്ത് ആ കടലാസിൽ വലിയ അക്ഷരങ്ങളിൽ അവൻ ഇങ്ങനെ എഴുതി: വിലമതിക്കാനാവാത്ത സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം. എനിക്ക് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വായിച്ച ഉമ്മ അവനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾക്ക് വിലയിടാൻ നമുക്കാവില്ല. അതിനാൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരെ സഹായിക്കുകയും ചെയ്യുക, എന്നാലേ നമുക്ക് സ്വർഗാവകാശികളായി മാറുവാൻ കഴിയൂ.
0: മാഷാ അല്ലാ, കഥ പറയാൻ പ്രോഗ്രാമാണ് നാം കേട്ടത് പൂമരത്തണൽ എന്ന പുസ്തകത്തിലെ യഥാർത്ഥ കൂട്ടുകാരൻ, അതുപോലെ പ്രതിഫലം എന്നീ രണ്ട് ആശയങ്ങളെ മുൻനിർത്തിയുള്ള ഒരു കഥയാണ് നാം കേട്ടത്. ഇനി ദൃശ്യം, പീസ് റേഡിയോ വൈബ്സിലെ അടുത്ത പ്രോഗ്രാം ദൃശ്യം.
2: തോണി വെള്ളച്ചാട്ടം, മലമ്പുഴ ഡാം കാഴ്ചകൾ, ഇതൊക്കെ നമ്മുടെ കാഴ്ചകളിൽ നമുക്ക് വിസ്മയങ്ങൾ തരുന്ന, നേർക്കാഴ്ചകളുടെ വിസ്മയങ്ങൾ തരുന്നതിനെ കേൾവി കാഴ്ചകളിലൂടെ കേട്ടുകൊണ്ട് കാണാൻ പറ്റുന്ന
0: അതെ, കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിലേക്ക്,
2: അതിനിങ്ങനെ കണ്ണിലേക്ക് വരുന്ന പ്രോഗ്രാമാണല്ലോ ദൃശ്യം, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ട് കാണുന്നത്.
3: പതിവ് പോലെ പ്രഭാത പ്രാർത്ഥനയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പ്രവീണും നിധിനും സുമേഷും വന്നതോടുകൂടി ഒച്ചയും അനക്കവും കൂടിയ ഞങ്ങളുടെ റൂം പോലെ തന്നെ ഒരു മടുപ്പും തോന്നാത്ത സുന്ദരമായൊരു യാത്ര. വാളയാർ വെച്ച് ടാക്സ് ടോക്കെന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ 1.5 മണിക്കൂർ ഞങ്ങൾ വൈകി. എന്നാലും ഏകദേശം ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. രാജൂട്ടൻ്റെ കൂടെ ഫോട്ടോയും എടുത്ത് സദ്യയും കഴിഞ്ഞ് ഞങ്ങൾ 1 മണിയോടുകൂടി ഊര് കറങ്ങാൻ തുടങ്ങി. അവിടെ നിന്നും 13 കിലോമീറ്റർ മാത്രമുള്ള ധോണി വെള്ളച്ചാട്ടമായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ഹരി എന്ന സുഹൃത്തിൻ്റെ അമിത വിശ്വാസവും ആത്മാഭിമാനവും ഞങ്ങളെ വളരെ നേരത്തെ തന്നെ അവിടെ എത്തുന്നതിൽ സഹായിച്ചു. ഏകദേശം 50 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. 3 മണിയോടുകൂടെ അവിടെ എത്തിയ ഞങ്ങൾ 10 രൂപ വീതമുള്ള പാസ് എടുത്ത് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടപ്പ് തുടങ്ങി. 4 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള നടത്തം. ആദ്യം എൻ്റെ മനസ്സൊന്ന് മടുപ്പിച്ചെങ്കിലും കൂടെയുള്ളവരുടെ ഉന്മേഷം എനിക്കും നല്ലൊരാവേശം പകർന്നു. അനൂപും സുമേഷും ഇടയ്ക്ക് വെച്ച് പിന്മാറി. ഉണങ്ങി വരണ്ടുകിടക്കുന്ന കാറ്റിൽ കൂടെയുള്ള ആ നടത്തം അത്ര രസമുള്ളതായിരുന്നില്ല. എന്നാലും കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ അതെല്ലാം ആരും വകവെച്ചതുമില്ല. കിളികളുടെ കളകളാരവം കേൾക്കുന്നുണ്ടായിരുന്നു. 1-2 കുരങ്ങനെയും അണ്ണാറക്കണനെയും കാട്ടുകൂടിയെയും കണ്ടതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ധോണി വെള്ളച്ചാട്ടം 150 മീറ്റർ എന്നുള്ള ഒരു ബോർഡ് കണ്ടത് ഞങ്ങളുടെ മനസ്സിന് ആശ്വാസമേകി. പക്ഷേ അത് 1500 മീറ്റർ ആയിരുന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. അവിടെ എത്തിയ ഞങ്ങൾ ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ കുളിക്കാനാൻ റെഡിയായി. വെള്ളച്ചാട്ടം കുറവായിരുന്നു. എന്നാലും പ്രകൃതിയുടെ ദൈവം നൽകിയ സൗന്ദര്യവും ഞങ്ങൾ ആസ്വദിച്ചു. ആ തണുത്ത വെള്ളത്തിൽ കുറച്ചുനേരം ചെലവിട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ തളർച്ചയും പോയി. പാടത്ത് പണിയെടുത്ത് കുളിച്ചതുപോലെ. അതിൻ്റെ സുഖം മഴയും വെയിലും കാറ്റും പൊടിയുമടിക്കാതെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന മഹാന്മാർക്കൊന്നും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പതിവ് പോലെ ഫോട്ടോ എടുക്കുന്നതിന് ഒരു കുറവും കണ്ടില്ല. ക്യാമറ കൊണ്ടുപോകാതിരുന്നതിനാൽ ഒരുപാട് ഫോട്ടോയ്ക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റി. തിരിച്ചിറങ്ങാനുള്ള എല്ലാ എനർജിയും ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ താഴെയെത്തി. അവിടെ നിന്നും നേരെ മലമ്പുഴ ഡാം. പലപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു മലമ്പുഴ. 5:45 അവിടെ എത്തിയ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്കാണ് ആദ്യം നടന്നത്. ഡാമിൻ്റെ മനോഹാരിത വിശാലമായ പൂന്തോട്ടത്തോടുകൂടി ചേർന്ന് കിടക്കുന്ന ആ കാഴ്ച ആരെയും വല്ലാതെ ഒന്ന് ആകർഷിക്കും. തൂക്കുപാലവും റോപ്പ് വേയും പൂന്തോട്ടവുമെല്ലാം മലമ്പുഴ ഡാമിൻ്റെ പ്രത്യേകതയാണ്. തിരക്ക് മൂലം റോപ്പ് വേയിൽ കയറാനുള്ള ഞങ്ങളുടെ ആഗ്രഹമൊന്നും നടന്നില്ല. സമയം അതിക്രമിച്ചതിനാൽ ബോട്ടിങ്ങും ഞങ്ങൾക്ക് നഷ്ടമായി. അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡാമിൻ്റെ പരിസരവും പൂന്തോട്ടവുമെല്ലാം സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളും മലമ്പുഴ ഡാമിനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി തിരഞ്ഞെടുക്കുന്നതിനുള്ള എല്ലാവിധ ആകർഷണവും അവിടെയുണ്ട്. 2 മണിക്കൂറോളം അവിടെ ചെലവിട്ട് ഞങ്ങൾ മറ്റൊരു യാത്രയുടെ വിട പറയലിന് തുടക്കം കുറിച്ചു. ചായയും ബജ്ജിയും കഴിച്ച് ഇനിയുള്ള നാളുകളിലേക്ക് ഓർത്തുവെക്കാനായി കുറച്ചു നല്ല ഓർമ്മകളും സുന്ദരമായ ഫോട്ടോകളുമായി മടക്കമായി. ഇനിയും ദൈവത്തിൻ്റെ നാടിൻ്റെ സൗന്ദര്യം കാണാനുള്ള സൗഭാഗ്യം കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി.
0: മഷാല്ലാ, ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ കേട്ടത് ധോണി വെള്ളച്ചാട്ടം മലമ്പുഴ ഡാം കാഴ്ചകളാണ്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. പ്രൊഫസർ കെ പി സഹദാണ് സ്നേഹക്കൂടിൽ. നമുക്കറിയാം വ്യത്യസ്ത വിഷയങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ വ്യത്യസ്ത പിന്നെ പ്രശ്നപരിഹാരങ്ങൾക്കൊക്കെയുള്ള വലിയൊരു പ്രോഗ്രാമുള്ള സ്നേഹക്കൂട്. ഇന്ന് കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗം ഒന്നാണ് സ്നേഹക്കൂടിൽ. പ്രൊഫസർ കെ പി സഹദ് സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സാദാണ് ഈ വിഷയം പങ്കുവച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം സർ. കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
6: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആഹാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത്, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്തിത്വ പ്രതിസന്ധി ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ നിന്നും, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡിയോളജി കോൺഫ്ലിക്ട്സ് ആണ്. മതപരമായിട്ടുള്ള ശിക്ഷണത്തോടുകൂടിയാണ് മക്കളെ രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്നാൽ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ എല്ലാ മതമൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന, പുരോഗതിയുടെ ഭാഗമായി അതെല്ലാം തിരസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത്, ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം, പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്, ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരു ആത്മവിശ്വാസക്കുറവാണ്, അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ, വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത്, അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നു. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല, അല്ലെങ്കിൽ നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല, ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം, ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം, അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം, അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത്, തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരന്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത് എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോഷങ്കാക്ക അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമ്മയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും, ഇത്തരം പ്രായത്തിൽ അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
5: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
6: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ, അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പം ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. ഒന്നര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൺ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാ കൊടുക്കുന്നത്? ഷീ ഗിവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഏത് വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇൻ്റർ കോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
5: നന്ദി സർ, ഏറെ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയവുമായി പ്രൊഫസർ കെ പി സാദ് ആണ്. അദ്ദേഹം അടുത്ത എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടാവും.
0: മഷാല്ലാഹ്, വളരെ മനോഹരമായ ഒരു സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത്. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എന്ന വിഷയത്തിൻ്റെ ഭാഗം ഒന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പങ്കെടുത്തത് പ്രൊഫസർ കെ പി സഹദ്. ഇൻഷാല്ലാഹ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാം കേൾക്കുന്നതിലേക്കാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത് അൽ മുസൽസൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരില്ലെന്ന് ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ്. അത് സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു ഫനഖലൂഹു ബിസീഗത്തി മുഅയ്യന ഔ ഹാലി മുഅയ്യന. ഇതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗത്തി മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഔ ഹാലി മുഅയ്യന, അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലൂഹു ബിസീഗത്തി മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹമീദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു ഖാല ഹദ്ദസന അൽ ഹമീദി. ഇമാം ഹമീദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഖാല ഹദ്ദസന ഫുലാൻ ബിനു ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിനു ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിനു ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅത്തു എന്നാണെങ്കിൽ സമിഅത്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബഖയിലും എല്ലാ റാവിമാരും സമിഅത്തു സമിഅത്തു സമിഅത്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ

ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയിരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെയിരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെയിരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിൻ കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക്ക ബൈന യദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബക പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിൻ്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നു കൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത റിവായ. ഒരു ഫായിദ, ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സുഹാബി അല്ലെങ്കിൽ താബിഈ, തബഅ താബിഈ, അതാരായിരുന്നാലും ആ ഹദീസിൻ്റെ റാവി റിപ്പോർട്ടർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ്, എന്നും നോക്കിയിട്ടല്ല പറയുക. നേരെ പിടിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ. വ ഹസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ. എനിക്ക് നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു.
ഈ ഹദീ

0: ഹദീസുദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തന്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ ദുബറി കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹദീസിന്റെ മാറ്റ് വർദ്ധിക്കുകയാണ് അതിന്റെ ഓരോ തബഖയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തന്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽ മാ അലാ വസ്ഫിൻ അത مثل أما والله أنبأني الفتى مسلسل مسلسل എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അത مثل ما أما والله أنبأني الفتى أنبأني الفتى അതൊരു പ്രയോഗമാണ്, എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബഅനി അൽഫത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബഅനി അൽഫത, അമാ വല്ലാഹി അംബഅനി അൽഫത, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഖസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബഅനി അൽഫത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേപോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും, അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല്, അവസ്ഥ. ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ, അതല്ല നമസ്കാരത്തിന് ശേഷമാണോ, നമസ്കാരത്തിന് ശേഷമാണോ എങ്കിൽ എല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും. ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി ഉഹിബ്ബുക فلا تدعن أن تقول دبر كل صلاة اللهم أعني على ذكرك وشكرك وحسن عبادتك. ഈ പ്രാർത്ഥന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഅ താബിഈകൾക്ക് നൽകി, അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിൻ്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ ശേഖ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി, അതിൻ്റെ റിപ്പോർട്ടർ, ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി, ആ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഅ താബിഈകളും ഒക്കെ ആ ഹദീസിന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽമാ അലാ വസ്ഫിൻ അതാ മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫതാ. മുസൽസലുൻ ഖുൽമാ അലാ വസ്ഫിൻ അതാ മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫതാ. അംബഅനി അമാ വല്ലാഹി അംബഅനി അൽ ഫതാ എന്നതുപോലെ ഒരേ വസ്ഫിൽ ഹദീസിന്റെ സനദിൽ മുഴുവൻ ഉണ്ടാവുക എന്നുള്ളതാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇതാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണവും ഉദാഹരണവും. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകൾ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ വബുത്ത്, ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ, അപ്പോൾ നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമാണ് പല്ലുസൂൽ കേട്ട് കഴിഞ്ഞു അല്ലേ. ഇനി ആ കേട്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അത് നമ്മുടെ ഓർമ്മയിലുണ്ടോ നോക്കാനുള്ള അപ്പം നമ്മളതിൽ മുസൽസൽ എന്ന ഒരു ഭാഗമാണ് ഹദീസുമായി ബന്ധപ്പെട്ട ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അല്ലുസൂലിൽ നമ്മൾ കേട്ടത്. പ്രിയമുള്ള ഒരു റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കേട്ടതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പ്രത്യേകിച്ച് കേൾവിയാണ് ഏറ്റവും പ്രധാനം. കേട്ടുകൊണ്ടാണ് നമ്മൾ ജന്മം തുടങ്ങുന്നത് തന്നെ ആദ്യം. അപ്പോൾ ആ കേൾവിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. റേഡിയോ വൈബ്സിൻ്റെ കേൾവിയോടെ അവസാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അടുത്ത റേഡിയോ പീസ് റേഡിയോയുടെ കേൾവികൊണ്ടും അടുത്ത പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അങ്ങനെ തുടർന്ന് പോകും ഇൻഷാല്ലാ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മൂസാ പി പിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. മറ്റൊരു റേഡിയോ വൈബ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹിം ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 43 വചനങ്ങളാണ് കഴിഞ്ഞ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ സൂറത്ത് ഇബ്രാഹിമിലെ തന്നെ 44-ാമത്തെ വചനമാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

ഈ ഒരു വചനമാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഷാ അള്ളാ ശ്രോതാക്കൾ എൻ്റെ കൂടെ ഒന്ന് പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല എന്നതോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 44 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ പ്രത്യേകം പഠിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസിൽ 480 എഞ്ചിനീയർ. നിയമനം എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷ മുഖേന ഓൺലൈനായി 6 ഒക്ടോബർ വരെ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിന് സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് സർവീസ് തസ്തികയിലെ നിയമനത്തിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് സർവീസസ് പരീക്ഷ 2027 മുഖേന 480 ഒഴിവിലാണ് അവസരം. ഓൺലൈനായി 6 ഒക്ടോബർ വരെ അപേക്ഷിക്കാം. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് നുറുങ്ങുകൾ. അറിവിൻ്റെ സ്രോതസ്സുകളിലെ വ്യതിയാനം. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: അറിവിൻ്റെ സ്രോതസ്സുകളിലെ വ്യതിയാനം, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ്. എന്നാൽ ചില സൂഫി തുരീഖത്തുകൾക്കും അതിരുകടന്ന സൂഫികൾക്ക് വേറെയും ചില സ്രോതസ്സുകളുണ്ടത്രേ. ഇൽഹാം പ്രചോദനം, കഷഫ് ദിവ്യബോധനം, റുഅയ സ്വപ്നങ്ങൾ, ജിന്നുകളുമായുള്ള സമ്പർക്കം പോലുള്ളവ, തങ്ങളുടെ ഷെയ്ഖിന് പ്രവാചകനിൽ നിന്ന് നേരിട്ട് അറിവ് സ്വീകരിക്കാൻ കഴിയും, സ്വപ്നത്തിലായാലും ഉണർച്ചയിലായാലും എന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. ഓരോ തൊരീഖത്തിലെ ഷെയ്ഖും തനിക്ക് പ്രത്യേക കഷിഫ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം ആ കഷിഫ് പ്രചോദനം പ്രവാചകനിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതാണെന്ന് ഇവർ ന്യായീകരിക്കുന്നു. അതിനായി ഇവർ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും തങ്ങളുടെ തന്നിഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വാക്കുകൾക്ക് ബാഹ്യവും ആന്തരികവുമായ അർത്ഥമുണ്ടെന്ന് സൂഫികൾ കരുതുന്നു. ബാഹ്യമായ അർത്ഥം എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം, എന്നാൽ ആന്തരികവും മറഞ്ഞിരിക്കുന്നതുമായ അർത്ഥങ്ങൾ അവർക്കു മാത്രമേ അറിയൂ. ഹുലൂലും വഹദത്തുൽ വുജൂദും, അള്ളാഹുവെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വിശ്വാസത്തിൽ വരെ അവരെത്തി. ചില സൂഫികൾ ഹുലൂൽ ദൈവം സൃഷ്ടികളിൽ ലയിച്ചു ചേരൽ പോലുള്ള പദങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. ചിലർ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞു. വഹദത്തുൽ വുജൂദ് എന്നാൽ ചുരുക്കത്തിൽ അള്ളാഹുവും പ്രപഞ്ചവും ഒരൊറ്റ യാഥാർത്ഥ്യമാണെന്ന് കരുതുന്ന ഒരു തത്വചിന്താപരമായ ആശയമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വലിയ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മുതൽ മൃഗങ്ങളും പ്രാണികളും വരെയുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തന്നെ പലതരം രൂപഭാവങ്ങളാണെന്ന് അത് കരുതുന്നു. തസവ്വുഫിൻ്റെ പ്രധാന നേതാവായിരുന്ന ഇബ്നു അറബി വഹദത്തുൽ വുജൂദിനെ വിവരിക്കുന്നത് ഇത് ഭൗതികമായ ഒരു ഐക്യമല്ല, മറിച്ച് മാതൃകാപരവും ആത്മീയവുമായ ഐക്യമാണ്. അതായത് ഇബ്നു അറബിയുടെ അടുക്കൽ ഹഖ് അല്ലാഹു സൃഷ്ടികളെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നിഴലിൻ്റെ ഉടമയ്ക്ക് നിഴൽ എങ്ങനെയോ അതുപോലെ നിങ്ങളുടെ നിഴൽ ഉണ്ടെന്നത് നിങ്ങൾ ഉണ്ടെന്നതിന് തെളിവാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിഴലുണ്ടാകില്ല. ഇബ്നു അറബിയുടെ അടുക്കൽ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. പ്രവാചകത്വവും വിലായത്വം, സൂഫി വീക്ഷണം. ചില സൂഫികൾ പ്രവാചകന്റെ പദവിയെ മനുഷ്യൻ എന്ന പദവിക്കും മുകളിലേക്കുയർത്തുന്നു. മറ്റു ചിലർ നേരെ വിപരീത ദിശയിൽ അതിരുകടന്ന് പ്രവാചകന് തസവ്വുഫിൻ്റെ വിജ്ഞാനങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. മറ്റു ചിലരാകട്ടെ അതിരുകടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അർശിലിരിക്കുന്ന അല്ലാഹു എന്നുവരെ പറഞ്ഞു കളഞ്ഞു. ഇനി വലിയകളുടെ ഔലിയാക്കളുടെ കാര്യം നോക്കിയാൽ ഇവർ അംബിയാഇനും മുകളിലാണെന്ന് കരുതുന്ന സൂഫി തുരീഖത്തുകളുണ്ട്. ഔലിയാക്കൾക്ക് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഖദർ മാറ്റാനുമുള്ള അമാനുഷിക കഴിവുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവരുടെ അടുക്കൽ സ്വർഗത്തിനും നരകത്തിനും പോലും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. സ്വർഗം അവരുടെ ലക്ഷ്യമല്ല, നരകം അവരുടെ ഭയവുമല്ല. ഇബ്ലീസിനെയും ഫിറഔനെയും പോലും അവർ ചിലർ ഏറ്റവും പൂർണ്ണതയുള്ള ആരാധകരായും തൗഹീദുള്ളവരായും കണക്കാക്കി. ആരാധനകളിൽ അവർ തങ്ങൾക്ക് മാത്രമായി പ്രത്യേക ആരാധനകൾ നിർമ്മിച്ചു. പ്രവാചകൻ്റെ ശരിയാത്ത് സാധാരണക്കാർക്കാണെന്നും തങ്ങളുടേതായ പ്രത്യേക ശരിയാത്തുണ്ടെന്നും അവർ ജൽപ്പിച്ചു. ഹലാലിൻ്റെയും ഹറാമിൻ്റെയും കാര്യത്തിൽ ചിലർ തങ്ങളിൽ നിന്ന് തക്ലീഫുകൾ മതപരമായ ബാധ്യതകൾ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ഹലാലാണെന്ന് കരുതി. ഇങ്ങനെ അനുയായികളെ പറഞ്ഞു പറ്റിക്കുന്നവർ അവരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റുന്നു, അഥവാ മറുത്തൊന്നും ചിന്തിക്കാൻ കഴിയാത്തവരാക്കി മാറ്റുന്നു. ഷെയ്ഖിന് അവരെ തൻ്റെ പാതകളിൽ നിന്ന് പുറത്തു പോകുന്നത് തടയാൻ കഴിയുന്നു. ചില സൂഫി തുരീഖത്തുകളിൽ ഷെയ്ഖ് ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യുന്നത് മുരീദുകൾ തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാലും അവർ അദ്ദേഹത്തെ ന്യായീകരിക്കും, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുപോലെ. ഇവ്വിധം ഷെയ്ഖിൻ്റെ അന്ധഭക്തരായി അനുയായികൾ മാറും. ഇതാണ് തുരീഖത്ത്. ഇത് സൂഫി പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ലായി മാറി. ഇവിടെ നിന്നാണ് തസവ്വുഫിനെക്കുറിച്ച് പുതിയൊരു ആശയം രൂപപ്പെടുന്നത്. സൂഫി ശരീഅത്ത് പുറമേക്ക് ആരാധനയും ദിക്റുമാണെങ്കിലും ഉള്ളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണത്. ഈ ശരീഅത്തിലൂടെ തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്.
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ.
4: പീസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം? അവതരണം അബ്ദുൽ അഹദ് ചുങ്കത്തറ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, ട്രെയിനിൻ്റെ നമ്പർ വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം, ലൈവായി എങ്ങനെ സെർച്ച് ചെയ്യാം, അലാറം ആപ്ലിക്കേഷൻ, അലാറം എങ്ങനെ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണക്ഷൻ ട്രെയിനുകളുടെ പ്രശ്നം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പലപ്പോഴും ഒരു ട്രെയിൻ വൈകി പോകുന്നതുകൊണ്ട് നമുക്ക് മറ്റേ അടുത്ത ട്രെയിൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടി നമ്മൾ ഈ ഒരു വേരസ്മൈ ട്രെയിനിലുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വേരസ്മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നു. നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനുകൾ നോക്കുമ്പോൾ രാവിലെ 5:30 ഉള്ള ട്രെയിന് 7:05 ഷൊർണൂരെത്തുന്നുണ്ട്. ഈ ട്രെയിന് പോയാൽ നമുക്ക് 7:05 ഷൊർണൂരെത്താം. അതേസമയം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 7:35 എത്തുന്നുണ്ട്. 7:05 നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിന് ഷൊർണൂരെത്തുന്നു. കൃത്യം 1.5 മണിക്കൂറിന് ശേഷം 7:35 ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട്. അത് എല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 5 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യത പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് ഷൊർണൂരിൽ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരെത്തി 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധന നടത്തണം. അപ്പോൾ അതിനുദാഹരണമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു 7:35 തന്നെ ഈ ട്രെയിൻ എടുക്കാറുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ആ ജനശതാബ്ദിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടുഡേ എന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ 7:30 ട്രെയിന് 7:44 ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുൻ ദിവസങ്ങളിലേത് കൂടി നമ്മൾ നോക്കുക. ഏകദേശം ഒരാഴ്ചയുടേത് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. യെസ്റ്റർഡേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെ 7:36 എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം നോക്കുമ്പോൾ ആ ഡേറ്റിന് ട്രെയിനില്ല. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേറ്റ് നമ്മൾ നോക്കുന്നു. ആ ഡേറ്റിന് നോക്കുമ്പോൾ 7:38 എത്തിയിട്ടുണ്ട്. വീണ്ടും കലണ്ടറിൽ നമ്മൾ നോക്കുന്നു, ആ ദിവസം 7:33. വീണ്ടും നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 7:30 ട്രെയിന് 7:35 5 മിനിറ്റിനുള്ളിലൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ആ ദിവസം ഇപ്പോൾ നമ്മൾ ഇന്ന് ആണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ചൊവ്വാഴ്ചകൾ, 2-3 ചൊവ്വാഴ്ചകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം വീക്കിലി ട്രെയിനുകൾ വരാറുണ്ട്. വീക്കിലി ട്രെയിനുകൾ വരുമ്പോൾ ചില ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലണ്ടറിലുള്ള മറ്റു ചൊവ്വാഴ്ചകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 7:34 അതേപോലെ തന്നെ ഇവിടെ 7:43 വീണ്ടും നമ്മൾ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസത്തെ ട്രെയിനുകൾ നമ്മൾ ഒന്ന് നോക്കുന്നു. 7:29 എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനശതാബ്ദി എന്നുള്ള ട്രെയിന് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ എത്തുന്ന ടൈം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? ഇതൊരു ഡെയിലി ട്രെയിനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് എടുത്തു, 6:59 എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നോക്കുമ്പോൾ 6:56 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ദിവസം 6:55 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾ അങ്ങനെ നോക്കുന്നു. ഒരു ദിവസം 8 മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ചൊവ്വാഴ്ചയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി നോക്കുകയാണ്. 28 7:03 എത്തിയിട്ടുണ്ട്. വീണ്ടും ചൊവ്വാഴ്ച 21 7:02 എത്തിയിട്ടുണ്ട്. വീണ്ടും നോക്കുന്നു, 14 6:51 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള ആഴ്ചകൾ ഒക്കെ നോക്കുമ്പോൾ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ഈ ട്രെയിന് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിന് നമ്മൾ 7:05 എത്തുന്ന ട്രെയിന് 7:05 മുമ്പ് തന്നെ എത്തുന്നുണ്ട്. മറ്റേ ട്രെയിന് ഒരു 7:30 പുറപ്പെടുന്ന ട്രെയിൻ 7:35 വരെയൊക്കെ വൈകാറുണ്ട്. കൃത്യമായി 1.5 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്ന ആ ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലെ പാറ്റേൺ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വേറെ ട്രെയിനുകൾ വരുമ്പോൾ വൈകാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ട്രെയിന് കണക്ഷൻ ട്രെയിനുകൾ പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയുടെ IT ചാലകത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ IT ചാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: أعوذ بالله من الشيطان الرجيم.

0: ഇനി നമുക്ക് ഒരു അറിയാം ഒരു നന്മ അല്ലേ, അതിലേക്ക് പോവല്ലേ. അറിയാം ഒരു നന്മ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിയാറിയെ കുറിച്ചാണ്. ഇപ്പോൾ സിയാറി എന്ന് പറഞ്ഞാൽ മദ്രസ തലം കഴിഞ്ഞ കുട്ടികൾ, ഇപ്പോൾ ഒരു 6-7 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 7-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8-ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, മദ്രസയിൽ പോകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ മദ്രസാ പഠനം ലഭിക്കേണ്ട ഒരു സമയമാണെന്ന്, പിന്നെ ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞാൽ, കാരണം കുട്ടികൾ പെട്ടെന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരു സമയമാണെന്ന് അവരെ പ്രായം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കുള്ളൊരു മദ്രസാ പഠനമാണെന്ത് സിയാറി എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രാദേശികമായ ഒരു ക്ലാസ്സാണ്. രക്ഷിതാക്കൾ വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യണം, വളരെ ഗൗരവപൂർവ്വം ആ വിഷയം എടുക്കണം. കാരണം ഞാൻ ഈ ഒരു വിഷയത്തിലൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സിയാറി എടുത്തിരുന്നു. അപ്പോൾ അന്ന് ആ സിയാറിയിൽ വന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് ഞാൻ ഒരു ഇതിനു വേണ്ടി പറയണല്ല, ഇത് നാം ഈ സമയത്ത് ഉണ്ടല്ലോ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ദീനീപരമായ ഒരു വിഷയം കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അപകടം. അപ്പോൾ അന്നൊരു കുട്ടി ഫീഡ്ബാക്ക് ചെയ്ത്, 12 വയസ്സായ ഒരു പെൺകുട്ടി ഫീഡ്ബാക്ക് എഴുതാനെന്ത്, ഞാൻ ഇന്നീ സിയാറി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് വെച്ചപ്പോൾ ആ കുട്ടിയെ ബന്ധപ്പെട്ടു, എന്താണ് സംഭവം, എന്താ അങ്ങനെ എഴുതാൻ കാരണം. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറയാം, ആ കുട്ടി പറഞ്ഞെന്ന് വെച്ചാൽ അവളെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഭയങ്കര അടിയാണ്, അവർ ഭയങ്കര പ്രശ്നത്തിലാണ്. അവർ ചെറിയ അനിയൻ ഉണ്ട്, അവർക്ക് 3 വയസ്സായ 4 വയസ്സായ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇവളും ഈ കുട്ടി ഈ പെൺകുട്ടിയും കൂടി ആകെ കണ്ട് എന്ന് ഇവർ രാത്രി അടി, രണ്ട് ഈ രണ്ടാൾക്കും ഈഗോ ആണ്, രണ്ടാൾക്കും ജോലിയുണ്ട്, രണ്ടാളും തന്നെ ഇഷ്ടപ്രകാരം അങ്ങനെ അവർ ഡിവോഴ്സിന് ഒക്കെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് നിൽക്കുക ആ സമയത്താണ്. അപ്പോൾ ഈ കുട്ടി പറയണത് എന്താപ്പോൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യം ഇവരടിയിൽ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനം. അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെ ഇവളെന്ത് ചെയ്യാണ്, തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് ഇവളെല്ലാം സെറ്റപ്പ് റെഡിയാക്കണം റൂമിൽ. അങ്ങനെ എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവളെ ഉറ്റ സുഹൃത്ത് കൂട്ടുകാരി, ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരി അവളെ വീട്ടിലേക്ക് വന്നാൽ അവൾ വേഗം റൂമിലേക്ക് വരിക. അപ്പോൾ അവളെ കണ്ടപ്പോൾ വേഗം ഇറങ്ങി അവൾ വേഗം ആ സിറ്റോട്ട് പോയി. സിറ്റോട്ട് പോയപ്പോൾ ഇവൾ പറഞ്ഞു, നമുക്ക് ഇന്നൊരു ഒഴിവല്ലേ, നമുക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട് പോവാം. അപ്പോൾ അവൾ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റൂമിലേക്ക് വരാനും പറ്റില്ല ഇവളെ ഒഴിവാക്കാനും പറ്റില്ല, അപ്പോൾ ആ നിരക്കുന്ന ആയിക്കോട്ടെ എന്നാണ് അവളൊപ്പം ഞാൻ ഇറങ്ങി. കിട്ടിയ ഒരു നോട്ട് ബുക്ക് ആയിട്ട് അവളൊപ്പം അങ്ങനെ ഇറങ്ങി. അന്ന് സിയാറി അന്ന് എന്ത് ചെയ്യുന്നു, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലാസ്സായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ എന്തായി തിരിച്ചറിഞ്ഞു, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ അതാണ് അവളാ ഫീഡ്ബാക്കിൽ എഴുതി. ആ കുട്ടി കാരണം ആ ഉമ്മയും ഉപ്പി നന്നായി, അവളൊരു പണിയെടുത്തു. ഇന്നും ആ കുട്ടി വളർന്നു വലുതായി നമ്മുടെ ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പോഴും സജീവമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് ഇന്നും സജീവമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ പോലും, അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതൊരനുഭവമല്ല, ആയിരക്കണക്കിന് ഇങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും പങ്കുവെക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു ക്ലാസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സിയാറി എന്നുള്ള വിഷയത്തെക്കുറിച്ച്
1: അതെ
0: നമ്മൾ ശരിക്കും മനസ്സിലാക്കുക.
1: ഏതായാലും രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒഴിവ് ദിവസങ്ങളിലാണ് അധികം ഈ കുട്ടികൾക്ക് കൂടുതൽ സമയം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പഠനം ട്യൂഷൻ കാര്യങ്ങൾ അതിൻ്റെ തിരക്ക്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇതിനൊന്നൊരു സമയം കിട്ടാത്തൊരു പ്രയാസങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും പങ്കുവെക്കുന്നുണ്ട്.
0: അത് രക്ഷിതാക്കൾക്ക് ഇതിന് സമയമല്ല, കുട്ടികൾക്ക് സമയമല്ല. അപ്പോൾ 9-ാം ക്ലാസ് എത്തി അവർ തുടങ്ങി ട്യൂഷൻ.
1: അതെ,
0: 9-10, 10-ലേക്കുള്ള
1: തുടക്കമാണ്.
0: അതെ, അപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഭാരവാഹികൾ പെട്ട ആളുകൾ പോലും പറയണ എന്താ,
1: ട്യൂഷൻ
0: സമയമല്ല കാരണം ട്യൂഷൻ ഉണ്ട് എന്ന് പറയണേ. ഇവരൊക്കെ വിരൽ കടിക്കും, ഇവരൊക്കെ വിരൽ കടിക്കുന്ന ദിവസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ദുഃഖിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, അള്ളാഹുവും പ്രവാചകനെയും മനസ്സിലാക്കാതെ, ദീന് മനസ്സിലാക്കാതെ ഈ നാട്ടിൽ കാണുന്ന ഈ ജഡപടാലിറ്റികൾ, ഈ കാണുന്ന ഈ കാട്ടിക്കൂട്ട് എന്താ പറയാ പേക്കൂത്തുകൾ, അതിലേക്ക് നമ്മളെ കുട്ടികളെ ആകർഷിക്കപ്പെടുന്നത്, അത് ട്യൂഷനാണെങ്കിലും സ്കൂളാണെങ്കിലും മറ്റൊരു സ്ഥലങ്ങളാണെങ്കിലൊക്കെ, അവിടെ നിന്നൊക്കെ ഇവർക്ക് മാറി നിൽക്കാനൊരു ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്ത് വേണം, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം വേണം. ഇപ്പൊ സിയാറിയിൽ നമ്മളതാ പഠിപ്പിക്കണത്. ഇപ്പൊ ഈ പ്രൊഫ്കോണിനൊക്കെ വന്ന് മാറിയ ആളുകളുണ്ട്, അവർക്ക് ചിന്ത ഉണ്ടായി. അവർക്ക് പണ്ട് പറപ്പൂരുസ്താദിനോട് ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്ന സംഭവം ഉണ്ട്, എന്ത് എല്ലാ നിലക്കും മോശമായി നടത്തിയിരുന്ന ഒരു പെൺകുട്ടി എല്ലാ നിലക്കും. അങ്ങനെ ഇവളെങ്ങനെ സിയാറിയിൽ അല്ല ഈ പ്രൊഫ്കോണിൽ എത്തിപ്പെട്ട്, ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയായിരുന്നു, അങ്ങനെ എത്തിപ്പെട്ട് അവസാനം ഇവക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ഈ ബിയർ കുടിക്കലും ബുള്ളറ്റുമ്മ പോക്കൊന്നല്ല ജീവിതം, മറിച്ച് എന്താണ് യഥാർത്ഥത്തിലെ ജീവിതം വരാനുണ്ട്. അവൾ മാറി ചിന്തിച്ചു. അപ്പൊ ഈ പർപ്പുരസ്ഥാനം വിളിച്ചിട്ട് ഇവളെ വല്യപ്പ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്ത്, നിങ്ങൾ എന്റെ കുട്ടിക്ക് എന്ത് മരുന്നാ കൊടുത്തത്, എന്ത് മരുന്നാ കൊടുത്തതെന്ന് ചോദിച്ചു. ആ മരുന്ന് എന്താണ്, നമ്മളടുത്ത് ഖുർആനും സുന്നത്തുമാണ് ഉള്ളത്, പ്രവാചകന്റെ അധ്യാപനങ്ങളുള്ളത്. ഇത് രണ്ടും കിട്ടിയ ആളുകൾക്ക് ബോധം ഉണ്ടാവും, പരലോക ബോധം ഉണ്ടാവും. ഈ കാണുന്നതൊന്നുമല്ല, ഈ ചുണ്ടുചോപ്പിക്കലും ഈ വൾഗർ ഡ്രസ് ഇട്ടിട്ടും ഒന്നുമല്ല നടക്കേണ്ടത്. ഇത് ഈ കുട്ടികളെ വലിച്ചുകൊണ്ടുപോകണം എങ്ങട്ടാ. ഈ കുട്ടികളെ വീട്ടിൽ ആ റൂമിനുള്ളിൽ ഇടേണ്ട ഡ്രസ്സാണ് ഇപ്പോൾ പുറത്തു കൂടെ ഇട്ടിടക്കണത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, വീട്ടിൽ തന്നെ വാപ്പാന്റെയും ആങ്ങളമാരുടെ അടിയിൽ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല. ആ ഡ്രസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത്, പുറത്തു കൂടെ നടക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്
1: പേര് സ്വാതന്ത്ര്യം.
0: അതെ, സ്വാതന്ത്ര്യം.
1: എന്നിട്ടോ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്നിപ്പോ ഈ സംസാരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ട്യൂഷന്റെ പേരൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ഒരു വിരൽ അടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാല് പരലോകത്ത് മാത്രല്ല, എനിക്ക് തോന്നുന്നത്
0: ദുനിയാവും അപമാനിതനാവും. കുട്ടികളെ നോക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി അവരെ തർബിയത്ത് കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അല്ലേ.
1: അതെ. അതോടൊപ്പം രക്ഷിതാക്കളോട് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു റീസെൻ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ളൊരു അനുഭവമാണ്, പല അധ്യാപകരും പങ്കുവച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ വീട് വിസിറ്റും കാര്യങ്ങളൊക്കെ നടത്തും, അപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് അത്, പ്രത്യേകിച്ച് 10-ാം ക്ലാസ് കുട്ടികളെ വീടുകളുടെ. അപ്പോൾ നമ്മൾ ഈ മാർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. സ്കൂളിലത്തെ ഏത് കുട്ടീൻ്റെ മാർക്കും ഫുൾ എല്ലാ വിഷയത്തിനും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയുന്നൊരു സംഭവം എന്താ അറിയോ, പിന്നെ സ്കൂളിലെ ഡിവിഷൻ പോലും ഇവർക്ക് അറിയില്ല, ട്യൂഷൻ്റെ ഡിവിഷനാണ് കുട്ടികൾ പറയുക. അത്രയും ട്യൂഷനായിട്ട് അറ്റാച്ച്. എന്നാൽ കുട്ടികളുടെ മാർക്ക് നോക്കുമ്പോൾ, ഇത് ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ പൈസ കൊടുത്തിട്ടും അവരുടെ സമയവും ലോഡും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്യൂഷനുക്ക് പറഞ്ഞേച്ചിട്ട് 80 മാർക്കുള്ള വിഷയത്തിൽ തോറ്റ കുട്ടികളുണ്ട്. ഇതൊരു സ്ഥലത്തെ കാര്യം മാത്രമല്ല. അപ്പോൾ എന്താ വെച്ചാൽ ട്യൂഷന് പോയിട്ടും ഇവരെന്താ പറയുക, ട്യൂഷനും എന്താണ്, ട്യൂഷന് പോയിട്ടില്ലെങ്കിൽ ഇതൊന്നൊരു കുറവാണ് എന്നൊരർത്ഥത്തിൽ ട്യൂഷനെ കാണുന്ന കുട്ടികളാണ്. പഠനത്തിലൊരു മാറ്റം വേണ്ടേ, ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വേണമല്ലോ. ആ സമയത്താണ് കുട്ടികൾ പല വിഷയങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുന്ന സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയം പോലും സിയാറിക്ക് ചിലവഴിക്കേണ്ട സമയം പോലും ട്യൂഷനെ ചിലവഴിച്ചു, അതിൻ്റെ ഒരു ഗുണം കിട്ടിയോ, കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൗതികമായിട്ടും പാരിത്രികമായിട്ടും നമുക്ക് ലാഭം കിട്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്.
0: അതെ,
1: സിയാറി. ഇപ്പോൾ അറിയാമൊരു നന്മയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് സിയാറിയാണ്, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ.
0: അതെ,
1: അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നൽകേണ്ട ഒന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ മതി, അതിനോടെ കാര്യമുണ്ടാവുള്ളൂ എന്നാണ് നമ്മളൊരു അഭിപ്രായം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഇസ്ലാം ജീവിത പാഠങ്ങൾ. വിനയം എന്ന വിഷയത്തിൽ ബഹുമാനനായ ഷമീർ മുണ്ടേരി നമുക്കായി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയ ശ്രോതാക്കളെ, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുക്കേണ്ട പാഠമാണ്. പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളിലെ ശ്രദ്ധേയമായ പ്രവാചകൻ മാതൃക കാണിച്ചു തന്ന ഒട്ടനവധി മേഖലകളിലെ പ്രധാന മേഖലയാണ് പ്രവാചക തിരുമേനിയുടെ വിനയം. വിനയം വിശിഷ്ട സ്വഭാവമാണ്. നേതൃത്വമോഹമില്ലായ്മയും സ്ഥാനമാനങ്ങളോടുള്ള വിമ്മിഷ്ടവും വിരക്തിയും വിനയത്തിന്റെ ലക്ഷണമാണ്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകൾ, പടച്ചതമ്പുരാന്റെ അടിമകളുടെ സവിശേഷതകൾ അള്ളാഹു വിശദീകരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തി. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. പരമകാരുണ്യകന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-ാമത്തെ വാചകം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, ഈ ആയത്തിന്റെ വിശദീകരണമായി സൂചിപ്പിക്കുകയാണ്, അഥവാ ആഢ്യതയോ നിഗളിപ്പോ അഹങ്കാരമോ ഇല്ലാതെ സമാധാനവും അടക്കവും വിനയവുമുള്ളവരായി നടക്കുന്നവരാകുന്നു വിശ്വാസികൾ. ഇബ്നു കഥീർ റഹിമഹുല്ല അദ്ദേഹം നൽകിയ വിശദീകരണം, സ്വർഗവും മാറിപ്പോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്യാത്ത നൈതികമായ സ്വർഗീയ അനുഗ്രഹവും അള്ളാഹു നിശ്ചയിച്ചത് വിനയാന്വിതരും വിശ്വാസികളുമായ അവന്റെ ദാസന്മാർക്കാണെന്ന് അവൻ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം വിശദീകരിച്ചു, ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. വിനയം കാണിക്കുന്നയാളുകൾ അവർക്കുള്ളതാകുന്നു സ്വർഗമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിനയം കാണിക്കുവാനും സൗമ്യതയിൽ വർത്തിക്കുവാനുമുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് വഹ്ഫിളു ലഹുമ ജനഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. വഹ്ഫിളു ജനാഹകലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മഹാനായ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാളും ഒരാളോടും ഗർവ് കാണിക്കാതിരിക്കുകയും ഒരാളും ഒരാളുടെ മേലും അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുവോളം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. വിനയം കാണിക്കുന്നതിൻ്റെ മഹത്വവും വിനയാന്വിതരുടെ മഹത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മം ഒരു സ്വത്തും കുറച്ചിട്ടില്ല. മാ നഖസത് സദഖത്തുൻ മിൻമാൽ. അതെ, പ്രവാചകന്റെ അധ്യാപനം അങ്ങനെയാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ. അല്ലാഹു ഒരു ദാസനും വിട്ടുവീഴ്ച കാണിച്ചതിനാൽ പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുമില്ല. അള്ളാഹുവിനായി ഒരാളും വിനയം കാണിച്ചിട്ടില്ല. അവന് അള്ളാഹു ഉയർച്ച നൽകാതെ. വിനയം കാണിക്കുന്നതിലൂടെ നാം പ്രതാപമുള്ളവരാകുന്നു. വിനയം കാണിക്കുന്നതിലൂടെ നാം പടച്ചതമ്പുരാന്റെ അടുക്കൽ ദറജകൾ വർദ്ധിക്കുന്ന, ഉയർച്ച ലഭിക്കുന്ന ആളുകളായിക്കൊണ്ട് മാറുകയാണ്. പ്രവാചകൻ അതിൻ്റെ ശ്രേഷ്ഠതയായി വീണ്ടും

വിനയം പടച്ചവനായ അള്ളാഹുവിനു മുമ്പിൽ വിനയാന്വിതനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടപ്പുകളോടും വിനയത്തിലും കാരുണ്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുകയുണ്ടായി. പ്രവാചക തിരുമേനി തന്നെ നമുക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഖുർആനിലെ 159-ാമത്തെ ആയത്ത് ആലു ഇമ്രാനിൽ, നബിയെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. പ്രവാചകന്റെ കൂടെ ആളുകൾ കൂടാനുള്ള കാരണം, പ്രവാചകനെ ആളുകൾ ഇഷ്ടപ്പെടുവാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവമാണ്. പ്രവാചകൻ സൗമ്യമായാണ് പെരുമാറിയത്. പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും മനസ്സിൽ പ്രവാചകനോട് ഇഷ്ടമായിരുന്നു. അവർ പ്രവാചകനെ വെറുത്തത് പ്രവാചകന്റെ സ്വഭാവം കൊണ്ടല്ല, അവർ പ്രവാചകനെ വെറുത്തത് പ്രവാചകൻ അവരെ ഉപദ്രവിച്ചത് കൊണ്ടല്ല, അവർ പ്രവാചകനെ കല്ലെറിഞ്ഞത് പ്രവാചകൻ അവരെ കല്ലെറിഞ്ഞത് കൊണ്ടല്ല, പ്രവാചകനെ അവരുടെ നാട്ടിൽ നിന്നവർ ആട്ടിപ്പുറത്താക്കിയത് ആ നാട് തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവാചകൻ നേതൃത്വം നൽകിയത് കൊണ്ടുമല്ല, മറിച്ച് അവർക്ക് പരിചയമില്ലാത്ത, അവരുടെ ഉപ്പ ഉപ്പാപ്പമാർ കേട്ടിട്ടില്ലാത്ത ഒരാദർശം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വെറുത്തത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ആ ശത്രുക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹം നിറച്ചുവെക്കാൻ, പ്രവാചകനോട് ഇഷ്ടം തോന്നുവാൻ അവർക്ക് സാധിച്ചത് പ്രവാചകന്റെ ഉത്തമമായ സ്വഭാവമായിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ അനുചരന്മാരോടൊത്ത് ഇരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ എത്രത്തോളമെന്നാൽ അപരിചിതനായ ഒരു വ്യക്തി വന്നാൽ തങ്ങളിൽ ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതുവരെ അയാൾക്ക് പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം സാധാരണക്കാരനായി, അവരിൽ ഒരാളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ വിനയാന്യതനായി ഇരിക്കുകയായിരുന്നു. ബനു ആമിർ സംഘത്തോടൊപ്പം ഞാൻ തിരുമേനിയുടെ അടുക്കൽ പോയി. അബ്ദുല്ലാഹി ബിനു ശിഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, ബനു ആമിർ സംഘത്തോടൊപ്പം ഞാൻ തിരുമേനിയുടെ അടുക്കൽ പോയി. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സയ്യിദ് അല്ലാഹുവാണ്, നേതാവ് അല്ലാഹുവാണ്. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളിൽ അതിശ്രേഷ്ഠരും മഹത്തായ നേതൃത്വമുള്ളവരുമാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ നിങ്ങൾ പറയുക, നിങ്ങളെ പിശാജ് വഴിതെറ്റിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അമിതമായ പ്രോത്സാഹന വചനങ്ങൾ, തന്നെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങൾ പ്രവാചക തിരുമേനി ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഷെയ്ത്വാൻ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഞാൻ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമായ മുഹമ്മദാണ്. ഇപ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയം കാണിച്ചിരുന്നു. അത് ഏതെങ്കിലും വ്യക്തികളോട് മാത്രമായിരുന്നല്ല, എല്ലാ ആളുകളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയം കാണിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്കൊന്നിച്ച് ഉമ്മു ഐമന്റെ അരികിലേക്ക് പുറപ്പെടാം. തിരുദൂതർ അവരെ സന്ദർശിച്ചിരുന്നത് പോലെ നമുക്ക് അവരെ സന്ദർശിക്കാം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ പലരെയും സന്ദർശിക്കുമായിരുന്നു, അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു, അവരോട് ഇടപഴകുമായിരുന്നു. താൻ നേതാവാണ് എന്ന, താൻ വലിയ ആളാണ് എന്ന, താൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന ഒരു ചിന്ത പ്രവാചകനെ പിടികൂടിയിട്ടില്ല. പ്രവാചകൻ ആ പേര് പറഞ്ഞ് ആളുകളിൽ നിന്ന് അകന്നു നിന്നിട്ടില്ല. അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. യഹൂദിയായ കുട്ടി രോഗിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. പ്രവാചകൻ ആ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവാചക തിരുമേനി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ഇസ്ലാം സ്വീകരിക്കണം, നീ മുസ്ലിമാകണം. ആ കുട്ടി പ്രവാചകന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ നോക്കി. ആ പിതാവ് കുട്ടിയോട് പറഞ്ഞു, അബൽ ഖാസിം, നീ അബൽ ഖാസിമിനെ അനുസരിക്കുക. ആ സമയത്ത് ആ കുട്ടി വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. فأسلم فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي أنقذه من النار. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പുറത്തു കടക്കുകയാണ് സന്തോഷത്തോടെ. അൽഹംദുലില്ലാ, അല്ലാഹുവേ, നിനക്കാകുന്നു

0: സർവസ്തുതിയും. റബ്ബേ, ഒരാളെ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് മാറ്റിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. പ്രവാചകൻ സന്ദർശനം നടത്തി, പ്രവാചകൻ വേണ്ടത് പറഞ്ഞുകൊടുത്തു, പ്രവാചകൻ മാറി നിൽക്കുകയല്ല, അവരുടെ കൂടെ ജീവിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുടിക്കുകയുണ്ടായി. പ്രവാചക തിരുമേനിയുടെ വലതുഭാഗത്തിരിക്കുന്നത് ഒരു കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഒരു മര്യാദയാണ്, ഇസ്ലാമിന്റെ ഒരു നല്ല വശമാണ് ഏത് കാര്യങ്ങളും വലതുവശത്തു നിന്ന് ആരംഭിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ലഭിച്ച പാനീയം കുടിച്ചു. വലതുഭാഗത്ത് നിന്ന് അത് കുടിക്കാൻ കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയാണ് ഇരിക്കുന്നത്. പ്രവാചകൻ ആഗ്രഹമുണ്ട്, ആ സദസ്സിൽ പ്രായമുള്ള വാർദ്ധക്യം ബാധിച്ച പല ആളുകളുമുണ്ട്, അവർക്ക് ആ പാനീയം ആദ്യം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ ആ ചെറിയ കുട്ടിയോട് അനുവാദം ചോദിച്ചു, മോനെ, ഇത് ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ. ആ കൊച്ചുകുട്ടിയുടെ മറുപടി ആ കുട്ടി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. പ്രവാചകൻ ഏതൊരു വിഷയത്തിലും ഒരു വിഹിതം കൊടുക്കുമ്പോൾ ആ വിഹിതം എനിക്ക് തന്നെ ലഭിക്കണം, ആദ്യം എനിക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് റസൂലെ ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വിഹിതത്തിൽ നിന്ന് ഞാൻ ഒരാൾക്കും പ്രാമുഖ്യം കൽപ്പിക്കുകയില്ല എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. പ്രവാചകൻ ആ കുട്ടിയെ പരിഹസിച്ചില്ല, പ്രവാചകൻ ആ കുട്ടിയെ അവഗണിച്ചില്ല, പ്രവാചകൻ ആ കുട്ടിയെ മാറ്റിയിരുത്തി മുതിർന്ന ആളുകൾക്കത് നൽകിയതുമില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാനീയം ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. വിനയത്തിന്റെ നിറകുടമായിരുന്ന തിരുദൂതരുടെ മഹനീയ ജീവിതത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഇപ്രകാരം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നാം ഉൾക്കൊള്ളേണ്ട പാഠം, സഹജീവികളോട്, ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളോട്, അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, എല്ലാറ്റിനോടും വിനയത്തോടുകൂടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ചരിത്രം കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. തിരുമേനിയുടെയും പായയുടെയും ഇടയിൽ വിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈത്തപ്പന നാര് നിറച്ച തോലിന്റെ ഒരു തലയിണ അദ്ദേഹത്തിന്റെ തലക്കടിയിലുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾക്കരിയിൽ തോലുകൾ ഊറക്കിടുവാൻ ഉപയോഗിക്കുന്ന കൊന്നയും തലക്കരികിൽ കെട്ടിത്തൂക്കിയ തോൽ സഞ്ചികളും ഉണ്ടായിരുന്നു. പായയുടെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പാർശ്വഭാഗത്ത് ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞു. തിരുമേനി ചോദിച്ചു, താങ്കളെ കരയിപ്പിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കിസ്രയും കൈസറും അവിശ്വാസികളായിട്ടും എത്രമാത്രം ഭൗതിക സുഖങ്ങളിലാണ് ആ നാട്ടിലുള്ള ആളുകൾ, ആ നാട്ടിലുള്ള രാജാക്കന്മാർ, ആ നാട് ഭരിക്കുന്ന ആളുകൾ അവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്, എത്രമാത്രം ഭൗതിക വിരക്തിയിലാണ് താങ്കൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനായിട്ടും സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ലല്ലോ. അതാലോചിച്ചുകൊണ്ടാണ് റസൂലെ ഞാൻ കരഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരിരുവർക്കും ഇഹലോക സുഖങ്ങളും താങ്കൾക്ക് പാരത്രിക വിജയവും ആകുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ? നോക്കൂ സഹോദരങ്ങളെ, ഈ ലോകത്ത് സുഖങ്ങളും സൗകര്യങ്ങളും ഒഴിവാക്കി വിനയാന്യതരായി ജീവിക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തരുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് റൊട്ടിയിൽ നിന്ന് തിരുമേനിയുടെ വയറു നിറഞ്ഞിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ യാത്രയായത്. ഭക്ഷണരംഗത്ത് നമ്മളൊക്കെ എവിടെയാണ് സഹോദരങ്ങളെ? ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെയൊക്കെ മുൻപിലുള്ളത്? കഴിക്കാൻ പാടില്ല എന്നല്ല, ഈ ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമുക്ക് അനുഭവിക്കാം, എല്ലാം നമുക്ക് ആസ്വദിക്കാം, പക്ഷേ പരലോകത്തെ മറക്കാൻ പാടില്ല. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, പ്രവാചകന്മാരുടെ അനുയായികൾ വിനയാന്യതരായിക്കൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ മാർഗം പിന്തുടരേണ്ട ആളുകളാണ് നമ്മൾ. വ്യാജവാദികളും കപടന്മാരും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ ആരോപണം ഉന്നയിക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്ത വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിരപരാധിയാക്കി. അന്ത്യനാള് വരേക്കും പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ വചനങ്ങളെ അല്ലാഹു അവരുടെ വിഷയത്തിൽ അവതരിപ്പിച്ചു. അവർ നല്ല സ്ത്രീകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സാക്ഷ്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും നല്ല ഉപജീവനവും വാഗ്ദാനം ചെയ്തു. ഇത്തരം ഉന്നത സ്ഥാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടെ ജീവിക്കുകയാണ് ചെയ്തത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ഇത്രയെല്ലാം പടച്ചു തമ്പുരാൻ അവരെ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടും അല്ലാഹുവിന്റെ മുൻപിൽ വിനയപ്പെടുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ഉമ്മ അല്ലാഹുവാണ് സത്യം. പാരായണം ചെയ്യപ്പെടുന്ന ഒരു വഹിയ് എന്റെ പേരിൽ അല്ലാഹു അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ വിഷയത്തിൽ അല്ലാഹു വല്ലതും സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ എളിയവളാണു ഞാൻ എന്നതാണ് എന്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുകയല്ല ആവേശം കാണിക്കുകയല്ല നമ്മുടെ ഉമ്മ ചെയ്തത്. ഉമ്മയെ പടച്ച തമ്പുരാൻ ലോകമവസാനിക്കുവോളമുള്ള ജനങ്ങൾ ഓർക്കുന്ന, ജനങ്ങൾ സ്മരിക്കുന്ന ചരിത്രമാണ് അവർക്ക് നൽകിയത്. എന്നിട്ടും അവിടെ വിനയാന്യതയായി, അവിടെ വിനയത്തിന്റെ നിറകുടമായി നമുക്കവർ മാതൃക കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, വിനയം കാണിക്കുക, വിനയത്തോടെ ജീവിക്കുക, അതായിരിക്കും നമുക്ക് ആത്യന്തികമായ വിജയം നൽകുക. വിനയം കാണിക്കേണ്ട വഴികളും മാർഗങ്ങളും നമ്മുടെ മുൻപിൽ ഒരുപാടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ജീവിക്കുക. അതിലൂടെ സ്വഭാവരംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ചുറ്റുപാടിലുള്ള ഇസ്ലാമിനെ കുറിച്ചറിയാത്ത ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് ഇസ്ലാം പരിചയപ്പെടാനും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും നമ്മുടെ സ്വഭാവങ്ങൾ കാരണമാകേണ്ടതുണ്ട്. നമ്മുടെ മാതൃകയാകേണ്ടതുണ്ട്. പ്രവാചകൻ മാതൃകയായതുപോലെ, മുൻഗാമികൾ നമുക്ക് മാതൃകയായതുപോലെ നമ്മളും മാതൃകയാവുക. ആ മാതൃക കണ്ടുകൊണ്ട് ഈ ദീനിനെ പഠിക്കാൻ, ഈ ദീനിനെ ഉൾക്കൊള്ളാൻ മറ്റുള്ള ആളുകൾക്ക് സാധിക്കട്ടെ. അതിനാകണം നമ്മുടെ അധ്വാനം. പരലോകത്ത് വിജയം ലഭിക്കണമെങ്കിൽ വിനയാന്യതരാകണമെന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം ജീവിത പാഠങ്ങൾ. അവതരിപ്പിച്ചത് ഷമീർ മുണ്ടേരി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ദൈവം ഒന്നാണോ അതോ പലതോ? സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈക്ഷണിക സംവാദത്തിൽ ബഹുമാനീയനായ അർഷദ് അൽഹിക്കമി നടത്തിയ സംസാരം.
2: ആമുഖമായി ഇസ്ലാമിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് എന്റെ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ പറയും, എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാം ശരിയാണ്, എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയണം, സ്നേഹത്തോടുകൂടെ ജീവിക്കണം എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത് എങ്കിൽ അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. ഇവിടെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടെ, പരസ്പര സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ പരസ്പരം കഴിയേണ്ടതുണ്ട്. എന്നാൽ എല്ലാ വിശ്വാസങ്ങളും ശരിയാണ്, വ്യത്യസ്തങ്ങളായ എല്ലാ ദൈവ സങ്കല്പങ്ങളും ശരിയാണ്, എല്ലാ മതത്തിലെ ആദർശങ്ങളും ശരിയാണ് എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. ഒരാൾ സംസാരിക്കുകയാണ് രണ്ടും രണ്ടും നാലാണ്, മറ്റൊരാൾ പറയുകയാണ് രണ്ടും മൂന്നും നാലാണ്, വേറൊരു വ്യക്തി പറയുകയാണ് രണ്ടും രണ്ടും ഇരുപത്തിരണ്ടാണ്, ഇത് മൂന്നും എങ്ങനെയാണ് ശരിയാവുക? ഇത് മൂന്നും മൂന്നാണ്, ഇതിലൊന്നു മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്ന് പേരുടെയും ഉദ്ദേശം അത് നല്ലതാണ് എന്നതുകൊണ്ട് ഇത് മൂന്നും ശരിയാകണമെന്നില്ല. ഗണിതശാസ്ത്രത്തെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ രണ്ട് വാക്കുകൾ, രണ്ട് അഭിപ്രായങ്ങൾ, അത് ഗൗരവമേറിയതാണ്. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവ സങ്കല്പങ്ങളിലും മതങ്ങളിലെ വിശ്വാസങ്ങളിലുമുള്ളത്. ഇവിടെ ചില ആളുകളുടെ വിശ്വാസപ്രകാരം ഈ ലോകത്തിന് ഏകനായ സത്താവാൻ അവന് പങ്കാളികളില്ല. അതുപോലെ തന്നെ ചിലർ വിശ്വസിക്കുന്നത് ദൈവം പലതാണ്, ദൈവം ഒന്നല്ല, ദൈവം ഒരുപാടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചില ആളുകളുടെ വിശ്വാസം ദൈവമേയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ദൈവമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ദൈവമെന്ന് പറഞ്ഞാൽ അത് മൂന്നാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം എങ്ങനെയാണ് ശരിയാവുക? ഒന്നും മൂന്നും നൂറും പൂജ്യവും ഒന്നാകുന്ന, എല്ലാം ശരിയാകുന്ന, അതെങ്ങനെയാണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ ഇസ്ലാമിക വിശ്വാസം, ഇസ്ലാമിക ആദർശം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇത്തരം കാര്യം പറയാനുള്ളൊരു കാരണം പലപ്പോഴും ഇസ്ലാമിനെ ഇസ്ലാമിന്റെ വേദികളിൽ നിന്ന് കേൾക്കാതെ, ഇസ്ലാമിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ആരെങ്കിലും പടച്ചുവിടുന്ന അത്തരം സംസാരങ്ങളിൽ നിന്നാണ് ഇന്ന് ഇസ്ലാമിനെ കേൾക്കുന്നത്. അവിടെ ഇസ്ലാം കൃത്യമായി കൊണ്ടു പറയുന്നത് ഇസ്ലാമിക ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ, കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ഇസ്ലാമിൽ മൂന്ന് ദൈവങ്ങളില്ല, പല ദൈവങ്ങളില്ല, മനുഷ്യൻ ദൈവമായി അവതരിക്കുകയില്ല, ദൈവം മനുഷ്യനായി അവതരിക്കുകയില്ല. ഇസ്ലാമിലെ ദൈവ സങ്കല്പം എന്ന് പറഞ്ഞാൽ അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, സർവാശ്രയനായ യജമാനനാണവൻ, എല്ലാവരും ആശ്രയിക്കുന്നവൻ. ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും മുഴുവൻ മനുഷ്യരും എല്ലാം ആശ്രയിക്കുന്നവനാണ് ഇസ്ലാമിലെ ദൈവമെന്ന് പറഞ്ഞാൽ. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. ദൈവത്തിന് മനുഷ്യരുടെ ആശ്രയങ്ങളില്ല. ദൈവത്തിന് ഭക്ഷണങ്ങളുടെ, നിവേദ്യങ്ങളുടെ, പൂക്കളുടെ, അങ്ങനെ ഏതെങ്കിലും വസ്തുക്കളുടെ ആശ്രയം ദൈവത്തിനില്ല. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനമല്ല, അവന് സന്താനങ്ങളില്ല. ദൈവത്തിന് സന്താനങ്ങളില്ല. ദൈവം ആരുടെയും സന്താനമായി ജനിച്ചവനല്ല. അങ്ങനെ സന്താനമായി ജനിച്ചവർക്ക്, സന്താനങ്ങളുള്ളവർക്ക് ദൈവമാകാൻ യോഗ്യതയില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി യാതൊന്നും തന്നെയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ദൈവിക സങ്കല്പം എന്നുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസ സങ്കല്പം എന്നുള്ളത്. മാത്രവുമല്ല, ഇസ്ലാം പറയുന്നത് അള്ളാഹുവിന് പുറമെ, മനുഷ്യരെ സൃഷ്ടിച്ച സട്ടാവിന് പുറമെ, ഇന്ന് ലോകത്ത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ, ലോകത്ത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ദൈവമായി കാണുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഇതാ ഒരു ഈത്തപ്പഴം കടിച്ച് അതിന്റെ കുരുവൊന്ന് പുറത്തേക്കെടുക്കുമ്പോ അതിന്റെ പുറത്തുള്ള നേർത്ത പാടയുണ്ടല്ലോ, ആ ഒരു നേർത്ത പാട പോലും, അത്രയേറെ സൂക്ഷ്മമായ ഒരു പാട പോലും ദൈവത്തിന് പുറമെ മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതാരാകട്ടെ, ദൈവത്തിന് പുറമെ സെട്ടാവിന് പുറമെ മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരും ഒരു കൃത്യമീർ പോലും, ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തിയിട്ടില്ല. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ ലയഖ്ലുഖു ദുബാബ. മനുഷ്യരെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരാരാകട്ടെ, അവരാരാകട്ടെ, അവരാരും ഒരു ഈച്ചയെപ്പോലും ഉടമപ്പെടുത്തിയിട്ടില്ല. എത്ര സൂക്ഷ്മമായ ജീവിയാണ്, എത്ര ചെറിയ നിസാരനായ ഒരു ജീവിയാണ് ഈച്ച എന്നുള്ളത്. ആ ഒരു ഈച്ചയെപ്പോലും ഉടമപ്പെടുത്താത്ത വസ്തുക്കളെയാണ്, വ്യക്തികളെയാണ്, മനുഷ്യരെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, എങ്കിൽ നമ്മുടെ ആരാധനകൾ സെട്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച, മുസ്ലിമിനെ സൃഷ്ടിച്ച എന്നല്ല, ഹിന്ദുവിനെ സൃഷ്ടിച്ച എന്നല്ല, ക്രൈസ്തവനെ സൃഷ്ടിച്ച എന്നല്ല, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സെട്ടാവിന് കീഴൊതുങ്ങണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. ആ കീഴൊതുങ്ങലാണ് ഇസ്ലാം എന്ന ആദർശം. ആ ഇസ്ലാം നിത്യപ്രസക്തമാണ്. ഇസ്ലാം ഏതു കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഇസ്ലാം ഇന്നലെ ചർച്ചയാണ്, ഇസ്ലാം ഇന്നു ചർച്ചയാണ്, ഇസ്ലാം ലോകവസാനം വരെ പ്രസക്തമാണ്, ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ കാരണം, മനുഷ്യ ജനനം മുതൽ മനുഷ്യന്റെ മരണം വരെ, വ്യക്തി ജീവിതം മുതൽ ഭരണതലങ്ങൾ വരെ പൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിനനുസരിച്ച് മാതൃകയായി ജീവിച്ച ഒരു പ്രവാചകന്റെ ജീവിതവും ഇന്നും ജീവനോടുകൂടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നോക്കൂ, ഇസ്ലാമിന്റെ വേദഗ്രന്ഥം ഖുർആൻ, അത് മാറ്റമില്ലാതെ അത് ജീവനോടുകൂടെ നിലനിൽക്കുകയാണ്, ലോകവസാനം വരെ പ്രസക്തിയോടുകൂടെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എത്രയെത്ര മതങ്ങൾ ഈ ലോകത്തുണ്ട്, അതിലിന്നും ജീവനോടുകൂടെയുള്ള മതങ്ങൾ ഏതാണ്, ഏതെല്ലാം വേദഗ്രന്ഥങ്ങൾ ജീവനോടുകൂടെ നിലനിൽക്കുന്നു? പല വേദഗ്രന്ഥങ്ങളുടെയും ഭാഷകൾ പോലും കാലഹരണപ്പെട്ടുപോയി. ആ മതത്തിന്റെ അനുയായികൾ പോലും അവരുടെ വേദഗ്രന്ഥത്തിന്റെ ഭാഷകൾ പഠിക്കുന്നില്ല, അത് കാലത്തിന്റെ ഓർമ്മകളിലേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം, ഇസ്ലാമിന്റെ വേദഗ്രന്ഥം, അത് നിത്യപ്രസക്തമാണ്. അതിന്റെ അതേ രൂപത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് ഓതിക്കൊടുത്ത ഇസ്ലാമിന്റെ ആ ഒന്നാമത്തെ ആയത്ത് മുതൽ ഇതാ ഒരു മാറ്റവുമില്ലാതെ, ഒരു ഹർഫ് പോലും, ഒരു വാക്ക് പോലും മാറ്റമില്ലാതെ ഇസ്ലാമിന്റെ വേദഗ്രന്ഥം അത് നിലനിൽക്കുകയാണ്. ഒരു പത്രം, ആ പത്രത്തിന് എത്ര എഡിറ്റർമാരുണ്ടായിരിക്കും, എത്രയോ എഡിറ്റർമാരുടെ അവരുടെ നിരീക്ഷണങ്ങളിലൂടെ, അവരുടെ പരിശോധനകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ആ പത്രങ്ങളിൽ അതിൽ അബദ്ധങ്ങൾ ഉണ്ടാകുന്നു, അതിൽ തിരുത്തലുകൾ ഉണ്ടാകുന്നു. അടുത്ത ദിവസം എടുത്തു നോക്കിയാൽ ചെറിയൊരു കോളത്തിൽ തിരുത്തല് കാണാം. എടുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ മക്കയിൽ ജനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ലോകത്തിനെ ഓതിക്കേൽപ്പിച്ച ഖുർആനിൽ, ലോകത്തെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഭാഷാപരമായ ഒരു പിടവുകളുണ്ടോ, ശാസ്ത്രീയമായ പിടവുകളുണ്ടോ എവിടെയെങ്കിലും? ഇത് ആ കാലഘട്ടത്തിന് യോജിച്ചതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഭീമാബദ്ധങ്ങളാണ് എന്ന് പറയാൻ കഴിയുമോ? മനുഷ്യന്റെ പഠനത്തിനനുസരിച്ച്, മനുഷ്യന്റെ ഗവേഷണങ്ങൾക്കനുസരിച്ച് കാലം മുന്നോട്ടു പോകുമ്പോൾ ഇന്നത്തെ സത്യങ്ങൾ, ഇന്നലെയിലെ സത്യങ്ങൾ ഇന്ന് അബദ്ധങ്ങളാകും, അത് പിന്തള്ളപ്പെടും. എന്നാൽ ഖുർആനിൽ അങ്ങനെയൊന്ന് കാണിക്കാൻ കഴിയുമോ? ഒരു പുസ്തകം തന്നെ അതിന്റെ പുതിയ ഒരു എഡിഷൻ ഇറങ്ങുമ്പോൾ അതിൽ തിരുത്തലുകൾ ഉണ്ടാകും. ഇന്ന വാക്കിനേക്കാൾ നല്ലത് ദാ ഈ പുതിയ പ്രയോഗമാണ് എന്ന് പറയും. തിരുത്തലുകൾ ഉണ്ടാകും, കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് ഓരോ കാലം കഴിയുമ്പോഴും നിത്യപ്രസക്തമായി നിലനിൽക്കുകയാണ്, പ്രസക്തി വർദ്ധിക്കുകയാണ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ജിബ്രീൽ അലൈഹിസലാം ഒന്നാമതായി ഓതി കേൾപ്പിക്കുന്നത് ഇഖ്റ, മുഹമ്മദേ താങ്കൾ വായിക്കണമെന്നതാണ്. നോക്കൂ, ആ അറബികളെ സംബന്ധിച്ചിടത്തോളം, ആ നിരക്ഷരരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ആടുമേക്കുന്ന ഊശര ഭൂമിയിൽ ഊശര ഹൃദയം പേറി ജീവിക്കുന്ന ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വായനയ്ക്ക് എന്തു പ്രസക്തിയാണ്! എത്ര പേർക്ക് അന്ന് വായനയറിയാം! ഒരു പുസ്തകം കൊടുത്താൽ അതിന്റെ ഒന്നാമത്തെ പേജ് ഏതാണ് എന്നുപോലും അറിയാത്ത ആ നിരക്ഷരായ ജനത, അവർക്ക് എന്തു പ്രസക്തിയാണ് വായനക്കുള്ളത്! കാലം കഴിഞ്ഞപ്പോ ഇന്ന് വായനയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുകയാണ്, ലോകം പഠിക്കുകയാണ്. അതിന്റെ പ്രാധാന്യത്തെ ലോകം മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പന ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. ഇനിയോ പരിശുദ്ധ ഖുർആൻ അത് ഇന്ന് എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രു ഇന്ന് നിലനിൽക്കുന്ന ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഖുർആൻ ഇതാ മുസ്ലിമീങ്ങളെ തകർക്കണം, ഇസ്ലാമിനെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും നമ്മുടെ പള്ളികളിൽ നിന്ന്, ഇവിടെയുള്ള ലൈബ്രറികളിൽ നിന്ന്, ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും ഇല്ലാതാക്കിയാലും, അതിനൊരു സംവിധാനം കൊണ്ടുവന്നാലും, അടുത്ത മഗ്രിബ് നമസ്കാരത്തില് കേരളത്തിലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ പള്ളികളിൽ ഖുർആനിന്റെ ആയത്തുകൾ ഉയരും. ആ നമസ്കാരത്തിന് ശേഷം ഖുർആനിന്റെ പാരായണങ്ങൾ ഓരോ മുസൽമാന്റെ ഹൃദയങ്ങളിലും മുടങ്ങും. എന്തേ കാരണം? ഖുർആൻ ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കോടി കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട ഏതു ഗ്രന്ഥമാണുള്ളത്? പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം, തത്വങ്ങൾ പറയാൻ എളുപ്പമാണ്, തത്വങ്ങൾ പറയാൻ എളുപ്പമാണ്. ചില ആളുകൾ പറയും തത്വങ്ങൾ പറയാം, ജീവിച്ചു കാണിക്കാൻ കഴിയോ? ജീവിച്ചു കാണിക്കാൻ കഴിയുമോ? ജീവിച്ചു കാണിച്ചു തന്നു ഒരു പ്രവാചകൻ. ഖുർആനിലെ തത്വങ്ങൾ, ഖുർആനിന്റെ ആശയങ്ങൾ, അത് നിത്യപ്രസക്തമാണ്, അത് ജീവിക്കാൻ കഴിയുന്നതാണ്, പ്രായോഗികമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നു. സ്വഹാബത്ത് അത് പകർത്തി. ഹിജ്റയുടെ 110 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ അനുചരൻ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഖുർആനിന്റെ ജീവിതം പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് കൈമാറി. അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ? ആ വേദഗ്രന്ഥത്തെ ജീവിതത്തിലൂടെ കൈമാറിയ മറ്റേതെങ്കിലും മതങ്ങളെ നമുക്ക് കാണാൻ കഴിയുമോ? ഇസ്ലാമിൽ നമുക്കത് കാണാൻ കഴിയും. പ്രവാചകന്റെ ജീവിതം പോലെ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അവിടുത്തെ ജീവിതത്തിലെ മുഴുവൻ നിമിഷങ്ങളും, അവിടുത്തെ ജീവിതത്തിലെ തമാശകൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ലോകത്തെ പ്രവാചകൻ പഠിപ്പിച്ചത്? അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു. ഇതുപോലെ അടയാളപ്പെടുത്തിയ ഒരു പ്രവാചകനെ, ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ 20 രോമങ്ങളായിരുന്നു നരച്ചിരുന്നത്. പ്രവാചകന്റെ ശരീരത്തിൽ, പ്രവാചകന്റെ മുടിയിൽ എത്ര രോമങ്ങൾ നരച്ചിരുന്നു എന്നതുപോലും ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത്രയേറെ പ്രവാചക ജീവിതം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയോ ഇസ്ലാമിൽ, ആ ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും ഇന്നും പ്രസക്തമാണ്. പല മതങ്ങളിലും പല മതങ്ങളുടെയും ദർശനങ്ങൾ, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആരാധനാലയങ്ങളിൽ ഒതുങ്ങി. അവരുടെ വിശ്വാസം എന്നുള്ളത് ആരാധനാലയങ്ങളിൽ ഒതുങ്ങുന്നതാണ്. ഞങ്ങളുടെ കച്ചവടത്തിൽ എന്തു ചെയ്യണം, ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ എന്തു ചെയ്യണം, സാമൂഹിക മേഖലകളിൽ എന്തു ചെയ്യണം, അതിന് പല പല മതങ്ങളുടെയും മറുപടി നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുക എന്നതാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ, ഒരു മനുഷ്യന്റെ ഉണരുന്നതു മുതൽ ഉറക്കം വരെ അവന്റെ കടമിടപാടുകൾ, അവന്റെ അയൽപ്പക്ക ബന്ധം, അവന്റെ വിവാഹം, അവന്റെ വിവാഹമോചനം, അവന്റെ സ്വത്തവകാശം, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്തു നിലപാട് സ്വീകരിക്കണം, ഒരു മുസ്ലിം എങ്ങനെ വസ്ത്രം ധരിക്കണം, ഒരു മുസ്ലിം എങ്ങനെ വിസർജന സ്ഥലത്ത് അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, അയൽപക്ക ബന്ധങ്ങളിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, കച്ചവടത്തിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അധ്യാപനങ്ങളുള്ള ആദർശമാണ് ഇസ്ലാം. നോക്കൂ, ഒട്ടകത്തെ കറക്കാൻ പോകുന്ന സമയത്ത് ദാ നിന്റെ നഖം അതൊന്ന് വെട്ടിച്ചെറുതാക്കണേ, ആ നഖം തട്ടിയിട്ടെങ്കിലും ആ ജീവിയുടെ ശരീരത്തിലൊരു പോറേൽക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശം. 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ നീക്കണം, കക്ഷം വൃത്തിയാക്കണം, അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കണം എന്നത് പഠിപ്പിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകനാണ്. സുഗന്ധം ഭൂഷണം അതുപോലെ തന്നെ വൃത്തി ഇസ്ലാമിന്റെ ഭാഗമാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഏതു മേഖലകളിലും നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ ഒരു ശത്രു ചോദിച്ചില്ലേ മലമൂത്ര വിസർജനത്ത് ആ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങളും നിന്റെ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ പ്രവാചകന്റെ അനുചരന്മാരുടെ മറുപടി? അതും പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ. മലമൂത്ര വിസർജന സമയത്ത് നിങ്ങൾ ഇടതുകാലുകൊണ്ട് പ്രവേശിക്കണേ, നിങ്ങൾ വൃത്തിയാക്കണേ, ജനങ്ങൾ വിശ്രമിക്കുന്ന മരച്ചുവടിൽ അതുപോലെ തന്നെ തണലിൽ വടിയോരങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ മറ്റുള്ള മനുഷ്യർ അവർ ശപിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുതേ. അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ ഇസ്ലാം പറഞ്ഞു പോകൽ മാത്രമല്ല, കേവലം പറഞ്ഞു പോകുന്ന കാര്യം മാത്രമല്ല, ആ ഇസ്ലാമിനെ പ്രായോഗികമാക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. ലോകത്ത് 5 നേരം ഒരേ ദിക്കിലേക്ക് തിരിഞ്ഞ് ഒരേ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, ഒരേ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന, 1 മാസക്കാലം പട്ടിണി അനുഭവിക്കുന്ന, വിശപ്പു സഹിക്കുന്ന, ജാതിയോ മതമോ ജാതിയോ നിറമോ പദവിയോ നോക്കാതെ ഒരേ വെള്ള വസ്ത്രം ധരിച്ച് ഹജ്ജിന് ഒത്തുകൂടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഇത് ചരിത്രമല്ല. ഇസ്ലാം എന്നുള്ളത് കേവലം കടിഞ്ഞുപോയൊരു ചരിത്രമല്ല, ഇന്നും ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവനുള്ള കാഴ്ചയാണ് ഇസ്ലാം. ഒരു ട്രീറ്റ്മെന്റ് അത് ഫലപ്രദമാകണമെങ്കിൽ ഡോക്ടർ മരുന്നെഴുതുമ്പോൾ അത് ലഭ്യമാകണം. ലഭ്യമാകുന്ന മരുന്നാണ് ആ ഡോക്ടർ കുറിക്കേണ്ടത്. അത് കടിക്കേണ്ടത് എങ്ങനെ എന്ന നിർദ്ദേശമുണ്ടാകണം. അതനുസരിച്ചു കഴിഞ്ഞാൽ രോഗം മാറണം. ഇസ്ലാം കാലികമാകുന്നത് അത് നിലവിൽ നിലനിൽക്കുന്നു, അത് പ്രസക്തമാണ്, അത് പ്രായോഗികമാണ്, ഇസ്ലാം പരിഹാരമാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ മറ്റു പല മതങ്ങളിലേക്കും നോക്കൂ, തൗറാത്ത് നിലനിൽക്കുന്നുണ്ടോ? തൗറാത്ത് അതിറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇഞ്ചിയിൽ അതിറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇതാണ് ആ പ്രവാചകൻ ഇറങ്ങിയ അതിന്റെ ഒറിജിനൽ രൂപം. ഒരു മാറ്റവും ഇല്ല എന്ന് പറയാൻ കഴിയുമോ? പൗരോഹിത്യത്തിന്റെ കൈകടത്തലുകൾ ഉണ്ടായി, മാറ്റക്കുറിക്കലുകൾ ഉണ്ടായി, ശരിയായ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. അവിടെയാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ശരിയായ രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നിലനിൽക്കുന്നു. കാരണം ഇസ്ലാമിന്റെ സംരക്ഷണം, ഇസ്ലാമിന്റെ സംരക്ഷണം അത് ഏറ്റെടുത്തത് പണ്ഡിതന്മാരല്ല, ഇസ്ലാമിന്റെ നേതാക്കന്മാരല്ല, ഇസ്ലാമിക സംഘടനയുടെ ഭാരവാഹികളല്ല. ഇസ്ലാമിന്റെ സംരക്ഷണം, ഖുർആനിന്റെ സംരക്ഷണം അത് ഏറ്റെടുത്തത് ഇന്നാ നഹ്നു നസ്സൽന സിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് ലോകത്തിന്റെ സത്താവായ പടച്ചെറുപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റു വേദഗ്രന്ഥങ്ങൾ അത് അതതു കാലഘട്ടത്തിലെ സമൂഹത്തിലേക്കായിരുന്നു. ഇസ്ലാം ലോകത്തിന്റെ പ്രവാചകൻ അത് മുഴുവൻ മനുഷ്യരിലേക്കുമാണ്, ഖുർആൻ മുഴുവൻ മനുഷ്യരിലേക്കുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനാണ്, റഹ്മത്തുൽ ആലമീനാണ്. ഇനിയോ ഇസ്ലാമിലെ നിയമങ്ങൾ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്, ചില ആളുകളുടെ പരിഹാസം അങ്ങനെയാണ്. ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് നിയന്ത്രണങ്ങൾ. ഇസ്ലാമിലെ നിയമങ്ങൾ അഞ്ചു കാര്യങ്ങളെ സംരക്ഷിക്കാനാണ്. ആ അഞ്ചു കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ തത്വമാണ്. ആ നിയമങ്ങൾ സകല ചൂഷണങ്ങളുടെയും അടിവേരറുക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഒരു മനുഷ്യന്റെ ദീൻ, അവന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അതിനെതിരെ ഉള്ള കാര്യങ്ങൾ ഇസ്ലാം പാപമായി പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിൽ സൃഷ്ടികൾ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നുള്ളതാണ്. സൃഷ്ടികൾ സൃഷ്ടികളെ ആരാധിക്കുന്നത് അത് പാപമായി ഇസ്ലാം പഠിപ്പിച്ചു. മനുഷ്യർ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നതിനെ, മനുഷ്യരാരാധിക്കുന്നതിനെ ഇസ്ലാം പാപമായി പഠിപ്പിച്ചു. മലയാളത്തിൽ ഒരു ചെറിയ ഒരു കഥ വായിക്കുകയുണ്ടായി, ശില്പി എന്നാണ് അതിന്റെ പേര്. അതിലുള്ളത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ കൈകൾ കൊണ്ട് ഒരു ശില്പം നിർമ്മിക്കുകയാണ്. അത് നിർമ്മിക്കുമ്പോൾ ഞാൻ മനുഷ്യനും നിർമ്മിക്കപ്പെടുന്നത് കല്ലുമാണ്. നിർമ്മിക്കപ്പെടുന്ന വസ്തു കല്ലാണ്, നിർമ്മിക്കുന്ന ഞാൻ മനുഷ്യനാണ്. അത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവവും ഞാൻ അടിമയുമായി മാറി. മനുഷ്യൻ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ, മനുഷ്യൻ നിർമ്മിച്ച, മനുഷ്യനിർമ്മിതമായ വസ്തുക്കളോടല്ല ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം അവന്റെ വിശ്വാസത്തെ, അവന്റെ മതത്തെ സംരക്ഷിക്കുന്നതാകണം. സൃഷ്ടികൾ, ഏതെങ്കിലും സൃഷ്ടികളുടെ മുന്നിൽ തലകുണിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധനകൾ അർപ്പിക്കുന്നത് തെറ്റാണ്. പകരം സൃഷ്ടാവിനെ ആരാധിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് പൂർത്തിയായി. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ആ പൂർത്തിയായ മതത്തിൽ ഇനിയൊന്നും കടത്തിക്കൂട്ടാനില്ല, ഇനിയൊന്നും ചേർത്തു വെക്കാനില്ല. അതിൽ ചേർത്തു വെക്കുന്നത് ദീനിനെതിരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നബിദിനാഘോഷത്തെ, ഇസ്ലാമിക പ്രമാണങ്ങൾ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു, പുത്തനാചാരങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മനുഷ്യ ജീവൻ വിലയുള്ളതാണ്, ആ ജീവൻ സംരക്ഷിക്കപ്പെടണം. അതാരുടെ ജീവനാകട്ടെ, അതാരുടെ ജീവനാകട്ടെ, മുസ്ലിമിന്റെ ജീവനാകട്ടെ, ഹൈന്ദവന്റെ ജീവനാകട്ടെ, ക്രൈസ്തവന്റെ ജീവനാകട്ടെ, മനുഷ്യ ജീവൻ ഏതു മതക്കാരനാകട്ടെ, മനുഷ്യന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യരെ വധിക്കരുത്. എന്തുകൊണ്ടാ നിയമം? ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാമിലെ നിയമങ്ങൾ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനാണ്. മനുഷ്യരെ വധിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്, വേഗതയിൽ വാഹനം ഓടിക്കരുത്. ഇതൊരു തത്വമാണ്, ഇസ്ലാം മുന്നോട്ട് വച്ചൊരാശയമാണ്. ഇസ്ലാമിന്റെ ഈ ആശയം കാളവണ്ടിക്കാലത്തും ടെസ്ലയുടെ കാലത്തും പ്രായോഗികമാണ്, പ്രസക്തമാണ്. ആറാം നൂറ്റാണ്ടിൽ എങ്ങനെ പ്രായോഗികമാണോ അതേ രൂപത്തിൽ ഇതാ AI ടെക്നോളജിയുടെ കാലഘട്ടത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു ബുദ്ധി സംരക്ഷിക്കപ്പെടണം. മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിക്കെതിരാകുന്ന മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം വിരോധിച്ചു. അതുകൊണ്ട് ലഹരി പാടില്ല. ആ ലഹരി പുതിയ കാലഘട്ടത്തിൽ ഏതു പേരിൽ വന്നാലും ഏതു കോലത്തിൽ വന്നാലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയിലേക്ക് അടുക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ തത്വമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് വിലയുണ്ട്. ബുദ്ധിക്കെതിരാകുന്ന, ബുദ്ധിയെ തകർക്കുന്ന മുഴുവൻ കാര്യങ്ങളും, തൂഫാനിന്റെ ചർച്ചകൾ കേരളത്തിൽ കൊടുമ്പിരികൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ, അതിനും എത്രയോ മുമ്പ് ഈ ആശയം കൊണ്ട് ഒരു നാടിനെ, മദീന എന്ന പട്ടണത്തെ, മുടുകുടിയന്മാരായിരുന്ന ഒരു ജനതയെ ആ ലഹരിയിൽ നിന്ന് തിരിച്ചു വിളിച്ച്, ഇതാ നബിയേ ഞങ്ങളിതാ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു എന്ന് മാറ്റിപ്പറിപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. നാലാമതായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ അഭിമാനം, അന്തസ് സംരക്ഷിക്കണം. ഒരു പെണ്ണിന്റെ അഭിമാനം പവിത്രമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ കവിതയിലൂടെ പെണ്ണിനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. മനുഷ്യരുടെ അഭിമാനങ്ങളെ അവർ വ്രണപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ അത് പ്രസക്തമാണ്. ഇന്ന് ഒളിക്യാമറകളിലൂടെ പെണ്ണിന്റെ സൗന്ദര്യത്തെ പകർത്തുന്ന, തോന്നിവാസങ്ങളിലൂടെ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഈ കാലഘട്ടത്തിലും അത് പ്രസക്തമാണ്. റീൽസിലൂടെ മനുഷ്യരുടെ അഭിമാനങ്ങളെ പിച്ചു ചീന്തുന്ന കാലഘട്ടത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം പ്രസക്തമാണ്. ഓരോ മനുഷ്യരുടെ അഭിമാനവും സംരക്ഷിക്കപ്പെടണം, സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. ഇസ്ലാമിലെ നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. കച്ചവട ചന്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്തെത്തുന്നു. കച്ചവടം ചെയ്യുന്ന ആ ഗോതമ്പ് പാത്രത്തിലേക്കൊന്ന് കൈയിട്ടപ്പോ താഴെ നനവാണ്. പ്രവാചകന്റെ ചോദ്യം, എന്തേ ഇങ്ങനെ ഒരു കച്ചവടം? നനവാണല്ലോ. അത് കച്ചവടത്തിന് വരുന്ന സാധനം വാങ്ങാൻ വരുന്ന മനുഷ്യർ അറിയുകയില്ലല്ലോ. കടക്കാരന്റെ മറുപടി, നബിയെ ഇന്നലെ മഴ പെയ്തു, ആ മഴയേറ്റ് നനഞ്ഞതാണ്. മൻ ഹോശ ഫലൈസ മിന്ന, എങ്കിൽ ആ നനഞ്ഞ ഭാഗം ജനങ്ങൾ കാണണം. കബളിപ്പിച്ച് കരിഞ്ചന്ത നടത്തി പൂഴ്ത്തിവെച്ച് അങ്ങനെ ഒരു കച്ചവടം ചെയ്താൽ ഫലൈസ മിന്ന, അത് മുസ്ലിമിന് യോജിച്ചതല്ല, അത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ. ആ കാലഘട്ടത്തിലെ ചൂഷണങ്ങളും ഇന്നിതാ ഏതെല്ലാം തരത്തിൽ പുതിയ കാലഘട്ടത്തിലെ സാമ്പത്തികമായ ക്രമക്കേടുകളുണ്ടോ, ചൂഷണങ്ങളുണ്ടോ, അത് ഈ കാലഘട്ടത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ പ്രസക്തമാണ്. ഇസ്ലാമിന്റെ നിയമം പഴയതല്ല, അത് പഴയതാകാത്തതാണ്, മാറ്റമുണ്ടാകാത്തതാണ്. മനുഷ്യർ നിർമ്മിച്ചതാണെങ്കിൽ മനുഷ്യന്റെ പഠനത്തിനനുസരിച്ച് മനുഷ്യന്റെ ഗവേഷണത്തിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റമുണ്ടാകണം. ഇസ്ലാം മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവിന്റെ, മനുഷ്യന്റെ ഹൃദയങ്ങളറിയുന്ന സട്ടാവിന്റെ നിയമങ്ങളാണ്. അത് ലോകവസാനം വരെ പ്രസക്തവുമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കി ഈ ഒരു സംസാരത്തിലെ അതിന്റെ ശേഷം വരുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. ചില തെറ്റിദ്ധാരണകൾ, ഇതാ ഇസ്ലാമിൽ പെണ്ണിനു മാത്രം നിയമങ്ങൾ. നമ്മൾ പലപ്പോഴും വളരെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിക്കുന്നു എന്ന് കരുതുന്ന ജേർണലിസ്റ്റുകളാണ്, മാധ്യമ പ്രവർത്തകരാണ് ആധികാരികമായി കൊണ്ട് വന്ന് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമിൽ പെണ്ണിന് മാത്രം നിയമം, ഇസ്ലാമിൽ പെണ്ണ് പഠിച്ചു കഴിഞ്ഞാൽ അതെന്തോ മോശത്തരം, ഇസ്ലാമിൽ ആണിനെന്തുമാകാം, ആണെന്തു തെറ്റ് ചെയ്താലും തോന്നിവാസം ചെയ്താലും മതമത് വെള്ളമൂശുന്നു. ഈ രൂപത്തിൽ പറയുമ്പോൾ ഇസ്ലാം പെണ്ണിനുള്ളതല്ല, ഇസ്ലാം ആണിനുള്ളതല്ല, ഇസ്ലാം മനുഷ്യനുള്ളതാണ്. ആണിനും പെണ്ണിനും ഒരുപോലെയുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. യാ അയ്യുഹന്നാസ് മനുഷ്യരേ എന്നാണ് ഇസ്ലാം ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യരോടാണ് ഖുർആൻ സംവദിക്കുന്നത്, ചിന്തിക്കുന്ന ഹൃദയങ്ങളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. മനുഷ്യനുള്ള അവിടെ ആണിനാണിൻ്റെതായ നിയമങ്ങളുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ നിയമങ്ങളുണ്ട്, ആണും പെണ്ണും ഒരുപോലെ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അങ്ങനെ കൃത്യമായി ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സട്ടാവിന്റെ കൽപ്പനകളാണ് ഇസ്ലാം. സ്ത്രീകൾക്കില്ലാത്ത എത്ര കൽപ്പനകൾ പുരുഷനുണ്ട്. അഞ്ചു നേരം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കണം, അതൊരു മുസ്ലിം പെണ്ണിന് പള്ളിയിൽ വന്ന് നിർവഹിക്കൽ നിർബന്ധമില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ നിർബന്ധമില്ല, അനുവാദം നൽകി. ആരാധനാ സ്വാതന്ത്ര്യം തടഞ്ഞില്ല, പെണ്ണിന് പള്ളിയിലേക്ക് വരാം, ആരാധനകൾ അർപ്പിക്കാം സട്ടാവിന്റെ മുന്നിൽ. ആ പള്ളിയിൽ ആണിന്റെ ആണ് നമസ്കരിക്കുന്നതേ പള്ളിയിൽ അവർക്ക് ഒരുക്കിയ സൗകര്യങ്ങളിൽ അവർക്ക് അവിടെ നമസ്കാരം നിർവഹിക്കാം. എന്നാൽ ആണിനെ പോലെ അത് നിർബന്ധമാക്കിയില്ല. പുരുഷന് സ്വർണം നിഷിദ്ധമാക്കി, പുരുഷന് പട്ട് നിഷിദ്ധമാക്കി, അതുപോലെ തന്നെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിലേക്ക് ധരിക്കണമെന്ന കൽപ്പനകളുണ്ട്. വിവാഹത്തിന്റെ മൂല്യം ഇസ്ലാമിൽ പുരുഷനാണ് നൽകേണ്ടത്, പെണ്ണിനുള്ള വിവാഹ മൂല്യം പുരുഷന്റെ മേലാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പുരുഷനാണ് കുടുംബത്തിന്റെ ചിലവ് ഇസ്ലാം നിശ്ചയിച്ചത്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ പുരുഷനോടുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഔറത്ത് അത് ആണിനും പെണ്ണിനുമുണ്ട്. ഒരു തോന്നിവാസം കണ്ടാൽ കണ്ണുതാഴ്ത്തണം ആണിനോടും പെണ്ണിനോടുമുള്ള കൽപ്പനയാണ്. റമദാൻ മാസം എത്തിയാൽ അവൻ വിശപ്പ് അനുഭവിക്കണം, നോമ്പു നോൽക്കണം ആണിനോടും പെണ്ണിനോടുമുള്ള കൽപ്പനയാണ്. വിശക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആ വിശക്കുന്നവന് ഭക്ഷണം നൽകണം, യാചിച്ചു വരുന്നവന് അവന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, വിധവയെ സംരക്ഷിക്കണം, യതീമിനെ സംരക്ഷിക്കണം. ആണിനോടും പെണ്ണിനോടുമുള്ള കൽപ്പനകളാണ്. പെണ്ണിനു മാത്രമുള്ള ഇളവുകളുണ്ട് ഇസ്ലാമിൽ. ആർത്തവകാലത്ത് ആ പെണ്ണിന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞു. ആരാധനകളിൽ ഇളവ് നൽകി ഇസ്ലാം. പെണ്ണ് നോമ്പ് നോൽക്കേണ്ടതില്ല, നമസ്കാരം നിർവഹിക്കേണ്ടതില്ല, ആ നഷ്ടപ്പെട്ട നമസ്കാരം അവൾ പിന്നീട് നിർവഹിക്കേണ്ടതില്ല. വിവാഹത്തിന് ആ പെണ്ണ് സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. ഒരു മഹ്റമില്ല എങ്കിൽ ഒരു ഹജ്ജിന്റെ യാത്രയിൽ ഒരു പെണ്ണിന് പുറപ്പെടേണ്ടതില്ല. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രസവ രക്തം അത് അവസാനിക്കുന്നതുവരെ അവരുടെ നിഫാസിന്റെ കാലഘട്ടത്തിൽ ആരാധനകളിൽ അവൾ കിളവ് നൽകി. ഒരു പുരുഷന് അങ്ങനെയുള്ള ഇളവുകൾ ഇസ്ലാമിലില്ല. രോഗത്തിന്റെ സമയങ്ങളിൽ ആ സമയത്ത് പോലും നമസ്കാരം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അവർ നമസ്കാരം നിർവഹിക്കണം. പെണ്ണു സമ്പാദിച്ചാൽ ആ സമ്പത്തിന്റെ അവകാശം പെണ്ണിനാണ് ഇസ്ലാമിൽ. പെണ്ണു ജോലി ചെയ്താൽ, പെണ്ണധ്വാനിച്ചാൽ, പെണ്ണിന് അനന്തരം കിട്ടിയാൽ അതിൽ ഭർത്താവിന് അവകാശമില്ല, അത് മക്കൾക്ക് അവകാശമില്ല. അതൊരു പെണ്ണിന്റെ സമ്പത്താണ്. എന്നാൽ പുരുഷന്റെ സമ്പത്തിൽ ആ പെണ്ണിന് അതിൽ ഭക്ഷണത്തിന് അവകാശമുണ്ട്, അവിടെ വസ്ത്രത്തിന് അവകാശമുണ്ട്, അവൾക്ക് ആ സമ്പത്തിന് അവകാശമുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും മീഡിയകൾ ഇസ്ലാമിനെ വളരെ തെറ്റായി ചിത്രീകരിക്കുകയാണ്. മീഡിയകൾ ഇസ്ലാം വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ പ്രചരണം ഉണ്ടാകുന്നത്? ഒരു കുട്ടി, മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി നടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ഒരു മാങ്ങ കണ്ടപ്പോ കല്ലുകൊണ്ട് എറിഞ്ഞു. മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു മരത്തിന് കല്ലെറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് മദ്രസയിൽ കുട്ടികൾ കള്ളന്മാരാണ് എന്നാണ്. അത് ചാനലിലേക്ക് വരുമ്പോൾ മദ്രസകൾ മോഷണം പഠിപ്പിക്കുന്നു എന്നാണ്. ഈ രൂപത്തിലാണ് ഇന്ന് പലപ്പോഴും മീഡിയകൾ ചിത്രീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു തെറ്റു ചെയ്താൽ ഉടനെ മദ്രസയിലേക്ക് കയറുന്ന, ഉടനെ ഇസ്ലാമിലേക്ക് കയറുന്ന, ഉടനെ പ്രവാചകനിലേക്ക് കയറുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഇന്ന് മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മറുപടി പറയേണ്ട സാഹചര്യമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത്, കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്ഫോടനം നടന്നാൽ ആ ചെയ്ത വ്യക്തി ആരാണെന്ന് കണ്ടെത്തുന്നതുവരെ അതൊരു മുസ്ലിമാകരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് മീഡിയകൾ അവരുടെ പ്രചണ്ഡമായ പ്രചരണങ്ങളിലൂടെ ഇസ്ലാമിനെതിരെ വരുത്തിയിട്ടുള്ളത്. ചില പ്രചാരണങ്ങൾ ഇതാ, ബാങ്ക് മലയാളത്തിൽ കേട്ടുകഴിഞ്ഞാൽ, മലയാളത്തിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ പിന്നെ ബാങ്ക് കൊടുക്കില്ല, ഖുർആനൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഉണ്ടാവുകയില്ല, മുസ്ലിം പള്ളികളിലെ ഖുത്ബ കേട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ വെറുതെ അടങ്ങിയിരിക്കില്ല. അതുപോലെ തന്നെ മദ്രസയിൽ ആ കുട്ടികൾ വായിക്കുന്ന പുസ്തകം അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നങ്ങളാകും. ഈ രൂപത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ അടിച്ചുവിടുമ്പോ നമുക്കവരോട് പറയാനുള്ളത്, ഇസ്ലാം തുറന്ന പുസ്തകമാണ്, ഖുർആനിന്റെ പരിഭാഷകൾ ലഭ്യമാണ്, ആ ഖുർആനിന്റെ ജീവിതമാകുന്ന പ്രവാചകന്റെ ജീവിതം ലഭ്യമാണ്. കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനകൾ നടത്തുന്ന മദ്രസയിൽ ചെന്നും ആ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു വെച്ചു, ലോകമേ നിങ്ങൾക്ക് വായിക്കാം, മനുഷ്യരെ നിങ്ങൾക്ക് വായിക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലോകത്തുള്ള മനുഷ്യരോട്, ലോകത്തുള്ള ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണേ, ആ കാരുണ്യത്തിലാണ് ലോകത്തിന്റെ സത്താവിന്റെ കാരുണ്യമുള്ളത് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകരെയാണ്. ആ കാരുണ്യമാണ് ആ ഇസ്ലാമിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോ ഒരു ചെറിയ ഒരു കഥ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു ട്രെയിൻ യാത്രയിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒരു കുട്ടി ആ ട്രെയിനിന്റെ ജനൽ നീക്കി പുറത്തേക്ക് കൈയിട്ട് ആ വെള്ളം ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട്. മഴ ശക്തമായപ്പോ വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് തെറിക്കാൻ തുടങ്ങി. തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരുടെ ദേഹത്തായി. ചില ആളുകളൊക്കെ ആ കുട്ടി ഇങ്ങനെ നോക്കി. മാതാപിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മാതാപിതാക്കൾ ആ കുട്ടിയുടെ കളി കണ്ട് അവനിങ്ങനെ ആഹ്ലാദിച്ചിരിക്കാൻ, കുട്ടിക്കിനത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെള്ളം ശക്തമായി ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ചില ആളുകൾ ഇങ്ങനെ മുറുമുറുത്തു, ശബ്ദം കനത്തിലായി. നിങ്ങൾ ആ കുട്ടിയെ ആ ജനലൊന്ന് അടക്കാൻ പറയണം, കയ്യൊന്നുള്ളിലേക്ക് ഇടാൻ പറയണം, കൂടെയുള്ളവരുടെ പ്രയാസങ്ങൾ കാണണ്ടേ. ആളുകൾ ഇങ്ങനെ ശക്തമായി പറയാൻ തുടങ്ങിയപ്പോ ആ കുട്ടിയുടെ അച്ഛൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിക്കണം, മകന്റെ കണ്ണിന്റെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഇതുവരെ അവന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഒരു മഴ കാണുന്നത്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ആ അനുഭവത്തിൽ, ആ ആനന്ദത്തിൽ അവൻ മതിമറന്നപ്പോ ഞങ്ങളും അതിന്റെ കൂടെ ചേർന്നു. സോറി, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരല്പനേരം അവിടെ ശാന്തമായിരുന്നു, മൗനമായിരുന്നു. പലപ്പോഴും ഇങ്ങനെയാണ് മീഡിയകൾ ചിത്രീകരിക്കുന്ന, സോഷ്യൽ മീഡിയകളിലൂടെ ചില വിഷജന്തുക്കൾ പുറത്തേക്ക് വിടുന്ന വെറുപ്പുൽപാദനങ്ങൾ കണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇസ്ലാമിനെ പഠിക്കൂ, ഇസ്ലാമിനെ കേൾക്കൂ. ഇസ്ലാമിന്റെ സ്രോതസ്സുകളിൽ നിന്ന്, ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ചാൽ, ഇസ്ലാമിനെ പഠിച്ചാൽ, ഇസ്ലാമിന്റെ ഉന്നതമായ ഒരു ആദർശത്തെ, ലോകത്തിന്റെ മുന്നിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന കാലികമായൊരു ദർശനത്തെ നിങ്ങൾക്ക് കാണാം എന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, ദൈവം ഒന്നാണോ അതോ പലതോ, സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈശനിക സംവാദത്തിൽ ബഹുമാനീയനായ അർഷദ് അൽഹിക്കമി നടത്തിയ സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
5: സ്കോളർഷിപ്പിനും ക്യാഷ് അവാർഡിനും അപേക്ഷിക്കാം. നേഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നേഴ്സസ് ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ കുട്ടികളുടെ ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനും അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷയിലൂടെ ഗവൺമെന്റ് കോട്ടയിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾക്കും ഗവൺമെന്റ് നേഴ്സിംഗ് സ്കൂളുകളിലും ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിംഗ് സ്കൂളുകളിലും പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാം. നവംബർ 30 വരെയാണ് അപേക്ഷാ സമയം. വിവരങ്ങൾക്ക് സെക്രട്ടറി നേഴ്സസ് ക്ഷേമനിധി, ഹോളി ഏഞ്ചൽസ് കോൺവെന്റിന് എതിർവശം, തിരുവനന്തപുരം 1. സ്കോളർഷിപ്പിനും ക്യാഷ് അവാർഡിനും അപേക്ഷിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾക്കായി വിളിക്കാം 0471246909.
6: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും മനനവും വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ നമുക്ക് ഏറെ സഹായകമായ ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്ത് മുഹമ്മദിലെ 20-ാമത്തെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി ക്ലാസ് എടുക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 20-ാമത്തെ ആയത്തായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി തുടങ്ങിയത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം.

0: ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 20-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശപ്പ് ഭാഗം 3, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശപ്പിനെക്കുറിച്ച്, വിശപ്പിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്, വിശപ്പില്ലാത്ത അനുഗ്രഹപൂർണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും വിശപ്പിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് കാണുമ്പോഴുമൊക്കെ അതൊന്നും ഒരു പ്രശ്നമായി കാണാതെ ജീവിക്കുന്ന പല ആളുകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രൗഢിയൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതാണോ? സഹോദരങ്ങളെ, 14% ആളുകൾ പോഷകാഹാരക്കുറവ് കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 35% ആളുകൾ ഇന്ത്യയിൽ വളർച്ച മുരടിച്ചു പോയ ആളുകളാണ്. 3% കുട്ടികളാണ് 5 വയസ്സിന് മുമ്പ് തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അവസ്ഥയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കുലു വശ്റബു വലാ തുസ്രിഫു. പ്രിയമുള്ളവരെ, അള്ളാഹു പറയുന്നത് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫു, ധൂർത്ത് കാണിക്കല്ലേ എന്നാണ്. തിന്നാനും കുടിക്കാനും പറഞ്ഞു, പക്ഷേ ധൂർത്തൊരിക്കലും കാണിക്കല്ലേ, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നാണ്. എത്രയാ നമ്മൾ ധൂർത്ത് കാണിക്കുന്നത്? എത്ര ഭക്ഷണമാണ് അനാവശ്യമായി നമ്മൾ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ബൊഫയുടെ പേരും പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമുക്കറിയാം എൻ്റെ ശരീരത്തിന് എത്ര ഭക്ഷണം വേണമെന്നുള്ളത്. പക്ഷേ ആവശ്യമില്ലാതെ കുറേ ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് അത് വേസ്റ്റാക്കി പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല ആ വേസ്റ്റാക്കിയ ഭക്ഷണത്തിൻ്റെ വില എത്രയാണ് എന്ന്. അതുപോലെ തന്നെ ആർഭാടങ്ങളൊക്കെ കാണിച്ചു വെച്ച് മെഹന്തിയും ഹെൽദിയും നോക്കു നിങ്ങൾ, ആ ഭാഷകളിൽ പോലുമുണ്ട്.

0: പല കളറിന്റെ പേരും പറഞ്ഞ് കല്യാണങ്ങൾ നടത്തുമ്പോ പെണ്ണ് കാണാൻ പോകുമ്പോൾ മനുഷ്യന്റെ വലിപ്പത്തിനനുസരിച്ച് ചോക്ലേറ്റുകൾ വാങ്ങിക്കൊടുത്ത് വലിയ ആർഭാടമാക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഒരു ചോക്ലേറ്റ് പോയിട്ട് മനുഷ്യന്റെ വലിപ്പത്തിന് വേണ്ട ഒരു തരി ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് കേണ് അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് വാപ്പയുണ്ട്, നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളുണ്ട്. പക്ഷേ നമ്മളില്ലാത്ത ഒരു സാഹചര്യം വന്ന് ഒരു തുള്ളി ഭക്ഷണത്തിന് വേണ്ടി പ്ലേറ്റും പിടിച്ച് എത്തിയും കാനയുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെയും വരുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആർഭാട കല്യാണങ്ങൾക്ക് വേണ്ടി കളമൊരുക്കുന്ന ആളുകൾ നല്ലവണ്ണം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ ഗാസയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മോട് വന്നിട്ടൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് ആവശ്യപ്പെട്ടിട്ട് അത് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ നമ്മളിങ്ങനെ ഉരുകി നിൽക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി എന്ന് ഭക്ഷണം കിട്ടുമെന്നറിയാതെ വിശന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്രാഫിനെക്കുറിച്ച്, ഇസ്രാഫിനെ നമ്മൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ്. ഭക്ഷണം വാങ്ങി ടേബിളിൽ വെച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും നിൽക്കാതെ കളയുന്ന ആളുകളില്ലേ? അനാവശ്യമായി ഭക്ഷണം വാങ്ങുന്ന ഏത് മേഖലയിലായിക്കോട്ടെ അനാവശ്യത്തിലധികം ഉപയോഗിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മളെന്തിനാ മടി കാണിക്കുന്നത്? ഹോട്ടലിൽ പോവണ്ടെന്ന് പറയുന്നില്ല, ഭക്ഷണം കഴിക്കണ്ട എന്നല്ല. കുടുംബത്തോടൊപ്പം പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി വന്ന ഭക്ഷണം അതൊന്ന് പൊതിഞ്ഞ് തരണട്ടോ എന്ന് പറയാൻ എന്തിനാ നമ്മൾ മടി കാണിക്കണത്? അതുപോലെ സ്വന്തം വീട്ടിലെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകൾ, സഹോദരിമാർ, അളന്നെടുത്ത് ഉപയോഗിക്കാൻ, ഒരൽപ്പം കുറവ് വന്നാലും ഒരിക്കലും ബാക്കിയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ കുറവ് വന്നാലും മനസ്സും നിറയും, വയറും നിറയും. അല്ലാതെ കാണുന്നതൊക്കെ വാരി വലിച്ച് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ അള്ളാഹുവിൻ്റെ ബറക്കത്ത് അതിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. ഇദാ സഖത്തത് ലുഖ്മതു അഹദികും ഫൽയുംതിത് അൻഹൽ അദാ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നെങ്ങാനും ഒരിത്തിരി താഴെ വീണാൽ ഉപദ്രവമുണ്ടാക്കുന്ന മാലിന്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം. വലിയ കുലഹ, അതിനെ നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ്. ആ മാലിന്യം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്നാണ്. വലായത് ആഹാലിഷൈത്വാൻ, പിശാചിന് വേണ്ടി നിങ്ങളത് ബാക്കി വയ്ക്കല്ലേ, നിങ്ങളത് കഴിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളോട് നമ്മൾ പറയും അത് കളഞ്ഞേക്ക് എന്ന്. എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് കളഞ്ഞേക്ക്, വേറെ തരാം. ഹറാമും ആർഭാടവും അനാവശ്യവും മക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു പെൻസിൽ ചോദിക്കുമ്പോൾ ഒരു ബോക്സ് പെൻസിലാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. ഒരു മിഠായി ചോദിക്കുമ്പോൾ ഒരു പാക്കറ്റ് മിഠായി നമ്മൾ വാങ്ങിക്കൊടുക്കും. അതിൻ്റെ വില അവരറിയണില്ല. താഴേക്ക് പോയാൽ അത് എടുക്കേണ്ട, കളഞ്ഞേക്കെന്നാണ് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിലുള്ള ഉപദ്രവം ഒഴിവാക്കിയിട്ടത് മക്കളെ തിന്നാൻ കൊടുക്കണം. മക്കൾക്കത് കഴിക്കാൻ അവരെ കൊണ്ട് അങ്ങനെ പഠിപ്പിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പട്ടിണി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലത്ത് വീണതും പ്രിയമുള്ളവരും നമ്മളെടുത്ത് കഴിക്കും. ഇലനക്കിയുടെ ചിരി നക്കി എന്ന ആ ഒരു പ്രയോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ബറക്കത്ത് വേണ്ടേ നിങ്ങൾക്ക്, ഫി അയ്യി ത്വആമിൻ യുബാരിക്കു ലഹു, ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കിട്ടിയ ഭക്ഷണം മുഴുവനായി നിങ്ങൾ കഴിക്കണം, വിരലിലുള്ളത് വരെ നക്കി തുടക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ മോശമല്ലേ, ഇതൊക്കെ ആറാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്തവർ ചെയ്യണ പണിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, വിരല് പോലും കടിച്ചു പോകുന്ന അവസ്ഥ പല ആളുകളുടെ ജീവിതത്തിലുമുണ്ട്. അതൊന്നും അധികം വൈകാതെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാമെന്ന ബോധം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ആ പേടി എപ്പോഴും ജീവിതത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ട് വിരലുകൾ നക്കി തുടച്ച് കഴിക്കുന്ന മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, കാന ഇദ അക്കല ത്വആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ ലഖഅ അസാബിഅഹു സലാസൻ, മൂന്ന് പ്രാവശ്യം തൻ്റെ വിരലുകൾ ഇങ്ങനെ നക്കി തുടച്ച് വൃത്തിയാക്കുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിശപ്പ് എന്ന നിർവചിക്കാനാവാത്ത ആ ഒരു അവസ്ഥ, വീട്ടിലുള്ള ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന ഭക്ഷണത്തിന് മുകളിൽ കൈവെക്കുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്നും, അതുപോലെ ആന്ധ്രയിലും കർണാടകയിലുമൊക്കെയുള്ള കുറേ പാവങ്ങൾ ചോറിൽ കല്ല് വെച്ചുണ്ടാക്കി തന്ന, കാല് വെച്ചുണ്ടാക്കി തന്ന ആ ഒരു അരിയില്ലേ, പണ്ട് കാലത്തൊക്കെ കൊയ്യാനും കത്തെടുക്കാനും നിലമുഴുതാനും മണ്ണ് കൊണ്ടുവരാനും വിത്തുപാകാനുമൊക്കെ ഇതിനൊക്കെ ശീലമുള്ള ആളുകൾ ഇതിൻ്റെ അധ്വാനം എത്രയാണെന്ന് അറിയുന്നവരാണ്. അതുകൊണ്ട് ധൂർത്ത് കാണിച്ച് അനാവശ്യമായി ഇതെല്ലാം തള്ളിക്കളയുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. എൻ്റെ റബ്ബെനിക്ക് നിശ്ചയിച്ചിട്ടുള്ള റിസ്ഖാണിത്. ഇതിൽ ഞാൻ ധൂർത്ത് കാണിക്കില്ല, അനാവശ്യം കാണിക്കില്ല, മറ്റുള്ളവർക്ക് കൂടെ നൽകാനുള്ള ഒരു മനസ്സ് കാണിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശപ്പ് ഭാഗം 3. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യവിചാരം. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആരോഗ്യവിചാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേനൽക്കാലം തണുപ്പുള്ളതാക്കാം എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ കെ എം സമീർ ബാബു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ശരീരത്തിനെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിന് വേണ്ട പരിചരണം നൽകി ശരീരത്തെ തണുപ്പിക്കാം, രോഗങ്ങളെ അകറ്റാം ആയുർവേദത്തിലൂടെ. വേനൽക്കാല ആരോഗ്യ പരിചരണം ആയുർവേദത്തിലൂടെ എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ചളവറ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീർ ബാബുവാണ്. സർ, വേനൽക്കാലത്ത് ശരീരത്തിൻ്റെ ഉഷ്ണം അകറ്റി തണുപ്പുള്ളതാക്കാനും രോഗങ്ങളെ അകറ്റാനും നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്?
2: നമ്മൾ രോഗങ്ങൾ വരാനുള്ള കാരണത്തെ നാം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നാം നോക്കിക്കാണുമ്പോൾ നമുക്ക് തണുപ്പിനും ചൂടിനും രോഗങ്ങൾ വരാനുള്ള കാരണം ആകുന്നതിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് കാണാം. ഉദാഹരണമായിട്ട്, നമ്മൾ സാധാരണ എല്ലാവർക്കും നമുക്കറിയുന്ന പോലെ തന്നെ വാതിക രോഗങ്ങൾ, വാദമുള്ള നമ്മുടെ വയസ്സായ ആളുകളെല്ലാം പറയും തണുപ്പ് കാലത്ത് വാദം വർദ്ധിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ചൂടുകാലത്ത് ചില തൊക്കിലുണ്ടാവുന്ന ചില അസുഖങ്ങൾ ചൂടുകാലത്ത് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ അത്യധികമായ ചൂടുള്ള കാലമാണ് വേനൽക്കാലം. ഈ സമയം നമ്മൾ ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലുമെല്ലാം കാതലായ മാറ്റങ്ങൾ, മറ്റുള്ള കാലാവസ്ഥ പോലെയല്ല, നമ്മൾ നല്ലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രോഗം വരാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആയുർവേദം, ദിനചര്യ, ഋതുചര്യ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടും എല്ലാം പറയുന്നുണ്ട്. ദിനചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഋതുചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ അനുവർത്തിച്ചാൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.
1: ഭക്ഷണക്രമത്തിൽ നാം വേനൽക്കാലത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് സൂചിപ്പിച്ചല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
2: ഭക്ഷണകാര്യത്തിൽ വേനൽക്കാലത്ത് മാത്രമല്ല, നമുക്ക് ഭക്ഷണകാര്യത്തിൽ പൊതുവായി നമ്മൾ അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ചർച്ചയ്ക്കെടുക്കാം. നമ്മുടെ പ്രധാന ഭക്ഷണം, നമ്മൾ ഹെവി ഫുഡ് എന്ന് പറയുന്നത്, നമ്മൾ പ്രധാന ഭക്ഷണം നമ്മൾ രണ്ട് നേരമായിട്ടെങ്കിലും ചുരുക്കണം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കേരളീയരെല്ലാം ചെയ്യുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ പ്രധാന ഭക്ഷണം നമ്മൾ രണ്ട് നേരമായി ചുരുക്കുക. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഈ പ്രധാന ഭക്ഷണമാണ് ഉദ്ദേശിച്ചത്, നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്തൊരു ഹെവി ഫുഡ് അല്ലെങ്കിൽ ഒരു പ്രധാന ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടുകയുള്ളൂ. അതായത് ശരിക്കുള്ള ദഹനം നടന്നിരിക്കണം എന്നർത്ഥം. അത് കരുതി ഒന്നും കഴിക്കാതിരിക്കേണ്ട എന്നല്ല. നമ്മൾ വിശപ്പ് തോന്നുകയാണെങ്കിൽ പഴങ്ങളോ മറ്റോ നമുക്ക് കഴിക്കാവുന്നതാണ്. അതാണ് നമ്മൾ പൊതുവായിട്ട് ഭക്ഷണത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ തന്നെ തണുപ്പ് കാലത്ത് നമ്മൾ കഴിക്കേണ്ടത് ചൂട് ശരീരത്തിന് നൽകുന്ന ഭക്ഷണങ്ങളാണ്. ചൂട് കാലത്ത് കഴിക്കേണ്ടത് തണുപ്പ് ശരീരത്തിന് നൽകുന്ന ഭക്ഷണങ്ങളാണ്. ഞാൻ ഇവിടെ ഉദാഹരണം പറയാം. നമ്മൾ തണുപ്പ് കാലത്ത് കഴിക്കേണ്ടത് മുതിര പോലത്തെ ഭക്ഷണങ്ങളാണ്. മുതിര നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്കറിയാം ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ശരീരത്തിനൊരു ചൂട് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥമായതിനാൽ അത്തരം ഭക്ഷണങ്ങളാണ് നമ്മൾ തണുപ്പ് കാലത്ത് കഴിക്കേണ്ടത്. നേരെ തിരിച്ച് വേനൽക്കാലത്താകട്ടെ നമ്മൾ വെള്ളരിക്ക എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ, വളരെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ പോലുള്ളവ ആണ് വേനൽക്കാലത്ത് കഴിക്കേണ്ടത്. അത് ശരീരത്തിന് സ്വാഭാവികമായി തണുപ്പ് നൽകാൻ പ്രാപ്തമായ ഭക്ഷണമാണ്. അതുപോലെ ഭക്ഷണകാര്യത്തിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ദഹനശക്തിക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ചായിരിക്കണം കഴിക്കേണ്ടത്. ശരിയായ വിശപ്പുള്ള ഒരാൾക്കാണ് നല്ലവണ്ണം ഭക്ഷണമുള്ളത്, അല്ലാതെ മറ്റുള്ളവർ കഴിക്കുന്ന എത്രയാന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നർത്ഥം. നമ്മുടെ ദഹനശക്തി അതുപോലെ തന്നെ നമ്മുടെ ശരീരപ്രകൃതി അതിനനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ദിവസവും ഒരേ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അത് മനസ്സിന് സന്തോഷത്തെ തരുന്നതാണ്, ഭക്ഷണത്തിൻ്റെ ശരിയായ ദഹനത്തിനും അത് വളരെ നല്ലതാണ്. പൊതുവായി പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിശപ്പ് തോന്നിയാൽ മാത്രം ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വിശപ്പ് മാറിയാൽ തന്നെ ഭക്ഷണം നിർത്തുകയും മതിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഭക്ഷണകാര്യത്തെപ്പറ്റി പൊതുവായി സൂചിപ്പിക്കുമ്പോൾ നമ്മൾ നിത്യേന കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്നവയാണ്, അത് വേനൽക്കാലമാവുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്, മുന്തിരി, നെല്ലിക്ക, തേൻ, ഉറുമാമ്പഴം, നമ്മൾ അനാറെന്ന് പറയുന്ന ഉറുമാമ്പഴം, ഇന്ദുപ്പ് എന്നിവയെല്ലാം നമ്മൾ നിത്യേന ഉപയോഗിക്കാൻ വേണ്ടി ആയുർവേദം നിർദ്ദേശിക്കുന്ന സാധനങ്ങളാണ്. അതായത് നിത്യേന ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും വരിക ഇല്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ ഇന്ദുപ്പ് കണ്ടു. ഇന്ദുപ്പും ദിവസേന ഉപയോഗിച്ചു കൊള്ളാൻ പറയുന്ന ഒരു സാധനമാണ്. നമുക്ക് പല രോഗാവസ്ഥകളിലും ഉപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് ഇന്ദുപ്പിൻ്റെ ഉപയോഗം നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഇന്ദുപ്പ് ദിവസേന കഴിക്കാൻ പറയുന്ന ഒരു സാധനമാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ 100 മൈൽ ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലുണ്ട്. സൂചിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ബാക്കിയെല്ലാം ഉപയോഗിക്കേണ്ട എന്നല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉദാഹരണമായി നമ്മുടെ നാട്ടിലെല്ലാം പപ്പായ നന്നായി കിട്ടുന്ന ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പഴങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേരയ്ക്ക അല്ലെങ്കിൽ അടയ്ക്കാപ്പഴം എന്ന് നമ്മൾ പറയുന്ന പഴം കിട്ടുമെങ്കിൽ നമ്മൾ വേറെ പഴങ്ങൾ കൂടി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അവ നമ്മൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്.
1: വേനൽക്കാലത്ത് ഭക്ഷണം എങ്ങനെയാവണമെന്ന് എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ ഭക്ഷണകാര്യത്തിൽ വേണ്ടതുണ്ടോ? കൂടുതൽ എന്തെങ്കിലും ഭക്ഷണകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഭക്ഷണത്തിൽ വേനൽക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലെങ്കിൽ വേനൽക്കാലത്ത് ശരീരത്തിലെ ശരീരോഷ്മാവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയും ചെയ്യും. ആയുർവേദം കുറേ കാര്യങ്ങളെ വേനൽക്കാലത്ത് ചെയ്യുവാൻ വേണ്ടി, വേനൽക്കാലത്ത് കഴിക്കുവാൻ വേണ്ടിയുള്ള ഭക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണമായിരിക്കണം നമ്മൾ വേനൽക്കാലത്ത് കഴിക്കേണ്ടത്. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം, അധികം എണ്ണമയമില്ലാത്തതായിരിക്കണം കഴിക്കേണ്ടത്. എണ്ണമയം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ദഹനശക്തിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ തണുപ്പിച്ചു കഴിക്കാനാണ് ഭക്ഷണം പറയുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയ ചൂടോടെ കഴിക്കാനുമെല്ലാമാണ് പറയുന്നത്. പക്ഷേ ഈ കാലത്ത്, ഈ വേനൽക്കാലത്ത് നമ്മൾ പറയാറുള്ളത് എപ്പോഴും ഭക്ഷണം തണുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, തണുത്ത ഭക്ഷണം ചൂടാറിയ ശേഷം ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നീട് നമ്മൾ മധുരരസം, പഞ്ചസാര മാത്രമല്ല മധുരമെന്ന് ഉദ്ദേശിക്കുന്നത്, മധുരമുള്ള സാധനങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഈ കാലത്ത്. പാല്, പാലുൽപ്പന്നങ്ങൾ എന്നിവ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കേണ്ട കാലമാണ് വേനൽക്കാലം. പാലുൽപ്പന്നങ്ങൾ പറയുമ്പോൾ നമ്മൾ പേട പോലുള്ള വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമ്മൾ ധാരാളമായി ഉപയോഗിക്കേണ്ട കാലമാണ് വേനൽക്കാലം. മോര്, മോരിൻ്റെ ഉപയോഗം വേനൽക്കാലത്ത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. മോര് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്, നമ്മൾ തൈരിൽ നിന്നും വെള്ളം ഒഴിച്ച്, തൈരിനെ കൂടുതൽ വെള്ളം ഒഴിച്ച് കിട്ടുന്നതാണ് മോര് എന്നുള്ള ധാരണ ഉണ്ട്. അത് ശരിയല്ല. നമ്മൾ തൈര് കടഞ്ഞ ശേഷം അതിൽ നിന്ന് വെണ്ണ മാറ്റുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മിക്സി പോലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നും മിക്സിയിൽ നന്നായി അടിച്ച ശേഷം മുകളിലുള്ള പാട പോലെയുള്ള വെണ്ണ നമ്മൾ പതുക്കെ മാറ്റിയ ശേഷമുള്ളതാണ് നമ്മൾ മോര് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം മോരിൻ്റെ ഉപയോഗം പരമാവധി കൂട്ടാൻ നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം.
1: ആയുർവേദ ഡോക്ടേഴ്സ് വിരുദ്ധാഹാരം, അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് വിരുദ്ധാഹാരം എന്നുള്ള ഒരു വാക്ക്. എന്താണ് വിരുദ്ധാഹാരം എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: ആയുർവേദത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണകാര്യത്തെപ്പറ്റി പറയുമ്പോഴെല്ലാം നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വാക്കാണ് വിരുദ്ധാഹാരം എന്നുള്ളത്. വിരുദ്ധാഹാരം എന്നതിന് ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, ആഹാരം കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോഴോ പാകപ്പെടുത്തുമ്പോഴോ ഉണ്ടാകുന്ന വിരുദ്ധത ശരീരത്തിന് ദോഷകരമായി തീരുന്നു. അതാണ് നമ്മൾ വിരുദ്ധാഹാരം അല്ലെങ്കിൽ വിരുദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഉദാഹരണങ്ങളിലൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്ന്, നമ്മൾ മത്സ്യത്തോടൊപ്പം ഉഴുന്ന് കഴിക്കുക. അതായത് മത്സ്യത്തോടൊപ്പം നമ്മൾ ദോശയിലെല്ലാം ഉഴുന്നുണ്ടായിരിക്കും, മത്സ്യവും ദോശയും ഒരുമിച്ച് കഴിക്കുക, മത്സ്യവും പാലും ഒരുമിച്ച് കഴിക്കുക, മത്സ്യവും തേനും ഒരുമിച്ച് കഴിക്കുക. ഇതെല്ലാം വിരുദ്ധാഹാരമായി ആയുർവേദം പറയുന്നവയാണ്. അതുപോലെ പുളിരസത്തോടൊപ്പം നമ്മൾ പാൽ ഉപയോഗിക്കുക, അതും വിരുദ്ധാഹാരമായി ആയുർവേദം പറയുന്നതാണ്. പച്ചക്കറികൾ കഴിച്ച ഉടനെ പാൽ ഉപയോഗിക്കുക, കോഴിയിറച്ചിയോടൊപ്പം തൈര് ഉപയോഗിക്കുക. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റാണിത്. കോഴിയിറച്ചി നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് നമ്മൾ തൈരിൻ്റെ ഉപയോഗം നമ്മളുണ്ടായിരിക്കും, കോഴിയും ഉണ്ടായിരിക്കും. ഇത് വിരുദ്ധാഹാരമായിട്ടാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ തന്നെ മോര്, തൈര് എന്നിവയോടൊപ്പം വാഴപ്പഴം ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മളെല്ലാം ഇവിടെ സമയക്കുറവ് കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയിൽ പലതും അല്ലെങ്കിൽ മുഴുവനായോ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ശരീരത്തിന് ഇവ രണ്ടും ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ, ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ദോഷകരമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിരുദ്ധാഹാരങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: ഭക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ വിശദമായി സൂചിപ്പിച്ചല്ലോ. ഇനി നമ്മൾ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: പൊതുവായി അസുഖങ്ങൾ വരാതിരിക്കാൻ ആഹാരവും വിഹാരവും ശ്രദ്ധിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. ആഹാരം നമുക്കറിയാം, ഭക്ഷണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിഹാരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളവയാണ്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചൂടുകാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തണുത്ത വെള്ളത്തിലുള്ള കുളി എന്ന് പറയുന്നത്. കുളിയെപ്പറ്റി നമുക്ക് അറിയാം. സാധാരണ രീതിയിൽ ശരിയായ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഉപയോഗിക്കേണ്ടത് തണുത്ത വെള്ളവും ദേഹത്തേക്ക് ഉപയോഗിക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളവും വേണമെന്നാണ് പറയുന്നത്. എന്നാൽ വേനൽക്കാലത്താവട്ടെ തണുത്ത വെള്ളത്തിലുള്ള കുളിയെ തന്നെയാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, പകൽ അല്പം ഉറങ്ങാം എന്ന് പറയുന്ന കാലമാണ് വേനൽക്കാലം. സാധാരണ രീതിയിൽ പല അസുഖങ്ങളുടെയും കാരണമായി തന്നെ ആയുർവേദം പറയുന്ന പകലുറക്കം അല്പമൊക്കെ ആവാം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന കാലമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കൈത്തറി വസ്ത്രങ്ങൾ പോലുള്ള നേർമ്മയുള്ള, ശരീരത്തിന് ചൂട് കൂട്ടാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. രാത്രി ഉറക്കമൊഴിക്കൽ നമ്മൾ പരമാവധി ഒഴിവാക്കണം. ശരീരത്തിന് ചൂട് കൂട്ടുന്നതും രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതുമായ ഒരു കാരണമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് രാത്രി ഉറക്കമൊഴിക്കൽ നമ്മൾ ഒഴിവാക്കണം. അധികം
1: ചൂടുകാലം എന്ന് പറയുമ്പോൾ തന്നെ വെള്ളത്തെക്കുറിച്ചാണ് നമുക്ക് ആലോചന വരിക. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, പ്രത്യേകിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ആയുർവേദം എന്താണ് പറയുന്നത്?
2: നമ്മൾ ആയുർവേദത്തിന് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ച വാക്കുകളുണ്ട്, നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കേണ്ടത് നമ്മൾ ചൂടാറി തണുത്തതായിരിക്കണം. രോഗാണുക്കളെ നശിപ്പിച്ച ശേഷം ചൂടാറി തണുത്ത വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ആയുർവേദം പറയുന്നത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തിളപ്പിക്കുന്ന സമയം ഔഷധങ്ങളിട്ട് ആ ഔഷധ ഗുണം കൂടി ശരീരത്തിന് നാം ഉപകാരപ്രദമായ രീതിയിൽ വേണം വെള്ളം നിർമ്മിക്കുവാനും ആ വെള്ളം കുടിക്കുവാനും വേണ്ടതെന്നാണ്. അതായത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഔഷധ ചൂർണങ്ങൾ അല്ലെങ്കിൽ ഔഷധം കൂടി ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഔഷധങ്ങളുടെ ഗുണം കൂടി നമുക്ക് ലഭിക്കുന്നു. ഇതിൽ നമ്മൾ ഇടേണ്ട ഔഷധങ്ങളെപ്പറ്റി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓരോ കാലാവസ്ഥയിലും ആ കാലാവസ്ഥയ്ക്കനുസരിച്ച ഔഷധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വേനൽക്കാലം ആണ് ഈ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം, ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഈ കാലത്ത് ഉപയോഗിക്കേണ്ടത്. അത്തരം ചില മരുന്നുകളാണ് പതിമുഖം, രാമച്ചം, നന്നാരി തുടങ്ങിയവ. നമുക്കറിയാം വേനൽക്കാലത്തൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് നന്നാരി സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. അതെല്ലാം ശരിക്ക് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്. ഇതെല്ലാം വേണമെന്നില്ല, പതിമുഖമോ രാമച്ചമോ നന്നാരിയോ അതുപോലുള്ള തണുപ്പ് നൽകുന്ന ഔഷധങ്ങൾ ഒന്നോ പലതായോ എല്ലാം കൂടി ഇട്ടോ കിട്ടുള്ള വെള്ളം, ചൂടാക്കിയ വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ ശേഷമാണ് കുടിക്കാൻ ഉപയോഗിക്കേണ്ടത്.
1: സാറ് നേരത്തെ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ നമുക്കറിയാം വേനൽക്കാലങ്ങളിൽ ഉഷ്ണം കാരണം പല ആളുകളും വളരെ കുറച്ച് സമയമാണ്, അതായത് രാവിലെയോടടുക്കുന്ന സമയത്ത് മാത്രമാണ് പല ആളുകളും ഉറങ്ങാറുള്ളത്. ശരിക്ക് വേനൽക്കാലത്ത് ഉറക്കം കൂടുതൽ വേണം എന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ടോ വേനൽക്കാലത്ത് കൂടുതൽ ഉറങ്ങണം എന്നുള്ളത്? ഒന്ന് വിശദീകരിക്കാമോ?
2: നമുക്ക് ഉറക്കത്തെപ്പറ്റി നമുക്കൊരു വിശദമായി തന്നെ സംസാരിക്കാം. ഉറക്കത്തിന് പ്രാധാന്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറക്കം കുറഞ്ഞവർക്ക് ശരീരക്ഷീണം, ദുഃഖം, ഓർമ്മക്കുറവ്, അകാല മരണം വരെ, അതായത് അസുഖങ്ങൾ വന്ന് അകാല മരണം വരെ സംഭവിക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. അത്രയും ഒരു പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മൂന്ന് തൂണുകൾ എപ്രകാരമാണോ എന്നുള്ളതിനനുസരിച്ച് പറയുന്നത്, ആഹാരം, ഉറക്കം, ബ്രഹ്മചര്യം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ആ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഉറക്കം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കമൊഴിക്കാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പകലുറക്കം സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല എങ്കിലും വൃദ്ധന്മാർക്കും കുട്ടികൾക്കുമെല്ലാം അല്പനേരം പകലുറക്കമാവാം. അതായത് പൊതുവെ ശരീരബലം കുറഞ്ഞിരിക്കുന്ന വൃദ്ധന്മാർ, കുട്ടികൾ എന്നിവരിൽ അല്പം പകലുറക്കമാകാം. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യം, ഈ വേനൽക്കാലം എന്ന് പറയുന്ന കാലത്ത് അല്പം പകലുറക്കം ആവാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോലിയുടെ ഭാഗമായി രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടത് അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണ് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത് അതിന് മുമ്പായി പകുതി സമയമെങ്കിലും, അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് 6 മണിക്കൂർ നേരം ഉറങ്ങേണ്ട ഒരു വ്യക്തി ഏതെങ്കിലും കാരണവശാൽ രാത്രി ആ വ്യക്തിക്ക് 4 മണിക്കൂറേ ഉറങ്ങാൻ സാധിച്ചു ഉള്ളൂ എങ്കിൽ ആ വ്യക്തി 2 മണിക്കൂറിൻ്റെ പകുതിയായ, ബാക്കിയുള്ള 2 മണിക്കൂറിൻ്റെ പകുതിയായ 1 മണിക്കൂറെങ്കിലും അടുത്ത ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഉറങ്ങിയിരിക്കണം, പകലുറങ്ങിയിരിക്കണം എന്നാണ്. ആ സമയത്താണ് നമ്മൾ പകലുറങ്ങാൻ പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വേനൽക്കാലത്ത് നമുക്ക് അല്പനേരം ഉറങ്ങാം എന്നുള്ളത് ആണ്.
1: നമുക്കറിയാം ഒട്ടനവധി അസുഖങ്ങൾ വരുന്ന ഒരു കാലമാണല്ലോ വേനൽക്കാലം. ഈ സമയത്ത് രോഗം വരാതിരിക്കാൻ നമുക്ക് പൊതുവായിട്ട് ചെയ്യാനുള്ളത് എന്തെല്ലാമാണ്?
2: നമ്മൾ വേനൽക്കാലമായാലും ഏത് കാലമായാലും നമ്മൾ അസുഖങ്ങൾ വരുന്നത് പ്രധാനമായും 2 രീതിയിലൂടെയാണ്. ഒന്ന് ജലത്തിലൂടെയും അതുപോലെ തന്നെ വായുവിലൂടെയും. ഈ ജലശുദ്ധീകരണവും വായു ശുദ്ധീകരണവും നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ തുലവും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ജലശുദ്ധീകരണത്തെപ്പറ്റി സംസാരിക്കാം. കുടിക്കുന്ന ജലത്തെപ്പറ്റി ശുദ്ധമാക്കേണ്ട എങ്ങനെയെന്ന് നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിണറിലെ ജലം ശുദ്ധിയാക്കുകയാണ്. കിണറിലെ ജലം ശുദ്ധിയാക്കുവാൻ ഇപ്പോൾ നമുക്ക് ആയുർവേദ രീതി സംസാരിക്കുന്നത് കൊണ്ട് ആയുർവേദത്തിൽ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. തേറ്റാമ്പരൽ, താതിരിപ്പൂവ്, താമരപ്പൂവ്. ഞാൻ ഒന്നുകൂടി പറയാം, തേറ്റാമ്പരൽ, താതിരിപ്പൂവ്, താമരപ്പൂവ് എന്നിവ നമ്മൾ ചെറുതായി പൊടിച്ച് ഒരു ചെറിയ കിഴി കിട്ടി കെട്ടി കിണറ്റിലിടുകയാണെങ്കിൽ, വെള്ളത്തിലിടുകയാണ് താഴ്ത്തി വെക്കുകയാണെങ്കിൽ ജലം ഒരു പരിധിവരെ ശുദ്ധമാകുന്നതായി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് മാത്രം നമ്മൾ ജലശുദ്ധീകരണത്തിനായി ചെയ്യണമെന്നല്ല, നമ്മൾ മറ്റുള്ള മാർഗങ്ങളോടൊപ്പം ഇതുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പണ്ടെല്ലാം നെല്ലിമരത്തിൻ്റെ പലക നമ്മൾ കിണറ്റിലിട്ടിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ടാകും കുട്ടിക്കാലത്തെല്ലാം വെള്ളം തെളിയുന്നതിന് വേണ്ടി. നെല്ലിമരം നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. നമ്മൾ കിണർ വെള്ളം തെളിയുന്നതിന് വേണ്ടി നെല്ലിമരത്തിൻ്റെ പലക നമ്മൾ കിണറ്റിലിടുന്നത് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തതായി നമുക്ക് ജലശുദ്ധീകരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മൾ നിർബന്ധമായും കഴിക്കുന്നതിന് മുമ്പ് പാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകാൻ, തിളച്ച ശേഷമുള്ള ചൂടുവെള്ളത്തിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ജലശുദ്ധീകരണത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തതായി നമ്മൾ വായുവിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. വായു ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാന മാർഗമാണ് ധൂപനം എന്നുള്ളത്. ധൂപനം എന്നാൽ പുകയ്ക്കുക എന്നതാണ് അർത്ഥം. സാധാരണ രീതിയിൽ നമ്മൾ അപരാജിത ധൂമം എന്നുള്ള ഒരു പൊടി, അതായത് ചില ഔഷധങ്ങൾ ചേർത്ത ഒരു പൊടി നമുക്ക് സാധാരണ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്പം കനലെടുത്ത് ഇത് പുകയ്ക്കുന്നത് വഴി നമ്മൾ അന്തരീക്ഷ ശുദ്ധീകരണം, വായുവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കൊതുക് പോലുള്ള ജീവികളെ അകറ്റാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ തന്നെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് കൈവരും. ഈ അപരാജിത ധൂമം എന്ന് പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ വെളുത്തുള്ളി, കായം മുതലായ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പുകയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്നും നമ്മൾ പുകയ്ക്കാൻ, എന്നും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം.
1: ദിനചര്യ, അതായത് ദിവസേന നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ചുവല്ലോ, എന്താണ് ദിനചര്യ എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: ദിനചര്യ എന്ന പേരിൽ നാം നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ആയുർവേദം പറയുന്നുണ്ട്. പല്ല് തേക്കലും കുളിയും വരെ അതിൽ ഉൾപ്പെടും. നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ആയുർവേദ രീതിയിൽ പറയുന്ന ദിനചര്യ നമ്മൾ അനുവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ കണ്ണിലെന്നും മരുന്നൊഴിക്കുവാൻ വേണ്ടി ആയുർവേദം പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ ഇളനീർക്കുഴമ്പ് പോലുള്ളവ കണ്ണിൽ ഒറ്റിക്കുന്നത് കൊണ്ട്, ദിവസേന ഒറ്റിക്കുന്നത് കൊണ്ട് ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും കണ്ണ് വളരെ നേർമതയുള്ളതായി മാറാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ദിനചര്യയിൽ പറയുന്ന ഒന്നാണ് ദിവസേന മൂക്കിൽ മരുന്നൊറ്റിക്കുക എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നസ്യം എന്നുള്ളത്. ദിവസേന 2 തുള്ളിയോളം അണുതൈലം എന്ന പേരിലുള്ള ഔഷധം ഒറ്റിക്കുവാൻ ആണ് ആയുർവേദം പറയുന്നത്. നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് നസ്യം എന്നുള്ളത്. അതുകൊണ്ട് തൊലിയുടെ അസുഖങ്ങളെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ തന്നെ അലർജി കൊണ്ടുള്ള രോഗങ്ങളെ തടുക്കാൻ നസ്യത്തിന് സാധിക്കും. പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കാണുന്ന ത്വക്ക് രോഗങ്ങൾ വരാതെ തടയാൻ ഈ നസ്യത്തിന് വളരെ കഴിവുണ്ട്. പിന്നീട് പറയുന്ന ഒന്നാണ് വ്യായാമം എന്നുള്ളത്. വ്യായാമത്തിൻ്റെ ഗുണം നമ്മളിവിടെ പ്രത്യേക ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യായാമം എന്നുള്ളത് നമ്മുടെ ദഹനശക്തി ക്രമീകരിക്കാൻ വേണ്ടി കൂടി നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. വേനൽക്കാലത്ത് നമ്മൾ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ശക്തിയുടെ പകുതി ബലത്തിനനുസരിച്ചാണ് വ്യായാമം സാധാരണ കാലങ്ങളിൽ ചെയ്യാൻ പറയുന്നത്. എന്നാൽ വേനൽക്കാലത്ത് അല്പം കൂടി കുറച്ച്, വളരെ കുറച്ചു മാത്രം വ്യായാമം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കാലമാണ്.
1: വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങളും അവ വരാതിരിക്കാനുള്ള കാര്യങ്ങളും, വന്നാൽ ചെയ്യേണ്ട ചികിത്സകളും ഒന്ന് വിശദീകരിക്കാമോ?
2: സാധാരണയായി വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾ ചിക്കൻ പോക്സ്, ശരീരക്ഷീണം, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ്, ചൂടുകുരു തുടങ്ങിയ രോഗങ്ങളാണ്. ഇതിൽ ശരീരക്ഷീണം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അധികം വെയിൽ കൊള്ളാതിരിക്കുക, അതുപോലെ തന്നെ അത്യധ്വാനം ചെയ്യാതിരിക്കുക, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, പഴങ്ങൾ ഉൾപ്പെടുത്തുക എന്നിവയെല്ലാം ചെയ്യണം. ചിക്കൻ പോക്സ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ചെറിയ രീതിയിലുള്ള വിരേചനം, മൃദുവിരേചനം എന്ന് പറയും, അതായത് ചെറിയ രീതിയിൽ നമ്മൾ വയറിളക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെങ്കണ്ണ് പോലത്തെ അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ തലേദിവസം മല്ലി ചതച്ചിട്ട് ആ വെള്ളം പിറ്റേ ദിവസം കണ്ണിൽ ഒറ്റിക്കാൻ ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് സൂചിപ്പിച്ച പോലെ ജലശുദ്ധീകരണം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള ജലം 5 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിക്കണം.
1: ശരീരത്തെ തണുപ്പിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച് നമുക്ക് വേനൽക്കാലത്ത് പ്രതിരോധം കൂട്ടുന്നതിന് ഉപയോഗിക്കാവുന്നവ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ തണുപ്പ്, ശരീരത്തിൽ തണുപ്പ് നൽകുന്ന ഒട്ടനവധി ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. ചിറ്റമൃത്, പതിമുഖം, വേപ്പിൻ തൊലി, മല്ലി, രക്തചന്ദനം എന്നിവയെല്ലാം ഇട്ട വെള്ളം നമ്മൾ തിളപ്പിച്ചു കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈദ്യനിർദ്ദേശപ്രകാരമാണ് സാധാരണ മരുന്നുകൾ കഴിക്കേണ്ടത്. എങ്കിലും നമ്മൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചന്ദനാസവം, ഉശീരാസവം, ശാരിപാദ്യാസവം എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് ചൂട് കുറയ്ക്കാനും അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും.
1: നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സമീർ ബാബുവാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
0: പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. വേനൽക്കാലം തണുപ്പുള്ളതാക്കാം.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപ്പദം വാരിക വരി ചേരുക വായിക്കുക.
5: മൂന്ന് ക്വാളിറ്റീസ് ഉള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഒന്ന്, നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആള്. ആൾ ഒരിക്കലും നിങ്ങളെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കില്ല. രണ്ടാമത്തെ, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുന്നിൽ പോയിട്ട് ഒരു പ്രജഡീസും ഇല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്. മൂന്നാമത്തെ, നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് യുവർ ഗോൾഡ് മൈൻ. നെവർ ലൂസ് ഹിം.
6: അതിമനോഹരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മനോഹരമാണ് സൗഹൃദമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്ക് ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണല്ലോ. വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും മൂല്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തുമാത്രം മനോഹരമാണ് ജീവിതം. ഒരാൾ പണ്ട് പറഞ്ഞ് അങ്ങനെ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് എത്രയോ കാലമായി, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പഴക്കമില്ല. നമ്മൾ കാണാതിരിക്കുന്ന പഴക്കേ ഉള്ളൂ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എനിക്ക് പഴക്കമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഒന്നാമത്തെ പറഞ്ഞെന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. എന്ത് തുറന്ന് പറയാൻ കഴിയുക, വിശ്വസിക്കുക. അപ്പോൾ അവിടെ പരസ്പര വിശ്വാസ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനൊരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അവിടെ പറയും, ഓനോട് പറഞ്ഞ മറ്റവനോട് പറയും. അപ്പോൾ ഒരു വിശ്വാസ്യത ബന്ധത്തിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടും. അപ്പം അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയും. പിന്നെ ഇല്ല, ഈ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, തെറ്റ് തിരുത്തുക. ചെറുക്ക് പറയുക, എന്താ തെറ്റ് തിരുത്തുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. എങ്ങനെ രണ്ട് രൂപത്തിൽ തെറ്റ് തിരുത്തും. ഒന്ന്, അവനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അഭിമാനത്തെപ്പോലും പരിഗണിക്കാതെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ജഡ്ജ് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊന്ന്, പേഴ്സണലായിട്ട് കണ്ടിട്ട് അവൻ്റെ ഗുണം ആഗ്രഹിച്ചു കൊണ്ടുള്ള തെറ്റിതിരുത്തൽ. അങ്ങനത്തെ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നല്ലെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ എണ്ണ എല്ലാവരും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ടാവുമോ എല്ലാവരും എല്ലാ സൗഹൃദങ്ങളും വന്നിട്ട് നമ്മളോട് അങ്ങനെ നിങ്ങൾ ചെയ്ത്? ശരിക്ക് പലരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർ ഈ തെറ്റ് തിരുത്തൂല. അത് വലിയൊരു ഒരു എന്താ പറയുക, തെറ്റ് തിരുത്തണം. ശരിക്ക് നമ്മൾ തിരുത്തണോ നമ്മൾ ആലോചിക്കണം അല്ലേ.
7: ഈ ചങ്ക് ബ്രോ അല്ലേ, ഇപ്പോൾ എല്ലാം അതാണല്ലോ.
6: അതെ അതെ.
7: ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങനെ പിന്നെ ബൈക്കിൽ വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് തീരുമാനിക്കണം. അവർ ആ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നല്ലൊരു ഒരു മൂന്ന് മെസ്സേജുകളാണ് ഇപ്പോൾ വന്നത്.
6: എന്തിനും കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറയും, അതിൽ ചില അടിവരയേണ്ട കാര്യമുണ്ട്. എന്തിനും കട്ടക്ക് കൂടെ നിൽക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കണം. അതും വേണ്ടടാ, അതും നമുക്ക് നമ്മളുടെ നയരേഖ തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം നയരേഖ. അപ്പോഴാണ് ഒരു സുഹൃത്താവുള്ളൂ. മറ്റേത് ഏത് തോന്നിവാസങ്ങളിലേക്കും കൂട്ടുകൂടുന്ന കുറേ കൂട്ടങ്ങൾ മാത്രമാണ്.
7: സുഹൃത്തുക്കൾ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഹൃത്തു ബന്ധം നിലനിർത്താൻ കഴിയില്ല. അതിൻ്റെ പേരിലാണ് പലരും ആ സുഹൃത്തു ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സെലക്റ്റീവാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഒരു വാങ്ങിക്കണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ നല്ല അന്വേഷിച്ചിട്ട് തന്നെ അത് കണ്ടെത്താറുള്ളൂ അല്ലേ. ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അതെന്തും ആവട്ടെ. പക്ഷേ ഈ ഒരു സെലക്ഷൻ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുണ്ട് അല്ലേ.
6: ഓ,
7: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടത് ആരായിരുന്നു?
6: അബൂബക്കർ സിദ്ദീഖ്.
7: അതിനൊരു കാരണം ആ സുദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെയാണല്ലോ,
6: ആ വിശ്വാസ്യതയാണ്. നബി വിശ്വസിച്ചു എന്തിലും അല്ലേ, ആത്മാർത്ഥമായി വിശ്വസിച്ചു.
7: അപ്പോൾ നമുക്കതിലൊക്കെ ആരെ സുഹൃത്താക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? യെസ്, എങ്കിൽ
6: വിശ്വസിച്ചു,
7: ഞാൻ വിശ്വസിച്ചു. അതാണ് സുഹൃത്ത്. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഫീലിംഗാണ്, നമുക്ക് തോന്നിയതാണ് അല്ലേ. അതിപ്പോൾ അത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്. മറിച്ച് അതോടൊപ്പം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ അതേപോലെ അത് ചെയ്യാമെന്ന് പറയുന്ന സുഹൃത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബൈക്കിൻ്റെ ബൈക്കിലിരുന്ന് സുഹൃത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന്, ഊട്ടി പോകലാണ്. ഇന്ന് ഊട്ടി പോകലാണ്, ഊട്ടിക്കുള്ള യാത്ര എന്തോന്നും ചിന്തിക്കണില്ല. അത് ആ ഒരു നമ്മൾ ഊട്ടി പോകുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിന് ഊട്ടി പോകാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവൻ്റെ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യാത്ര സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് നെല്ലും പതിരും തിരിച്ച് കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്നുകൂടി.
6: നമ്മളെ ആവശ്യവും അതുപോലെ നമ്മളെ സുഹൃത്തിൻ്റെ ആവശ്യം ഇതിന് യോജിക്കുന്നുണ്ടോ പരസ്പരം, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെയുള്ള പ്രധാനം ഒന്ന് തെറ്റിതിരുത്തണം, മറ്റൊന്ന് ആപത്തിൽ കൂടെ നിൽക്കുക, പ്രയാസം ഉണ്ടാകുമ്പം സഹായിക്കാനുണ്ടാകും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞ കാര്യമാണ് ശരിക്കും. അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ഓരോ അബൂഖർ റളിയല്ലാഹു കുറിച്ച് പറയാം, എൻ്റെ ഖലീൽ പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രതിസന്ധികൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായ അബൂഖർ സിദ്ദീഖ് റളിയല്ലാഹു
7: അൻഹു.
6: അപ്പോൾ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ അല്ലേ, നല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് തന്നെ നബി എന്താണ് അത്ര വിൽക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ.
7: അങ്ങനെ
6: ആവണം. അപ്പം നമ്മള്
7: നമ്മളിപ്പോ ഈ സലംക ഈ സുഹൃത്ത് ബന്ധങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാവണം. ആ ഒരു സമയത്താണ് നമ്മൾ ആക്സിഡൻ്റ് വാർത്ത കേട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിൽ ആ ഒരു സങ്കടത്തോടെ നിന്ന് ബന്ധുക്കളും കുടുംബങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ അവർ നിൽക്കും. ഒരുപക്ഷെ അവരെക്കാൾ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവരുടെ വാപ്പയും ഉമ്മയൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് സുഹൃത്തുക്കളായിരിക്കും ഐ സി യു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കളും അപ്പോൾ ആപത്ത് വരുന്ന സമയത്തുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്വാളിറ്റികളാണ് ആദ്യത്തെ
6: ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഒരാൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അയാൾ മരണപ്പെട്ടു, തൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതിനെ കുറിച്ച് പറയണം. മരിക്കുന്നവരെ ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരുന്ന മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇത് ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് പ്രാർത്ഥന കിട്ടുന്നു. അതുകൂടി മരണപ്പെട്ടതോടുകൂടി തൻ്റെ സുഹൃത്ത് അപ്രത്യക്ഷനാവുന്നില്ല, അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സൗഹൃദം അതിൻ്റെ എൻഡ് അത് പരലോകമായിട്ടുള്ള, അതാണല്ലോ റസൂൽ പറഞ്ഞത്, അവിടേക്ക് കൂട്ടാണ്. അവസാനം പറയരുത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വിരൽ കടിക്കുന്നൊരു നിമിഷം പറയുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിത്വം നില തീരുമാനിക്കുന്നിടത്തും വഴിതിരിച്ചു വിടുന്നിടത്തൊക്കെ പല സൗഹൃദങ്ങളാണ്. പൊതുവെ രക്ഷിതാക്കൾ അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടിയെ നമ്മളൊരിക്കലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്തല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നിടത്താന്നുള്ളത് ഒരു മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ സൗഹൃദങ്ങൾ ആരാണ് നേരത്തെ തീരുമാനിക്കപ്പെടാൻ അതും ചിന്തിക്കാനും കഴിയണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല വഴി കിട്ടി. നേരെ മറിച്ച് നമ്മൾ അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം നമ്മൾ അവിടെ ഒരു ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾ ഈ വഴിവിട്ട ആൾക്കൂട്ട കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി പോവുകയും ഇന്നലത്തെ ചിന്തയിൽ പറഞ്ഞില്ലേ ആ കൂട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് അധ്യാപകൻ വരെ അടിച്ചത്. അവിടെയൊന്നും വേണ്ടടാ എന്ന് പറയാൻ അവിടെ ഞാനതിലില്ല, നമുക്കതിൽ വേണ്ട. അപ്പോൾ അവിടെ വേഗം ആൾക്കൂട്ട അവിടെ ആ കൂട്ടത്തിലുള്ള ആൾ തീരുമാനിക്കപ്പെടും വേണ്ട നല്ലതല്ല, അപ്പം മാറി നിൽക്കും. അതൊക്കെ നല്ലതാണെന്ന് കൂട്ടം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും.
7: സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റി അല്ലേ. അതായി കഴിഞ്ഞാൽ മുസ്ലിമിന് ഒരു വിശ്വാസം നന്നായി കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ?
8: ഇമാം നബവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കിടപ്പറ വിട്ട് അകലുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കായി വിശദീകരിക്കുന്നത്.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്സല്ലി വഅസ്ലിമു അലാ നബിയിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുള്ള ഖിയാമുല്ലൈലിൻ്റെ ശ്രേഷ്ഠത, രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നൽകിയ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളിൽ രണ്ടാമത്തേത് സൂറത്തു സജദയിൽ നിന്നുള്ള 16-ാമത്തെ വചനമാണ്. അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ്ശൈത്വാനിർ റജീം തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ, അവരുടെ കിടപ്പറ വിട്ട് അവർ എഴുന്നേൽക്കുന്നതാണ്, കിടപ്പറയിൽ നിന്ന് ദൂരെയാവുന്നതാണ്. യദഊന റബ്ബഹും, അവരുടെ റബ്ബിനോടവർ പ്രാർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നവരുമാണ്. ഖൗഫം വത്വമഅ, ഭയത്തിലും ആഗ്രഹത്തിലും ആശയിലും. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ റിസ്ഖിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്.

ആ ഉറക്കിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നതാണ് എന്നർത്ഥം. ഫജറിന് മുമ്പേ, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള ആ സമയങ്ങളിൽ, അർദ്ധരാത്രി കഴിഞ്ഞുള്ള ആ ഒരു സമയത്തും ഒക്കെയായി തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഭയത്തോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ റിസ്കിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഏതൊരു സന്ദർഭത്തിലാണ് ഉണർത്തുന്നത്? ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറു ബിഹ ഖറു സുജ്ജദ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അതാണ് സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ ആയത്ത്. അതിനെ തുടർന്നാണ് ഈയൊരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി അങ്ങനെ വീഴുന്നു അവർ. തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരാണവർ. അങ്ങനെയുള്ളവർ മാത്രമേ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ കിബിറ് കാണിക്കുന്നവരല്ല, അഹങ്കാരം കാണിക്കുന്നവരല്ല. അവരുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ റബ്ബിനെക്കുറിച്ച്, റബ്ബിൻ്റെ ആയത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ സുജൂദിൽ സാഷ്ടാംഗം നമിക്കുന്ന, പ്രണമിക്കുന്നവരായ, റബ്ബിനെ സുജൂദ് ചെയ്യുന്ന, റബ്ബിനെ തസ്ബീഹ് തഹ്മീദ് ചെയ്യുന്നവരായ ആളുകൾ, ഒരിക്കലും അഹങ്കാരം കാണിക്കാത്തവരായ ആളുകൾ, അവരുടെ വിശേഷണമാണ് അവരുടെ ഉറക്കിൽ നിന്നവർ അവരുടെ പാർശ്വങ്ങൾ വിട്ടകലുന്നതാണ് എന്ന് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ വിശേഷണങ്ങൾ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇദാ ദുക്കിറു ബി ആയാത്തില്ലാഹി ഖറു സുജ്ജദ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ അവർ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സുജൂദിൽ വീഴണമെങ്കിൽ, ഖറു സുജ്ജദൻ ഫീമായ തത്വല്ലബു അസുജൂദ്, സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ സുജൂദ് ചെയ്യുന്നു. ഫലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നില്ല. അലാ യദഉ ജിബാഹഹും വ ഉനൂഫഹും അലൽ അർദ്, അവരുടെ നെറ്റികളും അവരുടെ മൂക്കുകളുമെല്ലാം ഭൂമിയിൽ വെക്കാൻ അവർക്ക് യാതൊരു അഹങ്കാരവുമില്ല. ബൽ യതദല്ലലൂന ലില്ലാഹി, അള്ളാഹുവിനവർ അങ്ങേയറ്റത്തെ കീഴ്പ്പെടുകയാണ്. ഇദ അമറ ബിസ്സുജൂദി സജദു, സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നു. വയുഹ്തമലു അയ്യക്കൂന മഅന ഖറു സുജ്ജദൻ എന്നതിന് ഇങ്ങനെയുമാവാം, അന്നൽ മുറാദ ബിദാലിക കമാലു തദല്ലുലില്ലാഹി ബിൽ ഇബാദ, ആരാധന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക, കീഴൊതുങ്ങുക, അതിൻ്റെ പൂർത്തീകരണമാണത് എന്ന്. സവാ ഇൻ കാന സജ്ദതൻ ഔ ഗൈറഹ, എങ്ങനെയാണോ സുജൂദ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ, ആ ഒരു അർത്ഥവും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, മാത്രമല്ല അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരാണ്. തസ്ബീഹുല്ല എന്താണ് സഹോദരങ്ങളെ? തൻസീഹു അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. അൻ കുല്ലി നഖ്സിം വഅയ്ബിൻ, എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹുവിനെ പൂർണ്ണതയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധിപ്പെടുത്തുകയാണ്. അതാണ് തസ്ബീഹ്. സബ്ബഹത്തല്ലാഹ നസ്സഹതഹു, നീ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തി. വബറഅതഹു, അള്ളാഹുവിനെ നീ ദൂരയാക്കി. മിൻ കുല്ലി നഖ്സിൻ വഅയ്ബിൻ, അള്ളാഹുവിനെ എല്ലാ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നുമൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി, അതിൽ നിന്നെല്ലാം വിദൂരമാക്കി വലിയൊരു സ്ഥാനത്താണ് നീ നിർത്തിയിട്ടുള്ളതിൽ. അന്നഹു ജല്ല വഅല, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കാമിലു സിഫാത്തി, പൂർണ്ണമായ സിഫത്തുകൾക്കുടമസ്ഥനാണ്, വിശേഷണങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. മുൻതഫിൻ അൻഹു ജമീഉ നഖായിസ്, എല്ലാവിധ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്, യാതൊരുവിധ കുറവുകളും പോരായ്മകളും ന്യൂനതകളുമില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ഹംദിനെ, അതെ, സബ്ബഹുല്ലാഹ തസ്ബീഹൻ മഖറൂനം ബിൽ ഹംദി മുസാഹിബം ബിഹി, അതിനോടൊന്നിച്ചു തന്നെ സബ്ബിഹു തസ്ബീഹ് പറഞ്ഞ

ഫഇൻ കുര്റിറൽ മദ്ഹു സാറ സനാഅൻ, അത് ആവർത്തിക്കപ്പെടുമ്പോൾ, മദ്ഹ് ആവർത്തിക്കപ്പെടുമ്പോൾ അത് സനാ ആകും. കമാ യദുല്ലു അലാ ദാലിക ഹദീസു അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അറിയിക്കുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈനി, നമസ്കാരത്തെ, പ്രാർത്ഥനയെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ അടിമക്കുമിടയിൽ ഞാൻ പകുത്തിരിക്കുന്നു എന്ന്. ഐദാ ഖാല അൽഅബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു അടിമ പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, ഹമീദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനുർ റഹീം എന്നൊരു അടിമ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, അസ്സന അലൈ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങൾ, ഇങ്ങനെ അഹങ്കാരമില്ലാത്ത വിധം, അഹങ്കാരം കാണിക്കാത്ത വിധം അള്ളാഹുവിനെ കീഴ്പ്പെടുകയും സുജൂദിൽ പ്രണമിക്കുകയും റബ്ബിന് എല്ലാ നിലക്കും കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, വഹും ലായസ്തക്ബിറൂൻ, ലായസ്തക്ബിറൂൻ അൻ ഇബാദത്തില്ല, അവർ അള്ളാഹുവിൽ കിബ്ർ കാണിക്കുകയില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അഹങ്കാരം കാണിക്കുകയില്ല. ഇദാ അമറഹുമുല്ലാഹു തസലുൽ അംറ ബിദുല്ലിൻ വഖുദൂഇൻ വശുഊരിൻ ബിൽ ഉബൂദിയ്യ, അവരോട് അള്ളാഹു എന്തെങ്കിലും കൽപ്പിച്ചാൽ ആ കൽപ്പനയെ അവർ അങ്ങേറ്റത്തെ കീഴ്വണക്കത്തോടുകൂടി, താഴ്മയോടുകൂടി, ആരാധനയുടെ എല്ലാ വികാരത്തോടും കൂടി അതിനെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, ശിരസ്സാ വഹിക്കുകയാണ് ചെയ്യുന്നത്. വശുഊരി ബിഖമാലിൽ ഉലൂഹിയത്തി വർ റുബൂബിയത്തി ലില്ലാഹി അസ്സവജൽ, റുബൂബിയത്തും ഉലൂഹിയത്തും രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വവും ആരാധനയിലുള്ള ഏകത്വവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാക്കിക്കൊണ്ട് അവരതിന് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് സഹോദരങ്ങളെ, തത്തജാഫ ജുനൂബുഹും അനിൽ മലാജി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് തത്തജാഫ എന്ന് പറഞ്ഞാൽ തതബാഅദു ജുനൂബുഹും അനിൽ മലാജി, അവരുടെ പാർശ്വങ്ങൾ കിടപ്പറയിൽ നിന്ന് അകലുന്നതാണ്. മലാജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിൽ മറാഖിദ്, അവർ ഉറങ്ങുന്നിടത്ത് നിന്ന്. ഫഹും യുഹയൂന അല്ലൈല ബിസ്സലാത്തി വദിക്രില്ലാഹി അസ്സ വജൽ, രാത്രിയെ നമസ്കാരം കൊണ്ടും ദിക്റുകൾ കൊണ്ടും അവർ ജീവിപ്പിക്കുകയാണ്. വഇദാ അതമ്മു സ്വലാത്തുഹും, അവരുടെ നമസ്കാരം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഖത്തമു ദാലിക ബിൽ ഇസ്തിഗ്ഫാർ, അവർ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിൻ്റെ ആ ഒരു സമയത്ത്, സുഹൂറിൻ്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്, അള്ളാഹുവിനെ വാഴ്ത്തുന്നവരാണവർ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്. ചില സലഫുകൾ പറഞ്ഞതായി കാണാം, ഹാദാ യദുല്ലു അലാ കമാലി മഅരിഫത്തിഹിം ബി അൻഫുസിഹിം, തങ്ങളുടെ നഫ്സുകൊണ്ട് അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ആ ഒരു പൂർണ്ണതയാണ്. അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, രാത്രിയുടെ അവസാനങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നത്, ഖൗഫൻ മിന്ന യകൂനു ഖസ്സറു മഅ അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് തങ്ങൾക്ക് വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്നത്. യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവർ അള്ളാഹുവിനോട് യദുഊന അല്ലാഹ ദുആ അൽ മസ്അല വദുആ അൽ ഇബാദ, ദുആ അൽ മസ്അലയും ദുആ അൽ ഇബാദത്തും എല്ലാം റബ്ബിനോട് അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ദുആ അൽ മസ്അല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത്, റബ്ബന യാ റബ്ബന അഗ്ഫിർ ലന, യാ റബ്ബന അഗ്ഫിർ ലന, യാ റബ്ബന റഹംന, യാ റബ്ബന യസ്സിർ ഉമൂറന, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ, യാ റബ്ബന ഇശ്റഹ് സുദൂറന, ഞങ്ങളുടെ മനസ്സുകൾക്ക് വിശാലത നൽകണേ. ഇതാണ് ദുആഉൽ ഇബാദ വ ദുആഉൽ മസ്അല, ഇതാണ് ദുആഉൽ മസ്അല. എന്നാൽ ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ അയ്യുഖീമു സ്വലാത്ത, അവർ നമസ്കാരം നിർവഹിക്കുകയാണ്, വയ്യുത്തു സക്കാത്ത, സക്കാത്ത് നൽകുകയാണ്, റമദാനിൽ നോമ്പെടുക്കുകയാണ്, ഹജ്ജ് ചെയ്യുകയാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുകയാണ്, കുടുംബബന്ധം ചേർക്കുകയാണ്, മറ്റുള്ള ഇബാദത്തുകളെല്ലാം ദുആഉൽ ഇബാദയാണ്, അതിലെല്ലാം പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ദുആഉൽ മസ്അലയും ദുആഉൽ ഇബാദയും അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളതിനാണ് ആ മസ്അല എന്ന് അറിയിക്കപ്പെടുന്നു. കാനത്തിൽ ഇബാദത്തു ദുആൻ, ഇബാദത്തു ദുആയാകുന്നു. കാരണം ലിഅന്നക ലൗ സഅൽത അൽ ആബിദ, ആരാധനോട് നീ ചോദിക്കുകയാണ്, ഒരടിമയോട് ചോദിക്കുകയാണ്, ലിഅയ്യ ശൈഇൻ തഅബുദുല്ലാഹ, എന്തുകൊണ്ട്, എന്ത് കാര്യത്തിനാണ് നീ അള്ളാഹുവിനെ

0: ഇബാദത്ത് ചെയ്യുന്നത് എന്നൊരടിമയോട് ചോദിച്ചാൽ, ലക്കാല, ആ അടിമ പറയും, ലിനൈലി റിദ്വാനിഹി വൽ ജന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും നേടാനാണ്. ഫഹുവ ദാഇൻ ബി ലിസാനിൽ ഹാൽ, അവൻ്റെ ആ ഒരവസ്ഥയിൽ അവൻ അത് ദുആ ചെയ്യുകയാണ്. വഖദ് യസ്ഹബുഹു ദുആഉൻ ലി ബി ലിസാനിൽ മഖാൽ, ആ ഒരു പറയുന്ന സമയത്ത് ആ നാവിൽ ആ ഒരു പ്രാർത്ഥനയുണ്ട്. ഫസ്വലാത്തു മസലൻ ഫിഹ ദുആ, നമസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്. ഇദുഉൽ ഇൻസാനു ഫിഹ ദുആ റുക്നിൻ ഫിസ്വലാ, നമസ്കാരത്തിൻ്റെ റുക്നിൽ പ്രാർത്ഥനയുണ്ട്. ഇദാലം തദുഉ ഫിസ്വലാത്തി ഫിഹാദ ദുആഇ ബത്തലത്ത് സ്വലാത്തുക, അത് നീ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിൻ്റെ നമസ്കാരം ബാത്തിലാണ്. ഏത് സന്ദർഭത്തിലാണതുള്ളത്? സൂറത്തുൽ ഫാത്തിഹയിൽ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നീയാക്കണേ. ഹാദാ ദുആ റുക്നിൻ ഫിൽ ഇബാദ, ആരാധനയിലുള്ള അതിൻ്റെ ആ റുക്നിൻ്റെ ദുആ അതാണ്, റുക്നാവുന്ന ദുആ. ലൗ തറക്തഹു മാ സഹത്ത് സ്വലാത്തുക, അതൊഴിവാക്കിയാൽ നിൻ്റെ നമസ്കാരം ശരിയാവുകയില്ല. അപ്പം നമസ്കാരം എന്നുള്ളത് ദുആഉൻ ബിലിസാനിൽ ഹാൽ, ആ ഒരവസ്ഥയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പറയുന്നിടത്തൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് യദുഉന റബ്ബഹും യഅബുദൂനഹു വയസ്അലൂനഹു, അല്ലാഹുവ ഇബാദത്ത് ചെയ്ത് റബ്ബിനോട് അവർ ചോദിക്കുന്നു. ഖൗഫൻ വതമഅ, ഭയപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, കിടപ്പറ വിട്ട് അകലുമ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യമാണ് അഷ്റഫ് സലഫി വാണിയമ്പലം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മെ തെര്യപ്പെടുത്തിയത്.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ലായ ബഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. മൈഗ്രെയിനും ചില കാരണങ്ങളും നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൈഗ്രെയിൻ എന്നത് തലയുടെ ഒരു വശത്ത് മാത്രമായോ ഇരുവശങ്ങളിലോ ഉണ്ടാകുന്ന കഠിനമായ തുടിപ്പോടുകൂടിയ തലവേദനയാണ്. ഇത് പെട്ടെന്നുണ്ടാകുന്ന വേദനയേക്കാൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ട്രിഗർ ചെയ്യപ്പെടുകയും തലവേദന തുടങ്ങുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ മൈഗ്രെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ട്രിഗറുകൾ, അതിന് ട്രിഗർ ഫാക്ടർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ, അഥവാ ഫാസ്റ്റിംഗ് ഒരു സ്കിപ്പിംഗ് മീൽസ് എന്ന് പറയും, അത് തലവേദന ചില ആളുകൾക്ക് ഉണ്ടാകാം. മറ്റൊന്ന് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ, കൃത്യമായി കൊണ്ട് വെള്ളം കുടിക്കാതെ വരുമ്പോൾ അത് തലവേദനയ്ക്ക് കാരണമായി മാറാറുണ്ട്. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴയ ചീസ്, ചോക്ലേറ്റ്, അജിനോമോട്ടോ, കൃത്രിമ മധുരങ്ങൾ, സംസ്കരിച്ച ഇറച്ചി, ഇവയൊക്കെ അഥവാ നൈട്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇവിടെ ഇവയൊക്കെ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട്. പിന്നെ കഫീൻ അമിതമായി ഉപയോഗിക്കുകയോ പെട്ടെന്ന് നിർത്തുകയോ ചെയ്യുന്നതും ഈ തലവേദന ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇനി മറ്റൊരു കാരണം ഉറക്കവും മാനസിക സമ്മർദ്ദവുമാണ്. ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം, ഇത് രണ്ടും മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള കാരണമായി കാണാറുണ്ട്. പിന്നെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദത്തിന് ശേഷമുള്ള പെട്ടെന്നുള്ള റിലാക്സേഷൻ, ഇവയൊക്കെ മൈഗ്രെയിൻ ചില ആളുകളിൽ ഉണ്ടാക്കാറുണ്ട്. മറ്റൊന്ന് പരിസ്ഥിതി ഘടകങ്ങളാണ്. ഒന്ന് അമിതമായ വെയിൽ, കടുത്ത ചൂട്, പ്രകാശമാനമായ വെളിച്ചം, അഥവാ മിന്നിമറിയുന്ന ലൈറ്റുകൾ, കമ്പ്യൂട്ടർ, മൊബൈൽ സ്ക്രീനുകൾ, ഇവയൊക്കെ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട്. പിന്നെ അസഹനീയമായ ശബ്ദം, രൂക്ഷമായ ഗന്ധങ്ങൾ, പെർഫ്യൂമുകൾ, പുക, പെയിൻറ് തുടങ്ങിയവ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാം. പിന്നെ കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങളും തലവേദനയ്ക്ക് കാരണമാകാം, മൈഗ്രെയിന് കാരണമാകാം. ഇതിനു പുറമെ മൈഗ്രെയിന് കാരണമാകാൻ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇപ്പോൾ സ്ത്രീകളിൽ ആർത്തവത്തിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആർത്തവ സമയത്തോ ഈസ്ട്രജൻ ഹോർമോണിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അഥവാ മെൻസ്ട്രൽ മൈഗ്രെയിൻ എന്ന് പറയും, അത്തരത്തിൽ തലവേദന ഉണ്ടാക്കാം. മറ്റൊന്ന് ശാരീരിക അധ്വാനം, കഠിനമായ വ്യായാമം, ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, ഇവ കൊണ്ടും ചില ആളുകൾക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. ഇവിടെ ആ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രധാന ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഒന്ന് അതിൻ്റെ പ്രോഡ്രോം ഘട്ടം എന്ന് പറയും, അഥവാ തലവേദനകൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന് അകാരണമായ ക്ഷീണവും തുടർച്ചയായ കോട്ടുവായടലും, പിന്നെ കഴുത്തിലെ പേശികൾക്ക് ഒരു മുറുക്ക് അനുഭവപ്പെടുക, പ്രത്യേക ഭക്ഷണങ്ങളോട് അമിതമായ ആഗ്രഹം തോന്നുക, പിന്നെ മൂഡിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, അസ്വസ്ഥത അല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, പിന്നെ ദഹന വ്യവസ്ഥയിലെ ചില മാറ്റങ്ങൾ, മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമടിക്കൽ, ഇതൊക്കെ ചില ആളുകൾക്ക് മൈഗ്രെയിന് മുമ്പായിക്കൊണ്ട് ഒരു ലക്ഷണമായിക്കൊണ്ട് കാണാറുണ്ട്. മറ്റൊന്ന് അതിന് തൊട്ട് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വരെയൊക്കെ കാണുന്ന ഓറ സ്റ്റേജ് എന്ന് പറയും. ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല, അത് മൈഗ്രെയിൻ വിത്ത് ഓറയുള്ള ആളുകൾ, ഒന്ന് കാഴ്ചയിലെ മാറ്റങ്ങളാണ്, കണ്ണിൽ മിന്നലുകൾ കാണുക, ജിഗ്സാഗ് വരകൾ അല്ലെങ്കിൽ അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്സ്, അങ്ങനത്തെ ഒരു കണ്ണിൽ കാഴ്ചയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ തലവേദനയ്ക്ക് തൊട്ട് മുമ്പായി ചില ആളുകളിൽ കാണാറുണ്ട്. പിന്നെ സ്പർശന വ്യതിയാനങ്ങൾ, കൈകാലുകളിലോ മുഖത്തോ മരവിപ്പ്, സൂചി കുത്തുന്നത് പോലെയുള്ള തരിപ്പ്, പിന്നെ സംസാരത്തിലെ ബുദ്ധിമുട്ടുകൾ, വാക്കുകൾ വ്യക്തമാകാതിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെടുക, അപ്പോൾ ഇവയൊക്കെ ചില ആളുകൾ മൈഗ്രെയിൻ തൊട്ട് മുമ്പായിക്കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന ഉണ്ടാകുന്നത്, ആ ഒരു ട്രിഗർ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുകയും കൂടി ചെയ്യണം. വെറും ട്രീറ്റ്മെൻറ്റുകൾ, മരുന്ന് കഴിക്കൽ മാത്രമല്ല, ഇത്തരത്തിൽ ട്രിഗർ ഫാക്ടറുകൾ ഒഴിവാക്കി വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കാൻ. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ മൈഗ്രെയിനിൽ നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാനും അത് വരാതിരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഓർക്കുക.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. മൈഗ്രെയിനും ചില കാരണങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ടൈമിലെ ചില വാചകങ്ങൾ ഒന്ന് വായിക്കാം സുഹൃത്ത്.
6: യെസ്, ശ്രോതാക്കൾക്ക് നേരിട്ട് പീസ് റേഡിയോയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയൊരു പ്രോഗ്രാമാണല്ലേ പീസ് ടൈമിൽ. ഇന്ന് നമ്മളോടൊപ്പം ഒരു കുറച്ച് മൂർച്ചയുള്ള വാക്കുകളാണ്. വാർത്തകൾ അറിയാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, വിനോദത്തിനും അനേകം വഴികളുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. അൽഹംദുലില്ലാ, ഈ ഒരു ശ്രോതാവിന് ഒരു ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ നിന്നിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ എവിടെയും കയറി ഇടപെടുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷെ എന്നാലും അവർ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാൽ വിനോദത്തിന് ഒരുപാട് വഴികളുണ്ട്, എന്തെല്ലാം വിനോദങ്ങളാണ്. പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഗോൾ എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ് പീസ് റേഡിയോ എന്നാണ് ഈ ഒരു ശ്രോതാവിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് പീസ് ടൈമിൽ ഈ ഒരു കമൻ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത്തരം ചിന്തനീയമായ പല ടെക്സ്റ്റുകളും നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയക്കുമ്പോൾ അത് ഇവിടെ ഒരു സെഷനായി തന്നെ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി എന്നിവർ.
10: പ്രസവരക്ഷ അനുവദനീയമായ രീതിയാണോ? സാധാരണയായി നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത് മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിമായ സ്ത്രീകൾ വീട്ടിൽ ഒരു 40 ദിവസത്തോളം നിന്ന് ഉമ്മയെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കാൻ നിൽക്കും. അതിൽ അവർ അമ്മയെയും കുളിപ്പിക്കും. അത് അനുവദനീയമാണോ എന്നാണ്.
11: ഇത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രസവാനന്തരം സ്ത്രീകൾക്ക് പ്രത്യേകമായ മുറകളും പ്രത്യേകമായ ഭക്ഷണ രീതിയും ഒക്കെ ഉണ്ട്. അത് കേരളത്തിൽ തന്നെയും ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായ രൂപത്തിലാണ്. ലോകത്ത് മറ്റു പല രാജ്യങ്ങളിൽ ഇത്തരം പ്രത്യേകമായ പ്രസവാനന്തര ശുശ്രൂഷകൾ കാണുവാൻ സാധ്യമല്ല. പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, വ്യത്യസ്തമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ: ഒന്ന്, ഇസ്ലാമിന് എതിരായ രൂപത്തിലുള്ള ഒരു പ്രസവ ശുശ്രൂഷ ഉണ്ടാകുവാൻ പാടില്ല. ഉദാഹരണമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് കാണുവാൻ പാടില്ല എന്നതുപോലെ തന്നെ ഒരു സ്ത്രീ മറ്റൊരുടെ സ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടില്ല. അതേപോലെ തന്നെ രണ്ട് സ്ത്രീകൾ ഒരു വിരപ്പിനുള്ളിൽ കടക്കുവാൻ പാടില്ല. ഇതിലൊക്കെ വലിയ ചില ഹിക്മത്തുകളുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ അത്യാവശ്യമായ രംഗങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷന് വേണ്ടിയൊക്കെ പരിമിതമായ ആളുകൾക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് അവർക്ക് കാണേണ്ടി വരും, സ്വാഭാവികമാണ്. അതല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ചില പേരുകൾ പറഞ്ഞ് അവർക്ക് കാണുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നൊരു കാര്യമല്ല. പ്രസവാനന്തരം സ്ത്രീകളെ കുളിപ്പിക്കേണ്ടി വരും, ഒരു പക്ഷേ കുഴമ്പ് ഉപയോഗിക്കേണ്ടി വരും. അതിലേക്ക് ഏറ്റവും നല്ലത് അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട അവളുടെ ഉമ്മയോ സഹോദരിയോ എന്നിങ്ങനെയുള്ള ആളുകളാണ്. ഒരു അന്യസ്ത്രീക്ക് മറ്റൊരു അന്യസ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടില്ല എന്ന ബോധം ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും പല പ്രദേശങ്ങളിലും പ്രതാപത്തിൻ്റെയും പ്രൗഢിയുടെയും പൊങ്ങച്ചത്തിൻ്റെയും അടയാളമായിട്ടാണ് പ്രസവാനന്തരം 40 ദിവസത്തിന് 40 അമൃതനാവിരവും കൊടുത്ത് പല സ്ത്രീകളെയും നിർത്തുന്നത്. സ്ത്രീയുടെ ഔറത്ത് വെളിവാകുന്നു എന്നതുപോലെ തന്നെ ആ വീടിൻ്റെ രഹസ്യങ്ങളും ഉള്ളുകള്ളികളും മനസ്സിലാക്കി ഈ 40 ദിവസം കഴിഞ്ഞ് മറ്റൊരു 40 ദിവസത്തെ ജോലിക്ക് വേണ്ടി മറ്റു പല വീടുകളിലേക്കും പോകുമ്പോൾ രഹസ്യങ്ങൾ പരസ്യങ്ങളായി തീരാറുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പരമാവധി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നഗ്നതകൾ മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന ഒരു ബദ്ധശ്രദ്ധ അതിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സമ്പ്രദായമനുസരിച്ച് കുഴമ്പ് തേക്കുവാനും കുളിപ്പിക്കുവാനും ഒഴിഞ്ഞു കൊടുക്കുവാനും ഒന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസ്മ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹജ്ജിന് പോവുകയാണ്. ധാരാളം ആളുകളുണ്ട്, മഹറമായ ആളുകളുണ്ട് അവർക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ്. അവർ ഗർഭിണിയാണെന്ന് മാത്രമല്ല പ്രസവിക്കാറായിരിക്കുന്നു. എന്നിട്ടും 400 കിലോമീറ്റർ അകലെയുള്ള മക്കയിലേക്ക്, മദീനയിൽ നിന്ന് പോകുന്നു. ഹത്ത അത്തയാദൽ ഹുലൈഫ ഫവലദത് അസ്മ ബിൻതു ഉമൈസ് മുഹമ്മദ് ബിൻ അബിബക്കർ. മദീനയിൽ നിന്നും 10-20 കിലോമീറ്റർ അപ്പുറയുള്ള ദുൽഹുലൈഫയിൽ എത്തിയപ്പോഴേക്കും അവർ പ്രസവിക്കുകയും മുഹമ്മദ് എന്ന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആളയച്ചു, ഞാൻ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു, ഇഖ്സിലി വസ്തഗ്ഫിരി വിസൗബി വഹ്രിമി, നിങ്ങൾ കുളിക്കുക, വസ്ത്രം നന്നായി കെട്ടിവെക്കുക, കഴുകുക, എന്നിട്ട് ഇഹ്റാം ചെയ്യണമെന്നാണ്. പ്രസവിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ തൽക്കാലം മക്കയിലേക്കില്ല, ഹജ്ജിനില്ല എന്ന് പറയുകയല്ല, അവരോട് ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രസവ രക്ഷയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അമിതമായ ചില കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. സ്വാഭാവികമായും സ്ത്രീകൾക്ക് ഒരു പരിരക്ഷ അനിവാര്യമായ ഘട്ടമാണ്. അവർക്ക് ശരീരത്തിലേക്ക് കൂടുതൽ പോഷണങ്ങൾ അനിവാര്യമാണ്, ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും പ്രസവിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ കനവും തടിയും തൂക്കവുമൊക്കെ അമിതമായി വർദ്ധിക്കുകയും അവർക്ക് കഴിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭക്ഷണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അഥവാ നഗ്നത പരമാവധി മറ്റുള്ള ആളുകൾ കാണിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അത്യാവശ്യമെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരു പക്ഷേ ഒരു സ്ത്രീയെ കുളിപ്പിക്കേണ്ടി വരികയുള്ളൂ. അത് തന്നെ ഈ കുടുംബത്തിലുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഗൾഫിലുള്ള കുടുംബങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാഴ്ചയോ മറ്റോ വേണ്ടപ്പെട്ട ആളുകൾ സഹായിക്കാനുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നോക്കൽ അതേ സ്ത്രീ തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല ആല.
10: സുബൈ, നിസ്കാരം യാഥാസ്ഥിക വിഭാഗം പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. ഇമാം കുനൂത്ത് ഓതുമ്പോൾ കൂടെ ഓതണോ അതോ ഓതാതെ നിൽക്കണോ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്?
11: കേവലം ഒരു കർമ്മശാസ്ത്ര ചർച്ച എന്നതിലപ്പുറം അഖീദയുടെ വിശ്വാസത്തിൻ്റെ ഭാഗവുമായി ഇത് ബന്ധമുണ്ട് എങ്കിൽ അത് ശ്രദ്ധിക്കണം. അതായത് അത്തരം ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്നും അള്ളാഹുവല്ലാത്ത ആളുകൾക്ക് നേർച്ച സമർപ്പിക്കൽ നല്ലതാണ് എന്നുമൊക്കെ വിശ്വസിക്കുന്ന ആ ചിന്താഗതിയുള്ള ആളുകളാണ് എങ്കിൽ അത് വ്യക്തികളെ എടുത്തു നോക്കി അത്തരം വ്യക്തിയാണ് ഇമാമത്ത് നിൽക്കുന്നതെങ്കിൽ അയാളുടെ പിന്നിൽ സുബഹി എന്നല്ല മറ്റ് ഒരു നമസ്കാരവും നിർവഹിക്കുവാൻ പാടില്ല. എന്നാൽ തൗഹീദ് ഉള്ള വ്യക്തിയാണ്, അതോടൊപ്പം ഈ ഒരു മസ്അലയിൽ അഥവാ സുബഹിക്ക് കുനൂത്ത് നിർവഹിക്കാം എന്ന ഒരു വാദം മാത്രമേ, കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള ഒരു തർക്കം മാത്രമാണ് അയാൾക്ക് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ഇമാം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. ഇന്നമാ ജുഇലൽ ഇമാമുലി ഉത്തമ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹത്തെ പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. ഫൈദ കബ്ബറ ഫകബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക എന്നാണ്. അപ്പോൾ ഇമാമിനെ അനുധാവനം ചെയ്യണം. താൻ മനസ്സിലാക്കിയതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിൽ സ്ഥിരമായി ഖുനൂത്ത് ഓതിയിട്ടില്ല, അതാണ് ശരിയും. പക്ഷേ ഇമാം തൗഹീദുള്ള വ്യക്തിയാണ്, മറ്റ് ബിദ്അത്തുകളൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്, ഈ ഒരു മസ്അലയിൽ അയാൾക്ക് ഖുനൂത്ത് ഓതാം എന്നതാണ് അയാളുടെ ചിന്താഗതിയെങ്കിൽ അയാളെ അനുധാവനം ചെയ്യുക. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ ഈ അഭിപ്രായക്കാരനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ജിബ്രീൻ, ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ എന്നീ ആധുനികരായ പൗരാണികരുമൊക്കെയായ പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
10: ഇപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അത് ചോദ്യം ചെയ്താൽ മറുപടി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുടി നീട്ടിയിരുന്നു എന്നും. ഇതിന് വല്ല തെളിവുമുണ്ടോ? ഇസ്ലാമിൽ ഇത് തെറ്റാണോ? ഉചിതമായ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നും.
12: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പിന്നിലേക്ക് നീട്ടി വളർത്തുന്ന അവസ്ഥയിലായിരുന്നു എന്നത് ഈ ചോദ്യകർത്താവ് ഉന്നയിക്കുമ്പോൾ അതിലൊരു ഇഷ്കാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ചെവിക്കുന്നിയേക്കാൾ മുടി നീട്ടുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്ക അവസ്ഥകളും. ചെവിക്കുന്നിയോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടി നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുമ്മയുണ്ടായിരുന്നു എന്നാണ്. ജുമ്മ എന്നാണ് അതിന് പറയുക. ചെവിക്കുന്നിയോടൊത്ത് മനസ്സിലല്ലേ, ചുമലിൻ്റെയും അതേപോലെ തന്നെ ചെവിയുടെയും ഇടയിൽ മുടി വരും വിധം നിസ്ലാസ്ലം മതങ്ങൾ വെട്ടി നിർത്തുമായിരുന്നു എന്നാണ്. അക്കാലഘട്ടത്തിൽ അറബികൾ മുടി നീട്ടി വളർത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, ദുൽ അഖീസത്തൈൻ, രണ്ട് അഖീസയുള്ള വ്യക്തി എന്ന് നിസ്ലാസ്ലം മതങ്ങളുടെ അടുക്കൽ ഒരു അറബി വന്നപ്പോൾ, ബനുൽ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി തിരുസവിധമണഞ്ഞു. എന്നിട്ട് അയാൾ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. നിസ്ലാസ്ലം മതങ്ങളോട് വന്നിട്ട് അദ്ദേഹം സംസാരിച്ചത്, മസ്ജിദ് നബവിയിലേക്ക് തൻ്റെ ഒട്ടകപ്പുറത്ത് അയാൾ കയറി വന്നു. എന്നിട്ട് മസ്ജിദ് നബവിക്കകത്ത് തൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സദസ്സിലേക്ക് വന്ന് മൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബ്, നിങ്ങളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനെന്ന് ചോദിച്ചു. അപ്പോൾ വെളുത്തിരിക്കുന്ന ആ വ്യക്തിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ നബിയുടെ അടുക്കലേക്ക് അയാൾ വന്നിട്ട് ഇബ്നു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് നിസ്ലാസ്ലം തങ്ങൾ പ്രതികരിച്ചപ്പോൾ, നിങ്ങളുടെ ഒരു റസൂൽ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, അയാൾ പറയുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ച് അയാൾ നിസ്ലാസ്ലം തങ്ങളോട് സംസാരിച്ച് പിന്നെ ഇസ്ലാം മനസ്സിലാക്കി. ഇസ്ലാം ആശ്ലേഷിച്ച് പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ കൊതിക്കുന്നവർ ദുൽ അഖീസത്തൈൻ അയാളെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദുൽ അഖീസത്തൈൻ എന്ന് പറഞ്ഞെങ്കിൽ, ഈ അഖീസ എന്ന് പറഞ്ഞെങ്കിൽ മുടി രണ്ട് കൊമ്പിൽ പിരിച്ച് തൂക്കിയിടുന്ന, അതിനാണ് പറയുക. അല്ല, അഖീസ എന്ന് പറഞ്ഞാൽ മുടി ഒരുമിച്ച് കൂട്ടിയിട്ട് ചുരുട്ടി നീട്ടിയിടുക. അപ്പോൾ അറബികൾ ഇങ്ങനത്തെ വേറെയും പിന്നെ ധാരാളം സംഭവങ്ങൾ കാണാം. മുടി നീട്ടി വളർത്തി, അന്നത്തെ കാലത്ത് അറബികൾ ചുരുട്ടി അത് തൂക്കിയിടുമായിരുന്നു. അതിന് ഖദീറ, അതേപോലെ തന്നെ അഖീസ, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളും കാണാം. അന്ന് അറബികളുടെ ഒരു പതിവായിരുന്നു അത്. പക്ഷെ അത് ഒന്നിച്ച് മുടി വളർത്തുക, എന്നിട്ടത് ഈ രീതിയിൽ തൂക്കിയിടുക എന്നുള്ളതാണ്. അതന്നത്തെ അറബികളുടെ ഒരു പതിവായിരുന്നു. സഹാബികളും ചിലരൊക്കെ അന്നത്തെ ആ പതിവ് തുടർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി ഒന്നിച്ച് വളർത്തിയിരുന്നു. എന്നിട്ട് ചെവിക്കുന്നിയുടെ അടിഭാഗം, ആ ഭാഗത്തേക്ക് അതുവരെ വളർത്തി വെട്ടി നിർത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഷമായിൽ കിതാബുകൾ, അതായത് കിതാബു ഷമായിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഇത്തരം സവിശേഷതകളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ഈ വിഷയം വിശദീകരിച്ചത് കാണാം. ഇന്ന് പലരും അനുകരണപ്രിയരാണ്. ഇന്ന് ആളുകൾ പലരും മുടി വളർത്തുന്നുണ്ട്. ചിലർ മുന്നിലേക്ക് കുറേ വളർത്തും, ബാക്കിലേക്ക് കുറേ വളർത്തും, പല രീതിയിൽ മുടി ക്രോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ അനുകരണ ഭ്രമം, അത് പലപ്പോഴും പല മോഡേൺ ഹീറോകളെ അനുകരിച്ചാണ്. സിനിമ നടന്മാരെയും നടികളെയൊക്കെ അനുകരിച്ചാണ്. അത് മുടിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഡ്രസ് കോഡിലൊക്കെ പല വിഷയത്തിലും അങ്ങനെയുണ്ട്. അത്തരം അനുകരണങ്ങൾ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് എങ്ങനെ ചെയ്യാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, ശാരീരികമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി വളർത്തി, കേവലം മുടി വളർത്തി എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നമ്മൾ നഖം വളർത്താൻ പാടുള്ളതല്ല. അതേപോലെ ശരീരത്തിൽ കക്ഷരോമം, ഗുഹ്യരോമം പോലുള്ളതൊന്നും വളർത്താൻ പാടുള്ളതല്ല. അതൊക്കെ നീക്കി നമ്മൾ വെടുപ്പുള്ളവരായിരിക്കണം, നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നീക്കണം, എന്നിട്ട് ദുർഗന്ധം ഉണ്ടാകാൻ പാടുള്ളതല്ല, നമ്മൾക്ക് വൃത്തി വേണം, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ മുടി നിങ്ങൾ വളർത്തി തൂക്കിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ സുന്നത്തുമല്ല. ചില ആളുകൾ പലരെയും അനുകരിച്ച് ഇത് ചെയ്യുകയും എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ മുടി വളർത്തുന്നതിൽ സുന്നത്തില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചില്ല എന്നതിനാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തിലോ അളവിലോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിച്ചത് നിസ്രദാത്സലമാത്തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, പ്രേരണയേകിയത്, അത് പ്രാവർത്തികമാക്കുന്നതിൽ വിരക്തരും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ തൽപരരാകുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വിരോധാഭാസമാണ്. നിസ്രദാത്സലമാത്തങ്ങൾ മുടി വളർത്തി എന്ന പേരിൽ മുടി വളർത്തുകയും എന്നിട്ടത് സുന്നത്തിലേക്ക് ചേർത്ത് വെച്ച് പിന്നെ ആ സുന്നത്തിൽ പാടില്ലാത്ത കാര്യങ്ങളിൽ മാതൃകയാവുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ നിസ്രദാത്സലമാത്തങ്ങളുടെ പേര് കെടുത്താനും നിസ്രദാത്സലമാത്തങ്ങളെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കാനാണ് ഈ വേഷം കെട്ടുന്നത്. നിസ്രദാത്സലമാത്തങ്ങൾ നമ്മൾ പറഞ്ഞു നബിയുടെ അവസ്ഥ മിക്കപ്പോഴും ചുമലിന് മേൽ ചെവിക്കുന്നിക്ക് ഒപ്പം മുടി വെട്ടി നിർത്തുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല നിസ്രദാത്സലമാത്തങ്ങൾ ഉംറ നിർവഹിക്കുന്ന ഹജ്ജ് നിർവഹിക്കുന്ന നിസ്രദാത്സലമാത്തങ്ങളായിരുന്നു. ഹജ്ജ് നിർബന്ധമാവുന്നതിന് മുമ്പ് നിസ്രദാത്സലമാത്തങ്ങൾ പലതവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിസ്രദാത്സലമാത്തങ്ങളുടെ അളവിൽ ജീവിതത്തിൽ ഉംറയും ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ തൂക്കി നീട്ടിയിടാൻ മാത്രം നിസ്രദാത്സലമാത്തങ്ങൾ മുടി നീട്ടി വളർത്തുന്ന ആളായിരുന്നു എന്ന് പറയാനുള്ള അവസ്ഥ അല്ല. നിസ്രദാത്സലമാത്തങ്ങൾ തല മുണ്ഡനം ചെയ്യുന്ന, മുടി വെട്ടി ചുരുക്കുന്ന രീതിയിൽ ഉംറ നിർവഹിച്ച മഹാനാണ്. ഒപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നിസ്രദാത്സലമാത്തങ്ങൾ മുടി നീട്ടി വളർത്തി തൂക്കിയിട്ടു എന്ന് പറഞ്ഞ് സഹാബികൾ ആരും പിൽക്കാലത്ത് മുടി തൂക്കിയിട്ട നീട്ടി വളർത്തിയിട്ട ചരിത്രം നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് പിൽക്കാലക്കാരായി ഇന്ന് പലരും അങ്ങനെ നബിചര്യ എന്ന നിലക്ക് അത് ചെയ്യുന്നുവെങ്കിൽ അവരുടെ നിലപാട് ശരിയല്ല, അത് പാടുള്ളതുമല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
10: ഒരു ബാർബർ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ ബാർബർ കുടുംബമാണെന്ന് പറഞ്ഞ ആ വിവാഹം നിരസിക്കുന്നത് തെറ്റല്ലേ? പെൺകുട്ടിയുടെ സ്വഭാവമോ പെരുമാറ്റമോ നോക്കിയല്ല തീരുമാനിക്കുന്നത്. ബാർബറാണെങ്കിൽ ഈ വിവാഹത്തെ വേണ്ട എന്ന് വെക്കുകയാണ്. ഇങ്ങനെ ഒരു വിഭാഗത്തെ വേർതിരിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ദീനിൽ പഠിപ്പിക്കാത്ത കാര്യമല്ലേ എന്നാണ്.
11: ഇസ്ലാം സമത്വത്തിൻ്റെ നീതിയുടെ മതമാണ് എന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിലെ മതനിയമങ്ങൾ അത് എല്ലാവർക്കും ബാധകമാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പണക്കാർക്കൊരു സ്വഫ്, പാവപ്പെട്ടവർക്ക് ഒരു സ്വഫ് എന്ന രൂപത്തിലല്ല, ഇടകലർന്നാണ് നിൽക്കുന്നത്. ഹജ്ജിന് പോകുമ്പോഴും എല്ലാവരും ഒരേ ഇഹ്റാമിൻ്റെ ഡ്രസ്സാണ് ധരിക്കുന്നത്. അതിൽ രാജാവ് ഏതാണ് പ്രജ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതേപോലെ തന്നെ ഇസ്ലാമിൽ ജാതീയതയില്ല. ഇൻ അഖ്റബക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുത്തവൻ ഏറ്റവും സൂക്ഷ്മതാബോധത്തോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് അവൻ നിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കുന്ന ജീവിക്കുന്നവരാണ്. വിവാഹത്തിലും ഇത്തരത്തിലും യാതൊരുവിധ ജാതീയതയുമില്ല. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കാലത്ത് അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹം കല്യാണം കഴിച്ച് ഖുറൈശി കുടുംബത്തിൽപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷിനെയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമ ഒരു കറുത്ത ശരീരപ്രകൃതിയായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ച് കുലീനയായ ഫാത്തിമ ബിൻത് കൈസിനെയായിരുന്നു. ബിലാൽ അൽഹബഷി കറുത്തവനായ ഒരു കാലത്ത് അടിമയായിരുന്ന ബിലാൽ ബിൻ റബാഹ് വിവാഹം കഴിച്ചത് ധനാഢ്യനായ അബ്ദുറഹ്മാൻ ഇബിന് ഔഫിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ യാതൊരുവിധ ജാതീയതയുമില്ല. ബാങ്ക് കൊടുക്കുന്ന, പള്ളിയിൽ ജോലി ചെയ്യുന്ന മുക്രി, അവർ വേറെ ജാതി. മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ മറ്റൊരു ജാതി. ബാർബർമാർ മറ്റൊരു ജാതി എന്ന ഒരു വംശീയതയും ജാതീയതയും ഇസ്ലാമിലില്ല. അത് ആരുടെയൊക്കെയോ മനസ്സിലുണ്ടാകിയ ഒരു ശൈത്താനിയത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നവളി ഇത്തരം ഒരു മാനദണ്ഡങ്ങൾ ആരും പാലിക്കേണ്ടതില്ല. കുഫു ഒക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും വധുവും വരനും ആ കുടുംബവും തമ്മിൽ മാനസികമായി പൊരുത്തമുണ്ടോ എന്നുള്ള ഒരു നോട്ടമാണ്, ദീനിയായ ചിട്ടയുള്ള ആളുകളാണോ എന്നൊരു ശ്രദ്ധയാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഇസ്ലാമിലില്ലാത്തൊരു ജാതീയത നോക്കിക്കൊണ്ട് ആകുവാൻ ഒരിക്കലും പാടില്ല.
10: സുന്നത്ത് നിസ്കാരത്തിലെ സുജൂദിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ? ചിലർ പറ്റില്ലെന്നും ചിലർ ചെയ്യാമെന്നും പറയുന്നു, വ്യക്തമാക്കാമോ എന്ന്.
11: ഒരു വിശ്വാസി റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് അവൻ്റെ സുജൂദിൻ്റെ വേളയിലായിരിക്കുമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫഅക്സിറു ഫീഹി ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്നാണ് പ്രവാചക വചനമുള്ളത്. സുജൂദിൽ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അഥവാ സുന്നത്തായി നമസ്കരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാ മഫർലി, സുബ്ഹുൻ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ് എന്നൊക്കെ ദിക്രികൾക്ക് ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ലത് മലയാളത്തിലല്ല, മറിച്ച് അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുക തന്നെയാണ് വേണ്ടത്. ഒരാൾക്ക് ഐഹികവും പാരത്രികവുമായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെയും ജാമിആയ അഥവാ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ്. ഉദാഹരണമായി, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തുൻ വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ നല്ലതും അതിലൂടെ അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനപ്പുറം അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ അറബിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല, അയാൾ അറബി പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കുന്നത് വരെ ഇങ്ങനെ മലയാളത്തിൽ ചൊല്ലുന്നതിന് കുഴപ്പമില്ല എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചനകൾ നൽകിയിരിക്കുന്നത്.
10: വാട്ടർ പ്രൂഫ് അല്ലാത്ത സൺസ്ക്രീൻ മുഖത്ത് തേച്ചിരിക്കുമ്പോൾ വുളു എടുത്താൽ ശരിയാകുമോ എന്നാണ്.
13: ഈ സൺസ്ക്രീൻ എന്ന് മാത്രമല്ല, എന്ത് ക്രീമുകളാണെങ്കിലും അത് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ, വുളുവിന്റെ അവയവങ്ങളിലേക്ക് അത് പുരട്ടുന്ന സന്ദർഭത്തിൽ വുളുവിന്റെ വെള്ളം അത് ശരീരത്തിലെ തൊലിയിലേക്ക് തട്ടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള ക്രീമുകളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് എണ്ണ പോലുള്ള സാധനങ്ങൾ, സാധാരണഗതിയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അതൊന്നും വെള്ളം ആകുന്നതിന് തടസ്സമല്ല. നമ്മൾ തലയിലൊക്കെ എണ്ണ തേച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തല തടവുമ്പോൾ അത് മുടിയിലേക്ക് ആകാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് പിന്നെ വുളുവിനെ ബാധിക്കുകയും ചെയ്യില്ല. വുളു സ്വീകരിക്കണമെങ്കിൽ, നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളു ശരിയാവണം. വുളു ശരിയാവണമെങ്കിൽ എന്ത് വേണം? പിന്നെ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തൊലിയിലേക്ക് വെള്ളം നേരിട്ട് സ്പർശിക്കുന്നതിന് തടസ്സമാകുന്ന ഒന്നും തൊലിപ്പുറത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മുഖത്ത് നമ്മൾ തേക്കുന്ന ക്രീം, ആ ക്രീം തേക്കുന്നത് കൊണ്ട് നമ്മുടെ തൊലിയിലേക്ക് ആ വെള്ളം തട്ടുകയിൽ ഒരു പെയിന്റ് പോലെ അല്ലെങ്കിൽ ഒരു മെഴുക് പോലെ ആ വെള്ളം പിന്നെ ശരീരത്തിലേക്ക് ചേരുന്നതിന് അത് തടസ്സമാകുമെന്നുണ്ടെങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് അത് തേച്ചു എന്നുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ തേക്കുന്ന ക്രീം, ചെറിയ ക്രീമുകളൊക്കെ ഉണ്ട്, ആ ക്രീമുകളൊക്കെ തേച്ചു കഴിഞ്ഞാൽ അത് തൊലിയിലേക്ക് വെള്ളമാകുന്നതിന് തടസ്സമാകാത്ത രൂപത്തിലുള്ള ക്രീമുകളുണ്ട്. അത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നത് വുളുവിനെ ബാധിക്കുകയില്ല. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. എന്നാൽ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നതാണോ, അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. ഏത് ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ ക്രീം കാരണം നമ്മുടെ വെള്ളം തൊലിയിലേക്ക് ടച്ച് ആകാതിരിക്കുന്ന, അതിന് തടസ്സമാകാതിരിക്കുന്ന ക്രീമാണ് എങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല.
9: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി എന്നിവർ.
14: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
15: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്വരം മക്കാമണൽ തട്ടിൽ എന്നാരംഭിക്കുന്ന ഗാനത്തിൻ്റെ ആലാപനം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമെന്നേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിൻ്റെ ഏറെ ആഹ്ലാദകരമായ സന്തോഷകരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായ ഏതാനും ഗാനങ്ങളാണ് ഇന്ന് സ്റ്റാർ കൊസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുള്ളത്. മനോഹരമായി തന്നെ നമ്മളുടെ കുട്ടികൾ അവരുടെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ചില ഗാനങ്ങളൊക്കെ അവരുടെ ഉമ്മമാരും വളരെ അടുത്ത ആളുകളുമൊക്കെ എഴുതിയ ഗാനങ്ങൾ കൂടിയാണ് എന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രിയ കൂട്ടുകാരി, ഫാത്തിമ മെഹറിൻ ഉപ്പയെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ആലപിക്കുന്നത്. നമുക്ക് അത് കേൾക്കാം.

ഒരുപാട് ത്യാഗം നിറഞ്ഞ അനുഭവങ്ങൾ ഓരോ പിതാവിനുമുണ്ട്. ഓരോ പിതാവിൻ്റെയും മനസ്സിന് സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള മനോഹരമായൊരു ഗാനം നമ്മൾ കേൾക്കുകയുണ്ടായി. ഗാനം ആലപിച്ചത് പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ പ്രദേശത്തുള്ള പ്രിയ കൂട്ടുകാരി ഫാത്തിമ മെഹറിനാണ്. ഫാത്തിമ മെഹറിന് പീസ് റേഡിയോയുടെ മനസ്സു നിറഞ്ഞ സന്തോഷങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കായ മലയാളികൾക്ക് നന്മയുടെ വഴികാട്ടിയായി നേരറിവിന്റെ നല്ല പാഠങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്ന നമ്മളുടെ ഈ ഒരു സംവിധാനത്തെക്കുറിച്ചു തന്നെയുള്ള വളരെ മനോഹരമായ ഒരു ഗാനമാണ്, ഒരു സംഘഗാനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഈ ഗാനം ആലപിക്കുന്നത് ഫാത്തിമ മെഹറിൻ, ഹിബ റഹ്മ, ലുബ്ന നസ്രിൻ, നദ ഫാത്തിമ തുടങ്ങിയ പ്രിയ കൂട്ടുകാരികളാണ്. ഫാത്തിമ മെഹറിൻ്റെ മാതാവ് ജംഷീല മുസ്തഫയാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. മനോഹരമായ ആ ഗാനം നമുക്ക് കേൾക്കാം.

മാഷാ അല്ലാ, വളരെ മനോഹരമായിരുന്നു നമ്മൾ കേട്ട ഗാനം. പീസ് റേഡിയോ അതിൻ്റെ നാമം പോലെ തന്നെ ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക് ഇന്ന് ആശ്വാസവും സമാധാനവുമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ പഠന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒട്ടേറെ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പീസ് റേഡിയോ നിർവഹിക്കുന്ന ആ ദൗത്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഗ്രൂപ്പ് സോങ് ആണ് സ്റ്റാർ കൊസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇപ്പോൾ കേട്ടത്. പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറയിലുള്ള പ്രിയ കൂട്ടുകാരികൾ ഫാത്തിമ മെഹ്റിൻ, ഹിബ റഹ്മ, ലുബ്ന നസ്രിൻ, നദ ഫാത്തിമ തുടങ്ങിയ കുട്ടികളാണ് ഗാനം ആലപിച്ചത്. എല്ലാ കുട്ടികൾക്കും പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഫാത്തിമ മെഹറിൻ്റെ മാതാവ് ജംഷീല മുസ്തഫയാണ് ഗാനം രചിച്ചിട്ടുള്ളത്. അവരോടും പീസ് റേഡിയോയുടെ സന്തോഷങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ കഴിവുകൾ നന്മയുടെ വഴിയെ തിരിച്ചുവിടുന്നതിലുള്ള വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. മറ്റു മാതാക്കൾക്കും പിതാക്കൾക്കുമൊക്കെ ഇതൊരു മാതൃക കൂടിയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അബുദാബി സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു ഗാനമാണ്. ഫാത്തിമ അഫ്ര എന്ന കൊച്ചു കൂട്ടുകാരിയാണ് ഒരു മലയാള ഗാനം ആലപിക്കുന്നത്. നമുക്കത് കേൾക്കാം.

മാഷാ അബൂദാബി സ്റ്റുഡിയോയിൽ നിന്നും ഫാത്തിമ അഫ്രയാണ് ഇപ്പോൾ ഒരു ഗാനം ആലപിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ ശ്രദ്ധേയമായ ബദറിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ കാതോർത്തത്. നമ്മളുടെ കുട്ടികൾക്കെല്ലാം വിവിധങ്ങളായ കഴിവുകൾ, സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ അവർക്കും നമുക്കും ദീനിനും എല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ് പരിപാടിയിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ, അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ, മക്കളെ ഈ ഒരു നന്മയുടെ ഭാഗമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ രംഗത്ത് തങ്ങളുടെ മക്കൾക്ക് ഈ ഒരു വഴിയെ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത നമ്മുടെ രക്ഷിതാക്കൾ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലെ മറ്റൊരു ഗ്രൂപ്പ് സോങ് നമ്മൾ കേൾക്കുകയാണ്. നേരത്തെ ഗാനം ആലപിച്ച കുട്ടികളിൽ തന്നെ ചില ആളുകളാണ് ഈ സംഘഗാനവും അവതരിപ്പിക്കുന്നത്. ഫാത്തിമ മെഹറിൻ, ഹിബ റഹ്മ, ലുബ്ന നസ്രിൻ, നദ ഫാത്തിമ തുടങ്ങിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഗാനം കേൾക്കാം.

നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം, യഥാർത്ഥ ജീവിതമായ പാരത്രിക ജീവിതത്തിൻ്റെ ആരംഭവുമാണല്ലോ മരണം. ആ മരണത്തിൻ്റെ നിമിഷങ്ങളെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഇപ്പോൾ കേട്ടത്. ഗാനമായിട്ടും കഥയായിട്ടും പ്രഭാഷണങ്ങളായിട്ടുമൊക്കെ ജീവിതാന്ത്യത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിലെ സന്തോഷത്തിന് വേണ്ടി, വിജയത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഗാനം ആലപിച്ച പ്രിയ കൂട്ടുകാരികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മറ്റൊരു ഗ്രൂപ്പ് സോങ് ആണ്. നമുക്കറിയാം, നമ്മളുടെ എല്ലാം മനസ്സുകളെ ഏറെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ദുരന്തപൂർണമായ കാഴ്ചയാണ് പ്രളയം നമ്മുടെ മുന്നിൽ സമ്മാനിച്ചത്. ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ മനസ്സുകളിൽ ചില പാഠങ്ങൾ പകർന്നു നൽകുന്ന പ്രളയത്തെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഒരു സംഘഗാനമാണ് കേൾക്കുന്നത്. ഞങ്ങൾ മലനിരകൾ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം രചിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ സ്വദേശിയായ മുസ്തഫ പാറപ്പുറത്താണ്. ഗാനം ആലപിക്കുന്നത് ഹിബ റഹ്മ, ഫാത്തിമ മെഹറിൻ, നദ ഫാത്തിമ എന്നീ കുട്ടികളാണ്.

പ്രകൃതിയോടും നമുക്ക് ചില ബാധ്യതകളുണ്ട്. പ്രകൃതിയെ നമുക്ക് തോന്നിയ രൂപത്തിൽ കൈകാര്യം ചെയ്യുക എന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത്തരം ചില ചിന്തകളാണ് ഈ ഗാനം നമുക്ക് കൈമാറിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ പ്രദേശത്തുള്ള മുസ്തഫ പാറപ്പുറത്ത് രചിച്ച ഞങ്ങൾ മലനിരകള എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ആലപിച്ചത് ഹിബ റഹ്മ, ഫാത്തിമ മെഹ്റിൻ, നദ ഫാത്തിമ എന്നീ കുട്ടികളാണ്. അവർക്ക് അതുപോലെ തന്നെ ഗാനം രചിച്ച മുസ്തഫ പാറപ്പുറത്ത് അദ്ദേഹത്തിനും പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനമായി നമ്മൾ കേൾക്കുന്നത് ഒരു അറബി ഗാനമാണ്. പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറയിലുള്ള അൽ ഫലാഹ് ബഷീർ ആലപിച്ച ഒരു അറബി ഗാനം കേൾക്കാം.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു അറബി ഗാനമാണ് പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറയിൽ നിന്നുള്ള അൽ ഫലാഹ് ബഷീർ ഇവിടെ ആലപിച്ചിട്ടുള്ളത്. പീസ് റേഡിയോയുടെ മനസ്സറിഞ്ഞ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം അറിയിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾക്കെല്ലാം അവരുടെ കഴിവുകളെ നല്ല വഴിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു എല്ലാവിധ കഴിവും അറിവും തൗഫീഖും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ, ഗാനങ്ങൾ അവതരിപ്പിച്ച മുഴുവൻ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും എല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മെ എല്ലാം അല്ലാഹു നന്മകൾക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉത്ബോധനങ്ങൾ പലപ്പോഴും നമ്മെ ഏറെ സ്വാധീനിക്കാറുണ്ട്. ഉത്തരമൊട്ടുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി ഒരുപക്ഷെ ആഴ്ചകളിൽ നമുക്ക് ലഭിക്കാറുള്ള ഉത്ബോധനങ്ങളിലൂടെയാണ്. പീസ് റേഡിയോ അൽ മിമ്പറിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ സമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുതുബയാണ് ഇൻഷാ അല്ലാ നമ്മൾ കേൾക്കുന്നത്.
3: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഷഖീഖുൽ ബൽഹി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലും വരാൻ പോകുന്ന മറ്റൊരു ഖുതുബയിലുമായി നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാപണ്ഡിതൻ അദ്ദേഹം ഉദ്ധരിച്ച, അദ്ദേഹം പറഞ്ഞ 10 കാര്യങ്ങൾ, അതിലെ 5 കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്യും. ബാക്കിയുള്ള 5 കാര്യങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാം. ചരിത്രം ഇപ്രകാരമാണ്. ബസ്റയിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരു അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, മർറ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അലൈഹിമാ ബിസൂഖിൽ ബസ്റ ബസ്റയിലെ ഒരു അങ്ങാടിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ആ സമയത്ത് ഫജ്തമഅ അന്നാസു ഇലൈഹി, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. ഫഖാലു ലഹു, ആ കൂടിയ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബാ ഇസ്ഹാഖ്, കുഞ്ഞത്ത് എന്ന് പറയും. അത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹു തആല യഖൂലു ഫീ കിതാബിഹിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അല്ലാഹു പറഞ്ഞത്? ദുഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് വിശദീകരിച്ചതാണ്, അള്ളാഹുവിൻ്റെ കരാറാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ആയത്താണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ആളുകൾ ചോദിക്കുന്നത്. അള്ളാഹു കരാറ് ചെയ്ത കാര്യമാണല്ലോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അവർ പറഞ്ഞു, വനഹനു നദുഊഹു മുൻദു ദഹരിൻ ഫലാ യസ്തജീബു ലന, ഞങ്ങൾ കാലങ്ങളായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞത് എതിരാവുകയാണല്ലോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ്റെ വാക്കിവിടെ തെറ്റല്ലേ, ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു കാലങ്ങളായി, മുൻദുദഹിരിൻ എന്ന പ്രയോഗം, വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഫലയസ്തജീബുലന, ഞങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല എന്നാണ് അവരുടെ വാചകം.
4: അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഫഖാല ലഹും ഇബ്രാഹിം. ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരോട് പറഞ്ഞു, യാ അഹ്ലൽ ബസറ, അല്ലയോ ബസറക്കാരായ മനുഷ്യന്മാരെ, ബസറയിലുള്ള ആളുകളെ, പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം ചത്തുപോയിട്ടുണ്ട് പത്ത് കാര്യങ്ങൾ കൊണ്ട്. അതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള പത്ത് കാരണങ്ങളാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ ബസറക്കാരായ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയം ഖുതുബക്കെടുക്കാൻ കാരണം നമ്മളും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മനസ്സിലും ബസറക്കാരായ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ കുറേ കാലമായല്ലോ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു ഉത്തരം നൽകുന്നവനാണല്ലോ, എന്നിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്, എന്നെ എന്തേ അള്ളാഹു പരിഗണിക്കാത്തത്? ഈ ചിന്ത മനുഷ്യന്മാരായ ആളുകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരറിയേണ്ട, അവർ മനസ്സിലാക്കേണ്ട, വിശ്വാസികളായ ആളുകളെല്ലാവരും പഠിക്കേണ്ട പാഠമാണ്, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള കാരണങ്ങളുണ്ട്. അത് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞത് മാത്രമല്ല, വേറെയും ധാരാളം കാരണങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ പത്ത് കാരണങ്ങൾ എണ്ണി പറഞ്ഞു. ആ പത്ത് കാരണങ്ങളും നമ്മൾ പഠിക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ രണ്ട് വെള്ളിയാഴ്ചകളിലായി ജുമാക്ക് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒന്നാമതായി കൊണ്ട് അവരോട് പറഞ്ഞു, അവ്വലുഹ, നിങ്ങളുടെ പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ചത്തുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്, അത് റെഡിയായാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. അതിൽ ഒന്നാമതായി അദ്ദേഹം അവ്വലുഹ അറഫ്തുമുല്ലാ വലം തുഅദ്ദു ഹഖഹു, അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അവ്വലുഹ, അതിൽ ഒന്നാമത്തത് അറഫ്തുമുല്ലാ, നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം. ബസറക്കാരായ മനുഷ്യന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിനെ ഉൾക്കൊണ്ടവരാണ്. പക്ഷേ വലം തുഅദ്ദു ഹഖഹു, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ നിങ്ങൾ കൊടുക്കുന്നില്ല, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങളുടെ ഹൃദയം ചത്തുപോകാനുള്ള കാരണം അതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയമുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ല. ഈ വാചകം കേൾക്കുമ്പോൾ നമുക്കെന്താണ് തോന്നുന്നത്? നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണോ ഇത്? ഞാനും നിങ്ങളും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരാണോ എന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തിനാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്? അള്ളാഹു എന്തിനാണ് നമുക്ക് ഈ ജീവിതം സമ്മാനിച്ചത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച നമ്പുരാൻ നമ്മളെ പടച്ചത് എന്തിനാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആയത്താണിത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം പടച്ചിട്ടേയില്ല, നാം സൃഷ്ടിച്ചിട്ടേയില്ല. എന്തിനു വേണ്ടിയല്ലാതെ? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത എന്താ? ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനോടുള്ള ബാധ്യത എന്താണ്, ഹക്ക് എന്താണ്? ഒരു സംശയമല്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട ഹക്ക് എന്ന് പറയുന്നത്, അവനോടുള്ള ബാധ്യത എന്ന് പറയുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ്, മുആദ് ഹൽ തദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ഹക്ക് എന്താണെന്നറിയോ, മനുഷ്യന്മാർക്ക് അവരുടെ റബ്ബായ പടച്ചോനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ നബി, എനിക്കറിയില്ല, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ പ്രവാചകനാണ് അറിയാം. ആ സമയത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയ്യഅബുദൂഹു വലാ യുശ്രിക്കു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് ഒരു മനുഷ്യന് അവൻ്റെ റബ്ബിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. വേറെയും ബാധ്യത ഉണ്ട്, വേറെയും ഹക്കുകളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പം നോക്കൂ, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്ത് മറ്റുള്ള ആളുകൾക്ക് സമർപ്പിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കുക? അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോടുള്ള ഹക്കുകൾ അത് പൂർത്തിയാക്കണം. അതിലൊന്നെന്താ? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുക. നമ്മൾ ജാറങ്ങളിലും ദർഗകളിലും പോയി അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകളാകാൻ പാടില്ല, കയ്യിൽ ഉറുക്ക് കെട്ടുന്ന ആൾക്കാരാകാൻ പാടില്ല, അല്ലേ? അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ ബാധ്യതയാണ് നിർബന്ധമായ ബാധ്യതകൾ, നിർബന്ധമായ കാര്യങ്ങൾ. അതെന്ത് ചെയ്യുക? അത് കൃത്യമായി നിർവഹിക്കുക. ഉദാഹരണം നിസ്കാരം. ഇതൊരു വിശ്വാസിയ ഒരു വിശ്വാസിക്ക് അവൻ്റെ റബ്ബിനോടുള്ള ഹക്കാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായും സത്യവിശ്വാസികളുടെ മേൽ സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് ഇത്, നമസ്കാരം. അപ്പൊ നിർബന്ധമാക്കപ്പെട്ട, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അവൻ്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. മഹാനായ അബീ തഅലബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല ഫറള ഫറായില ഫലാ തുളയ്യുഹ. അള്ളാഹു സുബ്ഹാനഹു വതആല ചില നിർബന്ധ ബാധ്യതകൾ, പറന്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവനുള്ള ഹക്കാണ്. പടച്ചോൻ നമ്മൾ നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണത്. മനുഷ്യരെല്ലാവരും ചെയ്യണം, വിശ്വാസികളായ ആളുകൾ ചെയ്യണം. അതുകൊണ്ട് അവയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തുളയ്യുഹ, അവയെ നിങ്ങൾ പാഴാക്കാൻ പാടില്ല. അതേതാ? നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് വീട്ടുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. അത് വീട്ടാത്തവന്റെ പ്രാർത്ഥന എന്ത് ചെയ്യൂല? അള്ളാഹു കേൾക്കൂല. നിസ്കാരം കൃത്യമല്ലാത്തവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല. ഹജ്ജ് ചെയ്യാൻ സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനാണ് എങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. സക്കാത്ത് കൊടുക്കാത്തവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ഇന്ന് നോക്കൂ, നിങ്ങൾ അദ്ദേഹം ആദ്യം പ്രയോഗിച്ച പ്രയോഗം എന്താ? നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണെന്നാ. നമ്മൾ എന്തിനാ പള്ളിയിൽ വന്നത്? നമ്മൾ അള്ളാഹിനെ അറിഞ്ഞിട്ടാ പള്ളിയിൽ വന്നത്. നമുക്ക് അള്ളാഹുവിനെ അറിയാം, നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? ആ മനസ്സിലാക്കിയ നമ്മൾ നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതകൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ നിർവഹിക്കുന്നത്. ഇപ്പൊ ഒരു ഡോക്ടറെ സമീപിച്ചു, നമ്മൾ ഒരു രോഗം വന്ന് ഡോക്ടറെ സമീപിച്ചു. അപ്പൊ ആ ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യും? മരുന്ന് നമ്മൾ കൃത്യമായി കഴിക്കും, അല്ലേ? ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കും. കാരണം എന്താ? നമ്മുടെ വിശ്വാസമാണ് നമ്മളെക്കാൾ ഈ രോഗത്തെക്കുറിച്ച് ഡോക്ടർക്ക് അറിയാം, അയാളത് പഠിച്ചിട്ടുണ്ട്. അയാൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ രോഗം മൂർച്ഛിക്കാൻ, ഞാൻ മരണപ്പെടാൻ, എനിക്ക് പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ അനുസരിക്കും നമ്മൾ. സഹോദരങ്ങൾ, ഈ ഒരു വില പോലും പലപ്പോഴും റബ്ബിന്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കാറില്ല. പരലോകത്ത് രക്ഷപ്പെടണം, നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിങ്ങളുടെ വിശ്വാസം ശരിയാക്കണം, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. അത് അംഗീകരിക്കുന്നവരാണ് നമ്മൾ, അത് ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നോക്കൂ, നിങ്ങൾ പിന്നെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി നമ്മൾ കേട്ടു. എന്താ ബാങ്കിലൂടെ വിളിച്ചു പറയുന്ന? ഹയ്യാൽ അസ്സല, ഹയ്യാൽ പല, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ വിളി പള്ളിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തി, നമ്മുടെ കാതിൽ കേട്ടു. ആ വിളിക്ക് ഇജാബത്ത് കൊടുക്കാൻ, ആ വിളി കേട്ട് പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹനെ അറിഞ്ഞവരാണ്, പക്ഷെ അവരോടുള്ള ബാധ്യത നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതകൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇല്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഈ യാത്ര അവസാനിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നിനച്ചിരിക്കാത്ത, നമ്മൾ ഒട്ടും ആലോചിക്കാത്തൊരു സമയത്തേക്കും മരണം കടന്നു വരിക. മനസ്സിലായി? മരണം കടന്നു വരിക എങ്ങനെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നിലമ്പൂർ ഭാഗത്തുള്ള ഒരു കോളനിയിൽ, ടി കെ കോളനി എന്നറിയപ്പെടുന്ന ഒരു കോളനിയിലാണ് വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ ആ പുഴയിൽ, ആ കല്ലുകൾക്കിടയിൽ ആളുകൾ സന്തോഷത്തോടെ കുടുംബത്തിൻ്റെ കൂടെ, ഭാര്യയുടെ, മക്കളുടെ, കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഏതാനും ആളുകൾ മരണപ്പെടുന്നത്. എന്നാലോചിച്ചു നിങ്ങൾ, അവര് 4 മണി സമയത്ത് അല്ലെങ്കിൽ ഉച്ച സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് അവരാ കോളനിയിലേക്ക് പോകുമ്പോൾ, ആ പുഴയിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? മക്കളുടെ കൂടെ സന്തോഷിക്കാൻ പോയതാ, ഒരു ഉല്ലാസത്തിന് വേണ്ടി പോയതാണ്, മരണത്തെ പ്രതീക്ഷിച്ച് പോയതാണോ? ഒരിക്കലുമല്ല. മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിനച്ചിരിക്കാത്ത സമയത്ത് മരണം വരും. കബറിൽ നമ്മളെ കൊണ്ടുപോയി വെക്കും. കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഇരുട്ടാണ്, വിചാരണയുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതറിയുന്ന, ഇത് മനസ്സിലാക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലഭിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാകണം. അതാണ് അദ്ദേഹം കൊടുക്കുന്ന ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, വസാനി ഖറഅ്തും കിതാബല്ലാ വലം തഅമലു ബിഹി. ഖറഅ്തും കിതാബല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് വായിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുന്നവരാണ്, അത് അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. വലം തഅമലു ബിഹി, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാത്തവരാണ്, ആ ഖുർആനിലെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാത്തവരാണ്. സഹോദരങ്ങളെ, ഈ വാചകങ്ങളൊക്കെ നമ്മളെ കുറിച്ചാണ് എന്ന് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഇത് ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ ഖുർആൻ ഓതുന്ന ആൾക്കാരാണ്. ഇന്ന് ഈ പള്ളിയിൽ വന്നിരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ആൾക്കാരുണ്ട് അല്ലെ. സൂറത്തുൽ കഹ്ഫ് ആദ്യം മുതൽ അവസാനം വരെ ഓതിയ കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്താണ് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്നത് അത് ഓതുന്ന നമുക്കറിയില്ല. ഞാനതിലെ 9 മസ്അലകൾ ഞാൻ പറയാം, അല്ലെങ്കിൽ കുറച്ച് മസ്അലകൾ ഞാൻ പറയാം. നോക്കൂ, നിങ്ങൾ ഇൻഷാ അള്ളാ പറയണം എന്ന മസ്അല സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഇൻഷാ അള്ളാ എന്ന വാചകം പറയാനുള്ള കൽപ്പന ഇവിടെയുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പിന്തുടരണം, അത് ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതേപോലെ തന്നെ നല്ല മനുഷ്യന്മാരുടെ കൂടെ കൂട്ടുകൂടണം, അത് സൂറത്തുൽ കഹ്ഫിലുണ്ട്. അറിവ് തേടുമ്പോൾ വിനയം കാണിക്കണം, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യണം, സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്ലാസ് ഉള്ളവരാകണം, സൂറത്തുൽ കഹ്ഫിലുണ്ട്. എത്രയെത്ര കൽപ്പനകളാണ് ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുന്നുണ്ട്. പക്ഷേ ആ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഹായം ചോദിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അല്ലേ. ഇത് ഖുർആനിലൂടെ 17 തവണ ഒരു ദിവസം നമ്മൾ പറയണം. ആ പറയുന്ന ആളുകൾ നേരെ അല്ലാഹു അല്ലാത്തവരെ വിളിക്കണം, മൊയ്തീ ശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഓതുമില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതുന്നു, പക്ഷെ ഖുർആൻ പറയുന്നത് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തില്. പലിശ വാങ്ങരുത് ഖുർആനിലുണ്ട്, വ്യഭിചരിക്കരുത് ഖുർആനിലുണ്ട് അല്ലെ, അശ്ലീലതകൾ കാണാൻ പാടില്ല ഖുർആനിലുണ്ട്, എല്ലാ നന്മകളും ഖുർആൻ കൽപ്പിക്കുന്നു, എല്ലാ തിന്മകളും എതിർക്കുന്നു. ഇതൊക്കെ പാരായണം ചെയ്യുന്ന നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഗൗരവമായി നമ്മൾ കാണണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, സ്വഹാബികളായ ആളുകൾ അവർക്കൊരു 10 ആയത്ത് ഇറങ്ങിയാൽ, ഖുർആനിലൊരു 10 ആയത്ത് ഇറങ്ങിയാൽ ആദ്യം അവരെന്ത് ചെയ്യും, പഠിക്കും. അത് പഠിച്ച് ആ അശറ ആയത്ത്, ആ ആയത്തിലുള്ളത് എന്ത് ചെയ്യും, അത് പഠിക്കും ചെയ്യും, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. ഖുർആനിലൊരു ആയത്ത് ഓതുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ആയത്ത് എന്താ കൽപ്പിക്കുന്നത്, ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഖുർആൻ. അത് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനക്ക് എന്ത് ചെയ്യുന്നത്, ഇജാബത്ത് കിട്ടുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഖുർആൻ വായിക്കാനൊക്കെ നമ്മൾ സന്നദ്ധരാകണം. ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ അൽഹംദുലില്ലാ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ പള്ളിയിൽ ഖുത്ബ കേൾക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത്, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒന്നുകിൽ ആരാകണം, ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, അല്ലെങ്കിലോ അവൻ പഠിക്കുന്നവനാകണം. രണ്ടിലൊന്ന് അവൻ ആകണം, നിർബന്ധമാണത്. ഒന്നെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, അല്ലെങ്കിലോ ഖുർആൻ പഠിക്കുന്നവനാകണം. നമ്മൾ ഏതെന്നതിൽ ആലോചിച്ചാൽ മതി, പറയുന്ന ഞാൻ ഏത് കൂട്ടത്തിലാണ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിക്കാൻ വേണ്ടി നല്ലോ പഠിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ പ്രത്യേകം പഠിക്കുക എന്നുള്ളത് അത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരികളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ഖുർആൻ ക്ലാസ്സിൽ പോകാത്ത ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല. എവിടെയെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ശരിയായ അഖീദ അനുസരിച്ച് ഏറ്റവും ശരിയായ രീതിയിൽ ഖുർആൻ പഠിക്കാനുള്ള ഒരു വേദിയിൽ നമ്മൾ പങ്കാളികളാകണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക. അത് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഖുർആനിലെ കൽപ്പനകൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക. അപ്പോൾ നമ്മളെ ക്ലാസ് എല്ലാ ഞായറാഴ്ച ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന ആളുകൾ ഇത് പങ്കെടുക്കണം. ഈ വരുന്ന ശനിയാഴ്ച ആയിരിക്കും, ഈ നാളെ ഞായറാഴ്ച മറ്റൊരു പ്രോഗ്രാം ഉണ്ടായത് കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ശനിയാഴ്ച ആയിരിക്കും മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, വസ്താലിത്തു ഇദ്ദായിത്തും ഹുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം വതറക്തു മുസ്സുന്ന. നമ്മൾ പറയും ഞാൻ പിന്നെ നബിനോടുള്ള ഇഷ്ടമുള്ള ആളാണ്. ഇബ്രാഹിം അദ്ദേഹം പറയുന്ന വാചകമാണ്, നിങ്ങൾ നബിനോട് ഇഷ്ടമുള്ള ആളാന്ന് പറയും, എന്നിട്ടോ വതറക്തു മുസ്സുന്ന, സുന്നത്തിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഒഴിവാക്കും ചെയ്യും. നോക്കൂ, നിങ്ങൾ ഇതൊക്കെ നമ്മളെ കുറിച്ചായി പറയേണ്ടത്, നമ്മൾ നബീൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. എന്നാൽ നബിയുടെ സുന്നത്ത് എത്ര നമ്മുടെ ജീവിതത്തിലുണ്ട്? ഒരു സത്യസന്ധമായിട്ട് ഇന്ന് പള്ളിക്ക് കയറിയപ്പോ അള്ളാഹു നബി പഠിപ്പിച്ച സുന്നത്താണ് അല്ലെ, വലത് കാല് വെച്ച് കയറണം നബി പഠിപ്പിച്ച സുന്നത്താണ്, തഹയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കണം നബി പഠിപ്പിച്ച സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിലുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് നമ്മൾ പറഞ്ഞോ? വാഹനത്തിൽ കയറിയപ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്ന പ്രാർത്ഥിച്ചോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവരോട് സലാം പറഞ്ഞോ? ഇതൊക്കെ നബി പഠിപ്പിച്ച സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര സുന്നത്തുകൾ പ്രാവർത്തിക ഒരാളെ കണ്ട പുഞ്ചിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. താടി വളർത്തണം നബിയുടെ സുന്നത്താണ്. ഞെരിയാനയുടെ മുകളിൽ വസ്ത്രം ധരിക്കണം നബിയുടെ സുന്നത്താണ്. പ്രവാചകന്റെ ചര്യയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നബിന്റെ ആളാണ്, നബിയുടെ ദീനിലാണ് എന്ന് പറഞ്ഞാൽ പോരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകണം. നബി പറഞ്ഞില്ലേ, അൽ മർഉ മഅമൻ അഹബ്ബ, ഒരാൾ അവൻ സ്നേഹിച്ചവനോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിൽ. നമ്മൾ നബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നബി പഠിപ്പിച്ചത് ചെയ്യണം, അപ്പോഴാണ് എന്ത് ചെയ്യുക, നബിയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തിന്റെ ആളുകളാകണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പ്രഖ്യാപിക്കും ഞാൻ ഷെയ്ത്താന്റെ ശത്രുവാണ്, ഞാൻ പിശാചിന്റെ ശത്രുവാണ്. എന്നാൽ ആ പിശാചുമായി കൂട്ടുകൂടുന്ന ആൾക്കാരാണിതാ, അതങ്ങളെ പ്രാർത്ഥന കേൾക്കാത്തത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം നാട്ടുകാരോട് പറഞ്ഞ വാചകമാണ്, നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തതിന്റെ നാലാമത്തെ കാരണം എന്താ? നിങ്ങൾ പറയും, നിങ്ങൾ പ്രഖ്യാപിക്കും ഞാൻ പിശാചുമായി അകന്നു നിൽക്കുന്നവനാണ്, പിശാചിന്റെ ശത്രുവാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? പിശാചുമായി കൂട്ടുകൂടുന്നവനാണ്, പിശാചുമായി ചങ്ങാത്തമുള്ളവനാണ്. ഖുർആന്റെ കൽപ്പന എന്താ? ഇന്ന ഷൈത്താന ലക്കും അദുവൻ, ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഹിദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം എന്ന ഖുർആന്റെ കൽപ്പന. പിശാജ് ശത്രുവാണ്. ഇന്ന ഷൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, മനുഷ്യന്റെ ശരീരത്തിൽ രക്തമോടുന്ന ഇടങ്ങളിലെല്ലാം പിശാജ് സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നോക്കൂ, നമ്മൾ പിശാജിനെ അകറ്റുന്ന ആൾക്കാരാണോ? പിശാജിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണോ? അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, എനിക്ക് ഉറപ്പുണ്ട് ഈ പള്ളിയിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂല. അള്ളാഹു റസൂൽ പറഞ്ഞാണ്, കാരണം നബിനോടുള്ള സ്നേഹമാണത്. എന്നാൽ അടുത്ത വാചകം തരുമോ, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പഠിപ്പിച്ച അതേ നബി പറഞ്ഞു വലത് കൈകൊണ്ട് വെള്ളം കുടിക്കണം. സ്വന്തത്തോട് ചോദിച്ചോക്കൂ നിങ്ങൾ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഏത് കയ്യാ ഉപയോഗിക്കുന്നത്? മഹാഭൂരിപക്ഷം ആളുകളും അവിടെ അലംഭാവം കാണിക്കുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന വിശ്വാസികളുണ്ട്, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ പള്ളിയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. സഹോദരങ്ങളെ, പാടില്ല, അത് ഷെയ്ത്താന്റെ പണിയെന്നാ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവൻ പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പിശാചിന്റെ ശത്രുവാണ് എന്ന് പറയുന്ന ഒരാൾ പിശാചിനെ പണി ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാനും പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യം എന്നത് പൈശാചികമാണ്. ഇനി ദേഷ്യം വന്നാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആവതുമില്ല എന്ന് പറയണം, വധുവെടുക്കണം. നബി പഠിപ്പിച്ചു കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചത്, അത് വിശദീകരിക്കാൻ സമയമല്ല. അപ്പൊ ദേഷ്യപ്പെടുക എന്നുള്ളത് പിശാചിന്റെ സ്വഭാവമാണ്. അതേപോലെ തന്നെ അജലത്ത്, ധൃതി കാണിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഒരു കൺട്രോളും ഇല്ലാതെ പോവുക, അജലത്ത്, അതെന്താണ്? അത് പൈശാചികമാണ്, നബി പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ നിഷിദ്ധമായ ഒറ്റപ്പെടൽ, ഹൽവത്ത് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഒരാണും ഒരു പെണ്ണും മാത്രം ഒറ്റക്കാകുക, അത് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രം ഒരു സ്ഥലത്ത് ഒറ്റക്കാകുക, അവരാരല്ല, ഭാര്യയും ഭർത്താവും അല്ല, സഹോദരനും സഹോദരിയല്ല, ഉമ്മയും മകനും അല്ല, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളല്ല, മറിച്ച് അന്യയായ ഒരു പെണ്ണും ഒരാണും അവരൊറ്റക്കാകുക. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതല്ലാത്ത ആൾക്കാർ, അവരിങ്ങനെ രണ്ടുപേര് മാത്രമായി നടന്നു പോകുക, ഒരു മാത്രം ഒരുമിച്ച് സംസാരിച്ചിരിക്കുക, അത് പൈശാചികമാണ്. അവിടെ മൂന്നാമനായി പിശാചുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞതറിയോ, നമ്മൾ പറയണം ഞാൻ പിശാചിനെതിരാട്ടോ, എന്നിട്ട് പിശാചിന്റെ പണികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച്, മ്യൂസിക് ഉപയോഗിച്ച് അഥവാ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മ്യൂസിക്, അത് പൈശാചികമാണ്. മിസ്മാറു ഷയാത്തീൻ, ഹദീത്തിൽ വന്ന വിഷയമാണ്. പ്രവാചക തിരുമേനി ലോകത്തേക്ക് വന്നത് എന്തിനു എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പഠിപ്പിച്ച കാര്യമാ ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ നിഷിദ്ധമാക്കാൻ, മിസ്മാറു ഷൈത്താൻ ഒഴിവാക്കാൻ. എത്രയാൾക്ക് പറയാൻ പറ്റും ഞാന് സംഗീതം കേൾക്കാത്ത, വാദ്യോ മ്യൂസിക്കിന്റെ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ട് കേൾക്കാത്തവനാണ് ഞാൻ എന്ന് നമ്മൾ എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? അല്ലെ, നമ്മൾ കാണുന്ന റീലുകളിൽ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിൽ, ഫേസ്ബുക്കിലാകട്ടെ യൂട്യൂബിലാകട്ടെ, നിരന്തരം കാഴ്ചകൾ കാണാണ്, കുറെ സമയം അതിലാണ്. അതിലെന്തായി കാണുന്നത്? പൈശാചികമായ കാര്യങ്ങൾ. നോക്കും നമ്മളെ കാത്ത്, ഞാൻ പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള നാലാമത്തെ കാരണമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ശരിയായൊരു നിലപാടുണ്ട്, പിശാചിനോട് അകന്നു നിൽക്കണം, അതേപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്ത് പ്രാവർത്തികമാക്കണം, ഖുർആൻ ഓതുകയും ഖുർആനിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം, അതേപോലെ തന്നെ അള്ളാഹുവിനെ അറിഞ്ഞവരെന്ത് ചെയ്യണം, അള്ളാഹുവിനുള്ള ഹക്കുകൾ നിർവഹിക്കണം. അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: അൽഹംദുലില്ലാഹ് علم الانسان ما لم يعلم والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാപണ്ഡിതൻ ബസറക്കാരായ ആളുകളോട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വൽ ഖാമിസ് അഞ്ചാമത്തെ കാര്യം, قلتم نحب الجنه فلم تعملوا لها. നിങ്ങൾ പറയും സ്വർഗ്ഗത്തെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സ്വർഗ്ഗത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഫലം തഅമലൂ ലഹ, ആ സ്വർഗ്ഗത്തിന് വേണ്ടിട്ട് എന്തു ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നില്ല. സ്വർഗ്ഗത്തെ ഇഷ്ടമാണ്, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്, അതിനായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നാണ്. അപ്പം നമ്മുടെ ഹൃദയം ഇങ്ങനെ ചത്തുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്കറിയാം സ്വർഗമുണ്ട് നരകമുണ്ട്, സ്വർഗവും നരകവും സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മൾ പണിയെടുക്കാറുണ്ടോ? ആ സ്വർഗം ലഭിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ദിവസം, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ എല്ലാ ദിവസവും ഒരാൾ പ്രാർത്ഥിക്കണം, പടച്ചവനെ എന്നെ നീ സ്വർഗത്തിലാക്കണേ എന്ന് മൂന്ന് തവണ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, പടച്ചവനെ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, മൂന്ന് തവണ. അള്ളാഹു റസൂൽ പഠിപ്പിക്കുക, സ്വർഗം അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ആ മനുഷ്യൻ, ആ പ്രാർത്ഥിക്കുന്ന ആളുണ്ടല്ലോ, മൂന്ന് തവണ പ്രാർത്ഥിച്ചാൾ അയാൾ എൻ്റെ അടുക്കൽ വരാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് പടച്ചോനെ നീ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നതാണ്. സഹോദരങ്ങളെ, മൂന്ന് തവണ സ്വർഗം ചോദിക്കാൻ എന്ത് പണിയുള്ളത്? എല്ലാ ദിവസവും മൂന്ന് തവണ പടച്ചോനെ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ചോദിക്കാൻ എന്ത് പണിയുള്ളത്? നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും സമയമല്ല നമുക്ക്, നമ്മൾ ഭയങ്കര തിരക്കിലാണ്, ദുനിയാവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ഉമൈർ ഇബ്നു ഹുമാമിനെ നമ്മൾ വായിക്കുന്നത് ഉഹുദ് യുദ്ധത്തിന്റെ വേളയിലാണ്. ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ഈത്തപ്പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്, സ്വർഗത്തിന്റെ പരിമളത്തെ കുറിച്ചൊക്കെ നബി ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബിയെ ഈ ഈത്തപ്പഴം തിന്നുന്ന നേരം, ആ കാത്തു നിൽക്കുന്ന സമയം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നത് സ്വർഗത്തിലെത്താൻ തടസ്സാണ്, കാരണം യുദ്ധം നടക്കുന്നുണ്ട് അവിടെ. ആ യുദ്ധത്തിലേക്ക് അദ്ദേഹം ഈത്തപ്പഴം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ഓടിപ്പോകണം, യുദ്ധക്കളത്തിലേക്ക് പോകണം. പറഞ്ഞ കാരണം എന്താ, ഞാനിത് തിന്നുന്ന ഈ സമയം അത്രയും നേരം എന്തായിരിക്കും, നഷ്ടമാണ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കി യുദ്ധക്കളത്തിൽ പോയി ഷഹീദായ ആളാണ് ആര്, മഹാനായ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന സ്വഹാബി. നോക്കൂ, നിങ്ങൾ സ്വർഗമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗം ആഗ്രഹിക്കുക മാത്രമല്ല, ആ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു, അവർ പരിശ്രമിക്കുകയാണ്, അവർ അധ്വാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർഗം കൊതിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. ഇപ്പൊ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ജുമാക്ക് നമ്മൾ ബാങ്ക് കേട്ടു അല്ലെ, ആ ബാങ്കിന്റെ ലഫ്ദുകൾ പറയാ, അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചാൽ അവന് സ്വർഗം അനിവാര്യമാണെന്നാ. അവന് സ്വർഗം അനി, ബാങ്കിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്താൽ അവന് സ്വർഗം അനിവാര്യമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും റദീത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന് പറയുന്ന പ്രാർത്ഥന, അത് നിർവഹിച്ച ആളുകൾക്ക് അവർക്ക് സ്വർഗം അനിവാര്യമാണെന്നാണ്, അവർക്ക് സ്വർഗം കിട്ടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ശരിയായ രീതിയിൽ വുദൂ ചെയ്തു, നബി പഠിപ്പിച്ചതുപോലെ വുദൂ ചെയ്തു, അങ്ങനെ വുദൂ ചെയ്തിട്ട് രണ്ട് റക്അത്തുകൾ നിസ്കരിച്ചു, അവന് സ്വർഗപ്രവേശനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹായ ഹദീത്തിൽ കാണാൻ പറ്റും. ഒരാൾക്ക് രണ്ട് പെൺമക്കളുണ്ടായി, ആ പെൺമക്കളെ മാന്യമായി വളർത്തി, നല്ല നിലയിൽ വളർത്തി, എന്നിട്ട് അവരെ വിവാഹ പ്രായമായപ്പോൾ അനുയോജ്യരായ നല്ല ആളുകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ്.
4: ഇങ്ങനെ എത്രയെത്ര ഹദീത്തുകൾ നമുക്ക് പറയാൻ പറ്റും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സ്വർഗ്ഗമാണ്, ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗ്ഗമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. നബി പറഞ്ഞു, യുഹന്നാസ് അഫ്ഷു സലാമ വതഈമു തആമ വസിലുൽ അർഹാമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ. എന്തൊരു പ്രയോഗം അതൊക്കെ അറിയോ? എന്താ പ്രയോഗം? അല്ലയോ മനുഷ്യന്മാരെ, അഫ്ഷു സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കൂ, സലാം പറയൂ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂ. വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കൂ. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജു നിസ്കരിക്കൂ. അടുത്ത വാചകം എന്താ? തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ കയറാൻ പറ്റും.
2: ബാറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറാ. അൽമിമ്പറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കു പറഞ്ഞാല് നമ്മളൊരു ഒരുക്കത്തിലായിരുന്നു. നാളേക്ക് വേണ്ടി മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മൾ ഒരുങ്ങേണ്ടുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമുണ്ട് എന്ന് ഇന്നത്തെ അൽമീംബറിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സമീർ മുണ്ടേരിയുടെ ഖുത്ബയാണ് നമ്മൾ ഇന്നത്തെ അൽമീംബറിലൂടെ കേട്ടത്.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി
1: ശ്രമിക്കും.
2: പീസ് റേഡിയോയിൽ ഇനി കൂടിക്കാഴ്ച. നമ്മുടെ കുട്ടികൾ ലഹരിയിലാണോ? നമ്മോടൊപ്പം ചേരുന്നത് വാഫി ഷിഹാദ്, കൂടെ ഡോക്ടർ നസീഫ് പി പി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് പീസ് റേഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള വാഫി ആണ് നമ്മുടെ കൂടെയുള്ളത്. ഖത്തറിലെ സൈക്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ ഒരു സ്പീക്കറായും ഒരു പുസ്തകരചിതാവായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ കൂടെ നിന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതെനിക്ക് വാഫിയോട് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവെ കുട്ടികൾ ഇപ്പോൾ പല ആളുകൾക്കും പേടിയാണ് ഈ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ള നമ്മൾ പത്രമാധ്യമങ്ങളിലും ബാക്കിയൊക്കെ വായിച്ചു വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നിലവിലെ അവസ്ഥ, സൂയിസൈഡ് ടെൻഡൻസി എന്തുകൊണ്ട് വരുന്നു, എന്താണ് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും വിശദീകരിക്കാനെന്ന്?
7: സൂയിസൈഡ് റേറ്റ് എന്നുള്ളത് അത് കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികൾ സൂയിസൈഡിൽ ചെയ്യുന്നതിൻ്റെ ആ ടെൻഡൻസിയും അതുപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സൊക്കെ ഭയങ്കര കൂടിയിട്ടുണ്ട്. സൂയിസൈഡൽ അറ്റംപ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എനിക്ക് തന്നെ കിട്ടുന്ന കേസുകളിൽ ഇപ്പോൾ കൈ മുറിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ സൂയിസൈഡിന് വേണ്ടി സ്പെസിഫിക് ആക്ഷൻസ് എടുത്തിട്ട് പാരൻസ് പിടിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ബ്ലേഡുമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു, അങ്ങനെയുള്ള ചില കേസുകൾ. അത് ശരിക്കും കുറേ മുന്നേ നമുക്ക് അങ്ങനെ അത്ര കൂടുതൽ കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര കൂടിയിട്ടുണ്ട്. ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു പ്രോബ്ലമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അധിക പാരൻസും അതിനെ അഡ്രസ്സ് ചെയ്യുക വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫേസിലാവുമ്പോഴാണ്. അതിന് മുന്നേ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി പ്രിവെൻറ്റ്, ഒരു വലിയ ക്രൈസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
6: അതിലിപ്പോൾ നിങ്ങളൊരു അനുഭവം വെച്ചപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളതിനും ശ്രമിക്കാൻ നിലയിൽ അപ്പുറമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂളിൽ സംഭവിച്ച്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിച്ച്, ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ശരിക്കും അതിലെന്താണ് വരുന്നത്? പിന്നെ കുട്ടികളത് ഇപ്പം പൊടുന്ന് തന്നെ വരുന്നതാണോ, അതോ ഓൾറെഡി അങ്ങനെ ഒരു ടെൻഡൻസി അവരുടെ ഉണ്ടാകുമോ, എന്താണൊരു മറ്റേ ഇൻ ബ്രോഡ് വേ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളൊരു നമുക്ക് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളത്?
7: സൂയിസൈഡൽ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. സൂയിസൈഡുകൾ തന്നെ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് കോൺടെംപ്ലേറ്റീവ് സൂയിസൈഡ്, അല്ലെങ്കിൽ പ്രീ മെഡിറ്റേറ്റഡ് സൂയിസൈഡ് എന്ന് അതിന് പറയും. രണ്ടാമത്തത് ഇമ്പൾസീവ് റിയാക്ഷണറി സൂയിസൈഡാണ്. ഒന്നാമത്തത് വളരെ ക്ലിയർ ആയിട്ട് കുട്ടി എന്താണ് പ്ലാൻ ചെയ്യുന്നു, ഞാൻ ഇത്ര സമയം കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതം മടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ട, ഭയങ്കര സങ്കടത്തിൽ വിഷമത്തിൽ. അവരൊന്ന് പ്ലാൻ ചെയ്യും, ഞാൻ ഇന്നത് ചെയ്തിട്ട് സൂയിസൈഡിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളൊരു സംഭവമാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തത് ഇമ്പൾസീവാണ്, ഒരു ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഒരു ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ, പെട്ടെന്നൊരു എടുത്തുചാട്ടം, ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ചാടുക, അങ്ങനെയുള്ളത് ഇമ്പൾസീവ്. രണ്ടാമത്തേത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കൗൺസിലിങ്ങും അതിനുള്ള മെൻറ്ററിങ്ങും അതിനുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാമത്തേത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റും. ആ കുട്ടി സംസാരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും ഫ്യൂച്ചറിനെ പറ്റി എത്രത്തോളമുള്ള സംസാരം അവൻ്റെ മനസ്സിലുണ്ടാകില്ല. ഇനി ഫ്യൂച്ചറിനെ പറ്റി കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവൻ ഉത്തരം പറയാം. അവൻ്റെ ഭാവി പ്ലാൻസുകൾ അത്ര കൂടുതലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻസ് ചോദിക്കും. എന്താണ് കരിയർ പ്ലാൻസ്, വാട്ട് ആർ യുവർ പ്രൊഫഷണൽ ഗോൾസ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിൽ ചില കുട്ടികൾ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും റെഡ് അലേർട്ടാണ് നമ്മുടെ സൈക്കോളജിക്കൽ ബ്രെയിനിൽ വരിക. കാരണം അതൊരു ഒരു ഹ്യൂജ്

0: ഒമ്പത് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ഈ റെഡ് ഫ്ലാഗ്സ് ശരിക്കും പാരൻസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്, നിർബന്ധമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഈ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ടോർച്ചർ ഉണ്ടാകും, റൈറ്റ്, കൈ ഓൾറെഡി വെട്ടുന്ന അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയുടെ എന്താണ് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സ് ശരിക്കും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ ആദ്യം ചെയ്യേണ്ടത്.
1: അപ്പോൾ അതിൽ നമ്മൾ ഈ ഇപ്പോൾ അങ്ങനെ കണ്ടെത്തി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ സംശയിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ടോ? ഇപ്പോൾ എൻ്റെ കുട്ടി നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ വളരെ നോർമലായിട്ടും ബാക്കി പോയിക്കൊണ്ടിരിക്കണം, പക്ഷേ നമ്മൾ അവൻ്റെ എന്തെങ്കിലും അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ അതോ എങ്ങനെയായിരിക്കും അത് നോർമലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ?
0: അതെ, ഇതിൽ നമ്മളെന്താണ് ഓവർ സസ്പീഷ്യസ് ആയിട്ട് പാരനോയിഡ് ആവാൻ പറ്റില്ല. ഇപ്പോൾ ചില എന്താണ് സ്യൂസൈഡ് സിംറ്റമുകൾ അവർ പാരൻസോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര പാരനോയിഡ് ആകും, എൻ്റെ മക്കൾക്ക് അത് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ടല്ലോ എന്നുള്ള തോന്നൽ മനസ്സിലോ, അത് കെയറിങ് മൈൻഡോട് കൂടി വരുന്ന സംഭവമാണ്. ഈ അബ്നോർമൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസർ പറഞ്ഞത് ഓർമ്മയുണ്ട്, നിങ്ങൾ ഒരിക്കലും സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ ഡിസോർഡറുകളുടെ സിംറ്റമും ശരിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഡിപ്രഷൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നിപ്പോകും, സ്കിസോഫ്രേനിയുടെ ഏത് രോഗമാണെങ്കിലും വി ഹാവ് എ സെർട്ടൺ ലെവൽ ഓഫ് റിലേറ്റബിലിറ്റി. ഈ അവസ്ഥയിലും ഇപ്പോൾ കുട്ടിയിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ശരിക്കും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രോപ്പറായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ ഇത് ഈ സിംറ്റംസ് ഏത് ഡിഗ്രിയിലാണ്, ഏത് ഇൻറ്റൻസിറ്റിയിലാണ് കുട്ടികളുള്ളതെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, റൈറ്റ്? ഒന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അത് മെഷർ ചെയ്തിട്ട് കുട്ടിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഏറ്റവും നല്ലത് ഒരു പ്രൊഫഷണൽ കൗൺസിലറാണ്. പക്ഷേ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇത് എന്താണ് അത്ര കൂടുതലില്ല എന്നിരുന്നു കഴിഞ്ഞാലും മനസ്സിലൊരു ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടിയായിട്ടൊരു വളരെ ഹാവ് എൻ ഓപ്പൺ കോൺവെർസേഷൻ വിത്ത്.
1: ഇതിൽ നമുക്ക് ഇപ്പോൾ GCC പിന്നെ രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളതാണെങ്കിൽ കുട്ടികൾ സ്കൂൾ ഹൈസ്കൂൾ മുതൽ അല്ലെങ്കിൽ പോണോഗ്രാഫി എന്നുള്ളത് ഭയങ്കര ഒരു വില്ലനായിട്ട് വരാറുണ്ട്. ഈ പോണോഗ്രാഫിയിൽ നിന്ന് കുട്ടികൾക്ക് മുക്തമാവാൻ എന്താണ് നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ളവർക്ക് പറയാൻ കഴിയുക?
0: എനിക്ക് കിട്ടുന്ന അഡിക്ഷൻ കേസുകൾ ഏറ്റവും കൂടുതൽ കേസുകൾ പോണോഗ്രാഫി അഡിക്ഷനാണ്. അത് കുട്ടികളിൽ മാത്രമല്ല എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള, അത് എല്ലാ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തും ഡെയിലി വേജ് വർക്കേഴ്സിൻ്റെ അടുത്തൊന്നും അത് ഏത് നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. അതായത് വളരെ ഓൾഡായിട്ടുള്ള ആളുകൾ, ഗ്രാൻഡ് ചിൽഡ്രനുള്ള പേരക്കുട്ടികളുടെ ആളുകളുടെ അടുത്തൊന്നും പോലും എന്താണ് ഫോണോഗ്രഫി അഡിക്ഷൻ കേസുകൾ വളരെ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഹൈപ്പർ സെക്ഷലൈസ്ഡായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അവബോധം കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോണോഗ്രഫിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോണോഗ്രഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ സ്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ല, ഡോക്ടർ ഗാരി വിൽസൺ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള ചില ബ്രെയിൻ സ്കാൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗ്രേ മാറ്ററിൻ്റെ വോളിയം ബ്രെയിനിൽ ഭയങ്കര ഡിക്രീസ്ഡ് ആയിട്ടുണ്ട്. ബ്രെയിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഫോർ ബ്രെയിൻ്റെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫംഗ്ഷനുകളുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഭയങ്കര മാരകമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ട് പോണോഗ്രഫി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അതിലുള്ള ആളുകൾക്കും സുബ്ഹാനുള്ള ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല, എങ്ങോട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മനസ്സ് ഭയങ്കര വൾഗറായിട്ട് മാറിയിട്ടുണ്ടാകും. ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് ഇതിൻ്റെ വിഷ്വൽസ് മനസ്സിലിങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുള്ളൊരവസ്ഥ, ഇമോഷണൽ ആപ്പത്തി ഫീൽ ചെയ്യുന്നു, സന്തോഷം തോന്നേണ്ട സന്ദർഭങ്ങളിൽ സന്തോഷം തോന്നുന്നില്ല, സന്തോഷം തോന്നേണ്ട ചില ഹാബിറ്റ്സ് ബിഹേവിയേഴ്സ് അവർക്ക് ഓൾറെഡി, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്, വേറെ സ്പോർട്സിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്, പക്ഷേ അതിലൊന്നും തന്നെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. എൻ്റെ കാരണം അവരുടെ ബ്രെയിനിലെ ഡോപ്പമിൻ സിസ്റ്റം ഫ്രൈ ചെയ്തുപോയിട്ടുണ്ട് എന്നുള്ളതാണ്.
1: സൊല്യൂഷൻ എന്താണ്, പരിഹാരമായിട്ട് എന്താണ്?
0: അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഒന്നാമത്തത് അവയർനെസ്സാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക പോണോഗ്രഫി അഡിക്ഷൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ശരിക്കും ഇസ്ലാമിക് സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും ലിബറൽസ് പറയുന്ന പോലെ വൾഗറായിട്ടുള്ള അങ്ങനെ ഒരു സംഭവമല്ല, പക്ഷേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി എന്നുള്ള ആ ഒരു പാരഡൈമിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനപ്പുറത്ത് ലിബറൽസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീംകോർട്ടിലുള്ള സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കണ്ടത്, സെക്സ് എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് മാൻഡറ്ററി ഏർലി ഓൺ ക്ലാസ്സുകളിൽ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ഇത് കൊടുക്കണം. അപ്പോൾ അവരപ്പുറത്തുനിന്ന് എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ അതുപോലെ തന്നെ പോണോഗ്രഫി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലിബറൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് പോണോഗ്രഫി അഡിക്ഷനിലേക്ക് കയറിയിട്ടുള്ള ആളുകളുടെ കേസിനൊക്കെ ഡി അഡിക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ല, ഞാൻ പറയുന്നത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് പോണോഗ്രഫി എന്ന് പറയുന്നതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. അള്ളാഹു ഖുർആനിൽ ഗദ്ദുൽ ബസറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്നുള്ള ആയത്തുകൾ, കുറേ അഹാദീസുകളുണ്ട്. കണ്ണുകൾ കൊണ്ട് പോണോഗ്രഫി കാണുക എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി സിന വിത്ത് ദ ഐസ്.

0: ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിയലി അവോയ്ഡ് ചിൽഡ്രൻ ഗോയിങ് ഇൻ ടു ദിസ്. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രിവെൻഷൻ ഈസ് ആക്ച്വലി ബെറ്റർ ദാൻ ക്യൂർ. ഇതിൽ പെട്ടുപോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തഡോളജിയിൽ എന്താണ് ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും കുറേ കുട്ടികൾ ഇതിലേക്ക് വീണുപോയിട്ട് ഇപ്പോൾ ഒരു റാൻഡം ഹാബിറ്റായിട്ടുള്ള കുട്ടികളുണ്ടാകും, അവർക്കത് സ്വയം എന്താണ് അത് നമ്മൾ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹറാമാണെന്നുള്ളതും എത്രത്തോളം ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഫോർ ദം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അത് അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂറൽ പാത്വേ ഇൻ ദി ബ്രെയിൻ. അങ്ങനത്തെ ഒരു ന്യൂറൽ പാത്വേ ബ്രെയിനിൽ ഫോം ആയിട്ടുണ്ട്. വർഷങ്ങളോളം ഇത് കാണുന്ന ചില കുട്ടികളുണ്ട്. അത് മാതാപിതാക്കൾ ഒരിക്കലും എന്താണ് കണ്ടെത്തില്ല. അങ്ങനെ എന്താണ് ദേ ഹാവ് മാസ്റ്റർഡ് ദി ആർട്ട് ഓഫ് ഇറേസിംഗ് ഹിസ്റ്ററി, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളെന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ മെത്തഡോളജി ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. കാഫ് അക്കാഡമിയിൽ നമ്മളതാണ് ഇൻഷാല്ലാ വെരി സൂൺ വി ഗോയിങ് ടു ഓപ്പൺ ദാറ്റ് അപ്പ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 90-day ഡീടോക്സ് പ്രോഗ്രാം, ബ്രെയിനിൽ നിന്ന് റീവയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാം ശരിക്കും കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ.
1: ഇതേപോലെ ഇപ്പോൾ MDMA പോലെ ഡ്രഗ്സ് ഡ്രഗ്സും പിന്നെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും മറ്റുമൊക്കെ ആയിട്ട് ഇതാണ്. ഇപ്പം നമ്മളൊന്നും പൊതുവെ നമ്മുടെ കുട്ടികളൊക്കെ അതിൽ വളരെ അപൂർവമാണെങ്കിൽ പോലും, പക്ഷേ അത് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഈ ഇപ്പോൾ MDMA പോലത്തെ അല്ലെങ്കിൽ പിന്നെ മറ്റ് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാവുന്ന കുട്ടികൾ, അവരെ നമ്മൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എൻ്റെ കുട്ടി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളെ എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ നമ്മളൊരു ഒരു കുട്ടികളെ വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതിൽ?
0: ശരിക്കും ഞാൻ പറയാം, ഈ കാലഘട്ടത്തിലെ ഈ ന്യൂജൻ ടീനേജേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ മാസ്റ്റേഴ്സ് ഓഫ് കവറപ്പ്. ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ സിംറ്റംസ് കവറപ്പ് ചെയ്യാൻ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ടെക്നിക്സും ടാക്റ്റിക്സും ഉണ്ട്. അത് ശരിക്കും അധികം പാരൻസിനും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് ദേറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കേസുണ്ട്. അതിൽ വിത്തൗട്ട് സെയിങ് ഇനി പേഴ്സണൽ ഇൻഫർമേഷൻ, കാരണം അതൊക്കെ കോൺഫിഡൻഷ്യൽ പ്രൈവറ്റ് ആണല്ലോ.
1: ടെക്നോളജി പറയേണ്ട ആവശ്യമില്ല, അറിയാത്ത കുട്ടികൾക്ക് അറിയണ്ടല്ലോ.
0: അതെ അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ അതിൽ ഒരു കുട്ടി അവന് എന്താ 3 കൊല്ലമായിട്ട് അഡിക്റ്റാണ്, ശരിക്കും ഫുള്ളായിട്ട് MDMA അഡിക്റ്റാണ്. അപ്പോൾ അതൊരു അൺകൺട്രോളബിൾ സ്റ്റേറ്റിലെത്തിയപ്പോഴാണ് ശരിക്കും സ്കൂളിലൊക്കെ പ്രശ്നമായപ്പോഴാണ് സ്കൂൾ അതോറിറ്റീസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും കൗൺസിലിംഗിലും ചോദിക്കുന്നതും. അപ്പോൾ അതിൽ പാരൻസ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പാരൻസിന് ഇത് തീരെ അറിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. നിങ്ങളുടെ മകൻ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവരൊരിക്കലും എൻ്റെ മകൻ എന്താണ് മുത്തക്കയായിട്ടുള്ള മഹസനായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവൻ്റെ സ്കൂളിൽ ഇതിൻ്റെ ഡീലിംഗ് നടത്തുന്നതിൻ്റെ ഒരു കാരണക്കാരൻ പോലും അവനാണ്. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാരൻസും കുട്ടികളും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. സ്പെസിഫിക്കലി GCC അവർ വിചാരിക്കുന്നത് എന്താണ്, ഭയങ്കര ഒരു ഇസ്ലാമിക് എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സച്ച് തിങ്സ് ഡോണ്ട് എക്സിസ്റ്റ് ഹിയർ. ചില പാരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞാൻ എൻ്റെ കുട്ടിയെ നാട്ടിലേക്ക് അയക്കുന്നില്ല, ഖത്തറിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് സൗദിയിലാണ് നാട്ടിലെ കുട്ടിയെ അയക്കുന്നില്ല, കാരണം എന്താണ് നാട്ടിൽ ഇതിൻ്റെ ഫിത്തനകളുണ്ട്. പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ GCC നിന്ന് എനിക്ക് ഡ്രഗ് അഡിക്ഷന് കിട്ടുന്ന കേസുകളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻസ് ഞെട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് റൂട്ട് റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് പാരൻസ് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിനായിട്ടുള്ള പ്രോപ്പർ ആക്ഷൻസ് അവിടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെ വിഷയത്തിൽ പിന്നെ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് കൺസൾട്ടേഷന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ പാരൻസിനോട് സജസ്റ്റ് ചെയ്യുക, ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഒരു ഇസ്ലാമിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കണ്ടെത്തിയിട്ട് അവിടെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതൊക്കെ പാരൻസ് ഇതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി മനസ്സിലാക്കാതെ അതിങ്ങനെ റെഡിയായിക്കോളും വിചാരിച്ച് മുന്നോട്ട് പോകുന്ന പാരൻസ് ഉണ്ട്. ഒരിക്കലും പാടില്ല. അത്
1: ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ ഭയങ്കര ടോപ്പായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, മിഡിൽ പഠിക്കുന്ന ഇതുണ്ടാവും, പക്ഷെ നമ്മൾ പാരൻസിന് ചിലപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനോടും കുട്ടികളോടും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാതെ അവന് ഒരുപാട് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രയാസമുണ്ട്. ഓൻ ക്ലാസ്സിൽ ടോപ്പ് ആവണില്ല, അല്ലെങ്കിൽ ഓൻ ക്ലാസ്സിൽ ഇതാ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാധനം നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ കുട്ടിക്ക് എത്ര എന്നുള്ളത് നമുക്കനുസരിച്ചുള്ള കഴിവാണ് അവർക്കും ഉണ്ടാവുള്ളൂ, അത് ഉൾക്കൊണ്ടാൽ മതി. കാരണത്തിൽ അങ്ങനെ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കുട്ടികളോട് നമ്മൾ നോക്കിക്കാണുന്ന പേഴ്സ്പെക്റ്റീവ് എങ്ങനെയായിരിക്കും?
0: ശരിക്കും വളരെ ടോക്സിക്കാണത്. അതായത് ഒരു പാരൻ്റ് അവൻ്റെ ജീവിതത്തിൽ അവന് നേടാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ സബ് കോൺഷ്യസ്ലി കുട്ടികളുടെ മേത്ത് അതിങ്ങനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അവന് പറയുകയാണ്, നീ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, നിൻ്റെ ജീവിതം ഈ റൂട്ടിലേക്കാണ് പോകേണ്ടത് എന്നുള്ള, ദാറ്റ് ഷുഡ് നോട്ട് ബി ദെയർ. ഇസ്ലാമിക്കലിയും കറക്റ്റ് അല്ല എന്നുള്ളതാണ് പറയാം. നമുക്ക് കുട്ടിയോട് പറയാം, യുനോ വി ക്യാൻ ടെൽ ഹിം ഇതാണ് ഏറ്റവും ഹയറായിട്ടുള്ള മാർഗം, അതിനവന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം, അതിനുള്ള അവസരങ്ങൾ കൊടുക്കാം. പക്ഷെ ഓരോ കുട്ടിയും ജനിക്കുന്നത് വളരെ യുണീക്കായിട്ടാണ്. അത് ഓരോ കുട്ടിയുടെ സൈക്കോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ യുണീക്കാണ്. ഇപ്പോൾ പാരൻസ് വേറെ തന്നെ ഒരു ഓറിയൻറ്റേഷനിലും കുട്ടി വേറെ തന്നെ ഒരു ഓറിയൻറ്റേഷനിലുള്ള കൊണ്ടമാന കേസുകളുണ്ട്. പാരൻസിന് ഒരു സ്പെസിഫിക് ഫീൽഡിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്ത ടൈപ്പ് ഇൻ്റലിജൻസുകളാണുള്ളത്. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഒരാൾക്കായിരിക്കും, ചിലപ്പോൾ മറ്റേ ആൾക്ക് എന്താണ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആയിരിക്കും, വിഷ്വോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് വേറെ കുട്ടിക്ക്. അപ്പോൾ ഓരോ കുട്ടികളുടെ ഇൻ്റലിജൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ഫീൽഡിലേക്കാണ് അവനെ പറഞ്ഞേക്കേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ എന്താണ്, ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ലൂസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അക്കാഡമിക് സ്ട്രെസ്സാണ് ശരിക്കും അതിലൂടെ കുട്ടികൾ അനുഭവിക്കുന്നത്.
1: ജസാക്കുമുല്ലാ ഖൈർ. നമ്മുടെ കൂടെ ഇന്നിവിടെ വാഫി ഷിഹാദ് ആണ്. അദ്ദേഹം ഈ ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങളിലും മറ്റുമൊക്കെ ഇടപെടുകയും അതിനൊക്കെ സൊല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷമുണ്ട്. ഇതോടുകൂടിയിട്ട് ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് കൂടിക്കാഴ്ച. നമ്മുടെ കുട്ടികൾ ലഹരിയിലാണോ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് വാഫി ഷിഹാദ്, കൂടെ ഡോക്ടർ നസീഫ് പി പി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ അസ്-സക്കറ വൽ ഉൻസ. الحمد لله الذي جعل في قلوب الزوجين مودة ورحمة وأشهد أن نبينا محمدا عبده ورسوله الذي اختار لنفسه الطيبات الطاهرات ثم أما بعد فاتقوا الله عباد الله بواهو معي بندبتا بشيء لانا لو നമ്മൾ സംസാരിച്ച് വരുന്നത്. വിവാഹിതരാകാൻ പോകുന്ന ഇണകൾക്കുണ്ടാകേണ്ട മാനദണ്ഡങ്ങളായി പലരും മനസ്സിലാക്കി വരുന്ന കാര്യങ്ങൾ അവ ഇസ്ലാമിക ദൃഷ്ടിയിൽ പരിഗണിക്കപ്പെടേണ്ടവയല്ല പലതും എന്നാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പണത്തിലും പവറിലും പ്രതാപത്തിലും 100% ഇരു വിഭാഗവും യോജിച്ചാൽ മാത്രമേ സുന്ദരമായ ഒരു വിവാഹമായി തീരുകയുള്ളൂ എന്ന് ഇസ്ലാം അഭിപ്രായപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമായ വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ കുഫറിൻ്റെ വാക്താക്കളുമായി നടക്കുന്ന വിവാഹം ഇസ്ലാം നിരോത്സാഹപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഇസ്ലാം പരിഗണിക്കുന്ന പല മാനദണ്ഡങ്ങളുമുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണല്ലോ. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകേണ്ട, ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ മാനദണ്ഡം, താൻ വിവാഹം കഴിക്കുന്ന ഇണ അവൻ അല്ലെങ്കിൽ അവൾ മതനിഷ്ഠയുള്ളവളായിരിക്കണം, മതനിഷ്ഠയുള്ളവനായിരിക്കണം എന്ന ഒരു മാനദണ്ഡം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വഭാവനിഷ്ഠയുണ്ടായിരിക്കണം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. കാരണം ഇരുവരും വ്യത്യസ്ത സ്വഭാവക്കാരും ഇരുവരും വ്യത്യസ്ത ദീനി കാഴ്ചപ്പാടുള്ളവരുമാണ് എങ്കിൽ മറ്റ് എല്ലാ കാര്യങ്ങളിലും യോജിച്ചാലും ശരി, ഒരു നല്ല ബന്ധം കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഖബറാളിയോട് പ്രാർത്ഥിക്കുകയും അവിടെ പോയി ബർക്കത്തെടുക്കുകയും ഖബറാളിക്ക് വേണ്ടി നേർച്ച നേരുകയും ചെയ്യുന്ന ഒരു സ്ത്രീയും, എന്നാൽ അതെല്ലാം തീർത്തും അനിസ്ലാമികമാണ് എന്ന് ഇസ്ലാമിൻ്റെ തനതായ ശൈലി മനസ്സിലാക്കിയ ഒരു പുരുഷനും തമ്മിൽ നടക്കുന്ന വിവാഹം അത് കാലക്രമേണ വലിയ ദുരന്തങ്ങളിലേക്കാണ് എത്തിപ്പെടുക. പലരും വിവാഹം കഴിക്കുമ്പോൾ ഒരു സൽവിചാരത്തോടുകൂടി, ഞാൻ വിവാഹം കഴിക്കുന്ന സ്ത്രീ അവൾ ബിദ്അത്ത് ഷിർക്കിൻ്റെ ലാഞ്ചനകൾ ഉള്ളവളായിരുന്നാലും ശരി, അത് ക്രമേണ ശരിയാക്കിയെടുക്കാം, അവൾ തൻ്റെ കസ്റ്റഡിയിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ചൊൽപ്പടിക്ക് കീഴിലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ 100% അവളെ മാറ്റിയെടുക്കാം എന്ന സദുദ്ദേശത്തോടുകൂടി വിവാഹം കഴിക്കുകയും, എന്നാൽ പലപ്പോഴും അത് നടപ്പിലാക്കപ്പെടാതെ പോവുകയും പരാജിതരായി പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. നമസ്കരിക്കാൻ നിഷ്ഠയുള്ള ഒരു സ്ത്രീയും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു വരനുമാണ് എങ്കിൽ തീർച്ചയായും ഒരു സംതൃപ്തകരമായ കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ ഇരുവർക്കും സാധിക്കുകയില്ല. അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, അല്ലിദ്ദാനി ലാ യജ്തമിആൻ, ഇരു ധ്രുവങ്ങൾ, വ്യത്യസ്ത ധ്രുവങ്ങൾ അത് ഒരിക്കലും യോജിക്കുകയില്ല. കിഴക്കും പടിഞ്ഞാറും യോജിക്കാത്തതുപോലെ, തെക്കും വടക്കും യോജിക്കാത്തതുപോലെ, മതവിഷയത്തിൽ വ്യത്യസ്ത ചിന്തകളുള്ള വ്യത്യസ്ത ദീനി രീതികളുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം യോജിക്കുകയില്ല. മദ്യപാനിയായ ഒരു ഭർത്താവും മദ്യം എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ തൃപ്തിയില്ലാത്ത ഒരു നല്ല ഭാര്യയും തമ്മിലുള്ള കുടുംബജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അതുകൊണ്ട് തന്നെ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദീനി നിഷ്ഠയുള്ളവരായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇരുവർക്കും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വധുവിൻ്റെ വലിയുണ്ടായിരിക്കണം. തൻ്റെ ഉത്തരവാദത്തിൻ്റെ കീഴിലുള്ള ഈ പെൺകുട്ടി, അവൾക്ക് പ്രായം ഇത്രയായി, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചു പോകട്ടെ, അതാരായിരുന്നാലും ശരി, ഒരു പ്രശ്നമേയല്ല എന്ന് മനസ്സിലാക്കിയും അങ്ങനെ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ മാനദണ്ഡങ്ങളും ഇസ്ലാം പറഞ്ഞ കുഫുവും ശ്രദ്ധിക്കാതെ പോവുകയും അങ്ങനെ പെൺകുട്ടി നരകയാതന അനുഭവിക്കുന്ന രൂപത്തിൽ ജീവിതം തള്ളി നീക്കുകയും ചെയ്യുന്നത് നിരന്തരമായി പലരും കണ്ടുവരുന്ന സത്യവും യാഥാർത്ഥ്യവുമാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖ ലാ യസ്തവൂൻ. വിശ്വാസിയും ദുർമാർഗിയും അവരെങ്ങനെയാണ് സമമായിത്തീരുക, എങ്ങനെയാണ് യോജിക്കുക? അതൊരിക്കലും യോജിക്കുകയില്ലല്ലോ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയ ഔ മുശ്രിക, വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അന്നൂറിലെ മൂന്നാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിക്കുന്നത് വിവാഹിതരാകാൻ പോകുന്നവർ തെരഞ്ഞെടുക്കേണ്ട ഇസ്ലാമിക മാനദണ്ഡവും കുഫുവുമാണ്. പ്രസ്തുത ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചു തന്നൊരു കാര്യം, ഒരു പെൺകുട്ടിയെ വിവാഹമന്വേഷിച്ചു വരുന്നത് ബാഹ്യമായി മതപരമായ അടുക്കും ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ, അടുക്കും ചിട്ടയുമുള്ള ഒരു പുരുഷനാണ് എങ്കിൽ തീർച്ചയായും ആ വിവാഹം നടത്തിക്കൊടുക്കണം. മറ്റ് മാനദണ്ഡങ്ങളോ മറ്റ് മനുഷ്യൻ വച്ചു പുലർത്തുന്ന ഭൗതികമായ താല്പര്യങ്ങളോ അവിടെ നോക്കുവാൻ പാടില്ല. പണമുണ്ടോ വീടുണ്ടോ ഇതൊന്നും അവിടെ മാനദണ്ഡമായി പറഞ്ഞില്ല. ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുൽഖ ഫസവ്വിജു ഇല്ലാ തഫ്അലൂഹു തകും ഫിത്നതു ഫിൽ അർളി വഫസാദുൻ അരീദ്. ഇമാം തിർമിദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട തൃപ്തികരമായ ദീനീ നിഷ്ഠയുള്ള സൽ സ്വഭാവിയായ ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ മകളെ, നിങ്ങളുടെ സഹോദരിയെ, നിങ്ങളുടെ കീഴിലുള്ള പെൺകുട്ടിയെ നിങ്ങൾ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അതല്ല എങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും, വ്യാപകമായ ഫസാദുകൾ ഉണ്ടായിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നേരത്തെ സൂറത്ത് അന്നൂറിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യൻകിഹു സാനി അൽ മജ്ലൂദ് ഇല്ലാ ബിമിസ്ലിഹ്. വ്യഭിചാരത്തിൽ ഇസ്ലാമിക ശിക്ഷാവിധിയാകുന്ന അടി ഏറ്റുവാങ്ങിയ, നൂറടി ഏറ്റുവാങ്ങിയ അവിവാഹിതനായ വ്യഭിചാരി, അവൻ വിവാഹം കഴിക്കുന്നത് അതുപോലെയുള്ളവരെയായിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇമാം ബുഖാരി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, ലിമാലിഹ വലി ഹസബിഹ വജമാലിഹ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ തരിബത് യദാക. സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നത് നാല് കാര്യങ്ങളിലാണ്. ഒന്ന്, അവളുടെ സമ്പത്ത്. മറ്റൊന്ന്, അവളുടെ പ്രതാപവും കുടുംബമഹിമയും. മൂന്ന്, അവളുടെ ഭംഗി. നാല്, അവളുടെ മതനിഷ്ഠ. എന്നാൽ നീ തെരഞ്ഞെടുക്കേണ്ടത്, നീ വിജയിയാകേണ്ടത് മതനിഷ്ഠയുള്ളവളെ തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കണം. അതിൽ നിന്റെ കൈകൾ മണ്ണ് പുരളേണ്ടി വന്നാലും ദാരിദ്ര്യം ഭയപ്പെട്ടാലും ശരി, നീ തെരഞ്ഞെടുക്കേണ്ടത് മതനിഷ്ഠ ഉള്ളവളെയായിരിക്കണം. പലരും ഈ ഹദീസിനെ അബദ്ധത്തിൽ തെറ്റിദ്ധരിച്ചു. അതായത്, ഒരു മുസ്ലിം പുരുഷൻ വിവാഹമന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പരിഗണിക്കാം, അത് അനിവാര്യമാണ് എന്ന ഒരു ഫഹമാണ് ഈ ഹദീസിനെക്കുറിച്ച് പലരും തെറ്റിദ്ധരിച്ചത്. സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവളുടെ പണം പരിഗണിക്കണം, അവളുടെ കുടുംബമഹിമ പരിഗണിക്കണം, അവളുടെ ഭംഗി പരിഗണിക്കണം, അവളുടെ മതവും പരിഗണിക്കണം, ഒരു അനിവാര്യമായ കാര്യം പോലെ. എന്നാൽ ഈ ഹദീസിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു. ഇമാം നവവിയെപ്പോലുള്ള പണ്ഡിതന്മാർ, ഇമാം നവവി അവിടുത്തെ ഷർഹ് മുസ്ലിമിൽ പറഞ്ഞു, ഈ ഹദീസിൻ്റെ ഉദ്ദേശം ജനങ്ങൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുക്കുന്ന ചില മഹിമകളെക്കുറിച്ചാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ നാല് കാര്യങ്ങളാണ് പൊതുവെ വിവാഹം കഴിക്കുമ്പോൾ ജനങ്ങൾ പരിഗണിക്കുക. അതിൽ അവസാനമായി പറഞ്ഞത് മതനിഷ്ഠയുള്ളവളെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് കാര്യങ്ങൾ സമൂഹത്തിൽ ഈ രൂപത്തിലാണ് സ്ത്രീകളെ വിവാഹം കഴിക്കപ്പെടുക, ഇത് പരിഗണിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ വിവാഹങ്ങൾ നടക്കുക. എന്നാൽ നീ പരിഗണിക്കേണ്ടത് മതനിഷ്ഠയുള്ളവളെയായിരിക്കണം എന്നാണ്. ഇതിൻ്റെ അർത്ഥം, വിവാഹം കഴിക്കുമ്പോൾ ഭംഗി തീരെ പരിഗണിക്കേണ്ടതില്ല എന്നോ, പണം തീരെ പരിഗണിക്കേണ്ടതില്ല എന്നോ, കുടുംബമഹിമ ഇല്ലാത്തവളെ പോയി വിവാഹം കഴിക്കണം എന്നോ അല്ല. അവയൊക്കെ ഉണ്ടായിരുന്നാൽ അൽഹംദുലില്ലാഹ് ഖൈറുൻ അലാ ഖൈർ, നന്മ തന്നെയാണ്. എന്നാൽ ഒന്നാം സ്ഥാനവും മുഖ്യ അജണ്ടയും വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്ന് പോലും ചിന്തിക്കാതെ പണം മാത്രം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സൗന്ദര്യം മാത്രം ലക്ഷ്യമാക്കി മതനിഷ്ഠ തീരെ പരിഗണിക്കപ്പെടാതെയുള്ള വിവാഹം അത് അബദ്ധമായിരിക്കും എന്നാണ് സൂചിപ്പിച്ചത്. മതനിഷ്ഠയുള്ളവളെയായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കുഫു, വിവാഹം കഴിക്കുമ്പോൾ പരിഗണിക്കപ്പെടാവുന്ന രണ്ടാമത്തെ ഒരു മാനദണ്ഡമാണ്, സ്ത്രീയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന പുരുഷൻ കന്യകകളെ തെരഞ്ഞെടുക്കൽ ഉത്തമമാണ്. മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾക്കാണ് ബിക്കറ് എന്ന് പറയുക. കന്യകകൾ സ്വാഭാവികമായും ആദ്യ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ ഒന്നാം സ്ഥാനമായി തെരഞ്ഞെടുക്കുന്നത് കന്യകകളെയാണ്, ബിക്കറിനെയാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. രണ്ടാമതും മൂന്നാമതുമൊക്കെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവർ പോലും ആദ്യം അവരുടെ മനസ്സിലേക്ക് വരിക താൻ വിവാഹം കഴിക്കുന്ന ഒരു കന്യകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ്. കാരണം എല്ലാവരും അത് തന്നെയാണ് ആശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് അഥവാ കുടുംബജീവിതം സംതൃപ്തകരമാകാൻ ആവശ്യമായത് ഭാര്യയും ഭർത്താവും ജോഡികളായിരുന്നാൽ മാനസികവും ശാരീരികവുമായി ഒരുപോലെയുള്ളവരായി തീർന്നാൽ അത് വളരെ സംതൃപ്തകരമായ ജീവിതമായിരിക്കും എന്നതുകൊണ്ടാണ് ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഇണയായി തെരഞ്ഞെടുക്കേണ്ടത് കന്യകളെയായിരിക്കണം എന്ന് സൂചിപ്പിച്ചത്. അത് നിർബന്ധമാണ് എന്ന അർത്ഥത്തിലല്ല. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള സ്വഹാബിയാണ്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. ധാരാളം പെൺമക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിതാവിന് കുറേ കടം ബാക്കിയാക്കിക്കൊണ്ടാണ് പിതാവ് രക്തസാക്ഷിയായത്. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുമായി ഉള്ള ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല ജാബിർ, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം രക്തസാക്ഷിയായതിന് ശേഷം നിങ്ങൾ വിവാഹം കഴിച്ചുവല്ലേ? ആ തസവ്വജ്ത ബഅദ അബീക്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ വിവാഹം കഴിച്ചു. റസൂലിൻ്റെ ചോദ്യം, കാരണം ജാബിർ റളിയല്ലാഹു അൻഹു ആദ്യമായി വിവാഹം കഴിക്കുകയാണ്, തയ്യിബൻ അം ബിക്റ, താങ്കൾ വിവാഹം കഴിച്ചത് ഒരു വിധവയാണോ അതല്ല കന്യകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചത് റസൂലെ തയ്യിബ, ഒരു വിധവയാണ്. അതിന് അദ്ദേഹത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം ചെറിയ തൻ്റെ സഹോദരിമാരെയൊക്കെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായ ആളായിരിക്കണം വീട്ടിലേക്ക് കടന്നു വരുന്ന തൻ്റെ ഭാര്യ. അതുകൊണ്ട് അവരെപ്പോലെ പ്രായമുള്ള പരിജ്ഞാനവും പരിചയവുമില്ലാത്ത ഒരുവളെയാണ് വിവാഹം കഴിച്ചത് എങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം, തൻ്റെ സഹോദരിമാരെ സംരക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന ലക്ഷ്യം നിറവേറുകയില്ല. അതുകൊണ്ടാണ് വിധവയായ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചു. ഒരു വിധവയായ സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫഹല്ല തസവ്വജ്ത ബിക്റൻ തുലാഹിക്കുക വ തുലാഹിക്കുഹ വതുലാഇബുക വതുലാഇബുഹ? ജാബിർ, താങ്കൾക്ക് ഒരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നു? കളിയും സന്തോഷവും ചിരിയുമൊക്കെയായി ഇരുവർക്കും പരസ്പരം ആനന്ദിക്കാമല്ലോ, സന്തോഷിക്കാമല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അപ്പോൾ അവിടെ കന്യകകളെ വിവാഹം കഴിക്കൽ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകുകയാണ്. അപ്രകാരം തന്നെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ഒരു സംസാരം ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. ഒരു നർമ്മ രൂപത്തിൽ ഒരു ഉപമയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കുന്നത്, പ്രവാചകരെ, താങ്കൾക്ക് താങ്കളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടമെന്നാണ്. അതിനുവേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച പദം ഇപ്രകാരമാണ്, യാ റസൂലല്ലാ അറഅയ്ത ലൗ നസൽത വാദിയൻ വഫീഹി ശജറ ഖദ് ഉക്കില മിൻഹ വവജദ്ത ശജറൻ ലം യൂകൽ മിൻഹ. പ്രവാചകരെ, താങ്കൾ ഒരു താഴ്വരയിൽ കടന്നു ചെന്നു എന്ന് വിചാരിക്കുക, പല കന്നുകാലികളും കടിച്ചു തിന്ന ഒരു വൃക്ഷം അവിടെയുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഇലകളൊക്കെ പല കന്നുകാലികളും വന്ന് കടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു മരം, അതിൽ നിന്ന് ആരും തന്നെ ഒന്നും ഭക്ഷിച്ചിട്ടില്ല എങ്കിൽ ഫി ഐഹിമ കുന്ത തുർത്യു ബഈറ, നിങ്ങളുടെ ഒട്ടകത്തെ ഏതിൻ്റെ അടുക്കിലേക്കാണ് താങ്കൾ മേയാൻ വിടുക? എല്ലാ കന്നുകാലികളും വന്ന് കടിച്ച മരത്തിൻ്റെ അടുത്തേക്കാണോ കൊണ്ടുപോവുക? അതല്ല, ഇതുവരെ ആരും ഒരു ഇല പോലും കടിക്കാത്ത മരത്തിൻ്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോവുക. ബുദ്ധിമതിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലം യുർത മിൻഹ, ആരും ഇതുവരെ സ്പർശിക്കാത്ത ആ മരത്തിൻ്റെ അടുക്കിലേക്ക് മാത്രമാണ് എൻ്റെ ഒട്ടകത്തെ ഞാൻ പറഞ്ഞയക്കുക. ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യതസവ്വജ് ബിക്റൻ ഗൈറഹാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹി അല്ലാതെ കന്യകയായ രൂപത്തിൽ മറ്റ് ഒരു ഭാര്യമാരെയും വിവാഹം കഴിച്ചിട്ടില്ല. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒന്നുകിൽ പലതവണ വിവാഹം കഴിഞ്ഞ് വിവാഹ മോചിതരായവരാണ്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയവരായിരുന്നു. ഒരേ ഒരു ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ മാത്രമാണ് കന്യകയായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, ഇനി വീട്ടിൽ വിധവകളായി നിൽക്കുന്ന സ്ത്രീകൾ അവരെ ആരും വിവാഹം കഴിക്കരുത് എന്നല്ല, പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് ആരും ഇതുവരെ സ്പർശിക്കാത്ത ഒരു സ്ത്രീയെയായിരിക്കണം താൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത് എന്നത്. ആ ഒരു ചിന്തയെ ഇസ്ലാം നിരാകരിക്കുന്നില്ല. കന്യകകളെ വിവാഹം കഴിക്കൽ തന്നെയാണ് ഉത്തമം എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ കന്യകയെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ പ്രാമുഖ്യവും ആഭിമുഖ്യവും വിധവകളെ തിരഞ്ഞെടുക്കലായിരിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളെപ്പോലെ കന്യകകളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, വിധവയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയല്ലാത്ത മറ്റൊരു ഭാര്യമാരെയും വിവാഹം കഴിക്കുമായിരുന്നില്ല. മാത്രമല്ല, വിധവകളെ വിവാഹം കഴിക്കൽ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റാത്ത വിവാഹമായിരുന്നുവെങ്കിൽ, സമൂഹത്തിൽ ആ രൂപത്തിലാണ് സ്വഹാബിമാരുടെ കാലഘട്ടത്തിലൊക്കെ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ, ഒരിക്കലും ജാബിർ റളിയല്ലാഹു അൻഹും അങ്ങനെ ഒരു വിധവയെ വിവാഹം കഴിക്കുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം, വിധവകളെ വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കൽ പ്രോത്സാഹിപ്പിക്കണം, പക്ഷേ പൊതുവെ മനുഷ്യരുടെയൊക്കെ മനസ്ഥിതി ഒരു കന്യകയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അതിന് ഇസ്ലാം താൽപ്പര്യപ്പെടുന്നു എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് ഒരു പക്ഷേ 100% പുലർത്തുവാനും മനസ്സിലാക്കുവാനും സാധിച്ചുകൊള്ളണമെന്നില്ല, കൂടുതൽ പ്രസവിക്കുവാൻ സാധ്യതയുള്ള ഒരു ഭാര്യയാണ് എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് വിവാഹം കഴിക്കുവാൻ പുരുഷന്മാർ തെരഞ്ഞെടുക്കേണ്ടത്. അഥവാ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ മനസ്സിലാക്കുവാനും അറിയുവാനും കഴിഞ്ഞുകൊള്ളണമെന്നിൽ എന്നില്ല. കാരണം ഒരു സ്ത്രീ പ്രസവിക്കുന്നവളാണോ അല്ലയോ എന്നത് വിവാഹത്തിന് ശേഷമാണല്ലോ അറിയുക. പ്രത്യേകിച്ച് കന്യകളെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ അത് തീർത്തും മനസ്സിലാക്കുവാനും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കാണുവാൻ സാധിക്കും, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതൽ പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന്. മഹാനായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വന്ന് ചോദിച്ചു, റസൂലേ, നല്ല കുടുംബമഹിമയും ഭംഗിയുമുള്ള ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുന്നു ഞാൻ, പക്ഷേ അവളുടെ ഒരു പ്രത്യേകത, വഇന്നഹ ലാ തലിത്, അവൾ പ്രസവിക്കുകയില്ല. ഒരു പക്ഷേ മുമ്പ് വിവാഹം കഴിക്കപ്പെട്ടവളായിരിക്കാം, അവർ വന്ധ്യയായിരിക്കാം എന്ന പൂർണ്ണ വിവരം അയാൾക്കുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. അഫ അതസവ്വജുഹ, സുന്ദരിയായ കുലീനയായ എന്നാൽ വന്ധ്യയായ ആ സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ അവരോട് പറഞ്ഞില്ല, അവരെയല്ല നീ വിവാഹം കഴിക്കേണ്ടത് എന്നാണ്. രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ഒക്കെ ചോദിച്ചപ്പോഴും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ മറുപടി തന്നെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തസവ്വജു അൽ വദൂദ് അൽ വലൂദ് ഫഇന്നി മുകാസിറും ബികുമുൽ ഉമം സ്നേഹനിധിയായ കൂടുതൽ പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയായിരിക്കണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ഉമ്മത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ ആധിക്യം പ്രവാചകൻ ഇഷ്ടപ്പെട്ടു, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ ഉള്ള സ്ത്രീകളെയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ പ്രാമുഖ്യം നൽകേണ്ടത് കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയായിരിക്കണം. ചില കുടുംബങ്ങളിലും ചില ഗോത്രങ്ങളിലുമൊക്കെ ഉള്ള സ്ത്രീകൾക്ക് കൂടുതൽ പ്രസവിക്കുന്ന ശാരീരിക ശക്തി ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു മാനദണ്ഡം പരിഗണിക്കപ്പെടാവുന്നതാണ് എന്ന് സൂചിപ്പിച്ചത്. നേരത്തെ നമ്മൾ കന്യകളെ വിവാഹം കഴിക്കൽ പ്രാമുഖ്യം നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിച്ചു വിധവകളെയും വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കണമെന്നത്. അതേപോലെ തന്നെ കൂടുതൽ പ്രസവിക്കുന്ന വന്ധ്യയല്ലാത്ത സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് പറയുമ്പോൾ വന്ധ്യകളായ പ്രസവിക്കുവാൻ സാധ്യതയില്ലാത്ത സ്ത്രീകൾക്ക് ഒരു പുരുഷന്റെ തൊണ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന അർത്ഥത്തിലുമല്ല ഇസ്ലാം സൂചിപ്പിച്ചത്. ആ സമൂഹത്തിൻ്റെ ആധിക്യം ഇസ്ലാം ആഗ്രഹിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രൂപത്തിൽ വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ സ്ത്രീകളെ വിവാഹം കഴിക്കണം എന്ന കാര്യമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ രണ്ടും മൂന്നും നാലുമൊക്കെ വിവാഹങ്ങൾ ഇസ്ലാം അനുവദിച്ചത് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ കൂടിയായിരിക്കും. ഇസ്ലാം മുന്നോട്ട് വച്ച കുഫുകൾ, യോജിപ്പുകൾ, ഇണകൾ തമ്മിലുള്ള പരസ്പര താൽപര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ താൽപ്പര്യപ്പെടുന്ന യുവാക്കളോട് യുവതികളോടുള്ള ഉപദേശം, ഒന്നാം സ്ഥാനം മതപരമായ നിഷ്ഠയുള്ളവരെ തെരഞ്ഞെടുക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സുന്ദരമായൊരു കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വിവാഹത്തിനു പരിഗണിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങളായിരുന്നു ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا.
2: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അല്ലാഹു ആയേക്കാം. ഐ യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅസ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ, അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബഅസൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ, അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും, മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും, യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അല്ലാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ, അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അള്ളാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അള്ളാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത്തൻ ലിൽ കാഫിരീൻ, അതിശക്തമായ കഴിവുള്ളവനാകുന്നു അള്ളാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അള്ളാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ളൊരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്, യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമനബില്ല വ റസൂലി വ അഖാമ സ്വല വ ആത സക വ സാമ റമദാൻ കാന ഹഖൻ അലല്ലാഹ് അൻ യുദ്ഖിലഹു അൽ ജന്ന ഹാജറ ഫീ സബീലില്ലാ ഔ ജലസ ഫീ അർദിഹി അല്ലത്തി വുരിദ ഫീ. ഖാലു യാ റസൂലല്ലാഹ് അഫല നുബശ്ശിറു നാസ ബിദാലിക്, ഫഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്. فَإِذَا سَأَلْتُمُ اللَّهَ فَاسْأَلُوهُ الْفِرْدَوْسَ فَإِنَّهُ أَوْسَطُ الْجَنَّةِ وَأَعْلَى الْجَنَّةِ وَفَوْقَهُ عَرْشُ الرَّحْمَنِ وَمِنْهُ تُفَجَّرُ أَنْهَارُ الْجَنَّةِ. സ്വഹീഹായ ഹദീസിൽ ഈ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും അല്ലാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അള്ളാഹുവിനുടെ കടമയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ നൂറോളം പദവികളുണ്ട്. ആ പദവികൾ അള്ളാഹു ഏറ്റവും ഉയർന്ന പദവി അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹുലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിലെ ഏറ്റവും ഔസത്തായ ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിലേറ്റവും ഉന്നതമായതാകുന്നു. അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85-ാമത്തെ ആയത്ത്,
1: മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബു മിൻഹാ വമൈ യഷ്ഫ ഷഫാഅതൻ സയ്യഅത യകുല്ലഹു കിഫ്ലു മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. മൈ യഷ്ഫ,
2: ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യഷ്ഫ, ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ, നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യക്കുല്ലഹു അവനുണ്ടായിരിക്കും, നസീബു മിൻഹ, അതിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം, യക്കുല്ലഹു നസീബു മിൻഹ. വമൈ യഷ്ഫ ഷഫാഅത്തൻ സയ്യഅത്തൻ, ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യക്കുല്ലഹു കിഫ്ലും മിൻഹ, അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യഷ്ഫ ഷഫാഅതൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, അതിനു വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യക്കുല്ലഹു കിഫ്രും മിൻഹ, അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിലും അള്ളാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുല്ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു.

0: എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്നൊരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷഫാഅഹുന അൽ മുആബനതു അലാ അംരി മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്കു വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ഷഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരി മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി ഒരു നന്മക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്കു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്കു വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാന ലഹു നസീബുൻ മിൻ ഷഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ശൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരി മിന ശർരി കാന അലൈഹി കിഫ്ലും മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി, ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീഫി അൽ അദീം അല തആബുനി അലൽ ബിദ്ദി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വതആബനു അലൽ ബിദ്ദി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം. നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആര് ആർക്ക് വേണ്ടി എന്ത് നന്മക്കു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് വീണ്ടുമൊരു ഈവനിങ് ലൈവിൽ നമുക്ക് ഒരുമിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് എല്ലാ ദിവസവും പോലെ നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ള അസ്കാറുൽ മസാ ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. സാധാരണ തിങ്കളാഴ്ച ദിവസം നമുക്ക് ഫീഡ്ബാക്കുകൾ വളരെ വൈകിയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ, ലൈവ്, ഈവനിങ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഒരു സാന്നിധ്യം പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇന്ന് ആങ്കറിൻ്റെ സ്കിൽ ഞാൻ അനൂസ് മഞ്ചേരിയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ ഒപ്പം രണ്ട് അതിഥികൾ ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ അവർ ഓരോരുത്തർ പരിചയപ്പെടുത്തും. ആദ്യം ഒരാൾ പേരൊക്കെ പറഞ്ഞു.
1: അസ്സലാമു അലൈക്കും.
0: അസ്സലാമു അലൈക്കും. പേര്?
1: എൻ്റെ പേര് മിഹ്റാൻ.
0: മിഹ്റാൻ. മിഹ്റാൻ്റെ സ്ഥലം എവിടെ?
1: മലപ്പുറം കൂട്ടിലങ്ങാടി.
0: മലപ്പുറം കൂട്ടിലങ്ങാടി. ഇപ്പം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: അഞ്ച്.
0: അഞ്ചാം ക്ലാസ്സിൽ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇമ്മയും മൂത്താപ്പയും മൂത്തമ്മയും.
0: ഓക്കെ. അപ്പോൾ മിഹ്റാൻ ഇവിടെ നമ്മുടെ ഇഫുദിൽ പഠിക്കുകയാണല്ലേ? ഇറ പാർക്കിൻ്റെ അവിടെ ഉള്ള. എന്താ സ്ഥാപനത്തിൻ്റെ പേരെന്താ?
1: ദാറുൽ ഫുർഖാൻ.
0: ദാറുൽ ഫുർഖാനിൽ പഠിക്കുകയാണ്. ഇപ്പം എത്ര ക്ലാസ്സിലാണ് പറഞ്ഞത്?
1: അഞ്ച്.
0: അഞ്ചില്. ഓക്കെ. ഇനി അടുത്ത ആള്?
2: എൻ്റെ പേര് അതീഫ്.
0: അതീഫ്. അതീഫ് എവിടുന്നാ വരുന്നത്? എൻ്റെ വീട് എവിടെ?
2: കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ.
0: ഓക്കെ, കൊണ്ടോട്ടി പള്ളിക്കൽ ബസാറാണ് അതീഫിൻ്റെ വീട്. അതീഫെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഉമ്മ, പിന്നെ ഗൾഫിലാണ്.
0: ആ ഓക്കെ.
2: അനിയന് അനിയത്തിയൊക്കെ ഉണ്ട്.
0: ഓക്കെ. ഇയാണ് മൂത്ത കുട്ടി വീട്ടിൽ. ഓക്കെ. ഇവിടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണം? ഇപ്പോൾ അഞ്ചാം ക്ലാസ്
2: തന്നെ? ആറിൽ.
0: ആറിൽ. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഇഫുദിൽ വന്ന് ചേർന്നിട്ട് എത്ര ആയി ഇപ്പോൾ നിങ്ങൾ?
2: ലൈഫിൻ്റെ മുമ്പ് നൂറാനുകയതൊക്കെ ഉണ്ട്.
0: അതല്ല, ഇപ്പോൾ ഈ വർഷം ചേർന്നതാണോ? ഓക്കെ. നിങ്ങൾ രണ്ടാളും ഈ വർഷം ചേർന്ന ആൾക്കാരാണ്. ഓക്കെ. ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കലല്ലേ? ഇവിടെ എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ? 36 കുട്ടികൾ. ഇപ്പോൾ എത്ര ബാച്ച്? കുറേ കുട്ടികൾ ഇറങ്ങിപ്പോയിട്ടുണ്ടോ കഴിഞ്ഞിട്ട്, പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്?
2: മുമ്പ് ഈ വർഷം പോയിട്ടില്ല.
0: ഓക്കെ. ആരാണ് ഉസ്താദ്? ആരാ നിങ്ങളെ?
2: ഉമറുൽ ഫാറൂഖ്.
0: ഉമറുൽ ഫാറൂഖ്. എവിടെ ഉള്ളതാ?
2: കൊല്ലം.
0: കൊല്ലം. ഉമറുൽ ഫാറൂഖോ? ആ. പിന്നെ അവിടുത്തെ മെയിൻ ഹെഡ് ആരാ? പ്രിൻസിപ്പാൾ ആരാ?
2: ഞങ്ങൾ ഇതൊക്കെ നോക്കണ അഷ്കർ ഉസ്താദാണ്.
0: അഷ്കർ സോലായി. ആമയൂര്. അഷ്കർ സോലായി അല്ലേ?
2: മാനേജർ ലത്തീഫ്.
0: ഓക്കെ. അപ്പോൾ ദാറുൽ ഫുർഖാൻ അല്ലേ? നമ്മളെ ഈവനിങ് ലൈവിൽ ദാറുൽ ഫുർഖാനത്ത് ഒരുപാട് കുട്ടികളോടെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലേ രണ്ടാളും. അതിൻ്റെ ഒരു പേടിങ്ങൊക്കെ ഉണ്ടോ ചെറുതായിട്ടല്ലേ? ഫസ്റ്റ് ടൈം ആകുമ്പോൾ സ്വാഭാവികമാണ്. ഓക്കെ. ഇവിടെ ഒന്നുമില്ല, നമ്മുടെ ഈവനിങ് ലൈവിൽ നിങ്ങളാണ് ഗസ്റ്റുകൾ. അപ്പോൾ ഇപ്പോൾ സാധാരണ ഈവനിങ് ലൈവ് പെരിന്തൽമണ്ണ നടക്കും, അതുപോലെ തന്നെ നമ്മുടെ മുക്കം സ്റ്റുഡിയോയിൽ നടക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്താക്കും? അവിടെ ഗസ്റ്റുകളായിരിക്കും. അവരെ പാട്ട്, കഥകൾ, അതുപോലെ തന്നെ കവിതകൾ, പ്രസംഗങ്ങൾ, ഇതൊക്കെ എന്തുണ്ടാവും നമ്മുടെ ഈവനിങ് ലൈവിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ദാറുൽ ഫുർഖാനിൽ ആദ്യം നൂറാനിക്കായ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഈ വർഷം കഴിഞ്ഞു. ഇപ്പം എന്താ ചെയ്യണത്? അപ്പോൾ ഇപ്പോൾ ഓ ഇഫുദിൽ കയറി നോക്കി ഓതാൻ പഠിക്കാം. നോക്കിയോ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഖത്തം തീർക്കണം.
2: നമ്മളിങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിൽ ക്ലിയർ ആയ നമ്മളെ പരീക്ഷ എടുക്കും.
0: പരീക്ഷ നടത്തിയിട്ട് നിങ്ങളെ ഇഫുദിലേക്ക് മാറ്റും. ആദ്യം എവിടുന്ന തുടങ്ങാൻ? നബിന്റെ അഭാഗത്തു നിന്നാണോ?
2: അല്ല, ഉസ്താവ് ഓരോ ജ്യൂസ് ഞങ്ങൾക്ക് ഇങ്ങനെ തരും. ഞങ്ങൾ അങ്ങനെ ഓതി കൊടുക്കും ഉസ്താവിന്.
0: അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയാണല്ലേ. എങ്ങനെയുണ്ട് എന്നിട്ട് ഇവിടുത്തെ ഒരു ഹോസ്റ്റലിലത്തെ ജീവിതം എങ്ങനെയുണ്ട്? ഈ കൊല്ലം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല? ഉമ്മ ഇപ്പം തള്ളി പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത് ഇങ്ങോട്ട്?
2: ഇമ്മിപ്പം ചോദിച്ചു
0: ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. ഇഫുദ് പഠിക്കാൻ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. അപ്പം ഉണ്ട് കാരണം ഇപ്പം ഇങ്ങോട്ട് എത്തി. ഇപ്പം എത്തിയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ അല്ലേ. ഉഷാറാണ്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് ഇപ്പം എത്രയായി?
2: നാട്ടിൽ പോയിട്ട് മറ്റന്നാളെ ലീവാണ്.
0: മറ്റന്നാളെ ലീവാണ്. ആ, ഇങ്ങനെ മാസത്തിലെ ലീവ്? രണ്ടാം
2: മാസത്തിൽ മൂന്ന് ദിവസം.
0: മൂന്ന് ദിവസം, രണ്ടാം ശനി, രണ്ടാം ശനിക്കോ? അല്ല, അങ്ങനൊന്നും ഇല്ല.
2: ആ
0: ഓക്കെ, അപ്പോ മൂന്നോ നാല് ദിവസം നാട്ടിൽ പോകും. നിങ്ങളെ ദൂരത്തുനിന്നുള്ള കുട്ടികളുണ്ടോ നിങ്ങളെ ഒപ്പം പഠിക്കണേ?
2: എറണാകുളം.
0: എറണാകുളം അവിടുന്ന് കുട്ടികളുണ്ട്.
2: പാലക്കാട്, കോഴിക്കോട്.
0: ഓക്കെ, അപ്പൊ നിങ്ങക്ക് സുഖമാണ്, നിങ്ങളിവിടെ കൂട്ടിലെങ്ങാടിയാണ്, ഒരാളെ കൊണ്ടുപോട്ടിയാണ്, പോയി വരാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ. ഉപ്പിമ്മി വരലുണ്ടോ ഇടക്ക് കാണാനൊക്കെ?
2: ഓക്കെ,
0: ഉമ്മ വരും അല്ലേ. ഏതായാലും മാഷാല്ല, ഇന്നെന്താ നിങ്ങൾക്ക് പാട്ടാണോ ഉള്ളത്? ഓക്കെ, പിന്നെ എന്താ, ഇസ്ലാമിക് സോങ്ങാ അല്ലെങ്കിൽ അറബി അങ്ങനെ എന്തെയാണോ? ഇസ്ലാമിക് സോങ് ആണോ, മാപ്പിള പാട്ടാണോ? ഒരു ആൽബം സോങ് ആണ്. ഓക്കെ, എന്തിനെ കുറിച്ചുള്ള പാട്ടാ? അള്ളാഹിനെ കുറിച്ചിട്ടാണോ? ലബ്ബൈക്ക, ആ ലബ്ബൈക്ക പാടുന്നു, അതാണോ? ആ ഒരു മാപ്പിള പാട്ട് പോലെ അല്ലേ. ഓക്കെ, ഈ എന്താ, അറബി അറബിയാണ്. ആ ഓക്കെ, മാഷാല്ല. ഇതിന് മുന്നിൽ സ്കൂളിൽ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ടീച്ചർമാർ അങ്ങോട്ട് വരും ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. പരീക്ഷക്ക് മാത്രം സ്കൂളിൽ പോകും, അങ്ങനെയല്ലേ സിസ്റ്റം
2: അല്ലേ?
0: അവിടുന്ന് പരീക്ഷ എടുത്തു. ഏതായാലും നമ്മുടെ ഈവനിങ് ലൈവിൽ ഒന്ന് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് ആയിഷ അങ്ങാടിപ്പുറം, ഉമ്മുകുൽസു ചിറമംഗലം, നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ഷംനാഥ് ഖാൻ, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, ഷംസ തലശ്ശേരി, ഇവരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. ഇവർക്കൊക്കെ സലാം അടക്കുകയാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമീല വി പി പുനൂർ ഈവനിങ് ലൈവിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും മാഷാല്ല, വളരെ സന്തോഷം. ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുള്ളൂ. ഏതായാലും ഇന്ന് നമ്മുടെ ഈവനിങ് ലൈവിലെ എന്നത്തെയും പോലെയുള്ള നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇൻഷാല്ല നമ്മുടെ സാരോപദേശം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കരിക്കുന്നവരാണ് നമ്മളെല്ലാം അല്ലേ. നമസ്കാരം കഴിഞ്ഞ് നാം എന്താണ് ചെയ്യാറുള്ളത്? ദിക്റുകളെടുക്കും, പ്രാർത്ഥിക്കും അല്ലേ. എന്നാൽ നമസ്കാരത്തിന് ശേഷം ഒരു കാര്യം നമ്മൾ ചൊല്ലിയാൽ സ്വർഗം കിട്ടാൻ തടസ്സമായിട്ടുള്ളത് നമ്മൾ മരിക്കുന്നില്ല എന്നത് മാത്രമാണ്. എന്താതിൻ്റെ അർത്ഥം? അത് ചൊല്ലുന്ന ഒരാൾ മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ആ ചൊല്ലേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ആഖിബ കുല്ല സലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. ആരെങ്കിലും എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്കും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന് സ്വർഗപ്രവേശനത്തിന് തടസ്സമായിരിക്കുന്നത് അവൻ മരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ദുനിയാവിലാണല്ലോ ഉള്ളത്, ഭൂമിയിലാണല്ലോ, ഇവിടെയല്ലല്ലോ സ്വർഗം. നമ്മൾ മരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോവാത്തത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ഒരാൾ മരിക്കാത്തത് കൊണ്ടാണ് സ്വർഗത്തിൽ പോവാത്തത്, മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഓരോ ദിക്റും ഓരോ ദുആയും ഓരോ കാര്യവും നമുക്ക് വലിയ പുണ്യം ലഭിക്കുന്ന വിഷയമാണ്. എന്താണ് നമസ്കാര ശേഷം നമ്മൾ ചൊല്ലാൻ പറഞ്ഞത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാലോ, ഖുർആൻ രണ്ടാം അധ്യായം സൂറത്ത് അൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما വഹുവൽ അലിയുൽ അസീം. ഇത് നമസ്കാരശേഷം നമ്മൾ പാരായണം ചെയ്യുക. നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ എണീറ്റ് പോവാതെ നമ്മളെല്ലാം ദിക്കറുകളും ദുആകളും ഈ ആയത്തുകളും ഒക്കെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മൾ ചെറിയൊരു മിനിറ്റിനുള്ളിൽ വലിയൊരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാക്കുത്ത് കേട്ടിട്ട് മനസ്സിലായത്?
2: നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീച്ചു പോവാതെ നമ്മൾ ദിക്കറും ദുആക്കെ ചൊല്ലിയിട്ട് സാധനം പോകും.
0: ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ്?
2: ആയത്തുൽ കുർസി.
0: അതെ, ആയത്തുൽ കുർസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഖുർആൻ പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഖുർആനെ കുറിച്ചിട്ടുള്ള അതിലെ പ്രാർത്ഥനകളൊക്കെ വേറെ തന്നെ പഠിപ്പിക്കാറുണ്ടോ?
2: അങ്ങനെ ചോദിക്കും, ഉസ്താദ് മദ്രസ ക്ലാസ്സിനൊക്കെ
0: ചോദിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അല്ലേ? നമുക്ക് ചൊല്ലാൻ പറ്റുക. ഇപ്പോൾ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ഏത് ചെറിയ കുട്ടിക്ക് അറിയുന്ന പ്രാർത്ഥനയാണ്, അത് ഖുർആനിലുണ്ട് അല്ലേ? ഒരുപാട് പ്രാർത്ഥനകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ഭാഗങ്ങൾ, അതുപോലെ ഇന്ന സഫ വൽ മർവ തമീൻ ഷായിരില്ല, ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? സഈന്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഉംറ എണ്ണ സമയത്ത് അല്ലെ, ഹജ്ജിന്റെ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലുന്നതാണ് ഇന്ന സഫ വൽ മർവ തമീൻ ഷായിരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠതമായിട്ടുള്ള ഒന്നാണെന്ത്?
2: ആയത്തുൽ കുർസി.
0: അപ്പോൾ ആയത്തുൽ കുർസിൻ്റെ ഈ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ പരിചയം ഉണ്ടോ? ഈ സാരോപദേശം എന്നുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഈവനിങ് ലൈവിൽ ഇടുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു വോയിസ് കേട്ടിട്ട് ഇതാരതാണെന്ന് പറയാൻ പറ്റുമോ? ഇതാരാവും, ഏതൊരു പണ്ഡിതൻ്റെ വോയിസാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വോയിസ്? ഈ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ടോ? അതാരായിരിക്കും? ഓക്കെ, മുനവർ സലാഹി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഓക്കെ, മുനവർ സലാഹിയാണ് സാരോപദേശം നമ്മുടെ ഈവനിങ് ലൈവ് എന്താ ഇപ്പോൾ പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുർസി എന്താക്കണം, നമ്മൾ ഓതണം, എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പാടുള്ളൂ. ആയത്തിൽ കുർസി ഓതണം മുന്നേ കുറേ ദിക്കറുകളുണ്ട്, അതെന്തായാലും നമുക്ക് ചൊല്ലണം. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് എന്ത് ആയത്തിൽ കുർസിക്ക് അല്ലേ? ഏതൊരു ചെറിയ കുട്ടി ആദ്യം പഠിക്കുന്ന എന്താണ് ശരിക്കും അല്ലേ, ആയത്തുൽ കുർസിൻ്റെ മഹത്തൊക്കെയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ആളുകളൊക്കെ ഈവനിങ് ലൈവിന് ഇങ്ങോട്ട് എത്തി തുടങ്ങുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വന്ന ആളുകൾ എന്തായാലും സലാം പറയണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇന്ന് സലാം പറഞ്ഞ് വീണ്ടും നമ്മോടൊപ്പം ചേരുന്ന ജമീല വി കെ പുനൂർ എന്നാണ് ഇപ്പോൾ തിരുത്തി തന്നത്. വി പി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വി കെ ആണ്. ഓക്കെ, 4:58 മാഷാല്ലാ സലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പിന്നെ സലാം പറഞ്ഞിട്ടുള്ളത് സൽമാൻ ഒരാടംബാലം, പിന്നെ ജമീല കുമരനെല്ലൂർ, പിന്നെ ജമീല വി കെ പൂനൂർ പറയുന്നത് നല്ല മക്കളല്ല അൽഹംദുലില്ല. അമീർ ടി എടത്തനാട്ടുകാരുടെ ഒരു എഴുത്ത്, നമ്മൾ സാധാരണ വരാറുള്ള ഒരു എഴുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ. 5:10 എഴുത്തെത്തിയിട്ടുള്ളത്. സാധാരണ നമുക്ക് വളരെ ഷാർപ്പായിട്ട് കൊണ്ട് ഒരു 5:05 ഉള്ളിൽ എഴുത്തുണ്ടാവാറുണ്ട്, ഇന്ന് ഒരു 5:10 വൈകിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ ഞാൻ വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിക്കുന്ന ആഹാരം ഹലാലും ത്വയ്യിബുമായിരിക്കേണ്ടത് ഇസ്ലാമിക ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഭൂമിയിലുള്ളതിൽ നിന്നും അനുവദനീയമായതും പരിശുദ്ധവുമായിട്ടുള്ള വസ്തുക്കൾ ഭക്ഷിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഹലാൽ എന്നത് ശരീഅത്ത് നിയമപ്രകാരം അനുവദനീയമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ആഹാരത്തിൻ്റെ ഉറവിടം നിയമപരമായിരിക്കണം. മൃഗങ്ങളെ അറക്കുന്നത് ഇസ്ലാമിക വിധപ്രകാരമായിരിക്കണം. എന്നാൽ ആഹാരം വെറും ഹലാൽ മാത്രം പോരാ, അത് ത്വയ്യിബ് അതായത് ശുദ്ധവും ആരോഗ്യകരവുമായി ഗുണമേന്മയുള്ളതുമാകണമെന്ന് ഇസ്ലാം കർശനമായി നിഷ്കർഷിക്കുന്നുണ്ട്. ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ അടങ്ങിയതും വൃത്തിഹീനതുമായതോ വിഷാംശമുള്ളതോ ആയ ഭക്ഷണങ്ങൾ ഹലാലാണെങ്കിൽ പോലും അവ ത്വയ്യിബല്ല. അള്ളാഹു നമുക്ക് നൽകിയ അമാനത്തായി ശരീരം രോഗാതുരമാക്കാൻ ഇടവരുത്തുന്ന ജങ്ക് ഫുഡുകളും കൃത്രിമ വസ്തുക്കളും ഒഴിവാക്കി പ്രകൃതിദത്തവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹലാലായ സമ്പാദ്യം കൊണ്ട് ത്വയ്യിബായ ഭക്ഷണം കഴിക്കുന്നത് വഴി ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഊർജം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ ഒരു വെറൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഗസ്റ്റിനോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഇത് മനസ്സിലായത് ഈ ഒരു എഴുത്ത് കേട്ടിട്ട്? നിങ്ങൾ രണ്ടാൾ ഇങ്ങനെ കേട്ടല്ലോ, വായിച്ച് കേട്ടില്ലേ, നിങ്ങളൊരു അഭിപ്രായം എന്താ? ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ ശരിക്കും, എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? ഈ എഴുത്ത് ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അല്ല ഞങ്ങൾ ചോദിക്കാം, ഇപ്പോൾ നമ്മൾ കൂടുതലും ഈ ഹോസ്പിറ്റലിൽ ഒരു രോഗം വന്നിട്ട് കാണിക്കും, ഒട്ടുമിക്ക രോഗങ്ങളും ശരീരത്തിൽ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം എന്തായിരിക്കണം?
2: ജങ്ക് ഫുഡ്സ്.
0: അതെ, ജങ്ക് ഫുഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ എണ്ണ, ഈ അല്ലേ എണ്ണ പൊരിച്ചത് കരിച്ചത് അല്ലേ, ഡെയിലി ഫുൾ ടൈം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? നമുക്കൊരു മുരിങ്ങൻ്റെ താളിപ്പും അതുപോലെ തന്നെ ചീരൻ്റെ ഉപ്പേരിയും ഇങ്ങനത്തെയൊക്കെ നമ്മൾ തിന്നോ? ആ കൂടുതലൊന്നുമില്ല, നേരെ മറിച്ച് എന്നും ഒരു കട്ട്ലേറ്റും സമൂസയും പയമ്പൂരും ഇതൊക്കെ ഡെയിലി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താക്കും? ശരിക്കും ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാരണത്താലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ഒരു വയറുവേദന അല്ലേ. ചില കുട്ടിയൊക്കെ തന്നെ എന്തും അല്ലേ, എന്തെങ്കിലും പറ്റാത്ത കഴിച്ചാൽ ഒരു വയറുവേദന വരും, വലുതായി കഴിഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ നീണ്ട ലിസ്റ്റേക്ക, പിന്നെ 1000, 10000, 1,000,000 അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അത് നമ്മളെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, മനസ്സിലായില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതാണ് പഠിച്ചു പറഞ്ഞത്, ഹലാലും തൊയ്യബായിട്ടുള്ളത് എന്താക്കണം, കഴിക്കണം. ഉദാഹരണത്തിന് മാംസം അല്ലെങ്കിൽ ചിക്കൻ നമുക്ക് ഹലാലാണ്, പക്ഷെ കേടന്ന് ചിക്കൻ കഴിക്കാൻ പറ്റുന്നുണ്ടോ?
2: പറ്റില്ല,
0: പറ്റില്ല. ഹലാലാണ് വിചാരിച്ചിങ്ങാണ്ട് എല്ലാം ഒന്നാൻ പറ്റുമോ? ഇല്ല. തൊയ്യബായിട്ട് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതാണ് ഇന്ന് ഈ എഴുത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ബറക്കല്ലാഹു ഫീക്ക്, നല്ലൊരു പഠനാർഹമായിട്ടുള്ളൊരു എഴുത്തായിരുന്നു. ഷിഹാബ് കൽപ്പറ്റ, വയനാട്. അസ്സലാമു അലൈക്കും, ഇന്നത്തെ ലൈവിൽ നല്ല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ ഈ മക്കൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അതായത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ട്, ഈവനിങ് ലൈവിൽ വന്നിട്ട് നല്ല ഉഷാറായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു തൗഫീഖ് പഠിച്ചു നൽകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഏതായാലും പിന്നെ റുഖിയ കാക്കേങ്ങാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ജമീല വി കെ പുനൂർ പറയുന്നുണ്ട്, വൈകി വന്ന ആളോട് ഫൈന് വാങ്ങണമെന്ന്. ശരിയാണല്ലേ. ഉമ്മുൽസു ചിറമംഗലം, സാരോപദേശത്തെ നല്ലൊരു ഉപദേശമാണ് മുനവർ സലായി പറഞ്ഞു തന്നത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവർക്ക് മരണമല്ലാതെ തടസ്സമില്ല. മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക്ക്. അതെ, തീർച്ചയായും ഇന്നത്തെ സാരോപദേശത്തിൽ വളരെ പീക്കായിട്ടുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും ഒരുപാട് ആളുകൾ എത്തുന്നുള്ളൂ. ഇതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് ക്വസ്റ്റ്യൻ ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ഈവനിങ് ലൈവിലുള്ള ആളുകൾ എന്താക്കുക, ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എന്താക്കുക, ഓരോ ക്വസ്റ്റ്യൻസ് അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഗസ്റ്റിൻ്റെ പ്രോഗ്രാമുകളൊക്കെ പോവാം. ആരാദ്യാണ്, ആദ്യം ആരാ പാടണ്?
2: ഓക്കെ,
0: എന്നാ പാടിക്കോ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും.
0: അസ്സലാമു അലൈക്കും.

0: السلام عليكم.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നല്ല അടിപൊളി പാട്ട്, നല്ല ഉഷാറായിക്കൊണ്ട്. ഇത് ഫുള്ളില്ല പാട്ട്, അതൊരിപ്പോൾ കംപ്ലൈൻ്റ് ഉണ്ട് എനിക്ക് അല്ലേ. അവൻ ഫുള്ള് പാടിയിട്ടില്ല, പാടിയോ? ഇല്ല. പക്ഷെ പാട്ട് മാഷാല്ലാ അടിപൊളിയാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ ഇങ്ങനെ കമൻ്റ് വരും. ഈ നമ്മളെ ഈവൻ ലൈവിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? ഈ കേൾക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളെ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കേൾക്കുന്ന ആളുകളുടെ ഒരുപാട് നല്ല നല്ല പ്രാർത്ഥനകൾ ലഭിക്കും. അത് നമുക്ക് എന്തേക്കാരം, ഒരു ഊർജ്ജയക്കാരം അല്ലേ. അതായത് പടച്ചോനെ സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ സുഹൃത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇപ്പം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ പ്രാർത്ഥന പടച്ചോൻ കേൾക്കും പെട്ടെന്ന്. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേൾക്കാറില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഉത്തരം നൽകാറാ ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി കേൾക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്തായാലും അടിപൊളി വോയിസാണ് മാഷാല്ലാ, ഇനിയും പാടണം. ഈ പാട്ട് ഫുള്ള് പഠിച്ചിട്ട് എന്താക്കണം, ഇനി ഈവനിലേവിന് വിളിക്കുന്ന സമയത്ത് വന്നിട്ട് പാടണം. ഓക്കെ, ഇൻഷാല്ലാ ഇനിയും വിളിക്കും. ഈവനിലേവ് ഇങ്ങനെ ഉണ്ട്, ഡെയിലി ഉണ്ട്, ഡെയിലി ഉണ്ട് ഈവനിലേവ്, വൈകുന്നേരം 5 to 6 വരെ. അപ്പോൾ ഒരു സമയത്ത് ഇനി വിളിക്കുന്ന സമയത്ത് എന്താക്കണം, പാടണം. ഉഷാറ് വോയിസാണ്, അവസരങ്ങളൊക്കെ പരമാവധി എന്താക്കണം, ഉപയോഗപ്പെടുത്തണം. സ്കൂളിലും മദ്രസയിലും നിങ്ങളെ ആർട്സ് ഇപ്പോൾ കഴിഞ്ഞോ? ഫുർഖാനിൽ ഞാൻ വീട് കണ്ടിരുന്നു, ആർട്സിൻ്റെ വീഡിയോ. അപ്പോൾ എന്തായാലും ചാൻസുകൾ മുതലാക്കുക. എന്താ, അത് അനുഗ്രഹിക്കട്ടെ. എന്തായാലും മാഷാല്ലാ നല്ല വോയിസാണ്. നമ്മുടെ ആളുകളിപ്പം പാട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞു, സൂപ്പർ സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ഏതായാലും വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുള്ളത് സെലീന തോട്ടശ്ശേരിയറ, അതുപോലെ തന്നെ അങ്ങനെ 1-2 സഫിയ തിരൂരങ്ങാടി, അതുപോലെ തന്നെ അവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉമ്മുകുൽസു ചെറുമംഗലം പറഞ്ഞത് പാട്ട് സൂപ്പർ, മോനെ അല്ലാ അനുഗ്രഹിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ മുംതാസ് പള്ളിക്കൽ ബസാർ, ആരാണ്, ഉമ്മയാണോ? ആ ഓക്കെ, സൂപ്പർ മാഷാല്ലാ. ജമീല വി പി കാളികാവ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല കുമരനെല്ലൂർ, അടിപൊളി പാട്ട്. ശംഷാദ് തലശ്ശേരി, സൂപ്പർ സോങ്. ഒരുപാട് നാട്ടിൽ നിന്നാണ് പ്രാർത്ഥന ഇട്ടത്, ഗൾഫിൽ നിന്ന് വരെ പ്രാർത്ഥന ഇട്ടു, അതൊരു ഭാഗ്യമാണ് കേട്ടോ. സഫിയ കെ തിരൂരങ്ങാടി, റേഡിയോ തുറന്ന സമയത്ത് തന്നെ നല്ല പാട്ട് കേട്ടു, അൽഹംദുലില്ലാ. ഇനിയും പാടാൻ നല്ല കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമീൻ. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം, സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, കാരണം അത്രയും ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മുകൊലിച്ച ചെറമംഗലം പറയുന്നത് നമ്മുടെ ആങ്കർ ഒരു പാട്ട് പാടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. ഞാൻ കഴിഞ്ഞൊരു ഈവൻ ലെവലൊരു പാട്ട് പാടി, അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞത്. അതൊരു ശീലാവരുതല്ലേ. ഏതായാലും ജമീല വി പി കാളിക ബാറക്കല്ലാ ഫീക്കും, ഏതായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സബ ഗോത്രം അല്ലേ, അത് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ്. കറൻലി ഇപ്പോൾ എവിടെയാണ് സബ എന്നുള്ളത്, എവിടെയാണ് എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള സബ അത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് നാട്ടിലാണ്, ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കും, ഉത്തരം പറയാം, പെട്ടെന്ന് തന്നെ അയക്കാം. ഐഷ കരുമ്പിൽ, അസ്സലാമു അലൈക്കും, കുട്ടികളുടെ പരിപാടി സൂപ്പർ, ബാറക്കല്ലാ ഫീക്ക്. എന്തായാലും ഒരുപാട് ആളുകൾ മാഷാല്ലാ സൂപ്പർ സോങ്, അല്ലാ അനുഗ്രഹിക്കട്ടെ. ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട് സൂപ്പർ മോൻ, ഇനിയും പാടാനുള്ള കഴിവ് അല്ല തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കര ഒരു ഓഫറാണ്, റേഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഈവൻ ലെവലിൽ പാടിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടും. എന്തായാലും ഇനി നമുക്ക് ഒരാൾ കൂടി പാട്ടുണ്ട്, നമുക്ക് ഇപ്പം വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? ഇപ്പം ഒക്കെ ആയിക്കോട്ടെ, ഒന്ന് റെഡി ആയിക്കോട്ടെ അല്ലേ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കല്ലേ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഏതായാലും ചോദിച്ച ചോദ്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സബ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ളതാണ്, ഏത് നാട്ടിലാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. നഫീസ കാടാമ്പുഴ, മാഷാല്ലാ സൂപ്പർ പാട്ട്. ഉത്തരങ്ങളിങ്ങനെ വരുന്നുണ്ട്, അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എന്താക്കുക, ഉത്തരം അയക്കുക. നമ്മളെ റഫീഖൊക്കെ ഉണ്ട്, റഫീഖ് സലാം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്, റഫീഖിൻ്റെ സലാം ഇതിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റഫീഖ് ക്വിസിൻ്റെ സമയത്താണ് എന്താ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് ഉള്ള ആളുകളൊക്കെ എന്തായാലും മാഷാല്ലാ, സഫിയ എടപ്പാൾ, അസ്സലാം വലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, ഇവരൊക്കെ നേരം വൈകിയിട്ടുണ്ട്. അതൊരു പ്രയാസം തന്നെയാണ്, നേരം വൈകരുത്, കാരണം നിങ്ങളൊക്കെ സ്ഥിരം ശ്രോതാക്കളാണ്. എന്തായാലും ഓരോ തിരക്കുകളുണ്ടാവും, എന്തായാലും മാഷാല്ലാ ഉത്തരങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്തായാലും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്താക്കാം, ഉത്തരങ്ങൾ അയക്കാം. സാജിദ ഷൗക്കത്ത്, അസ്സലാമു അലൈക്കും വലൈ അസ്സലാം വറഹ്മത്തുള്ളാ. സൂപ്പർ പാട്ട്, പാട്ടിൻ്റെ പോലീസ് എപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഒരുപാട് ആളുകൾ പാട്ട് ഉഷാറായി ഉഷാറായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എന്താ ഇപ്പോൾ ഇനി ഫാനായിക്കാരാ എനിക്ക്, ഇനിയിപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ പാട്ട് ചോദിച്ചു ഒരാൾക്കാർ മാഷാല്ലാ. അപ്പോഴേ അറബി പാട്ടാണ് ഇഷ്ടം എനിക്ക്, അറബി പാട്ട് പാടണത്, അല്ലെങ്കിൽ ഇസ്ലാമിക് മലയാളം സോങ് പാടണതാണ് ഇഷ്ടം. പഠിച്ചാ നമ്മൾക്ക് ഏതും പോവും അല്ലേ, അങ്ങനെയാണ്. ഏഹ്, മാപ്പിള പാട്ട് പാടുമോ? വേറൊരു ഒരു മലയാളം മലയാളത്തിലുള്ള ഒരു പാട്ട് പാടാം. എനിക്കൊരു നാല് വരിയാണ്, നാല് വരി എനിക്ക് അറിയുന്നൊരു നാല് വരി.
0: അസ്സലാമു അലൈക്കും.

0: മാത്രം. അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, അടിപൊളിയല്ലോ എൻ്റെ പാട്ട്. ഇപ്പോൾ നമ്മളെ എൻ്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ആർട്സിൽ പാടിയിട്ട് സമ്മാനം കിട്ടിയോ?
0: ഡൂപ്പ് സോങ്ങിന് മലയാളം ഇതിന് ഫസ്റ്റ് ഡേ, ബാക്കിലൊക്കെ സെക്കൻഡ്.
1: ഓക്കെ, എന്തായാലും മതി, ഉഷാറായി കേട്ടോ. എന്തായാലും ഇനിയും പാടണം, റേഡിയോക്ക് ഇനിയും വരണം, പാടണം. എന്തായാലും നല്ല വോയിസ് ആണ്, അല്ലാ അനുഗ്രഹിക്കട്ടെ. എന്തായാലും നല്ല വോയിസ്. സാജിദ ഷൗക്കത്ത്, എൻ്റെ മോൾ ഈ പാട്ട് പാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാറക്കില്ല ഫീക്ക്. ഏതായാലും നമ്മൾ വീണ്ടും ഒരാൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏതായാലും നമ്മൾ നേരത്തെ ചോദിച്ചു ഖുർആൻ പറഞ്ഞിട്ടുള്ള സബ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്. ഇൻഷാല്ലാ അതിന് കുറച്ച് ആൾക്കാർ എന്തായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യമനാണ് ഉത്തരം, യമൻ. അതിൽ റഫീഖ് ടൈലർ മാംഗ്ലൂർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമ ഫറൂഖ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുംതാസ് പള്ളിക്കൽ ബസാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സഫിയ അടപ്പാൾ പറഞ്ഞിട്ട് മോൻ്റെ പാട്ട് മാഷാല്ലാ സൂപ്പറാണ്, ബറക്കല്ലാ ഫീക്കും എന്ന് പറഞ്ഞിട്ട്. ഏതായാലും നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം എന്ന് തോന്നുന്നുണ്ട്. അതായത് ഖുർആനിൽ ഖഹാർ എന്നിട്ടുള്ള പദം അത് എത്ര തവണ വന്നിട്ടുണ്ട്? വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമായിട്ട് തോന്നി. ഖുർആനിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്ര തവണ വന്നിട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഖഹാർ എന്നുള്ള ആ ഒരു വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു റേഡിയോയിൽ ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ശ്രോതാവ് ജമീല വി കെ പൂനു അവർ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ രണ്ടാളും കൂടി കേട്ടോ, നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം പറയും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഞാൻ പറയും. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി?
0: വൾച്ചർ.
1: എങ്ങനെ?
0: വൾച്ചർ.
1: വൾച്ചറോ, അങ്ങനെ പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഈഗിള് അല്ല, വൾച്ചർ ചെയ്യുമ്പം ഒന്ന് അതിൻ്റെ ഒരു ഈഗിള് പോലെയാണോ? ആ അപ്പോൾ നമ്മൾ മലയാളത്തിൽ എന്താ അതിന് പറയാ ശരിക്കും? വൾച്ചർ എന്ന് പറയും. ഓക്കെ, പക്ഷെ അതിന് മലയാളം എന്താ പറയുക? ശ്രോതാക്കൾ ഒക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ? പക്ഷി ഒരുപാട് പക്ഷി ഉണ്ടല്ലോ, ഏതെങ്കിലും പക്ഷീൻ്റെ പേരാണോ? കാക്ക, പൂ, അല്ലെങ്കിൽ എന്താ അല്ലേ എന്താ പ്രാവോ, അങ്ങനെയെങ്കിൽ പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഇവൻ പറഞ്ഞ ഉത്തരം അവിടെ ഉണ്ട് കേട്ടോ. അത് മാറ്റണ്ട, ഈഗിൾ എന്ന് പറയുന്നത്. ഏതായാലും കഴുകനാണ് ഉത്തരം. കഴുകൻ പറഞ്ഞ ഉത്തരം ശരിയാണ്, ഈ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈഗിൾ തെറ്റൊന്നുമല്ല, ഈഗിളൊക്കെ അതിൻ്റെ പരിസരത്തൊക്കെ എത്തും. കഴുകൻ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉത്തരം എന്താണ്? മാഷാല്ലാ ശരിയാണ്. പിന്നെ പ്രാവ് എന്നല്ല, പ്രാവ് ഇതിൽ പ്രാവ് എന്നൊക്കെ ഉത്തരം പറഞ്ഞു, പ്രാവ് എന്നല്ല എന്തായാലും. ഓക്കെ, പിന്നെ വേറെയും ഒരുപാട് ചോദ്യമുണ്ട്. ഈ കുസൃതി ചോദ്യങ്ങളൊക്കെ ഇഷ്ടമാണോ? ഇതിൽ ഒരുപാട് കുസൃതി ചോദ്യങ്ങൾ കടങ്കതൊക്കെ വരാറ് ഇഷ്ടമാണ് നിങ്ങൾക്ക്. എന്നൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? അറിഞ്ഞു പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, തലയിൽ കിരീടം, തലയിൽ കിരീടം, അതിൻ്റെ ദേഹം മുഴുവൻ മഞ്ഞ തൊട്ടാൽ കുത്തും, ആലോചിക്കാം. നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾക്ക് ആലോചിക്കാം. തലയിലൊരു കിരീടം ഉണ്ടാവും, അത് എന്താവും ആ കിരീടം എന്താവും? അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ കഴിക്കുന്നൊരു സാധനമാണ്. തലയിൽ കിരീടമുണ്ട്, ദേഹം മുഴുവനും മഞ്ഞ കളറാവും, മഞ്ഞ അല്ലെങ്കിൽ അത് ഇപ്പോൾ ചിലപ്പോൾ പച്ച അവസ്ഥയിൽ നിന്ന് വിട്ടുകണമെങ്കിൽ മഞ്ഞയാണ്. പിന്നെ ചിലപ്പോൾ കുത്തും, ചെറിയ ചെറിയ നാല് മുള്ളുകളൊക്കെ ഉണ്ടാവും. അതുമേ
0: ചക്ക,
1: ചക്ക അല്ല, തലയിൽ കിരീടമല്ലല്ലോ ചക്കക്ക്. തലയിലൊരു കിരീടം ഉണ്ടാവും. ഞാൻ ക്ലൂ തരണോ? ഫ്രൂട്ടാണ്, ഒരു ഫ്രൂട്ടാണ്. ഉത്തരം ഇവിടെ നമ്മളെ ശ്രോതാക്കൾ പറയുന്നുണ്ട് കേട്ടോ.
0: ചക്കപ്പഴം.
1: ചക്കപ്പഴല്ല, ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. തലയിലൊക്കെ കിരീടമുള്ള ഒരു ഫ്രൂട്ട്.
0: പൈനാപ്പിൾ.
1: ആയിഷ്, ഉത്തരം വന്നു. മഷാ ഫാറക്കുള്ള ഫീക്ക്. പൈനാപ്പിളാണ് ഉത്തരം. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഉത്തരം പറയുന്നുണ്ട്. ജമീല വി പി കാളിക്കാവ്, ഷംനാഥ് ഖാൻ എന്താ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല. സോറി സോറി, ഇതിവിടെ നമ്മളെ കുട്ടികളോട് ഒന്ന് കുട്ടികളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. ഇത് ആയിഷാ അങ്ങാടിപ്പുറം പൈനാപ്പിൾ പറയുന്നുണ്ട്. അതെ, പൈനാപ്പിളാണ് ഉത്തരം. അതുപോലെ നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ഖഹർ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത് നഫീസ ഒറ്റപ്പാലം, നബീസ ഒറ്റപ്പാലം, പിന്നെ ജമീല കുമരനെല്ലൂർ, സഫിയ ഇടപ്പാൾ, പിന്നെ സഫിയ കെ തിരൂരങ്ങാടി, പിന്നെ നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെഹനാസ് കഫൂർ ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ ഇൻഷാല്ലാ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാവും. ഇൻഷാല്ലാ നോക്കിയിട്ട് ചോദിക്കാം. അടുത്തൊരു ചോദ്യം, പിന്നെ ആ ചോദ്യം കാണുന്നില്ല. നിങ്ങൾ അയച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിക്കളി. ചോദ്യമാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത്, എന്തെല്ലാം കാണുന്നില്ല കേട്ടോ. നിങ്ങൾ അയച്ച ചോദ്യത്തിൽ കാണുന്നില്ല. മെഹനാസ് ഗഫൂർ ചോദ്യം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതിലങ്ങോട്ട് എത്തിയിട്ടില്ല. ഒന്നും കൂടിയും ഉത്തരം അയച്ചിട്ടുണ്ടെങ്കിൽ ഹയറായിരിക്കും. പിന്നെ വേറൊരു ചോദ്യം, പൈനാപ്പിളിന് ഒരുപാട് ആളുകൾ മാഷാല്ലാ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പൈനാപ്പിൾ, കൈതച്ചക്ക, ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ലേ. നമ്മൾ കൈതച്ചക്ക എന്ന് പറയില്ലേ, കൈതച്ചക്ക എന്ന് പറയും. ഏതായാലും റഫീഖ് ടൈലർ മാംഗ്ലൂർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ആരും ഇന്നേ വരെ ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റ്യൻ. വല്ലാതെ ആർക്കും ധാരണയും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് അറിയണേ പറയട്ടോ. ഇത് ഇവിടെ വരുമ്പോഴേ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ പഠിക്കും. ഈ ക്വിസൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ദാറുൽ ഫുർഖാനിൽ പോയിട്ട് വേണേൽ ഫസ്റ്റ് വാങ്ങാം. ഇവിടെ പഠിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അവിടെയും ചോദിക്കും. അപ്പം ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ജമീലമാർ കൂടുതലുള്ളത് കൊണ്ട് ഇനീഷ്യൽ മാറുന്നോ എന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. കാരണം ജമീലമാർ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ജമീലൂൻ എന്ന് പറയേണ്ടിയിരുന്നു അല്ലേ, അതാണ് ഏറ്റവും നന്നാവുക. ഏതായാലും നമ്മൾ ഇൻഷാല്ലാ നമ്മുടെ പാഠക്കുറിപ്പിൻ്റെ സമയത്തിട്ടുണ്ട്. നമുക്ക് പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മുടെ പാഠക്കുറിപ്പ് എന്ന ഈയൊരു സെഷനിൽ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല സ്വഭാവം ഉള്ളവരാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല സ്വഭാവമുള്ളവരെ പൊതുവെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അയാളോട് ആളുകൾ അടുപ്പം കാണിക്കും, അയാളെ ആളുകൾ സ്നേഹിക്കും, അയാൾക്ക് വേണ്ടത് ആളുകൾ ചെയ്തു കൊടുക്കും. ഒരുപക്ഷെ അയാൾക്ക് വേണ്ടി ജനങ്ങൾ അറിയാതെ പ്രാർത്ഥിച്ച് പോകും. ആ രൂപത്തിലാണ് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് സ്വീകാര്യത ലഭിക്കാറുള്ളത്. നമ്മളും അതുപോലെ ആഗ്രഹിക്കുന്നവരായി മാറണം. നമ്മൾ ചെറിയ മക്കളാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അധികം വയസ്സൊന്നും ആയിട്ടില്ല, പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ തെറ്റുകളൊക്കെ ചെയ്താലും കുറച്ചൊക്കെ മോശത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ വലുതാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്ന മൈൻഡിലല്ല എടുക്കേണ്ടത്. നേരെ മറിച്ച് ചെറിയ പ്രായം മുതലേ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി വർത്തിക്കുവാനും പെരുമാറാനും ഇടപഴകുവാനും ൊക്കെ നമ്മൾ പഠിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു എന്ന് അബി അബ്ദില്ല അൽ ജദലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്. മഹദി പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മഹദിക്ക് അറിയുമല്ലോ പ്രവാചകന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നത്. മഹദി പറഞ്ഞു, കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് വീട്ടിൽ ചോദിക്കപ്പെട്ടപ്പോൾ മഹദി പറയണേ, കാന അഹ്സനന്നാസി ഖുലുഖ, നബി സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു, സ്വഭാവത്തിനുടമയായിരുന്നു എന്നാണ്. മാത്രമല്ല നബിയെ പറ്റി വീണ്ടും പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സുഹാബൻ ബിൽ അസ്വാഖ്. നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ്, മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുന്ന ആളുകളാണ്, നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ ചർച്ചകളൊക്കെ നടത്തുന്ന, സംസാരിച്ചിരിക്കുന്ന, സംസാരത്തിൽ രസം കണ്ടെത്തുന്ന ആളുകളാണ് നമ്മളൊക്കെ. സ്വാഭാവികമായും നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മൾ തെറി വിളിച്ചാൽ, അവനെ മോശം വാക്ക് പറഞ്ഞാൽ, വൃത്തികെട്ട പേര് അവനെ വിളിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ സ്വഭാവത്തിലുള്ള വീഴ്ചയാണ്. നമ്മുടെ സ്വഭാവം മോശമാണ് എന്ന് പറയാൻ പറ്റുന്ന അടയാളങ്ങളാണ് അതെല്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് നോക്കൂ, ലം യകുൻ ഫാഹിഷൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മ്ലേച്ഛനോ, വലാ മുതഫഹിഷൻ മനഃപൂർവ്വം വൃത്തികേട് ചെയ്യുന്നവനോ, വലാ സുഹാബൻ ബിൽ അസ്വാഖ് അങ്ങാടികളിൽ ഉച്ചത്തിൽ ബഹളം വെച്ച് സംസാരിക്കുന്നവനോ, അങ്ങനെ ഒരു ബഹളമുണ്ടാക്കുന്നവനോ ആയിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി, നബിയുടെ കൂടെ കൂടുതൽ സമയവും ചിലവഹിക്കുന്ന നബിയുടെ ഒരു ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര സത്യമാണല്ലേ പ്രവാചകൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന്, എത്ര ഭംഗിയുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ഈ ഇസ്ലാമിക അറിവുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് പഠിച്ചതാണ് പ്രവാചകൻ്റെ ഈ ഒരു സ്വഭാവഗുണം. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ വൃത്തികേടില്ല, നമ്മൾ സ്വയം വൃത്തികെട്ടവൻ ആകുന്നുമില്ല, നമ്മൾ മ്ലേച്ഛനാകുന്നില്ല. ആവശ്യമല്ലാതെ ബഹളമുണ്ടാക്കി ശബ്ദമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ അലോസരപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മിൽ നിന്ന് ഉണ്ടാകാതെയുള്ളൊരു ശ്രദ്ധ നമ്മളെല്ലാ സമയത്തും ശ്രദ്ധിക്കണം, ആ കാര്യത്തിൽ ഗൗരവം കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വഭാവഗുണങ്ങളിൽ വീഴ്ച വരാതെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അല്ലേ, അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് പാഠക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്, എന്താ മനസ്സിലായത് നിങ്ങൾക്ക്?
0: നമ്മളെ ചങ്ങായിമാരും തെറിക്കാനും അങ്ങനെ
1: സ്വഭാവത്തെ കുറിച്ചിട്ട്, സ്വഭാവം എപ്പോഴും നന്നായിരിക്കണം എന്നുള്ള വിഷയമാണ് ഇന്ന് പാഠക്കുറിപ്പിൽ ഉള്ളത്. ഏതായാലും മാഷാല്ലാ, നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ്ഹബ്ബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്നുള്ളത്. ഹംന ബിൻത് ജഹ്ഷ് എന്നാണ് ഉത്തരം. സഫിയയുടെ പാൾ ഉത്തരം ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, ഖദീജ എ കെ കൂത്തുപറമ്പ്, ഷംനാദ് ഖാൻ, സഫിയ കെ തിരൂരങ്ങാടി, ജമീല കുമരനെല്ലൂർ, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. സാജിദ ഷൗക്കത്ത്, എന്തായാലും ഇത്രയും ആളുകളൊക്കെ ഉത്തരം ശരിയാക്കിയിട്ട് ബാറക്കിലഫിക്കും. ഏതായാലും ഇനി നമുക്ക് അടുത്ത പാട്ടിക്ക് പോവാം. റെഡി അല്ലേ? ഇൻഷാല്ലാ പാടിക്കോ.
0: അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ജനകോടിയാടങ്ങളും, ഉടയാനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിൻ്റെ പൊരുത്തത്തിനറിയിക്കൊണ്ട് ജപതി നടക്കും, ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുലസിച്ച് പതിമൊക്കെ തടുത്തിടുന്നേ.

ജനകൊടിയാടങ്ങൾ മൂടയാനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപനി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ.

ജനകൊടിയാടങ്ങളും ഉടയവനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിന്റെ പൊരുത്തത്തിനൊറിയും കൊടി ജപതി നടക്കും. ഉള്ളു തുടിച്ച് കുതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച് പതിമക്കത്തടുത്തിരുന്നേ റബ്ബില്ലുത് വിധി നടത്തിരുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോ.

ജനകോടിയാണങ്ങളും കൂടെ അവനോട് അടുക്കുന്നു. ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ഈ ജപതി നടക്കും. ഉള്ളു തുടിച്ച് കുതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തുരസിച്ച് പതിമക്കത്തടുത്തിരുന്നു.

0: السلام عليكم.
1: وعليكم السلام ورحمة الله وبركاته. മാ ഷാ അല്ല, ഇതിനപ്പോൾ ഇങ്ങനെ പ്രയാസത്തിൽ ഇങ്ങനെ നിന്ന് നല്ല അടിപൊളിയല്ലേ പാട്ട്? ഞാനൊക്കെ ശരിക്കും ഷോക്കായിട്ടോ. ഞങ്ങൾക്കൊരു ആദ്യമൊരു ഒരു മടിയില്ലേ, ഇതിപ്പോൾ എങ്ങനെ ഇക്കാരും അല്ലേ? അപ്പം ആദ്യമായിട്ട് വന്നുകൊണ്ടുള്ളൊരു പ്രശ്നം എന്തായാലും ഉഷാറായിട്ടോ. അടിപൊളി പാട്ട് ബാറക്കഥ ഫീക്കു. ഒന്നും കൂടിയും പഠിക്കണം പാട്ട്, ഒന്നും കൂടിയും പഠിക്കണം ചെറിയ ചെറിയ ഭാഗങ്ങൾ. ഓക്കെ ഇൻഷാ അല്ലാ. എന്തായാലും ഉഷാറായി പാട്ട്, നല്ല വോയിസാണ്. എല്ലാ മാപ്പിള, ഇത് മാപ്പിള പാട്ടാണ്. ഇതാണ് മാപ്പിള പാട്ട്. അതായത് കുറച്ച് എന്താ ഇപ്പോൾ കെട്ടിക്കൊടുക്കുള്ള പദങ്ങൾ. ഇപ്പോൾ ഈ സുഹറ ബത്തു പാട്ട് കേട്ടില്ലേ? ആ പാട്ടെന്താണ്? മാപ്പിള പാട്ടാണ്. അങ്ങനെ ഈ മാ അതുപോലെ തന്നെ ഭദ്രപ്പാട്ട്, കിസ്സപ്പാട്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. ഇതിനാണ് നമ്മൾ മാപ്പിള പാട്ട് പറയും. അതിന് ഇശലുണ്ടാവും, രചന അല്ലേ, രചന മോയിൻകുട്ടി വൈദ്യർ. അങ്ങനെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മാപ്പിള പാട്ട് പാടുന്നതിന് മുന്നേ. ഈ മാപ്പിള പാട്ട് പിന്നെ ഇസ്ലാമിക് സോങ് എന്ന് പറഞ്ഞപ്പോൾ ഉവൻ പാടിനുള്ള തേട്ടങ്ങളെല്ലാം, അതൊക്കെ ഇസ്ലാമിക് സോങ്ങാണ്. എന്തായാലും ഉഷാറായി. അപ്പോൾ ഇനി എല്ലാ പാട്ടും പഠിക്കുക. ഇനിയും ഈ ലൈവിൽ വന്നിട്ട് എന്താക്കണം? ഇതിപ്പോൾ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. രണ്ടും മൂന്നും പാട്ടൊക്കെ പാടാൻ വേണ്ടി രണ്ടാളും പഠിച്ചിട്ട് എന്താണ് വരണം. ഓക്കെ ഇൻഷാ അല്ലാ. ഏതായാലും നമ്മളെ അമീർ സാഹിബിൻ്റെ എഴുത്തുണ്ട്. ഡ്രൈവിങ്ങിലായിരുന്നു അദ്ദേഹം, ഡ്രൈവിങ്ങിലായിരുന്നു. ചോദ്യങ്ങളും മറ്റു പരിപാടികളും എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ ഫീഡ്ബാക്ക് അയക്കാൻ നിർവാഹമില്ല. ക്യാമറ അടിച്ചാൽ 500 റിയാൽ പോകും. എന്തായാലും വേണ്ട വേണ്ട, ഡ്രൈവിംഗ് നടക്കട്ടെ. വണ്ടിയിൽ സ്പീക്കറിൽ മോൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അതിമനോഹരമായ ശബ്ദവും മധുരമാർന്ന ഗാനവുമാണ്. മാഷാ അല്ലാ ബാറക്കല്ല ഫീക്ക്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാട്ട്, എല്ലാവർക്കും ഇഷ്ടമായി. മാഷാ അല്ലാ. ശിഹാബ് കൽപ്പറ്റ, വയനാട്. വയനാട്ടിൽ നിന്നാണ് ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞു കേരളത്തിൽ ഉടനീളം, കേരളത്തിൽ നിന്ന് പുറത്തൊന്നും പ്രാർത്ഥന ഉണ്ട്. അസ്സലാമു അലൈക്കും. മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാതെ ഈ ഗാനം മുഴുവനായി പാടിത്തീർത്ത് ഈ മകൻ അല്ലാഹു ഉയരത്തിലെത്തിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ ജമീല കുമരൻ നല്ലൊരു സൂപ്പറായിട്ടുണ്ട്. ഉമ്മുകുൽ സൂചിരമംഗലം, പാട്ട് തീരരുതേ എന്ന് വിചാരിച്ചു, അത്രയ്ക്ക് നല്ല വോയിസ്. മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്ക്. പിന്നെ ജമീല വി കെ പുനൂർ പറയുന്നുണ്ട്, ലബ്ബൈക്ക് പാട്ട് സൂപ്പറായി, മനസ്സ് മക്കയിലെത്തിപ്പോയി, പാടിയ മോൻ ഉയർച്ചയിലെത്തട്ടെ, അമീൻ അമീൻ റബ്ബൽ ആലമീൻ. മുംതാസ് പള്ളിക്കൽ ബസാർ, ഉമ്മജി ഉമ്മജി ഉമ്മജിക്ക് ഭയങ്കര സന്തോഷമായിക്കണ്, സൂപ്പർ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ജിൻഷിത, മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പാട്ടിനെ കുറിച്ചിട്ട് വാ തോരാതെ പറയാനുണ്ട്, ഉഷാറായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി പാടമാണെങ്കിലെന്ന് ഉണ്ടോ? പാട്ടുണ്ടോ? ഒരു ഇസ്ലാമിക് സോങ് എന്തെങ്കിലും ഉണ്ടോ? പഠിച്ചുണ്ടോ? ഒരു 4 വരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാടാം. ആ ഓക്കെ, ഇത് ആലോചിച്ചോ, ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് പാടാം. ഇനി 10-13 മിനിറ്റും ബാക്കിയുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്, വളരെ നമ്മളെ റഫീഖ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടായി എന്ന് കേട്ടു എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്വഹാബി ആരാണ്? ആ ചോദ്യത്തിന് ഒരു ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഒരു പുതിയൊരു അറിവും കൂടിയാണ്, കാരണം ഞാൻ ഈ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് കേൾക്കുക. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, അത് കേട്ടു എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക എന്ന് ഓർമ്മപ്പെടുത്താണ്. ഏതായാലും വളരെ സന്തോഷം, ഒരുപാട് ആളുകൾ നമ്മൾ ചോദ്യം ചോദിച്ച പാടെ തന്നെ ഒരുപാട് ആളുകൾ നല്ല ഒരുപാട് പഠിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ അറിവ് കൂടുതൽ കിട്ടുന്ന ഏറ്റവും നല്ല അറിവുകൾ ലഭിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. പുതിയ പുതിയ വെറൈറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ വേറെ വന്ന് കിടക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് ഒരു എക്സ്ട്രാ നമുക്കൊന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ കഥ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ട കഥ പറയാം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് ആ ഒരു പ്രോഗ്രാം ഒന്ന് കേട്ടിട്ട് വരാം.
2: പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാം ഖലീഫയുടെ ചരിത്രം കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ വധം. ഒരു ദിവസം പേർഷ്യക്കാരനായ അബൂലുഉലുഅത് എന്ന ഫൈറൂസ് താൻ അടക്കേണ്ട നികുതികളെപ്പറ്റി ഉമറിനോട് പരാതി പറഞ്ഞു.

0: ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ അബ്ദുള്ളയെ അവരുടെ അടുത്തേക്ക് അയച്ചു. ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഞാൻ എന്നേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. തന്റെ ആവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചെന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹം അതായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സേവനത്തിനും ഇസ്ലാമിക ആദർശങ്ങൾ നടപ്പിൽ വരുത്താനുമായിട്ടാണ് ഉമർ തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത്. എന്നിട്ടും ഒന്നും ചെയ്തില്ല എന്ന തോന്നലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തന്റെ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്നും അദ്ദേഹം വിട പറഞ്ഞു. 10 വർഷവും 6 മാസവും 4 ദിവസവുമായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയത്. സ്വഹാബികളിൽ നിന്ന് 6 പേരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അവരിൽ ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ലഭിക്കുന്ന ആളെ ഖലീഫയായി നിശ്ചയിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തന്റെ പിൻഗാമിയായി വരുന്നത് ആരായിരുന്നാലും അദ്ദേഹത്തോട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും എല്ലായിടത്തും വാക്കുപാലിക്കാനും ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ അത്യുന്നതയിൽ നിലകൊണ്ടിരുന്ന ഒരു ക്ഷേമരാഷ്ട്രമായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. പാവപ്പെട്ടവർക്കും വൃദ്ധർക്കും അനാഥകൾക്കും ബലഹീനർക്കും ആവശ്യമായത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ പൊതുഖജനാവിൽ നിന്നും ലഭ്യമാക്കി. എല്ലാവരെയും തുല്യരായി കാണുകയും വിനയത്തോടെ എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്തു. സംശയലേശമന്യേ ഉമർ അൽ ഫാറൂഖ് എന്ന 2-ാം ഖലീഫ മാതൃകായോഗ്യനായൊരു മനുഷ്യനും നീതിമാനായൊരു ഭരണാധികാരിയും ആയിരുന്നു. കൂട്ടുകാരെ, അപ്പോ പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിൽ 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കൊച്ചു ചരിത്ര കഥ ഇതിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം മുതൽ 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയിലേക്ക് നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം, ഒരു ചരിത്ര സംഭവമാണ്, നമ്മൾ എല്ലാവർക്കും അറിയുന്നൊരു ഭാഗം തന്നെ. പക്ഷേ നമ്മുടെ വീട്ടി മാഷ വോയിസിൽ കേൾക്കുമ്പോൾ അത് പ്രത്യേക ഒരു രസം തന്നെയാണ്. അത് കഥയായത് അല്ലെങ്കിൽ ചരിത്രം ചരിത്രമാകുന്നത് ചില ശബ്ദങ്ങളിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിൻഷിദ, അതാരാണ് ആള്? എൻ്റെ മാഷാല്ലാ. മിഹ്റാൻ്റെ പാട്ട് കേട്ടപ്പോൾ മാഷാല്ലാ ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ജമീല വി പി കാട് കഥ കരയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ജമീല വി കെ പൂനൂർ, സലാം സാർ ആണല്ലോ കഥ പറഞ്ഞത്. അൽഹംദുലില്ലാ, സൂപ്പർ കഥ. എന്തായാലും നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട്, ഉത്തരം കേട്ടാൽ പുതിയ അറിവ് കിട്ടുമായിരുന്നു എന്നുള്ളത്. അതായത് നമ്മളെ റഫീഖ ടൈലർ മാംഗ്ലൂരാണ് അത് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇത്രയും മഷാദാ നല്ലൊരു അറിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? അതിൻ്റെ ഉത്തരം അയച്ചിട്ടുള്ളത് ആകെ 2-3 ആളുകൾ കാണുന്നുണ്ട്. ഒന്ന് ജമീല കുമരനെല്ലൂർ, ഹാരിസ് ബിനു നുഅ്മാൻ എന്നാണ് പേര്, ഹാരിസ് ബിനു നുഅ്മാൻ. ജമീ ഖദീജ എ കെ കൂത്തുപറമ്പ, ഇവരൊക്കെയാണ് ഉത്തരം അയച്ചിട്ടുള്ളത്, 2 ആളുകൾ മാത്രം. എന്തായാലും കാരണം അത് അധിക പേർക്കും സ്വഹാബിയുടെ സ്വഹാബിയുടെ പാരായണം നബി കേട്ടു എന്നാണ്. നബിയുടെ പാരായണം സ്വഹാബി കേട്ടു എന്നല്ല. സ്വഹാബിയുടെ പാരായണം നബി കേട്ടു എന്നാണ് ചോദ്യം. എന്തായാലും ഉത്തരം നുഅ്മാൻ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്നാണ് ഉത്തരം. എന്തായാലും ബാറക്കല്ലാഹു ഫീക്കും. എന്തായാലും മക്കൾ 2 ആൾക്കാരും നല്ലോണം ഷാറായി പാടി എന്നൊക്കെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. കഥനെ കുറിച്ചിട്ടും ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിംഗ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പം ഒരുപാട് ഒരുപാട് ചിന്തനീയമായിട്ടുള്ള ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി, നിങ്ങൾക്ക് ഉത്തരം പറയട്ടോ. കാലില്ലാതെ ഓടുന്ന, കണ്ണില്ലാതെ കരയുന്ന റബ്ബിൻ്റെ ഒരു സൃഷ്ടി. കാലില്ലാതെ ഓടുന്ന, കണ്ണില്ലാതെ കരയുന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളതിൻ്റെ ഒരു താഴെയായിട്ടാണ് ഉള്ളത്. കാലില്ലാതെ ഓടുന്ന, എല്ലാവർക്കും ഉത്തരം പറയാം, നമ്മുടെ ശ്രോതാക്കൾക്ക് ഉത്തരം പറയാം. കാലില്ലാതെ ഓടുന്ന, കണ്ണില്ലാതെ കരയുന്ന റബ്ബിൻ്റെ ഒരു സൃഷ്ടി. ജമീല വി പി കാളികാവാണ് ഉത്തരം ചോദിച്ച് ചോദ്യം

0: ചോദിച്ചിട്ടുള്ളത്?
1: മേഘം, ആകാശം.
0: ആകാശം. പറക്കുന്ന രണ്ടെണ്ണം പറഞ്ഞ ഉത്തരം ശരിയാണ്. ആകാശം അതാണ് ഉത്തരം അല്ലേ? സഞ്ചരിക്കണവര് അല്ലേ, സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ മഴ അതാണ് ഉത്തരം. എന്തായാലും നമ്മുടെ ഗസ്റ്റുകൾ എന്തായാലും മാഷാദാന്ന് ഉഷാറാണ്, രണ്ടാളും അടിപൊളിയാണ്. നിങ്ങളെ പാട്ടാവട്ടെ, നിങ്ങളെ പ്രസൻസ് ആവട്ടെ, എന്തായാലും ഉഷാറായിട്ടുണ്ട്. സാജിദ ഷൗക്കത്ത്, സത്യമാണ് സലാം സാർ കഥ വായിക്കുമ്പോൾ ആ സൗണ്ടിൻ്റെ ഗാംഭീര്യം മൊത്തത്തിൽ കഥ ഉഷാറായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്തായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കാർമേഘം, ആകാശം എന്തൊക്കെ പറഞ്ഞാൽ എന്താണ് ശരി തന്നെയാണ്. എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരഭിപ്രായത്തിൽ, നിങ്ങൾക്ക് ഈവനിങ് ലൈവിനെ കുറിച്ചിട്ട് ഇതിൻ്റെ മുന്നൊരു ധാരണയൊന്നും ഇല്ലാതല്ലേ വന്നത്? ഇപ്പം ഈവനിങ് ലൈവ് ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്?
1: അല്ല, സൂപ്പർ ആയിക്കണം.
0: സൂപ്പർ ആയിക്കണം. ഓക്കെ, എന്താ എൻ്റെ അഭിപ്രായം? ആദ്യൊരു പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ ഒരു ധൈര്യം വന്നു. അതെ, ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു ധൈര്യമുണ്ട്. അതിന് നമ്മൾ എന്തായാലും പരിപാടി സഭാകമ്പം എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ ചില ആൾക്കാർ നല്ലോണം പാട്ട് പാടും, പക്ഷെ ഒരാളെ മുന്നിൽ പോയി പാടാൻ നമുക്ക് എന്താവും, ഒന്ന് പേടിക്കും. ചില ആൾക്കാർക്ക് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ധൈര്യം, ആ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും പാടാം. ടീ സ്റ്റോഡിയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടു, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കേൾക്കും ഈ പാട്ടും ഒക്കെ. എന്തായാലും മാഷാല്ലാ, ഇനിയും നിങ്ങളോട് പറയാനുള്ളത് എന്താക്കണം, നിങ്ങൾ ഈ കഴിവ് മെച്ചപ്പെടുത്തണം. നിങ്ങൾക്ക് പാടാനുള്ള കഴിവ് ഉണ്ട്, പാടാനുള്ള കഴിവുണ്ട്. അപ്പം അത് നിലനിർത്തി ഇങ്ങനെ എന്താക്കണം, പോകണം. എന്നിട്ട് റേഡിയോയിലെ പ്രോഗ്രാമിൽ, സ്റ്റാർ ക്വസ്റ്റ് പോലത്തെ പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമുകൾ അയക്കണം, പാട്ട് പ്രസംഗങ്ങളൊക്കെ ഇൻഷാല്ലാ. എന്തായാലും നിങ്ങൾ ഹിഫ്ദിൽ അല്ല, എന്തായാലും ബർക്കത്ത് നൽകട്ടെ പെട്ടെന്ന് തന്നെ. ഒരു നിങ്ങൾക്കൊരു ആഗ്രഹം എത്ര, ഇന്ന എത്ര വർഷം കൊണ്ട് ആക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര, ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് പെട്ടെന്ന് തന്നെ അല്ലേ? മാഷാല്ലാ, എന്തായാലും അല്ല എത്തിക്കട്ടെ. പഠിക്കുന്ന ആ ഇഫതിൻ്റെ ഭാഗങ്ങളൊക്കെ എന്താകണം, ഓർമ്മയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിൽ നിൽക്കണം, ദൗറ ചെയ്യണം എപ്പോഴും. എന്തായാലും ഒരു നല്ലൊരു ഭാഗ്യമാണ് ഇഫത് പഠിക്കാൻ കിട്ടുന്ന ഭാഗ്യം. എന്തായാലും ഇൻഷാല്ലാ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ആങ്കറിൻ ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരിയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് പേര് മിഹ്റാനും അത്തീഫും മിഹ്റാനുമാണ്. മാഷാല്ലാ, ദാറുൽ ഫുർഖാനിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും പാട്ടുകളുമായിട്ട് വളരെ രസകരമായിട്ടുള്ള ഈവനിൽ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഒരുപാട് പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. ഒരുപാട് പ്രാർത്ഥനകളുമായി റബ്ബന തഖബ്ബൽ മിന്ന പിരിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മഷാല്ല, കുഞ്ഞു കൺകളാൽ അല്ലേ. അത് പിന്നെ നമ്മൾ എന്ത് ആ ഒരു 2-3 മിനിറ്റ് നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് ലയിച്ചു പോയി. എന്തായിരുന്നാലും നല്ല ഒരു ആശയമടങ്ങുന്ന നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ള. അൽഹംദുലില്ല.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഓർമ്മ. ഇന്ന് പൂക്കോട്ടൂർ യാത്ര എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: 1921 ഓഗസ്റ്റ് 12 കെ എം മൗലവി സാഹിബ് പൊന്മുളയിൽ പോയി അവിടെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അക്കാലത്ത് നിലമ്പൂർ 6-ാം മുറി തിരുമുൽപ്പാടിൻ്റെ ഒരു തോക്ക് കളവു പോയ കേസ് ഉത്ഭവിച്ചു. പ്രസ്തുത തോക്ക് പൂക്കോട്ടൂർ ഖിലാഫത്ത് സംഘം സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ് മോഷ്ടിച്ചതാണെന്ന് പോലീസുകാർ പറഞ്ഞു വരത്തി. സബ് ഇൻസ്പെക്ടറും ഒരു സംഘം പോലീസുകാരും വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ വീട് പരിശോധിക്കുകയുണ്ടായി. പോലീസുകാർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ തിങ്ങിക്കൂടി പ്രതിഷേധ സ്വരം മുഴക്കി. അവസാനം പോലീസുകാർ നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ കെ എം മൗലവി സാഹിബ് സമാധാന സ്ഥാപനത്തിനായി പൊന്മുളയിൽ നിന്ന് പൂക്കോട്ടൂരിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ അദ്ദേഹം മലപ്പുറം കുഞ്ഞിക്കോയ തങ്ങൾ മുതലായ ജനനേതാക്കളുമായി സംഭാഷണം നടത്തി. എന്തുതന്നെ നേരിട്ടാലും സമാധാന തൽപരരായിരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. 13 സന്ധ്യയ്ക്ക് മുമ്പായി ചരിത്രപുരുഷൻ പൊടിയാട്ട് പള്ളിയിൽ എത്തിച്ചേർന്നു. മഗരിബ് നമസ്കാര അനന്തരം മൗലവി സാഹിബ് പള്ളിയിൽ തടിച്ചുകൂടിയിരുന്ന വമ്പിച്ച ജനാവലിയെ അഭിമുഖീകരിച്ച് ഉജ്ജ്വലമായൊരു പ്രസംഗം ചെയ്തു. ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാൽ കീഴ്പ്പെടണമെന്നും അറസ്റ്റ് ചെയ്തവരെ അനുധാവനം ചെയ്ത സ്റ്റേഷനിലേക്ക് പോകരുതെന്നും ചരിത്രപുരുഷൻ ഉപദേശിക്കുകയുണ്ടായി. ജനങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വ്യക്തവും യുക്തവുമായ മറുപടി നൽകി. സമാധാനപരമായ നിലയിൽ അദ്ദേഹം സമരം നടത്തേണ്ട രീതിയെക്കുറിച്ച് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോഴേക്കും മാപ്പിള നാട്ടിലൊരു കലഹം സൃഷ്ടിക്കാനുള്ള ഒരുക്കങ്ങൾ ബോധപൂർവം നീക്കിക്കഴിഞ്ഞിരുന്നു. ഈ സംഭവത്തിനുശേഷം പെരുന്നാളിൻ്റെ തലേന്ന് മൗലവി സാഹിബ് തിരൂരങ്ങാടിയിൽ തിരിച്ചെത്തി. ഒരു ബ്രിട്ടീഷ് ചാരന്റെ ആഗമനം. മൗലവി സാഹിബ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സ്വവസതിയിൽ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഖിലാഫത്ത് അനുഭാവിയുടെ വേഷത്തിൽ ഒരു ചാരൻ മലപ്പുറത്തുനിന്ന് വന്നു. അയാൾ മൗലവി സാഹിബിനോട് പറഞ്ഞു, പൂക്കോട്ടൂരിലെ പ്രതികളെ തിരിച്ചേൽപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കുഞ്ഞിത്തങ്ങൾ താങ്കളെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ വരാൻ പറഞ്ഞിരിക്കുന്നു. മൗലവി സാഹിബ് തൽക്ഷണം തന്നെ ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാറുടെ സന്നിധിയിലേക്ക് പോയി. ആലി മുസ്ലിയാർ മൗലവി സാഹിബിനോട് താങ്കൾ ഉടനെ മലപ്പുറം പോകണമെന്ന് കൽപ്പിച്ചു. കെ എം മൗലവി മലപ്പുറത്തേക്ക് പോകുവാൻ ഒരുങ്ങിയപ്പോൾ മമ്മു മൗലവിയുടെ പിതാവ് പറഞ്ഞു, ഈ മനുഷ്യൻ കുഞ്ഞിത്തങ്ങളുടെ എഴുത്തൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഇയാൾ ഗവൺമെന്റ് ചാരനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. അതിനാൽ നിങ്ങളിപ്പോൾ മലപ്പുറം യാത്ര നിർത്തിവെക്കണം. കെ പി കേശവമേനോനുമായി കൂടിയാലോചിക്കാതെ പോകരുത്. പോലീസിന്റെ തന്ത്രപരമായ നീക്കം ഗൗരവപൂർവ്വം ഗൗനിക്കണമെന്നും ആ വയോധികൻ ഊന്നിപ്പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് പൂക്കോട്ടൂരിലെ സ്ഥിതിഗതികൾ കെ പി കേശവമേനോനെയും മറ്റു ഖിലാഫത്ത് കോൺഗ്രസ് നേതാക്കളെയും അറിയിക്കുവാനായി കെ എം മൗലവി ആലി മുസ്ലിയാരുടെ അനുമതിയോടുകൂടി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ചരിത്രപുരുഷൻ കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കെ പി കേശവമേനോൻ, എം പി നാരായണമേനോൻ എന്നിവരെ കണ്ട് പൂക്കോട്ടൂർ സംഭവത്തെക്കുറിച്ച് ചർച്ച നടത്തി. പൂക്കോട്ടൂർക്കാർ ആലി മുസ്ലിയാരുടെ അഭിപ്രായം മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും അതിനാൽ നിങ്ങളും കേശവമേനോനും ആലി മുസ്ലിയാരെയും കൂട്ടി പൂക്കോട്ടൂർ പോകണമെന്നും എം വി നാരായണമേനോൻ ഉപദേശിച്ചു. ചില പ്രതിബന്ധങ്ങൾ നിമിത്തം ആ പരിപാടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഏതാനും ദിവസത്തിനുള്ളിൽ മൗലവി സാഹിബ് തിരൂരങ്ങാടിയിൽ തിരിച്ചെത്തി. തിരൂരങ്ങാടിയിൽ സംഘർഷം. വ്യക്തിപ്രഭാവനായിരുന്ന ആലി മുസ്ലിയാരെയും അനുയായികളായ ഖിലാഫത്ത് പ്രവർത്തകരെയും കരുതിക്കൂട്ടി ആക്രമിക്കാനാണ് പോലീസ് പ്ലാനിട്ടിരുന്നത്. പോലീസുകാർ വിശുദ്ധവാക്യങ്ങൾ എഴുതിയ ഖിലാഫത്ത് പതാകകൾ പറിച്ചു കീറുകയും പള്ളിയും ഖിലാഫത്ത് ഓഫീസും പരിശോധിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ തിരൂരങ്ങാടിയിലെ 4 ഖിലാഫത്ത് പ്രവർത്തകന്മാരെ അകാരണമായി അറസ്റ്റ് ചെയ്തിരുന്നു. അനുനിമിഷം ജനങ്ങളുടെ രോഷാഗ്നി 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 19 പരപ്പനങ്ങാടി വഴിക്ക് ഒരു സേനാവ്യൂഹം പുറപ്പെട്ടു. അവർ 20 തിരൂരങ്ങാടിയിലെത്തി. മൗലവി സാഹിബ് ഈ സന്നിഗ്ധവേളയിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവതും പരിശ്രമിക്കുകയുണ്ടായി. 200 പട്ടാളക്കാർ തിരൂരങ്ങാടി വലിയ പള്ളിയിലേക്ക് കടന്നു ചെന്നു. ഈ സന്ദർഭത്തിൽ കെ എം മൗലവി സാഹിബ് തന്റെ അടുത്ത സുഹൃത്തായ കെ പി കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വസതിയിലേക്ക് പോയി. പട്ടാളക്കാർ അന്നേ ദിവസം തിരൂരങ്ങാടിയിലെ പല വീടുകളും പരിശോധിക്കുകയും ഖിലാഫത്ത് ഓഫീസ് കയ്യേറി പതാകകളും തുർക്കിത്തുപ്പികളും ഫർണിച്ചറുകളും നശിപ്പിക്കുകയും ചെയ്തു. അവർ ആലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ഖിലാഫത്ത് നേതാക്കളെ അന്വേഷിക്കുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അപ്പപ്പോൾ തന്നെ ചില ഖിലാഫത്ത് വോളണ്ടിയർമാർ മുഖേന മൗലവി സാഹിബ് അറിഞ്ഞിരുന്നു. പട്ടാളക്കാർ പൂക്കോട്ടൂരിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഷേറെ മലബാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ടി വി മുഹമ്മദിനെ തിരൂരങ്ങാടിയിലേക്ക് അയച്ചു. അബ്ദുറഹ്മാൻ സാഹിബ് ആ പ്രതിനിധിയോട് ആലി മുസ്ലിയാരോട് ഒരു കത്തു വാങ്ങി പൂക്കോട്ടൂർ പോയി മുസ്ലിങ്ങളോട് സമാധാന ചിത്തരായി വർത്തിക്കാൻ ഉപദേശിക്കണമെന്ന് കൽപ്പിച്ചു. ടി വി മുഹമ്മദ് തിരൂരങ്ങാടി കിഴക്കേ പള്ളിയിലായിരുന്നു കിടന്നിരുന്നത്. അർദ്ധരാത്രി പട്ടാളക്കാർ പ്രസ്തുത പള്ളിയിൽ കയറി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഷേറെ മലബാറിന്റെ പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായില്ല. പിറ്റേന്ന് കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വസതിയിൽ വെച്ച് ടി വി മുഹമ്മദ് മൗലവി സാഹിബുമായി കണ്ട് ദീർഘനേരം സംഭാഷണം നടത്തി. ജനങ്ങൾ പൊതുവെ രോഷാകുലരായിട്ടുണ്ടെങ്കിലും സ്ഥിതി ഇനിയും നിയന്ത്രണാതീതമാണെന്ന് അദ്ദേഹം മൗലവി സാഹിബിനെ അറിയിച്ചു. അപ്പോഴേക്കും സ്ഥിതി വഷളായിത്തീർന്നു. ഒരു കൂട്ടം ജനങ്ങൾ തിരൂരങ്ങാടി പള്ളിക്ക് മുമ്പിൽ നിൽപ്പായി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ കെ എം മൗലവി സാഹിബ് സ്ഥലത്തെത്തിച്ചേർന്നു. അദ്ദേഹം ഗവൺമെന്റ് പക്ഷത്തുനിന്നുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ സഹനപൂർവം അഭിമുഖീകരിക്കണമെന്നും പട്ടാളവുമായി കൂട്ടിമുട്ടരുതെന്നും അത് ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ആ പ്രസംഗഫലമായി അവിടെ സന്നിഹിതരായിരുന്നവർ പിരിഞ്ഞു. അതിനെ തുടർന്ന് കെ എം മൗലവി സാഹിബ് കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വീട്ടിലേക്ക് മടങ്ങി. 1921 ശനിയാഴ്ചയായിരുന്നു അന്ന് ദിവസം. അല്പസമയം കഴിഞ്ഞപ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് വെടിയുണ്ടകളുടെ അലർച്ചയാണ് കേട്ടത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ദീനരോധനവും ഉയർന്നു. പരിഭ്രാന്തനായ മൗലവി സാഹിബ് തന്റെ ഓർമ്മക്കുറിപ്പിൽ ഈ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയതിങ്ങനെയാണ്: എന്റെ ബുദ്ധി പിറ്റേന്ന് ലുഹുറിനു ശേഷമല്ലാതെ ശരിയായ കാര്യബോധത്തിലേക്ക് മടങ്ങുകയുണ്ടായില്ല. ഈ സംഭവത്തിന്റെ അടുത്ത ദിവസം തന്നെ കെ എം മൗലവി കോഴിക്കോട്ടേക്ക് പോയി. അറസ്റ്റ് ചെയ്ത ഖിലാഫത്ത് വോളണ്ടിയർമാരെ നിരുപാധികം വിട്ടുതരണമെന്ന അപേക്ഷ സമർപ്പിക്കാനായി കലക്ടറുടെ അടുത്തേക്കു പോയ പ്രതിനിധി സംഘത്തിന്റെ നേരെ പട്ടാളം അവിചാരിതമായ നിലയിൽ വെടിയുണ്ടകൾ വർഷിച്ച വിവരം കെ എം മൗലവി സാഹിബ്, കെ പി കേശവമേനോൻ, യു ഗോപാലമേനോൻ, അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി എന്നീ നേതാക്കളെ അറിയിച്ചു. നേതാക്കൾ അറസ്റ്റ് 24 തിരൂരങ്ങാടി സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചുകൂട്ടി. കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ കെ എം മൗലവി സാഹിബ് തിരൂരങ്ങാടിയിലെ സംഭവങ്ങളിൽ സവിശദം വിവരിച്ചു. അതിനെ തുടർന്ന് നേതാക്കൾ ഒരു വിജ്ഞാപനമെഴുതി. ജനങ്ങൾ എന്തുവന്നാലും പ്രതികാരത്തിനൊരുങ്ങരുതെന്നും സമരം സമാധാനപരമായി നയിക്കണമെന്നായിരുന്നു അതിലെ ഉള്ളടക്കം. പ്രസ്തുത വിജ്ഞാപനത്തിൽ കെ എം മൗലവി സാഹിബ്, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, യു ഗോപാലമേനോൻ, എം പി നാരായണമേനോൻ, ഇ മൊയ്തു മൗലവി, പൊന്മാടത്ത് മൊയ്തീൻകുട്ടി മുതലായവരുടെയും പേരുകളുണ്ടായിരുന്നു. നേതാക്കന്മാർ തിരൂരങ്ങാടിയിൽ. 26 കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ 22 പ്രതിനിധികൾ കലക്ടറുടെ അനുമതിയോടുകൂടി തിരൂരങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ മൗലവി സാഹിബും കൂട്ടരും സമാധാന ചിത്തരായി വർത്തിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിജ്ഞാപനങ്ങൾ വഴിനീളെ വിതരണം ചെയ്തു. പ്രതിനിധി സംഘങ്ങൾ തിരൂരങ്ങാടിയിലെത്തിയപ്പോൾ ആലി മുസ്ലിയാരും കൂട്ടുകാരായ വളണ്ടിയർ സേനയും അവർക്ക് രാജോചിതമായ സ്വീകരണമാണ് നൽകിയത്. സമരത്തിന് അക്രമ സ്വഭാവം നൽകുന്നത് ശരിയല്ലെന്നും സഹനം കൈവിടരുതെന്നും കേശവമേനോനും അബ്ദുറഹ്മാൻ സാഹിബും ആലി മുസ്ലിയാരെ ഉപദേശിച്ചു. പട്ടാളക്കാർ കൽപ്പിച്ചുകൂട്ടി കലഹമുണ്ടാക്കുകയാണെന്ന വസ്തുത ആലി മുസ്ലിയാർ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നേതാക്കന്മാർ തിരൂരങ്ങാടിയിൽ വന്ന് സമാധാനം സ്ഥാപിച്ചു തിരിച്ചുപോയി. ഏതാനും ദിവസത്തിനുള്ളിൽ പട്ടാളക്കാർ വീണ്ടും തിരൂരങ്ങാടിയിൽ വന്നു. ശക്തിയായ നിലയിൽ വെടിയുണ്ടകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ആലി മുസ്ലിയാരെയും 22 അനുയായികളെയും തിരൂരങ്ങാടി വലിയ പള്ളിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി മലബാറിലെ 108 അംശങ്ങളിലേക്ക് ലഹള പടർന്നു പിടിച്ചു. ധീരാത്മാക്കളായ മാപ്പിളമാർ 6 സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ സ്തംഭിപ്പിച്ച സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായമാണ്. സമരം പടർന്ന കാലത്ത് കെ എം മൗലവി സാഹിബ് കൊടുവായൂർ, പുളിക്കൽ, കൊണ്ടോട്ടി മുതലായ പ്രദേശങ്ങളിലാണ് അധിവസിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് സമരം അടിച്ചമർത്തി. 10,000 മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടു. പരസഹസ്രം മുസ്ലിങ്ങളെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഒട്ടേറെ വ്യക്തികളെ അന്തമാനിലെ ഘോര വിപണത്തിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ സായുധ സമരം നടത്താൻ മാപ്പിളമാരെ ഇളക്കിവിട്ടുവെന്ന മഹാ അപരാധമായിരുന്നു കെ എം മൗലവി സാഹിബിന്റെ മേൽ അവർ ചുമത്തിയത്. ഭാഗ്യവശാൽ ഗവൺമെന്റിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂരിലെ മുസ്ലിം നേതാക്കളാണ് ഗവൺമെന്റ് കുറ്റം പിൻവലിക്കുന്നതുവരെയുള്ള 11 വർഷക്കാലം ആ വന്യാത്മാവിന് അഭയം നൽകിയത്. സ്വാതന്ത്ര്യ സമര ചരിത്രകാരന്മാർക്ക് കെ എം മൗലവി സാഹിബിന്റെ ആവേശകരമായ ത്യാഗചരിത്രം ഒരിക്കലും വിസ്മരിക്കുക സാധ്യമല്ല. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. വാക്വം ക്ലീനർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. വാക്വം ക്ലീനറുകൾ പല വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു നൂതന സംവിധാനമാണ്. നമ്മൾ സാധാരണ ചൂലുകൊണ്ട് തൂത്തുവാരുമ്പോൾ അത് ജോലിയിൽ ഏർപ്പെടുന്നവർക്കും പരിസരത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊടിപടലങ്ങൾ ശ്വസിക്കേണ്ടി വരും. എന്നാൽ വാക്വം ക്ലീനർ ഉപകരണത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫിൽറ്ററുകൾ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പൊടിപടലങ്ങൾ സഞ്ചിക്കുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തി വായു ശുദ്ധീകരിക്കും. അത് വീട്ടിനുള്ളിലെ തറയിലും പ്രതലങ്ങളിലും പറ്റിയിരിക്കുന്ന പൊടികൾ, പൊഴിഞ്ഞു വീഴുന്ന മുടിയിഴകൾ, വളർത്തുമൃഗങ്ങളുടെ രോമം, പല്ലി, പാറ്റ, എലി മുതലായവയുടെ അവശിഷ്ടങ്ങൾ, ചിരന്തി വല, ചെറുപ്രാണികൾ, ഇവയെ കൂടാതെ തന്നെ പൊടിയിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളായ ഡസ്റ്റ്, മൈറ്റ് എന്നിവയൊക്കെ വാക്വം ക്ലീനർ കൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കും. മെഷീൻ സ്വയമേ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ്റെ അധ്വാനം കുറച്ചേ വരുന്നുള്ളൂ. ഇത് കൂടുതൽ നമുക്ക് ഇന്ന് അലർജിക്കാർ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഈ വാക്വം ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഈ ഹൗസ് മൈറ്റ് അടക്കം അവിടുന്ന് ശുദ്ധീകരിക്കുക, അതിനെയൊക്കെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളൊരു ഗുണം ഈ വാക്വം ക്ലീനറിൽ ഉണ്ട്. നനവുള്ള പ്രതലങ്ങളിലും വാക്വം ക്ലീനർ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്വം ക്ലീനറുകൾ ഇന്ന് ലഭ്യമാണ്. ചവിട്ടികളും കാർപ്പറ്റുകളൊക്കെ ഷാമ്പു ഉപയോഗിച്ച് കഴുകി അത് അഴുക്കുവെള്ളം വലിച്ചെടുത്ത് ഉണക്കാനൊക്കെ ഇന്ന് വാക്വം ക്ലീനർ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള വാക്വം ക്ലീനറുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള HEPA ഹൈ പാർട്ടിക്കുലേറ്റ് അറസ്റ്റൻസ് ഫിൽറ്റർ അടങ്ങിയിട്ടുള്ള മോഡലുകളും ഇന്നുണ്ട്. ഇത് അന്തരീക്ഷ വായുവിൽ നിന്ന് പരാഗ രണുക്കൾ പോലെയുള്ള അലർജിക്ക് കാരണമായ പൊടി കൂടി വലിച്ചു കളയാൻ ഉതകുന്നതാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ വായു ഇത്തരം അലർജനുകളിൽ നിന്ന് മുക്തമാക്കി വെക്കാം എന്നുള്ളതാണ് ഈ വാക്വം ക്ലീനർ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത്. അലർജി മൂലമുള്ള ആസ്മ, മൂക്കിൻ്റെ അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ് എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് താമസ സ്ഥലവും ജോലിസ്ഥലവും ഏറ്റവും വൃത്തിയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടിപടലങ്ങളും സൂക്ഷ്മജീവികളും അലർജിക്ക് കാരണമാണെന്നത് ശക്തിയേറിയ വാക്വം ക്ലീനറിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടുകളുള്ള ജോലികളാണ് ഈ ഉപകരണം എളുപ്പമാക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകൂടി വേണം. ഈ പൊടികൾ നിറഞ്ഞ സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്ററുകൾ തടസ്സപ്പെടും. അപ്പോൾ അത് സക്ഷൻ ഫോഴ്സൊക്കെ കുറയും. അപ്പോൾ നിറയുന്നതിന് മുമ്പ് തന്നെ അത് വേണ്ട രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും അത് വൃത്തിയാക്കി വെക്കുകയും ഏതെങ്കിലും ഭാഗം പൊട്ടിപ്പോകുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. ഉപകരണം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അഴിച്ചിട്ട തലമുടിയോ അല്ലെങ്കിൽ അയഞ്ഞു കിടക്കുന്ന വസ്ത്രധാരണം, വിരലുകൾ മറ്റു ഭാഗങ്ങളൊക്കെ ഉപകരണത്തിൻ്റെ ദ്വാരങ്ങൾക്കടുത്തോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹോസിനടുത്തോ ബ്രഷ് ബാറിനടുത്തോ വെക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാക്വം ക്ലീനർ വളരെയധികം ഉപകാരമാണ് അലർജികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. വീട് വളരെ കൃത്യമായി കൊണ്ട് പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിച്ചു വെക്കാനും അലർജിക് റൈനൈറ്റിസ് പോലെ ആസ്മ പോലെയുള്ള പൊടി കൊണ്ടുള്ള അലർജികളിൽ നിന്ന് പരിപൂർണമായി രക്ഷ നേടാനും ഇതവരെ സഹായിക്കുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. വാക്വം ക്ലീനർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഈ മതപരമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അതെല്ലാം പ്രാകൃതമാണ്, അതല്ലെങ്കിൽ മതം ഒരുപാട് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ചെല്ലാം നമ്മൾ പരാമർശിക്കാറുണ്ട്. അത്തരം ആളുകൾ മതത്തിനുള്ളിലും പുറത്തെല്ലാം ഉണ്ട് എന്നും പറയാറുണ്ട്. പുതിയ കാലത്ത് ഈ നാസ്തികർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നെല്ലാം പറയുന്ന ആളുകൾ അത്തരം വാദങ്ങളുമായി വരുന്ന ആളുകളാണ്. ഈ മതമെല്ലാം കാലഹരണപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി പുതിയ കാലത്ത് മാനവികതയാണ് വേണ്ടത് എന്നെല്ലാമാണ് അവരുടെ വാദം. എന്നാൽ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് പുതിയ കാലത്ത് ഉടലെടുക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇത്തരം ആളുകൾക്കൊരു വലിയ വളമാണ്. ഈ പറയുന്ന നാസ്തിക അല്ലെങ്കിൽ ഹിന്ദുത്വ വിഭാഗങ്ങൾക്കെല്ലാം വലിയ വളം നൽകുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നാൽ മറുഭാഗത്ത് ഇസ്ലാമികമായ വിശ്വാസങ്ങളെ പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട്, സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ഇസ്ലാമിനെ മാറ്റുക, തങ്ങൾ മാറിയില്ലെങ്കിലും ഇസ്ലാം മാറിയാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നെല്ലാം പറയുന്ന ഒരു വിവാദമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ലോകത്ത് ബില്യൺ കണക്കിന് മുസ്ലിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഇസ്ലാം അവർക്ക് പറ്റാത്തതുകൊണ്ട് ഒരു നോൺ പ്രാക്ടീസിങ് മുസ്ലിമായി മാറുക, അവിടെ ഞങ്ങളെല്ലാം ഇസ്ലാമിനുള്ളിലുള്ളതാണ് എന്ന് പറയുകയും എന്നാൽ പൂർണ്ണമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ഈ പുതിയ കാലം എന്നുള്ളതോ ആധുനികത എന്നുള്ളതൊന്നുമല്ല, മറിച്ച് മനുഷ്യൻ മറ്റുള്ളവരുമായി ചേർന്നുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം, അതിൻ്റെ സാധ്യതകൾ കൂടുതൽ കൂടി എന്നുള്ളതാണ്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ചിന്തകൾ ഇതെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീനി ഖലീലിഹി, അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും അവനെന്ന് പറയുന്ന സ്വന്തം ചുറ്റുമുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഒരു മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ, ആദർശങ്ങളെ, നിലപാടുകളെ, അയാളുടെ തീരുമാനങ്ങളെല്ലാം എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതമിക് ബബിൾ എന്നെല്ലാം പറയുന്നത്. ഈ ബബിൾ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബബിൾ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ യഥാർത്ഥത്തിൽ കാലാകാലം വഴിതെറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ ഒന്നാണെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ് പുതിയ കാലത്തെ അൽഗോരിതങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയോ, ഈ നോൺ പ്രാക്ടീസിങ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ആളുകൾ ഉടലെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മതപരമായ വിശ്വാസങ്ങളും തങ്ങളുടെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം സ്വന്തം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും എല്ലാം കാണുന്ന വ്യത്യസ്തമായ ജീവിതങ്ങൾ, അത്തരത്തിലുള്ള സുഖലോലുപതകൾ ഇതെല്ലാം കാണുമ്പോൾ തങ്ങളുടെ മതം ഇതിനെല്ലാം തടസ്സമാണ് എന്നൊരു തോന്നൽ ഇത്തരം ആളുകൾക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അഥവാ വരണ്ട മതമാണോ എന്നുള്ളതും, നനവുള്ള ഭൂമിയാണെന്നുള്ളതും. അതുകൊണ്ട് ഈ വരണ്ട മതത്തിൽ നിന്നും നനവുള്ള ഭൂമിയിലേക്ക് നടന്നകലട്ടെ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന് ഇവർ പകരം വെക്കുന്ന കാര്യം എന്താണ്? അത് പലപ്പോഴും ഈ പറയുന്ന ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹെഡോണിസ്റ്റിക് എന്നെല്ലാം പറയുന്ന, ഹെഡോണിസം എന്നെല്ലാം പറയുന്ന മാനവികതയുടെ വാദം എന്നുള്ളതാണ്. എന്താണ് ഈ മാനവികതയുടെ വാദം? സഹോദരങ്ങളെ, ശരിക്കും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ് മാനവികത എന്നുണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരെയും ആ ഒരു വർഗത്തിനുള്ളിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാരുണ്ട്, വലിയ ത്യാഗങ്ങൾ ചെയ്ത ത്യാഗികളുണ്ട്. അത്തരം ആളുകളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമുക്ക് ലോകത്ത് കനത്ത അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം ആളുടെ ഹ്യൂമാനിറ്റിയുടെ പരിധിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ വരാത്തത്? അവരുടെ ചിന്തയാണെങ്കിലും അവരുടെ മാനവികതയാണെങ്കിലും. അപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും പറയുന്നത് ഹാം പ്രിൻസിപ്പിൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ പോലും അവനെ ഉപദ്രവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന പുതിയ കാലത്തെ ഈ മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ മതപരമായ വിശ്വാസങ്ങളെല്ലാം ഒരു ഭാഗത്ത് തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കും ജീവിത രീതികളിലേക്കെല്ലാം പോകുന്ന ആളുകൾ, അവരെന്തെല്ലാമോ നേടിയെന്നും എന്തെല്ലാമോ മാറ്റങ്ങളും പുരോഗമനങ്ങളെല്ലാം അവർ ആവാഹിച്ചിട്ടുണ്ട് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെയും ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്കാണ് അത്തരം ആളുകൾ നീങ്ങുന്നത് എന്നുള്ളതിൽ വല്ല ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് യഥാർത്ഥത്തിൽ നിരന്തരമായി നമ്മോടെല്ലാം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളായിട്ട് ഈ ലിബറൽ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നാൽ ഈ ലിബറൽ മുസ്ലിം കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് വിലയിരുത്തുന്നിടത്ത് വലിയ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സ്വന്തം ആശയത്തെ പൂർണ്ണമായി പിൻപറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളതിലും ശരിയുണ്ട് മറ്റേതിലും ശരിയുണ്ട്, അതുകൊണ്ട് എല്ലാ ശരികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ശരിയായിട്ട് ചേർത്ത് ഒരു വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ലല്ലോ. മറിച്ച് അദ്ദേഹം ഒരു ഒരു ഒരു ആശയത്തിൻ്റെ പുറകിൽ കൃത്യമായി വോട്ട് ചെയ്യാനും തിരഞ്ഞെടുക്കാനും എല്ലാം ശ്രമിക്കണമെന്നുള്ളതാണ്. ഇത് ഒരിക്കലും മതപരമായ ഒരു വിഷയത്തെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കൃത്യമായും പറയുകയാണ്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ഒരു ചിട്ടവട്ടത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ ശരിതെറ്റുകളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന എല്ലാ ആളുകൾക്കും ആ ശരിതെറ്റുകൾ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ എന്ത് ഹ്യൂമാനിറ്റി പറഞ്ഞിട്ടും ആ ഹ്യൂമാനിറ്റിയിൽ എങ്ങനെയാണ് ഇന്ന കാര്യം ശരിയാവുന്നത് ഇന്ന കാര്യം തെറ്റാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദം എന്നുള്ളതാണ്. അത് പൂർണ്ണമായും അത്തരം ആളുകളുടെ മുൻപിൽ ചെല്ലുന്ന ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. ഏത് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പരിഷ്കാരികൾക്കിടയിലെ മുസ്ലിം ജീവിതങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയണം. അവിടെ ഇത്തരം ആളുകൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഇവിടെ സാമുദായികമായും അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നാമം കൊണ്ട് മാത്രമെല്ലാം വലിയ ചൂഷണങ്ങൾ നേരിടുന്ന ഒരു കാലത്ത് നമുക്ക് വളരെ വ്യക്തമായ രൂപത്തിലൊരു ചിന്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് വേണമെന്നുള്ളതാണ്. അവിടെ ഈ ലിബറൽ മുസ്ലിങ്ങൾ, നോൺ പ്രാക്ടീസിങ്ങും പ്രാക്ടീസിങ്ങും മുസ്ലിം ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മെ ബാധിക്കേണ്ടതില്ല എന്ന് കൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത്, ഇത്തരം ക്ലബ്ബുകളെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വായനശാലകളുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് നമ്മൾ ഇപ്പോൾ അവരിൽ നിന്നും കൃത്യമായും കളക്ട് ചെയ്യണമെന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള മതപരമായ ചിന്തകളെ, വിശ്വാസങ്ങളെ എങ്ങനെയാണ് പുതിയ കാലത്ത് വക്രീകരിക്കുന്നത് എന്നുള്ള ചിന്തകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ നിയമങ്ങളുടെയും കാലാധിപത്യമായ ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ കാലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇസ്ലാമിക നിയമങ്ങളെല്ലാം അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, മുസ്ലിം ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ആചാരങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്നുള്ളത്. അത് ഇസ്ലാമികമായ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായും പാലിക്കേണ്ട ഒന്നായതുകൊണ്ട് തന്നെ അവൻ്റെ നിരന്തരമായ ചിന്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇത് ഏത് കാലത്തും ഒരു മനുഷ്യന് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ മറുഭാഗത്ത് ഓരോ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ, ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത്തരം അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത് മായ്ക്കപ്പെടുന്നു എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായ അത്ഭുതങ്ങൾ, അതല്ലെങ്കിൽ ഖുർആൻ മുതൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് കാണിച്ചു നൽകുന്ന വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളായി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഒരു മനുഷ്യനിൽ അള്ളാഹു ഒഴുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിൽ കോർത്തു വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാലം എത്ര മാറിയാലും നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്ര മാറിയാലും നന്മ തിന്മകളെക്കുറിച്ചുള്ള അളവുകോലുകൾ വ്യത്യസ്തപ്പെട്ടാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ എത്ര മാറിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിൻ്റെ ദർശനത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കാഴ്ചപ്പാടുകളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമങ്ങളെ, ശരിതെറ്റുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ സംതൃപ്തിയോടുകൂടി പിൻപറ്റാനുള്ള ഒരു തൗഫീഖാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു അത്തരം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും പുതിയ കാലത്ത് ഇസ്ലാമികമായ ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രമകരമായി തന്നെ നേരിടുന്നുണ്ട് എന്നത് സംശയമില്ല. അത് കുടുംബത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സാമൂഹികമായാണെങ്കിലും എല്ലാം ഇസ്ലാമോ ഫോബിയെ തളർത്തടിച്ചു വളർന്നൊരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ സംവദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ബെയർ മിനിമമായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇത്തരം ചിന്തകൾ നമുക്ക് കൂടുതൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള നവോത്ഥാനത്തിന് തുടക്കമാവുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇസ്ലാമിൻ്റെ പൂർണ്ണമായ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ, ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നോൺ പ്രാക്ടീസിങ് ആയ ജീവിതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിനുള്ളിൽ നിൽക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായി ജീവിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്. വോയിസ്
2: ഓഫ് പീസ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടെ തന്റെ ചെയ്തിക്ക് ദൈവസമക്ഷം ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്ത ഇല്ലാതാകുന്നു. അതോടെ ആത്യന്തികമായ പ്രതീക്ഷയും ആനന്ദവും ജീവിതത്തിന് മൂല്യവും ലക്ഷ്യവും ഉണ്ടെന്ന വിശ്വാസവും അപ്രസക്തമാകുന്നു. അതിഭൗതികമായ സകലതിനെയും നിഷേധിക്കു വഴി മരണാനന്തര ജീവിതത്തെയും അതിലെ പ്രതീക്ഷകളും നാസ്തികർ നിരാകരിക്കുന്നു. അതിനാൽ നിരന്തരം ദുരിതങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് യാതൊരു പ്രതീക്ഷയും നൽകാൻ നിരീശ്വരവാദികൾക്ക് കഴിയില്ല. എന്നാൽ ഇസ്ലാം നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. കുല്യ ഇബാദിയല്ലദീന അഷ്റഫു ലാ തക്നതു മിർ റഹ്മത്തില്ലാ. നബിയെ പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം, സൂറത്തു സുമറിലെ 53-ാമത്തെ സൂക്തം. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ് പ്രവാചകനോട് കൽപ്പിച്ചത്. വർഷങ്ങളോളം തന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും തന്റെ മറ്റൊരു മകനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിടാതെ നിരാശനാവാതെ തന്റെ മറ്റു മക്കളോട് പറയുന്നത് ഇങ്ങനെ: എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ചു അന്വേഷിച്ചു നോക്കുക. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 12-ാമത്തെ അധ്യായം, സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ സൂക്തം. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞു: ലാ തഖ്തൗ റജാഅകും മിനല്ലാഹി ഫിത്തഫ്രീജി വൽ ഫർജി. അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. 18 വർഷത്തോളം രോഗബാധിതനായി കിടന്ന മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ച അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നിരാശനാവാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബിനെയും ഓർക്കുക, തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം: എനിക്കിതാ കഷ്ടപ്പാട് വാദിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാകുന്നു. ഖുർആനിലെ 21-ാമത്തെ അധ്യായം, സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ സൂക്തം. യഥാർത്ഥ വിശ്വാസിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. ഐഹിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും അതിൽ കൂടുതലും പാരത്രിക ജീവിതത്തിൽ ലഭിക്കും. എന്നാൽ നിരീശ്വരവാദിയുടെ കാഴ്ചപ്പാടിൽ ജീവിതമെന്നത് മാതാവ് കുട്ടിക്ക് കളിക്കാൻ കൊടുത്ത് അകാരണമായി തിരിച്ചെടുത്ത കളിപ്പാട്ടം പോലെയാണ്. നാം അനുഭവിച്ച ആനന്ദവും സ്നേഹവുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന അവരുടെ വിശ്വാസം നിരാശ മാത്രമാണ് നൽകുന്നത്. നാസി ജർമ്മനിയിലും ഇപ്പോൾ ഇന്ത്യയിലും മക്കളും ഭർത്താവും അക്കാരണമായി വധിക്കപ്പെടുന്നത് കാണേണ്ടി വന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നീതി ലഭിക്കുന്നില്ല. ബലാത്സംഗത്തിന് ഇരയാവുന്ന, അക്കാരണമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നില്ല. എന്നാൽ ഒരു അണുമണിത്തൂക്കം നന്മയോ തിന്മയോ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആനിക പ്രഖ്യാപനം ആത്യന്തികമായ നീതി സങ്കല്പത്തെ നിലനിർത്തുന്നു. ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറയ്യറ. അപ്പോൾ ആർ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിരുന്നുവോ അതവൻ കാണും. വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഷറയ്യറ. ആർ ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരിക്കുന്നുവോ അവൻ അതും കാണും. ഖുർആനിലെ 101-ാമത്തെ അധ്യായം, 7-8 സൂക്തങ്ങൾ. അതായത്, ഇഹലോകത്ത് മനുഷ്യൻ ചെയ്ത ഏത് നിസ്സാരമായ പ്രവൃത്തിക്കും കണിശമായ പ്രതിഫലം പരലോകത്ത് അള്ളാഹു നൽകുന്നതാണ്. നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാടിൽ എല്ലാ വസ്തുക്കളും കേവലം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങൾ മാത്രമാണ്. അലക്ഷ്യമായ ഭൗതിക പ്രക്രിയകളുടെയും സൃഷ്ടി. അതിനാൽ തന്നെ ജീവനുള്ള മനുഷ്യന്റെ കൈയും ഒരു ചോക്ലേറ്റ് പ്രതിമയും തമ്മിൽ വ്യത്യാസമല്ല. ഒരു ചുറ്റിക കൊണ്ട് മനുഷ്യന്റെ കൈയിൽ അടിക്കുന്നതും ചോക്ലേറ്റ് പ്രതിമയിൽ അടിക്കുന്നതും ഒരുപോലെയാണ്. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് ജീവനുണ്ട്, വികാരങ്ങളുണ്ട്, വേദനയുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ പ്രകൃതി വീക്ഷണപ്രകാരം ഈ പ്രതികരണങ്ങളെല്ലാം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങളായി മാത്രമേ കാണാനാകൂ. വേദനകളെയും വികാരങ്ങളെയും നാഡീരാസപ്രക്രിയകളായി മാത്രമേ മനസ്സിലാക്കാനാവൂ. ചോക്ലേറ്റ് പ്രതിമയേക്കാൾ സങ്കീർണമാണ് മനുഷ്യന്റെ കയ്യിലെ പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണം. അതിനാൽ കൂടുതൽ മൂല്യമുണ്ട് എന്ന് ചിലപ്പോൾ തട്ടിമൂളിക്കാറുണ്ട്. എന്നാൽ പദാർത്ഥത്തിലെ പുനഃക്രമീകരണങ്ങളിലെ സങ്കീർണതകൾക്കനുസരിച്ച് മൂല്യം വർദ്ധിക്കുമെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? കാരണം കേവലം അന്ധവും ബോധരഹിതവും അലക്ഷ്യവും യാദൃച്ഛികവുമായ ഭൗതിക പ്രക്രിയകളിലൂടെയാണ് ഈ സങ്കീർണത രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിൽ ഒരു മൂല്യം കണ്ടെത്താനാവുക? എന്നാൽ ഇസ്ലാം മനുഷ്യകുലത്തെ ആദരിക്കുകയും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സകല സൃഷ്ടിയും നിർവഹിച്ചതെന്നും വ്യക്തമായും ശക്തമായും പറയുന്നു. ഖുർആൻ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബ

ഞ്ഞവനെ പോലെയാണോ? അവർ തുല്യരാവുകയില്ല. ഖുർആനിലെ 32-ാമത്തെ അദ്ധ്യായം സൂറത്തു സജദയിലെ 18-ാമത്തെ സൂക്തം, അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസ്ലം ബിമാ കാനൂ യഅ്മലൂൻ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആദിത്യമായിക്കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത്. വഅമ്മല്ലദീന ഫസഖു ഫമഅ്വഹുമു നാർ. എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. ഖുർആനിലെ 32-ാമത്തെ അദ്ധ്യായം സൂറത്തു സജദയിലെ 19-20 സൂക്തങ്ങൾ, എന്നാൽ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തവർക്കും തിന്മ മാത്രം ചെയ്തവർക്കും ഒരേ പര്യവസാനമാണ് നിരീശ്വരവാദ വീക്ഷണത്തിലുള്ളത്, അതാകട്ടെ മരണമെന്ന ശൂന്യതയും. സർവലോക സൃഷ്ടാവും സൃഷ്ടിലോകത്തിനതീതമായ അള്ളാഹുവിന്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നും അറിയിച്ചതാണ് മനുഷ്യന്റെ മൂല്യം. ദേശമോ കാലമോ മാറുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ കഴിവും അറിവും മാറുകയില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് തന്നെയാവണം. മറ്റെല്ലാം സ്ഥലകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അതുകൊണ്ട് ദൈവരഹിത വീക്ഷണങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ അവനുള്ള മൂല്യത്തെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ചു പോലുമോ സംസാരിക്കാനാകില്ല. കാരണം സന്ദർഭത്തിനും സമയത്തിനും കാലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 5 മിനിറ്റിനുള്ളിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു വീട്ടിൽ നിങ്ങൾ അകപ്പെട്ടാൽ അവിടെയുള്ള നിങ്ങളുടെ ഉപകരണങ്ങൾക്കും ഗെയിമുകൾക്കും എന്തെങ്കിലും മൂല്യമുള്ളതായി തോന്നുമോ? ഒരിക്കലുമില്ല. 5 മിനിറ്റ് എന്നുള്ളത് 657,000 മിനിറ്റ് 75 വർഷം ആയാലും അതിൽ വ്യത്യാസമില്ല. ഇവിടെ ഇസ്ലാമും നിരീശ്വര വിശ്വാസവും ഒരുപോലെയാണ്. എന്നാൽ ദൈവത്തോട് അടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവനോടുള്ള ആരാധന വീട്ടാനും നമുക്കുള്ള ഇടം എന്ന നിലക്ക് ഈ ലോകത്തെ ഇസ്ലാം വിലമതിക്കുന്നു. അതിനാൽ മുങ്ങുന്ന ഒരു കപ്പലിൽ അല്ല മുസ്ലിം ജീവിക്കുന്നത്. ഖുർആൻ പറയുന്നത് വമാ ഖലഖ്ന സമാഅവൽ അർള വമാ ബൈനഹുമ ബാത്തില, ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ദാലിക ലന്നുല്ലദീന കഫറു, സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സാദിലെ 27-ാമത്തെ സൂക്തം, വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കിയാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യും. അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫിജ്ജാർ. അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അതല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാം ആക്കുമോ? ഖുർആനിലെ 38-ാമത്തെ അദ്ധ്യായം സൂറത്ത് സാദിലെ 28-ാമത്തെ സൂക്തം, അല്ല എന്നാണ് മതത്തിന്റെ ഉത്തരം. എന്നാൽ നിരീശ്വരവാദികൾക്ക് അതെ എന്ന് ഉത്തരം പറയേണ്ടി വരും. നാം എന്തുകൊണ്ട് ഇവിടെ എന്നെനിക്കറിയില്ല. സ്വയം ആസ്വദിക്കാൻ വേണ്ടിയല്ല നുറപ്പുണ്ട് എന്ന പ്രസിദ്ധനായ ഒരു ചിന്തകന്റെ ചിന്തയും, ജീവിതത്തിന്റെ അർത്ഥത്തെ തിരഞ്ഞാൽ കഴിവില്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഒരിക്കലും എന്ന നോബൽ ജേതാവ് ആൽബർട്ട് കാമുവിന്റെ ചിന്തയും, ജീവിതത്തിലേക്ക് ലക്ഷ്യം വേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ആദ്യം ബോധ്യമാകേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ നിർജ്ജീവ സാധനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. കസാര സൗകര്യത്തിൽ ഇരിക്കാൻ, വസ്ത്രം നഗ്നത മറക്കാൻ, ഭക്ഷണം വിശപ്പടക്കാൻ, ഇവക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കേവലം ജീവനും വികാരങ്ങളുമില്ലാത്ത വസ്തുക്കളിലും ലക്ഷ്യമുണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്തുകൊണ്ട് ലക്ഷ്യമുണ്ടാകാതിരിക്കണം? സഹജമായ മാനുഷിക ഭാവമാണ് മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന ചിന്ത. അലക്ഷ്യമായി നാം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആനിന്റെ വചനം നൽകുന്ന പ്രത്യാശയുടെ വലിപ്പം വളരെ വലുതാണ്. നമ്മുടെ അസ്തിത്വം ദീർഘമേറിയ ജൈവിക പ്രക്രിയകളിലൂടെയുള്ള യാദൃച്ഛികമായ ഒരു സംഭവം മാത്രമാണ്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിലെ ജീവിതം ലക്ഷ്യം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുക എന്നതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനിലെ 51-ാമത്തെ അധ്യായം 56-ാമത്തെ സൂക്തം, ഈ ലക്ഷ്യം മനുഷ്യനെ പദാർത്ഥങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നും ഒരു സ്വബോധമുള്ള ജീവി എന്നതിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നു. മൃഗങ്ങളെപ്പോലെ ശരീരവികാരങ്ങളെ ശമിപ്പിച്ചതുകൊണ്ട് മാത്രം തൃപ്തിയാകാൻ മനുഷ്യനാകില്ല. ഹോർമോൺ നിർദ്ദേശങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രം യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ സന്തോഷം? മൃഗങ്ങൾക്ക് ലഭിക്കുന്നതും നമുക്ക് ലഭിക്കാത്തതുമായ ആ സന്തോഷം എന്താണ്? അത് എങ്ങനെ സമ്പാദിക്കാം? ഇഷ്ടം പോലെ ഭക്ഷണം മനുഷ്യർക്ക് കിട്ടും, എന്നിട്ടും മനുഷ്യൻ സന്തോഷവാനല്ല. നല്ല ജോലിക്കായി PhD നേടുമ്പോഴും പങ്കാളിയോടൊത്ത് തിന്നും കുടിച്ചും രമിച്ചും കഴിയുമ്പോഴും അതിജീവിക്കുക, അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നീ ജൈവിക ആവശ്യങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആത്യന്തിക സന്തോഷം ലഭിക്കുന്നില്ല. യഥാർത്ഥ സന്തോഷം ലഭ്യമാവണമെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം അറിയണം. അത് നിരീശ്വരവാദികൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഇവിടെയാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണമെന്ന് നാളെ അവന്റെ വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗനരകങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന മതത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർണ്ണമായി ശരിയാവുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല,
നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷ

0: രക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെ ആയത്ത്. യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. വൽ ആഖിറത്തു ഖൈറും വ അബ്ക. ഖുർആനിലെ 87-ാമത്തെ അധ്യായം 17-ാമത്തെ സൂക്തം. മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകാത്ത നിരീശ്വരവാദത്തിന് ആത്യന്തിക സന്തോഷം നൽകാനാകില്ല. അത് മൂല്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ മൂല്യമോ അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടെന്ന് കണ്ടെത്താൻ പ്രകൃതിവാദത്തിൽ ഇടമില്ല. എന്നാൽ ജീവിതത്തിന്റെ മൂല്യങ്ങളും അർത്ഥവും ലക്ഷ്യവും ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സന്തോഷത്തിന്റെ ഉടമകളായി ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തും നമുക്ക് സന്തോഷം ലഭിക്കും, പരലോകത്തും സന്തോഷം ലഭിക്കും. അങ്ങനെ ഇഹ പര ലോകങ്ങളിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. പിശാചിൻ്റെ സ്വാധീനം എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1164-ാമത്തെ ഹദീസ്. വഅനി ബിനി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല ദുക്കിറ ഇൻദ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ നാമ ലൈലത്തൻ ഹത്ത അസ്ബഹ ഖാല ذاك رجل بال الشيطان في اذنيه او قال في اذنه متفق عليه. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമ്മി അബ്ദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ മഹാ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഇൽമ് അറിവ് ആർജിക്കുകയും അത് ഈ ഉമ്മത്തിനു വേണ്ടി പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ ഏതൊരായത്തെ എവിടെ അവതരിച്ചു, ഏത് വിഷയത്തിൽ, ഏത് കാരണത്തിൽ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായി അറിവുള്ള മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ദുക്കിറ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടു, പറയപ്പെട്ടു ഒരാളെക്കുറിച്ച്. നാമ ലൈലത്തൻ ഹത്ത അസ്ബഹ, അയാൾ രാത്രി ഉറങ്ങി, സുബഹി വരെയോ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളുടെ വിഷയത്തിൽ, ദാക്ക റജുലുൻ ബാല ഷൈത്വാനു ഫി ഉദ്നൈഹി, അതാ ഒരാൾ അയാളുടെ ചെവികളിൽ, അല്ലെങ്കിൽ ഫി ഉദ്നൈഹി, അയാളുടെ ചെവിയിൽ ഷൈത്വാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടു, അയാൾ മാസാല നായിമൻ ഹത്ത അസ്ബഹ, സുബഹി വരെയേ ഉറങ്ങുക, മഖാമയില സ്വല, നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റിട്ടില്ല. അയാളുടെ വിഷയത്തിലാണ് പറഞ്ഞത് ബാല ഷൈത്വാൻ ഫി ഉദ്നിഹി, പിശാച്ച് അയാളുടെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന്. ഖിയാമുല്ലൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹത്ത അസ്ബഹ എന്ന് പറഞ്ഞത് ഹത്ത തൊല സുബഹ്, സുബഹി വരെ, വലം തഹജ്ജദ്, അയാൾ തഹജ്ജദിന് വേണ്ടി എഴുന്നേറ്റിട്ടില്ല. വയുഹ്തമലു ഹത്ത അസ്ബഹ യഅനി ഫാത്തതുഹു സ്വലാത്തുൽ ഫജ്ർ, ഇങ്ങനെയും വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുമാവാം അതിൻ്റെ ഉദ്ദേശം. അതായത് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുവോളം അയാൾ ഉറങ്ങി എന്നുള്ളത്. അയാളുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുള്ളത്. ബാല ഷൈത്വാനു ഫി ഉദ്നൈഹി ഔഖാല ഫി ഉദ്നിഹി, അയാളുടെ കാതുകളിൽ, അയാളുടെ ചെവികളിൽ പിശാച്ച് മൂത്രപൊഴിച്ചു എന്നുള്ളത്. ഫലമ്മ ബാല ഫി ഉദ്നൈഹി ഹാല ബൈനഹു വബൈന സമാഇ നിദാഇ ഫലം യഖും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുന്നു, അങ്ങനെ കാതുകളിൽ മൂത്രമൊഴിച്ചാൽ ബാങ്ക് കേൾക്കുന്നതിൽ നിന്നും അയാൾക്കുമിടയിൽ ഒരു മറയുണ്ടാവും, അയാൾ എഴുന്നേൽക്കുകയില്ല. വഹാദ യദുൽ അല അന്ന ഷെയ്ത്വാൻ യബുൽ, ഇത് അറിയിക്കുന്നത് ഷെയ്ത്വാൻ മൂത്രമൊഴിക്കും. ലിഅന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാല ഷെയ്ത്വാനു ഫി ഉദ്നിഹി, പിശാച്ച് അവൻ്റെ കാതിൽ, അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന്. ആ ഷെയ്ത്താനെക്കുറിച്ചാണ് പറഞ്ഞത്, വന്നഹു യഅക്കുലു വയശ്റബു, പിശാച്ച് തിന്നും കുടിക്കും. വഖദ് സബത്ത ഹാദ അയ്ദൻ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട് ഹദീസുകളിൽ. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഅകുലന്ന അഹദും മിൻകും ബിശിമാലിഹി, നിങ്ങളിൽ ഒരാളും ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കരുത്. വലാ യശ്റബന്ന, ഒരിക്കലും നിങ്ങൾ ഇടത്തെ കൈകൊണ്ട് കുടിക്കുകയും ചെയ്യരുത്. ഫൈന്ന ഷൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, നിശ്ചയമായും പിശാച്ച്, ഷൈത്വാനാണ് ഇടതുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന്. അതേപോലെ തന്നെ كما ثبت ايضا عن النبي صلى الله عليه وسلم ان الشيطان يتقيؤ نبي صلى الله عليه وسلم يلد ثابت ساي صحيح هاي حديث غلي വന്നിട്ടുണ്ട് പിശാച് ശർദിക്കും. فان رجلا اكل طعاما ഇശയമായും ഒരാൾ ഭക്ഷണം കഴിച്ചു, فلم يسمي അയാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല, فشارقه الشيطان فيه അയാളുടെ ഭക്ഷണം കഴിക്കുന്നതോട് പിശാച്ചും അവനോട് പങ്കുചേരുന്നതാണ്. ലിഅന്നക ഇദാ ബദഅത ഫി ത്വആമി വലം തുസമ്മില്ലാഹ ഷാറകക ഷൈത്വാൻ, നീ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ഷെയ്ത്താൻ കൂടി പിശാച്ചു കൂടി പങ്കുചേർന്നിട്ടുണ്ട് എന്ന്. ഫലം മാസം മറജുൽ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ബിസ്മി ചൊല്ലി തഖയ്യ ഷെയ്ത്താനു മാ അക്കലഹു, പിശാച്ച് അവൻ തിന്നത് ഛർദ്ദിച്ചു എന്നാ. തഖയ്യ എന്ന് പറഞ്ഞാൽ അഖ്റജഹു മിൻ ജൗഫി, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ബിസ്മി ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം നോക്കൂ. എത്രത്തോളം ഗൗരവമാണത്, നമുക്ക് കാണാവുന്നതോ അതല്ലെങ്കിൽ അറിയാവുന്നതോ കേൾക്കാവുന്നതോ ആയ കാര്യങ്ങളല്ല. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. നമ്മുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ പിശാച്ചുകൂടി പ്രവേശിക്കും എന്നതാണ്. ബിസ്മി ചൊല്ലിയിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അശാ ഇല്ല, രാത്രി ഭക്ഷണമില്ല, നിങ്ങൾക്കിവിടെ താമസമില്ല എന്ന് പറയും. നോക്കൂ, പിശാച്ചിൻ്റെ കേന്ദ്രങ്ങളാവരുത് നമ്മുടെ വീടുകൾ. നാം അറിയാത്ത നിലക്ക് നമുക്ക് കാണാൻ പറ്റാത്തവരായി ഈ ഷെയ്ത്താൻമാരുടെ ഷെറുകളിൽ നിന്ന്, ഫിത്തനകളിൽ നിന്ന്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതാണ്. അപ്പോൾ ഈ ഷെയ്ത്താൻ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഉണ്ടാകും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബാലഷെയ്ത്താനു, ഷെയ്ത്താൻ പിശാച്ച് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്ന് നമ്മളതങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ ഫഹാദിഹി അർബഅത്തു അഷ്യാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇവിടെ നാല് കാര്യങ്ങൾ: അൽ ബൗല് മൂത്രമൊഴിക്കുന്നത്, അൽ അക്കല് തിന്നുന്നത്, വശുറുബ് കുടിക്കുന്നത്, വത്തഖയ്യു ഛർദ്ദിക്കുന്നത്. അർബഅത്തു അഷ്യാ യജിബു അലൈന അൻ നുഅ്മിന ബിഹ, ഈ നാല് കാര്യങ്ങളും വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. കമ അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതുപോലെ. വ അൻ നുഅ്മിന ബി അന്നഹ ഹഖ്ഖുൻ അലാ ഹഖീഖതിഹ, അത് സത്യമാണ്, അത് ഹക്കാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാ അതെന്താ കാരണം? ഒന്നാമതായി സഹോദരങ്ങളെ, ലി അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ആലമുൽ ഖൽഖ് ഫി ഉമൂരിൽ ഗൈബ്, സൃഷ്ടികളിൽ ഏറ്റവും നന്നായി ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അതായത് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭീഷ്ടപ്രകാരമൊന്നും സംസാരിക്കുന്നില്ല. ദീനിൻ്റെ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ, അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നാൽ, നമ്മളത് സമിഅന വഅതഅന ആമന്ന വസല്ലംന, വിശ്വസിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു, അത് പിൻപറ്റി, ഞങ്ങളത് കേട്ടു, അനുസരിച്ചു, ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ത്താൻ മൂത്രമൊഴിക്കുമെന്നും ഷെയ്ത്താൻ ഭക്ഷിക്കുമെന്നും കുടിക്കുമെന്നും ഛർദ്ദിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. അതെങ്ങനെ, അതെന്ത് നിലക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നതൊന്നും നമ്മൾ വ്യാഖ്യാനിക്കുവാനോ അങ്ങനെ ചിന്തിക്കുവാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, രണ്ടാമത്തൊരു വിഷയം, ഉവ അൻസഹുൽ ഖൽഖിലിൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഉമ്മത്തിലെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള വ്യക്തിത്വം. ഫലാ യുംകിനു അൻ യഅതിയ ബികലാമിൻ യുൽബിസു അലൈഹ, അങ്ങനെ സംശയമുണ്ടാക്കുന്ന അതല്ലെങ്കിൽ അസത്യം വരുന്നതായ, സത്യവും അസത്യവും ഇടകലർന്നു വരുന്നതായ സംസാരങ്ങൾ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഒരു കളിയായോ തമാശയായോ അതല്ലെങ്കിൽ വെറുതെ ആളുകളെ പറ്റിക്കാനോ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഏയ്, സുബൈക്ക് എണീക്കാൻ വേണ്ടിയിട്ടൊരു തന്ത്രം പറയുക എന്നലക്കല്ല പറഞ്ഞത്, പിന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. സുബൈക്ക് എഴുന്നേൽക്കാത്ത ആളുകൾ അവരുടെ കാതിൽ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മളത് വിശ്വസിക്കുക? അതെങ്ങനെയായിരിക്കും? അതിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ നനവുണ്ടാകുമോ? അതല്ലെങ്കിൽ അതാണോ ഇതോ? ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത് അങ്ങനെ വിശ്വസിക്കുക. മൂന്നാമതായി സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നഹു വസ്തഖുൽ ഖൽഖി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും സത്യസന്ധനായ പ്രവാചകനാണ്, ഏറ്റവും നന്നായി സത്യം പറയുന്നവരാണ്. ലാ യുംകിനു അൻ യൻതിഖ ബികലാമിൻ വഹുവ യുരീദു ഖിലാഫ ളാഹിരിഹി അബദ, പ്രത്യക്ഷത്തിന് വിപരീതമായി കൊണ്ടുള്ള ഒരു കാര്യം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു കാര്യം, ഒരു കലാമും ഒരു സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സംസാരിക്കുക എന്നത് ഉണ്ടാവുകയില്ല. ഫഷെയ്ത്വാനു യൗകുലു വയശ്റബു വയതഖയ്യ വയബൂലു, പിശാച്ച് തിന്നും കുടിക്കും ഛർദ്ദിക്കും മൂത്രമൊഴിക്കും. വലാക്കിൻ ഹൽ ബൗലുഹു വഖൈഉഹു വഅക്ലുഹു വശുർബുഹു ഷൈഉൻ മഹ്സൂസുൻ യുഷാഹദ്, എന്നാൽ ആ മൂത്രമൊഴിക്കുന്നതും ഛർദ്ദിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതുമൊക്കെ അത് പ്രത്യക്ഷമായി കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒന്നാണോ? ലാ ലാ യുഷാഹദുനു മിനുബിദാലിക്ക, നമ്മളങ്ങനെ അത് കണ്ട് വിശ്വസിക്കുക എന്നത് സാധ്യമല്ല. വനഖൂലു ഹാദിഹി ഉമൂറുൻ ഗൈബിയ, ഇത് ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളാണ്. ലാ നഅരിഫു അൻ കൈഫിയത്തിഹ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. നമ്മൾ പിശാചിനെ കാണുന്നില്ല. പിശാച്ച് ഛർദ്ദിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒന്നും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇടത്തെ കൈകൊണ്ട് തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മളോട് വിരോധിച്ചാൽ. ഒരു കാര്യം കൂടി അവിടെ അറിയിച്ചു, പിശാച്ചാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നതും കുടിക്കുന്നതുമെന്ന്. നമ്മളത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശൈത്താൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ശൈത്താനോട് കൂട്ടുകൂടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ അത് വിശ്വസിക്കുന്നു, അപ്രകാരം ചെയ്യുന്നു. ബിസ്മി ചൊല്ലിയപ്പോൾ ശൈത്താൻ വായിലുള്ളത് ഛർദ്ദിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിശ്വസിക്കുന്നു. ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ല, അതൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞതുപോലെ സുബഹിക്കെഴുന്നേൽക്കാത്ത ആളുകൾ തഹജ്ജുദിനാണെന്നും അതല്ല സ്വലാത്തുൽ ഫജറിനാണെന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതായ കാര്യങ്ങൾ അത് അപ്രകാരം വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസിൽ ദലീലുൻ അലാ അന്നഹു യംബഗീലിൽ ഇൻസാനി അൻ യഹ്രിസ അലൽ ഖിയാം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു മനുഷ്യൻ, ഒരാൾ അനിവാര്യമായും ഖിയാം, രാത്രി നമസ്കാരത്തിന് വേണ്ടി അത് എഴുന്നേൽക്കാനും അതിന് താല്പര്യം കാണിക്കേണ്ടത്. അലാ ഖിയാമില്ലൈലി ഹത്താ യകൂൻ ലിശ്ശൈത്താനി അലൈഹി സബീലുൻ, പിശാചിന് തൻ്റെ ജീവിതത്തിൽ ഒരു മാർഗവും ഇല്ലാതാക്കുന്ന വിധം. ഏയ്, സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസികളെത്തണം എന്നതാണ് ഈ ഹദീസ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതങ്ങനെയാവണം. വിശ്വാസികളുടെ വീടുകൾ, മുസ്ലിമീങ്ങളുടെ വീടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ പ്രകാരം ഫജറിന് മുമ്പേ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം. ഏറെ ഹദീസുകൾ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നത് കാണാൻ സാധിക്കും. റഹിമല്ലാഹും റഅച്ചൻ, ഒരു പെണ്ണിനല്ലാൻ്റെ കാരുണ്യമുണ്ട്, ഖാമത്ത് മിനല്ലൈൽ, അവൾ രാത്രി എഴുന്നേറ്റു, ഫസല്ലത്ത് അവൾ നമസ്കരിച്ചു, എന്നിട്ട് ഐക്കല്ലത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ വിളിച്ചു നടത്തി, ഫ അബ, അദ്ദേഹം വിസമ്മതിച്ചു, എഴുന്നേൽക്കുന്നില്ല. നലഹത് ഫീ വജിഹിൽ മാ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെള്ളം കുഴഞ്ഞ് എഴുന്നേൽപ്പിച്ച് നമസ്കരിച്ചു. റഹിമല്ലാ, അള്ളാൻ്റെ കാരുണ്യം അവിടെയാണ്. പിശാച്ച് വീടുകളിൽ നിന്ന് ദൂരെയാകുന്നത് അപ്രകാരമാണ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, രാത്രി നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ചെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ലഖദ് ഖഅദ ശൈത്താനു ലിൽ ഇൻസാനി ഫീ കുല്ലി തരീഖ്, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പിശാചിന് പല മാർഗങ്ങളും മനുഷ്യരിലേക്കുണ്ട്. ലിയഹൂല ബൈനഹു വബൈന തഅത്തില്ലാഹി അസ്സ വജൽ, പിശാച്ച് ശ്രമിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്നൊരടിമയെ തടയുക എന്നതാണ്. വൽ ഖിയാമി ബിമാ ഉമറ ബിഹി, അല്ല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരടിമയെ തടുക്കുക എന്നതാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. വിശിഷ്യ നമസ്കാരമെന്നത് അത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ സ്തംഭങ്ങളിൽപ്പെട്ടതാണല്ലോ. ലാ നജാതലിൽ അബദി മിൻ കൈദി ശൈത്വാൻ, പിശാച്ചിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷ നേടാനൊരു ഒരടിമക്ക് രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. വഹബാ ഇലിഹി ഇല്ലാ ബിൽ ഇസ്തിആനത്തി ബില്ലാഹി അസവജൽ, അവൻ്റെ പിടിക്കയറുകളിൽ നിന്ന്, പിശാച്ചിൻ്റെ വഴികളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നതല്ലാതെ ഒരു മാർഗമില്ല. വല്ലഖ്ദി ബി അസ്ബാബിൽ വിഖായത്തി വൽ ഹിഫ്ദ്, പിശാച്ചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും കാരണങ്ങളും അതിനുള്ള സുരക്ഷാ കവചങ്ങളും പ്രൊട്ടക്ഷനുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ. അതാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ അബ്ദുല്ലാഹിബ്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ അറിയിച്ചു തരുന്നത്. ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ സുബഹി വരെ നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നു. അയാളുടെ ചെവിയിൽ, അതാണ് അയാളുടെ കാതിൽ, ഷെയ്ത്താൻ മൂത്രമൊഴിച്ചു എന്നുള്ളത്. അത് അയാളെ ഒരു അങ്ങനെ ചെയ്യുന്ന, അങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കാതെ കിടന്നിറങ്ങുന്ന ആളുകൾക്ക് അത്രത്തോളം ഒരു ഇഹ്തിഖാർ, നിന്ദ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കുക. ഹദീസുകളിൽ വന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മളപ്രകാരം അത് വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. ഇവിടെ പ്രത്യേകം പറഞ്ഞതാ വഹസ്സൽ ഉദ്ന ബിദ്ദിക്കിർ, ഇവിടെ കാതിൽ, ചെവിയിലെന്ന് പറഞ്ഞു. ദൂന ഐനൈഹി ഔ ബഖിയത്തി ഹവാസി, വേറെ കണ്ണിലോ മറ്റല്ലെങ്കിൽ മൂക്കിലോ ഒന്നല്ല പറഞ്ഞത്. ലി അന്നൽ ഉദ്ന ഹിയ അദാതുൽ ഇൻതിബാഹിൽ ഊല, ഒന്നാമതായി ശ്രദ്ധിക്കപ്പെടുന്നത്, കേൾക്കുന്നത്, അലാറടിക്കാനും ബാങ്ക് കേൾക്കാനും ഒക്കെ കാതാണല്ലോ, ചെവിയാണല്ലോ. അതുകൊണ്ട് അവിടാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൻ്റെ കെണികളിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ വല്യമ്മയുടെ മരണപ്പെട്ടു. അവർക്ക് ഹജ്ജ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പേരമകനായ എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഞാൻ 10 വർഷം മുമ്പ് ഉംറ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല. ഈ വർഷം വല്യമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്.
4: ഉമ്മക്ക് ഹജ്ജ് നിർബന്ധമില്ല, കാരണം അവർക്ക് ഇസ്തിത്താർ സാമ്പത്തിക ശാരീരിക കഴിവ് എത്തിയിട്ടില്ല. അതിനു മുമ്പ് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും മരിച്ച ഉമ്മാക്ക് വേണ്ടി മക്കൾക്ക് ഹജ്ജ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഹജ്ജ് ചെയ്ത മക്കളായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അബൂ ബർദ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം തിർമിദിയാണ് രേഖപ്പെടുത്തുന്നത്. ജാത്ത് ഇമ്രത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനിയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ഉമ്മി മാതത് വലം തഹജ്ജ്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർ ഹജ്ജ് ചെയ്തിട്ടില്ല. അഫ അഹുജ്ജു അൻഹ, ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹുജ്ജ് അൻഹ, നീ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്തുകൊള്ളുക എന്നാണ്. അതേപോലെ തന്നെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, വഅലൈഹ നദറുൻ, അവർക്കൊരു നേർച്ചയുണ്ടായിരുന്നു. ഇവിടെ ഹജ്ജല്ല വിഷയം, ഹജ്ജിനെ കുറിച്ച് ഒന്നാമത്തെ ഹദീസിലാണ്. ലം തഖ്ലിഹി, നേർച്ച ചെയ്തു പക്ഷെ പൂർത്തിയാക്കിയിട്ടില്ല, എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് സഅദ് ബിൻ ഉബാദയുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ലി അൻഹ, അവർക്ക് വേണ്ടി നിങ്ങൾ ആ നേർച്ച പൂർത്തിയാക്കുക എന്നാണ്. അതേപോലെ തന്നെ അബു റസീൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരാൾ പറഞ്ഞു, ബനു ആമിറിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, റസൂലേ, ഇന്ന അബി ശൈഖുൻ കബീർ, എന്റെ വാപ്പ വൃദ്ധനാണ്, ലം യസ്തതിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജോ ഉംറയോ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, ഹജ്ജ് അൻ അബീക വഅതമിർ, വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ഉംറയും ചെയ്തു എന്നാണ്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി മക്കൾക്ക് അങ്ങനെ അവർ സ്വന്തം ഹജ്ജ് ഉംറയും ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യാവുന്നതാവുന്നു.
3: ചെറിയ ആൺകുട്ടികൾക്ക് വെള്ളിയുടെ കൈച്ചെയിൻ കെട്ടാൻ പറ്റുമോ എന്നാണ്.
5: ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോഹങ്ങളുടെ കൂട്ടത്തിൽ പുരുഷന് ഹറാമായിട്ടുള്ളത് സ്വർണം മാത്രമാണ്. സ്വർണത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ആണുങ്ങൾക്ക് ഹറാമായത് ആൺകുട്ടികൾക്കും ഹറാമാകും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഷാഫിഈ മദ്ഹബടക്കം, അവരുടെ മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിൽ തന്നെ ഫത്വ നൽകുന്നത് അതിന് അനുസരിച്ചാണ്, ഹറാമാണ് എന്ന രൂപത്തിലാണ്. ഒന്നാമത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ തന്നെ പഠിപ്പിച്ചതുകൊണ്ടും ചെറിയ കുട്ടികളെ ഹറാമിൽ നിന്ന് അകറ്റിക്കൊണ്ട് അതിനോട് താൽപ്പര്യമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് വളർത്തേണ്ടത് എന്നതുകൊണ്ടുമൊക്കെയാണ് അവരങ്ങനെ ഫത്വ നൽകുന്നത്. അതുതന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും. മറ്റൊന്ന്, വെള്ളി ആഭരണം ധരിക്കാൻ പറ്റുമോ എന്നതാണ് കുട്ടികൾക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ളി ആഭരണങ്ങളിൽ മോതിരമാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയുടെ മോതിരം ധരിച്ചിരുന്നു. വെള്ളി മോതിരം ധരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് അവർക്കത് ധരിക്കാമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളിയാഭരണം ധരിക്കുന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പുരുഷന് അതനുവദനീയമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എന്നാൽ മറ്റ് ആഭരണങ്ങൾ ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ശരിയായത് അനുവദനീയം തന്നെയാണ് എങ്കിലും ആഭരണം ധരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. സ്ത്രീകളുമായി സാദൃശ്യപ്പെടുക എന്നത് ഈ വിഷയത്തിൽ പുരുഷന് ചേർന്നതല്ല എന്നതുകൊണ്ട് കഴുത്തിൽ മാലയായും കാതിൽ കമ്മലായും കടുക്കനായും കയ്യിൽ വളയായുമൊക്കെ ആഭരണങ്ങൾ സ്വർണത്തിൻ്റേത് പാടില്ല എന്നത് 100% ഉറപ്പുള്ളത്. എന്നാൽ വെള്ളിയുടേതും ശരിയല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അനുവദനീയമാണ്, അടിസ്ഥാനപരമായി അനുവദനീയമാണ്. ഹറാമാകുന്നത് സ്ത്രീകളോട് സാദൃശ്യമായി വരുമ്പോഴാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഇത് ധരിപ്പിക്കാൻ പറ്റുമോ? വെള്ളിയുടെ അരഞ്ഞാണം, വെള്ളിയുടെ വള, വെള്ളിയുടെ ചെയിൻ തുടങ്ങിയത് പറ്റുമോ എന്നത് കുട്ടികളെയും അവർക്ക് പ്രായമാകുന്ന സമയത്ത്, പ്രായപൂർത്തിയാകുന്ന സമയത്ത് പാടില്ലാത്ത ഹറാമായ ഒരു കാര്യം അത് ശീലിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ വളർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തമമായിട്ടുള്ളത് വെള്ളിയുടെയും ആഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. അടിസ്ഥാനപരമായി അനുവദനീയമാണെങ്കിലും അവരെ തിന്മയിൽ നിന്ന് അകറ്റുക, ഹറാമുകളിൽ നിന്ന് അകറ്റി നിർത്തി അത്തരമൊരു ശീലം അവരിൽ വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരെ ആഭരണമണിയിക്കാതെ തന്നെയാണ് വളർത്തേണ്ടത് എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വല്ലാഹു ആലം.
3: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു മദ്രസ അധ്യാപികയാണ്. ആദ്യമെല്ലാം നമ്മുടെ പരിപാടികളിൽ കുട്ടികളോട് കൈ അടിക്കരുത്, അത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചില അധ്യാപകർ കൈ അടിക്കാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൻ്റെ ശരിയായ വശം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന്.
6: കയ്യാർ പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നിസ്രാസലമാ തങ്ങൾ ആശ്ചര്യകരമായത് കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്, കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു ആലം.
3: ചോദ്യം എന്താണ്, ജ്വല്ലറിയിൽ മാസം മാസം പൈസ കെട്ടി ഒരു വർഷമൊക്കെ ആകുമ്പോൾ പണിക്കൂലി ഇല്ലാതെ സ്വർണം മേടിക്കാൻ കഴിയും, ഇത് ഹലാലാണോ? നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണം ജ്വല്ലറിയിൽ കൊടുത്താൽ 6 മാസം കഴിഞ്ഞാൽ അതേ തൂക്കത്തിൽ പണിക്കൂലിയില്ലാതെ സ്വർണം മേടിക്കാൻ കഴിയും, ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
7: ഈ രീതി ഇസ്ലാം നിഷിദ്ധമാക്കിയ രീതികളുടെ കൂട്ടത്തിൽപ്പെട്ട രീതിയാണ്. സ്വർണം കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. അദ്-ദഹബു ബിദ്-ദഹബി എന്ന് പറയുന്ന ഹദീസ് കാണാം. അഥവാ അൽ അദ്ദഹബു ബിദ്ദഹബി വൽ ഫിദ്ദത്തു വൽ ഫിദ്ദത്തി വൽ ഹൻതത്തു ബിൽ ഹൻതത്തി വൽ മിൽഹു ബിൽ മിൽഹി വശ്ശഈറു ബിശ്ശഈരി വത്തംറു ബിത്തംറി എന്നൊക്കെ പറഞ്ഞ് ഔകമ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എണ്ണി. അഥവാ സ്വർണം സ്വർണം കൊണ്ട് കച്ചവടം നടത്തുമ്പോഴും വെള്ളി വെള്ളി കൊണ്ട് കച്ചവടം നടത്തുമ്പോഴും അതുപോലെ തന്നെ ധാന്യം അഥവാ അരി അരി കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ ഗോതമ്പ് ഗോതമ്പ് കൊണ്ട് കച്ചവടം നടക്കുമ്പോൾ ഉപ്പ് ഉപ്പ് കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ തമ്പർ ഏത്തപ്പഴം ഈത്തപ്പഴം കൊണ്ടൊക്കെ കച്ചവടം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട നിബന്ധനകൾ, അങ്ങനെ നിബന്ധനകൾ പറയുന്നിടത്ത് രണ്ട് നിബന്ധനകളാണ് ഉള്ളത്. ഒന്ന് സ്വർണം സ്വർണം കൊണ്ട് കച്ചവടം നടത്തുന്നിടത്തുള്ള നിബന്ധന, ഒന്ന് എത്രയാണ് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം, അതുപോലെ തന്നെ കൊടുത്ത സമയത്ത് തന്നെ അത് തിരിച്ചു വാങ്ങണം എന്നതാണ് രണ്ട് നിബന്ധന. ഒന്ന് റൊക്കമായി കൊണ്ട് തിരിച്ചു വാങ്ങണം, രണ്ടാമത്തത് കൊടുത്ത സമയത്ത് തന്നെ തിരിച്ചു വാങ്ങണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇവിടെ ഈ കച്ചവടത്തിൽ വരുന്ന ഒരു ഭാഗത്ത് സ്വർണമാണ്, രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് കറൻസിയാണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ടും അടിസ്ഥാനപരമായി കൊണ്ട് ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളാണ്. സ്വർണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൊണ്ട് കറൻസി തന്നെയാണ്, അതല്ലെങ്കിൽ ധനത്തിൻ്റെ അടിസ്ഥാന മൂല്യമായി കൊണ്ടാണ് സ്വർണത്തിനെ കാണുന്നത് എന്നതിനാൽ സ്വർണ കച്ചവടം നടത്തുമ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയെ ഉള്ളൂ എങ്കിൽ 10 രൂപയുടെ സ്വർണം റൊക്കമായി വാങ്ങാനേ എനിക്ക് ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. 10 രൂപയുടെ സ്വർണം റൊക്കമായി വാങ്ങാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. 10 രൂപ കൊടുത്ത് 10 രൂപയുടെ അത് വാങ്ങാം. അത് ഇന്ന് വാങ്ങുന്നുണ്ട് എങ്കിൽ അത് ഇന്ന് വാങ്ങാം. നാളെയാണ് ഞാൻ സ്വർണം വാങ്ങുന്നത് എങ്കിൽ നാളെ പണം കൊടുത്ത് നാളെ വാങ്ങുക എന്നതാണ്. ഇന്ന് പണം കൊടുത്ത് നാളെ സ്വർണം വാങ്ങുന്ന രീതി ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് സ്വർണം വാങ്ങി അതിൻ്റെ പണം നാളെ കൊടുക്കുന്ന, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ വാങ്ങിയ സമയത്തല്ലാതെ പിന്നീട് അതിന് പിന്തിപ്പിച്ചു കൊടുക്കുന്ന രീതിയൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതിനൊക്കെ റിബൻ നസീഅ എന്ന് പറയുന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്, അഥവാ കാലതാമസത്തിലൂടെ വരുന്ന പലിശ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത് എന്നതിനാൽ ഇത്തരത്തിലുള്ള സ്വർണക്കുറികളും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥകൾ, സ്വർണവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥകളൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ വയ്യ എന്ന് തോന്നിയാൽ ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ്.
8: ഇവിടെ നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, അതല്ല ഫർദ് നമസ്കാരമാണെങ്കിലും ശരി, ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തത്യ, നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നുകൊണ്ട് നമസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജൻബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. അപ്പോൾ ഫർദ് നമസ്കാരമാണെങ്കിലും ഒരു നിലക്കും നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ അവർ നിൽക്കൽ വളരെ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കുവാൻ അനുവാദമുണ്ട്. അപ്രകാരമാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഴിവുള്ളവരാണ് സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് പകുതി പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രയാസമുള്ളതുകൊണ്ടാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ടോ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും സുന്നത്തവുമായ ചമ്രം പടിഞ്ഞ് ഇരുന്നുകൊണ്ടോ, അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
3: ഗോൾഡ് ETF നിക്ഷേപം അനുവദനീയമാണോ എന്നാണ്.
7: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഖ്ദ് അല്ലെങ്കിൽ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുആമലാത്തിൻ്റെ രംഗത്ത് പ്രധാനമായും രണ്ടു നിബന്ധനകളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുള്ളത്. ആ രണ്ട് നിബന്ധനകൾ, ഒന്ന് ഷുറൂത്തുൽ അഖ്ദ്, അതുപോലെ തന്നെ ഷുറൂത്തു ഫിൽ അഖ്ദ്, അല്ലെങ്കിൽ അഥവാ കരാറുകളിലുള്ള അള്ളാഹു കരാറുകളുടെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച നിബന്ധനകൾ, അതുപോലെ തന്നെ കരാറുകളുടെ ഭാഗമായി കൊണ്ട് മനുഷ്യർ ഉണ്ടാക്കിയ നിബന്ധനകൾ, ഇങ്ങനെ രണ്ട് നിബന്ധനകളുണ്ട്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു ഉണ്ടാക്കിയ നിബന്ധനകൾക്കെതിരിൽ മനുഷ്യരുണ്ടാക്കിയ നിബന്ധനകൾ വന്നു കഴിഞ്ഞാൽ അത്തരം കരാറുകളിലും അത്തരം വ്യവസ്ഥകളിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച നിയമമാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അതിൽ പലിശ കടന്നു വരാൻ പാടില്ല എന്നത്. പലിശ കടന്നു വരുന്ന എല്ലാ കച്ചവട അതല്ലെങ്കിൽ എല്ലാ രൂപത്തിലുള്ള ക്രയവിക്രയങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ടും വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ മതം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇവിടെ ഉള്ള കരാർ, നമ്മളിവിടെ പറഞ്ഞ ETF പോലെയുള്ള വിഷയത്തിൽ വരുമ്പോൾ അവിടെയുള്ള കരാർ 2.5% ഓരോ വർഷവും പലിശ ലഭിക്കും, പലിശ തരുമെന്ന് അവർ കരാറിൽ പറയണം. ആ കരാറിനെ നമ്മൾ അംഗീകരിക്കുന്നതോടുകൂടി അതിന് നമ്മൾ സമ്മതം മൂളുകയാണ്. നമ്മളത് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നതല്ല അവിടുത്തെ വിഷയം. അതുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്, എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം, അത് ഞാൻ അംഗീകരിക്കുവാൻ തയ്യാറാണ് എന്നാണ് അതിലൂടെ എന്താക്കുന്നത് അത്തരം ആളുകൾ ഒപ്പുവെക്കുമ്പോൾ ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളെ സർക്കാരോ മറ്റോ നമ്മൾ നിർബന്ധിപ്പിക്കുന്നൊന്നുമില്ല, നമ്മൾ സന്തുഷ്ടപ്രകാരം എന്താക്കാണ് ചെയ്യണം. അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ETF പോലെയുള്ള സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കണമെന്ന് സർക്കാർ നമ്മോട് നിർബന്ധിപ്പിക്കുന്നില്ല, എന്നിട്ടും നമ്മൾ അതിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള പലിശ, അത് 2.5% വർഷം ലാഭമായി എനിക്ക് കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് എഴുതി കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി അവിടെ അള്ളാഹു നിശ്ചയിച്ച നിബന്ധനയ്ക്ക് എതിരാണ് നമ്മൾ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അവിടെ അത് ഹറാമായി കഴിഞ്ഞു. നമ്മൾ വേണോ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനം വേറെയാണ്, അതേസമയത്ത് അത് ഇതോടുകൂടി കഴിഞ്ഞു. കാരണം നമ്മൾ എത്ര കാലം ജീവിക്കുമെന്നോ അതല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മുടെ കാലശേഷം ആര് കൈകാര്യം ചെയ്യുമെന്നോ നമുക്കാർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ അത് ഈ പറഞ്ഞ പലിശ ഉപയോഗിക്കുകയില്ല എന്നെന്താണ് എനിക്ക് ഉറപ്പ്? ഞാനായിക്കൊണ്ട് അതിനുള്ളൊരു വഴി തുറന്നു കൊടുക്കുമ്പോൾ അതിലൂടെ അവർ സമ്പാദിക്കുന്നത് മുഴുവനും ഹറാമാകുമ്പോൾ അതിനുള്ള വഴി തുറന്നു കൊടുത്തു എന്ന നിലക്ക് അതിൻ്റെ കുറ്റം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നതാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കുറച്ചുകൂടി സെക്യൂരിറ്റി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പരലോകം അവിടെ നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തത്, ഇപ്പൊ നിക്ഷേപങ്ങളിലേക്ക്, ഇപ്പൊ ഹലാലായ നിക്ഷേപങ്ങളിലേക്ക് ഒരാൾ ഒരു കാര്യം നിക്ഷേപിച്ചിട്ടുണ്ട്, സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമാണ് സ്വർണമായിക്കൊണ്ട് തന്നെയാണ് അത് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന്റെ മൂല്യമുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രയാണോ നിക്ഷേപിച്ചിട്ടുള്ളത് ആ നിക്ഷേപിച്ചതിന്റെ 2.5% നമ്മൾ നിർബന്ധമായും വർഷാവർഷം സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പ്രാവശ്യം കൊടുത്തത് കൊണ്ട് അതിന്റെ ബാധ്യത തീരുന്നില്ല, ഓരോ വർഷവും അതിന്റെ നിസാബ് കണക്കാക്കി അത് കൃത്യമായി കണക്ക് നോക്കി അതിന്റെ 2.5% കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
3: ചോദ്യം ഇതാണ്, സ്ഥലക്കച്ചവടം, വാഹന വിൽപ്പന, വിവാഹം എന്നിവയ്ക്കുള്ള കമ്മീഷൻ കൊടുക്കലും വാങ്ങലും ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നാണ്.
4: വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ മധ്യവർത്തിയായി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിന്നാൽ അയാൾക്കാണ് സിംസാർ എന്നൊക്കെ പറയുക. ഇടനിലക്കാരൻ എന്നോ മധ്യസ്ഥൻ എന്നോ ദല്ലാൾ എന്നോ ബ്രോക്കർ എന്നൊക്കെ പറയും. ഇസ്ലാമികമായി ഇതൊരു ഹറാമായ കാര്യമല്ല. ഒരു പക്ഷേ ഒരു കച്ചവടക്കാരൻ മാത്രം ഉദ്ദേശിച്ചാൽ അയാളുടെ വസ്തുവകകൾ വിറ്റു പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിക്ക് സ്ഥലം മറ്റു വസ്തുക്കൾ വേണം എന്ന് വിചാരിച്ചാൽ ബ്രോക്കർമാരുടെ സഹായമില്ലാതെ ലഭിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായി സത്യം മാത്രം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കാതെ യഥാർത്ഥ ബോധത്തോടുകൂടിയാണ് ഒരു ബ്രോക്കർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും അയാളുടെ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതിനൊക്കെ വരുന്ന ചില, ഇതിനെല്ലാം അയാൾക്ക് ലഭിക്കേണ്ട ചില മുതൽമുടക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച് ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ട് നൽകുന്ന ആ വിഹിതം സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ബ്രോക്കർമാർ പ്രത്യേകം മനസ്സിലാക്കണം, അത് വിവാഹമാകട്ടെ, സ്ഥല കച്ചവടമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, യാഥാർത്ഥ്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തനിക്ക് കമ്മീഷൻ കിട്ടുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഊതി ഉയർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ പാടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആല.
3: മഗ്രിബിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തഹിയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അസറിന് ശേഷം നിസ്കാരമില്ല എന്ന് കേട്ടു, അത് ശരിയാണോ എന്നാണ്.
7: പള്ളിയിൽ ഏത് സമയത്ത് നമ്മൾ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക എന്നത് അത് വലിയ സുന്നത്തായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തഹിയത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെപ്പോലും കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്നത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഐച്ഛികമായ നിസ്കാരങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് കാരണങ്ങളുള്ള നിസ്കാരമാണ്, അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരമാണ്, അതൊക്കെ നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹിയത്തുൽ മസ്ജിദ് എന്നതൊരു കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമായതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മൾ നിസ്കരിക്കാതെ അവിടെ നിൽക്കുകയാണ്, ബാങ്ക് ഉടനെ വിളിച്ചു, എന്നാൽ അവൾ മഗരിബിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള രണ്ടു റക്കാത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കതോടുകൂടെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി മഗരിബിൻ്റെ മുമ്പിലുള്ള രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ സമയമുള്ള പള്ളിയല്ല എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗരിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയും തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
9: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് നേർരേഖ. ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ നമുക്ക് വഴിയും വഴികാട്ടിയുമായ നേർരേഖയിൽ ഇന്ന് വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങൾ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളിൽ നിന്ന് പല സന്ദർഭങ്ങളിലും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും രക്ഷിതാക്കൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ വളർത്തുന്ന സന്ദർഭത്തിൽ ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരു വാപ്പയുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാട് തറയിടുമ്പോൾ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ ബാക്കിയുള്ള കെട്ടിടത്തെ നന്നാക്കി തീർക്കുവാനും ഉറപ്പുള്ളതാക്കാനും സാധിക്കുമല്ലോ. ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് പ്രായമായെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളെങ്കിലും അങ്ങനെ വളരേണ്ടതുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ, അവളുടെ റഅയ്യത്തിനെക്കുറിച്ച്, അതായത് പ്രജകളെക്കുറിച്ച്, അവർ സംരക്ഷിക്കുന്നവരെക്കുറിച്ചൊരു ചോദ്യം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ഭാവിയിലുണ്ടാകും എന്നാണല്ലോ ആ നബി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കുട്ടികളുടെ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ മൂന്ന് നിലപാടുകളാണ് നമ്മൾ കുട്ടികളോട് സ്വീകരിക്കേണ്ടത്. ആദ്യഘട്ടം വേണമെങ്കിൽ നമുക്ക് ജനിക്കുന്നത് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള സമയത്തെ നമുക്ക് കാണിക്കാം. ഈ സന്ദർഭങ്ങളിൽ നിർലോഭമായി നമ്മൾ നൽകേണ്ടത് കുട്ടികൾക്ക് സ്നേഹമാണ്. കാരണം ഈ സമയത്ത് സ്നേഹിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 7 വയസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കുട്ടി മാക്സിമം നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടാവുന്ന ആവശ്യങ്ങൾക്ക് പരിമിതിയുണ്ട്, അവൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വാശികൾക്ക് പരിമിതിയുണ്ട്. 2 വർഷം ഏതായാലും മൂല കൊടുക്കുന്ന സമയമാണ്, അപ്പോൾ കുട്ടീൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ ഒരു ഉമ്മ. ഈ 7 വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു മുല കുടിക്കുന്ന പ്രായത്തിൽ പോഷകക്കുറവുണ്ടായാൽ, അല്ലെങ്കിൽ മുലകുടി നേരെ രൂപത്തിൽ മുലപ്പാൽ കിട്ടാതെ വന്നാൽ, ഇങ്ങനെയുള്ള കുറവുകളെല്ലാം, അതായത് പോഷകക്കുറവുകൾ, ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും നിഴലിച്ച് കാണുമെന്നതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ കുറവ് എന്നും അവൻ്റെ ജീവിതത്തിലൊരു പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉമ്മയുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉമ്മ മാറി നിൽക്കുന്നതിന് പരിഹാരമാകാൻ മറ്റൊന്നുകൊണ്ടും പറ്റില്ല. ഒരായയ്ക്ക് പറ്റില്ല, വല്യമ്മക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അത് ഉമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഈ പ്രായത്തിന് മുമ്പ് നടത്തുന്ന പ്രീ സ്കൂളുകൾ, ഇങ്ങനത്തെ സ്കൂളുകളൊക്കെ പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥതയോടുകൂടെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ടീച്ചറോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഒരു കുട്ടിയെ ഈ പ്രായത്തിൽ ഒരു പ്രീ സ്കൂളിൽ അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? ഒരു പക്ഷേ ഉമ്മയിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുകയാണ് നല്ലത് എന്നായിരിക്കും ചിലപ്പോൾ അവരുടെ മറുപടി. നമ്മൾ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഒരു കളിയിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പാട്ടിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, പഠനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, പഠിക്കുന്നത് കൊണ്ടോ കുട്ടി ഉമ്മയുടെ സാന്നിധ്യത്തെ മറന്നു പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഏതൊരു ദുഃഖത്തിലും ഏതൊരു ഇഷ്ടത്തിലും സന്തോഷത്തിലുമെല്ലാം ഉമ്മയുടെ സാന്നിധ്യത്തോടു കൂടെ അനുഭവിക്കാനാണ് ഒരു കുട്ടി ഉദ്ദേശിക്കുന്നത്. ആ കളിച്ച് ക്ഷീണിക്കുമ്പോൾ, ആ കളിയുടെ ആനന്ദം കാണുമ്പോൾ എല്ലാം അത് ഉമ്മ കാണണം, ഉമ്മ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ അകലിച്ച പോലും സഹിക്കാൻ പറ്റില്ല. അവിടെ 2-ാമത്തെ കുട്ടി നേരത്തെ ഉണ്ടായാൽ 1-ാമത്തെ കുട്ടിക്കുണ്ടാകുന്ന വിഷമം ഉമ്മയുടെ അകൽച്ചയാണ്. ഉമ്മ തന്നിൽ നിന്ന് അകലുന്നുവോ എന്ന ചിന്തയാണ് ആ കുട്ടിയെ വ്യാകുലപ്പെടുത്തുന്നത്. അതുകൊണ്ട് 7 വയസ്സ് വരെ നിർലോഭമായ സ്നേഹം, നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും നിർലോഭമായ സ്നേഹം കുട്ടികൾക്ക് നൽകേണ്ടത് അവൻ്റെ ജീവിത ഭാവിക്ക് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഈ സമയത്ത് ചില സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. വാശി, ദേഷ്യം, പ്രതികാരം, ഇതൊക്കെ ഈ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ ദേഷ്യവും വാശിയും ആ ഒരു ക്രൂരതയുമെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല എന്നാണ്. ഉമ്മ മരിച്ചുപോയ സംരക്ഷണ സാധ്യതകളില്ലാത്ത കുട്ടികളിലൊക്കെ പിൽക്കാലത്ത് കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടം 7 വയസ്സ് മുതലാണ്. 7 വയസ്സ് മുതൽ ചില ഇടപെടലുകൾ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. 7 വയസ്സ് മുതൽ ആ കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങളെ നിർബന്ധിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ ശീലിപ്പിക്കേണ്ട സമയമാണ്. അതിലെല്ലാം നമ്മൾ ആ ഒരു 7 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള ടൈം ശരിക്കുപയോഗിച്ചാൽ നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടോ, അറബിയോ ഇംഗ്ലീഷോ ഒക്കെ? ആ കുട്ടി പഠിച്ചിരിക്കും, നിങ്ങൾ നിന്ന് സംസാരിക്കാൻ പഠിക്കും. ഇനി അക്ഷരങ്ങളൊന്നും ആവശ്യമില്ല. അവൻ നിങ്ങളുടെ സംസാരത്തിനും ഏറ്റവും നല്ലൊരു ലാംഗ്വേജ് സ്വായത്തമാക്കും. നിങ്ങൾക്ക് ഒലു എടുക്കാൻ അറിയോ? നിങ്ങളുടെ കുട്ടി ഏറ്റവും നന്നായി ഒലു പഠിക്കും. നിങ്ങൾ നമസ്കരിക്കാൻ അറിയോ? കുട്ടി നന്നായി നമസ്കാരം പഠിക്കും. എങ്ങനെ വൃത്തിയാക്കണമെന്ന് പഠിക്കും. എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കും. എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കും. എന്തെല്ലാമുണ്ട് അതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വീട്ടിനുള്ളിൽ ഒരു ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്.

0: കാരണം അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്ത് മറുപടി പറയണമെന്ന് ആ സുഹൃത്ത് അന്വേഷിച്ചു. ആ സന്ദർഭത്തിൽ പറഞ്ഞത്, എല്ലാവർക്കും ഒരു ഗേൾഫ്രണ്ട് വേണം, എല്ലാ ആണുങ്ങൾക്കും. അതെപ്പോഴാണ്? വിവാഹം കഴിക്കുമ്പോഴാണ് ഉണ്ടാവേണ്ടത്. അതുവരെ അത് പാടില്ല. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവൻ്റെ സ്വപ്നങ്ങൾ കാത്തിരുന്നാൽ സാക്ഷാത്കരിക്കുമെന്ന് അവനെ ബോധ്യപ്പെടുത്തുക. എല്ലാം കുട്ടികൾ ചോദിക്കും, എന്താണ് അവരങ്ങനെ ചെയ്യാൻ, എന്താണ് താത്ത ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ അരുതാത്തതെന്ന് തോന്നുന്നതെല്ലാം അവൻ പറയും, നമ്മളോട് വന്നിട്ട് അവരെ പറ്റി പരാതി പറയും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തും അവരിൽ പ്രാവർത്തികമാകും എന്നതാണ് സത്യം. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇടപെടേണ്ട ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ കുട്ടി മുതിർന്നു പോയിട്ടുണ്ട്. മുതിർന്നു കഴിഞ്ഞാൽ ഈ ഒരു 7 മുതൽ 10-12 വരെയുള്ള സന്ദർഭത്തിൽ നമുക്ക് അവരെ ശിക്ഷിക്കാം. പക്ഷേ ശിക്ഷിക്കൽ എങ്ങനെ ആവണമെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, എന്ത് തെറ്റാണോ ചെയ്ത് അതിനെക്കുറിച്ച് ശരിക്കും ചോദിച്ച് മനസ്സിലാക്കി കുറ്റകരമാണെങ്കിൽ, അതായത് ദേഷ്യം വരുമ്പോൾ അടിക്കുന്നതിനെ ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ പിന്നെ നിസ്കരിക്കാതെ ഉറങ്ങുന്നവൻ്റെ ദേഹത്ത് പോയി ഒരു നല്ല ആഞ്ഞൊരു അടി കൊടുത്തിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കണോ എന്ന് പറയുന്നതിന് ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ദേഷ്യമോ വികാരമോ തീർക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. വിചാരണ ചെയ്ത് കാര്യം ബോധ്യപ്പെടുത്തി ചെയ്യുന്നതാണല്ലോ ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം, നമ്മൾ അവർ മുതിർന്നു, അവരുടെ വയസ്സിനൊരു അംഗീകാരം കൊടുക്കണം. 15 വയസ്സായി 18 വയസ്സായി. അതുകൊണ്ട് അവർ നിങ്ങളെപ്പോലെ, ഭാര്യയെ, ബാപ്പയെപ്പോലെ, ഉമ്മയെപ്പോലെ വീടിൻ്റെ ഒരു മെമ്പറായി കാണുക. എല്ലാ കാര്യത്തിലോട് കൂടി ആലോചിക്കുക, എല്ലാ വിഷയങ്ങളും അവരെ അറിയിക്കുക. അങ്ങനെ അവരുടെ ഫ്രണ്ട്ലി നമ്മൾ നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവരെല്ലാം നമ്മൾ തുറന്ന് പറയും. അപ്പോൾ പിന്നെ നിഗൂഢതകൾ ഉണ്ടാവില്ല. കൗമാരപ്രായത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ എല്ലാ ജോലികളും അവർ പങ്കാളികളാകും. നമ്മുടെ വിഷമങ്ങളെ അവർക്ക് തിരിച്ചറിയും. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ അവർക്ക് മനസ്സിലാകും. നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായും. അവർ സഹകരിക്കും. അവരുടെ പഠനങ്ങളിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു തീരുമാനം അവരെടുക്കും. അവരെ നമ്മുടെ ഒരു ഫ്രണ്ടായി, ഏറ്റവും അടുത്ത സുഹൃത്തായി, ആദരിക്കപ്പെട്ടവരായിട്ട് കൊണ്ടുപോകുക. ഈ 3 ഘട്ടങ്ങളിലും ഈ 3 ശ്രദ്ധകൾ നമ്മൾ പാലിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നമുക്ക് സുന്ദരമാക്കുവാനും അവരെ നല്ല മതബോധമുള്ളവരായി വളർത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു സഹായിക്കട്ടെ.
1: അനിശ്ചിതത്വത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ സുനിശ്ചിതമായ വഴികളിലൂടെ നയിക്കുന്ന നേർരേഖയിൽ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ എന്ന വിഷയമാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: അതെ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Radio. Tune to reality. To reality. To reality.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
6: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശേഷണമാണ്. സൂറത്ത് ആലു ഇമ്രാനിൻ്റെ 104-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകരി. നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ ആര് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം. വഉലാഇകഹുൽ മുഫ്ലിഹൂൻ, അങ്ങനെയുള്ള അക്കൂട്ടർ തന്നെയാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 110-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിലിന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാകുന്നു. കാരണം തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫിൻ്റെ 199-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിൽ അനിൽ ജാഹിലീൻ. നബിയെ, നീ മാപ്പ് അഥവാ വിട്ടുവീഴ്ച എന്ന തത്വം സ്വീകരിക്കുക, സദാചാരം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുക, അതുപോലെ വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ 71-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാഉ ബഅളിൻ, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവരിൽ ചിലർ ചിലരുടെ ബന്ധുമിത്രങ്ങളാകുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ്റെ കൈകൾ കൊണ്ടവനത് തടയാൻ ശ്രമിക്കട്ടെ. ഫഇല്ലം യസ്തത്വ ഫബിലിസാനിഹി, കൈകൊണ്ട് തടയാൻ പറ്റാത്തതാണെങ്കിൽ തൻ്റെ നാവുകൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തത്വ ഫബിഖൽബിഹി, നാവുകൊണ്ടും തടയാൻ കഴിയാത്തതാണെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ തടുക്കട്ടെ. വദാലിക അൽ അഫുൽ ഈമാൻ, അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. അപ്പോൾ ഒരു തിന്മ കണ്ടാൽ നമുക്ക് കൈകൊണ്ട് തടയാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ കൈകൊണ്ട് തന്നെ തടയുക. ചിലപ്പോൾ കൈകൊണ്ട് തടയാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും, അപ്പോൾ നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇയാക്കും വൽ ജുലൂസ ഫി തുർഖാത്ത്, നിങ്ങൾ അങ്ങാടികളിലെ വഴികളിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം, അത് സൂക്ഷിക്കണം, അത് ഒഴിവാക്കണം. അപ്പോൾ സ്വഹാബ് ചോദിക്കേണ്ട, റസൂലെ, പക്ഷെ ഞങ്ങൾക്ക് ചിലപ്പോഴെല്ലാം ഇരിക്കൽ നിർബന്ധമായി വരുന്ന അവസ്ഥകളുണ്ടാകുമല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഅഅ്തു ത്വരീഖ ഹഖഹു, ആ വഴികൾക്കതിൻ്റെ അവകാശങ്ങൾ നിങ്ങൾ നൽകണം. അപ്പോൾ സ്വഹാബ് ചോദിച്ചു, റസൂലെ, എന്താണ് അതിൻ്റെ അവകാശങ്ങൾ? പ്രവാചകൻ പറഞ്ഞു, ഗദ്ദുൽ ബസർ, ഒന്ന് കണ്ണിനെ താഴ്ത്തുക എന്നുള്ളതാണ്. വഖഫുൽ അദാ, ഉപദ്രവങ്ങളെ തടയുക എന്നുള്ളതാണ്. വറദ്ദുസ്സലാം, സലാം മടക്കുക എന്നുള്ളതാണ്. വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ ചെയ്യണം. ഔലയൂഷിക്കന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബം മിൻഹു, അല്ലെങ്കിൽ അല്ലാഹു അവൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനാകും. അല്ലാഹു അങ്ങനെ അവതരിപ്പിച്ചാൽ, സുമ്മ തദ്ഉനഹു, പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാൽ, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒന്നല്ല. നമ്മുടെ കൺമുന്നിൽ ഒരു തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, നാവുകൊണ്ടാണ് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഹൃദയം കൊണ്ട് വെറുക്കാനേ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരിക്കലും അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മളറിഞ്ഞ നന്മകൾ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല അധികാറുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ, പ്രവാചകൻ്റെ സുന്നത്തുകൾ, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, കഴിയുന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്കും പ്രചരിപ്പിച്ചു കൊടുക്കുക. ഇത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ധാരാളം പ്രതിഫലങ്ങളാണ് അതിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ എല്ലാം പാതയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു ആ അവസ്ഥയിലേക്ക് നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ കടം വീട്ടാനുള്ള പ്രാർത്ഥന, അതിന്റെ 1-ാം ഭാഗം കേൾക്കാം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അനസ് ബിൻ മാലിക് റഹിമഹുമുള്ള അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉഹുദ് പർവ്വതത്തോളം കടമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അത് നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത്തരത്തോളം കടം വരുന്ന ആ ഒരു അവസ്ഥ വരെ ഇല്ലാതായി കിട്ടും, ആ കടം വീട്ടാൻ അള്ളാഹു സഹായിക്കുമെന്ന് അനസ് ബിൻ മാലിക് റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനു ദുനിയാ വൽ ആഖിറ വറഹീമുഹുമ തുഅതീഹിമ മൻ തശാഉ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. കുറച്ച് വലിയൊരു പ്രാർത്ഥനയാണ്. നമുക്കിത് ഓരോ ഭാഗങ്ങളായിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കുന്നത്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഇവിടെ വരെയാണ് നാം ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ആദ്യ ഭാഗം പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുകയും ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുകയും നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക. തുഅ്തി എന്നാണ് അവിടെ നമ്മൾ കൂട്ടി ചേർത്ത് നമ്മൾ പറയുമ്പോൾ തുഅ്തിൽ മുൽക, തുഅ്തിൽ മുൽക മൻ തശാഉ, തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക, വതൻസിഉൽ മുൽക. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ വതുദില്ലു തുദില്ലു ദാലാണ് പുള്ളിയുള്ള ദാല്, കസ്ര ചെയ്യപ്പെട്ട ദാല്. വതുദില്ലു മൻ തശാ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ. ഈ ഒരു ഭാഗം നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ കടം വീട്ടാനുള്ള പ്രാർത്ഥന, ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഹൃദയമുള്ളവരായിരിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. മനുഷ്യശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിലൊന്നാണ് ഹൃദയം. അതിൻ്റെ പ്രവർത്തനം തകരാറിലായാൽ മരണത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഹൃദയാരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ചില ജീവിതശൈലി ശീലങ്ങളെക്കുറിച്ചും അവബോധമില്ലാത്തതിനാൽ ലോകമെമ്പാടുമുള്ള മരണനിരക്കിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഹൃദയരോഗങ്ങൾ. ഓരോ വർഷവും ഏകദേശം 1.7 കോടി ആളുകൾ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കുന്നു. ഇത് ആഗോള മരണനിരക്കിൻ്റെ 31% വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ജനിതകമായി മറ്റു രാജ്യങ്ങളിലുള്ളവരേക്കാൾ ഇന്ത്യക്കാർക്ക് ഹൃദയാഘാതമുണ്ടാകാൻ 3 ഇരട്ടി സാധ്യതയുണ്ട്. 1960 മുതൽ 1995 വരെ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. നഗരവാസികളിൽ നടത്തിയ പഠനമാണിത്. ഇന്ത്യയിലെ ഗ്രാമവാസികളിൽ നടത്തിയ പഠനങ്ങളിലും കേരളം തന്നെയാണ് മുന്നിൽ, 7.4%. മറ്റു സംസ്ഥാനങ്ങളിലെ ഗ്രാമീണരിൽ ഹൃദ്രോഗ നിരക്ക് 4% കുറവാണ്. ഹൃദ്രോഗ സാധ്യത അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുവെന്നാണ് പഠനങ്ങൾ. ഗർഭാശയത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോഷകാഹാരക്കുറവ്, കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾക്കും അതുവഴി ഭാവിയിൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യതകളിലേക്കും വഴിതെളിക്കും. കുറഞ്ഞ തൂക്കവുമായി ജനിക്കുന്ന കുട്ടികൾക്ക് പിൽക്കാലത്ത് ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, മസ്തിഷ്കാഘാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യപൂർണമായ ജീവിതരീതി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷണരീതികളും ദുശ്ശീലങ്ങളും വർജിക്കുക, ശരിയായ ആഹാരരീതിയും ജീവിതശൈലിയും സ്വീകരിക്കുക, നല്ല പോഷണമുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കുക, ദുർമേധസ് ഒഴിവാക്കുക, വ്യായാമം പതിവാക്കുക, തെറ്റായ ആരോഗ്യശീലങ്ങൾ വർജിക്കുക തുടങ്ങിയവയൊക്കെയും ശ്രദ്ധിച്ച് മതിയാകൂ. പുകവലി നിർത്തുക, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുക, മനോസംഘർഷം ലഘൂകരിക്കുക, മദ്യപാനം വർജിക്കുക തുടങ്ങിയവയെല്ലാം ഹൃദ്രോഗത്തിന് അടിമപ്പെടാതിരിക്കാൻ നമ്മെ സഹായിക്കും. കിട്ടുന്നതെന്തും ഏത് സമയത്തും വാരി വാരിച്ച് കഴിക്കുന്ന പ്രകൃതക്കാരായ നമ്മൾ എന്തു കഴിക്കണമെന്നതിനെപ്പറ്റിയും എങ്ങനെ എപ്പോൾ കഴിക്കണമെന്നതിനെപ്പറ്റിയും ചില പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ചുരുക്കത്തിൽ, വായിക്ക് രുചിയുണ്ടെന്ന് തോന്നുന്നതെന്തും മൂക്കറ്റം കഴിക്കുന്ന നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. മാംസ്യം, അന്നജം, കൊഴുപ്പ്, ധാതു, ലവണങ്ങൾ, ജീവകങ്ങൾ എന്നീ ഘടകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ അടങ്ങുന്ന സമീകൃത ആഹാരമാണ് നാം കഴിക്കേണ്ടത്. ഈ അനുപാതത്തിൻ്റെ അളവ് തെറ്റിയാൽ നമ്മുടെ ശരീരത്തിനതൊരു ഭീഷണിയാകും. ആവശ്യത്തിലധികം ആഹരിക്കുമ്പോൾ ദുർമേധസ്സും കുടവയറും അനുബന്ധ രോഗവുമുണ്ടാകുന്നു. ഹൃദ്രോഗികൾക്ക് ഭീഷണിയാകുന്ന കൊളസ്ട്രോൾ ശരീരകലകളിലും രക്തത്തിലുമുള്ള കൊഴുപ്പും പോലുള്ള പദാർത്ഥമാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ നിശ്ചിത പരിധി കഴിഞ്ഞാൽ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകും. ചീത്ത കൊളസ്ട്രോളായ LDL രക്തത്തിൽ അധികമായാൽ അവ ധമനികളുടെ ആന്തരിക പാളികളിൽ അടിഞ്ഞുകൂടുകയും ഉൾവ്യാപ്തി ചെറുതാവുകയും ചെയ്യുന്നു. അതോടെ ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരം ദുഷ്കരമാകുന്നു. ഇതാണ് നെഞ്ചുവേദനയുടെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും തുടക്കം. വ്യായാമരഹിത ജീവിതമാണ് എണ്ണമറ്റ രോഗങ്ങളിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുന്നത്. അതിനാൽ തന്നെ വ്യായാമരഹിതമായ ജീവിതത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും. വ്യായാമരഹിതമായ ജീവിതം രോഗങ്ങളെ മാടി വിളിക്കുകയാണ്. നിത്യേന നാം ചെയ്യുന്ന ജോലി വേണ്ടത്ര വ്യായാമം നൽകുന്നില്ല. സാരമായ ശാരീരിക അധ്വാനത്തോടെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് നന്നേ വിരളമാണ്. ഹൃദയത്തിനോ ശ്വാസകോശങ്ങൾക്കോ വേണ്ടത്ര പ്രയോജനം കിട്ടണമെങ്കിൽ കൃത്യവും ഊർജ്ജസ്വലവുമായ വ്യായാമരീതികൾ സ്വീകരിക്കണം. വേഗത്തിൽ നടക്കുക, ജോഗിംഗ്, നീന്തുക, സൈക്കിൾ ചവിട്ടുക, ഡാൻസ് ചെയ്യുക, ശാരീരിക ചലനങ്ങൾ കൂടുതലുള്ള കളികളിൽ ഏർപ്പെടുക തുടങ്ങിയ വ്യായാമരീതികളാണ് വേണ്ടത്. കൃത്യമായി മേൽപ്പറഞ്ഞ വ്യായാമമുറകൾ അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ 3-4 പ്രാവശ്യം ചെയ്യണമെന്ന് മാത്രം. ആയാസപ്പെടുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകുന്നവർ, ഹൃദ്രോഗമുണ്ടെന്ന് രോഗനിർണയം ചെയ്യപ്പെട്ടവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ, ഇടയ്ക്കിടെ തലകറക്കമോ ബോധക്ഷയമോ ഉണ്ടാകുന്നവർ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർ, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ളവർ, പ്രായം ചെന്നവർ, ഇക്കൂട്ടരെല്ലാം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമങ്ങളിൽ ഏർപ്പെടാവൂ. ഹൃദ്യമായ സ്വഭാവ സവിശേഷതകളിലൂടെ നല്ല ഹൃദയമുള്ളവരായിരിക്കുക എന്നതും പ്രധാനമാണ്.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിഷ്ടം സ്പോട്ട് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നമ്മൾ മൂന്ന് വിഷയമാണ് എടുക്കുന്നത്. അപ്പോൾ അതിലാദ്യമായി നമ്മൾ എടുക്കുന്ന വിഷയം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആത്മീയ ആനന്ദം തേടിയുള്ള ചില അന്വേഷണങ്ങളും യാത്രകളും, അത് ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. പലവരും ആത്മീയ ആനന്ദവും ആത്മീയപരമായ ജീവിത ലക്ഷ്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അന്വേഷണമാണ്. എന്നാൽ ആ അന്വേഷണം അത് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഏത് തലത്തിലേക്ക് അത് വരുന്നു, അതുകൊണ്ടുള്ള ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്നു, അങ്ങനെ അതിൻ്റെ വ്യത്യസ്ത തരങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്താണ് ആ ഒരു ആത്മീയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു ചർച്ചയിൽ പറയാനുള്ളത്?
1: അല്ല, ഈ പുതിയ ആത്മീയത ഒരു പുതപ്പാണ്. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പുതപ്പാണെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു യുക്തിവാദി ആണ് സാം ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2014 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വേക്കിംഗ് അപ്പ്, എ ഗൈഡ് ടു സ്പിരിച്വാലിറ്റി വിത്തൗട്ട് റിലിജിയൻ എന്നാണ്. അദ്ദേഹം ഇത് പറയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കാഴ്ചപ്പാട്, ഒരു എത്തിക്കൽ സ്പിരിച്വലിസം എന്നൊന്ന് സാധ്യമാണെന്നുള്ള, നമുക്ക് സാധാരണ അറിയാം, സോറി, ഒരു എത്തീസ്റ്റിൻ്റെ ഒരു സ്പിരിച്വലിസം സാധ്യമാണെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാധനം എന്താണ്, എത്തീസം എന്ന് പറയുന്നതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും രണ്ട് ദിശകളിൽ സഞ്ചരിക്കുന്ന ആശയങ്ങളാണെന്നാണ്. അപ്പോൾ ഇതെവിടെയാണ് ഇതിനെ യോജിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം വാദിക്കുന്ന വെച്ചാൽ മതം, ഈ ദൈവം, ആരാധന, മതനിയമങ്ങൾ, മതങ്ങളുടെ ചട്ടക്കൂട്, ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആത്മീയ അനുഭൂതി സാധ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നമ്മൾ പറയുന്ന മെഡിറ്റേഷന്, മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ധ്യാന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു ഒരു ഹ്യൂമൻ ബീയിങ് എന്ന അർത്ഥത്തിൽ നമ്മുടെ തന്നെ ഒരു ആത്മീയ അന്വേഷണം നടത്താൻ പറ്റും എന്നൊരു വാദമുഖം അദ്ദേഹം വയ്ക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു റീസൺ ബേസ്ഡ് ആയിട്ടുള്ള, അത് അല്ലാതെ എന്താണ് പിന്നെ നമ്മളീ പറയുന്ന ആത്മാവിനെയോ മത ആശയങ്ങളെയൊന്നും ബേസ് ചെയ്തിട്ടില്ല. കാരണം മനുഷ്യനൊരു ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അവനൊരു ക്വസ്റ്റ് ഉണ്ടാകും, ആ ക്വസ്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പിന്നെ പറ്റും എന്നാണ്. അപ്പോൾ നമുക്കിന്ന് അറിയാം, അതായത് SBNR, സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ബട്ട് നോട്ട് റിലിജിയസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ലോകത്തുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ലിബറലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്താണ് രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയുള്ള നമ്മൾ പറയുന്ന ഈ ഭക്തിപ്രസ്ഥാനങ്ങളുടെ, സൂഫിസം അടക്കമുള്ള ഭക്തിപ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ചില കാരണങ്ങൾ അതുണ്ടായിരുന്നു. സമാനമായ ചില കാരണങ്ങൾ 19-ാം നൂറ്റാണ്ടിലും സംഭവിക്കുന്നുണ്ട്. അതിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള നവ സ്പിരിച്വൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. പക്ഷെ അവർക്കൊന്നും മതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തന്നെ, കാരണം ഡാർവിനിസവും അതുപോലെ സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നിഷേധിച്ചു കൊണ്ടുള്ള, എന്നാൽ ഈ ഒരു മനസ്സിൻ്റെ ഒരു ക്വസ്റ്റിന് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഇപ്പറയുന്ന ഈ സാം ഹാരിസ് ആണെങ്കിലും എന്താണ് ക്രിസ്റ്റഫർ റിച്ച്മാൻ ആണെങ്കിലും അതുപോലെ നമ്മൾ മറ്റേ ഡോക്കിൻസ്, ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായ നവ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ അംഗീകരിച്ചവരാണ്. എന്നുവെച്ചാൽ ഇറാഖിലുള്ള അധിനിവേശമാണെങ്കിലും അഫ്ഗാനിലെ അധിനിവേശമാണെങ്കിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, പട്ടിണിയിലേക്ക് തള്ളിവിട്ട, മനുഷ്യത്വരഹിതമായ ഈ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സ്പിരിച്വൽ അന്വേഷണത്തിൻ്റെ വലിയ താത്വിക വശങ്ങൾ പറയുന്നവർക്ക് ഇപ്പറയുന്ന ഈ ക്രൂരതകൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അത് മനസ്സിൽ വെച്ചോളി ഞാൻ പറയുന്നത്. എന്തായാലും ഈ വ്യക്തിപരമായി ജീവിതത്തിൻ്റെ അർത്ഥം തേടുക, അത്തരത്തിലുള്ളൊരു ആത്മീയ അന്വേഷണം നടത്തുക, ഈ ഒരാശയം പലപ്പോഴും ഈ മതവിരുദ്ധരായ ആളുകൾ പോലും അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. ഞാനത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ മതമുണ്ടോ എന്നുള്ള നമ്മളെന്താണ് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പുറമെ രണ്ട് മൂന്ന് തരത്തിലുള്ള വേറെ ഈ അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ ഈ സൈക്കഡലിക് സ്പിരിച്വാലിറ്റി, അതായത് ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിന് അത്തരത്തിലുള്ളൊരു ആനന്ദ അനുഭൂതിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിവിടെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതുപോലെയാണ് മിസ്റ്റിക്കലായിട്ടുള്ള സ്പിരിച്വാലിറ്റി, അത് പിന്നെ വ്യാഖ്യാനാതീതമായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ നിങ്ങൾക്ക് അത്തരം അനുഭൂതി തരാൻ നിങ്ങളുടെ ഗുരുവിന് കഴിയും. ഇത്തരം വാദമുഖങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു സെൽഫ് ട്രാൻസെൻഡലിസം എന്ന് പറയുന്ന, വേറൊരർത്ഥത്തിൽ പറഞ്ഞാലൊരു ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ട്, അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന, അതിലേക്ക് ലയിച്ചു ചേരാൻ പറ്റുന്ന ആത്മീയത ഉണ്ട്. ആ രീതിയിലൊക്കെ തന്നെ ആത്മാന്വേഷണം നടക്കും എന്ന് പറയുന്ന വാദമുകളുണ്ട്. പക്ഷെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളിന്ന് കാണുന്ന ഈ പരമ്പരാഗതമായി പറയുന്ന മതങ്ങൾ, ഈ മതങ്ങൾക്കെല്ലാം സബ്ജക്റ്റീവായിട്ടൊരു വശവുമുണ്ട്, ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു വശവുമുണ്ട്. സബ്ജക്റ്റീവായിട്ടുള്ള വശത്തിൽപ്പെട്ടതാണ് നമ്മൾ പറയുന്ന ഈ ഭക്തി, ആത്മീയ അനുഭവം, ആത്മജ്ഞാനം, ആത്മനിർവൃതി, ആത്മാനന്ദം, ഈവൺ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇതൊരാൾ അനുഭവിക്കുന്നുണ്ടോ, ഏതളവിന് അനുഭവിക്കുന്നു എന്നൊന്നും ആർക്കും അളക്കാൻ എന്തില്ല, പറ്റില്ല. അതുകൊണ്ട് തന്നെ ചില അളവുകോലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മതത്തിന് ഈ വളരെ ഒബ്ജക്റ്റീവായിട്ട് ചില സാധനങ്ങളും കൂടെ വെച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇപ്പറയുന്ന വിഭാഗങ്ങൾ നിഷേധിക്കുന്നത്. അപ്പോൾ നമസ്കാരം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എസൻഷ്യലായൊരു പാർട്ടാണ് ഒഴിവാക്കാൻ പറ്റില്ല. നമസ്കരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തൊരാൾ നമസ്കരിക്കണോ, അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ പിന്നെ നമസ്കരിക്കേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശന്ന് വരുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾ പറയണത് നഹനു നർസുക്കും വയ്യാക്കും, അയ്യാ നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ റിസ്ക് തരുന്ന ആരാണ്, പഠിച്ചോനാന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലൊന്നും വെറുതെ കെട്ടിമറിയേണ്ടെന്ന് പറഞ്ഞാലോ. എൻ്റെ സ്വന്തം കുടിലിലിരുന്ന് എനിക്ക് മക്കത്ത് പോയി അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും, ഹജ്ജ് ചെയ്യുന്ന അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ യാത്ര ചെയ്യേണ്ടതില്ല, അത് ബുദ്ധിശൂന്യതയാണ് എന്ന് വാദിച്ചാൽ, അവിടെ ഈ സബ്ജക്റ്റീവായ ഒരു റിയാലിറ്റി അല്ലാതെ ഒബ്ജക്റ്റീവായ ഒരു അളവുകോൽ മതത്തിന് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആലോചിച്ച് പറയാം, ചില ആളുകൾ പറയും താടിയിലല്ല മതം, മറ്റേ വസ്ത്രത്തിലല്ല മതം, ഭക്ഷണത്തിലല്ല മതം എന്നുവെച്ചാൽ, അത്തരത്തിലുള്ള നിഷ്കർഷണകളൊന്നും നിയമങ്ങളൊന്നും തന്നെ മതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമേ ഇല്ല. അതിലൂടൊന്നും നമുക്ക് മതത്തെ അളക്കാൻ, ഒരാളുടെ ഭക്തി അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നോക്കിയാറാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞൊരു വചനമാണെന്ത്, ഒരാൾ സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഈമാനുണ്ട് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒരേ ഒരു ഘടകമാണെന്നുള്ളതല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേസിൽ പറഞ്ഞില്ല, ഇപ്പോൾ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അല്ലേ, അത് പിന്നെ മയ്യത്തിന് എന്ത് ചെയ്തു, സന്ദർശിച്ചു, രോഗിയെ മയ്യത്തിൻ്റെ കൂടെ പോയി രോഗിയെ സന്ദർശിച്ചു, അങ്ങനെ ഈ നാല് കാര്യങ്ങളിലും ആരെങ്കിലും ഒന്നിച്ച് വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അതെന്താണ്, അത് ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാണ്. അപ്പോൾ വളരെ ഒബ്ജക്റ്റീവായ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റണമെങ്കിൽ, കൃത്യമായിട്ട് ഞാൻ കൃത്യം എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള അർത്ഥത്തില്ല, കൃത്യമായിട്ടൊരാൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകണം. ഇവിടെ ഇതിനെയെല്ലാം തന്നെ ഇവരെന്ത് ചെയ്യും, നിഷേധിക്കും. ആ നിഷേധത്തിലൂടെ അവർ അവരുടേതായ ഒരു സൗകര്യമുള്ള ഒരു അന്വേഷണം, ഒരു ആത്മീയ മതം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണ രീതിയിൽ തൊഴാൻ പോകുക എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായി പലപ്പോഴും ഈറനൊക്കെ അണിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ചുടലയിൽ നിന്നുള്ള ഭസ്മം വാരി തേച്ച് അവർ ആനന്ദ നൃത്തം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോഴും ഈ ശവത്തിൻ്റെ മുകളിലൊക്കെ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്ന അഘോരികളുണ്ട് അല്ലേ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ മാച്ച് ചെയ്യുക? ആ ആനന്ദ നൃത്തം ചവിട്ടുന്നവരും ആത്മീയ അന്വേഷണത്തിൽ തന്നെയാണ്, അവരും അതേ ദൈവത്തെയാണ് പ്രാപിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള റിയാലിറ്റിയെ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മതത്തിനെന്തില്ല, അത്തരത്തിലുള്ള ഒരളവ് പോലും ഇല്ല എന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഒന്നാമത്തെ വശം, ചില കൃത്യമായിട്ട് എന്താണ് ഒരു അളവുകോലുണ്ടാകും ഉണ്ട് എന്നുള്ള. അതല്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വളരെ സൈലൻ്റായി കുറച്ചു നേരം ഗസലോ കവാലിയോ ഒക്കെ കേട്ട് പരസ്പരം എന്ത് ചെയ്തു ആലിംഗനം ചെയ്താൽ അയാൾ ഉഷാർ ഭക്തനാണ് എന്ന് പറയാം എന്ന് പറയാൻ ഇസ്ലാമിൽ എന്തുമില്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ട് നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, ഈ നമ്മളെന്താ വെച്ചാൽ മത നവീകരണം, ചിലത് മത നശീകരണത്തിലേക്കുള്ള നവീകരണ കരം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ മതത്തെ പൊതുവേ നശിപ്പിച്ചിട്ടുള്ളത് നാല് കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് ചിലത് കടത്തി കൂട്ടുക, അത് വേദഗ്രന്ഥങ്ങളിൽ വരെ എന്ത് ചെയ്യും ഉണ്ടാകും. അപ്പം ചില ഇത് ഉള്ളതെന്ത് ചെയ്യും പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ചില വേദഗ്രന്ഥങ്ങൾക്ക് ഒന്നിലധികം വേർഷൻസ് ഉണ്ടാകും, കാരണം അത് പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള നടക്കുന്നത്. ഇതൊരു വഴിയാണ്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കലാണ്. ഇത് കാലത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ഇച്ഛാനുസരണക്ക് എന്ത് ചെയ്യുക, വേദഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുക. അങ്ങനെ ഒരു പിന്നെ നവീകരണം നടത്തും, ചില അല്ലെങ്കിൽ നശീകരണം നടത്തും. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങൾക്കും മതങ്ങൾക്കൊക്കെ കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും ഇത് വേണം. അതിന് യോജിക്കാത്ത, കാലത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, മതത്തിൽ നിന്ന് തള്ളിക്കളയണം എന്നുള്ളൊരു വാദം വരും. നാലാമത്തെ ഒന്നെന്താ വെച്ചാൽ മതം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അത് എന്ത് ചെയ്യേണ്ടതല്ല, ഒരു സമുദായമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ അധ്യക്ഷന്മാരുടെ താക്കീതുകൾക്കും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടൊന്നും വേണ്ട, ഓരോരുത്തരും എന്ത് ചെയ്താൽ മതി, വ്യക്തിപരമായി ആചരിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഈ വാദങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അത് ഒരിക്കലും അതിൻ്റെ വേദഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്തൽ സാധ്യമല്ല. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ്, പ്രവാചകനാണ് നിർവഹിച്ചത് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന, പിന്നെ പ്രവാചകൻ എങ്ങനെയാണോ അത് വ്യാഖ്യാനിച്ചത് അതേ മാതൃകയിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇത് വ്യക്തിനിഷ്ഠമേ അല്ല, വളരെ സാമൂഹികമായിട്ടുള്ള മതമാണ്. അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, നിയതമായ നിയമങ്ങളുണ്ട്, ശരിയത്ത് എന്ന് പറയുന്നൊരു ഭാഗം മതത്തിനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ ഇപ്പറയുന്ന ഒരു ആത്മീയ അനുഭൂതിക്കാളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വർഷത്തെ നമുക്കിപ്പോൾ ത്വരീഖത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണ്, ഒരു പ്രത്യേക ഗുരുവിൻ്റെ അല്ലെങ്കിൽ വെച്ചാൽ അവർക്ക് എന്തുണ്ടാവും, ഒരു ഷെയ്ഖ് ഉണ്ടാവും. ആ ഷെയ്ഖ് നിശ്ചയിക്കുന്നതാണ് മതം. അദ്ദേഹത്തെ അത് ഷെയ്ഖുമാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവരിപ്പോൾ എന്നെ കണ്ട എന്നോട് പറയുന്നത് നീ എല്ലാ ദിവസവും 10,000 സുബ്ഹാനല്ല ചൊല്ലിയാൽ മതി എന്ന് പറയും. മുജീബ് സാറെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നാൾക്കാർ എന്ത് ചെയ്യാൻ കൊടുക്കുക. അതിനെക്കുറിച്ച് അവരുടെ വ്യാഖ്യാനം എന്താണ്, ഇത് ആ വ്യക്തിയെ അവൻ്റെ ഉള്ളറിയുന്ന ഷെയ്ഖ് നൽകുന്ന പിന്നെ ഉപദേശമാണെന്നാണ്. ചിലപ്പോൾ ചിലരോടെങ്കിൽ ഓരോ ദിവസം ഒരു പെഗ് കള്ളുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നാൽ അതും അത് പെടുന്നർത്ഥം. സൂഫിസത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ് പഴയ സൂഫി വര്യന്മാരുടെ മാതൃക പിന്തുടരുന്നു എന്ന രീതിയിൽ അത്തരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പലതിനെയും എന്ത് ചെയ്യുക, അതുവഴി സ്വീകരിക്കാൻ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഈ അതൊരു വഴിയാണെന്നാണ് എന്ത് ചെയ്യുക, വാദിക്കുക. എന്തായാലും ഇതൊക്കെ വിനാശത്തിലേക്കുള്ള വഴികാട്ടികളാണ്. അത് വളരെ ക്ലിയറാണ്. കാരണം വെച്ചാൽ മാനദണ്ഡങ്ങളില്ലാത്ത മതം, അളവുകോലില്ലാത്ത മതം, പിന്നെ വെറും ആത്മീയതയാണ് എന്ന് മാത്രം വാദിക്കുന്ന മതങ്ങൾ വലിയ അപകടം ഉണ്ടാക്കും. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഈ അതീന്ദ്രിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ അത്തരം അനുഭൂതികളെ കഥകളായി, പാട്ടുകളായി, സംഗീതമായി, നൃത്തമായി ആവിഷ്കരിച്ച് അതിൽ ലയിച്ചു ചേർന്ന വ്യക്തികളെ നമുക്ക് ഭക്തരായിട്ട് അളക്കാം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം ഇത്തരം പല ഗ്യാദറിങ്ങുകളിലൊക്കെ നടക്കുന്നത്. അതൊരിക്കലും തന്നെ ഒബ്ജക്റ്റീവല്ല. ഇവരുടെ ഉള്ള് മറ്റാർക്കും അളക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആയാസരഹിതമായി ചെയ്യാവുന്ന അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലെ വലിയ പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ തെറ്റിയെന്ന് വെച്ചാൽ, ഈ മതത്തിൽ ബലാത്കാരമല്ല നമുക്കറിയാം, പക്ഷേ എന്ന് വെച്ചാൽ മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല. പക്ഷെ മതത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ചില കാര്യങ്ങളിൽ. മതത്തിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതില്ലാതെ അതിനെന്തില്ല, അർത്ഥമില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞത് ചെയ്യാം. എന്താ വെച്ചാൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് പലതും കൾട്ടുകളായിട്ടാണ് പിന്നീട് രൂപപ്പെടുന്നത്. ഈ കൾട്ടുകൾ ലോകത്ത് അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഖുറൈഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരുപാട് പേരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം ചെയ്തത് എന്താണ്, 2000-ലധികം ആളുകളെ ഒന്നിച്ച് ഒരു കൂടാരത്തിനുള്ളിലേക്ക് കയറ്റിയാണ് കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു, ഒന്നിച്ചങ്ങ് പോയി. അപ്പോൾ നമുക്കൊക്കെ പരിചിതനായിട്ടൊരു വ്യക്തിയാണ് ഓഷോ, രജനീഷ്. അദ്ദേഹം ഇതുപോലെ ആനന്ദാനുഭൂതി അല്ലെങ്കിൽ ആനന്ദമൂർച്ച ഓഫർ ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് കേട്ട കഥകൾ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അന്ന് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചോളം ആരാധ്യ പുരുഷനായിരുന്നു. പിന്നെ നമ്മൾ ചരിത്രത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ മാൻസൺ ഫാമിലി എന്ന് പറയുന്ന 1969 അത് ബ്രൂക്ക്ലിൻ ഡയ, ഇവർ സെക്ഷുവൽ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യാണ് പിൽക്കാലത്ത് വലിയ കോളക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡേവിഡ് ബർഗിൻ്റെ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ശരിക്കും പറഞ്ഞാൽ അത് അവർ ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ചൈൽഡ് അബ്യൂസായിരുന്നു. അതിനുവേണ്ടി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ഇത്തരത്തിലൊരു ആത്മീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അതുപോലെ ഹെവൻ ഗേറ്റ് എന്ന് പറയുന്ന മാസുവിഡൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനം, ഒറിജിൻ ഓഫ് ഒറിഗോൺ ഹോളി, എന്താണ് അതിൻ്റെ പേര്, റോളേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊന്നുകിൽ സാമ്പത്തിക തട്ടിപ്പുകൾ അതല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു തരം എക്സ്റ്റസിയാണ് എന്ന് വാദിക്കുന്നതിലൂടെ, ആനന്ദാനുഭൂതിയാണെന്ന് വാദിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ വളരെ വികൃതമായൊരു താല്പര്യത്തെയും വളരെ എളുപ്പത്തിൽ നിന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ്സെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ തന്നെ പുറത്തു വന്ന എത്ര സാധനങ്ങളുണ്ട്, ഇപ്പോൾ ഈ ആഷാറാം ബാപ്പുവിൻ്റെ ആണെങ്കിലും റാം റഹീം ഒക്കെ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ ആൾദൈവങ്ങൾ ചമഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് ഇത്തരത്തിലുള്ള മറ്റേ ആത്മീയ അനുഭവങ്ങളാണ്. അവരൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചിലതൊക്കെ എന്താണ് പൂർണ്ണമായി പുറത്തു വരാത്ത സാധനങ്ങൾ ഉണ്ട്. എന്തായാലും പണം, ലൈംഗികത, ഈ സാധനങ്ങൾ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്ന ഒന്നായിട്ടാണ് ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ മാറുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവരെ ഈ ഗ്രൂപ്പുകളിപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ പറയുന്നത്. പക്ഷെ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഗ്യാതറിങ്ങുകളായിട്ട് മാറും. ആ ഗ്യാതറിങ്ങുകൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഈ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും എവിടേക്ക് എത്തിപ്പെടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ ഒരു 1-2 കൊല്ലം മുമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു മൊഹസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആൾ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ പ്രസ്ഥാനം പൊളിഞ്ഞു. അത് അയാളെന്തോ 3 കോടിയോ 4 കോടിക്ക് എന്താണ് തട്ടിച്ച് മുങ്ങിയെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ അടുത്ത കാലത്ത് വന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എടുത്തു നോക്കൂ. ആ വ്യക്തിയുടെ പിന്നെ കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അയാളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും നീണ്ടു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമല്ല, യഥാർത്ഥ ആത്മീയ അനുഭവങ്ങളല്ല അവർ നൽകാൻ പോകുന്നത്. ഒരു കാര്യം നോക്കിക്കോളൂ, ഇത് പല വികലമായ സാധനങ്ങൾ ഓപ്പനിംഗ് ആയിട്ട് മാറും. രണ്ടൊരു ലേശം കാത്തിരുന്നാൽ മതി. ലേശം കാത്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയുന്നത് അവർക്കിടയിൽ തന്നെ വിമർശനങ്ങളായിട്ട് പലതും ഉയർന്നു വരും. കാരണം ഇത് ലോകത്തിൽ ചരിത്രത്തിൽ അനവധി തവണ ആവർത്തിക്കപ്പെട്ട സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിയും, പക്ഷെ അപ്പോഴേക്ക് കുറേ പേർക്ക് അതിൻ്റെ ദുരന്തങ്ങളുടെ ഭാഗമാകേണ്ടി വരും.
0: ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതും. അദ്വൈതത്തിൻ്റെ അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയം. മുജീബ്, എന്താ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
2: ഇതിൽ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറഞ്ഞത്, സ്പിരിച്വാലിറ്റി. അപ്പം അതിൽ ശരിക്കും വെച്ചാൽ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായ ഒരു ജീവിതമാണ്. ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ശൈലിയാണ് ശരിക്കും മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. മറ്റു മൃഗങ്ങളെ, ജീവജാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും മനുഷ്യന്മാർക്കുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭർത്താവായിരുന്നു, മകനായിരുന്നു, അതേപോലെ തന്നെ ഗുരുനാഥനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, അതേപോലെ പിന്നെ ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും കൃത്യമായി ഒരു സാമൂഹ്യ ജീവിതം നയിച്ചു കാണിച്ചു കൊടുത്ത മഹാരഥനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതം നയിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായി അറിയുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിനേക്കാളും കൂടുതൽ ആത്മീയതയുള്ളവനാണ് മറ്റുള്ളവർ എന്ന് പറയുന്നതിലെ ആ ഒരു വൈരുദ്ധ്യം നാം മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂഫികളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മീയത അത് അതിൻ്റെ പേരിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു കാപട്യം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ബാക്ക് ഫയൽ എടുത്തു നോക്കിയാൽ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നുകിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, കുടുംബങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതേപോലെ തന്നെ കൂടുതൽ ബാധ്യതകൾ ഏൽക്കാതിരിക്കാനുള്ള ആ ഒരു അലസത, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്രിമിനൽ

0: നമ്മളെ മുഗൾ രാജാക്കന്മാരൊക്കെ പല ആളുകൾ, ഇപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ആയിട്ടുള്ളൊരു ചക്രവർത്തിയുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഉപനിഷത്തുകളും
1: താരുഷുക്കു.
0: കാര്യങ്ങളൊക്കെ മറ്റേ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും, അതേപോലെ അങ്ങനെ ഒരു പിന്നെ ഒരു ഒരു മതപരമായിട്ടുള്ളൊരു ലയനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ സൂഫികളുടെ കാര്യം പറയുമ്പോഴാണ് എത്തിയ ഒരു അവരുടെ പിന്നെ ആത്മീയമായ ചില ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഫന ഫന എന്ന് പറഞ്ഞു, അതായത് ഒരു പിന്നെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടിയുള്ള
1: അദ്വൈത സിദ്ധാന്തം.
0: ഒരു, അതേപോലെ തന്നെ വജ്ജത്തുൽ വുജൂദ് ഇതൊക്കെ സംഗതികളൊക്കെ, വഹദത്തുൽ വുജൂദും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തം കാര്യങ്ങളൊക്കെ കടം എടുത്തുകൊണ്ട് അത്
1: ഈ
0: അതിലിപ്പോൾ
1: ചർച്ചയുടെ ഭാഗമായിട്ടും ആ ഒരു കാര്യം വരുന്നുണ്ട്.
0: അതിൽ രസകരമായിട്ട് ചില റഖസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഡാൻസ്. അതായത് ഇങ്ങനെ ആരാധനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ പിന്നെ റൗണ്ടിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആംഗ്യഭാവത്തോടു കൂടിയുള്ള നൃത്തം, അത് പിന്നെ ഒരു വിഭാഗം അവരുടെ ഇത് തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു ടീം നടത്തുന്ന ഒരു ആചാരമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ആ രീതിയിൽ ജനങ്ങളെ ശരിയായ ഒരു ദിശയിൽ നിന്ന് തെറ്റിക്കുകയും അവരുടെ ഉത്തരവാദിത്വ ബോധങ്ങളിൽ നിന്നും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദൈവിക മതമായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരു ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞ് ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു വല്ലാത്തൊരു പരിഹാസ്യമാണ്. കാരണം ആത്മാവിനെക്കുറിച്ച് ഒരിക്കലും അംഗീകരിക്കാത്ത ഈ വിഭാഗം ആളുകൾ ഞങ്ങൾ ആത്മീയതയുടെ ആളുകളാണെന്ന് പറഞ്ഞു വരുന്നതിലെ അതിൻ്റെ ഒരു വൈരുദ്ധ്യമൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.
1: അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. പിന്നെ പാറ്റകളുടെ രണ്ടാം വരവ്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പരീക്ഷാക്രമക്കേടുമായിട്ടുള്ള അതിനെതിരെയുള്ള അവരുടെ സമരങ്ങളൊക്കെ ഒരു ഏറെക്കുറെ വിജയം കണ്ടു, അല്ലെങ്കിൽ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയൊരു നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളും, അപ്പോൾ അതിനെതിരെ ഇനിയൊരു ഒരു രണ്ടാം ഘട്ട സമരം എന്ന രീതിയിൽ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? എന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
2: അല്ല, അതിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉള്ള വഞ്ചനകൾക്ക് അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ഉള്ള ഒരു സിസ്റ്റം ഡിസ്റ്റോർഷനുള്ള അവസരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രക്രിയയിലൂടെ സംഭവിച്ചതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ ഒരു ഡിസ്റ്റോർഷൻ. അതിനെ കൂടെ തിരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമരത്തിൻ്റെ വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ ഫെഡറൽ സംവിധാനവും ഒക്കെ വളരെ വ്യാകുലപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് പലരും തുറന്നു പറയാൻ തുടങ്ങി. എന്തായാലും ഈ നമ്മുടെ സി ജെ പി അല്ലെങ്കിൽ പാറ്റകൾ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭയത്തെ അവർ പരമാവധി ഇല്ലാതാക്കുന്നതാണ്. കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ സൈലൻ്റാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, ബി ജെ പി ഉപയോഗിച്ചിരുന്ന തന്ത്രം എന്താ വെച്ചാൽ, നിങ്ങൾ പറയുന്ന രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്, നിങ്ങൾ പാകിസ്ഥാൻ ചാരനാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദിയാണ് എന്ന് ഏത് വിഷയത്തെയും ഈ രീതിയിൽ കണക്ട് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അതോടെ ഇവർ സൈലൻ്റ് ആവും, മിണ്ടാൻ പറ്റാതെ ആകും, അല്ലെങ്കിൽ മിണ്ടിയാൽ എന്ത് ചെയ്യും, മീഡിയ ഉടനെ ആ രീതിയിൽ എടുക്കും. ഇവിടെ ഈ നമ്മുടെ ഈ കുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ആണെങ്കിൽ വിളിച്ചോളൂ പാകിസ്ഥാൻകാർ, ശരിയാണ് നിങ്ങൾ പാകിസ്ഥാൻവാദികളാണ്, ദേശദ്രോഹികളാണ്, പിന്നെ രാജ്യദ്രോഹികളാണ്, വിളിച്ചോളൂ. ഇത് അഡ്മിറ്റ് ചെയ്യുന്നതോടെ ഈ ഒരു വലിയ ആയുധം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ളതുണ്ട്. എന്തായാലും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു പതനത്തിന് ഉത്തരവാദി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ജുഡീഷ്യറി എന്നാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരധികാരം നിലനിർത്താൻ വേണ്ടി അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അധികാരി വർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കുന്നു. ഇപ്പോൾ

0: അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ മാക്യുവെല്ലി നൽകുന്ന ഉപദേശങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. അധികാരം നിലനിർത്തണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ചതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടിപ്പോൾ ഒരു ഗാനേഷ് കുമാറിനെ പോലൊരാളെന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കായിട്ട് ചില താല്പര്യങ്ങളോടെ നിശ്ചയിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഭരണഘടനാ പദവിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നോമിനിയായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ചില പരിമിതികൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. എന്നാൽ പാർലമെൻറ്റ് ജനവിരുദ്ധമായ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെപ്പോലും തിരുത്തേണ്ട ബാധ്യതയുള്ള ഇവിടുത്തെ ജുഡീഷ്യറിക്കാണ്. ഈ ജുഡീഷ്യറിയുടെ മൗനമോ അല്ലെങ്കിൽ മൗനാനുവാദമോ ആണ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തകർച്ചകൾക്കും കാരണം എന്നാണ് ഞാൻ എന്ത് ചെയ്യുക പറയുക. കാരണം നമുക്കറിയാം ഒരു സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് നിലച്ച് ഇങ്ങനെ തിരിഞ്ഞെന്നാലോ? അത് സംഭവിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒന്നാമെന്ന് വെച്ചാൽ പോലീസിൻ്റെ അമിതാധികാര പ്രയോഗങ്ങൾ. അത്തരം കേസുകൾ കോടതിയുടെ മുൻപിൽ വരുമ്പോൾ, കാരണം പൗരനെതിരെ നടക്കുന്നതാണ്, ആ പൗരൻ്റെ ഒരു വ്യക്തിപരമായി അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ അല്ലെങ്കിൽ സംരക്ഷണത്തെ കൊടുക്കാൻ ബാധ്യസ്ഥനായ സർക്കാർ ഇത് മുഖവരക്ക് എടുക്കുന്നില്ലെങ്കിലോ? ഇപ്പോൾ ഞാൻ എനിക്ക് വലിയ ഓർമ്മയുണ്ട്, ഇപ്പോൾ ഭോപ്പാലിൽ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്ന്, ആ ജയിൽ തിഹാർ ജയിൽ എന്ത് ചെയ്യുന്നു, ഒരു 9 പേര് ചാടുന്നു. ടാട എന്തോ കേസിൽപ്പെട്ട അവരാണ്. അതായത് 30 ഉയരമുള്ള ജയിലാണ്. ഈ ജയിലിൽ ചാടിയെന്ന് മാത്രമല്ല, അവരിൽ തോക്കുണ്ടായതിനു ശേഷം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ പിന്തുടർന്ന് പോലീസ് വെടിവെച്ചു കൊള്ളു. എല്ലാവരെയും എന്നുവെച്ചാൽ ആരെയും പിടിക്കാമെന്ന് പറ്റില്ല, ഒക്കെ വെടിവെച്ചു കൊള്ളി വന്നു. ഇതിനെതിരെ ഈ കുടുംബവും മറ്റ് ചില മറ്റേ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോകുന്നു. പ്രത്യക്ഷമായി ആർക്കും കാണാവുന്ന മറ്റേ നിയമവിരുദ്ധമായി പോലീസ് ഇവരെ കൊലപ്പെടുത്തിയതാണെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കേസ് കോടതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കോടതി അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായിട്ട് തെളിവുകൾ പുറത്തു കൊണ്ടുവരണേ. ഞാൻ പറഞ്ഞു വെച്ചാൽ കോടതി ഇടപെടേണ്ട ഒരു സ്ഥലത്ത് കോടതി എന്ത് ചെയ്യുന്നു, പിന്നെ വളരെ നിഷ്ക്രിയമായി മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്കറിയാം ഈ പൗരാവകാശ ധ്വംസനത്തിന് സഹായിക്കുന്ന നിയമങ്ങൾ, ഇപ്പോൾ ഈ ടാടയാണെങ്കിലും പോട്ടയാണെങ്കിലും ഇപ്പോൾ വേറെ എന്താണ് നമ്മൾ നാഷണൽ എന്താ എന്നുള്ളല്ലോ, അങ്ങനത്തെ ഈ നിയമങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഓരോ നിയമം വരുമ്പോഴും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പെറ്റീഷൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നിലനിൽക്കുന്ന ഇതൊന്നിപ്പോൾ BJP തുടങ്ങി വെച്ചത് മാത്രമൊന്നുമല്ല കേട്ടോ, അന്നത്തെ സർക്കാർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഇത് നമ്മുടെ രാജ്യത്ത് അത്രയും ഭീകരമായ രാജ്യദ്രോഹം നടക്കുന്നുണ്ട്, അത് തടയാൻ ഇതല്ലാതെ വഴിയില്ല എന്ന് പറയുമ്പോൾ കോടതി അത് എന്ത് ചെയ്യും, ഇടങ്ങിയിരിക്കുകയാണ്. എന്നാലൊരു സെക്കൻഡറി ലെവലിൽ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ഇന്നെഫക്റ്റ് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത കോടതിക്കുണ്ട്. അത് കോടതി ഒരിക്കലും എന്ത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ 100 കേസുകൾ മുന്നിൽ വരുമ്പോൾ അപ്പോഴും ഇത് ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴും കോടതി അപ്പോഴെങ്കിലും ഒരു റിവ്യൂ നടത്തണ്ടേ? അത്തരത്തിൽ എന്ത് ചെയ്യില്ല, കോടതി റിവ്യൂ നടത്തില്ല. അതിലൂടെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ വീഴുന്ന ഇത്തരത്തിലുള്ള കത്തി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് നാടകങ്ങൾ, നമ്മൾ തുറന്നു പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നടക്കുന്ന നാടകങ്ങൾ, ഇതൊക്കെ പലപ്പോഴും കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, കേസായിട്ടെത്തിയാലും കോടതി ഇതിനകത്ത് എന്ത് ചെയ്യില്ല, വ്യക്തമായ നിലപാട് എടുക്കില്ല. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പരിഷ്കാരങ്ങൾ. ഇപ്പോൾ നോട്ടു നിരോധനം അന്ന് പറഞ്ഞൊരു കാരണവും ആ കാരണം യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നുവോ, സർക്കാരിൻ്റെ വാക്കിന് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നൊരു കേസ് വരുമ്പോൾ അത്തരം കേസുകളിൽ എന്ത് ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വളരെ വ്യക്തമായ അഴിമതിയാണെന്നുള്ളത് നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും. കോടതിക്ക് മാത്രം എന്ത് ചെയ്യില്ല, ഇത് വ്യക്തമല്ല, ഇങ്ങനെ എന്ത് ചെയ്യുക, ഇപ്പോഴും എന്ത് ചെയ്തു, അതങ്ങനെയായിട്ട് ഫ്രീസറിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കോടതികൾ പലപ്പോഴും ഭരണകൂട വ്യാഖ്യാനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നതിലൂടെ, ഇത്തരത്തിൽ ഈ അംഗീകാരം നൽകുന്നതിലൂടെ അപഹാസ്യമായ രീതിയിൽ ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തെ തകർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസ് ആലോചിച്ചു പോകും. 100 മറ്റേ 19 കൊല്ലം എന്ത് ചെയ്യുക, 75 കൊല്ലത്തോളം കേസ് നീണ്ടു നിൽക്കുന്നു. അപ്പോൾ നമ്മളെന്താ കരുതുക, എൻ്റെ തലനാരിട കീഴി പരിശോധിച്ചൊരു വിധി പറയാൻ വരുന്നതായിരിക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, ഡിലേഡായി, ജസ്റ്റിസ് ഡിലേഡായി, എന്നാൽ പോലും പ്രശ്നമില്ലാന്ന് മുസ്ലിങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, വിധി വരുന്നു. ആ വിധി അപഹാസ്യമായ ഒരു വിധി. എന്നിട്ട് അതേ ജസ്റ്റിസ് എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നീട് പുസ്തകം എഴുതുകയാണ്, വൈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്നുള്ള പുസ്തകം എഴുതുകയാണ്. അപ്പോൾ ചന്ദ്രചൂഡിൻ്റെ പുസ്തകം 2024 വന്നിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിൻ്റെ പദവി എടുത്തു കളയുന്നു, 371 ഇരുന്നു എടുത്തു കളയുന്നു. അത് ധാരാളം ഈ ഭരണകൂ മറ്റേ ഘടനാ വിദഗ്ധരൊക്കെ പറഞ്ഞു ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്ക്വാഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ അങ്ങത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞൊരു സർക്കാരിനെ എടുത്തു കളയാൻ പറ്റില്ല. മാത്രമല്ല ആദ്യം എന്ത് ചെയ്യണം, നിയമസഭ പാസ്സാക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോകസഭയ്ക്ക് അത് പാസ്സാക്കാൻ പറ്റുള്ളൂ. പല തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ ജി എസ് ടി കൊണ്ടുവന്നു, അതായത് മുഴുവൻ സമ്പത്തും കേന്ദ്ര സർക്കാരിലേക്ക് പിന്നെ ചുരുക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകേണ്ട സുതാര്യത എന്ന് പറയുന്നത്, സ്റ്റേറ്റുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, ഈവൻ പി എം ഷി എടുത്തു നോക്കൂ, ഒരിക്കലും വെക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വയ്ക്കും. ഇതൊക്കെ ഞാൻ വെച്ചാൽ ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് കോടതി യഥാർത്ഥത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. സമാനമായ പ്രശ്നങ്ങളാണിപ്പോൾ ഇലക്ഷൻ്റെ ഉണ്ടായത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം രാഹുൽ ഗാന്ധി വലിയ ഒരു വണ്ടിയിൽ നിറച്ചിട്ട് എന്ത് ചെയ്തു, സാധനങ്ങളുമായിട്ട് വന്നിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. പത്രക്കാരുടെ മുമ്പിൽ കൃത്യമായിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസൻറ്റേഷൻ നടത്തി. അപ്പോൾ അത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടന്നത്, കർണാടകയിൽ നടന്നത്, അതിനുശേഷം ഹരിയാനയിൽ നടന്നത്, ഇതൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ കോടതിയിൽ കേസ് വരുമ്പോൾ എന്താണ്, കോടതി ഇതേ ഇലക്ഷൻ കമ്മീഷനോടാണ് പിന്നെ വിശദീകരണം ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവർ ഇതൊന്നൊരു ചോദ്യം, ഇതൊക്കെ കംപ്ലീറ്റായിട്ട് വെറും മാനിപ്പുലേറ്റർ ആയിട്ടുള്ള വാദങ്ങളാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് അംഗീകരിച്ചുകൊണ്ട് കോടതി കേസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബീഹാർ ആലോചിച്ചു, ബീഹാറിൽ ഇലക്ഷൻ വന്നപ്പോൾ, അല്ല അത് എസ് ഐ ആർ എന്ത് ചെയ്തു വന്നപ്പോൾ, ഇലക്ഷൻ തൊട്ടടുത്ത് വരികയാണ്, വിപ്പ് നടപ്പാക്കരുത് എന്നുള്ള ഇത് പെറ്റീഷൻ പോയി. അപ്പോൾ കോടതി തരത്തുകാർ നടക്കട്ടെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നോക്കാമെന്നാണ്. അങ്ങനെ 90 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു, വെട്ടി 57 ലക്ഷത്തോളം ആളുകൾ വെട്ടി, 60 ലക്ഷത്തോളം ആളുകൾ വെട്ടി മാറ്റുന്നു. ഉടനെ പെറ്റീഷൻ വന്നു. അപ്പോൾ കോടതി എന്ത് പറയുന്നു, അല്ല അവരങ്ങനെ വെട്ടാൻ പാടില്ല, അവരെ ചേർക്കണം എന്ന് പറയുന്നു. ആരും ചേർക്കണമില്ല, അവർക്ക് വോട്ടും കിട്ടുന്നില്ല, ഇലക്ഷൻ നടക്കുന്നു, അധികാരത്തിലൊരു സർക്കാർ വരുന്നു, കോടതി ഇടപെടുന്നില്ല. ബംഗാളിലിതേ അത് ആവർത്തിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോടതിയുടെ ഒരു ഇനാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗനാനുവാദം ഇത്തരത്തിലുള്ള എല്ലാ ഇതുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ബംഗാൾ ഇലക്ഷൻ ആലോചിച്ചോ, ഇലക്ഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ഓഫീസിൻ്റെ സെൻട്രൽ, അവിടെ കേന്ദ്ര ഓഫീസിൻ്റെ കൽക്കത്തയിലുള്ള ഓഫീസിൻ്റെ മുകളിലെ 2 നിലകൾ തീ പിടിക്കുന്നു. അവിടെയാണ് എന്ത് വെച്ചിട്ടുള്ളത്, ഈ പെട്ടികളൊക്കെ വെച്ചിട്ടുള്ള ഒക്കെ കത്തിപ്പോയി. ഇനിയൊരു റിവ്യൂവിന് പോലും സാധ്യമില്ല. വാരാണസിയിൽ മോദി ജയിക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതിനെക്കുറിച്ച് പെറ്റീഷൻ ഇപ്പോഴും കോടതി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കോടതി എന്തെച്ചാൽ ഈ അട്ടിമറികൾക്കുള്ള തെളിവുകൾ കൊണ്ടുകൊടുത്തിട്ട് പോലും ഇതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ചില കോടതിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ, ഇവിടെ ആരാണ് കുറ്റം ചെയ്തതെന്ന് ചോദിച്ചാൽ കോടതി കൂടെ ചേർന്നാണ് കുറ്റം ചെയ്തതെന്ന് പറയേണ്ടി വരും. ഞാൻ ഇതുകൊണ്ട് എന്താച്ചാൽ, ഈ ഇപ്പോൾ കോടതി എടുക്കാൻ പോകുന്ന നിലപാടുകൾ നിർണായകമാണ്. ഇതിൻ്റെ വിജയപരാജയങ്ങളുടെ ഒരു ഘടകം അത് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ കേസ് വന്നു, കേസ് എടുത്തു, ഇന്നിപ്പോൾ കേസ് എടുത്തു. പക്ഷേ കേസെടുത്തിട്ട് കോടതി എന്താ ചെയ്തത്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പദവി ഫ്രീസ് ചെയ്യാനോ, നീ തൽക്കാലം പുറത്തേക്ക് ഇടണ്ട, പക്ഷേ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാനുള്ളൊരു അവകാശമില്ല എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും. താൽക്കാലിക അന്വേഷണം തീരുന്നവരെന്താണ് മാറി നിൽക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്തതാണ്. പിന്നെ കോടതി തന്നെ എന്ന് പറഞ്ഞു, ഫോം 6 ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് ഇതനുവാദം കുറിച്ച് കോടതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അപ്പോൾ കോടതിയുടെ മുകളിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ കോടതി എന്താണ് ഇതിൽ പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഇഞ്ചക്ഷനോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നതാണ്, ഈ നീട്ടിക്കൊണ്ടുപോകാം, അതിലൂടെ വേണമെങ്കിൽ തണുപ്പിക്കാം, ഇനി അതുമല്ലെങ്കിൽ ഈ അവസാനം ഈ അകത്തെ പുഴുക്കുത്ത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ നീക്കുപോക്കിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിലപാടുകൾ തിരുത്താൻ, അല്ലെങ്കിൽ കൃത്യമായിട്ടും ആ നിലക്കുള്ളൊരു കാഴ്ചപ്പാട് സി ജെ പി അല്ലെങ്കിൽ ഈ പാർട്ടികളോ നമ്മുടെ ഈ യുവതുർക്കികൾ അവരെ ആ കാഴ്ചപ്പാട് അവർക്കുണ്ടാവുകയും അത്തരത്തിൽ നിലപാടുകൾ പിന്നെ തിരുത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയമുണ്ടാകുന്നുള്ളൂ. രണ്ടേ മനുഷ്യടുത്ത് പരമ്പരാഗത പാർട്ടികൾ, ഈ പരമ്പരാഗത പാർട്ടികൾ അവരുടെ പരമ്പരാഗത സമര രൂപങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരേണ്ടി വരുന്നതാണ്. മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പാർട്ടികളുടെ നിലപാട്, കോടതി അതരം വ്യവസ്ഥകൾ, ഇതിനെ എങ്ങനെയാണ് റിഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് പോയാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഫെഡറലിസത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ശുഭകരമായൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഈ ജുഡീഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നരിമാൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹമുള്ളത്. ഇന്ദിരാ ജയ്സ്വാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചില നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നോ നിലയായിട്ടോ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഉജ്വൽ ബയാൻ എന്ന് പറയുന്ന കക്ഷി തൻ്റെ ഒരു പ്രസംഗത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹം കൃത്യമായിട്ട് ഇത് എസ് ഐ ആർ എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ നടന്ന നടപടിക്രമങ്ങൾ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു കോൺസെൻസാണ്. ആ കോൺസെൻസിനെ ഉയർത്തിപ്പിടിക്കാനും അതിവിടെ സ്ഥാപിക്കാനും പറ്റിയാൽ ഈ സമരം വിജയിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് തോന്നുന്നത് ഒന്നാം സമരത്തേക്കാൾ ശക്തമാണ് ഈ രണ്ടാം സമരം. മാത്രമല്ല കുറച്ചുകൂടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കോസിൻ്റെ പേരിലാണ് അത് നടക്കുന്നത്. അത് ജനകീയമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പഴയതുപോലെ പിടിച്ചു നിൽക്കാനൊന്നും ചെയ്യില്ല, കഴിയില്ല. എന്തായാലും അത് ജനകീയമായൊരു സമരമായി മാറുകയും ഈ രാജ്യത്ത് വിജയിക്കുകയും ചെയ്യട്ടെ. ആ രീതിയിൽ ഈ ഈ രാജ്യത്തിൻ്റെ പഴയ പ്രതാപം, അതിൻ്റെ ഡെമോക്രസി, അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്.
1: കുറേ കൂടി ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ അവർ പോയിട്ടുള്ളത്. പിന്നെ എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്?
2: അത് സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ ഈ എസ് ഐ ആർ ഇതിലെ ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടി 13 കോടിയോളം വോട്ടർമാരെ വെട്ടിയിട്ടാണ് എസ് ഐ ആർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ആ 13 കോടിയോളം വോട്ടർമാർ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ പൗരാവകാശമാണ് 13 കോടി ആളുകളുടെ പൗരാവകാശമാണ് ഇവിടെ തടയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പം ഈ പാറ്റകളുടെ വരവ്, രണ്ടാമത്തെ വരവ് എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഗ്യാനേഷ് കുമാറെ പുറത്താക്കണമെന്ന് മാത്രമല്ല, അയാളുടെ അതൊരു ക്രൈമിന് ഒരു ശിക്ഷിക്കുകയും വേണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ 2023 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമുണ്ടല്ലോ, ഇവരെ ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷണറെ പിന്നെ നിയമിക്കാനുള്ള അത് പുനഃസ്ഥാപിക്കണം എന്നാ പറയുക, അത് ഒഴിവാക്കിയിട്ട് എന്നിട്ട് പഴയ പാറ്റേൺ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ ഇവിടെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ ഈ സമൂഹം ചെയ്യേണ്ടത് ഈ പിന്നെ പാറ്റകളോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായി സമര പോരാട്ടങ്ങൾക്ക് നിൽക്കണം എന്നാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സാംസ്കാരിക രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളടക്കം പല രീതിയിലുള്ളൊരു മൗനം അവലംബിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ ജുഡീഷ്യറിയും അതുപോലുള്ള സംഗതികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ബ്യൂറോക്രസി ആവട്ടെ, ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇപ്പോൾ അവർ നിശബ്ദരാണ്, ഇതിനെക്കുറിച്ച് പറയുന്നില്ലത്. സ്വാഭാവികമായിട്ട് കുട്ടികളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് അവർ അവിവേകം യഥാർത്ഥത്തിൽ നീതിക്കും അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ, ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ സമൂഹം ഉള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ മഹറൂഫ് റസാഫി എന്ന് പറഞ്ഞൊരു ഇറാഖി കവി, അറബി കവിയുണ്ട്. അപ്പോൾ ഈ 1920കളിൽ ഇറാഖ് പിന്നെ കൊളോണിയൽ ശക്തി പിടിച്ചെടുത്ത സമയത്ത് ആളുകളെല്ലാവരും ശക്തമായിട്ട് ഇളകി വശായി, അതായത് ഇവരെല്ലാവരെയും പിന്നെ വൈദേശികരെ പുറത്താക്കണം എന്ന് പറഞ്ഞു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുകൾ ശക്തമാണ്, സമരരംഗത്തൊക്കെ ഉണ്ട്. അപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരൊക്കെ ഉണ്ട്, ഇവരൊക്കെ എന്തെങ്കിലും പറയട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വിദ്വേഷം, പ്രകടമായി. എന്നിട്ട് ഒരു കവിത, ഇപ്പം പിന്നെ യാക്കോമിലാത്തക്കല്ലമോ ഇന്നൽ കലാമം മുഹറം, ജനങ്ങൾ നിങ്ങൾ മിണ്ടരുത് കാരണം സംസാരിക്കുക എന്നുള്ളത് ഹറാമാണ്. പിന്നെ നാമു വലാത്തസ്തേക്കുള്ളൂ മാ ഫാസ ഇല്ലെന്ന് പോകുമ്പോൾ നിങ്ങൾ ഉറങ്ങുക, ഒരിക്കലും ഉണരരുത് കാരണം ഉറങ്ങുന്നവർ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് അവരെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു കവിത ഉണ്ട്. ശരിക്കും വെച്ചാൽ അതൊക്കെ അങ്ങനത്തെ ഒരു വൈകാരികമായ ഒരു സംഗതി ഇപ്പം ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ചില സിനിമാ നടന്മാരൊക്കെ ഈ രംഗത്തൊക്കെ കൂടി കൊടുക്കുന്നതും അവർ അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്നാൽ മറ്റുള്ള ആളുകളൊക്കെ മൗനം അവലംബിക്കുകയും ചെയ്യുന്നു. ആരോ ഒരാളിപ്പം ഇന്നലെങ്ങാനും അങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ അതിൽ എതിർ ശബ്ദം വന്നപ്പോൾ അദ്ദേഹം ഒരു പിന്നെ ഒരു സൈലൻ്റ് ആവുകയും ഞാൻ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഉൾവലിയുന്ന ഒരവസ്ഥ ഒരു ഹിന്ദി സിനിമാ നടൻ്റെ ഒരു സംസാരം കേട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ആളുകൾ മുഴുവൻ ഇറങ്ങി ഈ പാറ്റകളോടൊപ്പം നിന്ന് ശക്തമായി ഈ ഒരു അനീതിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഈ കമ്മീഷണർ വളരെ നിസ്സാരമായൊരു കാര്യമൊന്നല്ലല്ലോ ചെയ്തത്. കാരണം 10 മാസത്തിനിടയിൽ 14 വിയോജിപ്പുകളാണ് സഹ കമ്മീഷണർമാർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ അതൊന്നും ഒന്നും ഗൗനിക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തീരുമാനമെടുക്കുന്ന ഈ മൂന്നാളുകളുടെ സമിതിയാണ്. മൂന്നാളുകളുടെ സമിതി ഒരുമിച്ചെടുക്കുന്നതാണ് തീരുമാനം. അതിൽ മൂന്നാളുകളുടെ തീരുമാനം ഒരേ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സമിതിയുടെ പ്രത്യേകത. എന്നിട്ട് പോലും രണ്ടാളുകളുടെ അഭിപ്രായങ്ങളെയോ നിർദ്ദേശങ്ങളെയോ ഗൗനിക്കാതെ ശക്തമായി ഈ ജ്ഞാനേഷ് കുമാർ മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിൽ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിൽ അയാൾ നോമിനേറ്റ് ചെയ്ത ചില ശക്തികളുടെ കരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിക്കും ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പാരമ്പര്യവും എന്നൊക്കെ പറയണത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരവസ്ഥയാണ്. നമുക്കറിയാമല്ലോ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അപ്പോൾ ആ ഒരു നിഷ്പക്ഷതയിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഈ സമര പോരാട്ടങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ സാഹചര്യവും കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മൗനമായിരിക്കാതെ അതിശക്തമായി പാറ്റകളോടൊപ്പം ചേർന്ന് ഈ സമര പോരാട്ടത്തിൽ ഇറങ്ങണം എന്ന നിർദ്ദേശമാണ് എനിക്ക് ആ കൂട്ടത്തിൽ ചേർത്ത് വെക്കാനുള്ളത്.
1: നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം അത് തിരിച്ച് വരാനുള്ള പ്രത്യാശകളാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. പിന്നെ നമ്മളൊരു മറ്റൊരു വിഷയത്തിലേക്ക് പിന്നെ കടക്കുകയാണ്. നമുക്കറിയാം ഈ അടുത്ത് പിന്നെ ഫ്ലൈ ദുബായ് വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരുപാട് നിരപരാധികളുടെ യാത്രക്കാരുടെ ജീവൻ പിന്നെ അപഹരിക്കാൻ സാധ്യതയാകുന്ന തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം, അപലപനീയമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പിന്നെ ഒരുപാട് യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഒരു കുറ്റകൃത്യം നടത്തിയ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള അത് കൃത്യമായ അന്വേഷണം നടക്കുകയും അവരെ കണ്ടെത്തുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുക എന്ന എല്ലാവരുടെയും ആ ഒരു പിന്നെ മനോഭാവം ഉണ്ടാകുമ്പോഴും അവിടെ പ്രത്യേകമായി കൊണ്ട് പിന്നെ ഒരു മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതൊരവസരമായി ഉപയോഗപ്പെടുത്താൻ സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ആ ഒരു വിഷയത്തിനോട് പ്രതികരിക്കാനുള്ളത്?
0: അല്ല, ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായെന്ന് വെച്ചാൽ വിമാന റാഞ്ചൽ നടന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു വിമാന റാഞ്ചൽ നടന്നാൽ ഈ റാഞ്ചിയെ ആൾ ചില ഡിമാൻഡുകൾ വെക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിമാൻഡും നമുക്ക് വായിക്കാൻ പറ്റും എന്താണ് റാഞ്ചലിൻ്റെ പിറകിലുള്ള കാരണമെന്നുള്ളത്. അത് ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്ല തടവുകാരെയും വിടണമെന്നായിരിക്കാം, അല്ലെ എനിക്ക് 1000 കോടി എന്ത് ചെയ്യണം കിട്ടണം എന്നുള്ളതായിരിക്കാം, എന്തോ ആവാം. അപ്പോൾ അത് വ്യക്തിപരമാണോ രാഷ്ട്രീയമാണോ മതമാണൊക്കെ പുറത്തു വരും. ഇവിടെ റാഞ്ചൽ നടന്നില്ല, സ്വാഭാവികമായും ഇദ്ദേഹത്തെ പിടിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കിട്ടേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ സംബന്ധിച്ചോളം ലഭ്യമല്ല. ഇതുകൊണ്ട് തന്നെ ഇത് ദുരൂഹതകൾ ബാക്കി വയ്ക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ റാഞ്ചാൻ ശ്രമിച്ച വ്യക്തി മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ആണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കേട്ടാൽ തോന്നുന്നത് എന്താണ്, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിമാനം റാഞ്ചാലെ ശ്രമമുണ്ടായി, അതൊരു മുസ്ലിം ചെയ്തിരിക്കുകയാണ് എന്നുള്ള തോന്നലാണ്. നമുക്ക് ചരിത്രം നോക്കിയറിയാം 1000-ൽ റാഞ്ചലുകൾ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് 912 ഒന്ന് ആദ്യം എന്ന് പറയുന്നു, എന്തായാലും 42 മാൾട്ടയിൽ എന്താണ് നടന്നത്, ഒഫീഷ്യലി തന്നെ രേഖപ്പെടുത്തപ്പെട്ട മറ്റേ ബ്രാഞ്ചിലാണ്. ഈ 968 മുതൽ 72 വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഹൈജാക്കിംഗ് ആണ്. അന്ന് 350 വിമാനങ്ങൾ ഈ നാരഞ്ച് കുളത്തിൽ എത്തിയിട്ടുണ്ട്, റാഞ്ചിയിട്ടുണ്ട്. 130 140 അമേരിക്കൻ വിമാനങ്ങൾ അന്ന് റാഞ്ചി. പക്ഷേ ഇതൊക്കെ എടുത്ത് നോക്കിയറിയാം അതിൽ മെജോറിറ്റിയും ഈ ഇതിലൊക്കെ പൊളിറ്റിക്കൽ കോസാണ്, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണ്. അപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ക്യൂബൻ ഇഷ്യൂ കത്തി നിന്നിരുന്ന സമയമായിരുന്നു അന്ന്, ഈ വിമാനങ്ങൾ പലതും കൊണ്ടിട്ട് ക്യൂബയെ കൊണ്ടുപോയിട്ടാണ് ഇറക്കിയതെന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഇപ്പം ഇതുകൊണ്ട് തന്നെ പിന്നെ കുറേ ഉള്ളത് വ്യക്തിപരമാണ്, എന്നുവെച്ചാൽ ക്യാഷിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ അപൂർവമായിട്ടേ മതസംഘടനകളോ അല്ലെങ്കിൽ ഈ പറയുന്ന മതാന്ധത വാഹിച്ച വ്യക്തികളോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി അതിനേക്കാൾ ആലോചിച്ച് നോക്കൂ, മൊസാദിൻ്റെയും CIA യുടെയൊക്കെ കരങ്ങളാണ് പല റാഞ്ചലുകളിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് സത്യമായി നിലനിൽക്കെ ഈ ഒരു സംഭവത്തെ മുസ്ലിം ലോകത്തിൻ്റെ മേൽ കടന്നാക്രമിക്കാനുള്ള ഇതാക്കേണ്ട ഒരാവശ്യവുമില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ച രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരുപാട് ദുരൂഹതകൾ എന്ത് ചെയ്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത് എന്താ വെച്ചാൽ ഈ വിമാനം റാഞ്ചപ്പെട്ട അല്ലെങ്കിൽ അതിന് ശ്രമിക്കപ്പെട്ട വിമാനത്തിൽ വേറെ രണ്ട് പൈലറ്റുമാരുണ്ടാകുന്നു. അവർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ വിമാനം പറത്തി സുഖമായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരത് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. രണ്ടി പറയുന്ന ഒമാനി, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയെന്നുള്ളത് എന്താണ് ഇപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠനവും മറ്റു കാര്യങ്ങളും, അദ്ദേഹം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി തീരെ പഠിക്കാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജോലിയിലേക്ക് ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമാറും മറ്റൊരു ദേശക്കാരനാണ്, ഇപ്പോൾ ദുബൈൻ്റെ ഫ്ലൈറ്റാണുള്ളത്, കിട്ടുമെന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് എന്താണ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ റാഞ്ചപ്പെട്ടതിന് ശേഷം രണ്ടാമത് കൊണ്ടുപോകാൻ ഏറ്റവും അടുത്ത സ്ഥലം പറഞ്ഞ ടെല്ലവീവാന്നാണ് പറയുന്നത്, ഇസ്രായേൽ തന്നെ ഇരുന്നു. അതിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അത് ആദ്യം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, പിന്നെ അവസാനം സൗദി അറേബ്യ കൊണ്ടിട്ട് ഇറക്കാൻ നോക്കുന്നു, ആദ്യം പെർമിഷൻ കിട്ടാതിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു നാടകം കളിക്കപ്പെട്ടതെന്നുള്ളത് എന്താണ്, അതിനെക്കുറിച്ച് ദുരൂഹത വന്നു. പിന്നെ ഇതിൻ്റെ ഒരു സമയം, അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺസ്പിറസി ഇന്ത്യക്കാരോ മലയാളികളോ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയൊന്നുമല്ല, അത് വേൾഡ് വൈഡായിട്ടുള്ള ചില നരേറ്റീവ്സ് എന്താണ് രൂപപ്പെട്ടതാണ്. ഇത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്, അതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം, ഇത് മറ്റേ ഇസ്രായേലിൽ അതുപോലെ യുദ്ധം ഒരുമാതിരിപ്പെട്ട ഒരു അവസ്ഥയിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു മാസ് ഇമോഷണൽ ഈ പിന്നെ എന്താ അവർക്കൊരു അനുകൂലമായ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് ഒക്കെ. പക്ഷെ ഇതിനേക്കാൾക്ക് ഗൗരവമുള്ളൊരു ഇതെന്നുവെച്ചാൽ ഒരു സംഘടനയും രംഗത്ത് വന്നിട്ടില്ല. മറ്റേതിപ്പോൾ ഒരു സാധാരണ വിമാന റാഞ്ചിൽ നിന്നാൽ അഭിമാനത്തോടെ എന്തു ചെയ്യും, ഇത് ഞങ്ങൾ നടത്തുന്ന, നമുക്കറിയപ്പോൾ 9/11 വന്നപ്പോൾ പോലും എന്താണ് ഞങ്ങളെ നടത്തിയെന്നിട്ട് അൽക്കോ ഇത് വന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ല, ഇപ്പോൾ ഗാസ കത്തി നിൽക്കുന്ന സമയം നിൽക്കുക, അപ്പോഴാണ് നടന്ന മറ്റേ ഇത് നടക്കുന്നത് വെച്ചാൽ അതൊരു അങ്ങനത്തെ ഒരു കാരണമുണ്ട് എന്ത് ചെയ്യാൻ പറയുന്നത്, അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഇമോഷണൽ മൊബിലൈസേഷന് വേണ്ടി നടത്തിയൊരു ശ്രമമാണോ എന്ന ദുരൂഹത അവിടെ നിൽക്കുന്നു. ആ രീതിയിൽ ലോകത്തൊക്കെ എന്ത് ചെയ്യുന്നു, ചർച്ചകൾ നടക്കുന്നു. പക്ഷെ നമ്മളിവിടെ പെട്ടെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് മുസ്ലിം കക്ഷി പെട്ടിരിക്കുന്നു, മുസ്ലിങ്ങൾ അവർ നടത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ അപലപിക്കാറില്ല. പിന്നെ എല്ലാ ഈ ടെററിസ്റ്റ് അറ്റംപ്റ്റുകളുടെയും പറയിൽ മുസ്ലിങ്ങളാണ് ഉണ്ടാകാറുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് ഇയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാമോ ഈ ഇപ്പോൾ 9/11 സംഭവത്തിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വ്യക്തതയില്ല. ഇപ്പോൾ ശ്രീലങ്കയിലെ സ്ഫോടനങ്ങളുണ്ടായി, ആ സമയത്ത് എന്ത് ചെയ്തു, അത് നേരെ മുസ്ലിങ്ങളുടെ മുകളിലേക്ക് ചാർത്തപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു, അവിടുത്തെ തന്നെ പോലീസ് ചീഫ് ഉണ്ടാക്കിയ നാടകമായിരുന്നു അതെന്നുള്ളതും, അതിനുവേണ്ടി ചില ആളുകളെ കരുക്കളാക്കുകയായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തു പുറത്തു വരുന്നു. മക്ക മസ്ജിദിൻ്റെയും മലഗാവിലൊക്കെ നടക്കുന്ന സ്ഫോടനങ്ങൾ അതൊക്കെ വെളിപ്പെടുന്ന സമയത്ത് മുസ്ലിങ്ങൾ അതിൽ നിരപരാധികളാണെന്ന് പറയുന്നു. ഇപ്പോൾ കേരളത്തിൽ വരെ നമ്മുടെ ചാലക്കുടി എന്താണ് നടന്ന സംഭവത്തിൽ ആദ്യം തന്നെ അക്യൂസ്ഡ് ആകുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷേ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 5-8 മണിക്കൂറായപ്പോഴേക്ക് കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ കയറി ഇങ്ങനെ അതിനൊക്കെ സോറി, ഞങ്ങൾ കക്ഷികളുടെ ചിലർ ചെയ്തിരിക്കണു, അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് പറയേണ്ട ഒരവസ്ഥയൊന്നുമില്ല. കാരണം ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സാധാരണമായ സംഭവങ്ങളാണ്. ഇതിലൊന്നും തന്നെ മുസ്ലിങ്ങൾ മാത്രമായിട്ട് കക്ഷി ചേരുന്നവരോ മുസ്ലിങ്ങൾ മാത്രമായിട്ട് നടത്തുന്നവരോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ അപ്പോളജറ്റിക്കായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, അതായത് ഒരു മുസ്ലിം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ, ഇത് മാത്രമല്ല MDMA കേസിൽ പിടിച്ചാലും ശരി, ബലാത്സംഗം നടത്തിയാലൊക്കെ ശരി, അത് സമുദായമാണ്, അല്ലെങ്കിൽ സമുദായം മൊത്തം അതിന് ഉത്തരം പറയേണ്ടതാണ്. എന്നാൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടൊരു വ്യക്തി അത് നടത്തിയാൽ അദ്ദേഹം ഒരു വ്യക്തി മാത്രമാണ്, അത് സമുദായത്തിന് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല. ഈ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ, കാരണം ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നതാണ് പൊതുവെ നരേറ്റീവ്. എന്തായാലും നമ്മൾക്ക് തോന്നിച്ചാൽ ഇതിലെന്തായാലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അനാവശ്യമായി മുസ്ലിങ്ങളിങ്ങനെ മാപ്പ് പറയേണ്ട ഒരു ഇത് നിർത്തണം. കാരണം അത് ആ വ്യക്തിയിലേക്ക് ചുരുക്കേണ്ട കാര്യം മാത്രം. ഇപ്പോൾ ഈ അടുത്തത് ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ഒരു മലയാളിയൊരു ചെറുപ്പക്കാരൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗൾഫ് നാടുന്നതാണ് എന്ന് തോന്നുന്നു, അത് ഇന്ത്യയിൽ എനിക്കറിയില്ല, പിന്നെ മലയാളിയാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ മറ്റേ ഡോറ് തുറന്ന് പുറത്തേക്ക് ചെയ്യാൻ കൊണ്ട് ശ്രമിച്ചു. സത്യത്തിന് കക്ഷിക്ക് എന്താണ് മനോവിഭ്രാന്തി സംഭവിച്ചതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ നരേറ്റീവ് എന്താണ്, ഇത്രയും യാത്രക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം ടെററിസ്റ്റ്, മലയാളി ടെററിസ്റ്റ് എന്താണ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് ഭാഗ്യത്തിന് എന്ത് ചെയ്യില്ല, അത് കത്തിയില്ല. കക്ഷിക്ക് നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കുടുംബത്തിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും മറ്റേ തെളിവുകളൊക്കെ ഹാജരാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലെന്തായാലും നമ്മളിങ്ങനെ ഈ രീതിയിൽ സമുദായത്തിൻ്റെ മുൻപിൽ, രാഷ്ട്രത്തിൻ്റെ മുൻപിൽ, ലോകത്തിൻ്റെ മുൻപിൽ എപ്പോഴും അപ്പോളജറ്റിക്കായി നിൽക്കുന്ന ഒരവസ്ഥ അവസാനിപ്പിക്കണം. അഭിമാനത്തോടെ ഈ മതം അതിൻ്റെ ഒന്നും ഭാഗമല്ല, ഇത് ഈ മതം അതിൻ്റെ വക്താക്കളല്ല, ഈ മതത്തിൽ അങ്ങനെ ഒരാശയമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി മതത്തിലെ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തികൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇങ്ങനെ എപ്പോഴും മുസ്ലിങ്ങൾ ഇങ്ങനെ മാപ്പ് പറയേണ്ടവരാണ് എന്നുള്ള ഒരു ജനറേഷനെ പിന്നെ ഒരിക്കലും അപലപിക്കാറില്ല. ഇത് ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് എല്ലാത്തിലും മുസ്ലിങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ തീവ്രവാദികളാണ്, ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനോട് ചേർന്ന് പറയാനുള്ളത്?
2: ഇപ്പോൾ കേരളത്തിലെ മലയാള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് നിസ്കരിക്കാൻ എണീറ്റു സഹ പൈലറ്റ്, നിസ്കരിക്കാൻ എണീറ്റു എന്നാണ്, നിസ്കരിക്കാൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ പ്രയറിന് എണീറ്റു, അതായത് പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന, ഇസ്ലാമിക വേഷവിധാനങ്ങൾ ധരിച്ച് ഇസ്ലാമികപരമായ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം ബാഡാണ് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ ഇസ്ലാമോഫോബിക്ക് അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു കൾച്ചർ എന്താണെന്നുള്ള അറിയാം. ഇപ്പോൾ ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് പിന്നെ ശരി, ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിമാണല്ലോ, ഇസ്ലാമാണല്ലോ. അപ്പോൾ ഇസ്ലാമിലെ കോടിക്കണക്കിന് ആളുകൾ ജീവിച്ച് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അവരുടെ ശൈലിയും സംസ്കാരവും ഒക്കെ ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല ആളുകളും ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇസ്ലാമിക് കൾച്ചറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സ് കൺവേർട്ട് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്ത് എങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചാലും നമുക്കറിയാലോ, ഇപ്പം ഈ ലോകത്തുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഓരോന്നും എടുക്കുക, എന്നിട്ട് ഇസ്ലാമിനെതിരെ ഇവർ ഉപയോഗിക്കുന്ന എല്ലാ വിമർശനങ്ങളും ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മറ്റു പ്രത്യയശാസ്ത്രത്തിൻ്റെ നേർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭസ്മായി പോവും. അങ്ങനത്തെ ഒരു സംഗതി ലോകത്ത് ഉണ്ടാവില്ല, ഒരു അടയാളം പോലും ഉണ്ടാവില്ല. അത്രമാത്രം ആക്രമണങ്ങളാണ് ശരിക്കും ഇസ്ലാമിനെ ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അത് വളർന്നുകൊണ്ടിരുന്നു. ഇന്നാ നഹ്നു നസ്സലന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറഞ്ഞത് വളരെ ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടിയും വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് പിന്നെ അങ്ങനെ ഒരു മാപ്പാക്കുന്ന ഒരു ശൈലി സ്വീകരിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ലോകത്ത് ഇപ്പം പിന്നെ ഇസ്ലാമിലെ യുദ്ധങ്ങൾ എടുത്തു നോക്കിയാലും ഒരു ശത്രുവാണെങ്കിൽ പോലും അവരോട് എങ്ങനെ പെരുമാറണമെന്നത് കൃത്യമായ ഒരു പിന്നെ നിയമങ്ങളുള്ള ഒരു ദർശനമാണ് ശരിക്കും ഇസ്ലാം. ഇപ്പോൾ നമുക്കറിയാം ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ഫലസ്തീനിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും കൊന്നെടുത്തി കൊണ്ടിരിക്കുക. അപ്പോൾ 70,000-ത്തിലധികം ആളുകൾ അവർ കൊന്നു. അതൊന്നും എന്തല്ല, ടെററിസം അല്ല, ഭീകരവാദമല്ല. അവിടെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ പിന്നെ ഷീല ടോമി എന്ന് പറഞ്ഞ എഴുത്തുകാരി മലയാളത്തിൽ വളരെ രസകരമായിട്ട് അതൊരു നോവലായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെ പ്രയാസങ്ങളെ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സംഗതിയാണ് അവിടെയുള്ള വേദനകൾ. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പേനയുന്തുന്ന അതേപോലെയുള്ള സംസാരിക്കുന്ന അനാവശ്യമായി ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്ക് ഗാസയിലുള്ള വംശഹത്യയെ ന്യായീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ന്യായീകരിക്കുന്ന ആളുകളാണ്. ഇവരാണ് ഏതെങ്കിലും സമയം ചെറിയൊരു വിഷയം വെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കെതിരെ വരുന്നത് എന്നത് തന്നെ എത്രമാത്രം ബാലിശമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. വളരെ ഭീകരമാണ് ഇത്തരം ആളുകളുടെ മനസ്സ് എന്ന് നമുക്ക് ശരിക്കും അവരുടെ ശൈലി കണ്ടാൽ തന്നെ മനസ്സിലാവും.
1: എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ അസ്മാഉൽ ഹുസന അർറഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്. അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുർ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിൽ അധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായി കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലുദുല്ലാഹ് അവിദുർറഹ്മാൻ അയ്യാമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായി കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നില്ല, മതനിഷേധി എന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. ഈ പകലിൽ, പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും, വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ലശൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ്, എല്ലാത്തിലും എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു, വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗൂ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത, മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്ത് വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, നിങ്ങളെന്താ പറയുക? ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇല്ലാന്ന് പറയല്ലേ. ആ ഇതുപോലെ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ, കാരുണ്യമുള്ള, കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു 100 റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത് ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത്, കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസൻ, ഇർഹമു മം ഫിൽ അർദ് ഇർഹമുക്കും മം ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അർറഹ്മാൻ കാരുണ്യവാൻ, അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽഹികമി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നീ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്താ അത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
4: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
5: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമപഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്ക് വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ യുഗചരിതം അഖബ ഉടമ്പടികൾ പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1 രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി അവതരണം സിദ്ദീഖ് സുലാഹി
3: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അഖബ ഉടമ്പടികളാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ഹജ്ജിന് വരുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുമായിരുന്നു. അവരുടെ താമസസ്ഥലങ്ങളിൽ പോയി അവിടുന്ന് അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കാനായി സഹായിക്കാൻ ആരുണ്ടെന്നും അതിനായി അഭയം നൽകാൻ ആരെങ്കിലുമുണ്ടോ എന്നും ചോദിക്കുകയും അതിന് തയ്യാറുള്ളവർക്ക് സ്വർഗമുണ്ടായിരിക്കുമെന്ന് സന്തോഷവാർത്ത നൽകി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒറ്റയും തെറ്റയുമായി പലരും ഇസ്ലാമിലേക്ക് കടന്നുവരാൻ തുടങ്ങി. യസരിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മദീനയിൽ നിന്നും കുറച്ചുപേർ ഇസ്ലാം സ്വീകരിച്ചു. അവർ അഖബ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്യുകയുണ്ടായി. ഇതാണ് ഒന്നാം അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അതിൽ ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ 12 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ലെന്നും ഞങ്ങൾ മോഷണം നടത്തുകയില്ല, ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ദാരിദ്ര്യഭയത്താൽ കൊല്ലുകയില്ല, ഞങ്ങൾ അപവാദ പ്രചരണം നടത്തുകയില്ല, നല്ല കാര്യങ്ങളിൽ നബിയോട് അനുസരണക്കേട് കാണിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഈ കരാറുകൾ ശരിയാംവിധം പാലിക്കുന്നതായാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നും ഇതിൽ നിന്ന് വല്ലതും ഓടിവെക്കുന്ന പക്ഷം നിങ്ങളുടെ കാര്യം അല്ലാഹു തീരുമാനിക്കുന്നതാണെന്നും അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഒന്നാമത്തെ അഖബ ഉടമ്പടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടത്തോട് കരാറെടുക്കുകയും ചെയ്ത ആ കൊച്ചു സംഘത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള മതനിയമങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നതിനായി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു.

0: തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ കൂടെ യസരിബിൽ നിന്നും വന്ന മറ്റ് ആളുകളുമുണ്ടാകുമല്ലോ. അവരുടെ കൂടെ തന്നെ അന്ന് രാത്രി ഉറങ്ങി. രാത്രിയുടെ മൂന്നിലൊന്ന് പിന്നിട്ടപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച ആ സ്ഥലത്തേക്ക് ആരുമറിയാതെ പുറപ്പെട്ടു. ചെറിയ കുരുവികളെപ്പോലെ പാത്തും പതുങ്ങിയും ഞങ്ങൾ നബിയുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ അക്കബായിൽ വെച്ച് നബിയും ഒരു സംഘവും ഒരുമിച്ചുകൂടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അറിയാതെ പാതിരാവും പിന്നിട്ട നേരത്ത് അവർ സംസാരം തുടങ്ങി. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചില കരാറുകൾ സ്വകാര്യമായി എടുത്തു. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങളോട് കരാർ ചെയ്യുകയാണെന്നും നിങ്ങൾ നൽകുന്ന കരാർ ഞങ്ങൾ സ്വീകരിക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുക്കേണ്ട ഉടമ്പടി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞുകൊടുത്തു. നിങ്ങൾക്ക് ഉന്മേഷമുള്ളപ്പോഴും അലസതയുള്ളപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കണമെന്നും എന്നെ അനുസരിക്കണമെന്നും ഞെരുക്ക എളുപ്പ സമയങ്ങളിൽ നിങ്ങൾ ചെലവഴിക്കണമെന്നും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നും അള്ളാഹുവിനു വേണ്ടി സംസാരിക്കാമെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും പേടിക്കില്ലെന്നും ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ ശരീരത്തെയും ഇണകളെയും സന്താനങ്ങളെയും പ്രതിരോധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങൾ എന്നെ സഹായിക്കുമെന്നും നിങ്ങൾ എന്നെ പ്രതിരോധിക്കാമെന്നും നിങ്ങൾ എനിക്ക് കരാർ ചെയ്യുവീൻ. ഇപ്രകാരം ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് സ്വർഗമുണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ അവർ എല്ലാവരും നബിയുടെ അടുത്തേക്ക് ചെന്നു. ഈ പറഞ്ഞ എല്ലാ കരാറുകളും അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഉടമ്പടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജറക്ക് വഴിയൊരുക്കിയത്. ഇൻഷാല്ലാഹ് പ്രവാചക ചരിത്രം തുടർന്ന് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നുള്ള അക്കബയുടെ ഉടമ്പടികൾ എന്ന ഭാഗം അവതരിപ്പിച്ചത് സിദ്ദീഖ് സൊലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ചരിത്ര വിവരണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കേൾക്കുന്നത്. അവതരണം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
1: പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്തുന്ന ഈ തുടർ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചതാരി എന്ന അഡ്രസ്സിൽ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ദാരുണമായി വധിക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ ഇറാഖിലെ ജനതയാണ്, വിശിഷ്യ കൂഫക്കാരാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചതിന് പിന്നിൽ എന്നതിൻ്റെ തെളിവായി മുസ്ലിം ഇബ്നു അഖീൽ എന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ

0: സഹോദരപുത്രൻ കൂഫക്കാരുടെ കയ്യാൽ വധിക്കപ്പെട്ടത്. അവർ അദ്ദേഹത്തെ അപമാനിക്കുകയും ചതിക്കുകയും ചെയ്തത് ഇവിടെ കഴിഞ്ഞ പംക്തിയിൽ മനസ്സിലാക്കി. താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് മുസ്ലിം ഇബ്നു അഖീൽ തൻ്റെ സന്ദേശം ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസിലൂടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് നൽകി അയച്ചിരുന്നു. കൂഫക്കാർ ചതിയന്മാരാണ്, അതുകൊണ്ട് എവിടെയാണോ നിങ്ങളും കുടുംബവുമുള്ളത് അവിടെ നിന്ന് മടങ്ങിക്കൊള്ളുക എന്ന മെസ്സേജ്, സന്ദേശം. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ഇറാഖിലേക്ക് വരൽ അനിവാര്യമായിരുന്നു. അതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞു, മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുമയുടെ മക്കൾ തങ്ങളുടെ പിതാവ് ചതിപ്രയോഗത്തിലൂടെ കൂഫക്കാരാൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പിതാവിന് വേണ്ടി പ്രതിക്രിയയും പ്രതികാരവും നിർവഹിക്കുവാൻ അവർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ സമ്മർദ്ദം ചെലുത്തി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവും അപ്പോൾ ഇറാഖിലേക്ക് ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്ന്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാവുക എന്ന ഒരു സുവിശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇവിടെ ജീവിച്ച നാളിൽ അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതനായി വിഷമം പ്രകടിപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തിരുനബിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജിബ്രീൽ വന്നു ഹുസൈൻ വധിക്കപ്പെടുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ഏതൊരു മണ്ണിലാണോ ഹുസൈൻ വധിക്കപ്പെടുക ആ മണ്ണ് പോലും കാണിച്ചു തന്നു, അതിലുള്ള വിഷമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ പല റിവായത്തുകളും കാണാൻ സാധിക്കും. ഏതായാലും ഒരു രക്തസാക്ഷിത്വം ഹുസൈന് വിധിക്കപ്പെട്ട സ്ഥലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം അത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് തൻ്റെ യാത്ര തുടർത്തുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്, അബൂ സഈദ് ഇൽ ഖുദ്രി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ തുടങ്ങി മഹാത്തുക്കളെല്ലാവരും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുറപ്പാടിൽ അനിഷ്ടമുള്ളവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുമാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരെല്ലാം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടും ഇറാഖിലേക്ക് ലക്ഷ്യമാക്കുകയുണ്ടായിത്തിരിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? അത് മനസ്സിലാക്കാനാണ് ഞാൻ തൊട്ടുമുമ്പ് എന്തിനാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പിന്നെയും പുറപ്പെട്ടത് എന്നത് ഇവിടെ ഉണർത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ എന്നെയും നിങ്ങളെയും ലോകം ആക്ഷേപിക്കുമായിരുന്നില്ല എങ്കിൽ ഇറാഖിലേക്ക് പോകാൻ നിങ്ങളെ സമ്മതിക്കാതെ നിങ്ങളുടെ തലയിൽ എൻ്റെ കൈകൊണ്ട് ഞാൻ ഇപ്രകാരം കടന്നു പിടിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് കാണാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പോകാതിരിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താ, ഇന്നി മുഹദ്ദീസുക ഹദീസൻ ഇന്ന ജിബ്രീൽ അത്തൻ നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫഖയ്യറഹു ബൈന ദുനിയാ വൽ ആഖിറ. ഹുസൈൻ, നിങ്ങൾക്ക് ഞാൻ ഒരു ഹദീസ് കേൾപ്പിച്ചു തരാം. എന്താ ഹദീസിലുള്ളത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിലെ ജീവിതവും അല്ലെങ്കിൽ പരലോകവും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. അന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരലോകമാണ് തിരഞ്ഞെടുത്തത്, ദുനിയാവിനെ കാംക്ഷിച്ചില്ല. ഫഖ്താർ അൽ ആഖിറ വലം യുരിദി ദുനിയ വഇന്നക ബിദ്ഉഅത്തു മിൻ. നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗമാണ്. വല്ലാഹി ലാ യലിഹ അഹദു മിൻകും അബദൻ. അതുകൊണ്ട് നിങ്ങളിലൊരാളും ഈ ദുനിയാവിനെ ഏറ്റെടുക്കുകയില്ല ഒരിക്കലും. വാമാ സറഫഹ അല്ലാഹു അൻകും ഇല്ലാ ലില്ലദി ഹുവ ഖൈറുൽ ലക്കും. ഭൗതികത അല്ലാഹു നിങ്ങളിൽ നിന്ന് വഴിമാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറ് മാത്രമാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞത്. പക്ഷേ മടങ്ങാൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ കരഞ്ഞ് യാത്രയാക്കുകയാണ് ഉണ്ടായത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഹുസൈൻ റളിയല്ലാഹു തആലനെ കണ്ടപ്പോൾ പറഞ്ഞത്, അയ്ന തദ്ഹബ്, നിങ്ങൾ എവിടെ പോകുന്നു? തദ്ഹബു ഇലാ ഖൗമിൻ ഖതലു അബാക്, നിങ്ങളുടെ പിതാവിനെ കൊന്ന ആളുകളുടെ അടുക്കലേക്കാണോ നിങ്ങൾ പോകുന്നത്? അഥവാ ഇറാഖിലെ ജനത അവരാണ് അലി ബിൻ അബി താലിബിനെ കൊന്നത്. വത്താനു അഹാഖ്, നിങ്ങളുടെ സഹോദരനെ കുത്തിയ ആളുകളുടെ അടുക്കലേക്കാണോ ഹുസൈൻ നിങ്ങൾ പോകുന്നത്? ലാ തദ്ഹബ്, നിങ്ങളൊരിക്കലും പോകരുത്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഹുസൈൻ ഇബ്ൻ അലിയോട് പറഞ്ഞത്. ഇതേപോലെ അബു സഈദുൽ ഖുദ്രി ഹുസൈനോട് പറഞ്ഞു, യാ അബ അബ്ദില്ലാ ഇന്നി ലക നാസിഹുൻ വ ഇന്നി അലൈക്കും മുഷ്ഫിഖ്. അബു അബ്ദില്ല ഹുസൈൻ്റെ വിളിപ്പേരാണ്. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനാണ്, നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പാടുള്ളവനുമാണ്. കൂഫയിലെ നിങ്ങളുടെ ജനത നിങ്ങളെ കത്തെഴുതി വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത എനിക്ക് ലഭിച്ചിരിക്കുന്നു. അവരുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലാനാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ ഫല തഖ്റുജിലൈഹിം, നിങ്ങളൊരിക്കലും കൂഫക്കാരുടെ അടുക്കലേക്ക് പോകരുത്. ഫൈനി സമീഅ്തു അബാക യഖൂലു ഫിൽ കൂഫ, കൂഫയുടെ വിഷയത്തിൽ നിങ്ങളുടെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അഥവാ അലി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാഹി ലഖദ് മലൽതുഹും, കൂഫക്കാരെ ഞാൻ കൂഫക്കാരുടെ വിഷയത്തിൽ എനിക്ക് മതിയായിരിക്കുന്നു. വ അബ്ഗത്തുഹും, കൂഫക്കാരെ ഞാൻ വെറുത്തിരിക്കുന്നു. വ മല്ലൂനി വ അബ്ഗദൂനി, അവർ എന്നെ മടക്കുകയും എന്നെ ദേഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വമാ യകൂനു മിൻഹു വഫാഉൻ ഖത്ത്, കൂഫക്കാരിൽ ഒരിക്കലും കരാർ പാലനം എന്നൊരു സ്വഭാവം ഉണ്ടാവുകയില്ല. ഇതൊക്കെയും അലി റളിയല്ലാഹു തആല കൂഫക്കാരുടെ വിഷയത്തിൽ പറഞ്ഞതാണ്. അത് അബു സഈദുൽ ഖുദ്രി അവിടെ ഹുസൈനെ കേൾപ്പിക്കുകയാണ്. അമ്മവികളുടെ ഖിലാഫത്തിൽ ഒരു പ്രസിദ്ധ കവിയാണ് ഫറസ്ദഖ്. ഫറസ്ദഖ് ഇറാഖിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മിൻ ഐൻ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഫറസ്ദഖ് പറയുന്നത് മിനൽ ഇറാഖ്, ഇറാഖിൽ നിന്നാണ്. കൈഫ ഹാലു അഹ്ലിൽ ഇറാഖ്, ഇറാഖുകാരുടെ അവസ്ഥ എന്താണ്? കാലപ്പോൾ ഫറസ്ദഖ് പറഞ്ഞു, ഖുലൂബുഹും മഅക, ഹുസൈൻ അവരുടെ കൽബുകൾ നിങ്ങളോടൊപ്പമാണ്, പക്ഷേ വസുയൂഫും മഅ ബനീ ഉമയ്യ, അവരുടെ ഗഡ്ഗങ്ങൾ വാളുകൾ അത് അമവികളോടൊപ്പമാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഫഅബ ഇല്ല അൻ യഖ്റുജ്, ഇറാഖിലേക്ക് പോകാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഫറസ്ദഖ് പറഞ്ഞു, അല്ലാഹുൽ മുസ്താൻ. സഹോദരന്മാരെ, ഇവിടെ ആ ഒരു രക്തസാക്ഷിത്വം, ആ ഒരു വിധി തന്നിൽ പുലരുവാൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് നയിക്കപ്പെടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ എത്തിയത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഉമർ ബിനു സയ്യിദ് ബിൻ അബി വക്കാസിൻ്റെ നേതൃത്വത്തിൽ 4000 ആൾബലമുള്ള ഒരു പട ഹുസൈനെ പ്രതിരോധിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഉമർ ഇബ്നു സയ്യിദ് ബിൻ അബി വക്കാസ് ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ സൈനിക തലവനാണ്. അവരാണ് ഹുസൈനെ തടുക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ചെറുക്കപ്പെട്ടപ്പോൾ ഉമർ ഇബ്നു സഅദ് ഹുസൈനോട് സംസാരിച്ചു, എൻ്റെ കൂടെ ഇറാഖിലേക്ക് വന്ന് ഉബൈദുള്ള ഇബ്നു സിയാദിനെ മുഖം കാണിക്കുവാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അത് വിസമ്മതിച്ചു. എന്നിട്ട് ഹുസൈൻ ഉമർ ഇബ്നു സഅദിനോട് പറഞ്ഞത്, മൂന്നാലൊരു കാര്യത്തിൽ നിങ്ങൾ എനിക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം തരണം എന്നുള്ളതാണ്. മൂന്നാലൊരു കാര്യം, അതാണ് ഹുസൈൻ റളിയല്ലാഹു തആല മുന്നോട്ട് വെച്ചത്. അതെന്താണ്? ഹുസൈൻ റളിയല്ലാഹു തആല പറഞ്ഞു, അൻ തദഅനി അൻ അർജിഅ, ഞാൻ മടങ്ങിപ്പോകാൻ നിങ്ങളെന്നെ വിട്ടേക്കണം. ഔ അദ്ഹബ് ഇലാ സഗരി മിൻ സുഗൂരിൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമീങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഞാൻ പോയിക്കൊള്ളാം, അതിന് നിങ്ങൾ സമ്മതിക്കണം. ഔ അദ്ഹബ് ഇലാ യസീദ് ഹത്താ യദാ അദാ യദീ ഫീ യദീ ബിശാം, അല്ലെങ്കിൽ സിറിയയിൽ യസീദുണ്ട്, യസീദ് ഇബ്നു മുആവിയ ഖലീഫ, യസീദ് ഇബ്നു മുആവിയയുടെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ കൈ വെച്ച് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ നിങ്ങൾ എന്നെ സമ്മതിക്കണം. ഇവിടെ ഉമർ ബിനു സയ്യിദ് ബിൻ അബി വക്കാസ് ഹുസൈനോട് പറയുന്നത്, ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടാകാൻ വരാൻ എന്നാണ്. യഥാർത്ഥത്തിൽ ഉബൈദുള്ള ഇബ്നു സിയാദ് വിശ്വസ്തനല്ല, ചതിയനാണ്. കാരണം മുസ്ലിം ഇബ്നു അഖീലിനെ വധിച്ചത് ഈ ഉബൈദുള്ള ഇബ്നു സിയാദ് കൂഫക്കാർക്ക് കൈക്കൂലിയും കാശും കൊടുത്താണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്തനല്ല എന്നതിനാൽ തന്നെ ന്യായമായും ഹുസൈൻ ഇബിൻ അലി റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബിന് സയ്യിദ് ബിൻ അബി വക്കാസിനോട് പറഞ്ഞത്, ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാം, അതിൽ ഒന്ന് നിങ്ങൾ എനിക്ക് അനുവദിച്ച് തരണം. ഒന്നുകിൽ എന്നെ മടങ്ങാൻ സമ്മതിക്കണം, ഞാൻ മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് വന്നു, മക്കയിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മതിക്കണം. അല്ല എങ്കിൽ ഞാൻ ഏതെങ്കിലും മുസ്ലിമീങ്ങളുടെ അതിർത്തി നാടുകളിലേക്ക് പോയിക്കൊള്ളാം, അതിന് സമ്മതിക്കണം. അതില്ല എങ്കിൽ ഞാൻ സിറിയയിൽ പോയിക്കൊള്ളാം. സിറിയയാണ് യസീദിൻ്റെ തലസ്ഥാന നഗരി, അവിടെയാണ് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം. അതുകൊണ്ട് ഞാൻ യസീദിൻ്റെ അടുക്കൽ സിറിയയിൽ പോയിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ ഖലീഫയായി സമ്മതിച്ചു കൊള്ളാം എന്നാണ്. മൂന്ന് മാന്യമായ ആവശ്യങ്ങൾ ഹുസൈൻ ഇബിൻ അലി റളിയല്ലാഹു അൻഹുമ അവിടെ ഉമർ ഇബിൻ സയദിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ അഭിപ്രായങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ ഇബിൻ സയദ് ഇബിൻ അബി വക്കാസ് ഈ വാർത്ത, ഈ അഭിപ്രായങ്ങളെ ഉബൈദുള്ള ഇബിൻ സിയാദിൻ്റെ അടുക്കലേക്ക് കൊടുത്തയക്കണം. ഹുസൈൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ സമർപ്പിച്ചു, ഇതിലൊന്ന് നിങ്ങൾ സമ്മതിക്കണം, മൂന്നിലൊന്ന് എന്നുള്ളതാണ്. അതിലൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകണം എന്നാണ് ഹുസൈൻ പറയുന്നത്. ഇതാണ് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വക്കാസ് ഉബൈദുള്ള ഇബ്നു സിയാദിനോട് പറഞ്ഞത്. പ്രത്യക്ഷ തുടക്കത്തിൽ പ്രഥമ ബുദ്ധിയ ഉബൈദുള്ള ഇബ്നു സിയാദ് ഈ മൂന്നാലൊരു കാര്യം ഹുസൈന് സമ്മതിക്കുകയുണ്ടായി. പക്ഷേ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ അടുക്കൽ അപ്പോൾ ഉണ്ടായിരുന്ന ഷമ്മർ അല്ലെങ്കിൽ ഷമർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന വ്യക്തി, ഈ ഷമർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന വ്യക്തി ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ ഒരു അടുത്താളാണ്. അയാൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ലാ വല്ലാഹത്ത യൻസില അലാ ഹുക്മിക്, ഉബൈദുള്ള നിങ്ങളൊരിക്കലും ഹുസൈൻ്റെ ആ മൂന്നഭിപ്രായങ്ങൾ അതിന് സമ്മതിക്കരുത്. നിങ്ങളുടെ വിധി എന്തോ ആ വിധിയിൽ ഹുസൈൻ ഇറങ്ങുകയും അത് നിങ്ങളെന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം ഹുസൈൻ സമ്മതിക്കുകയും വേണം. ഹുസൈൻ്റെ അഭിപ്രായം അത് നിങ്ങൾ സമ്മതിക്കരുത്, നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഹുസൈൻ വരട്ടെ. ഇതാണ് ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന ആ ദുഷ്ടൻ ഉബൈദുള്ള ഇബ്നു സിയാദിനോട് പറയുകയുണ്ടായത്. അത് കേട്ടതോടുകൂടി ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ മനസ്സ് മാറി, മട്ടുമാറി, അഹങ്കരിച്ചുകൊണ്ട് ഉബൈദുള്ള ഇബ്നു സിയാദ് നഅം ഹത്ത യൻസില അലാ ഹുക്മി, എൻ്റെ വിധിയും തീരുമാനവും അത് ഹുസൈൻ സമ്മതിക്കണം എന്ന് അവിടെ വെച്ച് ഘോഷിക്കുകയുണ്ടായി, പറയണ്ടായി. മാത്രമല്ല ഉബൈദുള്ള ഇബ്നു സിയാദ് പിന്നെ എന്താണ് ചെയ്തത്? ഈ ഷമർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ, ദുഷ്ടനെ, ഹുസൈൻ ഉബൈദ് ഇബ്നു സിയാദിൻ്റെ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ വിധിയിൽ സമ്മതിക്കുകയും അതിന് കീഴ്പ്പെടുകയും വേണം എന്നുള്ള തീരുമാനവുമായിട്ട് വീണ്ടും ഹുസൈൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കണം. ഉമർ ഇബ്നു സയദ് ബിൻ അബി വക്കാസാണ് ഹുസൈൻ്റെ അഭിപ്രായങ്ങളെ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ അടുക്കലേക്ക് കൊടുത്തയച്ചത്. ഇനി ഷമർ ഇബ്നു ദിൽ ജൗഷൻ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ അടുക്കൽ നിന്ന് പോവുകയാണ് എവിടേക്ക്? ഹുസൈൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഉബൈദുള്ള ഇബ്നു സിയാദ് പറഞ്ഞത് എന്താണ്? ഉമർ ഇബ്നു സയദ് ബിൻ അബി വക്കാസിനെ സ്ഥാനത്തു നിന്ന് മാറ്റി നിങ്ങൾ സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് എൻ്റെ വിധിക്ക് ഹുസൈൻ സമ്മതിക്കണം എന്നത് ഹുസൈനെ അറിയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഷമർ ഇബ്നു ദിൽ ജൗഷൻ ഹുസൈൻ്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ ഹുസൈൻ്റെ അടുക്കൽ 70 ചില്ലാനം ആളുകളാണ് ഉള്ളത്, പടയാളികളായി 70 ചില്ലാനം ആളുകളാണ് ഉള്ളത്. കൂഫയുടെ സൈന്യം ഈ ഷമർ ദിൽ ജൗഷൻ്റെ നേതൃത്വത്തിൽ അപ്പോഴത്തേക്ക് 5000 ഉണ്ട്. 5000 വരുന്ന ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ ഒരു മഹാപട, ഹുസൈൻ്റെ കൂടെ 70 ചില്ലാനം ആളുകളുടെ പട, കുതിരപ്പട. ഇവിടെയാണ് ഈ ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ ഹുസൈനോട് നിങ്ങൾ പറഞ്ഞ മൂന്നഭിപ്രായങ്ങൾ അത് മുഖവിലേക്ക് എടുക്കാതെ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ തീരുമാനത്തിലേക്ക് നിങ്ങൾ വരണം, വന്നേ മതിയാകൂ എന്ന രീതിയിൽ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ അവിടെ വെച്ച് പറഞ്ഞു, ലാ വല്ലാഹ് ലാ അൻസിൽ അല ഹുക്മി ഉബൈദുള്ള ഇബ്നു സിയാദിൻ അബദ, ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ വിധിയിൽ ഒരിക്കലും ഞാൻ ഇറങ്ങൂല, ഞാനത് സമ്മതിക്കൂല, അള്ളാഹുവാണ് സത്യം എന്ന് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ അവിടെ വെച്ച് ഈ ഷമ്മർ ഇബ്നു ദിൽ ജൗഷനോട് പ്രതികരിക്കുകയുണ്ടായി. അതോടുകൂടി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂടെയുള്ള ന്യൂനാലന്യൂനപക്ഷവും ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ പട, ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ, ആ കൂട്ടത്തിൽ ഉമർ ഇബ്നു സയദ് ഇബ്നു അബി വക്കാസും ഒക്കെ ഉണ്ട്. അവരും തമ്മിൽ ഒരു സംഘട്ടനത്തിൻ്റെ വക്കീലെത്തി, ഒരു യുദ്ധം എന്ന അവസ്ഥയിൽ കാര്യമെത്തി. ഈ സമയം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ സൈന്യത്തോട് പറഞ്ഞത്, റാജിഉ അൻഫുസക്കും വഹാസിബൂഹ, സൈനികരെ നിങ്ങൾ ഒരു പുനരാലോചനയ്ക്ക് തയ്യാറാകണം. നിങ്ങളുടെ ഒരു ആത്മവിചാരണ നടത്തണം. ഹൽ യസ്ലഹു ലക്കും ഖിതാല മിസ്ലി, എന്നെപ്പോലെ ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യൽ നിങ്ങൾക്ക് ചേരുമോ? വഅന ഇബ്നു ബിന്തി നബീക്കും, ഞാൻ നിങ്ങളുടെ പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയുടെ മകനാണ്. വലൈസ അലാ വജ്ഹിൽ അർദി ഇബ്നു ബിന്തി നബിയ്യിൻ ഗൈരി, ഇന്ന് ഭൂമുഖത്ത് ഒരു പ്രവാചക പുത്രിയുടെ മകനായി ഞാനല്ലാതെ മറ്റൊരാളില്ല. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലീ വലി അഖി, എന്നെക്കുറിച്ചും എൻ്റെ സഹോദരൻ ഹസനെ കുറിച്ചുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദാനി സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, ഇവർ രണ്ടു പേർ ഹസനും ഹുസൈനും സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കളാണ് എന്ന്. അങ്ങനെയുള്ള എന്നോട് ഒരു യുദ്ധം നിങ്ങൾക്ക് ചേരുമോ എന്ന് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അവരെ ഉണർത്തുകയുണ്ടായി. ഒരു പാറയോടാണ് സംസാരിക്കുന്നത് എങ്കിൽ ആ പാറ അലിഞ്ഞു പോകുമാറുള്ള വർത്തമാനമാണ് വിഷയമാണ് അവിടെ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ ഷമ്മർ ഇബ്നു ദിൽ ജൗഷനോടും അതേപോലെ തന്നെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ പടയോടും കർബലയിൽ വെച്ച് പറയുകയുണ്ടായത്. പക്ഷേ വീറും വാശിയും മൂത്ത് വ്യക്തി വിരോധം വളർന്ന് ഭൗതികത കൈക്കൂലിയായി പണമായി കയ്യിൽ ഏറ്റുവാങ്ങിയ ആൾക്കൂട്ടം അവരുടെ മുമ്പിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളുമൊക്കെ എന്ത് വിലയാകാനാണ്. അതുകൊണ്ട് അവർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവോട് യുദ്ധം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. രംഗം ഇത്രമാത്രം മൂത്തപ്പോൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ സൈന്യത്തിൽ നിന്ന് 5000 പേരുണ്ടല്ലോ, അതിൽ നിന്ന് 30 പേരും അവരിൽ നേതാക്കന്മാരിൽ ഒരാളായ അൽ ഹുർറു ബിനു യസീദു തമീമിയും, അൽ ഹുർറു ബിനു യസീദു തമീമി എന്ന് പറഞ്ഞാൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ സൈന്യത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളാണ്. ഈ ഹുർറു ബിനു യസീദു തമീമിയും 30 ആളുകളും ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പക്ഷത്തേക്ക് ചേരുകയുണ്ടായി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പക്ഷത്ത് 30 ചില്ലാനം ആളുകൾ കൂടുകയാണ്. യുദ്ധം തുടങ്ങും എന്ന സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ, അത് ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി സമയമാകുമ്പോഴാണ്. അന്ന് തന്നെ ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ സൈന്യം ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ദിവസത്തേക്ക് താൻ തൻ്റെ അഭിപ്രായം ഒന്നുകൂടി തുറന്നു പറയാമെന്ന നിലക്ക് വിഷയം നീട്ടുകയും അങ്ങനെ ആ രാത്രി വെള്ളിയാഴ്ച രാവിലെ മുഴുവനും നമസ്കാരത്തിലും ആരാധനകളിലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കഴിച്ചു കൂട്ടുകയും ഹിജ്റാബ്ദം 61 മുഹറം മാസം 10 വെള്ളിയാഴ്ച ദിവസം പുലർന്നപ്പോൾ ആ ഒരു പുലരിയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെയുള്ള ന്യൂനാൽ ന്യൂനപക്ഷത്തോട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ വലിയ ഒരു പട ഏറ്റുമുട്ടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ വളരെ ദാരുണമാവിധമാണ് ആ പട ഏറ്റുമുട്ടുകയുണ്ടായത്. ക്ഷമിച്ച് സഹിച്ച് ധീരത പ്രകടിപ്പിച്ച് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ ഭൂരിപക്ഷത്തെ ചെറുക്കുകയും ധീരം പോരാടുകയും ഉണ്ടായി. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പക്ഷത്തിൽ നിന്ന് പലരും കർബലയുടെ മണ്ണിൽ ഷഹീദാവുകയുണ്ടായി. ഷമ്മർ ബിനു ദിൽ ജൗഷൻ അട്ടഹസിച്ച് തൻ്റെ കൂടെയുള്ള സൈന്യത്തെ പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും അവർക്ക് ആവേശം പകർന്നും മുന്നോട്ടായാൻ ആവശ്യപ്പെട്ട് അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുവാൻ ഈ ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ ഒരു വെള്ളിയാഴ്ച സുദിനം അതിൻ്റെ പൂർവാഹനം പിന്നിടുന്ന വേളയിൽ ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ എന്ന നീജൻ്റെ കരങ്ങളാൽ കർബലയിൽ ഷഹീദായി. ചില ചരിത്രകാരന്മാർ പറയുന്നത് സിനാൻ ഇബ്നു അനസ് അന്നഖഈ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കർബലയിൽ വധിക്കുകയുണ്ടായത് എന്നാണ്. ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ്റെ പങ്കും സിനാൻ ഇബ്നു അനസ് അന്നഖഈയുടെ പങ്കും ഹുസൈൻ റളിയല്ലാഹു തആലൻ്റെ വധത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ രണ്ട് നീചന്മാരും ആ പരിശുദ്ധ രക്തം ചിന്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹുസൈൻ റളിയല്ലാഹു തആല വധിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ തല അറുക്കപ്പെട്ടു. പിന്നീട് ആ തല അത് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ അടുക്കലേക്ക് കൂഫയിലേക്ക് കൊടുത്തയക്കുകയാണ്. ഇവിടെ കർബലയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദില്ല, അയാൾ കൂഫയിലാണ്. അവൻ കൂഫയിലിരുന്നാണ് ഇതിനുള്ള ചരടുവലികൾ നടക്കുകയും ആസൂത്രണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂഫയിലേക്ക് വെട്ടിയെടുക്കപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആലയുടെ തല അയക്കുകയും അങ്ങനെ ആ തല തൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഒരു വടിയെടുത്ത് ഹുസൈൻ റളിയല്ലാഹു തആലാവിൻ്റെ ചുണ്ടിലും മുഖത്തും ആ ദുഷ്ടൻ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് തോണ്ടുകയും അതേപോലെ തന്നെ കുത്തുകയും ഉണ്ടായി എന്നാണ്. അനസ് റളിയല്ലാഹു തആലാൻഹു ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ വെച്ച് ഓമനിച്ച ഹുസൈൻ്റെ ആ തിരുമുഖത്താണ് നിങ്ങളുടെ ഈ കോലുകൊണ്ട് കുത്തുന്നത് എന്ന് പറഞ്ഞ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ വിരട്ടുകയും ഭയപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഏതായാലും ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ദുഷ്ടൻ കൂഫയുടെ യസീദിൻ്റെ ഗവർണർ, അയാൾ വളരെ നീചമായ രീതിയിൽ, ഹീനമായ രീതിയിൽ ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോയത് ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആലാനെ വധിച്ച നീചന്മാർ, അവർ കൂടുതൽ കാലം പിന്നീട് ദുനിയാവിൽ ജീവിച്ചിട്ടില്ല. അവർ വളരെ ഹീനമായ മരണത്തിന് വിധേയരായിട്ടാണ് ഇവിടെ നിന്ന് യാത്രയായത് എന്നത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ മരണം വരെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കുറ്റമറ്റ പരമ്പരകളിൽ കാണാൻ സാധിക്കും. അയാളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ പാമ്പ് കടന്നുപോയതും കയറിയിറങ്ങിയതുമായൊക്കെ സംഭവങ്ങൾ. കാരണം അത്രമാത്രം നീചമായ ഒരു കുറ്റകൃത്യമാണ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ തലച്ചോറിൽ വിരിഞ്ഞ് അത് അയാൾ ഹുസൈനെ വധിച്ചതിലൂടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു തആലാനു മാത്രമല്ല നബി കുടുംബത്തിൽ നിന്ന് കർബലയിൽ വധിക്കപ്പെടുകയുണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു തആലാനോടൊപ്പം കർബലയിൽ വധിക്കപ്പെട്ട ഹുസൈൻ്റെ സഹോദരങ്ങളാണ് ജഅഫർ, അബ്ബാസ്, അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ. അലി റളിയല്ലാഹുവിൻ്റെ മക്കളാണ് ഇവർ. അതായത് അലി റളിയല്ലാഹുവിന് ഫാത്തിമയിലൂടെ ഹസൻ, ഹുസൈൻ, സൈനബ് ഉമ്മു കുൽസൂം എന്നീ മക്കളാണ്. പിന്നെ ഒരു മുഹ്സിൻ എന്ന് പറയുന്ന കുട്ടിയും. ഇങ്ങനെ അഞ്ച് പേരാണ്. അലി റളിയല്ലാഹു തആലാനു ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ മരണശേഷം വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ കല്യാണങ്ങളിൽ അലി റളിയല്ലാഹുവിനുണ്ടായ മക്കളാണ് ജാഫർ, അബ്ബാസ്, അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ എന്നിവർ. അവർ ഹുസൈനോടൊപ്പം കർബലയിൽ വധിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അർദ്ധ സഹോദരങ്ങൾ, വാപ്പയൊത്ത സഹോദരങ്ങൾ ഇവർ കർബലയിൽ നബി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്കൾ കർബലയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുള്ള, അലിയുൽ അക്ബർ എന്നീ മക്കൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂടെ കർബലയിൽ വധിക്കപ്പെട്ടവരാണ്. അബ്ദുള്ളയും അലിയുൽ അക്ബർ, ഹുസൈൻ റളിയല്ലാഹുവിന് രണ്ട് മക്കളുണ്ട് അലി എന്ന പേരിൽ. അലിയുൽ അക്ബറും ഉണ്ട്, അലിയുൽ അസ്ഹറും ഉണ്ട്. ഈ അലിയുൽ അസ്ഹർ, അത് അലി അക്ബർ അല്ല, അതാണ് അലി സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പര നബി കുടുംബമായി പിൽക്കാലത്ത് നിലനിന്നപ്പോൾ ഈ ഒരു കണ്ണിയിലൂടെയാണ്, അലി സൈനുൽ ആബിദീൻ എന്ന കണ്ണിയിലൂടെയാണ് പിന്നീട് ആ സന്താന പരമ്പര നിലനിന്നിട്ടുള്ളത്. അപ്പോൾ അലിയുൽ അക്ബറും അബ്ദുള്ളയും ഹുസൈൻ്റെ മക്കൾ കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി. ഹസൻ റളിയല്ലാഹു തആലാന്റെ മക്കളും കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലാനോടൊപ്പം വധിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുള്ള, ഖാസിം, അബൂബക്കർ ഈ മൂന്ന് പേർ ഹസൻ റളിയല്ലാഹുവിൻ്റെ മക്കളാണ്. ഹുസൈൻ്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹുവിൻ്റെ മക്കളാണ്. അവരും കർബലയിൽ വധിക്കപ്പെട്ടു. അതേപോലെ അഖീലിൻ്റെ മക്കൾ, അഖീൽ എന്ന് പറഞ്ഞാൽ ആരാ? അലി റളിയല്ലാഹുവിൻ്റെ സഹോദരൻ അഖീൽ, അഥവാ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പിതൃ സഹോദരൻ അഖീൽ. ആ അഖീലിൻ്റെ മകൻ മുസ്ലിമാണ്, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സന്ദേശവാഹകൻ. അദ്ദേഹം ആദ്യം വധിക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഖീലിൻ്റെ മക്കളിൽ ജാഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുള്ള ഇബിനു മുസ്ലിം ഇബിനു അഖീൽ, ഇവരൊക്കെ കർബലയിൽ വധിക്കപ്പെട്ടവരാണ്. അതായത് മുസ്ലിം അഖീലിൻ്റെ മകൻ അബ്ദുള്ളയും കർബലയിൽ വധിക്കപ്പെട്ടു. അബ്ദുള്ള ഇബിനു ജാഫറിന് ഉണ്ടായ രണ്ട് മക്കളാണ് ഔനും മുഹമ്മദും. ഈ ഔനും മുഹമ്മദും ഹുസൈൻ റളിയല്ലാഹു തആലാനോടൊപ്പം കർബലയിൽ വധിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽ നിന്ന് കർബലയിൽ 18 പേർ ഹുസൈനോടൊപ്പം ഷഹീദായി എന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹുവിനോടൊപ്പം ഷഹീദായി എന്നുള്ളതാണ്. അവരിൽ നമ്മൾ ആ പേരുകൾ വായിക്കുമ്പോൾ അബൂബക്കറുണ്ട്, ഉസ്മാനുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മളെ അറിയിക്കുന്നത്? നബി കുടുംബത്തിൽ ഹുസൈനോടൊപ്പം ഷഹീദായവരിൽ അബൂബക്കർ, ഉസ്മാൻ ഈ പേരുകളുണ്ട്. അവരെക്കാരാണ് നബി കുടുംബത്തിൽ മെമ്പർമാരാണ്. അലിയാരുടെ മകൻ അബൂബക്കർ, അലിയുടെ മകൻ ഉസ്മാൻ, ഹസൻ്റെ മകൻ അബൂബക്കർ, ഇവരൊക്കെ ഹുസൈനോടൊപ്പം ഷഹീദായി എന്ന് പറയുമ്പോൾ ഇന്ന് ഷിയാക്കൾക്ക്, റാഫിദികൾക്ക് ഏറ്റവും വെറുപ്പുള്ള പേരാണ് അബൂബക്കർ, ഉസ്മാൻ എന്നിവ. ഇന്ന് ഷിയാക്കൾക്ക് ഏറ്റവും വെറുപ്പുള്ള പേരുകളാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആലയോടൊപ്പം കിർബലയിൽ വധിക്കപ്പെട്ട നബി കുടുംബത്തിലെ മെമ്പർമാരിൽ അബൂബക്കർ പേരുള്ളവരുണ്ട്, ഉസ്മാൻ പേരുള്ളവരുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആ മുൻ തലമുറക്ക്, നബി കുടുംബത്തിലെ മുൻകാല മെമ്പർമാർക്ക് പ്രിയപ്പെട്ട പേരുകളായിരുന്നു അബൂബക്കറും ഉസ്മാനും എന്നുള്ളത് നമുക്കിവിടെ ഇതോടൊപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പിന്നെ പറഞ്ഞ് വെക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ, ഇൻഷാല്ലാ നബി കുടുംബവും അതേപോലെ തന്നെ സഹാബത്തും ആലും അസ്ഹാബും അവർ തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില തുടർ ചുവരെഴുത്ത് പംക്തികൾ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അവിടെ വിശദമായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് വരാം. ഇവിടെ നമ്മുടെ വിഷയം, ആരാണ് ഹുസൈൻ ഇബ്നു അലിയെ കർബലയിൽ വധിച്ചത് എന്നുള്ളതാണ്. ആരാണത് എന്നുള്ളതാണ്. ആ വധത്തിന് പിന്നിൽ ആര്? അതിൽ ഒന്നാമത്തെ പ്രതികൾ അത് കൂഫക്കാരാണ്, ഇറാഖിലെ ജനതയാണ്. കാരണം അവരാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആലനെ മക്കയിൽ നിന്ന് കത്തുകളയച്ച് അനുയായികളുടെ എണ്ണം കാണിച്ച് കൂഫയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ കൂഫയുടെ നടുവിൽ ഹുസൈൻ റളിയല്ലാഹു തആലനെ വധിക്കപ്പെടുമ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൂടെ ഒരു ന്യൂനപക്ഷം, പറയുമ്പോൾ ഇറാഖിലെ ജനത മുഴുവനും നബി കുടുംബത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നവരും നബി കുടുംബത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്നവരുമാണ് എന്നുള്ളതാണ് വസ്തുത. സിറിയക്കാർ അമവികൾ, പക്ഷപാതികൾ. ഇറാഖുകാർ ആര്? ഇറാഖുകൾ നബി കുടുംബത്തിൻ്റെ പേരിലാണ്. അവർക്കിടയിൽ ഹുസൈൻ റളിയല്ലാഹു തആലനും എത്തിയപ്പോൾ ആ ഹുസൈനെ സംരക്ഷിക്കുവാനും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനും ആളില്ല എന്ന് പറഞ്ഞാൽ ആരാണ് ചതിയന്മാർ? ചതിയന്മാർ അന്ന് ഇറാഖിലെ ജനതയാണ്, കൂഫക്കാരാണ്. വിശിക്ഷ മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സന്ദേശവാഹകനായി പോയി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ വീട് ഉപരോധിച്ച ആ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുബൈക്ക് 4000 ആളുകളാണ് മുസ്ലിം ഇബ്നു അഖീലിനോടൊപ്പമുള്ളത്. ലുഹുർ നിസ്കരിക്കുമ്പോൾ 360 ആളുകളാണ് മുസ്ലിമിനോടൊപ്പമുള്ളത്. അപ്പോഴത്തേക്കും ഈ കൂഫക്കാരെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് വിലക്ക് വാങ്ങി. അപ്പോൾ കാശ് കണ്ടാൽ നബി കുടുംബത്തോടുള്ള പിരിശവും ഇഷ്ടവും മറക്കുന്ന ആളുകളായിരുന്നു ഈ നബി കുടുംബത്തിൻ്റെ പേരിൽ സ്നേഹം പറഞ്ഞ് അന്ന് നിലയുറപ്പിച്ച ആളുകൾ. അസർ നിസ്കരിച്ചപ്പോൾ 100 ആളുകൾ മുസ്ലിമിനോടൊപ്പം, മഗ്രിബ് നമസ്കരിച്ചപ്പോൾ 5 ആളുകൾ മുസ്ലിമിനോടൊപ്പം, ഇശ നിസ്കരിച്ചപ്പോൾ മുസ്ലിം ബിൻ അഖീൽ തനിച്ച് നിസ്കരിക്കുകയാണ്. ഇശ ഒരാളുമില്ല. ഇശ നിസ്കരിച്ച് കഴിഞ്ഞ് അന്തി ഉറങ്ങാൻ ഒരിടം വേണം, കുടിക്കാൻ വെള്ളം വേണം, അതും പോലെ കൊടുക്കാൻ കൂഫയിൽ ഒരാളില്ലാത്ത വിധം മുസ്ലിം ബിൻ അഖീൽ ഒറ്റയ്ക്ക്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്ര വലിയ ചതി, എത്ര വലിയ വഞ്ചന അതാണ് കൂഫക്കാർ നടത്തിയത്. ആ മുസ്ലിം ബിൻ അഖീലിനോട് നടത്തിയ അതേ നയവും നിലപാടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമ പൗത്രൻ ഹുസൈൻ ഇബ്നു അലിയുടെ വിഷയത്തിൽ കൂഫക്കാർ നടത്തിയത്. കർബലയിൽ ഹുസൈൻ ഇബ്നു അലി വധിക്കപ്പെട്ടതിൽ പ്രധാന പങ്ക് കൂഫക്കാർക്കാണ്, ഏറ്റവും പ്രധാന പങ്ക് കൂഫക്കാർക്കാണ്. പിന്നീടുള്ള അതിലെ പങ്ക് നമ്മൾ പറഞ്ഞു. ഷമ്മർ ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന മഹാദുഷ്ടൻ, അതേപോലെ തന്നെ ഉബൈദുള്ള ഇബ്നു സിയാദ് കൂഫയുടെ അമീർ, ഇവരുടെ പങ്ക് അതിൽ ഏറെ തെളിഞ്ഞതും വലുതുമാണ്. ഇവിടെ അത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടതും ഒരിക്കലും ഈ പറയപ്പെട്ടവർക്ക് ഹുസൈൻ റളിയല്ലാഹു തആലാവിൻ്റെ രക്തത്തിൽ നിന്ന് കൈകഴുകി ഒഴിവാകാൻ കഴിയാത്ത വിധം അവർ ഈ ഹീനകൃത്യത്തിൽ പങ്കാളികളാണ്, അത് ചരിത്ര ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ചതുമാണ്. ഇവിടെ ഒരു വിഷയം, യസീദ് ഇബ്നു മുആവിയയുടെ ഖിലാഫത്തിലാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലാ ഷഹീദാകുന്നത്. ഹുസൈൻ കർബലയിൽ ഷഹീദാകുമ്പോൾ യസീദ് എവിടെയാണ്? യസീദ് സിറിയയിലാണ്. യസീദ് അവിടെ അല്ല, ഇറാഖിലില്ല, കൂഫയില്ല, യസീദ് സിറിയയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ രക്തസാക്ഷിത്വത്തിൽ യസീദിന് നേരിട്ട് പങ്കുണ്ടോ? യസീദിൻ്റെ ഭരണകാലഘട്ടത്തിൽ യസീദിൻ്റെ ഗവർണർ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നതെങ്കിലും യസീദിന് അതിൽ പങ്കിട്ടോ, യസീദ് കൽപ്പിച്ചിട്ടുണ്ടോ? ആ വിഷയത്തിൽ ചരിത്രകാരന്മാർ ഭിന്നാഭിപ്രായക്കാരാണ്. ഒന്ന്, ഹുസൈൻ റളിയല്ലാഹു തആലാന് വധിക്കപ്പെട്ട വാർത്ത യസീദിൻ്റെ അടുക്കലെത്തി, യസീദ് ഇബ്നു മുആവിയയുടെ അടുക്കൽ. ഹുസൈൻ വധിക്കപ്പെട്ട വാർത്ത എത്തിയപ്പോൾ ഇബ്നു മർജാന എന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കുഫയുടെ ഗവർണറെ യസീദ് ശപിക്കുകയാണ് ചെയ്തത്. ലഅനല്ലാഹു ഇബ്നു മർജാന, ഇബ്നു മർജാനയെ അള്ളാഹു ശപിക്കട്ടെ ഞാനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഹുസൈനെ വധിക്കുമായിരുന്നില്ല എന്നാണ് അവിടെ യസീദ് പ്രതികരിക്കേണ്ടത്. ഉബൈദുള്ള ഇബ്നു സിയാദിനെ ശപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പലരും യസീദ് ഇബ്നു മുആവിയയുടെ പങ്കിനെ നിഷേധിച്ചിട്ടുണ്ട്. പിന്നൊന്ന്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവും യസീദും തമ്മിലുള്ള ബന്ധമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസിനോട് തൻ്റെ മൂന്ന് അഭിപ്രായങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കർബലയിൽ അല്ലെങ്കിൽ കർബലയിൽ എത്തുന്നതിന് മുമ്പ്, അതെന്താ? ഒന്നുകിൽ നിങ്ങൾ എന്നെ മക്കയിൽ പോകാൻ സമ്മതിക്കണം, മടങ്ങാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എന്നെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മറന്നയക്കണം. അതില്ല എങ്കിൽ എൻ്റെ ഇബ്നു അം പിതൃ സഹോദരൻ പിതൃസഹോദരപുത്രൻ അഥവാ യസീദിനാണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് യസീദിൻ്റെ അടുക്കലേക്ക് സിറിയയിൽ പോകാൻ സമ്മതിക്കണം, എന്നിട്ട് ഞാൻ യസീദിന് ബൈഅത്ത് ചെയ്ത് ഞാൻ ജീവിച്ചോളാം. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ പണ്ഡിതന്മാർ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, യസീദിൻ്റെ അടുക്കൽ ഹുസൈനിന് നിർഭയതയുണ്ട്, യസീദ് ഹുസൈനെ കൂട്ടാക്കും എന്ന് ഹുസൈനിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഹുസൈനും യസീദും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള വ്യക്തിയായ യസീദ് ഹുസൈനെ വധിക്കുക എന്നുള്ളതിൽ, അല്ലെങ്കിൽ ആ വധത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളടത്താണ് പല ചരിത്രകാരന്മാരുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ പറഞ്ഞത്, ഇന്ന യസീദ് ഇബ്നു മുആവിയ ലം യഅമുർ ബിഖത്ൽ ഹുസൈൻ ബിത്തിഫാഖ് അഹ്ലുൽ നഖൽ. ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ഏകാഭിപ്രായ പ്രകാരം യസീദ് ഇബ്നു മുആവിയ ഒരിക്കലും ഹുസൈനെ വധിക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഹുസൈനെ വധിക്കാൻ ഒരിക്കലും യസീദ് ഇബ്നു മുആവിയ കൽപ്പിച്ചിട്ടില്ല. അതിൽ ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരാണ്. വലാക്കിൻ, പക്ഷേ കതബ ഇലാ ഇബ്നു സിയാദ്, ഇബ്നു സിയാദിന് യസീദ് കത്തയച്ചിട്ടുണ്ട്. എന്തിന്? ഐ യംനഅഹു അൻ വിലായത്തിൽ ഇറാഖ്, ഇറാഖിൻ്റെ ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ നേതൃപദവി അത് ഹുസൈൻ ഏറ്റെടുക്കുന്നത് തടയാൻ. വലമ്മ ബലഗ യസീദ് ഖത്ല യസീദ ഖത്ല ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ട വാർത്ത യസീദിന് എത്തിയപ്പോൾ അൽഹറ തവജ്ജു അലാ ദാലിക്, ഹുസൈൻ യസീദ് വളരെയധികം അതിൽ വിഷമിച്ചിട്ടുണ്ട്, വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളഹറൽ ബുക്കാഉ ഫിദാരിഹി, മാത്രമല്ല യസീദിൻ്റെ വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. മാത്രമല്ല വലം യസ്ബി ലഹും ഹരീമൻ, യസീദിൻ ഹുസൈൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആലൻ്റെ ഭാര്യമാർ അതേപോലെ മക്കൾ ഇവരൊക്കെ കൂട്ടത്തിലുണ്ട്, അവരെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, യസീദ് ബന്ദികളാക്കി പിടിച്ചിട്ടില്ല. ബൽ അക്രമ അഹ്ല ബൈതിഹി, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തെ, നബി കുടുംബത്തെ യസീദ് ആദരിക്കുകയാണ് ചെയ്തത്. വ അജാസഹും ഹത്ത റദ്ദൂഹും ഇലാ ബിലാദിഹിം, മാത്രമല്ല അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു തആല യസീദ് അവരെ സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വീണ്ടും തുടർന്ന് പറയണം, അമ്മ റിവായത്തുൽ ലത്തീഫി കുതുബിൽ മുബ്തദിയ അന്നഹു ഉഹീന നിസാ ആലി ബൈത്തി റസൂലില്ലാ വ അന്നഹുന്ന ഉഖിദ്ന ഇലാ ശാം മുസബ്ബയാത് വ ഉഹിന്ന ഹുനാക് ഹദാ കുല്ലുഹു കലാമുൻ ബാത്തിൽ. ഈ ബിദഅ കക്ഷികളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ചില റിപ്പോർട്ടുകൾ. അതിലെന്താ, നബി കുടുംബത്തിലെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, സിറിയയിലേക്ക് അവരെ ബന്ദികളായി പിടിക്കപ്പെട്ടു, അവിടെ വെച്ച് അവർ അപമാനിക്കപ്പെട്ടു, ഇതൊക്കെ കുല്ലുഹു കലാമും ബാത്തിൽ, അതൊക്കെ ബാത്തിലായ വർത്താനാണ്, അസത്യവർത്തമാനാണ്. ബൽക്കാന ബനു ഉമയ്യ യുഅളിമുന ബനി ഹാഷിം, ബനു ഉമയ്യ അമവികൾ ബനു ഹാഷിമിനെ ആദരിക്കുന്നവരാണ് എന്ന് തുടങ്ങിയിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിൻഹാജിസ് സുന്നയിൽ ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നു. അവിടെ ഒരിക്കലും യസീദ് ഹുസൈനെ വധിക്കുവാൻ കൽപ്പന നൽകിയിട്ടില്ല എന്നതിൽ ചരിത്രകാരന്മാർ ഏകാഭിപ്രായക്കാരാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉണർത്തുന്നത്. ഏതായാലും ഹുസൈൻ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വം അതേതാ ഏറെ വേദനാജന്യമായിട്ടുള്ള ഒരു വിഷയമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ അള്ളാഹു രക്തസാക്ഷിത്വം നൽകി ആദരിച്ചു, സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു തആലന്റെ രക്തം ചിന്തിയതിൽ ആരാണ് പങ്കാളികൾ, അവർ അള്ളാഹുവിൽ നിന്നുള്ള ശാപത്തിന് അർഹരാണ്, അവരുടെ കരങ്ങൾ മലിനവും ഹീനവുമാണ്, അവർ ചെയ്ത ആ കുറ്റത്തിൻ്റെ പാപം അവർ പേറിയ മതിയാകും. അതിൽ കൂഫക്കാരുടെ പങ്ക്, ഉബൈദുള്ളാഹി ഇബ്നു സിയാദിൻ്റെ പങ്ക്, ഷമർ ഇബ്നു ദിൽ ജൗഷൻ്റെ പങ്കൊക്കെ വ്യക്തമാണ്, പ്രകടമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിച്ചതിൽ യസീദ് ഇബ്നു മുആവിയയുടെ പങ്ക് അത് എന്ത് എന്നത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതിന് കൽപ്പിച്ചിട്ടില്ല എന്നതിൽ ചരിത്രകാരന്മാർ ഏകോപിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉണർത്തിയിട്ടുണ്ട്. ഹുസൈൻ യസീദ് ഇബ്നു മുആവിയയുടെ കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ സംജാതമായിട്ടുണ്ട്. വിശുദ്ധ മദീനയുമായി ബന്ധപ്പെട്ട്, അതേപോലെ മക്കയുമായി ബന്ധപ്പെട്ട്, അബ്ദുല്ലാഹി ഇബ്നു സുബൈറുമായി ബന്ധപ്പെട്ട് മക്കയിൽ, അതേപോലെ തന്നെ മദീനക്കാരുമായി ബന്ധപ്പെട്ട് മദീനയിൽ ഒക്കെയായിട്ട് കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യസീദ് ഇബ്നു മുആവിയയെ സംബന്ധിച്ചിടത്തോളം ഇമാം ദഹബിയെ പോലുള്ളവർ പറഞ്ഞില്ലേ, ലാ നസുബ്ബുഹു വലാ നുഹിബ്ബുഹു, യസീദിനെ ചീത്ത പറയാനും നമ്മളില്ല, സ്നേഹിക്കാനും നമ്മളില്ല എന്ന് പറഞ്ഞില്ലേ. ആ ഒരു പിന്നെ ഇമാം ദഹബിയുടെ അഭിപ്രായ പ്രകടനം ആ വിഷയത്തിൽ പ്രസക്തമാണ്. ഏതായാലും ഇതാണ് പിന്നെ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരാണ് ഹുസൈൻ റളിയല്ലാഹുവിനെ വധിച്ചത് എന്ന ആദ്യ അഡ്രസ്സിൽ ഏതായാലും കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിച്ചത്.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ ചുവരെഴുത്ത് പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ചരിത്ര വിവരണത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ശ്രോതാക്കളുമായി പങ്കുവച്ചത്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശപ്പ് ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന വാക്ക് നമ്മളെല്ലാവരും പലപ്പോഴായി കേട്ട ഒരു കാര്യമായിരിക്കും. പ്രിയമുള്ളവരെ, അത് കേവലം ഒരു വാക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാള ഭാഷ കൃത്യമായി അറിയാതിരുന്ന അറബികളുടെ കച്ചവട സംഘങ്ങൾ അവർ കേരളത്തിലൂടെ ഇന്ത്യയിലേക്ക് കച്ചവട സാധനങ്ങളുമായി കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ പല ചെറിയ ഗ്രാമങ്ങളിലും കച്ചവടാവശ്യത്തിനായി അറബികൾ വരുമ്പോൾ അവർക്ക് അവരുടേതായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ പൊതികളിങ്ങനെ നിരത്തി വെക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ വിശപ്പ് മാറിയോ എന്ന് അന്വേഷിക്കുന്ന ഒരു സംസ്കാരം, അത് ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു സംസ്കാരമായിരുന്നു. നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പട്ടിണി മറന്നുകൊണ്ട്, വിശപ്പ് മറന്നുകൊണ്ടൊരു കളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം, ഒരു വർഷം മുമ്പ് ഒരു ആഗസ്റ്റ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച അങ്ങകലെ ഗാസയുടെ പള്ളിയിൽ വെച്ച് ഒരു ഖുതുബ നടന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്ത താൽക്കാലികമായൊരു ഷെഡ് മാത്രം കെട്ടിയ ഒരു പള്ളിയിൽ ഖതീബ് പറഞ്ഞ ഒരു രണ്ട് വാക്കുകളുണ്ട്. ലാ അഖ്ദിറു കലാം ബിസബബിൽ ജുഅ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ വിശപ്പ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വലാ തഖ്ദിറു അല സിമാഇ ബിസബബിൽ ജുഅ്, വിശപ്പ് കാരണം എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല, അതുകൊണ്ട് വാഖിമിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വെറും 10 or 25 വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഖുത്ബയായിരുന്നു അന്ന് ഗാസയിൽ ആ പള്ളിയിൽ വെച്ച് നടന്നത്. ഗാസയിലെ പള്ളിയിലെ മിമ്പറിൽ ഖതീബ് ഇത് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടൊരു ഖതീബിന് ഖുത്ബ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, കേട്ടിരിക്കാൻ അവിടെയുള്ള ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ടോ? നമ്മളറിയണം ആ വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത്. എവിടെ നിന്നോ വരുന്ന ഭക്ഷണത്തിന് വേണ്ടി വരിവരിയായി കുഞ്ഞു മക്കളിങ്ങനെ വരുമ്പോൾ അവിടെ കുഴഞ്ഞു വീണു പോവുകയാണ്. ഭക്ഷണത്തെ മുന്നിൽ കണ്ട് അതിലേക്ക് കൈകളിങ്ങനെ എത്തിക്കുമ്പോൾ, അതിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഫലസ്തീനിൻ്റെ മക്കൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് ഭക്ഷണവുമായി ഒരു പാരച്ചൂട്ട് വന്നിറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ തടിച്ചു കൂടുന്ന മക്കൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശപ്പിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഗാസയുടെ മണ്ണിൽ മരിച്ചു വീണിട്ടുള്ളത്. മുലപ്പാല് കൊടുക്കാൻ ഉമ്മാൻ്റെ മാരടത്തിൽ നിന്നൊരു തുള്ളി മുലപ്പാല് പോലും കിട്ടാതെ, പോഷകാഹാരങ്ങളില്ലാതെ, ഒന്നും കഴിക്കാൻ കഴിയാത്ത ചോര പൈതലുകളാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മണ്ണിൽ വീണ ഭക്ഷണത്തെ അത് കഴിക്കണ്ട, കളഞ്ഞേക്ക് എന്ന് പറയുന്ന ആളുകൾ അവരോട് പറയുകയാണ്, കയ്യിലുള്ള ഒരു ഇത്തിരി ധാന്യത്തിൻ്റെ പിടിയിൽ കുറച്ച് മണ്ണ് ചേർത്തിയിട്ടെങ്കിലും അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി തൻ്റെ മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോറിൽ കല്ല് കടിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി, കറിയിൽ ഉപ്പ് കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് ശകാരിക്കുന്ന ആളുകൾ, ഈ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തീന്മേശയിൽ നിന്ന് തട്ടിക്കളയുന്നവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി വരുന്ന ധാന്യപ്പൊടിയിൽ മണ്ണ് കലർത്തിക്കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ഭക്ഷിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ രണ്ട് ദിവസം തുടർച്ചയായി രാവിലെ ചായക്ക് ഉപ്മാവാണ് എങ്കിൽ, പുട്ടാണ് എങ്കിൽ, നമ്മൾ പറയും, ഈ വീട്ടിലെന്നും പുട്ടാണല്ലോ, ഈ വീട്ടിലെന്നും ദോശയാണല്ലോ, ഉപ്മാവാണല്ലോ എന്ന് ചോദിച്ച് സ്വന്തം ഉമ്മാൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശകാരവർഷം തീർക്കുന്നവരെ, അറിയണം നാം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ വിശപ്പ് സഹിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെ മക്കളോട് നമ്മളൊന്നൊരു ആഗ്രഹം ചോദിച്ചാൽ അവർ പറയും, എനിക്ക് സൈക്കിള് വേണം, അല്ലെങ്കിൽ ബാർബി ടോയ്സുകൾ വേണമെന്നായിരിക്കും അവർ പറയുക. എന്നാൽ നമ്മൾ ആ ഫലസ്തീനിലുള്ള മക്കളോടൊന്ന് ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അവർ പറയും, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണം എന്നാണ് അവർ പറയുക. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ ആയിട്ടും അവർ അള്ളാഹുവിനെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടി പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട്, പക്ഷേ അൽഹംദുലില്ലാ, ഞാൻ പുല്ല് കഴിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടൊരു നേരം അൽഹംദുലില്ല പറയാൻ മറന്നിട്ട് ഇറങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. ആലോചിച്ച് നോക്കണം, ഇത് സ്വമേധയാൽ ഉണ്ടാവുന്ന ഒരു പട്ടിണിയല്ല, ബോധപൂർവം അവരെ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പല ആളുകളും. ഉന്മൂലനാശത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, നമ്മൾ പോലും അവരുടെ അവസ്ഥയെക്കുറിച്ച് മറന്നില്ലേ? ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത പട്ടിണിയാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ എത്തുന്നത് നിലച്ചു, അത് തടഞ്ഞു വെക്കപ്പെട്ടു. അതുപോലെ മറ്റുള്ള ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ. പൂർണ്ണമായും ആ നാട്ടിലെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയിൽ ഫലസ്തീനിൻ്റെ മക്കളെ, വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പാവപ്പെട്ട ആളുകളെ, ദരിദ്രരെ, എല്ലാവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടാകുമ്പോൾ, ഒരു നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണമില്ലാതെ, ധാന്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ദീനിൽ നിന്ന് ഒഴിവായി പോകാതെ, മാറിപ്പോവാതിരിക്കാൻ, ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ, നന്മകൾ ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, വിശപ്പ് സഹിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശപ്പ് ഭാഗം രണ്ട്. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്ത് ഇബ്രാഹീമിലെ 42-43 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിലെ 41 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്ത് ഇബ്രാഹീമിലെ തന്നെ 42-43 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനിന്ന് പാരായണം ചെയ്യാം.

0: وأفئدتهم هواء.
1: ഇനി ഇൻഷാ അള്ളാ ശ്രോതാക്കൾ എൻ്റെ കൂടെ പാരായണം ചെയ്യുക.

0: അൽഹംദുലില്ല. ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 43 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ശ്രോതാക്കൾ, പ്രത്യേകം ഇതുവരെയുള്ള വചനങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിൽ നിന്നും 42-43 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ. അഡ്വക്കറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങൾ, എഴുത്ത് അഡ്വക്കറ്റ് പി കെ റഹീം. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വ്യക്തിസ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും പരമപ്രാധാന്യം നൽകുന്നു. മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിലെ സമത്വം, നീതിയിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളാണ്. എന്നാൽ ഇത്തരം അവകാശങ്ങൾ പൂർണ്ണമായും നിയന്ത്രണരഹിതമല്ല. വ്യക്തികൾ, മാധ്യമങ്ങൾ, മതസ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, നിയമനിർവഹണ ഏജൻസികൾ എന്നിവയെല്ലാം ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം വഹിക്കുന്നു. മതപരമായ ചർച്ചകൾ, മാധ്യമ സംവാദങ്ങൾ, പോലീസ് നടപടികൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിഷയങ്ങൾ വിലയിരുത്തുമ്പോൾ വികാരങ്ങളെക്കാളും രാഷ്ട്രീയ പ്രവണതകളെക്കാളും ഭരണഘടനാ മൂല്യങ്ങൾക്കും നിയമപരമായ മാനദണ്ഡങ്ങൾക്കും മുൻഗണന നൽകേണ്ടതാണ്. മതസ്വാതന്ത്ര്യവും മതനേതാക്കളുടെ പങ്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ വ്യക്തിക്കും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യവും മതത്തെ അവകാശപ്പെടാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശവും ഉറപ്പു നൽകുന്നു. ഈ അവകാശം പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമാണ്. മതം പ്രചരിപ്പിക്കുക എന്നത് ഒരു വിശ്വാസത്തിൻ്റെ ആശയങ്ങളും തത്വങ്ങളും മറ്റുള്ളവർക്ക് വിശദീകരിക്കുക എന്ന അർത്ഥത്തിലാണ് നിയമപരമായി മനസ്സിലാക്കപ്പെടുന്നത്. മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം നടത്തുക, ധാർമ്മിക സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, വിശ്വാസികൾക്ക് മതപഠനം നൽകുക, മതപരമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നിവ ഇതിൻ്റെ പരിധിയിൽ വരുന്നു. അതിനാൽ പുരോഹിതന്മാർ, പാസ്റ്റർമാർ, ഇമാമുമാർ, സന്യാസിമാർ, പണ്ഡിതന്മാർ തുടങ്ങി എല്ലാ മതനേതാക്കൾക്കും അവരുടെ വിശ്വാസത്തിൻ്റെ അധ്യാപനങ്ങൾ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഭരണഘടനാ അവകാശമുണ്ട്. മതപരമായ പ്രസംഗങ്ങൾ, മതഗ്രന്ഥങ്ങളുടെ പഠനം, പൊതുചർച്ചകൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയും പൊതുവെ ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മതസ്വാതന്ത്ര്യമെന്നത് ബലപ്രയോഗം, വഞ്ചന, ഭീഷണി എന്നിവ വഴിയോ നിയമവിരുദ്ധമായ പ്രേരണകൾ വഴിയോ മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല. അതുകൊണ്ടുതന്നെ മതപ്രചാരണം എന്നത് വിശ്വാസം വിശദീകരിക്കുന്നതും പങ്കുവയ്ക്കുന്നതുമാണ്. മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ച. ആശയ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രധാന അടിത്തറകളിലൊന്നാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ഓരോ പൗരനും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നൽകുന്നു. ഈ പശ്ചാത്തലത്തിൽ മതപണ്ഡിതരുടെ അഭിപ്രായങ്ങളും മതഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനവും പൊതുചർച്ചയ്ക്ക് വിഷയമാകുന്നത് സ്വാഭാവികമാണ്. മതചിന്തകൾ പഠിക്കുക, വിമർശിക്കുക, പിന്തുണയ്ക്കുക, താരതമ്യം ചെയ്യുക, അക്കാദമിക് വിലയിരുത്തലുകൾ നടത്തുക എന്നിവ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ ഭാഗമാണ്. ഒരു മതത്തിൻ്റെ ഉപദേശങ്ങളെയും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെയും കുറിച്ചുള്ള സദ്വിശ്വാസപരമായ സംവാദത്തെ ഇന്ത്യൻ നിയമം വിലക്കുന്നില്ല. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ വിദ്വേഷം പരത്തുകയോ സമൂഹങ്ങൾ തമ്മിൽ ശത്രുത സൃഷ്ടിക്കുകയോ അക്രമത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത് നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകും. അതിനാൽ മതപരമായ വിഷയങ്ങളിലെ സംവാദം പരസ്പര ബഹുമാനത്തോടെ മാത്രം നടത്തപ്പെടേണ്ടതാണ്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ

0: മാധ്യമങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. ജനങ്ങളെ വിവരമറിയിക്കുക, അധികാര സംവിധാനങ്ങളെ ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തുക, പൊതുചർച്ചകൾക്ക് വേദിയൊരുക്കുക തുടങ്ങിയ ബാധ്യതകൾ മാധ്യമങ്ങൾ നിർവഹിക്കുന്നു. പത്രസ്വാതന്ത്ര്യം ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള വിമുക്തിയല്ല. കൃത്യത, നിഷ്പക്ഷത, വിശ്വാസ്യത, വസ്തുതാപരത, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. പ്രത്യേകിച്ച് മതം, ജാതി, ഭാഷ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കൽ, പ്രത്യേക സമൂഹങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിടൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾ ഉപയോഗിക്കൽ അല്ലെങ്കിൽ മാധ്യമ വിചാരണകൾ നടത്തൽ എന്നിവ പൊതുജന വിശ്വാസത്തെയും സാമൂഹിക ഐക്യത്തെയും ബാധിക്കാം. അതിനാൽ വാർത്തകളും ചർച്ചകളും പ്രകോപനത്തിനും സംവേദനാത്മകതയ്ക്കും പകരം വസ്തുതകളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം.
1: നുറുങ്ങുകൾ ഇതോടെ സമാപിക്കുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചുള്ള അഡ്വക്കേറ്റ് പി കെ റഹീമിന്റെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസീദിന ഇൽമ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായി സൂറത്തുൽ മുഅ്മിനൂന്റെ 30 വരെയുള്ള വചനങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ വചനങ്ങൾ ഇതുവരെ കഴിഞ്ഞു പോയത് ആദ്യം വിജയിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ വചനങ്ങളിൽ പഠിപ്പിച്ചത്, 12 വരെയുള്ള വചനങ്ങളിൽ. പിന്നീട് അതിനുശേഷം ഉള്ള 13-30 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, പൊതുവെ ഖുർആനിൽ പ്രയോഗിച്ചു പോകുന്ന 3 രീതികളാണ് പിന്നീട് തുടർന്ന് പറഞ്ഞത്. ആദ്യം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാവുന്ന അത്ഭുതങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ആ അത്ഭുതങ്ങൾ അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്നതാണ് എന്നതാണ് അവിടെ പഠിപ്പിച്ചത്. അതിനുശേഷം മനുഷ്യ ശരീരത്തിന് പുറത്തുള്ള ചുറ്റുപാടുമുള്ള ജീവികളെക്കുറിച്ചും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമാണ് അതിനുശേഷമുള്ള വചനങ്ങൾ പഠിപ്പിച്ചത്. ആകാശങ്ങൾ, ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ഇറങ്ങി വരുന്ന മഴ, അതിലൂടെ ചെടികൾ മുളച്ചു വരുന്നത്, പിന്നീട് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന കാലികൾ, ആ കാലിയിൽ ലഭിക്കുന്ന പാല്, അതേപോലെ തന്നെ ഒട്ടകം, കപ്പൽ തുടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹുവിൻ്റെ 3-ാമത്തെ രീതി മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയാൻ പറ്റിയ കാര്യങ്ങളായിരുന്നില്ല. അത് മുൻകഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് പ്രവാചകൻ അറിവില്ലായിരുന്നു. അത് പറഞ്ഞു നൽകാൻ കഴിയുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അതിനുശേഷം മുതൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്. മുർസലുകളിൽ 1-ാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യമയക്കപ്പെട്ട നബി ആദം അലൈഹി സ്വലാം ആണെങ്കിലും ആദ്യമയക്കപ്പെട്ട റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ പ്രവാചകൻ നടത്തിയ പ്രബോധനവും അവിടെ ഉണ്ടായ പ്രയാസങ്ങളും ഒക്കെയാണ് 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൗമിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നാണ് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثُمَّ أَنشَأْنَا مِن بَعْدِهِمْ قَرْنًا آخَرِينَ فَأَرْسَلْنَا فِيهِمْ رَسُولًا مِّنْهُمْ أَنِ اعْبُدُوا اللَّهَ مَا لَكُم مِّنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا وَأَتْرَفْنَاهُمْ فِي الْحَيَاةِ الدُّنْيَا مَا هَذَا إِلَّا بَشَرٌ مِثْلُكُمْ يَأْكُلُ مِمَّا تَأْكُلُونَ مِنْهُ يَأْكُلُ مِمَّا تَأْكُلُونَ مِنْهُ وَيَشْرَبُ مِمَّا تَشْرَبُونَ. ഈ മൂന്ന് വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബിക്ക് ശേഷം അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ സംഭവത്തെക്കുറിച്ചുള്ള തുടക്കം സൂചന നൽകുകയാണ്. ഫുമ്മ പിന്നീട്, ഫുമ്മ എന്നത് ശേഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. വ ഫ സുമ്മയൊക്കെ ശേഷം പിന്നെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വ ഫ എന്നതൊക്കെ തൊട്ടുടനെ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ സുമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു കാര്യം നടന്ന് അല്പം ഗ്യാപ്പിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് സുമ്മ എന്ന് ചേർത്ത് പറയാറുള്ളത്. സുമ്മ പിന്നീട്, ശേഷം. അൻഷ ഇന നഷ ആ എന്ന് പറഞ്ഞാൽ വളർന്നു എന്നാണ് അർത്ഥം. അൻഷ ആ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ്. അൻഷ ഇന എന്ന് പറഞ്ഞാൽ നാം വളർത്തി. മിംബഅദിഹിം അവർക്ക് ശേഷം, അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് ശേഷം. കർണൻ, കർണൻ എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ തലമുറ എന്ന ഉദ്ദേശമാണ്. ആഹരീൻ മറ്റൊന്ന്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ശേഷം, അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ടോ ആ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിൽ ഫർസൽന ഫ എന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ അർസൽന നാം അയച്ചു ഫീഹിം അവരിലേക്ക് റസൂലൻ റസൂലിനെ ദൂതനെ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ളത്. ഫർസൽന ഫീഹിം റസൂല മിൻഹും എന്ന് പറഞ്ഞാൽ പിന്നീട് അപ്പോൾ അങ്ങനെ നാം അവരിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ ദൂതനെ നാം പറഞ്ഞയച്ചു. എന്തിനാണ് ദൂതൻ വന്നത്? ആ ദൂതൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടിയാണ്. ഉഅബ്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുക. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശേഷം ഉള്ള സമൂഹത്തിലേക്ക് റസൂലിനെ നാം പറഞ്ഞയച്ചത്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും ഗൈറുഹു അവർക്ക് അവന് ശേഷം അവനല്ലാതെ, അഥവാ അള്ളാഹുവിന് പുറമേ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനുമില്ല. അങ്ങനെയുള്ള ഏക ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ് ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞത്. അഫല തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയ്ക്ക് ശേഷം, ആ ജനതയെ നമ്മൾ പറഞ്ഞു, ആ ജനത ഒരു കപ്പലിലേക്ക് കയറി, അതല്ലാത്ത മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഈ കൗമിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷം ഈ കൗമിന്, ഈ സമൂഹത്തിന് ശേഷം ഒരു പുതിയ തലമുറയെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരികയാണ്. പുതിയ തലമുറ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവർക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണം, അവർ യഥാർത്ഥമായ ദീനിലേക്ക്, യഥാർത്ഥ ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ആ കാര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഫർസൽന ഇലൈഹിം റസൂല മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ പറഞ്ഞയച്ചു. ഇവിടെ അർസൽന ഇലൈഹിം റസൂല മിൻഹും അവരിൽ നിന്ന് തന്നെ ഉള്ളത് എന്ന പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അവരിൽ നിന്ന് തന്നെയുള്ളൊരു ആ സമൂഹത്തിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറഞ്ഞല്ലോ, അവരിൽ നിന്ന് തന്നെയുള്ളൊരു പ്രവാചകനെ നാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. നേരത്തെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ പറഞ്ഞപ്പോഴും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്, ആ സമൂഹത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു ആ പ്രവാചകൻ, അഥവാ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പ്രവാചകൻ. അള്ളാഹു മനുഷ്യന്മാരല്ലാത്ത ഒരാൾ പ്രവാചകനെ മനുഷ്യരിലേക്ക് അയച്ചിട്ടില്ല. കാരണം അങ്ങനെ പുറമേ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാതിരിക്കും. ഇത് മറ്റൊരു ജീവിയാണ്, നമ്മൾക്കിങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്കേറെ പരിചയമുള്ള അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ പറഞ്ഞത്. എന്നിട്ട് ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? അനിഅബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും ഈ കാര്യമാണ് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സൂറത്ത് നഹ്ലിൽ പഠിപ്പിച്ച വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാ വജ്തനിബുത്താഗൂത്ത്, എല്ലാ പ്രവാചകനും അല്ലാഹു പറഞ്ഞ ചിന്തനാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അനി അബ്ദുല്ലാ വജിതനി ബുത്താഹൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വജിതനി ബുത്താഹൂത്ത്, നിങ്ങൾ താഹൂത്തിനെ, ദുർമൂർത്തികളെ, അഥവാ അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്നതായ എന്തൊക്കെയുണ്ടോ ആ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദുർമൂർത്തികൾ നിങ്ങൾ വെടിയണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും പരമപ്രധാനമായ പ്രബോധനം, ഏത് പ്രവാചകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന ദൗത്യം എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് പ്രചരിപ്പിക്കലാണ്, ശിർക്കെതിരെ പോരാടലാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക ജീർണതകൾക്കെതിരെ, പിന്നെ അരാജകത്വങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സ്വവർഗതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വേച്ഛാധിപതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയവരൊക്കെ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അരാജകത്വങ്ങൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരുന്നില്ല ഒരു പ്രവാചകൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തേത്, ആദ്യത്തെ പ്രബോധന ദൗത്യം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി ആരാധനക്കർഹനെ മറ്റാരുമില്ല. അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അവനെ പങ്കു ചേർക്കരുത്. തൗഹീദ് പഠിപ്പിക്കാനും ശിർക്കിൽ നിന്നും നിങ്ങൾ ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും ചെയ്യേണ്ട പ്രബോധനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഇതാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് എന്ന് പ്രബോധനം ചെയ്യണം എന്താണ്? അത് തൗഹീദ് തന്നെയാണ്. കാരണം അള്ളാഹു പഠിപ്പിക്കുന്നു, ഇന്നഹു മയുശ്രിക്കുബില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഹറാമാക്കി കളയും. ഉവാഹുന്നാർ, അവൻ്റെ നിത്യസങ്കരം അള്ളാഹു നരകമാക്കി തീരും. ഇന്നഹു അള്ളാഹു മറ്റൊരിക്കൽ പഠിപ്പിച്ചത് ശിർക്ക് ചെയ്ത അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കു ചേർക്കുന്നതിന് ഒരിക്കലും പുറത്തുവരില്ല. വയഗഫിറു മാ ദൂന ദാലികലി മൻ യശാ, അതല്ലാത്ത എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ ഉള്ള പുറത്തുവരും. ഒരു മനുഷ്യൻ മുഴുവൻ തിന്മകൾ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപങ്ങൾ മുഴുവനെ പുറത്ത് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അല്ലായെങ്കിൽ പാപങ്ങൾക്കുള്ള ശിക്ഷകൾക്ക് ശേഷം അവരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ തൗഹീദ് ഇല്ലാത്ത ഒരു വ്യക്തി എത്രത്തോളം നന്മകൾ ചെയ്താലും ആ നന്മകളൊന്നും അവന് ഉപകാരപ്രദമാവുകയില്ല. അവൻ നേരെ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് ചെന്നാവധിക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പരമപ്രധാനമായും തൗഹീദ് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും പ്രബോധന ദൗത്യം ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് തൗഹീദ് പ്രബോധനം തന്നെയാണ്. അങ്ങനെ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോഴൊക്കെ അവിടെ നടന്നതെന്താണ്? അത് അടുത്തായിട്ടുള്ള പഠിപ്പിക്കുന്നത് വക്കാല പറഞ്ഞു. അൽ മലഅ്, മലഅ് എന്ന് പറഞ്ഞാൽ നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയം പഠിപ്പിക്കുന്നിടത്തും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മലഅ് എന്ന് പറഞ്ഞ പ്രമാണി, ആ നാട്ടിലെ ഉന്നതിയിലുള്ള ആളുകൾ എന്നർത്ഥം. പ്രമാണികൾ പറഞ്ഞു, എങ്ങനെയുള്ളത്? മിൻ കൗമിഹി, അവരുടെ കൗമിൽ, ആ പ്രവാചകൻ്റെ കൗമിലുള്ള, ആ പ്രവാചകൻ്റെ സമൂഹത്തിലുള്ള പ്രമാണികൾ, പ്രമാണി പറഞ്ഞു. എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറൂ, അവരെന്താണ്? നിഷേധിച്ചവർ, അഥവാ തൗഹീദുള്ളവരല്ല, മുഅ്മിനീങ്ങളല്ല, നിഷേധികളായ കുഫ്ഫാറുകളായ ആ പ്രവാചകൻ്റെ സമൂഹത്തിലെ പ്രമാണിമാരായ ആളുകൾ ആ പ്രവാചകനോട് പറഞ്ഞു. പിന്നെയോ അവർ എന്ത് ചെയ്തു? വക്കദ്ദബു ബിലിഖാഇല്ലാഹിറ, വക്കദ്ദബൂ, അവർ കളവാക്കി. കദീബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നാണ്. കദ്ദബൂ, അവർ കളവാക്കി. എന്താണ് കളവാക്കിയത്? ബി ലിഖാഇല്ലാഹിറ, ലിഖാ കണ്ടുമുട്ടൽ, ലിഖാഇൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ, പരലോകത്തെ കണ്ടുമുട്ടുക എന്നതിനെ അവർ നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിനെ നിഷേധിച്ചു, അതോടൊപ്പം തന്നെ പരലോകത്തെ കളവാക്കി. പരലോകം എന്ന ഒന്നുമില്ല എന്ന രൂപത്തിൽ അവർ കളിയാക്കുകയുണ്ടായി. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? വ അച്ചറഫിനാഹും ഫിൽ ഹയാത്തി ദുന്യ, വ അത്തറഫിന, അത്തറഫ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങൾ എന്നർത്ഥം. അത്തറഫ, അള്ളാഹു സുഖാഡംബരങ്ങൾ നൽകി. അത്തറഫിന, നാം സുഖാഡംബരങ്ങൾ നൽകിയിട്ടുണ്ട്. ഹും, അവർക്ക്, ഫിൽ ഹയാത്തി ദുന്യ, ഈ ദുനിയാവിൽ, ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനുള്ള, അടിച്ച് പൊളിച്ച് ആർമാദിക്കാൻ മാത്രമുള്ള സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും നാം നൽകിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എന്താണ്? സുഖസൗകര്യങ്ങളുള്ള, ആഡംബരങ്ങളുള്ള, എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും ഉള്ള ആളുകൾ. അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, പരലോകത്തെ കളവാക്കി. അങ്ങനെ നിഷേധിയും തെമ്മാടികളുമായി ജീവിച്ചിരുന്ന അവരുടെ കൂട്ടത്തിലെ ഉന്നതന്മാർ, അവർക്ക് സമ്പത്തുണ്ട്, ഭൗതികമായ എല്ലാ വിഭവങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരമുണ്ടായി. ഇത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് കൂടുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം വരുന്നതിന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹങ്കാരമാണ് ഒരു വ്യക്തിയെ നന്മകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ തടയാൻ പ്രേരിതമാക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആരുടെയെങ്കിലും കലിബിൽ മിസ്കാലു ദറത്തിൻ മിൻ കിബരിൻ, അണുമണി തൂക്കം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലായദുഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അഹങ്കാരത്തിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. അതെന്താ? ബത്തറുൽ ഹഖി വഗംതുന്നാസ്, രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക. കിവറങ്ങ് കൂടിക്കഴിഞ്ഞാൽ സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ സമ്പത്തുകൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നത് ഞാൻ പറയുന്നിടത്താണ്. അതുകൊണ്ട് മറ്റൊരാളെ പറയുന്ന എനിക്ക് വിശ്വസിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ആ സത്യത്തെ നിരാകരിക്കാൻ അവന് കഴിയും. അപ്പോൾ അത് കിബറാണ്. വഹംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കാനാണ്. ഇവിടെ എന്താണ്? സമ്പത്ത് അവർക്കുണ്ട്, അതുകൊണ്ട് അവർ അഹങ്കരിച്ചു. ആ അഹങ്കാരം സത്യനിഷേധത്തിലേക്ക്, പരലോകത്തെ കളവാക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദാ ഇല്ലാ ബഷറുൻ, മാ ഹാദാ, ഇതല്ല, ഇല്ല ബഷർ, മനുഷ്യരല്ലാതെ. മാ ഹുവ ഇല്ല ബഷർ എന്ന് പറഞ്ഞിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ അതേ വർത്തമാനമാണ്. ഹാദ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ സാധാരണ ഇത് വസ്തുവിനെ സൂചിപ്പിക്കാൻ, ഹുവ എന്നാണ് വ്യക്തിയെ സൂചിപ്പിക്കാനും വേണ്ടി പറയുക. എന്നാൽ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഹാദ എന്ന് ഭാഷാവർ പ്രയോഗിക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ മാ ഹാദ ഇല്ല ബഷർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാത്ത രൂപത്തിൽ കളിയാക്കുന്ന, കുറവാക്കുന്ന, ഇതെന്തൊരു സാധനമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന രൂപത്തിലാണ്. അപ്പോൾ മാ ഹാദ ഇല്ല ബഷർ, ഇതൊരു മനുഷ്യനല്ലാതെ വേറൊന്നുമല്ല. എങ്ങനെയുള്ളത്? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ളത്. യഅ്കുലു, അവൻ ഭക്ഷിക്കുന്നു, അവൻ തിന്നുന്നു. മിമ്മാ തഅ്കുലൂന, നിങ്ങൾ തിന്നുന്ന ഒന്ന്, നിങ്ങൾ തിന്നുന്നത് തന്നെയാണ് അവനും തിന്നുന്നത്. വയശ്റബു തഅ്കുലൂന മിൻഹു, നിങ്ങൾ തിന്ന്, വയശ്റബു, അവൻ കുടിക്കുന്നു. മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെപ്പോലെ തിന്നുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അപ്പോൾ നോക്കൂ, അഹങ്കാരികൾ, സമ്പത്തുള്ള ആളുകൾക്ക് അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരമുണ്ടാകുമ്പോൾ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് തടസ്സമാകും. എത്ര സമ്പത്തുണ്ടെങ്കിലും കൂടുതൽ വിനയം, ശുക്ർ കാണിക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ റസൂൽ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടുകയും സത്യത്തിൽ നിന്നും വഴിദൂരം ആയിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദ ഇല്ല ബഷറുൻ മിസ്ലുക്കും, യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ തിന്നും പോലെ, നിങ്ങൾ കുടിക്കും പോലെ, തിന്നേയും കുടിക്കും ചെയ്യുന്ന മനുഷ്യനാണ് ഇതെന്ന് എല്ലാ പ്രവാചകന്മാരും ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് മലക്കനല്ല അയക്കാമായിരുന്നു, പക്ഷെ അള്ളാഹ് അയച്ചില്ല, ഇതൊരു മനുഷ്യൻ മാത്രമാണ്. ഇതാണ് പ്രവാചകന്മാരൊക്കെ അള്ളാഹു മനുഷ്യന്മാരുടെ കൂടെ തിരഞ്ഞെടുത്ത അയച്ച എന്തിനാണ്? മനുഷ്യന്മാരല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് അവർ പറയുമായിരുന്നു. മനുഷ്യനാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യനും പറയുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഇതേ വർത്തമാനം അവർ പറഞ്ഞിട്ടുണ്ട്. മലിഹാദ റസൂൽ, ഇതെന്തൊരു മനുഷ്യനാണ്, അവൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. കുലത്ത് ആം വയം ഷീഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്ന രൂപത്തിൽ ഒന്നുമില്ല. സാധാരണ നിങ്ങളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷിക്കുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മാത്രമാണ് ഇവർ. അതുകൊണ്ട് അവനെ നിങ്ങളാരും വിശ്വസിക്കേണ്ട, അവനെ നിങ്ങളെ അംഗീകരിക്കേണ്ട, അവനെ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ, ഈ രൂപത്തിലുള്ള കുറവാക്കലുകൾ, മനുഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലുകളൊക്കെ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഡംബരങ്ങൾ നൽകി. സമ്പത്തും അധികാരങ്ങളും അതേപോലെ തന്നെ സുഖസൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ മതിമറന്നു പോകുന്ന അവസ്ഥ മനുഷ്യന്മാർക്കുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ അവസ്ഥകൾ എടുത്തു നോക്കൂ, വലിയ പൈസ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, കുട്ടികളാകട്ടെ, സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ സമ്പത്തുണ്ട്, ആ സമ്പത്തുകൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വലിയ വലിയ പിന്നെ വാഹനങ്ങൾ വാങ്ങുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എൻ്റെ വീട് വലുതാണെങ്കിൽ അതിന് മതിൽ കെട്ടിയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൂടുമ്പോൾ കിബറുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ സമ്പത്തുണ്ടാകുമ്പോൾ വലിയ ഫോണുകൾ വാങ്ങാൻ പറ്റുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റുമ്പോൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെ മാറ്റിവെക്കുവാൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിഹസിക്കുവാൻ, അങ്ങനെയൊക്കെ നടക്കാൻ അവർക്ക് യാതൊരു മടിയും ഇല്ലാതാകുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് ഉണ്ടാകുന്നത്, ആഡംബരങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ വലിയ പ്രയാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഈ ദുനിയാവിനെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ ദുനിയാവ് ആദ്യ ഹയാത്ത് ദുനിയ ലഇബുൻ വലഗുൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കളിയും ചിരിയും വിനോദവും വർത്തമാനങ്ങളും മാത്രമാണ്, വേറൊന്നുമല്ല. വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ ജീവിച്ചാൽ ഇവിടെ നമ്മൾ മരിക്കും. നൈമിഷികമായ ആഡംബരങ്ങളും സുഖങ്ങളും മാത്രമാണ് ഈ ലോകത്ത് കിട്ടുന്നത്. എന്നാൽ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകുന്നതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് ശേഷം അയച്ച പ്രവാചകനും ആ പ്രവാചകനെ പറഞ്ഞ തൗഹീദിൻ്റെ പ്രഖ്യാപനവും ആ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ പ്രമാണിമാർ നിഷേധിച്ചതുമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇതിൽ നമുക്കുള്ള പാഠം എന്താ? ആ പ്രമാണിമാരെ പോലെ നിഷേധികളായി നമ്മൾ മാറാനും വേണ്ടി പാടില്ല. ആ പ്രവാചകന്മാരെ പോലെ എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ നടുവിൽ ഈമാൻ മുറുകെ പിടിക്കുവാൻ, ഇസ്ലാം മുറുകെ പിടിക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനി വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
0: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: الحمد لله.
1: മാ ഷാ അല്ലാ. അപ്പോൾ മധുരം ഖുർആൻ, കാരണം ആരെങ്കിലും വരുമ്പോഴേ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബീഹാറിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ആര് വീട്ടിലേക്ക് വരുമ്പോഴാദ്യം മധുരം കൊടുക്കും,
0: മധുരം കൊടുക്കും.
1: എന്നിട്ടാണ് പിന്നെ ബാക്കി ഇതിലേക്ക്. അപ്പം നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങനെ ആര് ആര് വന്ന് നമ്മൾ മധുരം വന്ന ആ മധുരം ഖുർആനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് പിന്നെ ബാക്കി. ഓക്കെ,
0: വീട്ടിൽ ഒരാൾ വന്നാൽ അയാളെ സൽക്കരിക്കണം, അതാണ്, അതിന് ധൃതി കാണിക്കണം.
1: പക്ഷെ അത് ഞാൻ കണ്ടൊരു അത് പറഞ്ഞപ്പോഴ് മധുരം എന്ന് പറയുമ്പോഴേ അതി സ്ട്രോങ് മധുരകാരം കൊടുക്കുക, ആ മധുരം കഴിച്ചിട്ടേ ബാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം അങ്ങനെയാണെന്ന്
0: തോന്നുന്നു.
1: നമ്മളെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നില്ലേ, വെള്ളത്തിൻ്റെ മുന്നേ തന്നെ ഇപ്പം ഈ മധുര പലഹാരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അതിൻ്റെ ഞാൻ മജാസിയായിട്ട് പറഞ്ഞാണ് ഇവിടെ നമ്മൾ റേഡിയോ അതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ആ മധുരതരമായ ഖുർആൻ പാരായണം, അത് കേട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇൻഷാല്ലാ.
0: ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്ത് തന്നെയാണല്ലേ. രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടവനും അവനത്രേ.
1: ഒന്ന് സ്വച്ഛമായ ജലവും മറ്റേത് കയ്പായ ഉപ്പുജലവും, അതിന് രണ്ടിനുമിടയിലൊരു മറയും ഭദ്രമായൊരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവൻ ആക്കിയിരിക്കുന്നതും ആക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഓരോന്നിനും ഓരോന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം നടന്നിങ്ങനെ പോവാട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു ഉപ്പ എന്ത് ചെയ്യാണ് മോനോട് പറയാണ്, നോക്ക് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇതോ ഇതും ഞാൻ വാങ്ങി വെച്ചാണ്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അള്ളങ്ങനെ പറയാണ്. നോക്ക് ഇതോ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, അവിടെ ഒട്ടകത്തിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുണ്ടോ, അതുപോലെ ഭൂമി നോക്ക്, സമുദ്രം നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവമാണ് വിശുദ്ധ ഖുർആനിലുടനീളം അത് വായിക്കുന്ന ഒരാളൊരു യാത്ര പോവുകയാണല്ലോ. ജീവിതം എന്ന യാത്രക്കിടയിൽ നമ്മുടെ പാരായണം അല്ലെങ്കിൽ നമ്മുടെ പഠനം അത് ആ യാത്രയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ് വഴി ഇതാണ്.
0: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഞാൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതാണല്ലോ.
1: അതെ,
0: അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിനാണല്ലോ ഏറ്റവും കഴിവുള്ളവൻ. അപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഞാനിങ്ങനെ ഞാനിങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഞാനെൻ്റെ വളവെന്ന് തിരിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി നമ്മളെ സംസാരങ്ങളിലൊക്കെ പൊതുവേ കാണുന്നതാണ് ഞാൻ എന്നത്.
1: ഞാനിലേക്ക് ചുരുങ്ങ അല്ലേ.
0: പക്ഷെ അവിടെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നു എന്നുള്ളത്, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്തായിരുന്നു ഖലീഫ തുനൈജിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53-54 വചനങ്ങളായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്. സ്ലാമിക്ക് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവിൽ തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പുലരിവെട്ടം എന്ന പ്രോഗ്രാമിൽ നിന്നും തിരഞ്ഞെടുത്ത എപ്പിസോഡുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം സംപ്രേഷണം ചെയ്യുന്നത്. ഇന്നത്തെ നേർരേഖ പ്രോഗ്രാമിൽ ശല്യമാകാതിരിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മ ബാഅദ്. ജീവിതത്തിൻ്റെ ഏതു രംഗത്തും നമുക്ക് വെളിച്ചം നൽകാവുന്ന ചില ആശയങ്ങളെ വളരെ ചുരുങ്ങിയ പദങ്ങളിൽ ഒതുക്കി പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും മനുഷ്യൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും സുരക്ഷത്തിനും സമാധാനത്തിനും വേണ്ടി ദിവ്യ സന്ദേശമായി വഹയായി തന്നെ വന്നതാണല്ലോ ഹദീസും. അതുകൊണ്ട് അതിലുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിക്കളയുന്നതാണ് അതിൻ്റെ ആശയങ്ങളെന്ന്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല മേഖലകളും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ചില പ്രവാചക വചനങ്ങൾ. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ ക്രോഡീകരിച്ച അബൂ സഅീദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്, ലാ ലററ വലാ ലിറാറ, ഉപദ്രവമുണ്ടാവാനോ ഉപദ്രവം ഏൽപ്പിക്കാനോ പാടില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ലാ ലിറാറ എന്ന് പറഞ്ഞാൽ ലാ യലുറു അഹദുക്കും അഹദൻ ബിഗൈരി ഹഖിൻ വലാ ജിനായത്തിൻ സാബിഖ, അതായത് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ അന്യായമായി ഉപദ്രവിക്കരുത് എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സമീപനങ്ങളോ പെരുമാറ്റങ്ങളോ സാന്നിധ്യങ്ങളോ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും എത്ര നല്ല വ്യക്തികളായിരിക്കും. പല ആളുകളും മാനസികമായ ചില വേദനകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സമീപനങ്ങളെക്കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കൊണ്ട്. ഇത് സ്വാഭാവികമായി നമുക്കെന്തെങ്കിലും പ്രത്യേകം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് നിരന്തരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അയാളുടെ വാക്കുകളാകാം, സമീപനങ്ങളാകാം, അല്ലെങ്കിൽ കായികമായ ഉപദ്രവങ്ങളാവാം, എന്താവട്ടെ, അയാതുകൊണ്ട് അയാൾക്ക് എന്താ നേട്ടം? അയാൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? ഒരു നേട്ടവുമില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് അയൽപക്കക്കാരൻ്റെ പറമ്പിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മരം, ആ മരത്തിൻ്റെ സ്പേസ് നമ്മുടെ പറമ്പിലുള്ള മരത്തിൻ്റെ ഇലകൾക്ക് പടർന്നു നിൽക്കാനുള്ള സ്ഥലം നമ്മുടെ മതിലിന് ഇപ്പുറത്ത് തന്നെ നമ്മൾ കൊടുക്കും. അവർക്ക് നിരന്തരം ബുദ്ധിമുട്ടാണ്. എന്നും രാവിലെ അതിൽ നിന്ന് വീഴുന്ന ഇലകളെ അവരടിച്ചു നീക്കുന്നു, അതിലവർ വൃത്തിയാക്കുന്നു. പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. നടന്നു പോകുമ്പോൾ വൃക്ഷത്തിൻ്റെ ശാഖകൾ അവരെ തടസ്സപ്പെടുത്തുന്നു. എന്നും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെക്കൊണ്ട് അയൽവാസി ബുദ്ധിമുട്ടുന്നു, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഇണ ബുദ്ധിമുട്ടുന്നു, നമ്മുടെ മക്കൾ പ്രയാസപ്പെടുന്നു. എന്താണ് വാപ്പങ്ങനെ ഉമ്മങ്ങനെ വെറുതെ അനാവശ്യമായി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സഹയാത്രികന് വേണ്ടി സ്ഥലത്തെ സീറ്റിനൊന്ന് വിശാലമാക്കി കൊടുക്കാതിരിക്കുമ്പോൾ ഇറങ്ങുന്നത് വരെ അയാൾ നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഷെയ്ഖ് സ്വാലിബിൻ ഉസൈമി റഹ്മുള്ള ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ചെടി നനക്കുമ്പോൾ, നിങ്ങളുടെ വൃക്ഷത്തിന് നനക്കുമ്പോൾ, മരണത്തിന് നനക്കുമ്പോൾ, അതിൻ്റെ വെള്ളം അടുത്ത് നിൽക്കുന്നവന് അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന അയൽവാസിക്ക് ദ്രോഹകരമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു വിധത്തിലും ഒരു ഉപദ്രവം എൻ്റെ വാക്കുകൊണ്ടോ സമീപനം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ മറ്റൊരാൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. നമ്മളൊരു മിഠായി തിന്ന് അതിൻ്റെ കടലാസ് നിലത്തിടുമ്പോൾ പോലും അത് മറ്റുള്ളവൻ്റെ ഉപദ്രവമാണ്. ഒരു പഴം തിന്നതിൻ്റെ തൊലി ദേഹത്തിടുമ്പോൾ ഒരാൾ വീണ് പരിക്ക് പറ്റാൻ അത് കാരണമായിത്തീരുന്നു. ഒരാൾ ഒരു കളിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കാല് കുടഞ്ഞാൽ, മറ്റൊരുത്തിൻ്റെ ഒന്ന് കാലിൽ ഒന്ന് ഒരു വഞ്ചനാപരമായി ഒന്ന് സ്പർശിച്ചാൽ ഒരു പക്ഷേ അത് അവൻ ആജീവനാന്തമായ ഒരു വൈകല്യത്തിലേക്ക് അയാളെ എത്തിച്ചേക്കാം. മറ്റുള്ളവർക്കൊരു ഉപദ്രവം എന്നെക്കൊണ്ടില്ല എന്നുറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ലാ ലററ വലാ ലിറാറ, ബോധപൂർവമായ ഉപദ്രവങ്ങൾ ഒരാൾക്ക് വരുത്തും. അത് ഇങ്ങോട്ട് ചെയ്ത ഒന്നിൻ്റെ പ്രതികാരമാകാം, ഇങ്ങോട്ട് ചെയ്തതിൻ്റെ ഒരു അതിൻ്റെ പകരമായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്താവട്ടെ, പകരത്തെ അനുവദിക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയാണല്ലോ ഏറ്റവും പ്രധാനം. മാത്രമല്ല അതൊരു നിയമപരമായ വഴിയിലൂടെ ആകുമ്പോൾ പ്രശ്നമല്ല, അതിൻ്റെ കണക്കനുസരിച്ചുള്ള ന്യായമായ ഒരു ശിക്ഷയാണ് അയാൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ബോധപൂർവം മറ്റുള്ള ഒരുത്തനെ ഉപദ്രവിക്കുവാൻ വേണ്ടിയ ശ്രമങ്ങൾ, അതും ശരിയല്ലാത്ത കാര്യം. ചില ആളുകൾ വെറും പകപോക്കലുകളും പ്രതികാരങ്ങളും മാത്രമാണ് അവരുടെ ജീവിതം. അന്യായമായ കേസുകളും പ്രശ്നങ്ങളും ആയിട്ട് വേറെയുള്ള ഒരുത്തനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായിത്തീരുക. ഒരു മരം എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രയോജനകരമാണ്! അത് തണൽ നൽകുന്നു, പഴങ്ങൾ നൽകുന്നു, എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് അത് വലിയ ആശ്വാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് പ്രയോജനവും ഉപകാരവും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണമെന്നാണ് ഒരു കവികളുടെ വാക്കുകളിൽ കണ്ടു. അതായത്, ഇലകൾ തമ്മിൽ തൊട്ട് ഒരു മരത്തിൻ്റെ വളർച്ചയെ ബാധിക്കരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വേറിട്ട് നടുന്ന മരങ്ങൾ പോലും മണ്ണിനടിയിൽ അതിൻ്റെ വേരുകൾ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മുകളിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ അകറ്റി നട്ട മരങ്ങൾ പോലും അതിൻ്റെ അടിവേരുകൾ തമ്മിൽ ആലിംഗനത്തിലാണ്. മണ്ണിനുള്ളിൽ നമ്മളറിയാതെ അവ കോർത്തു പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആത്മാർത്ഥമായ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചെടുക്കണം. നാം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ എവിടെയും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും നിലകൊള്ളാൻ നാം ശ്രമിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവരാകും. നമ്മെ എല്ലാവരും സ്നേഹിക്കും, ഇഷ്ടപ്പെടും. നമ്മുടെ സാന്നിധ്യത്തെ ആരും ഭയപ്പെടുകയില്ല, ആരും നാം വരുന്നതിന് വെറുക്കുകയില്ല. ഇങ്ങനത്തെ ഒരു നല്ല വിശ്വാസിയായിത്തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ ശല്യമാകാതിരിക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മുസ്ലിം സമുദായം, ഉയർച്ചയും പതനവും, എഴുത്ത് റൈഹാൻ ഷഹീദ്. ബദറിലെ വിജയം, ഇർമൂക്കിലെ പോരാട്ടം, മക്കാ വിജയം, ഖുലഫാ ഇർറാഷിദുകളുടെ ഭരണം, ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ, കൊർദോവയിലെ സർവകലാശാലകൾ, ആൻഡലൂസിലിന്റെ നാഗരികത, സലാഹുദ്ദീൻ അയ്യൂബിയുടെ ധീരത, ഉസ്മാനിയ ഖിലാഫത്ത്, ഇവയെല്ലാം മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ചരിത്രസ്മരണയുടെ ഭാഗമാണ്. എന്നാൽ ഒരു ചോദ്യം നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്. ചരിത്രം അഭിമാനിക്കാനുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ പഠിക്കാനുള്ളത് മാത്രമാണോ? ഇസ്ലാം ചരിത്രത്തെ ഒരിക്കലും ഗൃഹാതുരതയുടെ വിഷയമായി അവതരിപ്പിക്കുന്നില്ല. ഖുറാൻ മുൻകാല ജനതകളുടെ ചരിത്രം വിവരിക്കുന്നത് അവരുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണങ്ങൾ പഠിപ്പിക്കാനാണ്, ഗുണപാഠം ഉൾക്കൊള്ളാനാണ്, വിശ്വാസദൃഢതയുടെയും സത്യനിഷേധത്തിന്റെയും അനന്തരഫലങ്ങൾ മനസ്സിലാക്കുവന്നതിനു വേണ്ടിയാണ്. അള്ളാഹു പറയുന്നു, തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ട്. ഖുറാൻ അധ്യായം 12:111. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ. ഖുർആൻ അധ്യായം 6:11. വിശുദ്ധ ഖുർആനിലെ ചരിത്രം വിനോദ കഥകളല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ, ചരിത്ര നിയമങ്ങളുടെ പാഠമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അതിരുകടന്ന രണ്ടു സമീപനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുറം ശക്തികളാണ് എന്നത്. രണ്ടാമത്, പഴയ മഹത്വത്തിന്റെ കഥകൾ മാത്രം പറഞ്ഞ് വർത്തമാനത്തിലെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ഒഴിഞ്ഞു മാറുന്നത്. പൂർവികർ മഹാന്മാരായിരുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് മഹത്വം ലഭിക്കില്ല. ഖുറാൻ ഒരു തലമുറയുടെ വിജയത്തെ അടുത്ത തലമുറയ്ക്ക് പാരമ്പര്യമായി നൽകുന്നില്ല. ഓരോ തലമുറയും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ചരിത്രത്തിൽ സ്ഥാനം നേടേണ്ടത്. മരുഭൂമിയിൽ നിന്ന് ലോകനാഗരികതയിലേക്ക്. ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു മാറ്റമാണ് 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിൽ സംഭവിച്ചത്. നൂറ്റാണ്ടുകളായി ഗോത്രവൈരവും വിഗ്രഹ ആരാധനയും സാമൂഹിക അനീതിയും സ്ത്രീപീഡനവും പ്രതികാര സംസ്കാരവും നിറഞ്ഞിരുന്ന ഒരു സമൂഹം ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നാഗരികതകളിലൊന്നായി മാറി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ചരിത്രകാരന്മാർ ഈ ചോദ്യത്തിന് വിവിധ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർ അതിനെ സൈനിക വിജയങ്ങളുടെ ചരിത്രമായി കാണുന്നു, ചിലർ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തുന്നു. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റത്തിന്റെ കേന്ദ്രം ഒരു വ്യക്തിയായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ദിവ്യ സന്ദേശ പ്രചരണത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. സാമൂഹികമായി അവർ ബഹിഷ്കരിക്കപ്പെട്ടു, സാമ്പത്തികമായി ഉപരോധം നേരിട്ടു, ശാരീരിക പീഡനമേൽക്കേണ്ടി വന്നു, ചിലർക്ക് സ്വന്തം നാടുവിട്ട് അബീസീനിയയിലേക്ക് പലായനം ചെയ്യേണ്ടിയും വന്നു. എന്നാൽ വെറും 23 വർഷങ്ങൾക്കുള്ളിൽ അറേബ്യയുടെ ചരിത്രം പൂർണ്ണമായും മാറി. ഈ മാറ്റം വാളിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല, മനുഷ്യ മനസ്സിനെ മാറ്റിയതിലൂടെയായിരുന്നു. ഖുറാൻ ആദ്യം നിർമ്മിച്ചത് ഒരു രാഷ്ട്രത്തെയല്ല, നല്ല മനുഷ്യരെയാണ്. ഒരു സമൂഹത്തിന്റെ ഉയർച്ച വ്യക്തികളുടെ പരിവർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മദീനയിൽ സ്ഥാപിതമായ സമൂഹം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിലുള്ള സാഹോദര്യം പോലെയൊന്ന് ചരിത്രത്തിൽ അപൂർവമാണ്. ഗോത്രം, വർഗ, സമ്പത്ത്, ഭാഷ എന്നിവയെ അടിസ്ഥാനമാക്കിയല്ല, വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ ഉത്തമ സമൂഹം രൂപപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റയുടെ നടത്തിയ പ്രസംഗം ഇന്നും ഉത്തമ ഭരണാധികാരിയുടെ മാതൃകയായി പഠിപ്പിക്കപ്പെടുന്നു. ഞാൻ നന്മ ചെയ്താൽ എന്നെ സഹായിക്കുക, ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ തിരുത്തുക എന്നായിരുന്നു അതിന്റെ അകക്കാമ്പ്. അധികാരം വിമർശനത്തിന് അതീതമല്ല എന്നതൊരു സന്ദേശമാണതിലുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് നീതി, ഭരണ സംവിധാനം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പൊതുഭരണം എന്നിവ പുതിയ ഉയരങ്ങളിലെത്തി. ചരിത്രകാരനായ ഫിലിപ്പ് ഹിറ്റിയുടെ അഭിപ്രായത്തിൽ ഉമറിന്റെ ഭരണ സംവിധാനം ലോകചരിത്രത്തിലെ ഏറ്റവും ഫലപ്രദമായ ഭരണ സംവിധാനങ്ങളിലൊന്നായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ ഏറ്റവും വലിയ കാരണം അവരുടെ രാഷ്ട്രീയ ശക്തിയായിരുന്നില്ല, അതവരുടെ മൂല്യങ്ങളായിരുന്നു. അവർ ഖുർആനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി, അറിവിനെ ആരാധനയുടെ ഭാഗമായി കണ്ടു, നീതിയെ അധികാരത്തെക്കാൾ വലിയ മൂല്യമായി ഉയർത്തിപ്പിടിച്ചു, അച്ചടക്കത്തെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ യോദ്ധാക്കളും അധ്യാപകരും ന്യായാധിപന്മാരും വ്യാപാരികളും ഭരണാധികാരികളും ദഅവത്ത് നടത്തുന്നവരുമൊക്കെയാക്കി വളർത്തി. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ഉയർച്ച ആരംഭിക്കുന്നത് രാഷ്ട്രീയ വിജയത്തിൽ നിന്നല്ല, വിശ്വാസത്തിലും സ്വഭാവത്തിലും വിജ്ഞാനത്തിലും സംഭവിക്കുന്ന പരിവർത്തനത്തിൽ നിന്നാണ്. ഈ വസ്തുതയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച. വിശുദ്ധ ഖുർആൻ അധ്യായം 13:11. നല്ല മനുഷ്യരെ സൃഷ്ടിക്കാതെ മഹത്തായ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല. ഇസ്ലാമിക നാഗരികതയുടെ സുവർണകാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും വാർത്തെടുത്ത മൂല്യാധിഷ്ഠിത സമൂഹം പിന്നീട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിലൊന്നായി മാറി. ഉമവി, അബ്ബാസി, സൽജൂഹ്, ഉസ്മാനിയ ഭരണകാലങ്ങളിലായി മുസ്ലിം ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും ബൗദ്ധികമായും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. ചരിത്രകാരനായ മാർഷൽ ഹോഡ്സൺ ദി വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക നാഗരികതയെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നാഗരികതകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾ സാമ്രാജ്യങ്ങളിൽ സ്ഥാപിച്ചതോടൊപ്പം വിജ്ഞാനത്തെയും ശാസ്ത്രത്തെയും സംസ്കാരത്തെയും ലോകത്തിന് സംഭാവന ചെയ്തു എന്നതാണ് ആ നിരീക്ഷണം. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഖലീഫ അൽ മഅ്മൂന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബൈത്തുൽ ഹിക്മ ലോകത്തിലെ ആദ്യകാല മഹത്തായ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ, സുറിയാനി ഭാഷകളിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ വിവർത്തന പ്രസ്ഥാനം പിന്നീട് പുതിയ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കി. ഗണിതശാസ്ത്രത്തിൽ മുഹമ്മദ് ഇബ്നു മൂസ അൽ ഹവാരി ബീജഗണിതത്തിന് അടിത്തറവാകി. അൽഗോരിതം എന്ന ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ സുപ്രധാന പദം അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വൈദ്യശാസ്ത്രത്തിൽ ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫിത്തിബ് നൂറ്റാണ്ടുകളോളം യൂറോപ്യൻ സർവകലാശാലകളിൽ പാഠപുസ്തകമായി ഉപയോഗിക്കപ്പെട്ടു. ശസ്ത്രക്രിയാരംഗത്ത് സെഹ്റാവി വികസിപ്പിച്ച ഉപകരണങ്ങളും ചികിത്സാരീതിയും ആധുനിക ശസ്ത്രക്രിയയുടെ വളർച്ചയെ സ്വാധീനിച്ചു. ഭൗതികശാസ്ത്രത്തിലും പ്രകാശശാസ്ത്രത്തിലും ഇബ്നുൽ ഹൈതം നടത്തിയ ഗവേഷണങ്ങൾ ആധുനിക ശാസ്ത്രരീതിയുടെ വികാസത്തിൽ നിർണായക സംഭാവന നൽകി. ചരിത്രകാരന്മാർ പലരും അദ്ദേഹത്തെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, കൃഷിശാസ്ത്രം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി ഏതാണ്ടെല്ലാ മേഖലകളിലും മുസ്ലിം പണ്ഡിതന്മാർ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കൊർദോവ, കെയ്റോ, ദമാസ്കസ്, സമർഖന്ദ്, ബുറൈദ, ബുഖാറ, ഇസ്താംബൂൾ തുടങ്ങിയ നഗരങ്ങൾ വിജ്ഞാനത്തിന്റെ ആഗോള കേന്ദ്രങ്ങളായി മാറി. അൻഡലൂസിലെ കൊർദോവ സർവകലാശാലയിലും ഗ്രന്ഥശാലകളിലും പഠിക്കാൻ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഖുർആനും ഹദീസും പഠിച്ച അതേ സമൂഹം ഗണിതവും വൈദ്യശാസ്ത്രവും എഞ്ചിനീയറിംഗും ജ്യോതിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും പഠിച്ചു. മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണെന്ന ആശയം മുസ്ലിം നാഗരികതയിൽ ഉണ്ടായിരുന്നില്ല. വിജയത്തിന്റെ യഥാർത്ഥ കാരണം. മുസ്ലിങ്ങളുടെ ഉയർച്ചയ്ക്കും പിന്നിൽ വർത്തിച്ച പ്രധാന ഘടകം ശക്തമായ സൈന്യമോ സമ്പദ്വ്യവസ്ഥയോ അല്ല, ആഴത്തിലുള്ള ചില മൂല്യങ്ങളാണ്. തൗഹീദ് കേന്ദ്രീകൃതമായ ലോകവീക്ഷണം. ഇസ്ലാം മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമയും ഭൂമിയിൽ അള്ളാഹു ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച സൃഷ്ടിയുമായി കാണുന്നു. ഈ ലോകവീക്ഷണം ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം നൽകി. അധികാരവും സമ്പത്തും അന്തിമ ലക്ഷ്യങ്ങളായിരുന്നില്ല, അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നു ലക്ഷ്യം. വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം. ഖുർആനിലെ ആദ്യ വെളിപാട് തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന കൽപ്പനയായിരുന്നു. അള്ളാഹു ചോദിക്കുന്നു, അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 39:9. ഇതുപോലുള്ള ഖുർആനിക വചനങ്ങളാണ് വിജ്ഞാനം തേടുന്നതിനെ മതത്തിന്റെ ഭാഗമായി കാണാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അന്നത്തെ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമായില്ല, പഠന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. നീതിയിലധിഷ്ഠിതമായ ഭരണ സംവിധാനം. ഖുർആൻ പറയുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തുവീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഖുർആൻ അധ്യായം 4:58. ചരിത്രത്തിൽ ചില മുസ്ലിം ഭരണാധികാരികളുടെ എല്ലാ തീരുമാനങ്ങളും ഈ ആദർശത്തിനനുസൃതമായിരുന്നുവെന്ന് പറയാനാവില്ല. അപവാദങ്ങൾ കണ്ടേക്കാം. എന്നിരുന്നാലും നീതി എന്ന മൂല്യം ഭരണത്തിന്റെ അടിസ്ഥാന തത്വമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. സാമൂഹിക ഉത്തരവാദിത്വം. സകാത്ത്, വഖഫ്, ദാനധർമ്മങ്ങൾ, സദഖ, ബൈത്തുൽ മാൽ തുടങ്ങിയ സാമ്പത്തിക നീതിയും സാമൂഹിക ക്ഷേമവും ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയിൽ പലതും വഖഫ് സമ്പ്രദായത്തിലൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. തുറന്ന ബൗദ്ധിക സംസ്കാരം. ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ വിജ്ഞാനം എവിടെ നിന്നാണെന്നതല്ല, അത് സത്യമാണോ എന്നതാണ് പ്രധാനമെന്ന് കരുതി. ഇന്ത്യയിൽ നിന്നുള്ള ഗണിതശാസ്ത്രവും പേർഷ്യയിൽ നിന്നുള്ള ഭരണസംവിധാനവും അവർ പഠിക്കുകയും വിമർശനാത്മകമായി വിലയിരുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഇമാം ഷാഫിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എന്റെ അഭിപ്രായം ശരിയാണ്, എന്നാൽ തെറ്റായിരിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരാളുടെ അഭിപ്രായം തെറ്റാണ്, എന്നാൽ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബൗദ്ധിക വിനയമാണ് ഗവേഷണങ്ങൾക്കും ആരോഗ്യകരമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയത്. ധാർമ്മികതയും സ്വഭാവശുദ്ധിയും. ഇസ്ലാമിക നാഗരികതയുടെ ശക്തി നല്ല മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിലായിരുന്നു. വിശ്വാസവും ധാർമ്മികതയും അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ആ സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായിരുന്നു. അള്ളാഹു മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത്, മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:110. ഈ സൂക്തത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ ചരിത്രമോ വംശപരമ്പരയോ വിലയിരുത്തിക്കൊണ്ടല്ല, അവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാണ്. ഇതാണ് മുസ്ലിം ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. നാഗരികതകൾ സൈനിക ശക്തി കൊണ്ടല്ല നിലനിൽക്കുന്നത്, മൂല്യങ്ങൾ കൊണ്ടാണ്. വിജ്ഞാനത്താലാണ്, നീതിയാലാണ് സ്വഭാവശ്യം.

0: അല്ലെ, നൂറാളെ കൊന്ന ഒരു മനുഷ്യന്റെ ഒരു കഥയാണ് നമ്മൾ പറയണത്. ഓക്കെ, തുടങ്ങാം നമുക്ക് അല്ലേ.
1: മുൻ കഴിഞ്ഞ സമുദായത്തില് ഒരു ഒരു വ്യക്തി 99 ആൾക്കാരെ വധിച്ചിരുന്നു. പിന്നെ അയാൾക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ സംഭവമാണ്. അപ്പൊ ഇയാള് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെടുത്ത് പോയി. അപ്പൊ ഇയാള് പറഞ്ഞു,
0: തോപ ചെയ്യാനല്ല, അയാൾ ചോദിക്കാനല്ല, എനിക്ക്
1: ചോദിക്കാൻ
0: തോപണ്ടോന്ന്.
1: തൗബണ്ട ചോദിക്കാൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇനി എനിക്ക് തൗബല്ല എന്ന് പറഞ്ഞു. അപ്പോ അയാളും വധിച്ച്.
0: അയാളിക്കാൻ കാരണം എന്താ?
1: അയാൾ തൗബല്ല പറഞ്ഞില്ലേ.
0: അയാളൊരു പ്രതീക്ഷയിൽ പോയതാണ് അല്ലേ. 99 ആളെ കൊന്നൊരു വിഷമം അയാൾക്കുണ്ട്. വിഷമമുള്ളതുകൊണ്ടാണല്ലോ തോപയാൻ തയ്യാറായത്.
1: അപ്പൊ ഇയാളും കൊന്നു.
0: അയാളും കൊന്നു. അയാൾ അനക്കിഞ്ഞ് തോപയാ, 99 ആളെ കൊന്നിട്ട് തോപയാ വന്നൊക്കെ. അങ്ങനെ എന്ത് ചെയ്ത്? ഒരു സംസാരം ദേഷ്യം പിടിച്ച് എന്ത് ചെയ്ത്? അയാൾ
1: കൊന്നു.
0: അങ്ങനെ
1: 100 ആളെ വധിച്ചു.
0: വധിച്ചു.
1: പിന്നെ അയാള് വലിയൊരു പണ്ഡിതന്റെ അടുത്ത് പോയി. ആ പണ്ഡിതനോട് പറഞ്ഞു, എനിക്ക് തൗബ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, ഈ ഇനി നല്ലൊരു വേറൊരു നല്ല നാട്ടിൽ പോവും, അപ്പൊ എനിക്ക് അങ്ങനെ നല്ല ആളായി ജീവിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് നാട്ടില് വന്ന കൊലയാളി എന്നുള്ളൊരു പേര് വരും. അങ്ങനെ ഇയാള് നടന്നു പോകുമ്പോ അയാള് വഴിക്കുന്ന് മരിച്ചു. അപ്പോ നല്ല മലക്കുകളും ചീത്ത മലക്കുകളും തല്ലുകൂടാണ്.
0: അത് നല്ല മഴ ഒരു ശിക്ഷയുടെ മലക്കും കാരുണ്യ
1: കാരുണ്യത്തിനും
0: മലക്കും. ഓക്കെ,
1: ഒരു തല്ലുകൂടാണ്.
0: തർക്കി തല്ലുല്ല ഒരു തമ്മിൽ
1: തർക്ക
0: ആരാണ് അയാളെ റൂഹ് പിടിക്കാന്നുള്ളൊരു. ഓക്കെ,
1: അപ്പോ ഇവര് അളന്ന് നോക്കി എങ്ങോട്ടാണ് കുറച്ച് ദൂരമുള്ളത്. അപ്പോ നല്ല സ്ഥലത്തേക്കാണ് കുറച്ച് ദൂരമുള്ളത്.
0: ഓക്കെ,
1: അപ്പോ നല്ല കാരുണ്യത്തിന്റെ മലക്ക് ഇയാളെ റൂഹ് പിടിച്ചു.
0: റൂഹ് പിടിച്ചു അല്ലേ. ഇതാണ് ഈ ഒരു 100 പേരെ കൊന്നാളെ മനുഷ്യന്റെ കഥ. അപ്പോ എന്തിനാ അളന്നു നോക്കിയത്?
1: ആരാണ് ഇയാളെ റൂഹ് പിടിക്കുക?
0: അത് മനസ്സിലായി. പക്ഷെ അളന്നു നോക്കുക എന്നുള്ളൊരു കാരണം എന്തിനാണ് വെച്ചത്? ഒരു റൂൾ വെച്ചില്ലേ?
1: തർക്കില്ലാതിക്കാൻ വേണ്ടിട്ട്.
0: അതൊക്കെ ഓക്കെ, തർക്കമില്ലാക്കാനാണ്. പിന്നെ ഏത് മലക്കാണ് റൂഹ് പിടിക്കേണ്ടത്? പക്ഷെ അളക്കാൻ കാരണം എന്താണ്?
1: ഇയാളെ
0: അളന്ന എങ്ങനെ മനസ്സിലാകുക ഇത് നല്ല റൂവാണോ പിടിക്കുക? അതല്ല, നല്ല മരക്കാണോ അല്ലെങ്കിൽ
2: നല്ല സ്ഥലത്തേക്കാണ് കുറച്ച് ദൂരം.
0: കുറച്ച് ദൂരം അയാള് വേഗത്തില് അത് തോപ ചെയ്യാനുള്ള ഒരു
2: ആഗ്രഹം കൊണ്ട്.
0: ആഗ്രഹം കൂടുതലായിരുന്നു അർത്ഥം അല്ലെ. നേരെ മറിച്ച് അയാൾക്ക് അങ്ങോട്ട് ദൂരം കൂടുതലാണെങ്കിൽ അയാളെ നാട്ടിൽ നിന്ന് കുറച്ച് പോന്നിട്ടുള്ളൂ, അയാൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അദ്ദേഹം നേണോ വേഗം നാട്ടിൽ പോയിട്ട് നേണോ, അതാണ് തോപ ചെയ്തുകൊണ്ട് അവിടെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്ക് ഉണ്ട്. പക്ഷെ തോപ ചെയ്തിക്കണോ ഇല്ല, അയാൾ നീയത്തിന് നിന്നിട്ടുണ്ട്. നീയത്തിന് പ്രാധാന്യം വന്ന് നീയത്തിന് കൂലിണ്ട്. അയാൾ തോപ ചെയ്തതുപോലെ തന്നെയാണ്, അയാൾ മരിച്ചു, ആ നാട്ടിൽ എത്തിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് അയാള് മരണപ്പെട്ടു. പക്ഷെ അയാൾ തോപ ചെയ്ത പോലെ തന്നെയാണ്, കാരണം അയാൾ മനസ്സുകൊണ്ട് നീയത്ത് മനസ്സുകൊണ്ട് അയാൾ തോപ ചെയ്ത പോലെയാണ്. അയാൾക്ക് എത്തി അത് ചെയ്യേണ്ട പണി മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായല്ലോ, ഇതാണ് കഥ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് മനുഷ്യന്മാരെന്ത് ചെയ്യും? അറിഞ്ഞു മരതൊക്കെ
1: തെറ്റുകൾ
0: ചെയ്യും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓ ഞാൻ തെറ്റെയ്തല്ലോ, ഞാനൊരു അക്രമിയായി എന്നുള്ള ഇങ്ങനെ ഇരിക്കലോ വേണം. എന്ത്
1: ചെയ്യണം?
0: തോപ ചെയ്ത് മടങ്ങണം. അപ്പൊ നോക്കി നിങ്ങള് പിന്നെ 100 ആളെ കൊല്ലുന്ന പറഞ്ഞ ആലോചിക്കുന്നില്ലേ? 100 മനുഷ്യന്മാരെ കൊല്ലുക, നമ്മുടെ നാട്ടിലേക്ക് ചിലപ്പോ ഇങ്ങനെ പേപ്പറിലൊക്കെ വരൂലേ, പിന്നെ 5 ആളെ കൊന്ന്, 6 ആളെ കൊന്നൊക്കെ, 2 ആളെ കൊന്നൊക്കെ. ഇപ്പൊ 3 പേരെ വെട്ടിക്കൊന്നു നമുക്ക് അത് ചെയ്യും, ഒരു അത്ഭുതം തോന്നൂല്ലേ. 3 ആളെ കൊന്നോ ഇയാളത്തെ 99+1 100 ആളെ കൊന്നിട്ടാണെന്നാണ് ഇത്. അയാൾക്ക് അള്ളാഹു തോപ ചെയ്തതിന് മനസ്സിലാവില്ല. അപ്പൊ തോപ എന്നുള്ള എന്താണ്? വളരെ തോപ ചെയ്യുന്നവരെ ഇന്ന അള്ളാഹുബുദ്ധോബാബിന്നവിടില്ലേ, അതെന്താണ്? അള്ളാഹുക്ക് ഇഷ്ടമാണ്. അതിപ്പോ തെറ്റ് ചെയ്യുന്നവർ വെച്ച് അള്ളാഹുക്ക് ഇഷ്ടം ആരെയാണ്? തോപ ചെയ്യുന്നവർ അല്ലെ. അങ്ങനെ ഒരു ഹദീസ് ആയത്തൊക്കെ ഉണ്ടല്ലോ. ഇതാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. നർമീൻ കഥ മനസ്സിലായില്ലേ? എന്താ കഥ? ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്താൻ പറ്റുമോ? എന്താണ്? 100 ആളെ കൊന്ന മനുഷ്യന്റെ തൗബ അല്ലേ. തൗബയുടെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. മാഷാല്ലാ. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും എന്താണ്, ഒരു പിന്നെ എന്താണ് തൗബ ചെയ്യാനുള്ള അല്ലെ ഇസ്തിഗ്ഫാറിനുള്ള ഒരു പിന്നെ മനസ്സുണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഥയാണ്. മനസ്സിലായല്ലോ ഇൻഷാല്ലാ. അപ്പം നമ്മൾ ഇനി ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു അവസാനത്തെ ഒരു കഥയിലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ കഥ. അപ്പൊ നമ്മൾ 2, 4, 6, 7 കഥയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ. ഓരോ എപ്പിസോഡ് 2 കഥ വീതം പഠിച്ചിട്ടുണ്ട്.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ

0: ഈ എപ്പിസോഡത്തെ രണ്ടാമത്തെ കഥയ്ക്കാണ് പോണത്. ഈ കഥ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഇപ്പോൾ ഈ കഥയിൽ ഈ സഹാബത്തുകളും എല്ലാ സഹാബിമാരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്, ഒരുമിച്ചിരിക്കേനു. അപ്പോൾ പ്രവാചകന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സദസ്സിൽ ആരാണ് സുന്നത്ത് നോമ്പ് നോറ്റത് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും നോറ്റിക്കണ് പറഞ്ഞു, സുന്നത്ത് നോമ്പ് ഞാൻ നോറ്റിക്കണ് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഈ സദസ്സിൽ ആരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിക്കണ ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നു പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചോദിച്ചു, ആരാണ് ഈ സദസ്സിൽ ജനാസ നമസ്കരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, ഞാൻ ജനാസ നമസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് രോഗികളെ സന്ദർശിച്ചത്, ഇന്ന് ആരാണ് രോഗിനെ സന്ദർശിച്ചത് ചോദിച്ചു. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രോഗിനെ സന്ദർശിച്ചു പറഞ്ഞു. അപ്പോ
1: അപ്പൊ നബി പറഞ്ഞു, എല്ലാം ഒരാള് ഒരു ദിവസം ചെയ്താല് സ്വർഗമുണ്ട്.
2: ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് വന്നത് കൊണ്ടാല്
1: ഒരു ദിവസം ഒരാള് ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്താല് ആൾക്ക്
2: സ്വർഗമുണ്ട് പറഞ്ഞില്ലേ. ഓക്കെ, പിന്നെന്തെങ്കിലും പറയാനുള്ളത്?
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിട്ടില്ല അത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ
2: ചോദിക്കുന്നുള്ളത്
0: പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാണെങ്കിൽ എല്ലാ സഹാബിമാർക്കും അങ്ങനെ തയ്യാറായി വരെ
2: നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നാളെ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
1: മുൻകൂട്ടി
0: പഠിച്ചു വരും.
2: പെട്ടെന്ന് ചോദിക്കുമ്പോഴോ?
0: സർപ്രൈസ് ടെസ്റ്റ് നടത്തുമ്പോ
2: ആർക്കും കിട്ടൂല, അത് പഠിച്ചാലേ കിട്ടുള്ളൂ അല്ലേ. ശരിക്കും പഠിച്ചേ കിട്ടൂ. അതുപോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അബൂബക്കർ റളിയല്ലാഹു എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അർമീൻ
3: എല്ലാ നന്മകളും ചെയ്തു.
2: ആ എല്ലാ നന്മകളും ചെയ്തു എന്നുള്ളതാണ്. ഏതെങ്കിലും നന്മ മാത്രം ചെയ്ത് ജീവിക്കല്ല,
0: എല്ലാ നന്മകളും
2: എല്ലാത്തിലും എന്ത് ചെയ്യും? ശ്രദ്ധ
0: കൊടുക്കും
2: അല്ലെ. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് എല്ലാ കാര്യങ്ങളിലും ആരൊന്നാമനായി? അബൂബക്കറാവും ഒന്നാമ. നമ്മളെന്ത് ചെയ്യണം? നന്മകള് പരമാവധി നമ്മള് ചെയ്യാൻ നോക്കണം. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മാതാപിതാക്കളെ സഹായിക്കുക, പിന്നെ രോഗിയെ സന്ദർശിക്കുക, എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി നമ്മള് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയതേ പോലെ ഇല്ലേ? ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? നമ്മുടെ അയൽവാസി രോഗിയെ കിടക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാ? ആ രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പറ്റും ഇല്ലേ? നമ്മളെ നാട്ടിലൊരു മരണയവരെ അറിഞ്ഞു, ആ നമുക്ക് എന്ത് ചെയ്യാ? ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാ? സ്ത്രീകള് പള്ളിയിലേക്ക് പോകൂല, എന്തിന്? വൈദ്യന്റെ കൂടെ പോകുന്നില്ല. പക്ഷെ വീട്ടിൽ എന്ത് ചെയ്യാ? ജനാസ നമസ്കരിക്കാൻ പറ്റും. നമുക്ക് തന്നെ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മള് മദ്രസ വിട്ട് വരികയാണെങ്കിൽ, സ്കൂൾ വിട്ട് വരികയാണ്, നമ്മളെ ബാഗിൽ ഒരു 10 രൂപ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 20 രൂപ ഉണ്ട്, അല്ലെങ്കിൽ 5 രൂപ ഉണ്ട് നമ്മളെ കയ്യില്. നമ്മൾ വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, അയാൾക്ക് ഭക്ഷണം വാങ്ങാൻ പൈസ അല്ല അല്ലേ, നമുക്ക് എന്ത് ചെയ്യാ? ഒന്നില്ലേ നമുക്ക് ആ പൈസ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ
0: പൈസ
2: കൊടുക്കാം. അപ്പൊ ഇതുപോലെ അല്ല, നന്മകളിലൊക്കെ നമ്മൾ എന്താണോ മുൻപന്തിയിലുണ്ടാണോ നന്മയില്?
1: ഇപ്പൊ
2: അവിടെ ആ കൂട്ടത്തില് പിന്നെ വേറെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, സ്വാപത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ
0: അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണ്
2: മുന്നേറിയ ഒരു വ്യക്തിയായിരുന്നു ആര്?
1: അബൂബക്കർ.
2: അത് വലിയൊരു ക്രെഡിറ്റ് ആണ് അല്ലേ. എല്ലാത്തിലും ഞാന് കൈ പോക്കാണ്. ഇപ്പൊ ഉദാഹരണം ചോദിക്കാണ്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കാം, 5 വർഷം ചോദിക്കാണ്. അപ്പൊ ഒരാളെന്നെ പിന്നെ 5 ഉത്തരം പറഞ്ഞാലും ഒരു ക്രെഡിറ്റ് അല്ലേ? അല്ല, ഒരു ക്രെഡിറ്റ് ആണ്. 5 ഉത്തരം പറഞ്ഞാല് 5 ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഞാന്, 5 ഇപ്പം ജന ഉത്തരം പറയാണ്, അല്ലെ 5 എണ്ണത്തിനും നിർമ്മിന് ഉത്തരം പറയാണ്, 5 എണ്ണത്തിനും 100 ഉത്തരം പറയാണ് അല്ലെ. അപ്പൊ നമുക്ക് വലിയൊരു അഭിമാനമാണത്, ഒരു ക്രെഡിറ്റ് ആണ്. ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂബക്കർ സദസ്സില് ഈ 4 കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞ ആരാണ്?
1: അബൂബക്കർ.
2: അപ്പൊ ഇൻഷാല്ലാ നമ്മള് ഈ ഒരു കഥയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ, നമ്മള് കഥ എന്ന് പറയും, പക്ഷെ എന്താണ്, അനുഭവമാണ് അല്ലെ, ഒരു കഥാരൂപത്തിൽ നമുക്ക് അത് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇൻഷാല്ലാ. നമ്മളെന്ത് ചെയ്യണം? നല്ല കുട്ടികളെ വളരെ ചെയ്യണം. നമ്മൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നമ്മള് ശ്രദ്ധിക്കണം. കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? നന്മകൾ ധാരാളം ചെയ്യുക അല്ലെ. നമുക്ക് നല്ല കാര്യം ചെയ്യുമ്പോന്നുണ്ടാവും ഒരു സന്തോഷം
0: അല്ലെ,
2: നല്ല കാര്യം ചെയ്യുമ്പോൾ സന്തോഷം. നമ്മുടെ ഉമ്മാനെ സഹായിക്കും രാവിലെ, നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. ഒരു ദിവസം രാവിലെ നമ്മൾ ഖുർആൻ ഒരു പേജ് ഓതി, നമുക്ക് അന്നുണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും, ഖുർആൻ ഓതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഒരു ദിവസം നമ്മൾ നമസ്കാരം ഒഴിവാക്കി,
0: ഒരു മനസ്സിലൊരു
2: ഒരു പ്രയാസം അതുണ്ടാവൂല, നമസ്കാരം ഒഴിവാക്കി എന്ന് നമസ്കരിക്കലുണ്ട് എന്ന് ഞാൻ മറന്ന് അല്ലെ, മറന്നാല് കുറ്റല്ല, പക്ഷെ നമുക്ക് ഇന്നാലും എന്തുണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും, മറന്നല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതപ്പം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ, ഒരുപാട് കഥകളിലൂടെ നമുക്കും പഠിക്കാൻ പറ്റി, അതോടൊപ്പം ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യാൻ പറ്റി, വ്യത്യസ്തമായ നമ്മൾ 8-3-4 എപ്പിസോഡില് 2 കഥ വീതം പറഞ്ഞില്ലേ, അതിൽ ഒരു കഥയിൽ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡില്,
0: മൃഗങ്ങൾ
2: ചെറിയ കഥകളായ നമ്മള് ഒട്ടകം നായ പൂച്ച അങ്ങനെ ഒരു 9 ചെറു കഥകൾ നമ്മൾ പഠിച്ചു. പക്ഷെ ചെറിയ കഥയാണെങ്കിലും
0: വലിയ
2: ഗുണപാഠങ്ങളുള്ള നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡില്, പിന്നെ കഥകൾ സെലക്ട് ചെയ്ത സമയത്ത് നോക്കിയത് എന്താ വെച്ചാല് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് മനസ്സിലാകണം. കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ, ചരിത്രത്തിൽ നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ കഥയായിട്ട് പറയാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഇത് ഈ ഭൂമി തന്നെ ആർക്കുള്ളതാണ്,
0: കുട്ടികൾക്കുള്ളതാണ്.
2: അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ, കുട്ടികൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കഥകൾ മാത്രമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ നമ്മൾ പുതിയ ഒരു വിഷയങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ഭൂമത്തനുള്ള വീണ്ടും നമ്മള് മുന്നോട്ട്. നമ്മൾക്ക് കുട്ടിയോട് എന്താ പറയാനുള്ളത് ഇത് കേൾക്കുന്ന കുട്ടികളോട്, നർമീൻ നമുക്ക് 3 ഓരോന്ന് പറയണം കുട്ടികളോട്, ഇത് കേൾക്കാൻ നമ്മളെ ഈ ഭൂമത്തനുള്ള കേൾക്കുന്നവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്.
0: പഠിച്ചാല് എവിടെ പോയി കഥ പറയാം, മത്സരങ്ങളിലൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനത്തെ ഗുണപാഠങ്ങളില്ലേ കഥകളൊക്കെ പറഞ്ഞാല് പ്രൈസ് അല്ലാഹു സഹായിക്കൂ, അങ്ങനൊക്കെ
2: നന്മ എത്തിക്കാണ്. ഒന്നത് എന്താ പറയുന്നത്, എന്താ പറയാ,
3: നമ്മളിപ്പോ കഥൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കേട്ടിരിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ചാല് അവർക്കും ഇങ്ങനെ പരിപാടിക്കുണ്ടെങ്കിൽ അവർക്കും പഠിക്കാം.
2: ആ അവർക്കും ഇത് കേട്ട് പഠിക്കാൻ പറ്റും അല്ലേ, പുതിയ കഥകൾ പഠിക്കാൻ പറ്റും.
1: നമ്മള് പഠിച്ച് നമ്മള് വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താ ഓല് പഠിച്ച് ഓലിത് ഓല ജീവിതത്തില് ഇതൊക്കെ ചെയ്ത് നമുക്കും
2: വലിയൊരു പ്രതിഫലം അതാണ് അല്ലേ. നമ്മൾ ഇതിപ്പോ ഈ എപ്പിസോഡ് പടഞ്ഞ് ഓരോ എപ്പിസോഡും എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ എന്ത് ചെയ്യും, എപ്പിസോഡിയോന്റെ ഓഡിയോ വഴിയൊക്കെ ഇത് പുറത്തിറങ്ങും. അപ്പൊ ഇത് കേട്ടിട്ട് ഓരോ കുട്ടികളും ഇങ്ങനെ ഒന്നും വേണ്ട, വീട്ടിലൊരു പൂച്ച വന്നാല് ആ പൂച്ചക്കൊരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു 8 കുട്ടിയോ അല്ലെ, ആ പൂച്ചക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയാണ്,
0: നമുക്ക്
2: അതിന്റെ പ്രതിഫലം അല്ലാ, ആ പ്രതിഫലം നിലയ്ക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉദ്ദേശം മാത്രമുള്ളല്ലോ അല്ലെ, അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ അവിടെ ഇരുന്ന് കാണുക, എന്തൊക്കെയാ പണികൾ വീട്ടിലുണ്ടെന്ന്, ഇന്ന് ലീവാണ് കളിക്കാൻ പോണം അല്ലെ, നമ്മള് ഈ ഒരു നന്മക്ക് വേണ്ടിയാണ് അവിടെ ഇരുന്നിട്ടുള്ളത് അല്ലെ, ഇത് കേട്ട് കുട്ടികൾ പഠിച്ച് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതുപോലെ പല വിഷയങ്ങളും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അവസാനത്തെ കഥ, കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ദിവസം തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും ഈ കഥ കേട്ടിട്ട്. അപ്പൊ ആ നന്മന്റെ കൂലിയൊക്കെ എന്തും നമുക്കും
0: കിട്ടും.
2: ഓരോന്നാ തന്നെയാണ് നമ്മൾ പറഞ്ഞ എല്ലാ കഥകളിലും ഉണ്ട് കുട്ടികൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഗുണപാഠങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളെന്തായാലും തൽക്കാലം എന്ത് ചെയ്യാണ്, ഈ ഒരു കഥ അല്ലെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി വ്യത്യസ്തമായ പ്രോഗ്രാമുമായിട്ട് എന്ത് ചെയ്യണം, ഭൂമത്തണ്ണിൽ വരണം. ഇനി വേണേ നമുക്ക് പാട്ടാക്കാം അടുത്തൊരു എപ്പിസോഡ് അല്ലേ, എങ്ങനെ ഒരു ഒരു 5 പാട്ട് പാടുക, എന്നിട്ട് ആ പാട്ടിലെ ഗുണപാഠം പറഞ്ഞു കൊടുക്കുക അല്ലെ. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്ത് പാടിയ പാട്ടിന്, ഉമർ അള്ളാഹുവിന്റെ ആ ഒരു പിന്നെ ലളിതമായ ജീവിതം വിനയം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാട്ടൂടെ കിട്ടി. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യണം, നമ്മള് ഭൂമത്തിന്റെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ പുതിയ കുട്ടികൾക്കും ഒന്നുണ്ട് നമുക്കിവിടെ അവസരം. ഇപ്പൊ നിങ്ങളിരിക്കുന്ന പോലെ ഇത് കേൾക്കുന്ന കുട്ടികൾക്കും ഇവിടെ വന്ന് ഇങ്ങനെ അവതരിപ്പിക്കാൻ താല്പര്യം എന്ത് ചെയ്യുക, അവർക്കും നമുക്ക് പിസിയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി എന്ത് ചെയ്യുക,
0: അവസരം
2: കൊടുക്ക അല്ലേ, കൈവിടെ രംഗത്ത് കൊണ്ടുവരാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇൻഷാല്ലാ അപ്പം പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈ ഒരു 4 എപ്പിസോഡിലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു. ഞാന് തോഫീഖ് അസ്ലം, എന്റെ വീട് തിരങ്ങാടിക്കടുത്ത കളിയാട്ടുമുക്കിലാണ്. ഇവിടെ നൂറ പാണ്ടിക്കാട് അല്ലെ, പിന്നെ നിർമിൻ വണ്ടൂര് ജന്ന പാണ്ടിക്കാട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
4: മഷാല്ലാ, അടിപൊളി നല്ല ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത് അല്ലേ. കഥ പറയാം, പാഠം പഠിക്കാം. പങ്കെടുത്തവർ ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം, കൂടെ തൗഫീഖ് അസ്ലം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ

0: നുറുങ്ങുകളിലെ ശരിക്ക് മസ്തിഷ്കമെന്ന വിസ്മയം എന്ന ഒരു ടൈറ്റില് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ എഴുതിയിട്ടുള്ള രചനയുടെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്.
1: അപ്പോൾ നമുക്കത് കേൾക്കാം.
2: മസ്തിഷ്കം എന്ന വിസ്മയം, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. വിവിധയിനം ഘടനകളും ധർമ്മങ്ങളുമുള്ള നിരവധി ശരീര കലകളും അവയവങ്ങളും ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയാണ് മനുഷ്യ ശരീരം. ശരീരത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിനു വേണ്ടി ഇവയെല്ലാം ഒരുമിച്ച് സുഗമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഇതിനുവേണ്ട സകല മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണവും നൽകുന്നത് നാഡീവ്യൂഹമാണ്. കേന്ദ്ര നാഡീവ്യൂഹത്തിലെ പ്രധാന അംഗമാണ് മസ്തിഷ്കം അഥവാ തലച്ചോർ. കട്ടിയുള്ള തലയോട്ടിക്കകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഏതാണ്ട് 1.5 കിലോഗ്രാം തൂക്കം വരുന്ന വളരെ ലോലവും മൃദുലവുമായ അവയവമാണ് മസ്തിഷ്കം. ശരീരത്തിൻ്റെ ഇൻഫർമേഷൻ കേന്ദ്രം, കൺട്രോൾ റൂം, കോർഡിനേഷൻ കേന്ദ്രം, ഡാറ്റാ സെൻറ്റർ, ആജ്ഞാകേന്ദ്രം, ഇതെല്ലാമാണ് തലച്ചോർ. സദാ സജ്ജവും സന്നദ്ധവും ജാഗരൂകവുമായി പ്രവർത്തിക്കുന്ന ബൃഹത് കേന്ദ്രം, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. തലയോട്ടിക്കകത്ത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മറ്റൊരു സുതാര്യമായ ആവരണം കൂടിയുണ്ട്, മെനിഞ്ചസ്. ഇതിനെ ബാധിക്കുന്ന അണുബാധയെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. തലച്ചോറിന് ഇടതും വലതും എന്നു രണ്ട് ഭാഗങ്ങളുണ്ട്. ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും വലതുഭാഗം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷാഘാതം സംഭവിച്ച രോഗിയുടെ വലതുവശം തളരുമ്പോൾ ഇടത് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ വലത്തെ കയ്യന്മാരുടെ സംസാരം നിയന്ത്രിക്കുന്ന കേന്ദ്രം ഇടത് തലച്ചോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം ഇത്തരം രോഗികളുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നോർക്കണം. തലച്ചോറിൻ്റെ ഇടതുഭാഗം വിശകലനം, അപഗ്രഥനം, കാര്യകാരണ വ്യവച്ഛേദം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുമ്പോൾ വലതുഭാഗമാകട്ടെ യുക്തിക്കതീതമായ ചിന്തകൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, കലാപരമായ മേന്മകൾ ഇവയുടെയെല്ലാം ഇരിപ്പിടമാകുന്നു. ഈ രണ്ടു ഭാഗങ്ങളെയും, ഇടതിനെയും വലതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയുണ്ട്, കോർപ്പസ് കലോസം. തലച്ചോറിൻ്റെ ഉപരിതല ഭാഗങ്ങൾക്ക് ഇളം ചുവപ്പ് കലർന്ന ചാരനിറവും അന്തർഭാഗങ്ങൾക്ക് വെളുപ്പ് നിറവുമാണ്. ഇവയെ ഗ്രേമേറ്റർ, വൈറ്റ് മേറ്റർ എന്നിങ്ങനെ യഥാക്രമം വിളിക്കുന്നു. മാത്രമല്ല തലച്ചോറിൻ്റെ ഉപരിതലം ഏറെ മടക്കുകളും ചുളിവുകളുമുള്ള രീതിയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉപരിതല വിസ്തീർണം കൂടുന്നതിനുള്ള ഒരു ഉപാധിയായി നമുക്കിതിനെ കാണാം. കുറഞ്ഞ സ്ഥലത്തിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. തലച്ചോറിനെ കുറച്ചുകൂടി സുരക്ഷിതമാക്കുവാനും അതിൻ്റെ ഭാരം ലഘൂകരിക്കുവാനുമായി മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. അതാണ് സെലിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന നേർത്ത ദ്രാവകം. അതിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് തലച്ചോറിനെ സംവിധാനിച്ചിരിക്കുന്നത്. നോക്കണേ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മുടെ രക്ഷിതാവ് ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടുപോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് നാം വരുത്തിവെക്കുന്നത്. ഹെൽമെറ്റിടാതെ അപകടങ്ങൾ സംഭവിച്ച് തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്നത് ഉദാഹരണം.
0: തലച്ചോറ് ഒരു മനുഷ്യനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന കാര്യമാണ്. ബ്രെയിനിൻ്റെ ഏതെങ്കിലും കൊടാനുകൂട് ഞരമ്പുകൾക്കിടയിൽ ഏതെങ്കിലും ഒന്നിനൊക്കെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പുറത്തുകണ് കാണുന്നത്. അപ്പം ആ അത്ഭുതം, ആ വിസ്മയം നമ്മളെ പടച്ചവനിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം.

0: നുറുങ്ങുകളാണ് കേട്ടത്. മഷാല്ല. ഇനി റേഡിയോ വൈബ്സിൽ അസ്മാ ഉൽ ഹുസ്ന.
1: അൽ കാഹിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊപ്പം ചേരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി.
0: ഓക്കെ, അപ്പോൾ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരാറുള്ളത് അല്ലേ. അപ്പോൾ പഠിച്ചവൻ്റെ പേരുകൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്തോറും, ഇത് പഠിച്ച ഒരാൾക്ക് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ നാമങ്ങളിലൂടെ ഒരു ആശയലോകം നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ഇപ്പോൾ അൽ ഖാഹിർ, അൽ ഖഹാർ, അൽ ഖാഹിർ എന്താണ് ഇതിൻ്റെ ആശയം നമുക്ക് കിട്ടുന്നു. അർ റഹ്മാൻ, അർ റഹീം, അള്ളാഹു ഏറ്റവും കൂടുതൽ മുന്തിച്ച് പറഞ്ഞ കാര്യമാണ് റഹ്മാൻ റഹീം. അതിലൂടെ പോയാൽ മതി അല്ലേ ബാക്കിയുള്ള ഇടത്തൊക്കെ എത്താൻ പറ്റുന്ന.
1: നാമങ്ങൾ പഠിക്കുമ്പോൾ അതേ തലത്തിലേക്ക് നമ്മൾ എത്തും ആശയം.
0: അപ്പം നമുക്ക് അസ്മാ ഉൽ ഹുസ്ന കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിമഹത്തരമായ വിജ്ഞാനത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായ വിജ്ഞാനമെന്നത് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അതിൽ തന്നെയും അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമാണ് എന്നത് നാം സദാ ഓർക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാനും അതനുസരിച്ചുള്ള തേട്ടത്തിൽ നമ്മൾ വിധേയപ്പെടാനും റബ്ബിനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖാഹിർ അതുപോലെ തന്നെ അൽ ഖഹാർ എന്ന രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. അൽ ഖാഹിർ അൽ ഖഹാർ ഏകദേശം ഒരേ അർത്ഥം വരുന്ന രണ്ടു നാമങ്ങളാണ്. എന്നാൽ ഖാഹിർ എന്നതിനേക്കാൾ ഏറ്റവും ഉന്നതിയിലാണ് അൽ ഖഹാർ എന്ന നാമം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖാഹിർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ രണ്ടു തവണയാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഖഹാർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ആറു തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഖാഹിർ എന്ന നാമം വിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായം സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ വചനവും 61-ാമത്തെ വചനവുമാണ്. അവിടെയൊക്കെ വന്നത് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ഉപരിയിലാണ് എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ ഖാഹിർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മോട് ആ വിഷയം പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൗഖ ഇബാദിഹി അടിമകൾക്ക് ഉപരിയിലാണ് എന്ന് പറയുമ്പോൾ എല്ലാ അടിമകളെയും അതിജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതിയിലാകുന്നു എന്ന അർത്ഥമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാസന്മാരെ, സൃഷ്ടികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിനെ അതിജയിച്ചുകൊണ്ട് സ്വയം പര്യാപ്തനായിക്കൊണ്ട് നിലകൊള്ളുന്നവൻ എന്ന അർത്ഥമാണ് അൽ ഖാഹിർ എന്ന നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ അൽ ഖാഹിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെയും ആശ്രയമില്ലാതെ തന്നെ എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അവൻ സ്വമേധയാൽ നിലകൊള്ളുന്നവൻ, ഉന്നതിയിലായവൻ എന്ന അർത്ഥമാണ് അൽ ഖാഹിർ എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര വലിയ സമ്പത്തോ അധികാരമോ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും എല്ലാവരും അള്ളാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടവനും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയല്ല. അള്ളാഹു മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ആശ്രയമുക്തനാണ് എന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നു. എന്നാൽ ദുനിയാവിൽ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചും കീഴ്പ്പെടുത്തിയും നിൽക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നാട്ടിലെ ഏറ്റവും വലിയ ഭരണാധികാരിക്ക് കീഴിൽ പല പ്രജകളും ഉണ്ടാകും. അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടായിരിക്കും ഏറ്റവും വലിയ ഭരണാധികാരി ആ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ കീഴിലായിരിക്കും, മക്കൾ ഉമ്മയുടെയും ഉപ്പയുടെയും കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഒരു നാട്, ആ നാടിൽ ജില്ലാ ഭരണകൂടങ്ങളുണ്ടാകും. ആ നാട്ടിൻ്റെ സംസ്ഥാനത്തിന് സംസ്ഥാന ഭരണകൂടമുണ്ടാകും. ആ സംസ്ഥാന ഭരണകൂടത്തിന് കീഴിലായിരിക്കും യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ. ഇങ്ങനെ പരസ്പരം സൃഷ്ടികൾ തമ്മിൽ കീഴ്പ്പെടുത്തിയും അതിന് മുകളിലായിക്കൊണ്ടും ഉന്നതിയിലായിക്കൊണ്ടും പല സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാകട്ടെ ഈ എല്ലാ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഉന്നതിയിലായ ആളുകളെക്കാളും അവരെ എല്ലാം അതിജയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ഉന്നതിയിലായവനാണ് അൽ ഖാഹിർ എന്ന ഈ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും കീഴ്പ്പെടുത്തി സ്വമേധയാൽ ഉന്നതിയിലായവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നത് നാം മനസ്സിലാക്കുക. എന്നാൽ എല്ലാ അധികാരികളുടെയും ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ ലോകത്ത് പല രൂപത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടാകും, പല രൂപത്തിൽ തങ്ങളുടെ താഴെയുള്ളവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും, രാജാക്കന്മാരുണ്ടാകും, പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഈ രണ്ട് നാമങ്ങളും ഖാഹിർ എന്നതും ഖഹാർ എന്നതുമായ ഈ രണ്ട് നാമങ്ങളും ഉൾത്തിരിഞ്ഞു വരുന്നത് ഖഹറ എന്ന ഒരു ക്രിയയിൽ നിന്നാണ്. ഖഹറ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത് അതിൻ്റെ അർത്ഥം ഉലൂവ്, അതായത് ഉന്നതിയിലായി. അതുപോലെ തന്നെ ഗലബത്ത്, കീഴ്പ്പെടുത്തുക, തദ്ലീൽ, താഴ്ത്തുക, ഇങ്ങനെ മൂന്ന് ക്രിയകളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാഹിർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഖഹാർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു സൃഷ്ടികളെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും മറ്റു സൃഷ്ടികളിൽ നിന്ന് ഉന്നതിയാവുകയും ചെയ്തവനാണ് അള്ളാഹു എന്നതാണ് അൽ ഖാഹിർ അൽ ഖഹാർ എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇനി ചെറിയ നേരിയ വ്യത്യാസം എന്ത് എന്ന് വെച്ചാൽ അൽ ഖാഹിർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അതിജയിച്ചു ഉന്നതിയിലായവൻ എന്ന ഒരു അർത്ഥത്തിലാണ് അൽ ഖാഹിർ എന്ന നാമം. നേരിയ വ്യത്യാസം എന്ന് അൽ ഖഹാർ എന്നതിന് എന്ത് എന്ന് ചോദിച്ചാൽ ചെറുതും വലുതുമായ എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് അള്ളാഹു ഒരാളുടെയും ആശ്രയമില്ലാതെ തന്നെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി റബ്ബു സുബ്ഹാനഹു വതആല ഉന്നതിയിലായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ ഖാഹിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വഹുവൽ ഖാഹിർ ഫൗക ഇബാദിഹി എന്ന ആയത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഫൗക ഇബാദിഹി എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അള്ളാഹു അടിമകളുടെ ഉപരിയിലാകുന്നു. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയും പല വിശ്വാസങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും കാണാൻ സാധിക്കുന്നത്. പലരും വിചാരിക്കുന്നത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന വിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്നവരുണ്ട്. ചിലരൊക്കെയും സ്വയം അള്ളാഹു ആണ് എന്ന് വാദിക്കുന്ന, അതായത് ദിക്കറുകളിലൂടെ ചില ഭജനമിരിപ്പിലൂടെ സ്വയം അള്ളാഹുവായി മാറും, അള്ളാഹു തന്നിലേക്ക് ഇറങ്ങി വന്ന് ലയിച്ചു ചേറും എന്ന ചില വിശ്വാസങ്ങൾ വരെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അള്ളാഹു അടിമകളുടെ ഉപരിയിലാണ്, എല്ലാവരെയും കീഴ്പ്പെടുത്തി ഉപരിയിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ്, ഉന്നതിയിലാണ്, എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം. തൂണിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം അത് നിരർത്ഥകമായ വിശ്വാസമാണ്. അതൊരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, എല്ലാത്തിനെയും അതിജയിച്ച് ഉന്നതിയിലായി നിൽക്കുന്നവനാണ് അൽ ഖാഹിറായ അള്ളാഹു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അൽ ഖഹാർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 6 തവണ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ 6 തവണ വന്നപ്പോഴും ഒരു പ്രത്യേകത അതിലുണ്ട്. ആ 6 തവണ വന്നതിനും തൊട്ടു മുമ്പായിക്കൊണ്ട്, അൽ ഖഹാർ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് അൽ വാഹിദ് എന്ന അള്ളാഹുവിന്റെ നാമം കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. നമുക്കത് ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിന്റെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അതായത് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കിട്ടിയ അവസരം തൻ്റെ കൂടെയുള്ള മറ്റു ജയിലിൽ കഴിയുന്ന ജയിൽവാസികളോട് ദാവത്ത് നടത്തുകയാണ്. ആ വിഷയം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ യാ സാഹിബൈ സിജിൻ അ അർബാബു മുതഫജ്ജിഖൂന ഖൈറുൻ അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ, അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ കൂടെയുള്ള മറ്റു ജയിൽവാസികളോട് ചോദിക്കുകയാണ്, പല ദൈവങ്ങളാണോ, അതല്ല ഖൈറായിട്ടുള്ള അള്ളാഹു ആണോ വാഹിദായ, ഏകനായ, അൽ ഖഹ്ഹാറായ, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന, കീഴ്പ്പെടുത്തിയ, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഉന്നതിയുള്ള അള്ളാഹുവാണോ ഖൈറ് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഏറ്റവും അടിവരയിടേണ്ടത് അതിൻ്റെ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ വാഹിദുൽ ഖഹ്ഹാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഖഹ്ഹാർ എന്ന നാമം പറഞ്ഞതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് വാഹിദ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? കാരണം ഖഹ്ഹാറായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഈ ലോകത്ത് പല ആളുകളും ഖഹ്ഹാറാണ് എന്ന, അതായത് ഞാൻ എല്ലാത്തിനെയും അതിജയിച്ച് ജീവിക്കുന്നവനാണ്, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനാണ് എന്നൊക്കെയുള്ള പല ന്യായങ്ങളും പറഞ്ഞ് അഹങ്കാരം നടിച്ച ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു സൃഷ്ടിക്ക് കഴിയുകയില്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ഏകനാണ്, അവനാണ് ഖഹ്ഹാർ എന്നതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ആയത്ത് നോക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ. നബിയെ പറഞ്ഞു കൊടുക്ക്, അല്ലാഹു ആരാണ്? അവൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ്. എല്ലാ ചെറുതും വലുതുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹു സുബ്ഹാനഹു തആല വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ, അവനാകുന്നു ഏകനും ഖഹ്ഹാർ, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനും എന്നത് വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു. അവിടെയും ഖഹ്ഹാർ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പായി അൽ വാഹിദ് എന്ന നാമം കൂടി പരിചയപ്പെടുത്തി. കാരണം അവന് പങ്കുകാരില്ല, അവൻ്റെ സൃഷ്ടിപ്പിൽ പങ്കുകാരില്ല, അവൻ്റെ നിയന്ത്രണത്തിൽ പങ്കുകാരില്ല, അവൻ കീഴ്പ്പെടുത്തിയ വിഷയത്തിൽ പങ്കുകാരില്ല, അവൻ ഏകനാണ്. അവൻ മറ്റുള്ള ആശ്രയങ്ങളൊന്നും സ്വീകരിക്കാതെ തന്നെ ഉന്നതിയിലായവനാണ്. അതാണ് അൽ ഖഹ്ഹാർ. വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, സൂറത്തു ഇബ്രാഹീമിലെ 48-ാമത്തെ ആയത്ത്, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർലി വസ്സമാവാത്തു വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഈ ഭൂമിയെ മാറ്റി, ഈ ലോകത്തെ മാറ്റി, മറ്റൊരു ഭൂമിയും മറ്റൊരു ലോകവും ആകാശവുമാക്കി മാറ്റുന്ന സന്ദർഭം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അള്ളാഹു ആരാണ്? അവൻ അൽ വാഹിദുൽ ഖഹ്ഹാർ. ആ ഭൂമിയെ മാറ്റിമറിക്കുന്നതിൽ പോലും ഒരു പങ്കുകാരില്ല. ഈ ഭൂമി, ഇന്ന് കാണുന്ന ഭൂമി, അന്ത്യനാളിൽ മറ്റൊരു ലോകമായി മാറും. അന്ന് അള്ളാഹു, അന്നും പങ്കുകാരില്ല അള്ളാഹുവിന്, എന്നും പങ്കുകാരില്ല. സൃഷ്ടിപ്പ് മുതൽ ഈ ലോകത്തിൻ്റെ അന്ത്യം വരെ ഒന്നിലും പങ്കുകാരില്ല. അങ്ങനെ പരാശ്രയമുക്തനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വാഹിദ് അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല ഒരു വിഷയത്തിലും. ഉടമപ്പെടുത്തുന്ന വിഷയത്തിലോ, സൃഷ്ടിപ്പിന്റെ വിഷയത്തിലോ, ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന വിഷയത്തിലോ ഒന്നിലും ഒരു പങ്കുകാരില്ലാതെ തന്നെ അവൻ ഖഹ്ഹാറാണ് എന്നതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ സൂറത്തു സഅദിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അന മുൻദിറുൻ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹ്ഹാർ. അള്ളാഹു പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ അന മുൻദിറുൻ, ഞാൻ വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, നിങ്ങൾക്കൊരു ഇലാഹില്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അൽ വാഹിദുൽ ഖഹ്ഹാർ എന്ന് പറയുന്നുണ്ട്. അവിടെയും ഖഹ്ഹാർ എന്ന നാമം പറഞ്ഞപ്പോൾ അൽ വാഹിദ് എന്നത് ചേർത്തു പറഞ്ഞു. കാരണം എന്താ? ആ കാരണം, അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. സൃഷ്ടിപ്പിലില്ല, ആരാധനാ വിഷയങ്ങളിലില്ല, അതുപോലെ തന്നെ തദ്ബീർ, ലോകം നിയന്ത്രിക്കുന്ന വിഷയത്തിലില്ല. അത് ചില വ്യക്തികൾക്ക് ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു വിഭാഗം ആളുകൾ. ഒരിക്കലും ഒരു അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു പങ്കുകാരുമില്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 4-ാമത്തെ വചനം, സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ വചനം, അവിടെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അള്ളാഹു. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ്, അതായത് അന്ത്യദിനത്തിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി, ഈ ദുനിയാവിൽ അധികാരം കൊണ്ട് അഹങ്കാരം നടിച്ചവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്നാണ്, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരമുള്ളത്, ആരാണ് എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്നത് എന്നിട്ട് പറയാണ്, ലില്ലാഹിൽ വാഹിദുൽ ഖഹ്ഹാർ. ആർക്കാണുള്ളത്? അത് അള്ളാഹുവിനാണ്. അവൻ ഏകനാണ്, അവൻ ഖഹ്ഹാറാണ്. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി, എല്ലാത്തിൻ്റെയും ഉപരിയിലായി, ആരുടെയും ആശ്രയമില്ലാതെ നിലനിൽക്കുന്നവൻ അവൻ അൽ ഖഹ്ഹാറാകുന്നു, അവൻ ഏകനാകുന്നു. ഇതാണ് ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഴുവൻ സ്ഥലത്തും, അതായത് അൽ ഖഹ്ഹാർ എന്ന് പറഞ്ഞ മുഴുവൻ സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്തു പറഞ്ഞത് അൽ വാഹിദ് എന്നാണ്. കാരണം അവന് ഒരു പങ്കുകാരുമില്ല, അവൻ്റെ കീഴ്പ്പെടുത്തലിൽ ഒരു പങ്കുകാരുമില്ല. നമ്മുടെ നാടിലുള്ള ഭരണാധികാരികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് പല രൂപത്തിലുള്ള സഹായികളായിക്കൊണ്ട്, മന്ത്രിമാരായിക്കൊണ്ട്, പി എകളായിക്കൊണ്ടും പല രൂപത്തിലുള്ള സഹായികളുണ്ട്. മാത്രമല്ല അവരുടെ കീഴ്പ്പെടുത്തൽ പൂർണവുമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കീഴ്പ്പെടുത്തലും അള്ളാഹുവിൻ്റെ അധികാരവും അള്ളാഹുവിൻ്റെ ഉന്നതിയുമെല്ലാം അത് പരിപൂർണമാണ് എന്നതാണ് പ്രത്യേകം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഹദീഷിലും സമാനമായ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇദാ ബുദ്ദിലത്തിൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്തു വബറസൂ ലില്ലാഹി അൽ വാഹിദുൽ ഖഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, യാ റസൂലേ, ഈ ദുനിയാവ്, ഈ ഭൂമി അതിനെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ആ മാറ്റിമറിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അയിനന്നാസു യൗമ ഇദിൻ, അന്നേ ദിവസം ജനങ്ങളൊക്കെ എവിടെ പോകും? ഈ ഭൂമിയൊന്ന് മാറ്റിമറിച്ച് വേറൊരവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോ ജനങ്ങളൊക്കെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല സിറാത്ത്, അന്ന് സിറാത്തിലായിരിക്കും ജനങ്ങൾ മുഴുവൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്നുള്ളത്, ഇവിടെ ആയിഷ ഉമ്മ ചോദിച്ചപ്പോഴും ഈ ദുനിയാവ് മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഗൈറൽ അർദി വസ്സമാവാത്തു വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അവിടെയും അൽ വാഹിദ് അൽ ഖഹാർ എന്ന നാമം ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങുകയും അതിനിടയിൽ ഞെട്ടി എണീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവിടെയും തുടക്കത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ വാഹിദുൽ ഖഹാർ, ഏകനായ അള്ളാഹു, അവന് പുറമെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് അൽ വാഹിദുൽ ഖഹാർ എന്ന അള്ളാഹുവിന്റെ രണ്ട് വിശിഷ്ടമായ നാമങ്ങളെ എടുത്തു പറയുന്നുണ്ട്. അവിടെയും റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഖഹാർ എന്ന നാമത്തിനോട് ചേർത്തുകൊണ്ട് അൽ വാഹിദ് എന്ന നാമത്തെ പഠിപ്പിച്ചു എന്നതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഖാഹിർ അൽ ഖഹാർ എന്ന ഈ രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മുഴുവൻ അടിമകളെയും അടക്കി വാഴുന്നവൻ, അവൻ ഏകനാണ് എന്നതാണ്. അവനു യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. അവൻ അടക്കി വാഴുന്ന വിഷയത്തിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഉന്നതിയിലാണ്. അതാണ് നേരത്തെ പറഞ്ഞത് അർ റഹ്മാനു അലൽ അർഷിസ്തവ, അവൻ ഉന്നതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ അടിമകൾക്കുപരിയിലാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? എല്ലായിടത്തും ഉണ്ട് എന്നാണോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു തആല അർശിന്റെയും ഉപരിയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യായമായി ആരെയും കീഴ്പ്പെടുത്താൻ പാടില്ല. ഇത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് അധികാരങ്ങൾ കിട്ടുമ്പോൾ, നമുക്ക് ഭരണം കിട്ടുമ്പോൾ, നമുക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ തൻ്റെ താഴെയുള്ള ആളുകളെ അന്യായമായി പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. നാലാമത്തത് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അൽ ഖഹാർ എന്നത് അള്ളാഹുവിനു മാത്രം ആയതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ അൽ വാഹിദ് എന്നത് ചേർത്തു വന്നതും എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ഖഹാർ എന്ന നാമം അള്ളാഹുവിനു മാത്രമാണ്. അൽ ഖഹാർ ആയിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇവിടെ പല ആളുകളും ലോകത്ത് വന്ന് ഖഹാർ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫിർഔൻ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഫിർഔൻ പറഞ്ഞത് എന്താ, എന്റെ കീഴിലാണ് ഈ നദി വരെ ഒഴുകുന്നത്, ഞാനാണ് ഇതെല്ലാം ഉടമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവസാനം എന്താ സംഭവിച്ചത്? ആ ഒരു കടലിലേക്ക് മുങ്ങി നശിക്കുന്ന ഒരവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവനിൽ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ അവനിലൂടെ ലോകത്തെ അറിയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഹാറാണ്, ഞാനെല്ലാം കീഴ്പ്പെടുത്തിയവനാണ് എന്നൊരു അഹങ്കാരം ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അൽ ഖാഹിർ എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് നാം പഠിച്ചു. നമ്മോട് ക്ലാസ് എടുത്തത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി.

0: ഇനി കഥ പറയാം എന്നൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ, കഥ നമുക്കറിയാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണ് കഥ എന്നുള്ളത്. അപ്പം ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ യഥാർത്ഥ കൂട്ടുകാരൻ പ്രതിഫലം എന്ന രണ്ട് ടൈറ്റിലുകൾ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കഥ പറയുന്നത് അബ്ദുസലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കഥ പറയാൻ പരിപാടി കഴിഞ്ഞ തവണത്തെ പരിപാടികളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വ്യത്യസ്തമായ കുറേ കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ? ഒരുപാട് ഗുണപാഠമുള്ള കഥകളാണ്. ഇന്നും നമുക്ക് രണ്ട് കഥകൾ കേൾക്കാനുണ്ട്. ഒന്നാമത്തെ കഥയുടെ പേര് യഥാർത്ഥ കൂട്ടുകാരൻ. നമുക്ക് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന കഥയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേൾക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കഥയാണ് പ്രതിഫലം. ഒന്നാമത്തെ കഥയിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ? ഈ കഥയിലെ ഗുണപാഠം ശരിക്കും ഉൾക്കൊള്ളണം കേട്ടോ. നമുക്ക് തുടങ്ങാം. സ്കൂളിലെ ഏറ്റവും വികൃതിയായ കുട്ടിയായിരുന്നു മുനീബ്. കൊച്ചു കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കും. അവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കും. അവരുടെ പുസ്തകങ്ങൾ സ്ഥലം മാറ്റിവെച്ച് പ്രയാസപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ, സ്കൂളിൽ എല്ലാവരും അവനെ വെറുത്തു. എന്നിട്ടും അവൻ വികൃതി അവസാനിപ്പിച്ചില്ല. പഠിക്കുന്ന കാര്യത്തിൽ അവന് ഒരു ഉത്സാഹവുമില്ല. എന്നും നേരം വൈകിയേ സ്കൂളിലെത്തൂ. മിക്ക ദിവസവും അധ്യാപകരിൽ നിന്ന് അടിവാങ്ങും. മുനീബിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അഹമ്മദ്. അത്യുത്സാഹശാലിയാണ്. പാഠമെല്ലാം നന്നായി പഠിക്കും. എല്ലാ പരീക്ഷകളിലും അവൻ ഉയർന്ന മാർക്ക് വാങ്ങും. സ്പോർട്സിലും മെടുമെടുക്കൻ. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ക്ലാസ് ടീച്ചർ അഹമ്മദിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ക്ലാസ്സിൽ സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും പഠനത്തിൽ താൽപ്പര്യമുണ്ടാക്കലായിരുന്നു ടീച്ചറുടെ ലക്ഷ്യം. അഹമ്മദിൻ്റെ കഴുത്തിൽ ടീച്ചർ തന്നെ ഒരു മെഡൽ ചാർത്തി കൊടുത്തു. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അവൻ അതിന് നന്ദിയും പറഞ്ഞു. എന്നാൽ ഇത് കണ്ടുനിന്ന മുനീബിന് അതൊട്ടും ഇഷ്ടമായില്ല. അവൻ്റെ മനസ്സിൽ വല്ലാത്ത അസൂയ നിറഞ്ഞു. അഹമ്മദിൻ്റെ മെഡൽ തട്ടിയെടുക്കണമെന്ന് മുനീബ് തീരുമാനിച്ചു. അഹമ്മദ് വീട്ടിലേക്ക് മെഡലുമായി മടങ്ങവേ മുനീബ് അവനെ വഴിയിൽ തടഞ്ഞു. അവനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് മെഡൽ ആവശ്യപ്പെട്ടു. ഇത് എനിക്കെൻ്റെ ടീച്ചർ സമ്മാനിച്ചതാണ്, അത് ഞാൻ തരില്ല എന്ന് അഹമ്മദ് ഉറക്കെ പറഞ്ഞു. പക്ഷേ മുനീബ് അവൻ്റെ മേൽ ചാടി വീണ് മെഡൽ തട്ടിപ്പറിച്ചെടുത്തു. അഹമ്മദ് ദുഃഖിതനായി വീട്ടിലേക്ക് മടങ്ങി. അവൻ ആരോടും ഈ സംഭവം പറഞ്ഞതില്ല. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. മുനീബ് സ്കൂളിൽ വന്നു കണ്ടില്ല. കുട്ടികൾ അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. അവൻ്റെ ഉപദ്രവമില്ലാതെ പഠിക്കാമല്ലോ. അവൻ ഒരിക്കലും സ്കൂളിലേക്ക് മടങ്ങി വരരുതെന്ന് കുട്ടികളൊക്കെ ആഗ്രഹിച്ചുപോയി. എന്നാൽ അവനെ കാണാത്തതിൽ അഹമ്മദിന് അസ്വസ്ഥതയായി. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കെന്തായാലും അവൻ്റെ വീട്ടിലൊന്ന് പോകണം. ചിലപ്പോൾ അവന് വല്ല രോഗവും പിടിപെട്ടിട്ടുണ്ടാകും. അഹമ്മദ്, നാം അതിനൊരുങ്ങേണ്ട. അവന് എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോയതായിരിക്കാം. അവൻ പഠനം നിർത്തിയിട്ടുണ്ടായിരിക്കും, കൂട്ടുകാരൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ തനിയെ പോയിക്കോളാം, അഹമ്മദ് ഉറപ്പിച്ചു പറഞ്ഞു. ഓ, എന്നാൽ നിന്റെ കൂടെ ഞാൻ വരാം, അഹമ്മദിൻ്റെ അടുത്ത കൂട്ടുകാരനായ ആമിർ പറഞ്ഞു. രണ്ടുപേരും മുനീബിൻ്റെ വീട്ടിലെത്തി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ മുനീബിൻ്റെ ഉമ്മ പുഞ്ചിരിയോടെ കതകു തുറന്നു. അഹമ്മദ് സലാം പറഞ്ഞു. ഉമ്മ സലാം അടക്കിക്കൊണ്ട് അവരകത്തേക്ക് ക്ഷണിച്ചു. എന്താണ് മുനീബിനെ സ്കൂളിലേക്ക് കാണാത്തത്? ആമിർ ചോദിച്ചു. ഉമ്മ ദുഃഖത്തോടെ പറഞ്ഞു, കടുത്ത പനിയായിരുന്നു. ഇപ്പോ ശരീരവേദന കാരണം അവൻ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കാണ്. മരുന്ന് കുടിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഭേദമായിക്കോളും. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. കുറച്ചു ദിവസം പിടിക്കും. അഹമ്മദും ആമിറും മുനീബ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അഹമ്മദിനെ കണ്ടപ്പോ മുനീബ് ദുഃഖത്തോടെ തല താഴ്ത്തി. സാരമില്ല മുനീബ്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. നിന്റെ അസുഖം അള്ളാഹു വേഗം സുഖമാക്കി തരട്ടെ, അഹമ്മദ് മുനീബിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന് മാപ്പ് നൽകൽ നമ്മുടെ കടമയല്ലേ, ആമിർ കൂട്ടിച്ചേർത്തു. അവർ പരസ്പരം സന്തോഷത്താൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മുനീബ് അഹമ്മദിൻ്റെ മെഡൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി. വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ സൗഹൃദത്തിൻ്റെ അടയാളമായി നീ തന്നെ അത് സൂക്ഷിക്കുക, അഹമ്മദ് പറഞ്ഞു. കൂട്ടുകാർ തിരിച്ചു പോകും മുമ്പ് ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയായി മാറുമെന്ന് മുനീബ് അവർക്കൊക്കെ വാക്കുകൊടുത്തു. കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. രണ്ടാമത്തെ കഥ പ്രതിഫലം. ഉമ്മ രാത്രി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിനാൻ ഒരു കടലാസുമായി അടുക്കളയിലേക്ക് ചെന്നത്. ഒന്നും പറയാതെ അവൻ ആ കടലാസ് ഉമ്മയുടെ നേർക്ക് നീട്ടി. എന്താണ് മോനെ ഇത്? ഉമ്മ തൻ്റെ ജോലി ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു. വായിച്ചു നോക്കൂ, അതിനാൻ പറഞ്ഞു. ഉമ്മ തൻ്റെ നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് അവൻ്റെ കൈയിൽ നിന്ന് കടലാസ് കഷ്ണം വാങ്ങി വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ആടിന് പുല്ലെറിഞ്ഞതിന് 35 രൂപ, എൻ്റെ ബെഡ്റൂം വൃത്തിയാക്കിയതിന് 25 രൂപ, കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ പോയതിന് 20 രൂപ, ഉമ്മ പുറത്തു പോയപ്പോൾ കുഞ്ഞനുജനെ നോക്കിയ വകയിൽ 20 രൂപ, മുറ്റത്തെ പുല്ല് പറിച്ചതിന് 10 രൂപ, ആകെ 110 രൂപ. ഇത് നാളെ എനിക്ക് തരണം. ഇത് വായിച്ച ഉമ്മ അല്പനേരം ആശ്ചര്യത്തോടെ മകൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അന്നേരം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഭൂതകാല സംഭവങ്ങൾ അതൊന്നും അവനറിയില്ലല്ലോ. അവർ ഉടനെ ആ കടലാസിൻ്റെ മറുവശത്തൊരു പേനയെടുത്ത് ഇപ്രകാരം എഴുതി: നീ എൻ്റെ വയറ്റിൽ വളർന്ന 9 മാസക്കാലം നിന്നെ ഞാൻ വഹിച്ചതിന് കാശൊന്നും വേണ്ട. മരണസമാനമായ വേദന അനുഭവിച്ച് നിന്നെ പ്രസവിച്ചതിന് കാശൊന്നും വേണ്ട. രാത്രികളിൽ നിന്റെ കൂടെ കിടന്ന് പരിചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് കാശൊന്നും വേണ്ട. വർഷങ്ങളോളം നിനക്കുവേണ്ടി കഷ്ടപ്പെട്ടതിനും നീ കാരണം ഒഴുക്കേണ്ടി വന്ന കണ്ണുനീരിനും കാശൊന്നും വേണ്ട. നിനക്ക് കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങിത്തന്നതിനും ഭക്ഷണം നൽകിയതിനും എന്തിനേറെ നിന്റെ ശരീരത്തിൽ നിന്നും വിസർജ്യങ്ങൾ കഴുകിയതിനും കാശൊന്നും വേണ്ട. ഇതെല്ലാമൊന്ന് നീ കൂട്ടിയ പോലെ കൂട്ടി നോക്കൂ. എൻ്റെ സ്നേഹത്തിൻ്റെ വിലക്കും കാശൊന്നും വേണ്ട. ഉമ്മ എഴുതിയത് വായിച്ചു തീർന്നപ്പോഴേക്കും അതിനാൻ്റെ കണ്ണുകളിൽ ഇന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിത്തുടങ്ങിയിരുന്നു. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു: ഉമ്മ, തീർച്ചയായും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് പേനയെടുത്ത് ആ കടലാസിൽ വലിയ അക്ഷരങ്ങളിൽ അവൻ ഇങ്ങനെ എഴുതി: വിലമതിക്കാനാവാത്ത സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം. എനിക്ക് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വായിച്ച ഉമ്മ അവനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾക്ക് വിലയിടാൻ നമുക്കാവില്ല. അതിനാൽ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക.

0: വിസ്മയങ്ങൾ തരുന്നതിനെ കേൾവി കാഴ്ചകളിലൂടെ കേട്ടുകൊണ്ട് കാണാൻ പറ്റുന്ന,
1: അതെ, കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിലേക്ക്,
0: അതിനിങ്ങനെ കണ്ണിലേക്ക് വരുന്ന പ്രോഗ്രാമാണല്ലോ ദൃശ്യം, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ട് കാണുന്നത്.
2: പതിവ് പോലെ പ്രഭാത പ്രാർത്ഥനയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പ്രവീണും നിധിനും സുമേഷും വന്നതോടുകൂടി ഒച്ചയും അനക്കവും കൂടിയ ഞങ്ങളുടെ റൂം പോലെ തന്നെ ഒരു മടുപ്പും തോന്നാത്ത സുന്ദരമായൊരു യാത്ര. വാളയാർ വെച്ച് ടാക്സ് ടോക്കെന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ 1.5 മണിക്കൂർ ഞങ്ങൾ വൈകി. എന്നാലും ഏകദേശം ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. രാജൂട്ടൻ്റെ കൂടെ ഫോട്ടോയും എടുത്ത് സദ്യയും കഴിഞ്ഞ് ഞങ്ങൾ 1 മണിയോടുകൂടി ഊര് കറങ്ങാൻ തുടങ്ങി. അവിടെ നിന്നും 13 കിലോമീറ്റർ മാത്രമുള്ള ധോണി വെള്ളച്ചാട്ടമായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ഹരി എന്ന സുഹൃത്തിൻ്റെ അമിത വിശ്വാസവും ആത്മാഭിമാനവും ഞങ്ങളെ വളരെ നേരത്തെ തന്നെ അവിടെ എത്തുന്നതിൽ സഹായിച്ചു. ഏകദേശം 50 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. 3 മണിയോടുകൂടെ അവിടെ എത്തിയ ഞങ്ങൾ 10 രൂപ വീതമുള്ള പാസ് എടുത്ത് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടപ്പ് തുടങ്ങി. 4 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള നടത്തം. ആദ്യം എൻ്റെ മനസ്സൊന്നും അടുപ്പിച്ചെങ്കിലും കൂടെയുള്ളവരുടെ ഉന്മേഷം എനിക്കും നല്ലൊരാവേശം പകർന്നു. അനൂപും സുമേഷും ഇടയ്ക്ക് വെച്ച് പിന്മാറി. ഉണങ്ങി വരണ്ടുകിടക്കുന്ന കാറ്റിൽ കൂടെയുള്ള ആ നടത്തം അത്ര രസമുള്ളതായിരുന്നില്ല. എന്നാലും കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ അതെല്ലാം ആരും വകവെച്ചതുമില്ല. കിളികളുടെ കളകളാരവം കേൾക്കുന്നുണ്ടായിരുന്നു. 1-2 കുരങ്ങനെയും അണ്ണാറക്കണനെയും കാട്ടുകൂടിയെയും കണ്ടതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ധോണി വെള്ളച്ചാട്ടം 150 മീറ്റർ എന്നുള്ള ഒരു ബോർഡ് കണ്ടത് ഞങ്ങളുടെ മനസ്സിന് ആശ്വാസമേകി. പക്ഷേ അത് 1500 മീറ്റർ ആയിരുന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. അവിടെ എത്തിയ ഞങ്ങൾ ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ കുളിക്കാനാൻ റെഡിയായി. വെള്ളച്ചാട്ടം കുറവായിരുന്നു. എന്നാലും പ്രകൃതിയുടെ ദൈവം നൽകിയ സൗന്ദര്യവും ഞങ്ങൾ ആസ്വദിച്ചു. ആ തണുത്ത വെള്ളത്തിൽ കുറച്ചുനേരം ചെലവിട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ തളർച്ചയും പോയി. പാടത്ത് പണിയെടുത്ത് കുളിച്ചതുപോലെ. അതിൻ്റെ സുഖം മഴയും വെയിലും കാറ്റും പൊടിയുമടിക്കാതെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന മഹാന്മാർക്കൊന്നും മനസ്സിലാകാൻ പ്രയാസമായിരിക്കും. പതിവ് പോലെ ഫോട്ടോ എടുക്കുന്നതിന് ഒരു കുറവും കണ്ടില്ല. ക്യാമറ കൊണ്ടുപോകാതിരുന്നതിനാൽ ഒരുപാട് ഫോട്ടോയ്ക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റി. തിരിച്ചിറങ്ങാനുള്ള എല്ലാ എനർജിയും ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ താഴെയെത്തി. അവിടെ നിന്നും നേരെ മലമ്പുഴ ഡാം. പലപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു മലമ്പുഴ. 5:45 അവിടെ എത്തിയ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്കാണ് ആദ്യം നടന്നത്. ഡാമിൻ്റെ മനോഹാരിത വിശാലമായ പൂന്തോട്ടത്തോടുകൂടി ചേർന്ന് കിടക്കുന്ന ആ കാഴ്ച ആരെയും വല്ലാതെ ഒന്ന് ആകർഷിക്കും. തൂക്കുപാലവും റോപ്പ്വേയും പൂന്തോട്ടവുമെല്ലാം മലമ്പുഴ ഡാമിൻ്റെ പ്രത്യേകതയാണ്. തിരക്ക് മൂലം റോപ്പ്വേയിൽ കയറാനുള്ള ഞങ്ങളുടെ ആഗ്രഹമൊന്നും നടന്നില്ല. സമയം അതിക്രമിച്ചതിനാൽ ബോട്ടിങ്ങും ഞങ്ങൾക്ക് നഷ്ടമായി. അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡാമിൻ്റെ പരിസരവും പൂന്തോട്ടവുമെല്ലാം സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളും മലമ്പുഴ ഡാമിനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി തിരഞ്ഞെടുക്കുന്നതിനുള്ള എല്ലാവിധ ആകർഷണവും അവിടെയുണ്ട്. 2 മണിക്കൂറോളം അവിടെ ചെലവിട്ട് ഞങ്ങൾ മറ്റൊരു യാത്രയുടെ വിടപറയലിന് തുടക്കം കുറിച്ചു. ചായയും ബജ്ജിയും കഴിച്ച് ഇനിയുള്ള നാളുകളിലേക്ക് ഓർത്തുവെക്കാനായി കുറച്ചു നല്ല ഓർമ്മകളും സുന്ദരമായ ഫോട്ടോകളുമായി മടക്കമായി. ഇനിയും ദൈവത്തിൻ്റെ നാടിൻ്റെ സൗന്ദര്യം കാണാനുള്ള സൗഭാഗ്യം കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി.
3: മഷാല്ലാ, ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ കേട്ടത് ധോണി വെള്ളച്ചാട്ടം മലമ്പുഴ ഡാം കാഴ്ചകളാണ്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല

0: ജീവിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. പ്രൊഫസർ കെ പി സഹദാണ് സ്നേഹക്കൂടിൽ. നമുക്കറിയാം വ്യത്യസ്ത വിഷയങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ വ്യത്യസ്ത പിന്നെ പ്രശ്ന പരിഹാരങ്ങൾക്കൊക്കെയുള്ള വലിയൊരു പ്രോഗ്രാമുള്ള സ്നേഹക്കൂടിൽ. ഇന്ന് കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗം ഒന്നാണ് സ്നേഹക്കൂടിൽ. പ്രൊഫസർ കെ പി സഹദ് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സഹദാണ് ഈ വിഷയം പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്ഥിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആകാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത്, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്ഥിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി ക്രൈസിസാണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ നിന്നും, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡിയോളജി കോൺഫ്ലിക്ട്സാണ്. മതപരമായിട്ടുള്ള ശിക്ഷണത്തോടുകൂടിയാണ് മക്കളെ രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്നാൽ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ എല്ലാ മതമൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന, പുരോഗതിയുടെ ഭാഗമായി അതെല്ലാം തിരസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത് ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം. പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്. ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരാത്മവിശ്വാസക്കുറവാണ്, അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത്, അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നു. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല, അല്ലെങ്കിൽ നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം. ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം. അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം, അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത് തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരൻ്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത് എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോശങ്കാക്ക് അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും, ഇത്തരം പ്രായത്തിൽ അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
1: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
2: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ, അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ, ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പം ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല, ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൻ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാ കൊടുക്കുന്നത്? ഷീ ഗിവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന, തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഏതു വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: നന്ദി സർ, ഏറെ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയവുമായി പ്രൊഫസർ കെ പി സഹദാണ്. അദ്ദേഹം അടുത്ത എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടാവും.
3: മഷാല്ല, വളരെ മനോഹരമായ ഒരു സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത്. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എന്ന വിഷയത്തിൻ്റെ ഭാഗം ഒന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പങ്കെടുത്തത് പ്രൊഫസർ കെ പി സഹദ്. ഇൻഷാല്ല റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാം കേൾക്കുന്നതിലേക്കാണ്. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത് അൽ മുസൽസൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മ് മഫ്ഊലാണ്. അത് സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു ഫനഖലൂഹു ബിസീഗതി മുഅയ്യന ഔ ഹാലി മുഅയ്യന. ഇതാണ് ഇബ്ൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗതി മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഔ ഹാലി മുഅയ്യന, അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലൂഹു ബിസീഗതി മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹുമൈദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു ഖാല ഹദ്ദസന അൽ ഹുമൈദി. ഇമാം ഹുമൈദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഖാല ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅത്തു എന്നാണെങ്കിൽ സമിഅത്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബക്കയിലും എല്ലാ റാവിമാരും സമിഅത്തു സമിഅത്തു സമിഅത്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം യാദൃശ്ചികമായി കൂടി വരുമ്പോഴാണ് മുസൽസൽ സംഭവിക്കുന്നത്. അതല്ലാതെ മുസൽസൽ ആക്കാൻ വേണ്ടി എല്ലാവരും അഖ്ബർനി എന്ന് പറയുന്നതല്ല. അപ്പോൾ വസ്ഫുൽ അദാ ഫീ സീഗത്തിൻ മുഅയ്യന, ഒരു പ്രത്യേകമായ സീഗയിലുള്ള ഏകത, ഐക്യം, ഒരുപോലെയാവൽ. രണ്ടാമതായി ഔ വസ്ഫി ഹാലിർ റാവി, റാവിയുടെ അവസ്ഥ, ഇത് ഏകമായി വരിക. ഉദാഹരണമായി ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെ ഇരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെ ഇരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമുഅ്മിൻ ലിൽമുഅ്മിൻ കൽബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക ബൈനിയദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബഖ പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിൻ്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നു കൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത റിവായ. ഒരു ഫായിദ, ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സ്വഹാബി അല്ലെങ്കിൽ താബിഈ തബഈ അതാരായിരുന്നാൽ, ആ ഹദീസിന്റെ റാവി റിപ്പോർട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ് എന്നോ എന്നും ഒന്നും നോക്കിയിട്ടല്ല പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ. വ ഹസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ. എനിക്ക് നിന്റെ തോഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തന്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, ദുബ്ര കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഓരോ തബഖയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തന്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽ മാ അലാ വസ്ഫിൻ അഥ مثل أما والله أنبأني الفتى مسلسل مسلسل എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അത مثل ما أما والله أنبأني الفتى أنبأني الفتى അതൊരു പ്രയോഗമാണ്, എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബഅനി അൽഫത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബഅനി അൽഫത, അമാ വല്ലാഹി അംബഅനി അൽഫത, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഖസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബഅനി അൽഫത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേപോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്നു സഹാബി ആ ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും, അമാ വല്ലാഹി, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല് അവസ്ഥ, ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ, അതല്ല നമസ്കാരത്തിന് ശേഷമാണോ, നമസ്കാരത്തിന് ശേഷമാണോ എങ്കിൽ എല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും, ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി യുഹിബ്ബുക فلا تدعن ان تخول دبر كل صلاه اللهم اعني على ذكرك وشكرك وحسن عبادتك. ഈ പ്രാർത്ഥന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഅ താബിഈകൾക്ക് നൽകി, അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിൻ്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ ശീഖ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി, അതിൻ്റെ റിപ്പോർട്ടർ, ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി, ആ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത്, അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഅ താബിഈകളും ഒക്കെ ആ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽമാ അലാ വസ്ഫിൻ അതാ മിസ്ലു മാ വല്ലാഹി അംബഅനി അൽ ഫതാ. മുസൽസലുൻ ഖുൽമാ അലാ വസ്ഫിൻ അതാ മിസ്ലു മാ വല്ലാഹി അംബഅനി അൽ ഫതാ. അംബഅനി വമാ വല്ലാഹി അംബഅനി അൽ ഫതാ എന്നതുപോലെ ഒരേ വസ്ഫിൽ ഹദീസിന്റെ സനദിൽ മുഴുവൻ ഉണ്ടാവുക എന്നുള്ളതാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇതാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണവും ഉദാഹരണവും. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകളുടെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ വബുത്ത്, ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ. അപ്പോൾ നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമാണ് പല്ലുസൂൽ കേട്ട് കഴിഞ്ഞു അല്ലേ. ഇനി ആ കേട്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അത് നമ്മുടെ ഓർമ്മയിലുണ്ടോ നോക്കാനുള്ള അപ്പം നമ്മൾ അതിൽ മുസൽസൽ എന്ന ഒരു ഭാഗമാണ് ഹദീസുമായി ബന്ധപ്പെട്ട ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അൽസൂലിൽ നമ്മൾ കേട്ടത്. പ്രിയമുള്ള ഒരു റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കേട്ടതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പ്രത്യേകിച്ച് കേൾവിയാണ് ഏറ്റവും പ്രധാനം. കേട്ടുകൊണ്ടാണ് നമ്മൾ ജന്മം തുടങ്ങുന്നതിന് ആദ്യം. അപ്പം ആ കേൾവിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. റേഡിയോ വൈബ്സിന്റെ കേൾവി ഇവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അടുത്ത റേഡിയോ പീസ് റേഡിയോയുടെ കേൾവി കൊണ്ടും അടുത്ത പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അങ്ങനെ തുടർന്ന് പോകും ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മൂസാ പിപിയുടെ കൂടെ, ഞാൻ വി ടി അബ്ദുൽ സലാം. മറ്റൊരു റേഡിയോ വൈബ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: ഇപ്പോ നമ്മള് മധുരം ഖുർആൻ ഒന്ന് കേട്ടാലോ?
2: യെസ്.
1: മഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കേൾക്കുമ്പോൾ അല്ലെ, അതൊരു ശരിക്ക് എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടും തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കാന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതിനൊഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനത്തൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അൽ അഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു കർമ്മസരണി. ഹറാമായ മാംസത്തിന്റെ വിധി വിശദീകരിക്കുകയാണ് ഇന്നത്തെ കർമ്മസരണിയിലൂടെ. ക്ലാസ് എടുത്തുകൊണ്ട് ഹംസ മദീനി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജസുകൾ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഉൾപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ അവക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി നൽകിയ ഫത്ഹുദിൽ ജലാലി വല്ലിക്റാം എന്ന ഗ്രന്ഥം, വിശദീകരണ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ക്ലാസുകൾ ഉള്ളത്. 24-ാമത്തെ ഹദീസായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ഖൈബർ യുദ്ധ ദിവസം

0: ജനങ്ങൾക്കിടയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഹദീസിലുള്ളത്. അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു അബൂതൽഹത്തുൽ അൻസാരിയുടെ ബന്ധമുണ്ട്. കാരണം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാവിനെ വിവാഹം ചെയ്തത് അബൂതൽഹത്തുൽ അൻസാരിയാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് കുറേ കാലം അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലും മറ്റുമൊക്കെയായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഏതായാലും അബൂതൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ വളർത്ത് പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? ലമ്മ കാന യൗമു ഖൈബർ അമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതൽഹത്ത ഫനാദ. അബൂതൽഹത്തുൽ അൻസാരിയോട് അനൗൺസ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധ ദിവസം കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അനൗൺസ് ചെയ്ത കാര്യം, ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻ ലുഹൂമിൽ ഹുമരിൽ അഹ്ലിയ, നാടൻ കഴുതയുടെ മാംസം കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവും റസൂലും നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യുകയുണ്ടായി, ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് നടക്കുകയുണ്ടായി. ഫഇന്നഹാ രിജ്സുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണമായി പറഞ്ഞത് അത് മ്ലേച്ഛമായ വസ്തുവാണ്, അതിൻ്റെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽപ്പെട്ടതാണ്. നമുക്കറിയാം ഹൈബർ യുദ്ധം ഉണ്ടാകുന്നത് ഒരു ഹിജ്റ ഏഴാം വർഷത്തിലാണ്. ഹിജ്റ ഏഴാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയതിന് ശേഷം ആണ് അവരുമായി യുദ്ധമുണ്ടാകുന്നത്. നേരത്തെ ബനു ഖുറൈല ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാറുകളൊക്കെ ലംഘിക്കുകയും അവർ അറബി ഗോത്രങ്ങളെ, മദീനയുടെയൊക്കെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറബി ഗോത്രങ്ങൾ, ഈ ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഇങ്ങനെ തിരിച്ചുവിടുകയുമൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനം അവർ നടത്തിയതുകൊണ്ട് തന്നെ അവരെ ഇനി മദീനയിൽ നിർത്താൻ പറ്റില്ല, അതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നാൽ യുദ്ധത്തിലുള്ള പരാജയ സമയത്ത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഓഫറാണ് മദീനയിൽ നിന്ന് പുറത്ത് ഖൈബറിൽ പോയിട്ട് അവർക്ക് താമസിക്കാൻ അനുവാദം നൽകി. ഖൈബർ നേരത്തെ തന്നെ ഒരുപാട് തോട്ടങ്ങളും അതുപോലെ തന്നെ ഈത്തപ്പന കൃഷിയുമൊക്കെയുള്ള പ്രദേശമാണ്, ഫലപുഷ്ടമായ മണ്ണാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുകയും അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്യാം എന്നതാണ് അവർക്ക് നൽകിയ ഒരു ഓഫർ. എന്നാൽ ഖൈബറിലുള്ള ഈ ബനു ഖുറൈല ഗോത്രക്കാരും അതുപോലെ തന്നെ അവരോടൊപ്പം കൂടിയ കുറച്ച് ബനു നദീർ ഗോത്രക്കാരുമുണ്ട്. ആ വിഭാഗം ആളുകൾ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ കരാറിൽ ജീവിക്കുന്ന സമയത്തും അത് ലംഘിക്കുകയും ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യുകയും അവിടെ നിന്ന് ധാരാളം ആളുകൾ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ അവിടെ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറ്, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കട്ടെ, താമസിച്ചാൽ ഇവിടെയുള്ള കൃഷിയും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ നോക്കി നടത്തുകയും അതിൻ്റെ പകുതി ഭാഗം നിങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്യാം, പകുതി ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൂലി എന്ന നിലക്കും ഞങ്ങൾ എടുക്കും എന്ന ഒരു കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവിടെ നിൽക്കാൻ സമ്മതിച്ചു. ഇതാണ് ഈ ഒരു സമയത്ത് ഉണ്ടായ ആ ഒരു യുദ്ധത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. അവിടെ അബൂതൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നേരത്തെ നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നബിക്ക് സഹായങ്ങളൊക്കെ ചെയ്ത സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അബൂതൽഹത്തുൽ അൻസാരി. നല്ല സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു, കൃഷിയും മറ്റു കാര്യങ്ങളും ഈത്തപ്പനത്തോട്ടങ്ങളുമൊക്കെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, നല്ല ശബ്ദമുള്ള ആളായിരുന്നു അബൂതൽഹത്തുൽ അൻസാരി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടാണ് ഈ ആളുകൾക്ക് മുഴുവൻ കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ നാടൻ കഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അവരോട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കാരണം ബനുനളീർ ഗോത്രക്കാർ, ജൂതന്മാർ, അവർക്ക് കൃഷിക്കും അതേപോലെ തന്നെ യാത്രക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ധാരാളം കഴുതകളെ ഇവർക്ക് യുദ്ധാർജിത സ്വത്തായി ലഭിച്ചപ്പോൾ ഭക്ഷണത്തിനു വേണ്ടി അതിൽ ചിലതിനെ അറുത്ത് അവർ പാചകം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള വിവരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദമുള്ള അബൂ തൽഹത്തുൽ അൻസാരിയെ വിളിച്ചുകൊണ്ട് ഈ കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ, ഹാഇ ഹോ ലമ്മാണ്, മീമിനും ലമ്മാണ്, ഹുമുർ എന്നാണ്. ഹുമുർ എന്ന് പറഞ്ഞാൽ മീമിന് സുക്കൂൻ ചെയ്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അർത്ഥം മാറിപ്പോവും. ഹുമുർ എന്നത് ഹമീർ എന്നതിൻ്റെ ജമ്മാണ്. ഹമീർ എന്നാൽ കഴുത, ഹുമുർ കഴുതകൾ. അപ്പോൾ നാടൻ കഴുതകളെ നിങ്ങൾക്ക് അനുവദനീയമല്ല എന്നാണ് ഹദീസിലുള്ളത്. എന്നാൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം ല അൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് കാണാൻ കഴിയും. അവിടെ ഹുമുർ എന്നാണ്, മീമിന് സുക്കൂനാണ്. അതിൻ്റെ അർത്ഥം ചുവപ്പ് എന്നാണ്. അഹ്മർ എന്നതിൻ്റെ, അഹ്മർ എന്നാൽ ചുവപ്പ് കളർ, അഹ്മർ എന്നതിൻ്റെ ജം ആയിട്ടുള്ളതാണ് ഹുമുർ. ഹുമുർ മീമിന് സുക്കൂനായിട്ടുള്ളത് ഹുമുർ. ഇത് പലപ്പോഴും വായിക്കുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉണർത്തി എന്ന് മാത്രം. അവിടെ ചുവന്ന ഒട്ടകങ്ങളാണ്, അതുകൊണ്ടാണ് ഹുമുർ എന്ന് പറഞ്ഞത്. ഇവിടെ ഹുമുർ എന്നത് ഹമീർ എന്നതിൻ്റെ ജം ആണ്, കഴുതകൾ എന്നതിൻ്റെ ജം ആണ്. അപ്പം ഏതായാലും അബൂ തൽഹത്തുൽ അൻസാരിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. ആ ഹദീസിൻ്റെ ബാക്കിയിലുള്ളത് ഈ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഹദീസിൽ കൊടുത്തിട്ടില്ല. ബാക്കിയിലുള്ളത് അവരോട് അതിൻ്റെ പാചകം ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെടുത്തൊഴിവാക്കാൻ വേണ്ടി പറയുകയും ആ പാത്രം നന്നായി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെയാണ് നമുക്ക് ഈ ബാബുമായി ബന്ധപ്പെട്ട്, ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളത്. അതായത് നജസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് നജസായ വസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അറുക്കാനും അറുത്ത് പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ നജസ് അതിൻ്റെ നെയ്യും അത് മറ്റുമൊക്കെ അതിൻ്റെ പാത്രത്തിലായിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നാടൻ കഴുതകൾ അതിൻ്റെ മാംസം ഹറാമാണ്, നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹ റിജ്സുൻ എന്നാണ്, നിങ്ങൾക്കത് മ്ലേച്ഛമാണ് എന്ന്. മാത്രമല്ല യൻഹയാനിക്കും, അള്ളാഹുവും റസൂലും നിങ്ങളോട് വിരോധിക്കുന്നു എന്നാണ്. നഹീൻ്റെ അടിസ്ഥാനം ഹറാം ആണ് എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ എല്ലാവരും അറിയണം എന്നതുകൊണ്ട് തന്നെ എല്ലാവരും അറിയുന്ന രൂപത്തിൽ പ്രവാചകൻ അത് നല്ല ശബ്ദമുള്ള ഒരാളെ തന്നെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരീഅത്തിൽ ഒരിക്കലും മറച്ചുവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അഥവാ ഹലാലുകൾ എന്താണ്, ഹറാമുകൾ എന്താണ് എന്നത് എല്ലാവരും അറിയണം, പഠിപ്പിക്കേണ്ടത് ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കണം എന്നതാണ് പ്രവാചകൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് മറ്റൊരാളെ ഏൽപ്പിക്കാം, അദ്ദേഹം വിശ്വസ്തനാണ് എങ്കിൽ നീ അത് ചെയ്യണം എന്ന് ഏൽപ്പിക്കാം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഭാഷയിൽ, അത് അറിയേണ്ടുന്ന ആളുടെ ഭാഷയിൽ പ്രാവീണ്യമില്ല എങ്കിൽ അതറിയുന്ന ഒരാളെ, ഒരു ട്രാൻസ്ലേറ്ററെ, ഒരു മീഡിയേറ്ററെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനൊക്കെ ഈ ഹദീസ് പണ്ഡിതന്മാർ തെളിവാക്കിയതായിട്ട് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോഫോണുകൾ നല്ല ശബ്ദത്തിൽ, ഉച്ചത്തിൽ കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്ന മൈക്രോഫോണുകൾ ഉപയോഗിക്കാൻ പറ്റും, സൗണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, റേഡിയോ, ടെലിവിഷൻ പോലുള്ള കൂടുതൽ ആളുകളിലേക്ക് ഒരു വിവരം എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത് മതപരമായി അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ പുരോഗതിപ്പെട്ട രൂപങ്ങൾ ഉപയോഗിക്കുക. കാരണം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നതാണല്ലോ, കൂടുതൽ ആളുകൾ അറിയുക എന്നതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അബൂ തൽഹയെ തന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് എത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള, ദീനിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പീസ് റേഡിയോ എത്രയോ ആളുകളിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദനീയമാക്കിയ മതപരമായ കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്, അതൊക്കെ എന്തിനാണ് ഇപ്പോൾ പുതിയത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ റേഡിയോ, TV പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഇതൊന്നും നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാളും അതിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതില്ല എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് വിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ദീനീയായ കാര്യങ്ങൾ അഥവാ മതത്തിൻ്റെ കൽപ്പനാവിരോധങ്ങൾ എന്ന നിലക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറയുന്നതിന് വിരോധമില്ല എന്നുകൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ, ചില ആളുകളൊക്കെ വളരെ തർക്കിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുല്ല അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ല അൻ യകൂന മൈതതൻ ഔ ദമം മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീരിൻ. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ വിശുദ്ധ ഖുർആനിലൂടെ ഹറാമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള കാര്യം, ഒന്ന് മൈത്തത്താണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവമാണ്. രണ്ടാമത്തേത് രക്തമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ലഹ്മു ഖിൻസീർ, പന്നിമാംസമാണ്. ഈ കാര്യമല്ലാത്ത മറ്റൊന്നും ഹറാമല്ല. അതുകൊണ്ട് മറ്റ് ഹദീസുകളിൽ വന്നതാകട്ടെ, ബാക്കിയുള്ളതാകട്ടെ, ഖുർആനിൽ ഇത്ര വിശദമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മൂന്നെണ്ണം മാത്രമേ അങ്ങനെ ഒരു ഹറാമായിട്ടുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നഖം കൊണ്ട്, അതേപോലെ തന്നെ കൊക്കുകൾ കൊണ്ട്, തേറ്റകൾ കൊണ്ട് ഒക്കെ ഇര പിടിക്കുന്ന ജന്തുക്കളെയും പക്ഷികളെയും ഒക്കെ ഹറാമാക്കിയിട്ടുള്ളത്, അതേപോലെ തന്നെ തവള ഹറാമാണ് എന്ന് പറഞ്ഞത്, അതുപോലെ മറ്റു പല പക്ഷികളെ സംബന്ധിച്ചും പല ജീവികളെപ്പറ്റിയും ഹറാമാണ് എന്ന് പറഞ്ഞത്, അതൊന്നും ശരിയല്ല എന്ന് ഹദീസുകളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇതൊക്കെ ആയത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ അവർക്ക് അതിനെപ്പറ്റി വിവരമില്ലായ്മ കൊണ്ടാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്, ഇത് സൂറത്തുൽ അൻആമിലാണ് ഈ ആയത്തുള്ളത്. സൂറത്തുൽ അൻആം മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ്. മക്കയിൽ അവതരിച്ച സൂറത്ത് എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടത്തിലുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിൽ സ്വഹാബിമാർക്ക് നൽകിയ ഉപദേശങ്ങളിലും അള്ളാഹു ഇറക്കിയ വഹികളിലും പെട്ടതാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ പോന്ന് മദീനയിലെത്തി മദീനയിൽ 6-7 കൊല്ലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യം, അത് മദീനയിൽ ഇറങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദീനയിൽ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരോധങ്ങളും കൽപ്പനകളുമൊക്കെ വന്നത്, അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഒരു ആയത്തിൽ വന്നിട്ടുണ്ട്, അത്രേ വേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനേക്കാൾ ഒന്നും കൂട്ടേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഓരോ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ വഹീകൾ അള്ളാഹു ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് ഖുർആനിലൂടെ തന്നെ ആയത്തിലൂടെ തന്നെ ഇറക്കും, മറ്റു ചിലത് ഹദീസുകളിലൂടെ തന്നെ ഇറക്കും. അങ്ങനെ ഹദീസുകളിലൂടെ പിൽക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് തേറ്റ ഉപയോഗിച്ച് തേറ്റയുള്ള ജീവികൾ, അതേപോലെ തന്നെ കയ്യിൻ്റെ നഖങ്ങൾ, കാലിൻ്റെ നഖങ്ങൾ, കൊക്കുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് വേട്ടയാടി പിടിക്കുന്ന ജന്തുക്കളും പക്ഷികളും, ആ പക്ഷികളെയും ജന്തുക്കളെയും അള്ളാഹുവിൻ്റെ റസൂൽ പാടില്ല എന്ന് പറഞ്ഞ കുല്ലുദീനാബിം മിന സിബാഇ വകുല്ലുദീ മിഖ്ലബിം മിന തയ്യർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതിന് വൈരുദ്ധ്യമാണ് എന്ന നിലക്കല്ല നമ്മൾ ആ ഹദീസുകളെയും ആയത്തുകളെയും വേർതിരിച്ച് എടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അൽ അസ്ലു ഫിന്നഹി അത്തഹരീം. നമുക്ക് ഒരു പൊതു നിയമമാണ്, ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം അത് ഹറാമായ കാര്യം തന്നെയാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ മാംസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. മാംസം വിരോധിക്കുമ്പോൾ ആ ജീവിയുടെ മറ്റെല്ലാ വസ്തുക്കളും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിരോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ തോലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ അതിൻ്റെ പല്ല്, നഖങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ അതിൻ്റെ രോമം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, ഇതൊന്നും പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇത് നാടൻ കഴുതകൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നാടൻ കഴുത പറ്റില്ല എങ്കിൽ കാട്ടുകഴുത എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സീബ്ര അത് മതപരമായി ഹറാമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ സീബ്രയെപ്പോലുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതും മറ്റുമൊക്കെ വിരോധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നിയമത്തെ നമ്മൾ എന്ത് ചെയ്യണം, മാനിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു നാട്ടിൽ പോയാൽ അവിടെ ഇതൊക്കെ അനുവദിക്കപ്പെട്ട പ്രദേശങ്ങളാണ് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇത് കഴിക്കുന്നത് വിരോധമില്ല. അതും കഴുതയുടെ ഇനത്തിൽപ്പെട്ടതാണല്ലോ, അതിൻ്റെയും പേര് കഴുത എന്നത് തന്നെയാണല്ലോ എന്ന് ഇപ്പോൾ അറബിയിൽ നോക്കുകയാണെങ്കിൽ ഹുമറ് വഹിഷി എന്നാണ് അതിന് പറയുക. അൽ ഹുമറുൽ വഹിഷി, നാടൻ കഴുതയാണെങ്കിൽ അൽ ഹുമറുൽ അഹ്ലി എന്ന് പറയും. കാട്ടുകഴുത എന്ന പേരിലാണ് ശരിക്ക് സീബ്രയെ അറിയപ്പെടുന്നത്. ഏതായാലും അത് മതപരമായി അതിൻ്റെ മാംസം അനുവദനീയമാണ്, എന്നാൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ഒരു മുസ്ലിം നിർബന്ധിതനാണ്, അത് പാലിക്കൽ അനിവാര്യവുമാണ് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നജസാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ അതിൻ്റെ മൂത്രവും അതേപോലെ തന്നെ അതിൻ്റെ കാഷ്ടവുമെല്ലാം നജസ് തന്നെയാണ്. മറ്റുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ വളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചാണകം, അതേപോലെ തന്നെ കോഴിയുടെ കാഷ്ടം, അതേപോലെ നമ്മൾ ആടിൻ്റെ കാഷ്ടം എന്നിവയൊക്കെ നമ്മൾ വളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും നജസല്ലാത്തത് കൊണ്ട് തന്നെ, ഇപ്പോൾ ചില മദ്ഹബിലൊക്കെ അത് നജസാണ് എങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ നജസല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവയെ നമ്മൾ അതിനു വേണ്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്തിൽ ഒരു വാചകം കൂടിയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവരിലേക്ക് എത്തുന്നത് പലപ്പോഴും അവർ പാചകം ചെയ്ത് അടുപ്പത്ത് മാംസം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എങ്കിലേതായാലും നമ്മൾ അറുത്തില്ലേ, അറുത്തത് തിന്നാം, നമ്മൾ പാചകം ചെയ്തില്ലേ, ഇതങ്ങോട്ട് കഴിക്കാം, ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കാം എന്നതല്ല സ്വഹാബത്ത് തീരുമാനിച്ചത്. മറിച്ച് അങ്ങനെ ചെയ്യാനും പാടില്ല. ഒരു കാര്യം എപ്പോഴാണ് ഹറാമാണ് എന്ന് പറയുന്നത്, ആ ഹറാം അവിടം മുതൽ തുടരുകയാണ് അഥവാ അതറിയുന്ന സമയം മുതൽ തന്നെ അത് ഒഴിവാക്കൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പാഠം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിച്ചു കളയാനും ആ പാത്രം നന്നായി വൃത്തിയാക്കി കഴുകാനും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ്. ഒരാൾക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് അറിയും എന്ന് കരുതുക, എങ്കിൽ ഉടനെ തന്നെ അത് അഴിച്ച് മറ്റൊരു വസ്ത്രം അവൻ ധരിക്കണം. അപ്പോൾ ഔറത്ത് മറക്കാനൊരു വസ്ത്രം അവനുണ്ട് എങ്കിൽ ആ വസ്ത്രം അപ്പോൾ തന്നെ മാറ്റേണ്ടതുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സ്വർണം ധരിക്കാൻ പുരുഷന് പാടില്ല എന്ന് പറയുമ്പോൾ ആ സ്വർണം അവൻ്റെ ഏതായാലും ഞാനിന്ന് വരുമ്പോൾ അത് ധരിച്ചു പോകുന്നില്ലേ, ഇനി നമുക്കത് ശ്രദ്ധിക്കാം എന്നല്ല, അപ്പോൾ തന്നെ അത് ഊരി നമ്മുടെ പോക്കറ്റിലോ മറ്റോ പേഴ്സിലോ ഒക്കെ എടുത്തു വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴാണോ അത് അറിയുന്നത് അവിടം മുതൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നന്നായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അവരറുത്തു, അതേപോലെ തന്നെ പാചകം ചെയ്തു. അത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഈ കാര്യം അറിയുന്നത്. അവർക്ക് പ്രയാസമുണ്ടാകും, പക്ഷേ ആ പ്രയാസം ദൂരീകരിക്കാൻ വളരെ ഭംഗിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാരണത്താൽ അത് വിരോധിക്കുന്നു എന്ന ആ ഒരു ന്യായം കൂടി, ആ ഒരു കാരണം കൂടി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഇത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് മാത്രമല്ല റസൂലുള്ള പറയണേ, ഫഇന്നഹ രിജ്സുൻ, അത് മ്ലേച്ഛമാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ ഒരു ഇല്ലത്ത് ആ ഒരു കാരണം കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായല്ലോ, മ്ലേച്ഛമായ ഒരു സാധനമാണ് എന്നിപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായല്ലോ എന്നുണ്ടാവും. മാത്രമല്ല മ്ലേച്ഛമായ വസ്തുക്കളൊക്കെ വിരോധിക്കുന്ന ഒരു ശരീഅത്താണ്, മ്ലേച്ഛതകളോട് പൂർണ്ണമായും വിട്ടുനിൽക്കേണ്ടുന്ന ഒരു ശരീഅത്താണ് നമ്മുടെ ശരീഅത്ത് എന്ന ഒരു വിവരം കൂടി അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് പ്രവാചകൻ പറയുന്നത് നമുക്ക് ആ ഇന്നഹ രിജ്സ് അത് മ്ലേച്ഛമാണ് എന്ന് പറയുമ്പോൾ മ്ലേച്ഛമായി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ ഇങ്ങനെ ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല ശരീഅത്ത് ഏതൊരു കാര്യം കൽപ്പിക്കുകയാണെങ്കിലും വിരോധിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലൊരു ഹിക്മത്തുണ്ടാകും എന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാം, അഥവാ ഇത് മാംസം പാടില്ല എന്ന് പറഞ്ഞു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പാടില്ലാത്തത് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പാല്, നാടൻ കഴുതയുടെ പാല് എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി, എന്തെങ്കിലും രോഗത്തിനോ മറ്റ് ചികിത്സക്കോ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ അതിൽ മരുന്നുണ്ട് എന്നറിഞ്ഞാലും അതല്ലാത്ത മരുന്നുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുർആനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശിച്ച സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബറ് പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും അദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടി മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശപ്പ് ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല മഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിലെ ഒരിക്കലും അനുഭവിക്കാത്തവർക്ക് നിർവചിക്കാൻ കഴിയാത്തതും വലിയൊരു പരീക്ഷണവുമാണ് വിശപ്പ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഘട്ടങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വല നബലു വന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജുഅ. വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പരീക്ഷിക്കും എന്ന വെറും വാക്കല്ല അള്ളാഹു അവിടെ ഉപയോഗിച്ചത്, വല നബലു വന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ ഒരു പരീക്ഷണത്തെ ഈമാനിൻ്റെ ഭാഗമായി ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രാർത്ഥനയും നമ്മിൽ ഉണ്ടാവണം എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഅ, അല്ലാഹുവേ വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് എന്നതാണ്. ഇന്ന് ഒരു പക്ഷേ നമ്മളാരും വിശപ്പ് എന്താണ് എന്നറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല. ഒരു പക്ഷേ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സമയത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും നമ്മൾ. ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുന്നവരായിരിക്കും നമ്മൾ. കഴിക്കുന്നതിനിടയിൽ താഴെ വീണ ഭക്ഷണം നമ്മുടെ കുട്ടികൾ എടുത്ത് തിന്നുമോ എന്ന് വിചാരിച്ച് അത് കഴിക്കണ്ട, അത് കളഞ്ഞേക്ക്, അതിൽ മാലിന്യമായിട്ടുണ്ട് എന്ന് പറയുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ നാം അറിയണം ഇതിൽ ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങൾ എന്താണ് എന്നുള്ളത്. സമൂഹത്തിൽ വരാനിരിക്കുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള നീരുണങ്ങാത്ത പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കൽ വിശക്കുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേര് ഗാസ എന്നാണ്, വിശക്കുന്ന ഗാസ. അവിടുത്തെ മക്കൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് മനസ്സിലാക്കാൻ മാത്രം ചില കാര്യങ്ങൾ നമ്മൾ നമുക്കൊന്ന് ബോധ്യപ്പെടേണ്ടതാണ്. വിശപ്പിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണയായി പറയാറുണ്ട്, നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് വിശപ്പ് എന്താണ് എന്നറിയാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നത്. കേവലം 14-ഓ 15-ഓ മണിക്കൂറാണ് നമ്മുടെ നോമ്പിൻ്റെ സമയം. അതിലൊരു നട്ടുച്ച സമയത്ത് നമുക്ക് കുറച്ചധികം ക്ഷീണം സംഭവിച്ചാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്ത്? മഗ്രിബിൻ്റെ സമയത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാലോ എന്ന പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ വിശപ്പിൻ്റെ അവസ്ഥ. എന്നിട്ട് പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതെന്താ? ലിസ്സോഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത്. ലിസ്സോഇമി ഫർഹതാനി, അതിലേതൊക്കെയാണ് രണ്ട് സന്തോഷങ്ങൾ? ഒന്നാമത്തേത് നോമ്പിൻ്റെ വലിയ സന്തോഷമായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണെങ്കിൽ, നോമ്പുകാരൻ്റെ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. അതാണ് അവൻ്റെ ഒന്നാമത്തെ സന്തോഷമെങ്കിൽ ഭൗതികമായിക്കൊണ്ട് നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തേത്. ഒരൽപ്പസമയത്തെ വ്രതാനുഷ്ഠാനത്തിൽ വിശപ്പിൻ്റെ പൂർണ്ണാവസ്ഥ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞ് ഒരു മൃഗത്തിൻ്റെ വിശപ്പ് പോലും നിങ്ങൾ പരിഗണിക്കണമെന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകമുണ്ട് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് അല്ലേ? ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യണേ എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തി അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നിങ്ങൾ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ഇസ്ലാം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിങ്ങൾ പൊതുവേ പറയാറുണ്ട് നായ മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാത്തൊരു ജീവിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയും. ആ നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ പാത്രം കഴുകണമെന്ന് പഠിപ്പിച്ച്, എന്നാൽ അതിനോട് കരുണ കാണിക്കേണ്ട എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയത്. പൂച്ചയെ കിട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ പേരിലാണ് ഒരാൾക്ക് നരകവും കിട്ടിയത് എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമിന് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ജാതിക്കും മതങ്ങൾക്കും പ്രസക്തിയുണ്ടായിരുന്നില്ല. മൃഗമാണോ മനുഷ്യനാണോ വിശക്കുന്നുണ്ട് എങ്കിൽ അവരെ ഭക്ഷിപ്പിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ വിശപ്പ് എന്ന അവസ്ഥയില്ലായിരുന്നുവെങ്കിൽ ഒരു മൃഗവും ഒരു വേടന്റെയും വലയിൽ കുടുങ്ങില്ലായിരുന്നു. വിശപ്പ് എന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വേടനും എവിടെയും ഒരു വല വിരിക്കുകയില്ലായിരുന്നു എന്നുള്ളത് വല്ലാത്തൊരു വൈകാരികതയാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പച്ചക്കരളുള്ള ഏതൊരു മനുഷ്യനാണോ ഏതൊരു മൃഗമാണോ അതിനോടൊക്കെ ഗുണം ചെയ്യണേ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ഇസ്ലാമിൻ്റെ പ്രൗഢിക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന ആ ഒരു പ്രവാചകൻ്റെ വാക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ അതൊരു വെറും വാക്കായിക്കൊണ്ട് കൊണ്ടു നടക്കേണ്ടതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്, നന്ദി കാണിക്കാനുള്ള മനസ്സ്, അതൊരു വലിയ തൗഫീക്കാണ്. വിശപ്പ് എന്ന പരീക്ഷണത്തിൽ അള്ളാഹു നമ്മെ കൊണ്ട് പോയിട്ടില്ലല്ലോ, അത്തരം അവസ്ഥകൾ നമുക്ക് തന്നില്ലല്ലോ എന്ന ചിന്ത കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണമുണ്ട് നമ്മുടെ വീട്ടിൽ, എന്നാൽ ഒരു നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് നൽകിയ പരീക്ഷണമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നില്ലല്ലോ എന്ന ആ ഒരു ചിന്ത കാരണം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കാൻ, അത്തരം പരീക്ഷണങ്ങളിലേക്ക് നീ എന്നെ കൊണ്ടുപോയിടല്ലേ അല്ലാ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിലനിർത്താൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, അതുപോലെ നോമ്പ് നിലനിർത്താൻ, പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നാം എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവേണ്ടവരാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുക വഴി ഒരു നന്ദി കാണിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വിഷപ്പ് ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ.
2: നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇത്തരത്തിലുണ്ടായിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കാലത്തും തങ്ങളുടെ സൽപ്പേരിന് കളങ്കമാകുമെന്നുള്ളത് കൊണ്ട് കോളേജുകൾ മൂടി വയ്ക്കും. ആദ്യം ചിലപ്പോൾ അതെന്ത് ചെയ്യും, അവരെ വിളിച്ചു വരുത്തി സംസാരിക്കും, തൽക്കാലം അടങ്ങുന്ന പറയും, ഒത്തുതീർപ്പാക്കും. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയതായിരിക്കും ഇത്. ഒരുപക്ഷെ ആത്മഹത്യ എന്നുള്ളത് ആദ്യം സംഭവിക്കുന്നതായിരിക്കാം, അതൊരു പ്രക്ഷോഭമായിട്ട് മാറുന്നു. അപ്പോഴും പഴയ തന്ത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കുന്നു, അത് ഫലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈ പുറത്തുനിന്നുള്ള ഗുണ്ടകളിറക്കിയിട്ട് ഈ സമരത്തിൻ്റെ തന്നെ മുഖം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്ന് തോന്നുന്നുണ്ട്. ഒപ്പം കുട്ടികൾ ഈ ഒരു കൂടുതൽ അജിറ്റേറ്റർ ആകുന്നു, കാരണം ഹോസ്റ്റലിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവരൊക്കെ പിറ്റേ ദിവസം കൂടുതൽ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിക്കും, ഞങ്ങളിവിടെ സുരക്ഷിതരാണ്, പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ. അവർ പിറ്റേ ദിവസം വന്നിട്ട് എന്ത് പറയുന്നു, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാകുന്നു. അപ്പോൾ പ്രക്ഷോഭം കൂടുതൽ പിന്നെ വൈകാരികമായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഇതിൻ്റെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന മറ്റൊന്നെന്താ വെച്ചാൽ, ഇവിടെ ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടായി. അതിക്രമം ഉണ്ടായതൊരു ക്യാമ്പസിനകത്താണ്. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ എന്താണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഏരിയ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പോലും ഇത് സംഭവിക്കുന്നതിനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി അല്ലെങ്കിൽ അതുപോലെ സമാനമായ പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് അവിടെ ഇറങ്ങി നടക്കുന്നു. ഇത്തരത്തിൽ ആരുമറിയാതെ ഇവർക്കെതിരെ ചാടി വീഴാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിനൊരു മറ്റേ ഐഡൻറ്റി കാർഡ് ഉണ്ടാവും, അത് വെച്ച് അദ്ദേഹത്തിന് വാത്തുകാരൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, തൊഴിലാളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സാധ്യത നിലനിൽക്കേണ്ടതില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടറിയാറുണ്ട്, ഇപ്പോൾ ഡൽഹിയിൽ 17 വയസ്സായ ഒരു പെൺകുട്ടി പിന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. പോലീസുകാരെ നാട്ടിൽ ഇതിൽ 2-3 പേര് വന്ന് മറ്റേ പിടിച്ചു കൊണ്ടുപോയി തിരിഞ്ഞ്. ഇതിനെതിരെ നല്ല ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായി. പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ മറ്റേ എന്താണ് നഗര അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പോലീസ് ഇവർ ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഗേറ്റ് കൂടെയും കയറാൻ പറ്റില്ല, പിന്നെ നിയന്ത്രിതമായ ഗേറ്റുകളിൽ ഇവിടെ കയറാൻ പറ്റുള്ളൂ ചെയ്തു. അവിടെയൊക്കെ കൂടുതൽ പിന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചു, CCTV ക്യാമറകൾ ചെയ്തു. ഒരു സമയം കഴിഞ്ഞാൽ പുറത്തു പോകണം എന്നുള്ള ഇത് കൊണ്ടുവന്നു. ഡൽഹി നഗരത്തിൽ 100,000+ CCTV പുതുതായിട്ട് പിന്നെ സ്ഥാപിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു പ്ലക്കാർഡ്, ആ പ്ലക്കാർഡിൽ പ്രധാനപ്പെട്ട ഒരു വചനം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ള വെച്ചാൽ, ഡിസ്മാൻഡിൽ ദ സിസ്റ്റം ദറ്റ് ബ്രീഡ്സ് റേപ്പിസ് എന്നുള്ളതാണ്. റേപ്പിസ്റ്റുകൾ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന സിസ്റ്റത്തെ തകർക്കുന്നുള്ളതാണ്. ഞാനിത് കുറേ വായിച്ചിട്ടും എനിക്കത് ഇവിടെ മനസ്സിലാവുന്നില്ല. ഈ സിസ്റ്റം ഇവിടെ സർക്കാർ അങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളൊന്നുണ്ടോ, അതോ അത്തരത്തിൽ റേപ്പിസ്റ്റുകളെ വളർത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടോ, അതോ റേപ്പിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ ന്യൂറോളജിയെ അവരുടെ നാഡീവ്യൂഹ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെയോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്താണ്, ഈ ലിബറലായ സമൂഹം നൽകുന്ന സാധനങ്ങളല്ലേ ഇവിടെ പോണെന്ന് പറഞ്ഞാൽ എന്താണ് അത്രമേൽ സ്വതന്ത്രമാണ്. ഇത് കാണുന്ന ഒരു സാധാരണക്കാരനായൊരു വ്യക്തി, അദ്ദേഹം കാണുന്ന അതിസുന്ദരികളായിട്ടുള്ള പെൺകുട്ടിയെ നിർത്തുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ പത്ത് അയലത്ത് വരുന്നൊരു കുട്ടിയെപ്പോലും അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമില്ല. ഇദ്ദേഹം പിന്നെ എന്താണ്, ഒന്നുകിൽ അദ്ദേഹം സ്വർഗം കാംക്ഷിച്ച് എന്ത് ചെയ്യണം, ഇതൊക്കെ മാറ്റിവെക്കണം, ഇല്ലെങ്കിലോ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്ങാനും ഒരിക്കലെങ്കിലും ഇതൊന്നും അനുഭവിക്കാതെ മരിക്കുമ്പോൾ ജീവിച്ചിട്ട് എന്ത് കാര്യം ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഇത്തരം ഒന്നിലേക്ക് പോകും. വിമർശിച്ചാൽ ഈ പറയുന്ന സിസ്റ്റമാണ് പ്രശ്നമെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട ധാർമ്മികമായ സദാചാരപരമായ മൂല്യങ്ങൾ എന്താണ്, അത് ഈ സ്വാതന്ത്ര്യവുമായി ഈ ലിബറലിസവുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പറയുന്ന മൈ ബോഡി മൈ റൈറ്റൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വശം തന്നെ, എൻ്റെ ശരീരം ഞാൻ പറയാതെ ആരും തൊടാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ. ഇവിടെ ഒരു അസാൾട്ട് സംഭവിക്കുമ്പോൾ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ നടക്കുന്നു. പക്ഷെ അവിടെ നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സമൂഹത്തിൽ മറ്റുള്ളവരും അത്ര തന്നെ സ്വതന്ത്രരല്ലേ? ഓർക്കും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കോയിൻസിഡൻഷ്യലായിട്ട് സാഹചര്യം ഒത്തുവരും, അവത്തുവരുന്ന സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പറയണത് ആരേ, ഈ പറയുന്ന അസാൾട്ട് ചെയ്യുന്ന ഈ റേപ്പിസ്റ്റിനെ ശുദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അത് വേണം തന്നെ നമ്മളൊക്കെ പറയുന്നത്, മുഴുവൻ സമൂഹവും ശുദ്ധീകരിക്കപ്പെടണം. പക്ഷെ ശുദ്ധീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞുള്ള റിഫോം ചെയ്തെടുക്കാനുള്ള മെഷറിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും തുല്യരാണ് എന്നുള്ളൊരു മിഥ്യ, ഈ തുല്യരാണ് എന്നുള്ള മിഥ്യ നമ്മളാരും തന്നെ ഈ ഒരു വ്യവസ്ഥിതിയിൽ ആളുകൾ തുല്യരാകണം എന്ന ആശയത്തെ നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷേ പേഴ്സണലി ഈ ഒരു രണ്ട് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെക്സുകൾ ഇവർ തുല്യരാണ് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണിപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കീഴടക്കാൻ പറ്റും എന്നുള്ള സത്യം ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഓടിയാൽ പോയാൽ പോരെ, അല്ലെങ്കിൽ തിരിച്ചാക്രമിച്ചാൽ പോരെ, അത് സംഭവിച്ചില്ലല്ലോ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തുല്യതയില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യബോധവും ഒരു പെരുമാറ്റവും ഈ പറഞ്ഞ പോലെയുള്ള ഈ പരിസരങ്ങളെയൊക്കെ സൂക്ഷിച്ചു കൊണ്ടുള്ള ചിലതും വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസിനെയൊക്കെ പാട്രിയാർക്കിക്കലാണ്, സെക്സിസ്റ്റ് ഇതാണ്, ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരിഹാരമാവില്ല എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മൾ ബാക്കി എല്ലാ സ്ത്രീക്ക് കിട്ടേണ്ട സകല സുരക്ഷിതങ്ങളെയും നമ്മൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ എന്നുവെച്ചാൽ ഈ ബോഡി ഓട്ടോണമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങൾക്കോ മാത്രമായിട്ടൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. അത് ഈ കുട്ടികൾ മനസ്സിലാക്കണം. അത് ഏത് യൂണിവേഴ്സിറ്റിയിലോ ഏത് ക്യാമ്പസിലോ ഏത് തെരുവിലോ ഏത് പാർക്കിലോ ആണെങ്കിലും ഇത് അവനവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് തൻ്റെ തന്നെ ബാധ്യതയാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ റൈറ്റ് പോലെ തന്നെ ഒരു ബാധ്യതയാണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, നിങ്ങൾക്കിനെ കുറിച്ച് എന്താ ഒരു പറയാനുള്ളത്?
3: ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും യോജിച്ചു വരുന്ന ഒന്നല്ലല്ലോ. ഒരേ സമയം നമുക്ക് ആഗ്രഹം ലിബറലിസത്തിൻ്റെ ആംഗിളുകളാണ്, നമ്മൾ വ്യക്തിപരമായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. എന്നാൽ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഇതൊരിക്കലും യോജിച്ചു വരുന്നതല്ല രണ്ടും. ഈ പറയുന്നത് വൈരുദ്ധ്യമാണെന്നുള്ള ബോധ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിബറലിസത്തെ പുലുകുന്നുവോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഒന്നുകിൽ ലിബറലിസത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ പുലുകുക, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക, രണ്ടിലൊന്നേ നടക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട് ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്, അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ. ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാ

0: എന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാജാരിയെ കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഷമീം എം വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ, ഇന്നത്തെ സ്നേഹക്കൂടിൽ ശീലങ്ങളുമായി, ഹാബിറ്റുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പല ശീലങ്ങളുമുള്ളവരാണ്. എന്നാൽ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അത് ചെയ്ത് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ രൂപത്തിൽ പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങണം, നാളെ മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചില ആവേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തുടങ്ങും, ഒന്നോ രണ്ടോ ദിവസമൊക്കെ തുടങ്ങും. പക്ഷെ പിന്നീട് എന്താവും, പഴയതുപോലെ തന്നെ അത് മാറിപ്പോവും. അപ്പോൾ ഇത് റെഗുലറായിട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
5: ബിസ്മില്ലാഹ്. നല്ല ഒരു വിഷയമാണ് അൽഹംദുലില്ലാഹ് നമ്മളിന്ന് തിരഞ്ഞെടുത്തുള്ളത്. ശീലങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അളക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരാളെ മാനദണ്ഡമാക്കുന്നത് അയാളുടെ ശീലം.

0: നോക്കിയിട്ടാണ് എന്നുള്ളതാണ്. അത് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡെയിലി റൊട്ടീനാണല്ലോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം അവിടെ ചില ശീലങ്ങൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും, നമ്മുടെ നമ്മളെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് വേറെ ആരും ഇല്ലാതെ നമ്മളൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലതെങ്കിലും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ദുശ്ശീലങ്ങൾ, ശീലങ്ങൾ എന്ന് പറയുന്നത് ദുശ്ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല, വെറുതെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു റീതിങ്ക്, നമ്മളെക്കുറിച്ചൊന്ന് വീണ്ടും ചിന്തിക്കാനും ചിലതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും മറ്റു ചില ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. പക്ഷേ ആ പ്ലാനൊക്കെ ഉണ്ടാക്കി അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ, ആമുഖത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് പലപ്പോഴും പ്രയാസമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ബോധപൂർവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, എനിക്കത് മാറ്റാൻ കഴിയില്ല, അതെൻ്റെ ശീലമായി മാറി, ഇനി അത് മാറില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ജന്മനാ നമുക്ക് കിട്ടിയ കാര്യം മാത്രമൊന്നുമല്ല, അല്ലേ? ജന്മനാ കിട്ടിയ വളരെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെയിലി ടു ഡെയിലി പ്രാക്ടീസ് കൊണ്ട്, ഓരോ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ നിത്യമായി ചെയ്തത് കൊണ്ടാണ് ഒക്കെ എന്ത് ചെയ്തത്, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ, പാടേ ജീവിതത്തിന് പിഴുതെറിയാനും നല്ല ശീലങ്ങളെ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്.
1: ഈ പറഞ്ഞപ്പോൾ ഈ കോപം എന്നുള്ളത് ഒരു വിഷയം, പലപ്പോഴും ആളുകൾ എന്താ പറയുക, അവർ പരമ്പരാഗതമായിട്ട് ദേഷ്യക്കാരാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ശരിക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇത് കോപത്തെ നിയന്ത്രിക്കാൻ. അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ ശീലത്തെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇതിനിപ്പോൾ ഒരു സൈക്കോളജിക്കൽ രംഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിനുമായി ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ പറയും രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അപ്പോൾ അത് മാറ്റി വെക്കാൻ പറയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു അവർക്ക് ഒരു കട്ടൻ ചായ കുടിക്കണം, എങ്കിലേ അവർക്ക് ടോയ്ലറ്റ് ശരിയാവുള്ളൂ. ഇങ്ങനെ ശീലമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ശരിക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത്
0: ശരിക്ക് നമ്മൾ ശീലങ്ങൾ കൊണ്ടുവരുന്നതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണം എന്നുള്ളത്. അതിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു ശീലമെന്നുള്ളതാണ്. ഇപ്പോൾ 5 AM Club എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകം തന്നെയുണ്ട്. ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് എത്രയോ പിന്നെ സൈക്കോളജിക്കലി ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർമാർ ധാരാളം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. 5 AM Club എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഡെയിലി അവരുടെ ജീവിതത്തിൽ 5 AM Club അല്ല, അതിൻ്റെ മുമ്പേ എഴുന്നേൽക്കുന്ന സാഹചര്യമാണ് വേണ്ടതുള്ളതാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രാത്രി ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകി കിടന്നിറങ്ങുന്നു, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന സിസ്റ്റമൊക്കെയാണ് പ്രത്യേകിച്ചും പിന്നെ കുട്ടികളിലൊക്കെ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഒരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലേ, നമ്മളെ ജീവിതത്തിൽ ഒരു ദുശ്ശീലം മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പോൾ സുബുഹിൻ്റെ സമയം ഇപ്പോൾ 5:05 ആ ഒരു സമയത്തൊക്കെയാണ്, 5:07 ഒക്കെയാണ് ബാങ്ക് ഇപ്പോൾ വരുന്നത്. അഥവാ ആ സമയമാകുമ്പോഴെങ്കിലും നമ്മൾ എണീക്കണം എന്നുള്ളതാണ്. തഹജ്ജുദിന് വേണ്ടിയിട്ട് 4 മണിക്ക് എനിക്കറിയുന്ന, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മുൻ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകൾ യൂട്യൂബിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. മാത്രമല്ല ഇസ്ലാമിലെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് ദിസ് ഓൾ സയൻറ്റിഫിക്കലി ഇതൊക്കെ മറ്റെന്താ അടിത്തറയുള്ളതാണ്. നമ്മളാരും അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല അത് ചെയ്യണം, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിനെ പോലുള്ള വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇവർ പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക്. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് വായിക്കണം. അപ്പോൾ പല കുട്ടികളുടെയൊക്കെ അവർ എഴുന്നേൽക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും, 7 മണി 7:30 അപ്പോൾ നിസ്കരിക്കണം. നിസ്കാരമൊക്കെ ചിലപ്പോൾ അങ്ങനെ ആണെന്ന് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, അങ്ങനത്തെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 6:30 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരോട് ഒറ്റയടിക്ക് 5 മണിക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പം പതിയെ പതിയെ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യണം, ഈ 6:30 ഒരു 6 മണിക്കാക്കി മാറ്റണം. അതൊരു 5-6 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അടുത്തൊരിതിലേക്ക് മാറ്റുക. 5:30 6 മണിക്കുള്ളത് എന്ത് ചെയ്യണം, പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 5:40 ഇങ്ങനെ അങ്ങനെ അങ്ങനെ
1: കുറച്ച്
0: പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്നോട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു മറുപടി പറയും തരും. ഞങ്ങൾ നാട്ടിൽ പള്ളി വരുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ല തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തന്നെ. അതുവരെ ഉപ്പ ഉമ്മ ഉണ്ട്, അവരൊക്കെ സുബൈക്ക് വിളിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5:30 6 മണിക്ക് ആ ഒരു സമയത്താണ് അധികം ആ പള്ളി വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പള്ളി വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നുള്ളത്, കാരണം സുബൈക്ക് എന്തായാലും അവിടെ പള്ളി പോകണമെന്നൊരു അതിയായ ആഗ്രഹവും അത് ഉപ്പയുടെ ഒരു കർശന പിന്നെന്താ പറയുക കാർക്കശ്യവും മാത്രമല്ല, ഉപ്പ പോകുന്നതിന് ആ സമയത്ത് നമ്മൾ വിളിക്കുന്നു, പള്ളിയിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബ നഷ്ടപ്പെടുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളൊക്കെയാണ്, അതല്ലെങ്കിൽ മറ്റു ചില യാത്രകളുടെ വേളകളിലൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വേണ്ടത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ് അല്ലേ, ഉപ്പ ആ രൂപത്തിൽ നമ്മളെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ എത്ര വൈകി കിടന്നുറങ്ങിയാലും ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം എന്നുള്ളതാണ്. ആ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് സമയം നമസ്കാരം കഴിഞ്ഞ് ഒന്ന് അല്പസമയം വിശുദ്ധ ഖുർആൻ ഓതി പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നു, വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നു. അപ്പോൾ ഒരു നല്ലൊരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മൾ അടിവരയിട്ട് പറയുന്നത് സുബഹിൻ്റെ ആ ഒരു സമയത്തെങ്കിലും അല്ലേ, അതിൻ്റെ മുന്നേ എഴുന്നേൽക്കാണ് വേണ്ടത്, തഹജ്ജുദ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിൻ്റെ സമയത്തെങ്കിലും മിനിമം എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമെന്നുള്ളതാണ്.
1: ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ശീലമാണ് എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലുള്ള മെസ്സേജുകളോ ഏതെങ്കിലും ആപ്പുകൾ തുറക്കുകയൊക്കെ ചെയ്യുന്ന ശീലം, ഇത് ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം?
0: സാധാരണ ഇപ്പോൾ ഈ മറ്റേ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളൊരു മറ്റേ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ ആളുകളുടെ ഉറക്കം കുറഞ്ഞത് ആ ഒരു വിഷയം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് അയാൾ ഈ ഡിവൈസുകൾ അഥവാ ഫോണ് ടാബ് പോലെ കമ്പ്യൂട്ടർ ടി വി പോലെ ഡിവൈസുകൾ ഒഴിവാക്കാനാണ് ഇവർ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല ഉറങ്ങുന്നതിന് ശേഷവും ഉറക്കം ഉണർന്നതിൻ്റെ ശേഷവും ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ ഫോണോ ഇതുപോലുള്ള ഡിവൈസുകളോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബോധപൂർവമായ ശ്രമം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടതാണ് അലാറമൊക്കെ നമ്മുടെ ഫോണിലാണ് സെറ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് അലാറം അടിക്കുമ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാരെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അത് അലാറം ഓഫാക്കാനാണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കും, എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ വാട്സപ്പ് പോലെയുള്ള മറ്റു പല ആപ്പുകളിലേക്കും പോകുന്നുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ഒരു അല്പസമയം നിർബന്ധമായി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാൻ ആ സമയത്ത് എന്ത് ചെയ്യുക, അലാറം ഓഫാക്കുക, പിന്നെ ഞാനത് ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം ഇങ്ങനെ തുടർന്നാൽ. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നത് എങ്ങനെയാ വന്നത് അല്ലേ, ഫസ്റ്റ് അത് അവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, എന്തിനാണോ നമ്മളെടുത്ത് ആ ഒരൊറ്റ പർപ്പസ് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് മറ്റുള്ള പോലെ തന്നെ അവിടെ വെക്കുക.
1: ബോധപൂർവ്വം
0: മാത്രമല്ല അങ്ങനെ ഒരു 10-20 ദിവസത്തോളമൊക്കെ നമ്മൾ പ്രാക്ടീസ്. സാധാരണ ഒരാളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് സ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ 21 ദിവസം അത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 21 ദിവസം നമ്മൾ ഫോൺ അലാറം ഓഫാക്കിയിട്ട് അവിടെ വെക്കുന്നു എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് എടുക്കൂല എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാര്യം.
1: പിന്നെ സ്വാഭാവികമായിട്ട് കുറേ ശീലങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയിലെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്കിപ്പോൾ വ്യായാമത്തെക്കുറിച്ച് പറയാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാം.
0: ഓ, ഈ വ്യായാമങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ശീലങ്ങൾ എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഇട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പ്രായം, അതുപോലെ തന്നെ ജോലി, അതുപോലെ തന്നെ അവരിടപഴകുന്ന മേഖല, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശീലം നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും സാധിക്കുക എന്നുള്ളത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഞാൻ ലിസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഇപ്പം എനിക്ക് പ്രിയോറിറ്റി, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാവില്ല ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളു. അതൊക്കെ ഇൻഡിവിജ്വലി വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണലൈസ്ഡ് ലിസ്റ്റുകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യവുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് എങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ശരിക്കും ശീലമാക്കിക്കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ. ചില ആളുകൾ പിന്നെ എന്താ പറയുക, ടാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് സുബ എന്ന് പറഞ്ഞാൽ സുബക്ക് നമസ്കാരത്തിന് മുമ്പ് തന്നെ അവരുടെ ജോലി എന്തുണ്ട്, അവർ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ടാപ്പിംഗ് എന്നുള്ള ഒരു സിസ്റ്റം. പിന്നെ പാലുകളൊക്കെ എടുക്കാനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫാമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പശുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചില ആളുകൾ ചെയ്യാറുള്ളത് സുബ നമസ്കാരത്തിൻ്റെ മുമ്പേ എന്തുണ്ട്, അവർ തൊഴുത്തിലേക്ക് പോകുന്നു, പശുവിനെ കറക്കുന്നു, ആ പാലിട്ട് വരുന്നു, പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ തരവും വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മുടെ ശീലങ്ങളെയും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം അല്ലേ, ഒരു പ്രാധാന്യ ലിസ്റ്റ് ഉണ്ടാവണം. എൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അത് ഏതിനൊക്കെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് കൃത്യമായ പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ശീലങ്ങൾ ശീലമായിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരാകുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
1: ഇപ്പോൾ ദുശ്ശീലങ്ങളുണ്ട്. ഇപ്പോൾ ശീലങ്ങൾ ശീലമാക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ദുശ്ശീലങ്ങളെ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ ദേഷ്യം എന്നുള്ള അതുപോലെയുള്ള മറ്റു തിന്മകൾ ഇത് കൂടി നമുക്ക് അതോടൊപ്പം പുറത്താക്കാൻ എന്ത് മാർഗ്ഗമാണുള്ളത്?
0: നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ബ്രഷിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലേ, ഏതൊരു കുട്ടിയെടുത്ത് പരിശോധിച്ച് നോക്കി ആ പല്ല് തേക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്. അതിങ്ങനെ ഉപ്പമാർ ഉമ്മമാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് കുറച്ച് ദിവസം കൊടുക്കുന്നു. ചിലപ്പോൾ ഭംഗിയുള്ള ബ്രഷൊക്കെ വാങ്ങിയിട്ട് പതിയെ പതിയെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, അവനെന്നെ ചിലപ്പോൾ ഒറ്റ തേപ്പ് കഴിഞ്ഞിട്ട് നിർത്തുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുന്നു അല്ലെ. ഇങ്ങനെ ഒരു ഗ്രാജ്വലി ആണ്, പതിയെ പതിയെ ആണ് എന്ത് ചെയ്യണത്, പിന്നെ ആ ശീലമായിട്ട് മാറുന്നു. ഇപ്പോൾ ആലോചിച്ചേക്ക്, നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ മക്കൾ അവർക്കൊന്നൊരു മടിയൊന്നുമില്ലല്ലോ, അവർ നേരെ എഴുന്നേറ്റാൽ അവരെന്നെ പോയിട്ട് ബ്രഷും പേസ്റ്റും എടുക്കുന്നു, പല്ല് തേക്കുന്നുള്ള, അഥവാ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് അതൊരു ശീലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് ദുശ്ശീലങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, പുകവലിക്കുന്ന ഒരാൾ അല്ലേ, എന്നോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തു, നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പല ആളുകളും. ഇപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടല്ലോ, റമദാനിൻ്റെ പകൽ സമയത്ത് നിങ്ങൾ വലിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു രാവിലെ 5 മണി മുതൽ അല്ലെങ്കിൽ 4:30 മുതൽ അല്ലെങ്കിൽ 5:30 മുതൽ വൈകുന്നേരം 6, 6, 7 മണി വരെ ഇത്രയും 12 മണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ലൈഫിൽ അത് നിങ്ങൾക്ക് മാറ്റിക്കൂടാ? പല ആൾക്കാരും ആ രൂപത്തിൽ തന്നെ ചെയ്യും. അപ്പോൾ പതിയെ പതിയെ പതിയെ മാറ്റി മാറ്റി ദുശ്ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ് ഏതൊരു കാര്യം, ഏത് ദുശ്ശീലവും ആ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ദേഷ്യം അല്ലേ, അതൊരു ഇമോഷണലി മോശപ്പെട്ടൊരു ശീലമാണ്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല, ദേഷ്യം വരുമ്പോൾ അതിനൊരു റെമഡി, അതിനൊരു പരിഹാരം റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഇരിക്കണം അല്ലേ. ഇരുന്നിട്ട് അയാൾക്ക് ദേഷ്യം വരണം, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ആ സാഹചര്യത്തിൽ മാറി നിൽക്കണം. അതുപോലെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് എന്താണ്, ആ ഒരു സാഹചര്യമാണ്, ഒന്ന് മാറിയാൽ സ്വാഭാവികമായിട്ട് എന്തെയും മാറും. അത് മാത്രമല്ല, ഈ ദേഷ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യപ്പെട്ട സമയത്തിനെ കുറിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, ആ സമയത്ത് എൻ്റെ ഇമോഷണലി ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ അല്ലേ എൻ്റെ വികാരങ്ങൾ, എൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, എത്ര ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒന്ന് റീതിങ്ക് ചെയ്യുക. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ അറിയാതെ സോറി പറഞ്ഞു പോണ ഘട്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അതെ, അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അയാൾ പറഞ്ഞ് ആ സമയത്ത് ഒരിക്കലും അയാൾ ഇത് ആലോചിച്ച് എന്ത് ചെയ്യില്ല, അയാൾക്ക് കിട്ടൂല. ആ ദേഷ്യപ്പെട്ട സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾക്ക് ചെയ്തത് മുഴുവനും ശരിയാണെന്നാണ്. ശരി, 10ഓ 15ഓ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾ തന്നെ സ്വന്തം എന്ത് ചെയ്യാണ്, വേണ്ടില്ലായിരുന്നു, ഞാനൊന്നും കൂടെ മാനേജ് ചെയ്യേണ്ടിയിരുന്നില്ലേ, അത് ഇടപെട്ടത് എൻ്റെ വാക്കുകൾ അല്ലേ, ആ രൂപത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റീതിങ്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണലി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്.
1: അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇത് ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നല്ല ശീലം എളുപ്പമാക്കാൻ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കണം ഇന്ന് കുറച്ച് ഖുർആൻ ഓതണം, സ്ഥിരമായി ഖുർആൻ വായിക്കണം, അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ അതിന് ഖുർആൻ വായിക്കണം, അപ്പോൾ നമ്മൾ മുസഹഫ് എന്ത് ചെയ്യണം, മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ ഷൂ റെഡിയായി നിൽക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ശീലമായി പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ടോട്ടലി നമുക്ക് അങ്ങനെ ഒരു ചില ചിത്രങ്ങൾ
0: ഒരു ഹാബിറ്റായിട്ട് വരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുക, ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് സുബ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ കാണുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതെടുത്ത് പാരായണം ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഘടകം. രണ്ടാമത്തൊരു കാര്യം നമ്മൾ നേരത്തെ പറയില്ല, ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അതൊരു പ്രയാസമായിട്ട് തോന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ആൻഡ് അഗെയിൻ റിപ്പീറ്റ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ അതെന്താവും, ശീലമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രയാസമാണെങ്കിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നതാണ് അത് ശീലമായി വരാനുള്ള ഒരു കാര്യം. അത് കുറച്ച് കാലം നമ്മൾ ബോധപൂർവ്വം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറുമെന്നുള്ളതാണ്.
1: അതെ, ഇപ്പോൾ സൈക്കോളജി തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഫോൺ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആ സമയത്ത് 10 സെക്കൻഡ് എന്ത് ചെയ്യുക, ബോധപൂർവം അതിനെ നോക്കാതിരിക്കുക, ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇങ്ങനെ പറയാം. അതുപോലത്തെ എന്തെങ്കിലും മെത്തേഡുകൾ വേറെ എന്തെങ്കിലും
0: ഡൈവേഴ്സൺ അല്ലേ, അത് പറഞ്ഞാൽ എന്താണോ നമ്മൾ അലോസരപ്പെടുത്തുന്ന കാര്യം ആ സാഹചര്യം ഒഴിവാക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ പത്രമായിട്ട് പോവാം
1: അല്ലേ,
0: പത്രമായിട്ട് പോയി അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം
1: അല്ലേ.
0: അതൊരിക്കലും ഒരു നല്ല ശീലമല്ലല്ലോ. എത്രയോ സമയം മാത്രമല്ല, ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മാനസികമായിട്ട് തന്നെ ഒരു ഒരു മെൻ്റലി മനുഷ്യനെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ പേപ്പർ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ പേപ്പർ ഞാൻ എടുക്കൂല എന്നാണ് ബോധപൂർവ്വം തീരുമാനിക്കുക. ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മാറി നിൽക്കും. ദുശ്ശീലങ്ങളെ മാറ്റാനാണ് കണക്ടിവിറ്റി ഒഴിവാക്കുക, അഥവാ നമ്മുടെ കൺമുന്നിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. നേരത്തെ നമ്മൾ പറയുന്നതാണ് ശീലമായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അതുമായി കണക്ട് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അതെന്താണോ അത് നമ്മൾ കൊണ്ടുവരുക ബോധപൂർവം. ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ, ആ ദുശ്ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ നമ്മളിലേക്ക് നൽകുന്ന കാര്യങ്ങൾ നമ്മളവിടുന്ന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
1: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ശീലം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജിം എന്ന് പറയുന്ന ഒരു സംവിധാനം വല്ലാതെ വർദ്ധിച്ചു എന്നൊരു സമയമാണ്. അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം ഒക്കെ 40 മുകളിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 50 മുകളിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, വൈകിപ്പോയി, ഒരു വളരെ ചെറുപ്പത്തിൽ നോക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവം. അപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ ശീലിക്കേണ്ട കുറേ മര്യാദകൾ ഈ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങണം എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ശരിക്കും നമുക്കത് കൃത്യമായി പറയേണ്ടതുണ്ട്.
0: ഇന്നത്തെ ആഹാര സിസ്റ്റമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് കൊണ്ടുവരേണ്ടത്. അതൊക്കെ എത്രത്തോളം പറയാൻ നമ്മളും കൂടി അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 പിന്നെ മാസത്തോളമായിട്ട്, 2 മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അല്ലേ, ചായ അമിതമായി കുടിച്ചിരുന്ന ഒരാളാണ് അല്ലേ. രാവിലെ ശുഭനമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയും ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കും, അല്ലെ ബിസ്ക്കറ്റോ റെസ്കോ പോലുള്ള ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെയും സ്കൂളിലെത്തി കഴിഞ്ഞ ഇൻ്റർവെല്ലൊരു ചായ, അതിപ്പോഴും ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇൻ്റർവെല്ലൊരു ചായ, ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ചായ, വീട്ടിലെത്തിയാൽ ഒരു 6-7 ഗ്ലാസ് ചായ. ഇപ്പോൾ എന്താ തീരുമാനിച്ചു കഴിഞ്ഞാൽ, മാക്സിമം പോയാൽ ഒരു 3 ഗ്ലാസ് ഒരു ദിവസം മതി അല്ലേ, വെള്ളം കുടിക്കുക ധാരാളമായിട്ട്, ചായകളൊന്നും ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് അത്രയും വല്ല യാത്രയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷീണം മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയണത്, ആഹാര സിസ്റ്റത്തിൽ നല്ല കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അല്ലേ, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അത്രയും അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. വേണ്ടാന്ന് വിചാരിച്ചാൽ റോട്ടിലേക്ക് ഇറങ്ങിയാൽ പലതും ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഹാനികരമായ ഭക്ഷണ
1: ഒരു നല്ല ശീലം അതിൽ കൊണ്ടുവരാം,
0: അതെ അതിൽ കൊണ്ടുവരാം, നല്ല ഭക്ഷണങ്ങൾ സ്വീകരിക്കാനും അത് അമിതമായിട്ടാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണോ അനാരോഗ്യകരമായിട്ടാണോ അതിൽ മാറ്റി നിർത്താനും നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വ്യായാമങ്ങൾക്കൊക്കെ കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ ഒരു കാര്യത്തിൽ വീക്കാണെന്നാണ് തോന്നാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ശീലമായി വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ പിന്നെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പല ആളുകളും പല അഭിപ്രായത്തിലുള്ളത് അല്ലേ. പക്ഷെ എൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള കൃത്യമായൊരു വ്യായാമം ഞാൻ ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ തീരുമാനിച്ചാൽ ജിമ്മ് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ഒരല്പം എന്താ പറയുക രാവിലെയുള്ള നടത്തമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ വർക്കൗട്ടായിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടവും അതിൻ്റെ പരിപാലനവും, ചില ആളുകൾക്ക് അതിൻ്റെ ധാരാളമായിട്ടുള്ള എക്സസൈസ്, വേറെ മറ്റു ചില ആളുകൾ സൈക്കിളായിട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സിസ്റ്റം, ഇതൊക്കെ കൃത്യമായിട്ട് പല രൂപത്തിൽ പല ആളുകളും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിയോറിറ്റി നിശ്ചയിക്കേണ്ടത് വ്യക്തിപരമാണ്, അല്ലാതെ നമ്മളൊരു കോമൺ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഈ മേഖലയിൽ നമുക്ക് സാധ്യമല്ല.
1: എന്തായിരുന്നാലും അത് ചെറുപ്പകാലത്ത് ശീലിച്ചു വരുന്നത് നല്ലതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കുറെ വൈകിപ്പോയ ആളുകൾ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ഇബാദത്തുകൾ, അതൊരു ശീലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് വളരെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്.
0: നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ച എന്താണ് അല്ലേ, കിതാബൻ മൗക്കൂത്ത എന്നാണ്, സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ് നമ്മുടെ നമസ്കാരം. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിനെ തന്നെ വീണ്ടും നമ്മളിതിലേക്ക് കൊണ്ടുവരാം അല്ലേ. അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വ്യക്തമായി പഠിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളാണ്. നമസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മറ്റു പല കാര്യം സക്കാത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു സമുന്നതിയിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ നമസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നിത്യജീവിതത്തിൽ പല ശീലങ്ങൾക്കും ഒരു ഇസ്ലാമിക കൾച്ചറുള്ള ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ എവിടേക്കോ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമാണത് അല്ലേ, സമയം നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ആ ശീലങ്ങൾ കൃത്യമായി വന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും,
1: ഓട്ടോമാറ്റിക്കലി
0: വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല ചില പണ്ഡിതന്മാരെ കുറിച്ചുള്ള പിന്നെ അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും അവർ സമയം കണ്ടെത്തുന്നത്. ജോലിൻ്റെ സമയം, ആരാധനകളുടെ സമയം, മറ്റു യാത്രകൾ, തൗഹീദി രംഗത്തുള്ള ദഅവാ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സെയ്ദ് മൗലാനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ടൈലറിംഗ് ഒക്കെ എടുത്ത് ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈകുന്നേരമായാൽ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസംഗങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരാധനാ കാര്യങ്ങൾ, ജമാഅത്ത് നമസ്കാരം കൃത്യമായ കണിശത പുലർത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ ഒരു പല കാര്യത്തിലും ഇന്ന സമയത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 8 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയുന്നിട്ട് നമ്മളെ തന്നെ എന്താ പറയുക, അവർ 8:30 തുടങ്ങാട്ടോ എന്ന് പറയും. പക്ഷെ നമ്മുടെ മുൻഗാമികളൊന്നും അങ്ങനെ ആയിരുന്നില്ല, അവരാ പറഞ്ഞ് 8 മണിക്കാണ് എങ്കിൽ 7:30 തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ഈ ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആരാധനാ കാര്യങ്ങളോട് കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈം കീപ്പിംഗ് നമുക്കവിടെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം.
1: ഈ ഒരു കൂട്ടത്തിൽ നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കൾ കുട്ടികളോട് ഈ ഒരു ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവരോട് എന്താണ് ഈ സമയത്ത് പറയാൻ?
0: നമ്മൾ ആലോചിക്കേ, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ കൃത്യമായൊരു സമയമുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മുതൽ 8 വരെ പീരീഡുകളുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ ഒക്കെ പരിസരങ്ങളിലുള്ളത്. നിങ്ങൾ ആലോചിച്ചു, കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ വരെ അറേഞ്ച് ചെയ്ത് ടൈം ടേബിളൊക്കെ നൽകിയിട്ടാണ് ഏതൊരു സ്കൂളുകളും വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അച്ചടക്കത്തിനും അതുപോലെ തന്നെ ശീലങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായി നമ്മൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഓരോ കാര്യത്തിനും കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് മാറുന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രയാസകരമായ ഒരവസ്ഥ, പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പുസ്തകങ്ങൾ ഒരിക്കൽ പോലും മറിക്കാത്ത എത്രയോ കൂട്ടുകാരുണ്ട് എന്നറിയുമ്പോൾ അത് ഏറെ സങ്കടകരമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്, നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്, കോളേജുകളിലേക്ക് പോകുന്നത്. അപ്പം ആ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനും ആ പഠനം എന്ന നമ്മുടെ ലൈഫിലേക്കൊരു ശീലമാക്കി കൊണ്ടുവരുവാനും ഈ സമയത്ത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അലകും തട്ടും വേറിട്ട്, അല്ലെങ്കിൽ ഒരച്ചടക്കമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ചില ശീലങ്ങൾ നമുക്ക് പ്രയാസകരമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിർബന്ധമായി കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ ഭാവിയിലുള്ള ജീവിതം അതിനായിട്ട് ചേർത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്.
1: അപ്പോൾ നമുക്കറിയാം അത് തുടങ്ങാൻ എളുപ്പമാണ്, പലപ്പോഴും ആളുകൾ ഭയങ്കര ആവേശത്തിൽ തുടങ്ങും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതന്നെ ഈ വ്യായാമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓടാൻ വേണ്ടി ഷൂ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് ഒരു തുടർച്ച ഉണ്ടാവില്ല. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകുവാനുള്ള ഒരു മാനസികമായ സന്നദ്ധത ശരിക്കും ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
0: നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ എന്നുള്ളത്. ആ റിപ്പീറ്റേഷൻ തുടർച്ച മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി എന്നുള്ള ടേം കൂടെ നമ്മളതിൻ്റെ കൂടെ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങും അല്ലേ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എൻ്റെ ആവേശ കമ്മിറ്റിയിട്ട് നമ്മളിങ്ങനെ പോവും, പിന്നെ അത് അവിടെ കിടക്കും. ആ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, വീണ്ടും അതില്ല. അപ്പോൾ കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് ചെയ്യുക, ഡു ബൈ ഇൻതൂസിയാസം എന്നുള്ള കാര്യങ്ങൾ, ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുക. ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശം, പിന്നെ ആർക്കോ അങ്ങനെ അല്ല, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അഥവാ ഇൻ കേസ് നിന്ന് പോയിട്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം അത് ചെയ്യുമെന്നുള്ള നിർബന്ധമായൊരു ബുദ്ധി നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാണ് പിന്നെ നമ്മളെ ലൈഫിൽ എല്ലാ ദിവസവും ആരാധന കർമ്മങ്ങളുള്ളത്. ആലോചിക്ക് അല്ലേ, ഇപ്പം ഇന്ന് സുബഹസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ സ്കരിക്കേണ്ടതല്ലോ, ഇന്ന് ലോഹറസ്കരിച്ചിട്ടുണ്ട്, നാളെ സ്കരിക്കേണ്ടതല്ലോ, അത് എന്നും ചെയ്യാനാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാവുക, ആവർത്തിക്കുക, നിരന്തരമായിട്ട് അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു പാളിച്ച എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യണം, തുടർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് സംസാരം വരും, എത്ര ദിവസം ഉണ്ടാവും നമുക്ക് നോക്കാമെന്നുള്ള ഒരു ചർച്ച പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും ചെയ്യുന്നതൊക്കെ എന്താവണം, അത് ആരെയും കാണിക്കാനാകരുത് എന്നത് വലിയൊരു തീരുമാനം.
0: അതാണ് നമ്മൾ അടുത്തതിൽ വരുന്നത്. നമ്മളൊരു ശീലത്തിന്, നല്ലൊരു കാര്യത്തിനാണ് ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കാനും അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ പറയാനൊക്കെ ഒരുപാട് മറ്റു പല ആൾക്കാരുണ്ടാവുന്നതാണ്. മലയാളികളെ കുറിച്ച് ഒരു സിൻഡ്രോമിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, MEV സിൻഡ്രോം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ലൈഫിലേക്ക് നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ത് വിചാരിക്കും, ഇതുകൊണ്ട് ദുശ്ശീലങ്ങൾ ചെയ്യാനും പാടില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചില ദുശ്ശീലങ്ങൾ തുടങ്ങുന്നത് തൻ്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ അവർ തന്നു, അപ്പം എങ്ങനെ പോലോട് നോ പറയുക, എനിക്കത് വേണ്ട എന്ന് വളരെ ഫേമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ദുശ്ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ നല്ല വ്യക്തിത്വത്തിന്, എൻ്റെ നല്ല സ്വഭാവത്തിന് വേണ്ടി ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ഒരു പോസിറ്റീവ് ചിന്തയാണ് അവിടെ വേണ്ടത്. ആ ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിത്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
1: അതെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനമാണെങ്കിലും അത് മറ്റൊരാളെ കാണിക്കാനല്ല, കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്.
0: ശിർക്കുൽ അസ്ഹർ എന്ന് പഠിപ്പിച്ചതാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ശിർക്കുൽ അസ്ഹറാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെ.
1: നമുക്കൊരു ലക്ഷ്യബോധം വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് അതിൽ വേണ്ടത്.
0: ഈ ശീലം സ്ഥിരമായിട്ട് അതൊരു ശീലമായി മാറണമെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ അത് ശീലമായിട്ട് വരൂ അല്ലേ. എനിക്കെന്നും സുബഹ്ക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് വരും, അത് ശീലമായിട്ട് മാറും. ഏതൊരു കാര്യങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലേ. ഇത് ചെയ്യണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയണമെങ്കിൽ, നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് എന്തറിയോ, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഈ പിന്നെ സ്നേഹക്കൂടിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയിലെ ഓരോ ആളുകൾക്കും ഉപകരിക്കുമോ അല്ലെ. നമ്മൾ, ഞാൻ സത്യം പറയാം, എൻ്റെ ക്ലാസ്സിൽ വരുന്ന ചില ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ പലതും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വിഷയം രൂപീകരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്, ഈ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ശീലമായിട്ട് മാറുന്നത് അല്ലേ, എല്ലാ ആഴ്ചയിലും ഇത് പോകണമെന്നൊരു വാശി. അഥവാ ഒന്നോ രണ്ടാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത്, ശീലം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ് ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അഥവാ യഥാർത്ഥമായൊരു ജീവിതം അല്ലേ, റിയൽ ലൈഫ് എന്ന് പറയുന്നല്ലോ, നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. മറ്റു ചിലത് റിയൽ ലൈഫുകളല്ല, റീൽ ലൈഫുകളാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫുകളാണ്. ഫോണിലൂടെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ശീലാക്കണം വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. എല്ലാ ആളുകൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് കൃത്യമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ നാളെ മുതൽ ചെയ്യുക എന്നുള്ളത്, ഡിജിറ്റൽ ലൈഫ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസുകളല്ല, അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന എക്സ്പീരിയൻസുകൾക്കല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ബി ഫോക്കസ് എന്നുള്ളൊരു പോയിൻറ്റോടുകൂടി ഈ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ദുശീലങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. രണ്ടാമത്, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, ആ ഒരു കാര്യത്തിൽ ബി ഫോക്കസ് ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, സൂറത്തു റഅദിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നുള്ളത്. അഥവാ തീർച്ചയായും അല്ലാഹു ഒരു ജനതയും മാറ്റില്ല, സ്വയം മാറാൻ സന്നദ്ധരല്ലാതെ. അപ്പോൾ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ആയത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ ആയത്തിന് ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ട്, പലപ്പോഴും നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചുമരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു ആയത്തുള്ളൂ, അത് ഈ ആയത്താണെന്ന് പറയുന്നത്. അഥവാ സ്വയം മാറാൻ സന്നദ്ധനല്ലാതെ അള്ളാഹു നമ്മളെ മാറ്റില്ല എന്നുള്ളത്. അപ്പം നല്ല ശീലങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആ ശീലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, ഈ പറഞ്ഞ ഇവിടെ സംസാരിച്ച ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവിടെ പിന്നെ ഒന്നിച്ച് ഒരുപാട് തുടങ്ങുക എന്നുള്ളതല്ല, വളരെ കുറച്ച് കുറച്ച് തുടങ്ങി അതിനെ നമ്മളൊരു ശീലമാക്കി കൊണ്ടുവരാം. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നും ചെയ്യുന്ന പ്രവൃത്തി അത് വളരെ കുറച്ചാണെങ്കിലും അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നുള്ളതാണ്. കുറേ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ദിവസം ഒരു അധ്യായം വായിക്കണം, ഒരു പുസ്തകം മുഴുവൻ വായിക്കണമെന്നല്ല, ഒരു പേജ് വായിക്കണം അങ്ങനെ തുടങ്ങുക, ഖുർആൻ ഒരു പേജ് ഓതണം അങ്ങനെ തുടങ്ങി അത് രണ്ട് പേജാക്കി മൂന്ന് പേജാക്കി അങ്ങനെയുള്ള ഒരു നല്ല ശീലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റിമറിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
3: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ, അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് മരിച്ചാൽ പിന്നെ എന്താണ്? ക്ലാസ് എടുക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറയാറുണ്ട്. മതപരമായും അതല്ലാതെയും ഭൗതികമായുമെല്ലാം പലർക്കും പല കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ചുള്ളത്. ഉദാഹരണത്തിന്, നമുക്കറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട്, നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും. ചിലർ ആദരാഞ്ജലികൾ പറയും, ചിലർ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയും, ചിലർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഈ പറച്ചിലിന് അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഓരോ മരണങ്ങളും ഓരോ വ്യക്തികൾക്കും നൽകുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് മരണം ഒരാശ്വാസമായി മാറുന്നു, ചില ആളുകൾക്ക് അത് ഏതോ ഒരു അനന്തമായ ലയനത്തിൻ്റെ തുടക്കമാണ്, ചില ആളുകൾക്കത് പരലോകത്തിൻ്റെ ഒരു ഒരു ഒരു തുടക്കമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് ചുറ്റും ഓരോ വ്യക്തികൾ മനുഷ്യരായി മരണപ്പെടുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ മരണമെന്ന ഈ വിഷയത്തെക്കുറിച്ച് ആത്യന്തികമായി ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണവും മരണാനന്തര ജീവിതവും തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മുഴുവൻ സ്ഥിതിഗതികളെയും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, മരണം പലപ്പോഴും നമുക്കെല്ലാം ഭയമായിക്കൊണ്ടാണ് വരാറുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തെ ഭയപ്പെടുക എന്നതിനപ്പുറത്തേക്ക് മരിക്കുന്നതിന് മുൻപ് നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ആശങ്കകളാണ് യഥാർത്ഥത്തിൽ ഭയമായി നമ്മുടെ മുമ്പിലെല്ലാം എത്തുന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിൽ, അല്ലെങ്കിൽ മധ്യവയസ്കരാണെങ്കിൽ, വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല മരണത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്കൊന്നുമുള്ളത്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ വൃദ്ധരായ ആളുകളോട് സംസാരിക്കുമ്പോൾ, ഒരു 80കളും 90കളും എത്തിയ ആളുകൾ, അവർ മരണത്തെ കാത്തിരിക്കുന്നതായി അവരുടെ സംസാരത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ മരണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ പ്രായത്തിനനുസരിച്ച് മാറാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ്. അവിടെ ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം, ഇസ്ലാം മരണത്തെ കാണുന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് പരലോകത്ത് മരണം വരുമെന്ന് പറയുന്ന പല പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മരണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മരണം എന്നുള്ളത് ഓരോ വ്യക്തിയും ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ്റെ വചനം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും ആസ്വദിക്കുമെന്ന് പറയുമ്പോൾ മരണത്തിന് എന്തെല്ലാമോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഖൗലാണ്, അക്സറു ബിദിക്ര ഹാദിമി ലദ്ദാത്ത്, സകല സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണത്തെ നിങ്ങൾ ആലോചിക്കണം എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ചുറ്റുമുണ്ടായ പല അപകട വാർത്തകളെയും മരണ വാർത്തകളെയും കേൾക്കുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തെല്ലാം രൂപത്തിലാണ് ആളുകൾ മരണപ്പെടുന്നത്! വളരെ പ്രിയപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹം വീട്ടിൽ നിന്നും സ്വന്തം കുട്ടികൾക്കൊരു ബേക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ബൈക്കിലിറങ്ങി, ബൈക്ക് വഴിമധ്യേ ഒന്ന് സൈഡാക്കി നിർത്തി, എന്തോ ഒരു ദേഹാസ്വാസ്ഥ്യമുണ്ടായി, തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി, ആ കടയിലുള്ള ആളുകൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും സ്വന്തം വീട്ടുകാർ അവിടെ എത്തുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് നേപ്പാളിലെ വലിയ പ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ആ പ്രളയ ജലം, അല്ലെങ്കിൽ ആ ചെളിയും കല്ലും എല്ലാം നിറഞ്ഞിട്ടുള്ള ആ ഒരു ഒഴുക്കിൽ ആയിരക്കണക്കിന് ആളുകൾ മണ്ണിനടിയിലേക്ക് പോകുന്നു നമ്മൾ കാണുന്നു. മറ്റൊരു ഭാഗത്ത് ആക്സിഡൻറ്റുകളുടെ വലിയ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ ആക്സിഡൻറ്റുകളുടെയും ഒരു പ്രത്യേകത, ആക്സിഡൻറ്റുകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഒരു ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ്. മറ്റൊരു വശത്ത് എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധകൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മറ്റൊരാൾ കൂടി ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയും കുറേ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഞാൻ പറയുന്നത്, ഓരോ മരണങ്ങളുടെയും രൂപങ്ങൾ വ്യത്യസ്തപ്പെടുമെങ്കിലും മരണം ആത്യന്തികമായി ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത് അവൻ്റെ എല്ലാ പ്ലാനുകളെയും അത് മുറിച്ചു കളയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഉഖ്മാൻ 31-ാം അധ്യായത്തിൽ വളരെ പ്രധാനമായും അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, വമാ തദരീ നഫ്സുമാദാ തക്സിബു ഗദാ നിങ്ങൾക്ക് നാളെ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അല്ല പറയുന്നത്, അറിയില്ല എന്നാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് നമ്മുടെ പ്ലാനുകളില്ല എന്നല്ല, പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അത്ഭുതകരമായ വർത്തമാനമായി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി മരണത്തെ ഇസ്ലാം അങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, എന്നാണ്. മാത്രമല്ല രണ്ടാമത് പറയുന്നത് എന്നാണ്, എവിടെയാണ് നിങ്ങൾ മരണപ്പെടുക എന്നറിയില്ല എന്നാണ്. ഇത് വല്ലാത്തൊരു വചനമാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റ് മതങ്ങളെ പരിശോധിക്കുന്നിടത്ത്, മറ്റ് ദർശനങ്ങളെ പരിശോധിക്കുന്നിടത്തെല്ലാം നമുക്ക് വ്യത്യസ്തമായ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കാണാൻ സാധിക്കുന്നു. ചില ആളുകൾക്കൊക്കെ മരണമെന്ന് പറയുന്നത് അത് കേവലം ഒരു ഏതോ ഒരു അനന്തമായ ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു ലയനത്തിലേക്കുള്ള തുടക്കമാണ്. ചിലർക്കത് പുനർജന്മത്തിൻ്റെ എന്തോ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ബി ഐ അർദിൻ തമൂത്ത്, നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുമെന്നറിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്ന അവിടെ യഥാർത്ഥത്തിൽ അൺസെർട്ടിനിറ്റിയെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അൺസെർട്ടിനിറ്റി, നമുക്ക് യാതൊരു രൂപത്തിലും സെർട്ടേൺ ആയിക്കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നും ജീവിതത്തില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റാണ് യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുമെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര കോട്ടക്കൊത്തലകൾക്കുള്ളിലേക്ക് ആൻ പറയുന്ന വചനം എന്നെ, എത്ര വലിയ കോട്ടക്കൊത്തലകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും നിങ്ങളെ അള്ളാഹു ആ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ തീരുമാനമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. മറ്റ് ഏത് ദർശനങ്ങൾക്കും യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ആത്മഹത്യകളെക്കുറിച്ച് പറയുന്നിടത്ത്, കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പല ആളുകളും ചോദിക്കും, മരണപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരമാണെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് അയാളുടെ തീരുമാനമല്ലേ എന്ന് ചോദിക്കും. അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ഖദറിനെക്കുറിച്ച്, വിധിവിശ്വാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠം പോലും അറിയില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹു ഫ്രീ വില്ല് നൽകുകയും എന്നാൽ അവൻ്റെ ആയുസ് തീരുമാനിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും മരണം ഒരു നാൾ നമ്മളെല്ലാം തേടിയെത്തും. അവിടെ പുതിയ കാലത്ത് ഈ മരണത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ നാസ്തികരെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ പുതിയതായി ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പൊതുവിൽ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ അത്തരത്തിലൊരു പ്രത്യേക തരം സ്വഭാവത്തിൽ അവർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു വിമർശനങ്ങളെപ്പോലെ അല്ലാതെ വിദ്വേഷ പ്രസംഗങ്ങളുടെയും അതല്ലെങ്കിൽ ഈ പറയുന്ന കളിയാക്കലുകളുടെയും എല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നാസ്തിക വിഭാഗം, അവർ യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് മരണമെന്ന് പറയുന്നത് അത് മതം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു ഒരു വീക്ക്നെസ്സിനെ, അവൻ്റെ ഒരു തളർച്ചയെ ഉപയോഗിക്കാൻ, ദുരുപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വാക്കാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗോഡ് ഓഫ് ഗ്യാപ്സ് അവർ പറയും. ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് വെച്ചാൽ മനുഷ്യന് ഗ്യാപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഗോഡിനെ ഫിക്സ് ചെയ്യുമെന്നുള്ളതാണ്. എന്താണ് ആ ഗ്യാപ്പ്? നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാം, മരണം ഒരു ഗ്യാപ്പാണ്. കാരണം മനുഷ്യന് പൂർണ്ണാർത്ഥത്തിൽ ആ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടും അത് വിശദീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടും അവിടെയുള്ള ഗ്യാപ്പിനെ മതങ്ങൾ ദൈവത്തെ വെച്ചുകൊണ്ട് അടയ്ക്കുകയാണ്, ഫില്ല് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ വാദം. സഹോദരങ്ങളെ, എത്ര ബാലിശമാണ് ഈ വാദം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്തരം ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അറിയണം. അവിടെ ചില ആളുകൾ പറയുന്നത് നമ്മൾ ജീവിതമെല്ലാം അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് മരിക്കണം എന്നൊക്കെയാണ്. ആസ്വദിച്ച് മരിക്കണം എന്ന് പറഞ്ഞാൽ നന്നായി മദ്യം അടിച്ച് നന്നായിട്ട് എല്ലാ ലഹരിയും ഉപയോഗിച്ച് ആസ്വദിച്ച് മരിക്കണം. കാരണം യോളോ, യു ഓൺലി ലിവ് വൺസ്, നിങ്ങൾ ഒരു തവണ ജീവിക്കുള്ളൂ, ഒരു തവണ മരിക്കുള്ളൂ, അതുകൊണ്ട് അത് അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ എന്നാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പറയുന്ന നാസ്തികർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്നെല്ലാം പറയുന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ, അത് തന്നെ പൂർണ്ണമല്ലാത്ത രൂപത്തിൽ അഡ്രസ്സ് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും മനുഷ്യ ജീവിതത്തിന് ഒരു സൊല്യൂഷൻ, ഒരു ഒരു പരിഹാരവും നൽകാൻ സാധിക്കില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി നോക്കൂ, എന്താണ് നിരീശ്വരവാദം പറയുന്നത്? ദൈവമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദൈവമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മരണത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾ മരണപ്പെടുന്നത്? അത് മനുഷ്യൻ തീരുമാനിക്കുന്നതല്ലോ. പ്രളയങ്ങൾ വരുന്നു, അപ്പോൾ അവർ പറയും അതൊക്കെ നേച്ചറിൻ്റെ, അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. എങ്ങനെയാണ് പ്രകൃതി തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പെടാതിരുന്നത്? നേപ്പാളി പ്രളയത്തിൽ പെടാതെ ഞാൻ കേരളത്തിൽ ജനിച്ചത് എന്തുകൊണ്ട്? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, റാൻഡംനെസ്സാണ്, അതിങ്ങനെ അങ്ങോട്ട് പരന്ന് പോയതാണെന്നാണ് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായ രൂപത്തിൽ ആശയ സംവാദം നടത്താൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിന് ഇത്തരം വിഭാഗക്കാരുടെ എല്ലാം ഉത്തരം ഒന്നും സംഭവിക്കില്ല എന്നാണ്. എന്താണ് ഈ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം മരണത്തിന് ശേഷം സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അവൻ്റെ ഭൗതികമായ ശരീരം ജഡം എന്ന് പറയുന്നത് അതിന് ചില പ്രകൃതിപരമായ ചില കാര്യങ്ങളൊക്കെ നടക്കും. ഉദാഹരണത്തിന് ഡീകമ്പോസിഷൻ, നമ്മൾ മരിച്ച് മണ്ണിനോടടിയുമ്പോൾ ആ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള ചില പ്രക്രിയകൾ നടക്കും. ഇതാണ് അവരുടെ ഉത്തരം ഒന്ന്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു ഉത്തരത്തിന് വേണ്ടി മനുഷ്യൻ യഥാർത്ഥത്തിൽ എത്ര കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പണത്തിന് പിന്നാലെ ഓടി, പവറിന് പിന്നാലെ ഓടി, കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങൾക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനാധിപത്യം എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഒരു ഡീകമ്പോസിഷന് വേണ്ടിയാണ് അല്ലേ? ഒരു എപ്പോഴോ ജീർണിച്ച് മരിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അത്രയും യുക്തിരഹിതമായ ഒരു ചിന്ത, അത്രയും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിന്ത മറ്റെന്തെങ്കിലും ഉണ്ടാവുന്നതാണ്. ഫ തമന്ന ഉൽ മൗത്ത് എന്ന് കുറാൻ ചോദിക്കും, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും മരണത്തെ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരാൾ മരണപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അതിനൊന്നും ഇത്തരം ആളുകൾ ഉത്തരം പറയാനുള്ളതാണ്. ഇവരെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്നൊക്കെ പറയുമ്പോഴും ഈ നാച്ചുറൽ പ്രോസസ്സിനപ്പുറത്തേക്ക് ഒരേ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ്. പലപ്പോഴും ഇവരൊക്കെ ഇത് മതത്തിനെതിരെയാണ്, പലപ്പോഴും ഇസ്ലാമിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പടച്ചോൻ ഈ ഗസയിലെ പാവപ്പെട്ട കുട്ടികളേക്ക് കൊന്നൊടുക്കിയില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ മരണത്തെ കാണുന്ന കാഴ്ചപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിഴവാണത്. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് മറുത്ത് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ കുട്ടികൾ മരിക്കാനുള്ള കാരണം നിങ്ങൾ പറയൂ. അപ്പോൾ അവർ പറയുന്നത് തിയറി ഓഫ് റാൻഡംനെസ് ആണ്. എന്താണ് റാൻഡംനെസ്? ഒരു അക്രമികരിയായ ഭരണാധികാരി തൊട്ടടുത്ത രാജ്യത്ത് നിന്നും അധിനിവേശത്തിൻ്റെ തൻ്റെ കൈബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ജനതയെ വംശഹത്യ ചെയ്യുന്നത് നാച്ചുറൽ പ്രോസസ്സും റാൻഡംനെസ്സുമായി മാറുന്നു. അവിടെ തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാവാണ്. ഇനിയോ അവിടെയും അവസാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, ഞാൻ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അനിശ്ചിതത്വങ്ങൾക്ക് മരണം യഥാർത്ഥത്തിൽ കൃത്യമായൊരു കാരണമാണ്. അങ്ങനെയെങ്കിൽ ആ കാരണത്തെ ശരിയായി വിശദീകരിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണെന്നുള്ളതാണ്. മൂന്നാമത്തൊരു കാര്യം, ദൈവമില്ല എന്നാണ് ഇത്രയും ആളുകൾ പറയുന്നതെങ്കിൽ പിന്നെ നാളെ എങ്ങനെയാണ് ഇവിടെ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പരലോകമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഉദാഹരണത്തിന് നമ്മൾ നാളെയെക്കുറിച്ച് പല പ്ലാനുകളും പറയുന്നു. അപ്പോൾ പല ആളുകളും ചോദിക്കുകയാണ്, നിങ്ങൾ നാളെ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നാളെക്കുറിച്ച് എന്താണുള്ളതെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് കേവലം പ്ലാനാണ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കാണുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറയും. എന്നാൽ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു പ്ലാൻഡായ കാര്യമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഭാവനത്തിലുണ്ടായ ചില ഭാവനകളല്ല, മറിച്ച് വളരെ കൃത്യമായി ടെസ്റ്റിമോണിയൽ അതോറിറ്റി എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ടെസ്റ്റിമോണിയൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റിമോണിയിൽ നിന്നും വന്നതാണ്. ആ പ്രവാചകനെ ദൈവിക ഗ്രന്ഥമായി ഇറങ്ങിയ ഖുർആനിൻ്റെ അധ്യാപനമാണത്. ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗവും ആഖിറത്താണ്, തൗഹീദും റിസാലത്തും ആഖിറത്താണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സംസാരിക്കുന്നത് എന്നത് നമുക്കെല്ലാം അഭിമാനം നൽകുന്നതാണ്. അവിടെയാണ് നാലാമത്തെ ഒരു ചോദ്യം വരുന്നത്, അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നമുക്ക് പൂർണ്ണമായിട്ടും മരണത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടുള്ള ജീവിതം സാധ്യമാണോ? ചില ആളുകൾ വ്യത്യസ്തമായ ദർശനങ്ങൾ പിൻപറ്റുന്നുണ്ട്, വ്യത്യസ്തമായ ആശയങ്ങൾ പിൻപറ്റുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇത്തരം ആളുകളൊക്കെ പല രൂപത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടുന്ന ആളുകളാണ്. അവർക്ക് എങ്ങനെയാണ് മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക? മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തെ എങ്ങനെയെങ്കിലും കളഞ്ഞ് അത് മരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ രൂപത്തിൽ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാനല്ല അള്ളാഹു പറഞ്ഞു, മറിച്ച് അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത്, നിങ്ങൾക്ക് മരണത്തെയും ജീവിതത്തെയും അള്ളാഹുവിൻ്റെ ആ പ്രയോറിറ്റിയും ആ ഓർഡർ പോലും വളരെ വ്യക്തമാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്നറിയാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. തീർച്ചയായും മരണം ഒരു വിശ്വാസിക്ക് നൽകുന്ന അഭിമാനവും ചിന്തകളും വളരെ വലുതാണ്. മരണവുമായി ബന്ധപ്പെട്ട് മതപരമായ ആശയങ്ങൾ എന്നും അത് കൃത്യമായ രൂപത്തിൽ ആശയ സംവാദത്തിന് നമുക്ക് തീർച്ചയായും ഒരുപാട് ചർച്ചകൾക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മരിച്ചാൽ പിന്നെ എന്താണ്? ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്. പീസ് റേഡിയോ.
2: Tune to reality.
3: ിലേക്കാണ് ഇൻഷാല്ലാ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: ഇന്നത്തെ തിരുമൊഴികളിൽ എന്നത്തെയും പോലെ നമ്മുടെ കൂടെ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ചേരുന്നത്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇൻഷാല്ലാ തിരുമൊഴികളിൽ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇൻഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യദഉ ബിദഅവതിൻ ലൈസ ഫിഹാ ഇസ്മൻ വലാ ഖതീഅത്തു റഹ്മൻ ഇല്ലാ അഅതാഹു ബിഹാ ഇഹ്ദാ സലാസ്: إما يعجل له دعوته وإما أن يدخرها له في الآخرة وإما أن يسرف عنه من السوء مثلها. قالوا إذن نكثر. قال الله أكثر. بسر ديو شوداك لي صحيح ترغيب أدي بولتنا أدب المفرد لك نمكواي كناغونا وري حديثانا يبدأ كالبي چد مهانا صحابي أبو سعيد الخضري رضي الله عنه حديثنا نبادك أدي اكتے كورش نمبلا دامنا كيتي طولدانا أبو سعيد സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഹിജ്റക്ക് മുമ്പ് 10 ജനനം, ഹിജ്റ 74 മരണം. മദീനയിലാണ് ജനിച്ചത്, മദീനയിൽ തന്നെയാണ് മരണപ്പെട്ടതും. 1170 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. പിതാവ് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു വഹദിൽ രക്തസാക്ഷിയായ സ്വഹാബിയാണ്.

ഒന്നുമില്ല. പാപം വരാത്ത പ്രാർത്ഥന വലാ ഖതിയത്തു റഹിമിൻ. കുടുംബബന്ധം മുറിക്കലുമില്ല. കുടുംബബന്ധം മുറിക്കലും പാപങ്ങളിൽപ്പെട്ട് തന്നെയാണെങ്കിലും അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഒരു പാതകം എന്ന നിലക്ക്. അപ്പോൾ കുറ്റകരമായതോ പാപങ്ങൾ നിറഞ്ഞതോ പാപത്തിനു വേണ്ടിയോ കുടുംബബന്ധം മുറിക്കുന്നതിന് വേണ്ടിയോ അല്ലാത്ത ഒരു പ്രാർത്ഥന ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ഇല്ല അഅത്തഹുല്ലാ ഇല്ല അഅത്തഹു ബിഹ, ആ പ്രാർത്ഥന മൂലം അള്ളാഹുവിന് നൽകാതിരിക്കയില്ല. ഇഹ്ദാ സലാസ്, മൂന്നിലൊന്ന്, മൂന്നിലൊന്നെങ്കിലും കിട്ടും അവന്. അതായത് ആ പ്രാർത്ഥന പ്രതിഫലം പ്രതികരണമില്ലാത്തതോ പ്രതിഫലമില്ലാത്തതോ അല്ല എന്നർത്ഥം. ഏതൊക്കെയാണ് മൂന്നെണ്ണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും. പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുമെന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിച്ച സമയത്ത് ദുനിയാവിൽ വെച്ച് ഏത് സമയമാണത്താണോ അവൻ ആവശ്യം നൽകും. അതായത് ദുനിയാവിൽ തന്നെ അവൻ അതിൻ്റെ ഉത്തരം കിട്ടും. ചിലപ്പോൾ ഉടനെ ആകാം, അല്ലെങ്കിൽ അല്പം വൈകിയാവാം. ആ സമയം എപ്പോഴാണ് അതിൻ്റെ അവനത് ലഭിക്കേണ്ടത് എന്ന് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ആ സമയത്ത് റബ്ബത് നൽകും എന്ന്. അപ്പോൾ ഒന്നുകിൽ അത് അവന് ആഗ്രഹിച്ച അനുഗ്രഹം ലഭിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ട പ്രയാസം നീക്കിക്കൊടുത്തുകൊണ്ടോ ഒക്കെ അള്ളാഹു ഉടനെ തന്നെ ഉത്തരം നൽകാം. ഇനിയോ അമ്മ അയ്യദ്ദഹറഹാലുഹു ഫിൽ ആഖിറത്തി, ഇനി അതല്ലെങ്കിൽ അവൻ ആ പ്രാർത്ഥനയുടെ ഫലം പരലോകത്തേക്ക് അള്ളാഹു ഒരുക്കൂട്ടി വെക്കും, നാളെ പ്രതിഫലമായി നൽകും. ഒന്നുകിൽ അവൻ്റെ പരലോകത്തെ ദരജ ഉയർത്തിക്കൊടുക്കും, അല്ലെങ്കിൽ അവന് മഗ്ഫിറത്ത് നൽകും. ഇനി ഒരുപക്ഷെ അവൻ പ്രാർത്ഥിച്ചത് നാളത്തെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് അവിടേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കും, അവിടെ നൽകും. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂ ഇമിസ്ലഹ, അതല്ലെങ്കിൽ അവനിൽ നിന്ന് അതുപോലെയുള്ള ഒരു തിന്മ, ഒരു പ്രയാസത്തെ, ഒരു കഷ്ടപ്പാടിനെ, ഒരു പരീക്ഷണത്തെ അവനിൽ നിന്ന് അള്ളാഹു തിരിച്ചുവിടും, അവനിൽ നിന്ന് മാറ്റിക്കളയും. ചില റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഇമ്മ യദ്ഫ അൻഹു മിനസ്സൂ എന്നാണ്. അവനിൽ വരാനിരിക്കുന്ന ഒരു വലിയ തിന്മയെ, ഒരു അപകടത്തെ അള്ളാഹു പ്രതിരോധിക്കും അവൻ്റെ ഈ പ്രാർത്ഥന മൂലം. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന മൂലം അവനിലേക്ക് വരുന്ന അതുപോലെയുള്ള, ഒരുപക്ഷെ അവൻ ശ്രദ്ധിക്കാതെ പോയ വലിയൊരു അപകടം, വലിയൊരു പരീക്ഷണം, ഒരു ദുരന്തം അവൻ്റെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു തിരിച്ചുവിട്ടേക്കാം. ഇങ്ങനെ മൂന്നിലൊന്നെങ്കിലും അള്ളാഹു നൽകാതിരിക്കയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖാലു, ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു, ഇതൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കട്ടെ റസൂലെ, കാരണം നഷ്ടമില്ലാത്തതാണല്ലോ. ഈ മൂന്നിൽ ഏത് കിട്ടിയാലും ലാഭമാണ്, പ്രതീക്ഷയാണ്, സന്തോഷമാണ്, കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ പരിഗണനയാണ്. അതുകൊണ്ട് ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെയോ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അക്സർ, എങ്കിൽ അള്ളാഹു കൂടുതൽ നൽകുന്നവനാണ്. അള്ളാഹുവിന് പരിധിയില്ലാതെ നൽകാൻ കഴിയും, അള്ളാഹു അങ്ങനെ അതിന് സാധ്യമാകുന്നവനാണ് എന്നതാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ അവൻ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, ബിഖദരി മാതാ, അവൻ പ്രാർത്ഥിച്ച തോതനുസരിച്ച്, എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു അക്സർ, ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെയോ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അക്സർ, അള്ളാഹു കൂടുതൽ നൽകുന്നവനാണ് അവൻ്റെ നൽകൽ. ഓരോ പ്രാർത്ഥനക്കും അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ നൽകും. അതൊരിക്കലും അവസാനിക്കാത്തതാണ്, അവൻ്റെ കയ്യിലുള്ളത് പരിധിയില്ലാത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വിശ്വാസിയാണെങ്കിൽ, അവന് നിരാശ വേണ്ട, അത് ഒരിക്കലും നഷ്ടമല്ല, വർദ്ധിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥന, അത് മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഈ വലിയ സൗഭാഗ്യങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥന നിർവഹിക്കാനും വിശ്വാസികൾക്കാകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറ്റകരമായതാകരുത്, കുടുംബബന്ധം മുറിക്കുന്നതാകരുത്. അപ്രകാരം ചില റിപ്പോർട്ടുകളിൽ, ഹദീസുകളിൽ വന്നതുപോലെ ധൃതി കൂട്ടിക്കൊണ്ടാകരുത്, ക്ഷമയോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരിക്കും അതുമൂലം ഉണ്ടാവുക. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അത് ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടേയിരിക്കുക, കഴിയുന്നത്ര അധികരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

മാഷല്ലാ. അപ്പോൾ തിരുമൊഴികൾ എന്ന് പറയുമ്പോൾ തിരുമൊഴികൾ മാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ് ശ്രോതാക്കൾ പറയുന്നത്. എന്നും തിരുമൊഴിയിലൂടെ നല്ല

0: ഹദീസുകളും സഹാബിമാരെ പറ്റിയും അവിടെയാണ് പോയിൻ്റ്. റാവിയെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു തരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്.
1: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ബഖറ 67 മുതൽ 68 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. نحمده ونستعين ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّنْ لَنَا مَا هِيَ قال إنه يقول إنها بقرة لا فارض ولا بكر لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون
5: يا ري سنه نرنيا ستي وشواسي وشواسي نغلي سهودر نغلي الله ويندي كلام ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതിലെ അക്ഷരങ്ങൾ, അതിലെ പദങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയ വളരെ മഹത്തമായ സന്ദർഭമാണിത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 66 വചനങ്ങൾ കഴിഞ്ഞിട്ടുള്ള 67-68 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 66 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ അർത്ഥമുൾപ്പെടെ ആശയമടക്കം മനസ്സിലാക്കി കഴിഞ്ഞത്. ഇവയോരോന്നും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നിവർത്തി വച്ച് അതിലെ ആയത്തുകളിലേക്ക് കണ്ണു തുറന്നിരുന്ന് കൈവച്ച് പദങ്ങൾ ശ്രദ്ധിച്ച് ആ നിലക്ക് നമ്മൾ മനസ്സ് തുറന്ന് നോട്ട്ബുക്കും പേനയുമൊക്കെ എടുത്തു വെച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സജ്ജരായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിക്കപ്പെട്ട പുണ്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ആ രൂപത്തിലുള്ള സലക്രമമായി അള്ളാഹു ഈ ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഓതിവെച്ച ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്ത് അതിൻ്റെ ഖിറാഅത്ത് നിയമങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചു പോകാം.
6: وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّنْ لَنَا مَا هِيَ

0: بين ذلك فافعلوا ما تؤمرون. ഈ 67ഉം 68ഉം വചനങ്ങളാണ് നമ്മളിപ്പോൾ ഒതുക്കി കേട്ടത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً وَإِذْ قَالَ مُوسَى وَإِذْ وَإِذْ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ لِقَوْمِهِ إِنَّ اللَّهَ ഇന്ന നൂന ശബ്ദ വന്നാൽ മണിക്കണം. അതുപോലെ ലഖൗമിഹി എന്നുള്ളടത്ത് അവിടെ മദ് മുൻഫസ്ലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, നീട്ടി ഓതേണ്ടതുണ്ട്. തദ്ബഹു തദ്ബഹു ഇഖ്ഫാബിഗുന്നയാണ്, സാക്കിനായനൂനിൻ്റെ ശേഷം ത വന്നു, അപ്പം മണിച്ച് മറച്ചോതണം. അതുപോലെ തന്നെ ഖാലൂഹു അതത്തഖിദുനാ ഹുസുവ ഹുസുവ എന്ന് വഖഫ് ചെയ്യരുത്. ഹുസുവ വാവിന് ശേഷം അലിഫുണ്ട്, അപ്പോൾ ഹുസുവ വ വ എന്ന് നീട്ടുന്നത് പോലെ ഹുസുവ ഹുസുവ എന്ന് കൊണ്ട് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ശേഷം ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. തൊട്ടടുത്ത ആയത്ത് ഖാലു ദുഉലന ഖാലു ദുഉലന റബ്ബക യുബയ്യിൻ ലന മാഹി യുബയ്യിൻ നൂന് കേൾക്കാൻ പാടില്ല. യുബയ്യില്ലന യുബയ്യില്ലന യാ കഴിഞ്ഞാൽ പിന്നെ ലാമാണ് കേൾക്കാൻ പറ്റുക. ഇദ്ഗാമം ബിലാ ഗുന്നയാണ്. ആ സാക്കിനായ നൂനെ ലാമിലേക്ക് ലയിപ്പിക്കണം, എന്നാൽ മണിക്കാൻ പാടില്ല. മാഹി മാഹിയ എന്ന് വായിക്കാൻ വഖഫ് ചെയ്യാൻ പാടില്ല. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറതുൽ ഫാരിദു വലാ ബിക് ബഖറതുൽ. അവിടേക്ക് ഇദ്ഗാമം ബിലാ ഗുന്നയാണ്. ദമ്മ തന്മീനെ ലാമിലേക്ക് ലയിപ്പിക്കുകയാണ്, തന്മീൻ്റെ ശബ്ദം കേൾക്കൂല. വലബിക്റുൻ അവനും ബൈന ദാലിക് വലബിക്റുൻ ബിഖു എന്ന് ശബ്ദം ഉയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അവനും ബൈന ദാലിക് ഇഖ്ലാബാണ്, ഒരു കുട്ടി മീമ കാണാം. അവനും ബ അപ്പോൾ ആ നുന്നുള്ള തന്മീനെ മീമാക്കി മാറ്റി മറിച്ചോതണം, അതാണ് ഇഖ്ലാബ്. ശേഷം ബാ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബാ. فَافْعَلُوا مَا تُؤْمَرُونَ فَافْعَلُوا مَا تُؤْمَرُونَ ഓതരുത്, فَافْعَلُوا مَا تُؤْمَرُونَ ആ നിലക്കാണ് പാരായണം ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പാരായണവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചത് നമുക്കറിയാം, യഹൂദികളായ ജൂതന്മാരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കൊടുത്ത ആരാധന ദിവസമുണ്ടായിരുന്നു ശനിയാഴ്ച, അല്ല യോമു സബ്ബത്ത്. ആ സബ്ബത്ത് ഷബ്ബത്ത് നാൾ, ഷബ്ബത്ത് ദിനാചരണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ദിനാചരണത്തിൽ അള്ളാഹുവിൻ്റെ നിയമം നിർദ്ദേശം അത് പാലിക്കാൻ തയ്യാറാകാതെ അതിക്രമം പ്രവർത്തിച്ച ചില ആളുകൾ, അവരെ അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ, ഒരു പ്രതികാരമെന്നോണം അള്ളാഹു ശേഷം ജീവിക്കുന്നവർക്ക് പോലും ഗുണപാഠം പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള, അവരെ കുരങ്ങുകളാക്കി രൂപമാറ്റം വരുത്തി നൽകിയ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ശേഷം അള്ളാഹു പറയുകയാണ്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും തദ്ബഹു ബഖറ വഇദ് ഖാല മൂസാ മൂസാ നബിക്ക് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആരോട്, ലി ഖൗമിഹി തൻ്റെ ജനതയോട്, ഖൗമാണ ജനവിഭാഗം, തൻ്റെ ജനതയോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറുക്കും, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല യഅ്മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, കൽപ്പിക്കുന്നുണ്ട്. എന്തിന്? അൻ തദ്ബഹു, എന്തിനാണ് കൽപ്പിക്കുന്നത്? അൻ തദ്ബഹു, ദബഹ യദ്ബഹു എന്ന അർക്ക, അൻ തദ്ബഹു അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്, കൽപ്പിക്കുന്നുണ്ട്. എന്തിനെ? ബക്കറത്തൻ, ഒരു ബക്കറയെ, ഒരു പശുവിനെ, ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഖാലു, അവർ പറഞ്ഞു, അ തത്തഖിദുനാ ഹുസുവ, അപ്പോൾ അവർ പറഞ്ഞു, ആ ജനത പറഞ്ഞു, അ തത്തഖിദുനാ ഇത്തഖദർനൽ ആക്ക തത്തഹിദുന താങ്കൾ ഞങ്ങളെ ആക്കുകയാണോ? ഹുസുവൻ പരിഹാസം. താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? താങ്കൾ ഞങ്ങളെ പരിഹാസ വസ്തുക്കളാക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. ഖാലു അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അദ്ദേഹം അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അഊദു ഞാൻ ശരണം തേടുന്നു ബില്ലാഹി അള്ളാഹുവിനോട്, എന്തിന് നിന്ന്? അൻ അകൂന ഞാൻ ആകുന്നതിനെക്കുറിച്ച്, മിനൽ ജാഹിലീന വിവരമില്ലാത്തവരിൽ, വിഡ്ഢികളുടെ വിവേകമില്ലാത്തവരുടെ കൂട്ടത്തിൽ ആകുന്നതിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങൾ ഞങ്ങളെ പരിഹാസ്യ വസ്തുക്കളാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതാണ്. അപ്പോൾ ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച കൽപ്പന അത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അതിന് പറഞ്ഞ മറുപടിയും നമ്മോട് പറയണം. ശരിക്ക് ഈ അധ്യായത്തിൻ്റെ പേര് രണ്ടാമത്തെ അധ്യായമാണല്ലോ പരിശുദ്ധ ഖുർആനിൽ, അതിന് സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന പേര്. ആ അൽ ബഖറ എന്ന പശു എന്ന അർത്ഥമുള്ള പേര് പറയാൻ കാരണമായ ആ പശുവിൻ്റെ സംഭവമാണ് ഈ 67-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്നത്. ആ സംഭവം ഇതാണ്. ഈ ആയത്തുകളിൽ പ്രസ്താവിച്ച പ്രകാരം ഒരു പശുവിനെ ബലിയറുക്കണമെന്ന് ഇസ്രായേലിനോട് കൽപ്പിക്കപ്പെടാൻ കാരണം അടുത്ത ആയത്തുകളിൽ വിവരിക്കുന്നൊരു ഒരാളെ വധിച്ചൊരു സംഭവമുണ്ട്, ആ കൊലപാതകം അതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ പൊതുവെ പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ പല നിലക്കുള്ള ഭിന്നാഭിപ്രായം ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ ചുരുക്കം, ഒരു ധനികനെ അയാളുടെ ഒരു അവകാശി കൊലപ്പെടുത്തിയ സംഭവമാണ്. അങ്ങനെ മൃതദേഹം ഒരു പെരുവഴിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അതേ ആ കൊന്ന ആൾ തന്നെ, ആ അതേ ഘാതകൻ തന്നെ കൊലക്കുറ്റം മറ്റുള്ളവരുടെ മേലെന്ത് ചെയ്യാണ്, ആരോപിക്കണം. അങ്ങനെ അതിനെപ്പറ്റി ബഹളവും ഒച്ചപ്പാടും തർക്കവും വഴക്കൊക്കെ ആയി. അങ്ങനെ ആ കേസ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കിലെത്തി. അപ്പോഴാണ് ഈ 67-ാം വചനത്തിൽ പറഞ്ഞ പ്രകാരം ഒരു പശുവിനെ അറുക്കാൻ അവരോട് കൽപ്പിച്ചത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അറുത്ത ശേഷം 73-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ ആ പശുവിൻ്റെ ഒരു അംശമെടുത്ത് അതുകൊണ്ട് മൃതദേഹത്തിൽ അടിക്കാനും അപ്പോൾ അതിന് ജീവനുണ്ടാവുകയും ആ കൊന്ന ആൾ ഇന്ന ആളാണെന്ന്, ഘാതകൻ ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് മൃതദേഹം വീണ്ടും പഴയപടി നിർജ്ജീവമായി തീരുകയും ചെയ്തു. ഇതനുസരിച്ച് പ്രസ്തുത വധമാണ് ആദ്യം സംഭവിച്ചത്, പിന്നീടാണ് പശുവിനെ അറുക്കാനുള്ള കൽപ്പന. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ആദ്യ ഭാഗം ആദ്യവും പിന്നീടുള്ളത് പിന്നീടുമായി ക്രമപ്രകാരം തന്നെ ഉദ്ധരിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും ആ നിരക്ക് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇടയിൽ നിന്നും ഒടുവിൽ നിന്നും കഥ ആരംഭിച്ചു എന്ന് വരും. ഇങ്ങനെ വിവരിക്കുന്നതിൽ ചില ഹൈക്കമത്ത് പടച്ചറബ് ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിൻ്റെ യുക്തിരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ധാരാളം ഹൈക്കമത്ത് അതിലുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം സംഭവിച്ചത് പശുവിന് അറുത്ത സംഭവമാണ്, പിന്നീടാണ് വധവും തർക്കവും ഉണ്ടായത്. അപ്പോൾ പശുവിൻ്റെ അംശം കൊണ്ട് മൃതദേഹത്തെ അടിക്കാൻ കൽപ്പനയുണ്ടായത് ആണെന്ന് ചില മുഫസ്സിങ്ങൾ ആ നിലക്കൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നതായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലിനെ അറിയിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും അവരുടെ മാർഗദർശിയും നേതാവുമായിരിക്കെ ആ കൽപ്പന അവർ ഉടനെ അങ്ങ് അനുസരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കൽപ്പന അവർക്ക് ദഹിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ ചോദിച്ചതെന്താ അല്ലേ, ഖാലു ആ തത്തഖിദുന ഹുസുവ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ, ഞങ്ങളെ പരിഹാസ്യ വസ്തുവായി എടുത്തുകയാണോ, സ്വീകരിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി കൊടുത്തു, ഖാല അഊദു ബില്ലാഹ് അൻ അകൂന മിനൽ ജാഹിലീന, ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ ചേരുകയോ അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, അള്ളാഹു എന്നെ കാക്കട്ടെ. ഇതായിരുന്നു മറുപടി. അപ്പോൾ വിഡ്ഢികൾ ആരെന്ന് പറയാതെ വ്യംഗ്യമായി ഒരു അത് ആരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അതിലൂടെ ഒരു പിന്നെ സൂചന നൽകുകയും ചെയ്തു. അപ്പോൾ ഈ കൽപ്പന എന്നുള്ളത് ഒരു തമാശയോ പരിഹാസമോ ഒന്നുമല്ല, അത് വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അവരത് അനുസരിക്കേണ്ടതായിരുന്നു. ഒരു പശുവിനെ അറുക്കണമെന്നല്ലാതെ മറ്റു ഒരു നിഷർത്തോ മറ്റു കണ്ടീഷൻസോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒന്നിനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും കൽപ്പന നിറവേറ്റുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഒഴിവുകഴിവുകൾ തേടുന്ന പാരമ്പര്യ ശീലം ജൂതന്മാരായ ഇസ്രായേലരായ അവർ മാറ്റിയിട്ടില്ല. എന്ത് പശുവായിരിക്കണം, ഏത് തരത്തിലുള്ളതാവണം എന്നിങ്ങനെ ഒന്നിന് പിന്നാലെ ഓരോ ചോദ്യങ്ങളാണ് അവർ നടത്തിയത്. അപ്പോൾ അതാണ് 68-ാമത്തെ ആയത്ത്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൽ ലാ ഫാരിദുൻ വലാ ബിക്ർ അവനും അപ്പൊ ഇവിടെ അവര് പറയണം, ഉദുവലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടോ. മൂസ നബിയോട് പറയണം, ജനത പറയണം, റബ്ബക്ക നിന്റെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. യുബയ്യില്ലന ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, മാഹിയ അത് ഏതു നിലക്കുള്ള പശുവായിരിക്കണം എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയണത്. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂൽ അദ്ദേഹം പറയുന്നു, ഇന്നഹ ബഖറ അതൊരു പശുവായിരിക്കണം. ലാ ഫാരിദുൻ വലാ ബിക്രുൻ അത് ലാ ഫാരിദുൻ അതെങ്ങനെയാവാൻ പാടില്ല, ഫാരിദ് ലാ ഫാരിദുൻ അതമിതമായി പ്രായം കൂടിയ പശുവാവാൻ പാടില്ല. വലാ ബിക്കർ എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ അത് പ്രായം ചെന്നത് കിഴവി ചാവാനായത് ആവാൻ പാടില്ല. വലാ ബിക്കർ പ്രായം പറ്റ കുറഞ്ഞ കന്യക എന്നാണ് ബ്രിക്കർ എന്ന് പറഞ്ഞത്, അത് പ്രായം പറ്റ കുറഞ്ഞതും ആവാൻ പാടില്ല. അഴവാനും ബൈനദാലിക്ക അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യതരം ഇടത്തരം ഇടത്തരത്തിലുള്ള ഒരു പശുവായിരിക്കണം. ഫഫാലു നിങ്ങൾ അങ്ങനെ ചെയ്യുവിൻ, മാത്തു ഉമറു നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫാഖിഉൻ ലാ ഫാരിദുൻ വലാ ബിക്കുൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലാ കബീറത്തുൻ ഹരിമത്തുൻ അത് അങ്ങേറ്റം വാർദ്ധക്യത്തിലെത്തിയ പശുവാവാൻ പാടില്ല, പ്രായം ചെന്നതാവാൻ പാടില്ല. വലാ സുഗൈറത്തുൻ ലം യൽഹഖ അൽ ഫഹൽ അല്ലേ, പറ്റ ചെറുതാവാനും പാടില്ല. ഒരു കൂറ്റൻ നല്ലൊരു ശക്തിയുള്ള അതിനിടയിലുള്ള അഴവാനും ബൈനദാലിക്ക് അതിന് നിസ്ഫുൻ ബൈനൽ കബീറത്തി വ സുഗൈറത്തി എന്നാണ്. വഹിയ അഖ്വ മയകൂനു മിനൽ ദവാബി വൽ ബഖർ വഹ്സനു മാ തകൂൻ എന്നാണ്. അഥവാ അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഏറ്റവും ശക്തമായ ഇടത്തരം പ്രായത്തിലുള്ള പശുവായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ജനതയോട് പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവരതെങ്ങനത്തെ പശുവാന്ന് ചോദിച്ച് അവരെന്ത് ചെയ്യണം, കൽപ്പന ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അവർ പിന്നീട് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളോട് ഒന്ന്, അവരാ പറഞ്ഞപ്പോൾ തന്നെ ആ കൽപ്പന ചെയ്യാൻ അവരുടെ മനസ്സ് കൂട്ടാക്കിയില്ല. അത് അവരുടെ ജൂത ഒരു പാരമ്പര്യ അവരുടെ ഒരു സ്വഭാവമാണത്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നാൽ അതപ്പടി ഉൾക്കൊള്ളുക എന്നൊരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണെന്ന പാഠം നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒരു പ്രവാചകൻ അല്ലേ, ആ സമുദായത്തിലേക്ക് അയക്കപ്പെട്ടൊരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ വാഹ്യ പ്രകാരം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അല്ലേ, ഞാൻ നമ്മുടെ റബ്ബിനോട് എന്നല്ല നിന്റെ റബ്ബിനോട്, അതൊക്കെ അവരുടെ ധിക്കാരപരമായ പദപ്രയോഗങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് പിന്നെ ആ നബിയുടെ ആ പ്രവാചകൻ്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ റബ്ബ് എന്ന് പറയാതെ ആ നിലക്കുള്ളൊരു പ്രയോഗം, അത് വലിയ ധിക്കാര മനസ്ഥിതി അവരുടെ അഹങ്കാര മനസ്ഥിതിയെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിലുള്ള കുറേ പദപ്രയോഗങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന മുറക്ക് അവർ നിറവേറ്റാതെ പോകുന്ന ഒരു പ്രവർത്തനം അവിടെയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സ്വഹീഹായ ഹദീസിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വിശ്വാസി തയ്യാറാവണം. അവൻ്റെ ജീവിതത്തിൽ അത് പാലിക്കേണ്ടതുണ്ട്. അത് മനസ്സവാച കർമ്മണ ഉൾക്കൊള്ളുക എന്നുള്ള വിശ്വാസിയുടെ ബാധ്യതയാണ് അല്ലേ. അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 67-ാമത്തെയും 68-ാമത്തെയും വചനത്തിൽ നമുക്കുള്ള ഗുണപാഠം എന്ന് പറഞ്ഞാൽ, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി വിശ്വാസിക്കുണ്ടായിരിക്കുക എന്നും, അതുപോലെ തന്നെ അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്നുമാണ്. ഒരിക്കലും ധിക്കാര മനസ്ഥിതിയോ അഹങ്കാര മനസ്ഥിതിയോ അള്ളാഹുവിൻ്റെ വാക്കിനെ അപ്പുറം ചെയ്യുകയോ സ്വഹീഹായി വന്ന ഹദീസിനെ നിഷേധിക്കുന്ന നിരസിക്കുന്ന സ്വീകരിക്കാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. പ്രമാണങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, പ്രമാണങ്ങളെ നിഷേധിക്കാത്ത ഒരു മനസ്ഥിതി വിശ്വാസിക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പൂർണ്ണമായും അനുസരിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഈ വിഷയമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. സഹോദരങ്ങളെ, നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും തിന്മകളുമൊക്കെ പൊറുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് ഓരോ വിശ്വാസികളും. എന്നാൽ നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൂടെയുമൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നതാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്, ഇല്ലാതെയാക്കിക്കളയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണല്ലോ നമസ്കാരം എന്നുള്ളത്. ഔവലുമായി ഹാസബു ബിഹിൽ അബ്ദു യോമൽ ഖിയാമത്തി അസ്സലാ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ ആദ്യമായി ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത് അസ്സലാ നമസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നമസ്കാരം, അത് കൃത്യമായി നിർവഹിക്കുന്നവരുടെ പാപങ്ങളെ, തെറ്റുകളെ അഥവാ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, തിന്മയെത്തൊട്ട് വിട്ടുനിൽക്കാൻ നമസ്കാരം ഒരു വിശ്വാസിക്ക് സഹായകമാകും എന്ന് സൂറത്തുൽ അങ്കബൂത്തിലെ 45-ാമത്തെ ആയത്തിലൂടെ, വാഖിമിസ് സ്വലാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നസ് സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ അദുല്ലുക്കും അലാ മാ യംഫല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, അല്ലാഹു കുറ്റങ്ങൾ മായ്ച്ചു കളയുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഉൽ വുളൂഇ അലിൽ മക്കാരിഹ്, പ്രയാസഘട്ടങ്ങളിലും അഥവാ വിഷമഘട്ടങ്ങളിലും പൂർണ്ണമായി വുളൂ ചെയ്യുക. രണ്ടാമത് പറഞ്ഞു, വക്കസ്രത്തുൽ ഫതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക. വന്തിലാറു സ്വലാത്തി ബാദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ ശേഷം അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, കാത്തിരിക്കുക. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഏതൊരു മുസ്ലിം നിർബന്ധ ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ആ നമസ്കാരത്തിനു വേണ്ടിയിട്ടുള്ള വുളു നന്നാക്കി നിർവഹിക്കുകയും വഖുശുഉഹ വറുകുഉഹ, നമസ്കാരത്തിലെ ഭക്തിയും അതിലെ കർമ്മങ്ങളുമൊക്കെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇല്ലാ കാനത്ത് കഫാറത്തു ലിമാ ഖബലഹ മിനൽ ദുനൂബ്, അവന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നമസ്കാരത്തിലൂടെ, ആ വുളൂവിലൂടെ, ആ നമസ്കാരത്തിന്റെ കർമ്മങ്ങളിലൂടെ, അതിന്റെ ഭക്തിയിലൂടെ അഥവാ ഫുഷൂഇലൂടെ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന്, മാലം യുക്തി കബീറത്തൻ, വൻ പാപങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും, നിങ്ങളിൽ ഒരാളുടെ വീടിന് മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക, ദിനേന എന്നോണം അയാൾ അതിൽ നിന്ന് 5 നേരം കുളിക്കുന്നുവെന്ന് സങ്കല്പിക്കുക, അയാളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ എന്ന. അപ്പോൾ സഹാബത്ത് മറുപടി പറഞ്ഞു, ഇല്ല, അയാളുടെ ശരീരത്തിൽ യാതൊരു മാലിന്യവും അവശേഷിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മിസ്ലുസ് സലവാത്തിൽ ഖംസ്, അതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ. യംഹുല്ലാഹു ബിഹാ അൽ ഖതായ, അവ മുഖേന അള്ളാഹു പാപങ്ങൾ മായ്ച്ചു കളയുന്നു. അപ്പൊ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് അവന്റെ തെറ്റുകൾ, അവന്റെ തിന്മകൾ പൊറുക്കപ്പെടുകയാണ്, മായ്ച്ചു കൊടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആ നമസ്കാരം എന്നുള്ളത് ഒരിക്കലും തന്നെ നമ്മൾ അവഗണിക്കേണ്ട കാര്യമല്ല. ഇഷ്ടമുള്ളവർ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല നമസ്കാരം, ഓരോ മുസ്ലിമും മരണം വരെ നിർവഹിക്കേണ്ട ഒരു നിർബന്ധ കർമ്മമാണ്. ചെറുപ്പം മുതൽ കുട്ടികൾക്ക് നമസ്കാരം ശീലിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടോ അലസതയും അശ്രദ്ധയും മൂലമോ നമസ്കാരം ഉപേക്ഷിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ സത്യനിഷേധിയായിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് അത് പരലോകത്ത് കഠിനമായ ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുന്നറിയിപ്പുകൾ നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി കൃത്യമായി അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കുവാനും അതുമൂലം പാപമോചനങ്ങൾ കരസ്ഥമാക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
3: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality. Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: Peace Radio il aduthathayi ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പിയുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
7: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ,